0: നിർവഹിക്കപ്പെടുന്ന ഇത്തരം ദൗത്യങ്ങളും മറ്റൊക്കെ ഇതേ അളവിൽ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പുതുതായിട്ട്?
1: ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പില് ഒന്ന്, ഞാൻ അജ്ജിന് പോകുമ്പോൾ പൊതുവെ എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ധാരാളം മലയാളികളുമായി പരിചയപ്പെടും. വല്ലവർക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ, ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു സാധനം വാങ്ങാനേ ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട്, ഞാൻ വാങ്ങിത്തരാം, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കോളെ, പൈസ കൊടുത്താൽ അത് മതി, കേടില്ലേ എന്ന്. ചില ആളുകൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവുള്ളൂ, ചില ആളുകൾക്ക് അവരെ കുടുംബങ്ങളുണ്ടാവും, ഇപ്പോ അസീസിയിലുണ്ടാവും, അതല്ലെങ്കിൽ ജാഹിറിലുണ്ടാവും, അവർക്കൊന്ന് വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. വഴിതെറ്റിപ്പോയ ആളുകളെ കൊണ്ടാക്കി കൊടുക്കല് അതും വേറൊരു മാർഗ്ഗമാണ്. പിന്നെ ചിലതൊക്കെ നല്ല പറഞ്ഞു കൊടുക്കുക, അറമ്മ് കാണിച്ചു കൊടുക്കാം, അത് വലിയൊരു ദൗത്യമാണ്. അവിടെ ഹറമിന്റെ എല്ലാ ഭാഗങ്ങളും ഇത് ഇന്നതാണ്, ഇന്ന സ്ഥലമാണ്. ഞാൻ അവിടെ പിന്നെ ഹറമിന്റെ ആ ചരിത്രം, ഹറമ് മക്കയുടെ ചരിത്രം ഞാൻ കിതാബിൽ നിന്നും മലയാള പുസ്തകങ്ങളിൽ നിന്നും നന്നായി പഠിച്ചിട്ടുണ്ട്, ഇൻഷാ അൽഹംദുലില്ലാ. അപ്പോ അതിന്റെ ഹറമിന്റെ ഓരോ ഏരിയകളുടെയും പൂർവ്വകാല ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന കാലം മുതലുള്ള ചരിത്രം, ആ ചരിത്ര സംവിധാനങ്ങളൊക്കെ ഞാൻ പോയി കൂടെ കൂട്ടിക്കൊണ്ടുപോയി എന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: ഓരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും,
1: ഓരോ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന പിന്നീടുള്ള എക്സ്റ്റൻഷനുകൾ, അങ്ങനെ അവിടുത്തെ ഓരോ പോയിന്റുകളും അത് ഇപ്പോഴും എനിക്കറിയാം അവിടെ. അപ്പൊ കുറച്ചൊരു പരിചയക്കുറവ് പുതിയ ഡെവലപ്മെന്റുകൊണ്ടുണ്ട് എന്നേ ഉള്ളൂ. എന്നാലും ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു 3 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ എങ്കിലും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സേവനം ചെയ്യാൻ കഴിയുമായിരുന്നു പണ്ട് കാലത്ത്. ഞാനൊരു പിന്നെ ഖിദ്മത്ത് മൈതാനിയ എന്ന് പറഞ്ഞ ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഹർമില് കുറെ നേരം ഇരിക്കും, മടുക്കുമ്പോ ഒന്ന് പുറത്തിറങ്ങുമ്പോ ഈ ഖിദ്മത്ത് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അത് ഈ പ്രാവശ്യം പറ്റുമെന്ന് തോന്നില്ല. 14 ദിവസമാണ് ഉള്ളത്, പിന്നെ
0: യാത്ര അടക്കം 14 ആണോ?
1: 14, 3-ാം തീയതി തിരിച്ചു വരണം. അപ്പോ 14 ഉണ്ടാവുള്ളൂ ഞാൻ തോന്നുന്നുണ്ട്. അതിൽ നമ്മളെ ഇബാദത്ത് ഏതെങ്കിലും നഷ്ടപ്പെടാൻ പറ്റൂല, അത് വേണം. പിന്നീട് ഇവരുടെ കെട്ടിടങ്ങളും നിയന്ത്രണമൊക്കെ ആവുമ്പോ ചിലപ്പോ ഇറങ്ങാനും പോകാനും കയറാനും അവരുടെ ബസ് വാഹനങ്ങള് അവരുടെ ടെന്റുകള് അറഫയിലും മിനയിലും, അപ്പോ ചിലപ്പോ നിയന്ത്രണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അവിടുത്തെ ഇസ്ലാഹി സെന്റർ പ്രവർത്തകരുമായിട്ടും മലയാളികൾ KMCC ആയിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട് അവിടുന്ന്. അതുപോലെ ജിദ്ദയിൽ നമ്മുടെ പ്രവർത്തകരുമായിട്ട് ഇടയ്ക്ക് പോയി ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. അതിനൊക്കെ കഴിയും എന്ന് ഞാൻ തോന്നുന്നില്ല 10 രീതിയിൽ, കാരണം അവരുടെ ഒരു നിയന്ത്രണമാകുമ്പോൾ നമ്മളെ തെറ്റിക്കാൻ പാടില്ലല്ലോ.
0: അതെ അതെ. അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു അവസരം കിട്ടിയ കൂട്ടത്തിൽ കൂടെ നമ്മുടെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കേരളത്തിനോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്നോ ഒക്കെ ആയിട്ട് ആരെങ്കിലും?
1: കേരളത്തിന് പുറത്തുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എംബസിയിലാണല്ലോ അവരുടെയൊക്കെ ലിസ്റ്റ്. കേരളത്തിലുള്ളത് കീഴ്ശ്ശേരി സ്വദേശിയായ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, മദീനത്തുല്ലൂൽ അറബി കോളേജിലെ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം മലപ്പുറം ഗവൺമെന്റ് TTIയിലെ എന്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പൊ അദ്ദേഹം വലിയ പിന്നെ PhDകളുടെ മുഷരിഫായിട്ട്
0: ഒരുപാട് ആളുകൾക്ക് PhD
1: PhDന്റെ മേൽനോട്ടക്കാരനായി. അദ്ദേഹം വലിയ ആളാണെങ്കിലും പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു
0: ഉസ്താദും ശിഷ്യനുമാണ്.
1: അപ്പൊ ആ ഒരു ബന്ധം ഷെയ്ഖ് മുഹമ്മദ് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് കേരളത്തിൽ നിന്നായിട്ട് അറിയപ്പെട്ടത്.
0: അറബി ഭാഷയുമായുള്ള
1: അറബി ഭാഷയായിട്ട് നല്ല ബന്ധമുണ്ട്.
0: അതായത്
1: അയാളുടെ പ്രൊഫൈലുകളായിരിക്കും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങി ചെന്നിട്ടില്ല. എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതില് ഞാൻ അൽഹംദുലില്ല എന്ന് പറയുന്നേ ഉള്ളു.
0: എന്നാണ് യാത്ര ആരംഭിക്കുന്നത്?
1: 16-ാം തീയതി ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകും.
0: അതെ,
1: 16-ാം തീയതി വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ 17-ാം തീയതി രാവിലെ എംബസിയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. സൗദി എംബസിയിൽ സഫറത്തുൽ ഹർമൈൻ, അവര് ആണ് അവിടുന്നാണ് അതിന്റെ. ഇപ്പോ വിസാറത്തുൽ ഖാരിജിയന്റെ വിസ എനിക്ക് ബൈ മെയിൽ കിട്ടി, എന്നാൽ ബാക്കിയുള്ള കടലാസുകളൊക്കെ അവിടുന്നാണ് കിട്ടുക. അവിടെ ഹജ്ജിന്റെ ഹജ്ജിന്റെ ടെന്റുകളും ബാക്കിയുള്ള ഷെഡ്യൂളുകളൊക്കെ.
0: അതെ.
1: അപ്പോ അത് കളക്ട് ചെയ്യും, അവിടെ പോയി അവരുടെ ഒരു സ്വീകരണം ഒക്കെ ഉണ്ടാകും. ഉമ്രക്ക് ആവശ്യമായ പിന്നെ ഉമ്ര കിറ്റ്, തുണി, ചെരുപ്പ്, പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രങ്ങളൊക്കെ അവര് തരുന്നതാണ് പറയുന്നത്. മുൻകഴിഞ്ഞ പരിചയമുള്ള ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത്.
0: അത് ശരി.
1: അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് പിറ്റേന്ന് 18-ാം തീയതി ഇവിടുന്ന് ഇൻഷാല്ലാ പോകും.
0: ഡൽഹിയിൽ നിന്ന് യാത്ര
1: ചെയ്യും. 3-ാം തീയതി രാവിലെ 10 മണിക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലായത്.
0: ഈ ഒരു സാധാരണയിൽ നിന്ന് മാറിയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും കഴിഞ്ഞ തവണകളിൽ അവസരം കിട്ടാത്ത ഏതെങ്കിലും പുതിയ ഒരു ഇടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ?
1: കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ അവിടുത്തെ ഇസ്ലാഹി സെന്റർ പ്രവർത്തകരുമായി കൂടിയിട്ട് പിന്നെ അയിമത്തുകളൊന്നും പെട്ടെന്ന് കാണാൻ കഴിയില്ല അജ് സീസണിൽ. പിന്നെ യൂണിവേഴ്സിറ്റികളിലും ഉമ്മുൽഖുറ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകാറുണ്ട്. എന്നാൽ അല്ലാതെയും പലപ്പോഴും പോയിട്ടുണ്ട്. ഞാനിതിന്റെ മുമ്പ് സൗദി ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് ബഹുമാന്യനായ ഷാക്കിർ, ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ഹുസൈൻ സലഫി, ഞങ്ങൾ മൂന്നുപേരും അവിടെ സൗദി അറേബ്യയിൽ റിയാദിൽ ചെന്നിറങ്ങി സൗദി ഗസ്റ്റായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും മിക്കവാറും പല യൂണിവേഴ്സിറ്റികളിലും പിന്നെ ഇമാമുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഹജ്ജ് കാലങ്ങളിൽ ഞാൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒന്ന് പോകും, ഹജ്ജിന് വന്നാന്നുള്ള ഒരു പരിഗണന അവരുണ്ടാവുള്ളൂ, എന്നാലും ഒക്കെ ഒന്ന് കണ്ടുപോരാനൊക്കെ മദീന യൂണിവേഴ്സിറ്റി പോകാറുണ്ടായിരുന്നു. മുജമ്മൽ മലിക് ഫഹദില് ഞാൻ ഖുർആനിന്റെ തർജ്ജമ ചെയ്ത ആളാന്ന് പറയുമ്പോൾ അവരൊരു പ്രത്യേക പരിഗണന തരും. എത്ര ആള് കൂടെ ഉണ്ട് എന്ന് ചോദിച്ച് അത്രയും ആൾക്ക് ഓരോരോ കോപ്പി, 300 ആള് ഉണ്ടെങ്കിൽ 300 കോപ്പി അവര് വെട്ടിത്തരും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഈ പ്രാവശ്യം അതിനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മദീനത്തും മക്കത്തും ഒക്കെയുള്ള നമ്മളെ സുഹൃത്തുക്കളുമായി കൂടിയിരിക്കും, അവരുടെ സെന്ററുകളിൽ റൂമുകളിൽ ഓഫീസുകളിൽ ചെന്ന് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ചെയ്യും കഴിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്കുള്ളൊരു പ്രതീക്ഷ ഈ ഹജ്ജ് ക്യാമ്പില് പ്രധാനപ്പെട്ട മക്കയിലെ അയിമത്തുകൾ അടക്കമുള്ള ഇമാമുകൾ അടക്കമുള്ള പ്രധാനികൾ ഈ ക്യാമ്പിലുണ്ടാവും, അതുപോലെ പണ്ഡിതന്മാരുണ്ടാവും.
0: അതെ,
1: ഈ അതിഥികൾ എന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടാവും.
0: ഉണ്ടാവും.
1: ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള അതിഥികൾ പണ്ഡിതന്മാരും ഉണ്ടാവും. അപ്പൊ അവരുമായി കഴിയുന്നത്ര ഒന്ന് ബന്ധപ്പെടാനും ഒരു സലാമാക്കാനെങ്കിലും വലിയ വലിയ ആളുകളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്,
0: ഇൻഷാല്ലാ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഹജ്ജിന്റെ ഇപ്പൊ അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇവിടുന്ന് തക്കുവുണ്ടാക്കി അവിടെ പോയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ കുറെ സഹായികൾ ആവശ്യമായി വരാറുണ്ട്. നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ KMCC പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു സംവിധാനമാണ്, അവരൊക്കെ വലിയ സേവനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം,
1: അവരുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇസ്ലാഹി സെന്ററിന്റെ ആളുകളാണെങ്കിലും KMCC ആളുകളാണെങ്കിലും ഒക്കെ അവിടെ ചെയ്യുന്നത്. വലിയ വലിയ സേവനമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ വർഷവും ഒക്കെ അവർക്ക് അങ്ങനെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ലേ എന്നൊക്കെ തോന്നല്. കാരണം ആളുകൾ വന്ന് കൂടി
0: എണ്ണം
1: കൂടുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു മുറുക്ക് കഞ്ഞിവെള്ളം KMCC കഞ്ഞിയൊക്കെ തന്നപ്പോ അവർക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കഞ്ഞി കിട്ടുക, കാരണം നമ്മള് ശീലിച്ച ഭക്ഷണം, അതുപോലെ ഭക്ഷണം കിട്ടാത്തപ്പോ ഭക്ഷണങ്ങള് അതൊക്കെ കൊണ്ടുവന്ന് തന്ന നമ്മുടെ ഇസ്ലാഹി സെന്റർ ജിദ്ദ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകര്, അവരുടെ കാലഘട്ടത്തിലുള്ള പ്രവർത്തകർ, അവരൊക്കെ വളരെയധികം സേവനം ചെയ്യാറുണ്ട്. അതുപോലെ KMCC. പിന്നെയുള്ള മറ്റു വളണ്ടിയേഴ്സും ധാരാളമായിട്ട് ഉണ്ട്. അന്ന് മക്കയിലും നമുക്ക് നല്ല ഒരു ടീം അൽഹംദുലില്ലാ അന്നുണ്ട്, ഇന്നും ഉണ്ട്. അവരുടെയൊക്കെ സേവനങ്ങൾ ഉണ്ടാകും ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ, മാഷാല്ലാ, അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി മക്കയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കഅബയും അവിടുത്തെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഏറ്റവും അവസാനമായ യാത്രയിൽ കണ്ട ഇതൊന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെയാണ് അതിനൊന്ന് വിവരിക്കാൻ പറ്റും?
1: അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായി തോന്നിയാൽ ആദ്യമായി കഅബ കണ്ടപ്പോൾ എനിക്കുണ്ടായ, കാരണം ആദ്യമായിട്ട് ചെല്ലാണല്ലോ, അപ്പൊ ഉണ്ടായ ആ ഒരു തഹവയും ബാക്കിയുള്ള കാര്യങ്ങളും അത്ര ഇപ്പൊ കിട്ടുന്നില്ല എന്നൊരു തോന്നില്ല. എന്താന്ന് പറഞ്ഞാൽ തിരക്കും ബഹളും, കാരണം അത്രയും ആള് ആയിപ്പോയല്ലോ. അപ്പോ എന്നാലും ഇൻഷാല്ലാ നമ്മുടെ മനസ്സ് അള്ളാഹു മനസ്സിലേക്കാണല്ലോ നോക്കല്. അതായത് സ്വസ്ഥമായി, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് തവാഫ് കഴിഞ്ഞാൽ ആ മതാഫിൽ തന്നെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനിരിക്കും. അത് ഇപ്പൊ പിന്നെ ഉച്ചയാണെങ്കിലും നമ്മളൊക്കെ അങ്ങനെ വെയിൽ അനുഭവപ്പെടാറില്ല, അടിയിലല്ല തണുപ്പായിരിക്കും മാറുകൾ. അപ്പോ അവിടെ ഒരു കാലേ അസറിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ അസർ നിസ്കരിക്കും, എന്നിട്ട് അവിടെ ഖുർആൻ ഓതി കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഅബ അങ്ങനെ നോക്കി നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് ആണ് പോകും, നമ്മുടെ ഒരു ആത്മീയ ലോകത്തേക്ക് പോകും. പിന്നെ മഗ്രിബ് നിസ്കരിക്കും, മഗ്രിബിന്റെ ശേഷം ഇശ വരെ അവിടെ ഇരിക്കും, ഇശ നമസ്കരിക്കും, എന്നിട്ട് പിന്നെ വീണ്ടും കുറെ നേരം ഇരിക്കും. അങ്ങനെ റൂമിലേക്ക് അവരൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്ന ഭക്ഷണമൊക്കെ മെസ് അടക്കുമ്പോഴേക്ക് ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്ക് എത്തുന്നവരെ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് അത്രയും ഇബാദത്ത് ചെയ്യാനും അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ആത്മീയതയിലേക്ക് മടങ്ങാനൊക്കെ പറ്റുന്നു. ഇന്ന് അതൊന്നും പറ്റൂല.
0: തവാഫ് കഴിഞ്ഞ അവിടെ ഇരിക്കാനുള്ള സമയം ഒന്നും കിട്ടൂല,
1: ഒന്ന് സ്ഥലവും കിട്ടൂല, ഒന്നും പറ്റൂല, ഒക്കെ അവിടുന്ന് പോകേണ്ട ഒരവസ്ഥ. അപ്പൊ അതാണ് ഉള്ളത് പോലെ അറഫയിലും മിനായിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇബാദത്തായിരുന്നു, ദുരിതം കൂടുമ്പോ നമ്മൾ പടച്ചവനിലേക്ക് കൂടുതൽ
0: അടുത്തടുക്കും.
1: അതേ അവസരത്തില് സന്തോഷം ഇതൊക്കെ ഉണ്ടാവുമ്പോ കുറച്ചും കൂടി ഇതാണല്ലോ.
0: സാധാരണ നമ്മുടെ അറഫ പ്രഭാഷണം ഇവിടുന്ന് അതിന്റെ ഒരു അതേ സമയത്ത് അതിന്റെ ഒരു ലൈവിൽ അതിന്റെ ഒരു മലയാള പരിഭാഷ കൊടുക്കാറുള്ളത്
1: കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഞാൻ ആ ചെയ്യാറുള്ളത്.
0: ഈ വർഷം അവിടെ ആകുമ്പോ സ്വാഭാവികമായിട്ടും
1: അത് പറ്റൂല,
0: അത് സാധ്യമല്ല.
1: അതേ അവസരത്തിലോ കഴിഞ്ഞ ഒരു 19-ലോ മറ്റോ ഞാൻ പോയെന്ന് അറഫ പ്രഭാഷണം റേഡിയോ സംവിധാനിച്ച് ഞാൻ കേൾക്കുകയും എന്റെ പിന്നെ ടെന്റിലുള്ള ആളുകൾക്ക് ഞാനത് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മലയാളികള് ആ ടെന്റിന്റെ ചുറ്റുഭാഗത്ത് ഒരു 10-300-400 ആളുകൾ അത് ശ്രവിക്കാൻ വേണ്ടി മൈക്കുണ്ടായിരുന്നു, ശ്രവിക്കാൻ വേണ്ടി വന്നു. അവിടുന്ന് തന്നെ ഞാൻ സ്പോട്ടിൽ നിന്ന് റേഡിയോയില് കേട്ടു, അത് എഴുതിയെടുത്തു, അതപ്പ തന്നെ ലൈവായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ അത് പറ്റൂല. അപ്പൊ ഇവരുടെ ടെന്റിലായതുകൊണ്ട് ആയാതി
0: അത്തരം സാഹചര്യങ്ങളില്ല,
1: അതല്ലെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും ചുരുങ്ങിയത് അറഫ കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാൻ പറ്റുന്ന ഗൂഗിൾ മുഖേനയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, പക്ഷെ അത് പറ്റും തോന്നുന്നില്ല. ഞാനത് റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി റേഡിയോന്റെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരെങ്കിലും ചെയ്യാം.
0: ഹജ്ജ് എന്നുള്ളത് ഓരോരുത്തരുടെയും വല്ലാത്തൊരു അങ്ങേയറ്റത്തൊരാഗ്രഹമാണ്. ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവിടെ എത്തണം എന്നുള്ളത് വല്ലാത്തൊരു കൊതിയാണ്. അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന, അതിനുവേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അശ്രദ്ധയിൽ അതിപ്പോഴൊന്നും ആവേണ്ടതില്ല എന്നൊക്കെ വിചാരിച്ച് ആകാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളോടൊക്കെ എന്താണ് ഒരു നിർദ്ദേശമായി സൂചിക്കുക?
1: ഒന്നാമത് ഹജ്ജ്, ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയുന്ന ഒരാള് UAE 27 വർഷത്തോളം അയാൾ ഹോട്ടൽ നടത്തിയിരുന്നു UAE താരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ താരിഫ് വഴിയാണ് UAE ഉള്ള ഹാജിമാര് മക്കയിലേക്ക് ബൈ ബസ്സിന് പോകൽ, കരമാർഗം. അപ്പൊ ഈ പോകുന്ന വഴിയിൽ ഈ ഹോട്ടലില് പിന്നെ ഇറങ്ങി വിശ്രമിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ യാത്ര അയക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ഒരു സുഹൃത്ത്,
0: മലയാളിയാണ്,
1: മലയാളി ഗുരുവായൂരുള്ള ആളാണ്. അദ്ദേഹം ആ 27 വർഷം ഹജ്ജിന് പോയില്ല, കാരണം അയാൾക്ക് തോന്നിയില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേട്ടില്ല. പിന്നെ അദ്ദേഹം നാട്ടില് റിട്ടേൺ അടിച്ച് വന്നു, വന്നിട്ട് എന്റെ കൂടെ ഹജ്ജിന് വന്നു. അത് അയാൾക്ക് ഭയങ്കരമായ ഒരു അനുഭവമായി. പിന്നീട് പലപ്പോഴും അദ്ദേഹം ഉംറക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ദരിദ്രനായിട്ടാണ് ചെറുപ്പത്തിൽ വളർന്നത്. പക്ഷെ അന്ന് ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു റീല് JDT ഇസ്ലാമില് ഉണ്ടായിരുന്നു, വലിയൊരു റീൽ. ആ റീല് കോട്ടക്കൽ ഇസ്ലാമിക് ലൈബ്രറിയുടെ ഒരു വാർഷികത്തില് ആ റീല് പ്രദർശിപ്പിച്ചു.
0: അതിന്റെ ഒരു വീഡിയോ,
1: ഒരു വീഡിയോ,
0: ഹജ്ജിന്റെ വീഡിയോ,
1: ഹജ്ജിന്റെ വീഡിയോ.
0: ശരി,
1: അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. ഇസ്ലാമിക് ലൈബ്രറിന്റെ വാർഷികത്തിലാണ് അത്. എനിക്ക് തോന്നുന്നത് 81-ലോ മറ്റാണ് അത് പ്രദർശിപ്പിച്ചപ്പോ ഹാജിമാര് കപ്പലിലാണെന്ന് പോണ്ട്, അന്ന് വിമാനത്തിലല്ല. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇറങ്ങുന്നതും അവര് മക്കത്തും പോകുന്നതും തവാഫ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു. അവര് ഒരു നമ്മുടെ ഒരു മനസ്സ് പഠിച്ചോനെ, എനിക്കൊന്നും അവിടെ എത്താൻ കഴിയില്ല. അന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരിക്കണം എനിക്ക് ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് കിട്ടിയത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ ശരിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ആരും കാര്യമില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തീർച്ചയായും ഹജ്ജ് ചെയ്യാൻ പറ്റും. കാരണം അള്ളാഹന്റെ വീട്ടിലേക്ക് പഠിച്ചവനെ, എനിക്ക് എന്റെ വീട്ടിലൊന്ന് വരണം, നിന്റെ വീട്ടിലൊന്ന് വരണം എന്ന് പഠിച്ചവനോട് പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് വരണ്ടെന്നൊരു സത്യവിശ്വാസിയോട് അല്ല പറയില്ല.
0: അതെ,
1: അപ്പൊ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പറ്റും. അതാണ് പിന്നെ ഉള്ളത്. എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് മരിച്ചു ചെന്നാൽ. മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടുന്ന അതേ അവസരത്തിൽ ഈ ലോകത്ത് ഒരാൾക്ക് ചെയ്യാവുന്ന, കടക്കാവുന്ന ഒരു ഭവനം കഴിമ്പയാണ്.
0: അതെ,
1: ഇവിടെ ഈ കഴിമ്പയിൽ കടന്ന് ഹജ്ജ് നിർവഹിച്ച് ആ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഉറപ്പായിട്ടും സ്വർഗത്തിലെത്താം അവന്റെ ജീവിതം ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പൊ ഹജ്ജ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യും കാലും എത്ര ശുദ്ധമാണോ ആ ശുദ്ധി ശിഷ്ടകാല ജീവിതത്തിൽ പാലിച്ച് ഇനി പരലോകത്തുള്ള കഅബ എന്ന് പറഞ്ഞാൽ പരലോകത്തുള്ള അള്ളാഹുവിന്റെ ഭവനം സ്വർഗം അവിടെ കാല് കുത്തുന്നത് വരെ ജീവിതം ശ്രദ്ധിക്കണം.
0: അതെ,
1: അത് എല്ലാ ഹാജിമാരും അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിലെ ഹജ്ജ് കൊണ്ട് ഒരുപാട് മാനസികമായും സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ മാറിയെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ മാറുന്ന ഒരു അവസ്ഥയാണ്, ഒരു ഗുണപാഠം ഹജ്ജിൽ നിന്ന് കിട്ടും ഇൻഷാ.
0: ഒരു മാറ്റം സൃഷ്ടിക്കാൻ യഥാർത്ഥ
1: ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ട്. അത് മാറിയ ഒരുപാട് ആളുകളെ എനിക്കറിയുകയും ചെയ്യാം. ഭയങ്കരമായ ജീവിതത്തിൽ മാറിയ ഒരാളാണ്.
0: ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട്, ഇത്തരം ഒരു സന്തോഷം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിലും. ഒരുപാട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ താല്പര്യം സൃഷ്ടിക്കാനൊക്കെ ഇന്നത്തെ ഒരു സംസാരം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഏതായാലും യാത്രയും ഹജ്ജിന്റെ കർമ്മങ്ങളുമെല്ലാം കൃത്യമായി മക്ബൂലും മബറൂറുമായ രൂപത്തിൽ നിർവഹിക്കാൻ, ആരോഗ്യത്തോടുകൂടെ എല്ലാം ചെയ്യാൻ, സാധാരണ ചെയ്തു വന്നിരുന്നതിനേക്കാൾ അപ്പുറത്ത് പുതിയ ചില സാധ്യതകളൊക്കെ അവിടെ ചെയ്യാനൊക്കെയുള്ള ഒരു തൗഫീക്ക് ബഹുമാനനായ ഉസ്താദിന് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാ തിരിച്ചു വന്നതിനു ശേഷം ഇതുപോലെ ഹജ്ജിന്റെ ഈ വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇതുപോലെ നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് ഇരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഈ ഘട്ടത്തിൽ ഉസ്താദിനോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു സമയം നമുക്ക് അനുവദിച്ചു തന്നതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
1: നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊക്കെ ഞാനും പ്രാർത്ഥിക്കും.
0: മാഷാല്ലാ, ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ, താല്പര്യം അറിയിച്ച ഒരു സന്തോഷം കൂടെ ഉണ്ട്. അള്ളാഹു ഈ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു ആളുകളുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സംസാരം.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സവിശേഷം മനസ്സ് നിറഞ്ഞ അംഗീകാരം, ഹറമിലേക്ക് രാജകീയ അതിഥിയായി പർപ്പൂർ മൗലവി, ഭാഗം 2. ഇതുവരെ സംസാരിച്ചത് കുഞ്ഞി മുഹമ്മദ് മദനി, പർപ്പൂർ.
3: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. ആറ്റുനോറ്റു കിട്ടിയ പുത്രനെ നാഥനു വേണ്ടി ബലിയർപ്പിക്കാൻ ഇബ്രാഹിം പ്രവാചകനോട് നാഥൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ നിസ്സംഗമായി പുത്രബലിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായതാണ് ചരിതം. മഹദി ഹാജറയ്ക്ക് മുമ്പിൽ പിഞ്ചു പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു തുള്ളി ജലഗണികയ്ക്കു വേണ്ടി ആർത്തുകരയുമ്പോൾ ഹാജറ ബീവിയുടെ മനസ്സ് വല്ലാതങ്ങ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മക്കയിലാണ് അവരെ ഉപേക്ഷിച്ചു പോയത്. ആൾപ്പാർപ്പില്ലാത്ത പ്രദേശം, വന്യജീവികൾ വിഹരിക്കുന്ന വിജനമായ മരുംപ്രദേശം, ജലത്തിനുവേണ്ടി സഫയുടെ മുകളിൽ നിന്നിറങ്ങുമ്പോൾ പുത്രന്റെ ദയനീയമായ മുഖം മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ടാവണം. കാഴ്ചയിൽ നിന്നും മകൻ അപ്രത്യക്ഷമായപ്പോൾ വീണ്ടും ഭയന്ന് മർവയിൽ നിന്നും സൊഫയിലേക്കോടി അങ്ങനെ 7 തവണ ആ മാതാവ് മകനെയോർത്തവിടെ ദയനീയ അന്തരീക്ഷം തീർത്തിരിക്കുന്നു. എത്രമേൽ വേദനിച്ചിരിക്കണം ആ മാതൃഹൃദയം. ഒടുക്കം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് ജംസമിന്റെ ജലധാര ഉണ്ടാവുകയായി. ഇസ്മായിൽ കാലിട്ടിടിച്ചെടുത്ത്.
4: Peace Radio. Tune to reality.
5: Bismillahir Rahmanir Rahim.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അല്ലാഹുവിനാകുന്നു, അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
1: അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
0: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
3: سيد الاستغفار
2: اللهم أنت ربي لا إله إلا أنت
0: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: TBS Radio. Tune to reality.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കറിയാവുന്നതുപോലെ മതപാഠങ്ങളൊന്നും സമാധാന വിരുദ്ധമല്ല. വിശ്വാസങ്ങളും കർമ്മങ്ങളും സ്വഭാവശീലങ്ങളും ചേർന്നതാണ് ഇസ്ലാം. സ്വന്തത്തിലും അപരനിലും ഗുണം വരുത്തുന്ന ആദർശ ജീവിത വ്യവസ്ഥയാണത്. ശല്യമില്ലാതെ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരമാണ് മതം സൃഷ്ടിക്കുക. ഇസ്ലാം മനുഷ്യനെ സമാധാനിയും സഹിഷ്ണുവുമാക്കുന്നു. വിശ്വാസിയാകാനും അതടിസ്ഥാനത്തിലുള്ള കർമാനുഷ്ഠാനിയാകാനും സംസ്കാരത്തോടെ ജീവിക്കുവാനും മറ്റുള്ളവരെ അക്രമിക്കുകയോ സ്വൈരം കെടുത്തുകയോ ചെയ്യേണ്ടതില്ല. അള്ളാഹു പ്രപഞ്ചത്തിലും സൃഷ്ടിജാലങ്ങൾക്കിടയിലും സമാധാനമാണ് ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ലോകത്താണ് മുസ്ലിമിന് അവന്റെ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കൂടുതൽ സൗകര്യപ്പെടുക. സമാധാനപൂർണമായ ജീവിതം നയിക്കുവാനായി സമാധാനത്തിന്റെ ഈ മതം കൃത്യമായി നാം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. പീസ് റേഡിയോ അതിനായി നിങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് വ്യത്യസ്തതയാർന്ന പ്രോഗ്രാമുകളിലൂടെ കേൾവിയുടെ പുതുവസന്തമായി മാറിയ പീസ് റേഡിയോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നാം കാത്തിരിക്കുന്ന, നമ്മെ കാത്തിരിക്കുന്ന സമാധാനത്തിൻ്റെ ലോകത്തേക്കുള്ള ഒരു കൂട്ടം പുത്തൻ വിഭവങ്ങളുമായി പ്രാർത്ഥനയോടെ ഇന്നത്തെ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: നമുക്ക് നേരെ പുലരിവട്ടത്തിലേക്ക് പോവാം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഏറ്റവും വലിയ സത്യമാണ് അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയതും പ്രവാചകന്മാരിലൂടെ അവതരിച്ചതുമായിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്ന ഈ ദൈവികമായിട്ടുള്ള മതം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും എല്ലാ ആശയങ്ങളെയും അതിജീവിക്കാൻ അതിന് കഴിയുന്നു എന്നത് അത് അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ്. ലിയുലിഹർഹു അലദ്ദീനി കുല്ലിഹി, അതെല്ലാറ്റിനെയും അതിജയിക്കും അതിജീവിക്കും എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആശയപരമായോ മറ്റെന്തെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളെ കൊണ്ടോ ഇസ്ലാമിക ആശയങ്ങളെ തകർക്കുക പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ഏത് കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുടെ എതിരാളികൾ സത്യസന്ദേശത്തിൻ്റെ ശത്രുക്കൾ എപ്പോഴും ശ്രമിച്ചത് അതിൻ്റെ പ്രചാരകരെയും പ്രബോധകരെയും പ്രവാചകന്മാരെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് അവർ സ്വീകരിച്ച മാർഗം. അതിന് രണ്ട് വഴികളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, അവരെ കൊന്നുകളയുക എന്നുള്ളത്. മറ്റൊന്ന്, അവരെ സ്വന്തം നാടുകളിൽ നിന്ന് പുറത്താക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമായി സൂറത്ത് ഇബ്രാഹിമിലൂടെ പറയുന്നുണ്ട്. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലതിന. സത്യനിഷേധികളായ ആളുകൾ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർളിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും. ഔ ലതഊദുന്ന ഫീ മില്ലതിന, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമുള്ളത് ഞങ്ങളുടെ ഈ മാർഗത്തിലേക്ക് ഞങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക, അതല്ലാത്ത മറ്റൊരു വഴി നിങ്ങളുടെ മുന്നിലില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു ഭീഷണി ഈ സത്യമതത്തെ അവതരിപ്പിച്ച് അത് പ്രബോധനം ചെയ്യുമ്പോഴുണ്ടാവുന്ന കാലാകാലങ്ങളിൽ എല്ലാ പ്രവാചകന്മാരോടും എതിരാളികൾ ചെയ്തൊരു കാര്യമാണ്. ഇതേ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, ഈ നാട്ടിലുള്ള പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന, ഈ നാട് വിട്ട് പോകേണ്ടവരാണെന്ന് പറയുന്ന ഈ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഒരു പുതിയ പശ്ചാത്തലമോ പുതിയതായി രൂപപ്പെട്ടു വന്നതോ അല്ല. ഇത് ഏതു കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അള്ളാഹു ആ പ്രവാചകന്മാരോട് പറഞ്ഞത് ഫൗഹ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലിക്കന്ന ദാലിമീൻ. അള്ളാഹു തൻ്റെ പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം വഹി നൽകിക്കൊണ്ട് പറഞ്ഞു, തീർച്ചയായും അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അത് അല്ലാഹുവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. അവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള 12, 13, 14, 15 വചനങ്ങൾ സൂറത്ത് ഇബ്രാഹിമിൽ ഇത് വായിക്കുമ്പോൾ അടുത്ത വചനത്തിൽ പറയുന്ന വല നുസ്കിനന്നകുമുൽ അർള മിമ്പഅദിഹിം, അവർക്ക് ശേഷം ഭൂമിയിൽ നിങ്ങളെ നാം താമസിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ നാം താമസിപ്പിക്കുക തന്നെ ചെയ്യും, അള്ളാഹു ഉറപ്പു തരികയാണ്. പക്ഷേ ഇവിടെ അള്ളാഹു ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ശത്രുക്കളെ നശിപ്പിച്ചുകൊണ്ട് ആ ഭൂമിയെ തിരിച്ചു നൽകി അധികാരങ്ങളും സ്വാധീനങ്ങളും അവിടെയുള്ള താമസവും അവിടെ താമസിക്കുവാനുള്ള അധികാരവും അവകാശവും തിരിച്ചു നൽകാൻ അള്ളാഹു പറഞ്ഞൊരു വ്യവസ്ഥ ഇതാണ്. ദാലിക ലിമൻ ഖാഫ മഖാമി വ ഖാഫ വഈദ്. ദാലിക ലിമൻ ഖാഫ മഖാമി വ ഖാഫ വഈദ്, എൻ്റെ താക്കീദുകളെ ഭയപ്പെടുന്നവർക്കും എൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്നവർക്കുമാണ് അത് ലഭിക്കുക എന്നതാണ്. ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അള്ളാഹുവിൻ്റെ നിരീക്ഷണം, അതുണ്ടെന്ന ബോധ്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവിക്കാം. അള്ളാഹു ഏതൊന്നിനെക്കുറിച്ചാണോ നമ്മളോട് താക്കീത് ചെയ്തിട്ടുള്ളത്, ആ താക്കീത് ചെയ്ത കാര്യങ്ങളെ ഇന്ന് വിട്ടുനിൽക്കുകയും അതിനെ ഗൗരവപരമായി കാണുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്ത വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പീഡനങ്ങളെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ ആ പോക്കിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ഭയപ്പെടുന്നതിലേറെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, ഈ അസ്തിത്വ ഭീഷണി യഥാർത്ഥത്തിൽ അള്ളാഹുവിനേക്ക് കീഴ്പ്പെട്ട് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അതിൽ ആ നാട്ടിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാക്കില്ലെന്നാണ് ഈ ആയത്തുകൾ നമ്മളെ വ്യക്തമാക്കുന്നത്. തുടർന്നുള്ള വചനത്തിൽ പറയുന്നത് അനീദ്, അവർ വിജയം ആവശ്യപ്പെട്ടു, ഈ ശത്രുക്കൾക്കെതിരെ അവർ വിജയം ആവശ്യപ്പെട്ടു. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എന്തു ചെയ്തു, എല്ലാ ധിക്കാരിയായിട്ടുള്ള അതിരുവിട്ട എല്ലാ സ്വേച്ഛാധിപതിയും എന്ത് ചെയ്തു, പരാജയപ്പെട്ടു എന്നാണ്. എത്ര വലിയ അധികാരസ്ഥനെയും സ്വേച്ഛാധിപതിയും പരാജയപ്പെടുത്തി സത്യവിശ്വാസികൾക്കും പ്രവാചകനുമുള്ള അസ്തിത്വത്തെ നിലനിർത്തുവാൻ അള്ളാഹുവിന് പറ്റും എന്ന താക്കീതാണ്. മാത്രമല്ല അവിടെ അവസാനിപ്പിക്കുന്നില്ല, ഈ പോക്കിരിമാർക്കും ധിക്കാരികൾക്കും ഇവിടെ ഒരു പരിണിതി ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഖുർആൻ പറയുന്നത് മിം വറോ ഇഹി ജഹന്ന മുവയുസ്കോ മിമ്മാ ഇൻസൊദീദ്, മിം വറോ ഇഹി ജഹന്നം. ഇനി ഇത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഈ സ്വേച്ഛാധിപതികൾക്ക് ലഭിക്കുന്നത് എന്താണ്, നരകമാണ്. അവിടെ നിന്നും ആ ചീഞ്ഞ ജലം, നരകത്തിലെ പാനീയം അവർക്ക് കുടിപ്പിക്കപ്പെടുമെന്നാണ്. യതജറഉഹു വലാ യകാദു യുസീഗു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മക്കാൻ വമാ ഹുവ ബിമയ്യിത്. മാത്രമല്ല ആ ചൂടുള്ള ഏറ്റവും ദുർഗന്ധമുള്ള ആ പാനീയം അവൻ കുടിച്ചിറക്കും, അവൻ്റെ തൊണ്ടയിലൂടെ എന്തു ചെയ്യൂല, ഒഴുകിപ്പോകൂല, തടസ്സപ്പെട്ടു നിൽക്കും, മരണം എല്ലാ ഭാഗത്തുനിന്നും അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ വമാഹു ബിമയ്യിത്ത്, അവൻ മരിക്കൂല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്ക് പരലോകത്ത് വരാനുള്ളത്. വമീം വറോ ഇഹി അദാബുൻ ഖലീൽ, അതിൻ്റെ ശേഷം അതിനപ്പുറത്ത് ഇതിനൊക്കെ പുറമേ അവർക്കെന്തുണ്ട്, വളരെ ഏറ്റവും പരുഷമായ പരുക്കമായ ശിക്ഷയും അവർക്ക് വരാനുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നൊരു കാര്യം. അതുകൊണ്ട് നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, അസ്തിത്വ ഭീഷണികൾ നേരിടുമ്പോൾ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ സുരക്ഷിതത്വം എന്നുള്ളത് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ താക്കീതുകളെ ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന, ഹറാമുകളെ ത്യജിച്ച് അതിനെ മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി അവൻ്റെ നിയമത്തെയും ശരിയാത്തിനെയും ശരിയായി പരിഗണിച്ച് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കി അവനിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്ന ഒരു വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിന്റെ 5 മുതൽ 10 വരെയുള്ള പാരായണം കതുർക്കം.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാ അല്ലാ. മിഷാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ലാ. ലോകമെമ്പാടുമുള്ള ഖാരിഇകളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുറാൻ ഖാരികളുടെ ഒരാളാണ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുറാൻ ഹഫ്ള് പൂർത്തിയാക്കുന്നു. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. മദീനയിൽ നിന്ന് ഖിറാത്ത് ആൻഡ് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട് മിഷാരി റാഷിദ് അൽ അഫാസി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായും മുഅദ്ദിനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാനുള്ള, ലോകത്ത് അറിയപ്പെടാനുള്ള പ്രത്യേക കാരണങ്ങളിൽ ചിലത് ശബ്ദത്തിൻ്റെ സ്വാഭാവിക മാധുര്യവും മഖാമുകളുടെ മനോഹരമായ ഉപയോഗവും ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീയതയും ശ്വസന നിയന്ത്രണത്തിലെ മികവുമൊക്കെയാണ്. അതോടൊപ്പം ഖുറാൻ പാരായണത്തിലും അദ്ദേഹം അറിയപ്പെടുന്നതോടൊപ്പം നല്ല ഒരു ഗായകനായി, പ്രത്യേകിച്ച് വിത്തൗട്ട് മ്യൂസിക് നഷീദകൾ അദ്ദേഹത്തിൻ്റേതായ ബ്ലോഗിലൂടെയൊക്കെ ധാരാളം നമ്മൾ മുമ്പ് തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ ധാരാളം അത് ലഭ്യവുമാണ്.
1: നമുക്ക് ഖുർആനിൻ്റെ, ഇന്ന് നമ്മൾ കേട്ട മധുരം ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കാം. നിശ്ചയമായും പുണ്യവാന്മാർ മദ്യം നിറച്ച ഒരു തരം പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നതാണ്. അതിലെ കൂട്ട് ചേരുവ കർപ്പൂരമായിരിക്കും. തുടർന്ന് അത് അള്ളാഹുവിൻ്റെ അടിയാന്മാർ കുടിക്കുന്നതായ ഒരു ഉറവ് ജലം. അവരത് ഇഷ്ടമനുസരിച്ച് ഒഴുക്കി നടത്തിക്കൊണ്ടിരിക്കും. അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യും. ഭക്ഷണത്തിനു പ്രേമമുള്ളതോടെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യും. അവർ പറയും, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കലിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന അബ്രാറുകളായ പുണ്യാന്മാരായ ആളുകളുടെ ഗുണങ്ങളും അവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലേ?
0: തീർച്ചയായും. മധുരം ഖുർആനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. മധുരം ഖുർആനിൻ്റെ ടൈറ്റില് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു മധുരം ഖുർആനിൽ സ്വീകരിച്ചിട്ടുള്ളത്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
3: എല്ലാ ദിവസത്തെയും പോലെ തിരുമൊഴികൾ എപ്പിസോഡിന്റെ സെഷനിലേക്കാണ് പോകുന്നത്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി.
3: ഇന്നത്തെ തിരുമൊഴിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ കെ വി മുഹമ്മദ് അലി ആണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സയുസീബു അലാ ഉമ്മത്തി ദാഉൽ ഉമം ഖാലു യാ നബിയല്ലാഹ് വമാ ദാഉൽ ഉമം ഖാല الأشر والبطر والتكاثر والتشاحن في الدنيا والتباغض والتحاسد حتى يكون البغي ثم الهرج പ്രിയമുള്ളവരെ, മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. വായിച്ചത് ഇമാം തബറാനി. സഹീഹ് എന്ന നിലക്ക് ഇത് നൽകിയിട്ടുണ്ട്. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ, അദ്ദേഹം യമനിലെ ദൗസ് ഗോത്രത്തിലാണ് ജനിച്ചത്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം, നാം പലതവണ മനസ്സിലാക്കിയിട്ടുണ്ട്. തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഹിജ്റ ഏഴാം കൊല്ലമാണ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലെത്തുന്നത്. 5374 ഹദീസുകൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, സയുസീബു അലാ ഉമ്മത്തി ദാഉൽ ഉമം, എന്റെ സമുദായത്തിന്റെ മേൽ മുൻ സമുദായങ്ങളുടെ പല രോഗങ്ങളും വന്നു ചേരും. മുൻ സമുദായങ്ങൾക്കുണ്ടായ പല രോഗങ്ങളും, ദാ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പല രോഗങ്ങളും എന്റെ സമുദായത്തിലെ ആളുകളെയും പിടികൂടും. ഖാലു, ഇത് കേട്ടപ്പോൾ ഭയവിഹ്വലരായ സ്വഹാബത്ത് ചോദിച്ചു, യാ നബി അല്ലാഹുവിന്റെ ദൂതനെ, വമാ ദാഉൽ ഉമം, എന്താണ് മുൻ സമുദായങ്ങൾക്ക് സംഭവിച്ച രോഗം? ഏത് രോഗമാണ് ഞങ്ങളെയും ബാധിക്കുമെന്ന് അങ്ങ് താക്കീ നൽകുന്നത്? ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഷറു വൽ ബതറു വത്തകാസുറു. അൽ അഷർ, അഷർ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് തുകയാൻ, അതിക്രമം കാണിക്കൽ, അല്ലെങ്കിൽ അനാവശ്യമായ, ഒരിക്കൽ അർഹതയില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ സന്തോഷിക്കലും അഹങ്കാരത്തോടുകൂടിയുള്ള ജീവിത രീതിയുമൊക്കെയാണ് അൽ അഷർ. വൽ ബത്തർ എന്ന് പറഞ്ഞാലും അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നഅമത്തുകളോടുള്ള പുച്ഛവും സത്യത്തെ നിഷേധിക്കലൊക്കെയാണ്. ബത്തറുൽ ഹഖാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാത്ത ഒരു അവസ്ഥ പ്രകടമാകുക, അങ്ങനെയുള്ള ഒരു സംസ്കാരം ഈ ഉമ്മത്തിനുമുണ്ടാകും. വത്തക്കാസുർ എന്നാണ് മൂന്നാമത് എണ്ണിയത്. തെക്കാസുർ എന്ന് പറയുമ്പോൾ പെരുമ നടിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സമ്പത്തിലും സന്താനങ്ങളിലൊക്കെ അതിൻ്റെ ആധിക്യത്തിലുണ്ടാകുന്ന വല്ലാത്തൊരു ചിന്ത, ഒരു പെരുമ നടിക്കൽ. അതോടൊപ്പം പരലോകത്തെ മറന്ന് ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ, ദുനിയാവ് വർദ്ധിപ്പിക്കാനുള്ള കഠിനമായ ശ്രമം, അതൊക്കെയാണ് തെക്കാസുർ. നാലാമത് എണ്ണിയ വത്തഷാഹുനു ഫിദ്ദുനിയാ, ചില റിപ്പോർട്ടുകളിൽ അത്തനാഫുസ് ഫിദ്ദുനിയാ എന്നാണ്. അത്തനാഫ്, കിടമത്സരങ്ങൾ, ഭൗതിക ജീവിതത്തിലെ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയുള്ള കിടമത്സരങ്ങൾ, ഹലാലും ഹറാമും നോക്കാതെയുള്ള പാച്ചിലുകൾ, അതാണ് തഷാഹുനു ഫിദ്ദുനിയ. മുൻ സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന മഹാരോഗങ്ങളിൽ ചിലതാണ് ഈ സമുദായത്തിലും വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നത്. മറ്റൊന്ന് പറയുന്നത് വത്തബാഗുലു വത്തഹാസുദു. തബാഗുലും തഹാസുദും ഈ സമുദായത്തിലും വന്നേക്കാമെന്നാണ്. തബാഗുലു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അനാവശ്യമായ കോപമാണ്, ജനങ്ങൾക്കിടയിലുള്ള സ്നേഹം മുറിച്ചു കളയുന്ന വെറുപ്പും വിദ്വേഷവുമൊക്കെയാണ് തബാഗുലു എന്ന് പറയുക. പരസ്പര വിദ്വേഷം വെക്കുക, വിദ്വേഷം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അങ്ങനെ സ്നേഹങ്ങൾ ഇല്ലാതാക്കുക, മുറിച്ചു കളയുക, തബാഗുലു. കൂടെ പറഞ്ഞു വത്തഹാസുദ്, അറിയാമല്ലോ, പരസ്പരം അസൂയ വെച്ച് പുലർത്തുക. അതും മുൻ സമുദായങ്ങളിൽ വല്ലാതെ ഉണ്ടായിരുന്ന രോഗങ്ങളാണ്, എൻ്റെ സമുദായത്തിലും വന്നുകൂടായികയില്ല, വരും, അതുകൊണ്ട് അതിനെതിരെ ജാഗരൂകരാകണം എന്ന താക്കീതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഇങ്ങനെ അവസാനിപ്പിച്ചു, ഹത്താ യകൂനൽ ബഗ്യു സുമ്മൽ ഹർജ്. ഈ തബാഗുലും തഹാസുദുമൊക്കെ, പരസ്പര വിദ്വേഷം പുലർത്തലും പരസ്പരമുള്ള അസൂയയുമൊക്കെ പിന്നീട് വലിയ അതിക്രമത്തിലേക്കും അന്യായത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും ഹർജിലേക്കും എത്തുന്നതാണ്. ഹർജ് എന്ന് പറഞ്ഞാൽ കസ്റത്തുൽ ഖത്ൽ വൽ ഫിത്ൻ എന്നാണ്. ഖത്ലും ഫിത്നും, കൊലപാതകങ്ങളും കുഴപ്പങ്ങളും വർദ്ധിക്കുന്ന ഒരവസ്ഥക്കാണ് ഹർജ് എന്ന് പറയുക. അങ്ങനെ രോഗങ്ങൾ മനുഷ്യൻ്റെ അക്രമത്തിലേക്കും അനീതിയിലേക്കും, അവകാശങ്ങൾ ബാധ്യതകൾ നിർവഹിക്കാതെ മറ്റുള്ളവരെ അന്യായമായി, മറ്റുള്ളവരോട് അന്യായമായ രൂപത്തിൽ വർത്തിക്കുന്നതിലേക്കും, കൊലപാതകങ്ങളിലേക്കും, വലിയ കുഴപ്പങ്ങളിലേക്കുമൊക്കെ ഈ സമുദായവും എത്തിച്ചേരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നത്. അപ്പോൾ ഈ ഉമ്മത്തിനെ ബാധിക്കാവുന്ന രോഗങ്ങളെന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറയുമ്പോൾ ഗൗരവത്തിലെടുക്കണം, ഈ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സംഭവിച്ചേ പറ്റൂ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറി നിൽക്കാനാകണം, ഈ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ള പറഞ്ഞു, വത്തബാഗുലു അൽ ബുഖൽ എന്നതാണ്, പിശുക്കും ഈ സമുദായത്തെ ബാധിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വന്ന ആശയം നാം മുമ്പും തിരുമൊഴികൾ ചർച്ച ചെയ്താണ്, ദബ്ബ ഇലൈക്കും ദ ഉലുമം കബലക്കും എന്ന് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലെ രോഗം നിങ്ങളിലേക്കും ഇഴഞ്ഞുവരും, അരിച്ചരിച്ചു വരും. എന്നിട്ട് പറഞ്ഞാൽ അൽ ഹസദു വൽ ബഗ്ദ, വസൂയയും വിദ്വേഷവുമാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ രോഗങ്ങളൊന്നും വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നത്തെ തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നബിചരിത്രം. ഇന്നത്തെ നബിചരിത്രത്തിൽ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ജീവിത സന്ദേശത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ നിന്ന് യസിരിബിലേക്ക് എത്തിയതിന് ശേഷം അവിടെയുള്ള നീക്കങ്ങളാകുന്നു ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ആദ്യമായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരായ രണ്ട് വിഭാഗം മുഹാജിറുകളും അൻസാറുകളും അവർ തമ്മിലുള്ള സ്നേഹബന്ധവും ഐക്യവും അത് രൂഢമൂലമാക്കുക, അത് ഉറപ്പിക്കുക, അതായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ നീക്കം. വിശ്വാസികൾ ആദർശപരമായിക്കൊണ്ട് വിശ്വാസപരമായ ആത്മബന്ധം അത് നേടിയെടുത്തവരായിരുന്നു. അതോടൊപ്പം തന്നെ മുഹാജിറുകളായ ആളുകൾ മക്കയിൽ വെച്ച് എല്ലാ നിലക്കുമുള്ള സാഹോദര്യവും സൗഹൃദവും ഐക്യവും ആത്മബന്ധവും അത് നിലനിർത്തിപ്പോന്നവരായിരുന്നു. അതിനുശേഷമാണ് അവർ മദീനയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മദീനയിൽ എത്തിയതിന് ശേഷം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെയെല്ലാം തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരുമിച്ചു ചേർത്തു. എന്നിട്ട് അവരോടായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി. ഏകദേശം 100 ആളുകൾ അന്ന് ആ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരോടായിക്കൊണ്ട് തആഹു ബൈന അഖവൈൻ അഖവൈൻ, നിങ്ങൾ ഈ രണ്ട് പേരായിക്കൊണ്ട് സാഹോദര്യം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്, ഐക്യപ്പെടേണ്ടതുണ്ട് എന്ന കൽപ്പന അത് ലഭിക്കേണ്ട താമസം. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് തൻ്റെ സഹോദരന് വേണ്ടി, തന്നിലേക്ക് എത്തിച്ചേർന്ന സുഹൃത്തിന് വേണ്ടി എല്ലാം നൽകിക്കൊണ്ട് സൗഹൃദം ഉറപ്പിക്കുവാൻ അവർ തയ്യാറായി. ഒന്നാമതായിക്കൊണ്ട് എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മനുഷ്യരെന്നുള്ള നിലക്ക് പരസ്പരം മനസ്സിൽ അടിഞ്ഞുകൂടാറുള്ള ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷങ്ങളും വൈര്യങ്ങളും അതൊഴിവാക്കിക്കൊണ്ട് ഒരുമയോടുകൂടിയുള്ള ഐക്യത്തോടുകൂടിയുള്ള സാഹോദര്യം, അതിൻ്റെ അനിവാര്യത, അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ കണ്ടായിരുന്നു ഈ ഒരു നീക്കത്തിന് മുതിർന്നത്. ഇന്നമൽ മുഅ്മിനൂൻ ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ സഹോദരന്മാരാകുന്നു. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു വിശ്വാസി, ഒരു മുസ്ലിം മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ ആ ആത്മബന്ധം അത് നിലനിർത്തണം എന്നുള്ള ആശയങ്ങൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു. അതിലൂടെ അവർക്കിടയിൽ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും ഇല്ലാതെയായി. വിശ്വാസികളായതിന് ശേഷം മക്കയിൽ വെച്ച് അവർ പരിചയിച്ചിരുന്ന ആ ഒരു സ്നേഹവും സൗഹൃദവും അതൊന്നുകൂടി അവർ ഊട്ടിയുറപ്പിക്കുവാൻ ഇത് കാരണമായി തീർന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സഹോദരനാക്കിയെടുത്ത ചരിത്രം വിശ്വാസികൾക്ക് എന്നും അത് മാതൃകയാണ്. കാരണം കറുത്ത അടിമയായി കഴിഞ്ഞിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ ഖുറൈശി കുലത്തിലെ ഏറ്റവും ഉന്നതമായ ഗോത്രത്തിൽ പിറന്ന സമ്പന്നനായ വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ സുഹൃത്ത് മുസ്ലിമായ ബിലാൽ അതിനിടയിൽ തൻ്റെ സാമ്പത്തിക ഭദ്രതയോ അതല്ലെങ്കിൽ ഗോത്രമഹിമയോ അതല്ലെങ്കിൽ ബിലാലിൻ്റെ ഗോത്രത്തിനും തറവാടിനുമുള്ള അതിൻ്റെ ന്യൂനതയോ ഇതൊന്നും അദ്ദേഹത്തിന് തടസ്സമായില്ല. എത്രത്തോളമെന്ന് വെച്ചാൽ അദ്ദേഹം ഉമയ്യത്തിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്കു വാങ്ങി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വാക്കുകളായിക്കൊണ്ട് കണ്ടെത്താൻ സാധിക്കും. വല്ലാഹി ഉമയ്യത്തങ്ങാനം ബിലാലിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി എന്നോട് 100,000 ദിർഹം ആവശ്യപ്പെട്ടാൽ ഞാനത് നൽകുമായിരുന്നു. കാരണം അത്രത്തോളം അവർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അതായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ല ഫളു ലി അറബിയൻ അല അജമി വലാലി അബിയല അല അസ്വദ ഇല്ലാ ബി തഖ്വ. അറബിക്ക് അനറബിയേക്കാൾ പ്രത്യേകതയില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു മഹത്വവുമില്ല. ഇല്ലാ ബി തഖ്വ, സൂക്ഷ്മതയുടെ കാര്യത്തിലല്ലാതെ. അതുകൊണ്ട് തന്നെ ഒന്നാമതായിക്കൊണ്ട് മനുഷ്യരെല്ലാം തന്നെ ഒന്നാകുന്നു എന്ന ആ ഒരു മഹത്തായ ആദർശത്തിന്റെ മഹിമയായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടാക്കിയെടുത്തത്. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക, പരസ്പരമുള്ള ഐക്യത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള സാഹചര്യം അവർക്ക് ലഭിക്കുന്നു. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതിനേക്കാൾ തൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം സമയം പങ്കിടുമ്പോൾ, അതല്ലെങ്കിൽ സുഹൃത്തിനോടൊപ്പമുള്ള ആ ഒരു സൗഹൃദവും കൂട്ടുകെട്ടും പലപ്പോഴും തന്നെ മറ്റ് പ്രശ്നങ്ങളിൽ കുടുംബഭദ്രതയോ അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴുള്ള തടസ്സങ്ങളോ അതെല്ലാം തന്നെ തട്ടി നീക്കുവാൻ ഒറ്റക്കാകുമ്പോൾ സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാളുകൾ തമ്മിലുള്ള ഐക്യത്തിലായി സൗഹൃദത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാകുന്നു, പ്രയാസങ്ങൾ ലഘൂകരിക്കുവാൻ അത് കാരണമായിത്തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയ ഖുൽ ഇന്നമാ അഅലുക്കും ബിവാഹിദ, ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കുവാനുള്ളത്. അൻ തഖൂമു ലില്ലാഹ് മസ്ന വഫുറാദ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ഒറ്റക്കോ ഈ രണ്ടാളുകളോ ആയിക്കൊണ്ട് നിങ്ങൾ മുന്നേറണമെന്നുള്ള അല്ലാഹുവിൻ്റെ ആ ഒരു കൽപ്പന അത് കൃത്യമായും പാലിക്കുവാൻ ആ സൗഹൃദവും അതുപോലെ തന്നെ ആ ഒരു സ്നേഹബന്ധവും അനിവാര്യമായിരുന്നു. നമുക്കറിയാം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി ലഭിച്ച ഉത്ബാൻ ബിൻ മാലിക്ക് അവർ തമ്മിലുള്ള ജീവിതം ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ രണ്ടിൽ ഒരാൾ മതം പഠിക്കുന്നതിനു വേണ്ടി അല്ലാഹുവിൽ നിന്ന് അവതരിക്കുന്ന ആയത്തുകൾ അത് മനസ്സിലാക്കുന്നതിനു വേണ്ടി പോകുമ്പോൾ രണ്ടാമത്തെ വ്യക്തി അധ്വാനിച്ച് ഇരു കുടുംബത്തിൻ്റെയും ഭദ്രതയ്ക്കു വേണ്ടിയുള്ള സാമ്പത്തികമായ മൂല്യങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയായിരുന്നു ശ്രമം നടത്തിയത്. അടുത്ത ദിവസം വരുമ്പോൾ ആദ്യ ദിവസം അധ്വാനത്തിനു വേണ്ടി പുറപ്പെട്ട വ്യക്തി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് എത്തുകയും മറ്റേ വ്യക്തി അധ്വാനിക്കുവാൻ വേണ്ടി പോകുകയും ചെയ്തു. കാരണം പരസ്പര സഹവർത്തിത്വത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ ആ ഒരു കൂട്ടുബന്ധത്തിലൂടെ മതം പഠിക്കുവാൻ അവർക്ക് എളുപ്പമായി തീർന്നു. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പങ്കുവെക്കുവാനും അതവർക്ക് കൂടുതൽ സഹായകമായി തീർന്നു. പിന്നീട് നമുക്ക് ആ സൗഹൃദത്തിലൂടെയുണ്ടായ ബന്ധം അവരുടെ ജീവിതാന്ത്യം വരെ കാത്തുസൂക്ഷിച്ചിരുന്നു എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരായിരുന്നു ആ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂട്ടുജീവിതത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അവർ ഒത്തുചേർന്നത്. ആ ഒരു ബന്ധം അവരുടെ ജീവിതാവസാനം വരെ അവർ നിലനിർത്തിയിരുന്നു. ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു അൻഹു അബുദർദാഇന്റെ വീട്ടിലേക്കെത്തിയപ്പോൾ അബുദർദാഇന്റെ പത്നി ജീവിതവിരക്തിയോടുകൂടി ജീവിക്കുന്നത് കണ്ടപ്പോൾ അവരോട് ചോദിച്ച സംഭവം നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അല്ലയോ സഹോദരി, എന്താണ് നിങ്ങൾ ഈ രൂപത്തിലുള്ള പ്രയാസത്തോടുകൂടിയുള്ള മ്ലാനമുഖത്തോടുകൂടി നിങ്ങളെ കാണുന്നത് എന്നന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരുന്ന നിങ്ങളുടെ സഹോദരൻ അബുദർദ റളിയല്ലാഹു അൻഹുവിന് എന്റെ ജീവിതത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല, ഞാൻ ഭംഗിയോടുകൂടി ജീവിക്കുന്നതിനവർക്ക് പ്രത്യേകം ആവശ്യമൊന്നും അവർ കാണുന്നില്ല. ഇതറിഞ്ഞപ്പോൾ വിഷയം മനസ്സിലാക്കിയ സൽമാൻ റളിയല്ലാഹു അൻഹു അബുദർദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതാ നിങ്ങളുടെ ഇണയോടത്തുള്ള ജീവിതം, നിങ്ങൾ കുടുംബത്തോടുള്ള സൗഹൃദം അത് നിലനിർത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് കുടുംബജീവിതം മറന്നു ജീവിച്ചിരുന്ന അബുദർദ റളിയല്ലാഹു അൻഹുവിനെ തന്റെ കുടുംബജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും അതുപോലെ തന്നെ തന്റെ ഭാര്യയുടെ പ്രയാസങ്ങൾ മാറ്റുന്നതിനും സഹായകമായി തീർന്നത് ആ ഒരു ബന്ധമായിരുന്നു. അവരുടെ കുടുംബ സന്ദർശനം, അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരൽ, അവരുടെ ജീവിതത്തിൽ അന്യോന്യമുള്ള സഹവർത്തിത്വം, അതെല്ലാം തന്നെ അതിന് തുടക്കമിട്ടത് മദീനയിൽ അവർ ഒരുമിച്ച് ജീവിച്ച ആ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണ് സൽമാൻ റളിയല്ലാഹു അൻഹു അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആരാധനാ വിഷയത്തിനു വേണ്ടി പോലും നിങ്ങൾ കുടുംബത്തെ മറക്കാൻ പാടില്ല, കാരണം കുടുംബത്തോടുള്ള ജീവിതം അത് കഴിയണം, അതിനുശേഷമേ ആരാധനകൾക്ക് സ്ഥാനമുള്ളൂ എന്നുപോലും ഓർമ്മപ്പെടുത്തിയപ്പോൾ ഈ ഒരു വിഷയത്തിലുണ്ടായ ശങ്ക സംശയം തീർക്കുവാൻ അടുത്ത പ്രഭാതത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം അബുദർദ റളിയല്ലാഹു അൻഹു എന്നും നോമ്പുകാരനാണ്. അബുദർദ റളിയല്ലാഹു അൻഹു എപ്പോഴും രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് സദഖ സൽമാൻ, സദഖ സൽമാൻ. സൽമാൻ പറഞ്ഞതാണ് സത്യം. ഇന്നലി റബ്ബിക്ക അലൈക ഹഖ വഇന്നലി സൗജിക അലൈക ഹഖ വഇന്നലി നഫ്സിക അലൈക ഹഖ വഇന്നലി ഐനിക അലൈക ഹഖ ഫഅതി കുല്ലദീ ഹഖിൻ ഹഖഹു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുദർദ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നു, നിനക്ക് നിന്റെ റബ്ബിനോട് ബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ നിന്റെ ഇണയോട് നിനക്ക് ചില കടപ്പാടുകളുണ്ട്, നിന്റെ ശരീരത്തോട് നിനക്ക് കടമകളുണ്ട്, നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതകളുണ്ട്. ഫഴ്ത്തി കുല്ലദി ഹക്കിൻ ഹക്കഹു. ഓരോരുത്തരോടുമുള്ള കടമകൾ നിർവഹിക്കുമ്പോൾ മാത്രമേ നീ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ആ ഒരു സന്ദേശം ആ സന്ദർഭത്തിലായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായിരുന്ന പിശുക്ക് ഇല്ലാതെയാക്കി തീർക്കുവാൻ ഈ കുടുംബ ബന്ധത്തിലൂടെ, ഈ ഒരു സൗഹൃദത്തിലൂടെ അവർക്ക് സാധ്യമായി തീർന്നു. ഉള്ളതുകൊണ്ട് പങ്കിട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുവാനും ഇത് സഹായകമായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ലഭിച്ച അൻസാരിയായ സഹോദരൻ സഈദ് ബിൻ റബീഉ ആയിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം എത്തി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഈദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോടായിക്കൊണ്ട് പറയുന്നു, ഇന്നി അക്സറുൽ അൻസാരി മാല, അൻസാറുകളുടെ കൂട്ടത്തിൽ സമ്പത്ത് ധാരാളമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഫഉഖാസിമു കമാലി ബൈനി വബൈനിക ശത്രൈൻ. എന്റെ സമ്പത്ത് എന്റെയും താങ്കളുടെയും ഇടയിൽ ഞാൻ രണ്ട് ഭാഗമായിക്കൊണ്ട് പകുത്ത് അതിലൊരു ഭാഗം താങ്കൾക്ക് നൽകാൻ ഞാൻ തീരുമാനമെടുത്തു. എന്നിട്ട് പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വലിയ അത്താൻ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഫന്ദുർ അഅജബഹുമാ ഇലൈക ഫഉത്തല്ലിഖുഹ. അവരിൽ ആരെയാണ് നീ താൽപ്പര്യപ്പെടുന്നത്? അവരെ ഞാൻ വിവാഹമോചനം നടത്തുകയും അവരുടെ ദീക്ഷാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം താങ്കൾ അവരെ വിവാഹം കഴിക്കുകയും ചെയ്യണം എന്നുവരെ തന്റെ സുഹൃത്തിനോടായിക്കൊണ്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അന്നേരം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാരക്കല്ലാഹു ലക ഫീ മാലിക വ അഹ്ലിക. താങ്കളുടെ സമ്പാദ്യത്തിലും താങ്കളുടെ കുടുംബത്തിലും അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. ദുല്ലുനി അല സൂഖ്, എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് അങ്ങാടി ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന ആ ഒരു വിഷയമായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തിനോടായിക്കൊണ്ട് പറഞ്ഞത്. അതെയെല്ലാം നൽകിക്കൊണ്ട് തന്റെ സഹോദരനെ സഹായിക്കുവാൻ അവർ തയ്യാറായിരുന്നു എന്നതാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്വഹാബികൾ, അൻസാറുകൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ ഈത്തപ്പനത്തോട്ടങ്ങൾ ഞങ്ങളത് പങ്കുവെക്കാൻ തയ്യാറാണ്, താങ്കൾ അത് രണ്ട് പകുതിയാക്കിക്കൊണ്ട് ഞങ്ങളുടെയും മുഹാജിറുകളായ സഹോദരങ്ങൾക്കിടയിലും വീതിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അത് ആവശ്യമില്ല, അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു. അന്നേരം ആ അൻസാറുകൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, പ്രവാചകരെ, എങ്കിൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, ഞങ്ങളുടെ കൃഷിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് ഞങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരനുമായിക്കൊണ്ട് അത് പകുക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാകും എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ അത് നിർവഹിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ, ആദ്യകാലത്ത് വിശ്വാസിയായ തന്റെ സഹോദരന് സ്വത്തിൽ അനന്തരസ്വത്തിൽ അവകാശം പോലും നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത്, ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബനാഥൻ്റെ സ്വത്ത് അൻസാരിയായ തൻ്റെ സുഹൃത്ത് മുഹാജിറായ തൻ്റെ സഹോദരനും വേണ്ടി പങ്കുവെക്കുമായിരുന്നു. അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുവാദം നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളുള്ളവരിൽ മാത്രമായിരിക്കണം എന്നുള്ള നിർദ്ദേശം ഇറങ്ങിയപ്പോൾ അതവരെ ബോധ്യപ്പെടുത്തുകയും അവരെ അതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. എന്തൊരു ബന്ധം! ആത്മബന്ധം, തുല്യതയില്ലാത്ത ബന്ധം. അതെ, വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ വയുഅസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. വയുഅസിറൂന അലാ അൻഫുസിഹിം, സ്വന്തത്തേക്കാൾ തൻ്റെ സുഹൃത്തിന് തൻ്റെ സഹോദരന് മുൻഗണന നൽകിയിരുന്നു. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ. അതേ, നമുക്ക് ചരിത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ആ ഒരു മനസ്സിൻ്റെ ആഴവും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കുവാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെയും ഇടയിൽ നടന്ന സംഭവം നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരതിഥി വരികയാണ്. ആ വ്യക്തിക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകണം. സ്വഹാബികളുടെ മുന്നിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയം അവതരിപ്പിക്കുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിൽ ചെന്ന് അന്വേഷിക്കുകയാണ്. പള്ളിയിൽ ഒരു അപരിചിതനായൊരു വ്യക്തി എത്തിയിട്ടുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആതിഥ്യമരുളുവാൻ, അദ്ദേഹത്തിന് ഭക്ഷണം നൽകുവാൻ എന്താണിവിടെയുള്ളത് എന്ന് ഓരോരുത്തരും തങ്ങളുടെ വീടുകളിൽ ചെന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ ഭാര്യമാർ ഒന്നുമില്ല ഒന്നുമില്ല എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ ആ സന്ദർഭത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ ചെന്ന് കുടുംബിനിയോട്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് വീട്ടിലെന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ മഹദി പറഞ്ഞത്, നമ്മുടെ മക്കൾ ഉറക്കത്തിലാണ്, അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള അല്പം ഭക്ഷണം മാത്രമാണുള്ളത്, വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഇതാ എങ്കിൽ കുട്ടികൾ ഉണർന്നാൽ അവരെ മറ്റെന്തെങ്കിലും ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി നീ പണിയെടുക്കണം. എന്നിട്ട് ആ ഭക്ഷണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്കായി നൽകണം, ഞാൻ അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെന്ന് തൻ്റെ അതിഥിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. ഭാര്യയോട് പറയുന്നു, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും. ആ സന്ദർഭത്തിൽ ഭക്ഷണം കൊണ്ടുവന്നു വെക്കുമ്പോൾ വിളക്കണക്കണം, എന്നിട്ട് പിന്നീട് വിളക്ക് കത്തിക്കുവാനുള്ള സൗകര്യവും സാഹചര്യവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഭക്ഷണം അതിഥിക്കു വേണ്ടി മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നീക്കിവെക്കുകയും കുടുംബനാഥനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കഴിക്കുന്നതായി അഭിനയിക്കുകയും ചെയ്തുകൊള്ളാം എന്ന ആ ഒരു തീരുമാനത്തിലെത്തി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെയും കൊണ്ട് വീട്ടിലെത്തി കാര്യങ്ങൾ അപ്രകാരം നിർവഹിച്ചു. നമ്മൾ ആലോചിക്കുക, കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച ഭക്ഷണം, അത് തന്നെ വളരെ ലളിതമാണ്, കുറച്ചു മാത്രമാണ് എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ സുഹൃത്തിന് അത് ഭക്ഷിപ്പിക്കണം. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുകയും തങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയത് വളരെ കൃത്യമായി അവിടെ ബോധ്യപ്പെടുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് അടുത്ത ദിവസം പ്രഭാത നമസ്കാരത്തിന് സ്വഹാബികളെല്ലാം തന്നെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞ വാചകങ്ങൾ നാമെല്ലാം തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട വാക്കുകളാണ്. ലഖദ് ലഹിക്കല്ലാഹു ഫീകുമുൽ ബാരിഹ, ഇന്നലെ നിങ്ങളിൽ ചിലരുടെ പ്രവൃത്തി കണ്ട് അല്ലാഹു പോലും ചിരിച്ചുപോയി. മറ്റു ചില റിപ്പോർട്ടുകളിൽ ലഖദ് അജബല്ലാഹു ഫീകുമുൽ ബാരിഹ, ഇന്നലത്തെ നിങ്ങളിൽ ചിലരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അല്ലാഹു പോലും അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു ബന്ധം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ ഉണ്ടാക്കി തീർത്തു. അതെ, സ്വഹാബികൾ ആ ഒരു ബന്ധത്തോടുകൂടി കഴിഞ്ഞുകൂടിയ ആ ഒരു ജീവിതത്തെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയത് അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് മുഅ്മിനുകൾ എന്നടിവരയിട്ടുകൊണ്ട് പറഞ്ഞ ഭാഗം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ 74-ാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വസിക്കുകയും ഹിജറ പോകുകയും ധർമ്മസർമ്മകരത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരാകുന്നു മുഹാജിറുകൾ. അതിൻ്റെ ശേഷം ആ ആയത്തിൻ്റെ ബാക്കി ഭാഗം വല്ലദീന ആവവു വനസറു, അവർക്ക് സംരക്ഷണം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്ത വിഭാഗം അവരാകുന്നു അൻസാറുകൾ. എന്നിട്ട് അല്ലാഹു ആയത്ത് പൂർത്തീകരിക്കുന്നത് ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതേ മുഹാജിറുകളും അൻസാറുകളും അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ആ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം നൽകുവാൻ അവർ സന്നദ്ധരായി, മരണസമയത്തുപോലും ആ ഒരു വിശ്വാസ്യതയും ആ ഒരു മനസ്ഥിതിയും അവർ കാത്തുസൂക്ഷിച്ചിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യർമൂക്ക് യുദ്ധം നടക്കുന്ന ദിവസം ആ യുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന തന്റെ പിതൃവ്യപുത്രനെ കാണുന്നതിനു വേണ്ടി അന്വേഷിക്കുന്നതിനു വേണ്ടി ഹുദൈഫ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് പോകുകയാണ്. പോകുന്ന സമയത്ത് ഒരു പാത്രത്തിൽ അല്പം വെള്ളവുമായി കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. യുദ്ധം അവസാനിച്ച് മുറിവേറ്റവരുടെയും അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയും ധീനരോദനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരനെ അവർക്കിടയിൽ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം മരണത്തോട് അടുത്ത് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വാ പിളർന്നുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ കയ്യിലുള്ള വെള്ളപാത്രവുമായി കൊണ്ട് തന്റെ സഹോദരന്റെ അടുക്കൽ ചെന്ന് താങ്കളുടെ വായ തുറക്കൂ, വെള്ളം നൽകാം എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് അപ്പുറത്തുനിന്ന് മറ്റൊരാളുടെ തേങ്ങൽ കേൾക്കുകയാണ്, മറ്റൊരു സ്വഹാബിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഉടനെ തന്നെ വായയുടെ മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ഇതാ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂ, സഹോദരനെ കുടിപ്പിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ വെള്ളപാത്രവുമായി കൊണ്ട് തന്റെ സഹോദരപുത്രന്റെ അടുത്തുനിന്ന് നീങ്ങി അടുത്ത സ്വഹാബിയുടെ അടുക്കലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹത്തിന് വെള്ളം നൽകുന്നതിന് വേണ്ടി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സന്ദർഭത്തിലതാ മറ്റൊരു സ്വഹാബിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഉടനെ തന്നെ തന്റെ സുഹൃത്തിലേക്ക് വെള്ളം നൽകാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ 6-ഓ 7-ഓ വ്യക്തിയുടെ അടുക്കലേക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായി സഞ്ചരിച്ചു എന്നും അങ്ങനെ ആ സന്ദർഭത്തിൽ അവസാനം എത്തിയ വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു. ആ സന്ദർഭം അദ്ദേഹം സങ്കടത്തോടുകൂടി വിശദീകരിക്കുകയാണ്. തൊട്ടടുത്ത് തൊട്ടുമുമ്പുണ്ടായിരുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് വെള്ളപാത്രവുമായി ഓടിയെത്തി. ആ സന്ദർഭത്തിൽ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോരുത്തരും വെള്ളം ആവശ്യം ഉള്ള സന്ദർഭമായിരുന്നു, വെള്ളത്തിനു വേണ്ടി ദാഹമുള്ള സന്ദർഭമായിരുന്നു, മരണത്തോടടുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ആ അവസാന നിമിഷത്തിൽ ഒരു തുള്ളി വെള്ളം കുടിക്കേണ്ട അവസരത്തിൽ പോലും തന്റെ സുഹൃത്തിന് നൽകുവാനുള്ള ആ ഒരു മനസ്ഥിതിയോടുകൂടി ജീവിച്ച ആ സ്വഹാബികൾ, അതേ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബികൾ, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാതൃകയായിക്കൊണ്ട് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ വചനത്തിൽ നമുക്കിപ്രകാരം കാണാൻ സാധിക്കും. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു വഅഅദ്ദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ദാലിക ഫൗസുൽ അളീം. വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, ഇതാ മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക. ആ മുഹാജിറുകളും അൻസാറുകളും റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിലും സംതൃപ്തി അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വഅദലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരുക്കിവച്ചിരിക്കുന്നു. അതത്രയേ മഹത്തായ വിജയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു വിജയം നേടിയെടുക്കുവാൻ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സ്നേഹബന്ധം സാഹോദര്യബന്ധം, അത് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകണം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ അൻസാർ ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ. അൻസാറുകൾ വിശ്വാസികൾക്കല്ലാതെ അവരെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖ്, അവരെ വെറുക്കുവാൻ മുനാഫിക്കുകൾക്കല്ലാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മൻ അഹബ്ബഹും അഹബ്ബഹുമുല്ലാ, അവരെ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവരെ അള്ളാഹു ഇഷ്ടപ്പെടും. വമൻ അബ്ഗലഹും, അവരോടാരാണോ വെറുപ്പ് വെച്ച് പുലർത്തുന്നത് അബ്ഗലഹുമുല്ലാ, അള്ളാഹുവും അവരോട് വെറുപ്പ് കാണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സ്നേഹബന്ധം, സൗഹൃദം, സാഹോദര്യബന്ധം, അത് മനസ്സിലാക്കി കെട്ടുറപ്പുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാമും ഒരുങ്ങുക, തയ്യാറെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നബി ചരിത്രം സമാപിക്കുന്നു. ഇന്നത്തെ നബി ചരിത്രത്തിൽ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം എന്ന വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ ലത്തീഫ് സുലമി, മാറഞ്ചേരി.

0: ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് നമുക്ക് മുന്നിലുള്ളത്?
1: അല്ല, സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഒരുക്കം ആവശ്യമുള്ള ഒന്നാണ് ഈ റീഓപ്പണിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് മെയ് 15 ശേഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ മന്ത്രിസഭ നിർബന്ധമായി മാറുമെന്നൊക്കെ വിശ്വസിച്ചവർക്ക് മാത്രമേ അത്രയും ഉറപ്പുണ്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ആര് മന്ത്രിയാകുമെന്നും അറിയില്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു ഒരു കാലയളവിൻ്റെ ഉള്ളിലാണ് എന്തായാലും പുതിയ മന്ത്രിസഭയും മന്ത്രിയൊക്കെ അധികാരമേൽക്കുന്നത്. എനിക്കതിൽ ഒന്നാമത് പറയുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി, എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാം, പലരും പല ഇതൊക്കെ പറഞ്ഞാൽ പോലും അതിനകത്ത് ഏറ്റവും പ്രോ ആക്റ്റീവായിരുന്ന ഒരു മന്ത്രിയായിരുന്നു ശിവൻകുട്ടി എന്ന്. അദ്ദേഹം പിന്നെ പാർട്ടിയുടെ പോളിസികൾ അത്തരം കുറേ കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം അതിൻ്റെ കൂടെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അറിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ക്യുക്കായി തന്നെ അദ്ദേഹം പലപ്പോഴും ശരിയായ നിലപാടുകൾ തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില ശൈലികളോ രീതികളൊക്കെ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അയാൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതല്ല. ഇപ്പം ഏറ്റവും അവസാനം പോലും അദ്ദേഹം ഇട്ടൊരു ഓർഡർ ഉണ്ടെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാമുകൾ അത് സ്കൂൾ സമയത്ത് എന്താണ് നടത്താൻ പാടുള്ളൂ, പക്ഷേ രാത്രി എന്ത് ചെയ്യണ്ട, നീണ്ടു പോകണ്ട. അപ്പോൾ പലപ്പോഴും പല വേണ്ടാതി ഇനങ്ങൾക്കും അവസരം കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ്, അതിനെ പലരും ആഗ്രഹിക്കുന്നതാണ്, സ്കൂളുകൾ പോലും പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം അവിടെ എന്താണ് അത്തരത്തിലുള്ളൊരു ഇത് വേണ്ട എന്ന് തന്നെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. എന്തായാലും ഒന്നാമത് നമുക്ക് പറയാമെന്ന് വെച്ചാൽ, ഈ വിദ്യാഭ്യാസ രംഗം എപ്പോഴും വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് പൊട്ടിത്തെറിക്കാനിടയുള്ളതാണ്. മാത്രമല്ല, കേരളത്തിലെക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി വിഭാഗത്തെ തെരുവിലിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അടി കൊള്ളുകയും ചെയ്യും, പിന്നെ അതുകൊണ്ടുള്ള ഗുണം എന്ത് ചെയ്യും, പാർട്ടി എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാകരുത്. അത് രണ്ട് കാരണം കൊണ്ട് ഞാൻ പറയുന്നത്, ഇതുകൊണ്ട് മാത്രമല്ല, മറിച്ചെന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് പഠിക്കാൻ പറ്റുന്ന പഠിക്കേണ്ട ഒരു അന്തരീക്ഷം ആവശ്യമുണ്ട്. പഴയ കാലത്തെ പോലെ വെറുതെ കലാപത്തിലേർപ്പെട്ടോ സമരം ചെയ്തോ മാത്രം നഷ്ടപ്പെടുന്ന യൗവനങ്ങളല്ല നമുക്ക് ആവശ്യമുള്ളത്. പ്രൊഡക്റ്റീവായ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റണം. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയിട്ടുള്ള നിലപാടുകൾ ആവശ്യമില്ല, എല്ലാവരെയും കേൾക്കണം. ഇപ്പോൾ നമ്മുടെ സമത്തോളൊക്കെ നമ്മളുടെയൊക്കെ തന്നെ വിദ്യാർത്ഥി വിഭാഗങ്ങൾ കൃത്യമായിട്ടുള്ള പലതും പിന്നെ ഡോക്യുമെൻ്റഡായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കേൾക്കുകയും അതിനകത്ത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ഷോ ബിസിനസ് അല്ല, വളരെ ആത്മാർത്ഥമായി മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഈ മന്ത്രിസഭൻ്റെ അവസാനത്തെ വർഷത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു സുംബ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്തായിരുന്നു, കുട്ടികൾ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നു. അതിനൊരു പരിഹാരം വേണമെന്ന് ആലോചിച്ചാണ് ആ പരിഹാരമായിട്ട് പറഞ്ഞെന്താണ്, എന്നാൽ കുട്ടികളെ ദിവസം കൊച്ചുകാരും ഡാൻസ് കളിച്ചാൽ മതി. അപ്പോൾ അവിടെയാണ് ഈ തൊലിപ്പുറത്തുള്ള ചികിത്സകളിലേക്ക് തീയുന്നത്. അതിനൊക്കെ പകരം ഏറ്റവും കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയമെടുത്തുകൊണ്ട് തന്നെ നടത്തേണ്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്ത കാര്യമാണെന്ത്, ഇപ്പോൾ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത്, അത് എൻഷുർ ചെയ്യാൻ വേണ്ട എല്ലാ രീതിയിലുമുള്ള ഒരു സംവിധാനം സ്കൂളിനകത്തും അതിൻ്റെ ചുറ്റുപാടുകളിലും എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി കൂടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് ഒരേ പ്രാധാന്യം ഉണ്ടല്ലോ, അതുണ്ടായിക്കൊണ്ടുവരണം. ഇപ്പോൾ യൂണിയനുകൾ, ഇപ്പോൾ നമുക്കറിയാം അധ്യാപക യൂണിയനുകൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ഇതിൻ്റെ ഒരു അവർ സർവീസ് അവർ ചെയ്യുന്നൊരു സർവീസിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി കൊടുക്കാവുന്ന രൂപത്തിൽ തന്നെ ആവണം മന്ത്രിയുടെ ആ നിലയ്ക്കിടപാട്. ഒരു ശത്രുതയോ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിലേക്കോ പോയി കഴിഞ്ഞാൽ ആ മേഖല വീണ്ടും സംഘർഷഭരിതമാവുകയാണ് ചെയ്യുക. പിന്നെ കുട്ടികളെ സംബന്ധിച്ചോളം തീരെ മോട്ടിവേഷനില്ല, അത് വലിയൊരു പ്രശ്നമാണ്. മാർക്കൊക്കെ വാങ്ങുന്നുണ്ടാവും കുറയ്ക്ക്, പക്ഷേ എങ്കിൽ പോലും കുട്ടികൾക്ക് ആത്യന്തികമായിട്ടൊരു മോട്ടിവേഷനില്ല. മാത്രമല്ല, ചുറ്റുപാടുമുള്ളൊരു ഒരു ലോകത്തെ ഒരു നല്ല ലോകമായി കാണാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല

0: രീതിയിൽ ഉള്ള ഒരു സ്കൂൾ കൾച്ചറ് ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിനകത്ത് ഉണ്ടായി വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ കാസർഗോഡ് ഉള്ള എനിക്ക് തോന്നുന്നു ഡി ആണോ കരുതുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ ചെയ്തു അധ്യാപകർ മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് മുറികളിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല ഇപ്പം ഞാൻ ഇപ്പോൾ വേറൊരു ഇതും കൂടെ ചേന്നമംഗലൂർ അവിടെയുള്ളൊരു എ യുൻ്റെ ഒരു ഇതും അതുപോലെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മുടെ മിനിസ്റ്ററോട് എന്താണ് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അതിപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് വ്യക്തമല്ല, കേരളത്തിൽ മൊത്തത്തിലല്ലാത്തൊരു ഓർഡർ എന്തുകൊണ്ടാണ് ഒന്ന്. പിന്നെ അദ്ദേഹം എന്താ വെച്ചാൽ ഇപ്പോൾ ചില സമയങ്ങളിൽ അധ്യാപകർക്ക് എന്താണ് അത് ആവശ്യമായി വരാം എന്നൊക്കെ പറയുന്നുണ്ട്, അന്വേഷിച്ച് ചെയ്യാൻ. പക്ഷെ ഞാൻ മനസ്സിലാൽ അങ്ങനത്തെ ഒരു ശങ്കൻ്റെ ആവശ്യമില്ല. ഒരു കാരണവശാലും ക്ലാസ് മുറികളിലേക്ക് അധ്യാപകർ ഫോണ് കൊണ്ടുപോകാൻ പാടില്ല, ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന്, ഇത് നമ്മൾ ഈ മറ്റേ കള്ളുടിക്കാൻ മറ്റേ നിർത്തിയ ഒരാളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഈ കുപ്പി ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന പോലെ തന്നെയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ ഈ സാധനം കാണുമ്പോഴേക്ക് ഓൻ എന്തൊക്കെ ഓർമ്മ വരും, ഓൻ അന്ന് കണ്ട റീൽ നീ കാണാൻ ആഗ്രഹിക്കുന്ന സാധനം ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണം. അത്രമാത്രം ഈ ഒരു തരം ഡിജിറ്റൽ അഡിക്ഷനിലുള്ള കുട്ടികളാണ് അവരുടെ മുമ്പിലേക്കാണ് ഈ പറയുന്ന മൊബൈലുമായിട്ട് അദ്ദേഹം പോകുന്നത്. അതെന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു മൊബൈൽ ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം ഇന്ന് ലോകത്ത് പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ പഠനങ്ങളെല്ലാം പറയുന്നത് ഈ കോവിഡാനന്തരം പ്രത്യേകിച്ചും അല്ലെങ്കിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കൊണ്ടുവന്ന പഠന രീതികൾ കുട്ടികളെ അത്രമേൽ ഗ്രസിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ഒരു മുക്തി ആവശ്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് ചില കാര്യങ്ങൾ എടുക്കാം. ടീച്ചേഴ്സിനുള്ള പരിശീലനം ഇപ്പോൾ ഈ വർഷം നമുക്കറിയാം ഓൺലൈൻ നടന്നോന്ന് എനിക്കറിയില്ല, ഒരു ദിവസം എന്തോ നടന്നു രണ്ടു ദിവസം നടന്നോ പറയുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നതാണ്. ശരിയായ ഒരു എന്താണ് ഒരു ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ, ആ തയ്യാറെടുപ്പിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം ഒരു രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്കാണ് ഓടി കയറുന്നതും അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് പോകുന്ന ഒരു വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ഒരു ഇൻബിറ്റ്വീനുള്ള ചില ഇൻസർവീസുകളൊക്കെ എന്താണ് കൊടുക്കാൻ തയ്യാറാവണം. ടീച്ചേഴ്സിന് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്, അവരുടെ ഡിഗ്നിറ്റി ഇന്ന് വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ ചൈൽഡ് ലൈനും അല്ലെങ്കിൽ ബാലാവകാശവും ഒക്കെ ഉണ്ടല്ലോ, അത് കുട്ടികളുടെ ഒരു റൈറ്റിലേക്ക് മാത്രമായി ചുരുങ്ങുകയും നീതി എന്നുള്ളൊരു വിഷയത്തെ പലപ്പോഴും അവഗണിക്കുകയും ചെയ്യുകയാണ്. സെക്ഷൻ 175 എന്നൊക്കെ പറഞ്ഞെന്താണ് പറഞ്ഞ ഒരു അധ്യാപകനും എന്താണ് ഒന്നിനും തോന്നില്ല. അപ്പോൾ അവിടേക്ക് എന്താ വെച്ചാൽ ഒരു ബാലൻസിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. കൃത്യമായൊരു അന്വേഷണം നടത്തി മാത്രമേ ഒരു അധ്യാപകനെതിരേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു പരാതി കിട്ടുമ്പോഴേക്കും എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്താൽ സമൂഹത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗത്തോട് ചെയ്യുന്നൊരു അനീതിയാണ്.
1: നാം ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്.
2: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് നിതാ.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനമാലപിച്ചത്.
1: അടുത്തതായി പീസ് റേഡിയോയിൽ കർമ്മസരണി. ഇന്നത്തെ കർമ്മസരണിയിൽ ബുലൂഗുൽ മറം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ 12-ാമത്തെ ഹദീസാണ് ചർച്ച ചെയ്യുന്നത്. ഭക്ഷിക്കാൻ അനുവദിച്ച 2 ശവങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത് ഹംസ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഫതഹു ദിൽ ജലാലി വൽ ഇക്റാം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനമാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 12-ാമത്തെ ഹദീസായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹില്ലത്ത് ലന മൈത്തത്താനി വദമാനി ഫഅമ്മൽ മൈത്തത്താനി ഫൽജിറാദു വൽഹൂത്ത് വഅമ്മദ്ദമാൻ ഫത്തിഹാലു വൽകബിദു. ഇമാം അഹമ്മദും ഇബ്നു മാജയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൻ്റെ സനദിൽ ചില ദുർബലതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് സഹീഹായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാചകമാണ് അത്, ഉള്ളതാണ് പ്രശ്നമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഒരു സ്വഹാബി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ പോലെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാക്കുന്ന ആള് അല്ലാഹുവാണ്. എന്നാൽ സ്വഹാബികൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ സ്വഹാബത്തിന് ശേഷമുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് താബിഈകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൽപ്പിച്ച ആളാരാണ് അല്ലെങ്കിൽ വിരോധിച്ച ആളാരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കുണ്ട്. ചിലർ പറഞ്ഞു അത് അവർ സ്വഹാബിമാരാണല്ലോ, അവരിൽ നിന്നാണല്ലോ അവർ ദീന് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സ്വഹാബിമാർ അവരോട് വിരോധിച്ചിട്ടുണ്ട് എന്ന നിലക്കാണ്. മറ്റു ചിലർ പറഞ്ഞു താബിഈകളാണെങ്കിലും ഞങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൽപ്പനയും വിരോധവും മതരംഗത്ത് കൊടുക്കാൻ അർഹതയുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെയും ഫാഇല് അല്ലെങ്കിൽ ആ പറഞ്ഞ ആൾ, കൽപ്പിച്ച വിരോധിച്ച ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നാണ്. എന്തു തന്നെയായാലും ഈ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്ത് സ്ഥിരപ്പെട്ടാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് തന്നെയാണ് ഹുക്മിൽ വരുന്നത്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വഹാബിയായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് മർഫൂഉൻ ഹുക്മൻ എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുക. അഥവാ ഹുക്മിൽ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിലാണ് ഇത് ഉൾപ്പെടുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഹദീസിൻ്റെ വാചകങ്ങളിലേക്ക് കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നത് ഉഹില്ലത്തിലന മൈത്തത്താൻ, 2 മൈത്തത്തുകൾ, അതേപോലെ തന്നെ വദമാനി, 2 രക്തങ്ങൾ, ഇത് രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അഥവാ ഭക്ഷിക്കാൻ അനുവദനീയമാണ് എന്ന നിലക്കാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് എന്തൊക്കെ കഴിക്കാൻ പാടുണ്ട് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിൻ്റെ ഒരു അടിത്തറ ഒരടിസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു, നിങ്ങൾക്ക് ശവങ്ങളെല്ലാം വിരോധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. അഥവാ മനുഷ്യൻ അറുത്തതല്ലാത്ത ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതാണ്. രണ്ടാമത് വദ്ദമ് രക്തം നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷേ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യ മാറ്റി പറയുന്ന ഒരു കാര്യമാണ് ഈ ഹദീസിലുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നമുക്കറിയാലോ അള്ളാഹു ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ അത് വിരോധിച്ച വസ്തുക്കളാണ് എങ്കിൽ അത് നജസ്സു കൂടിയായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഖുർആൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, ഖുല്ല അജിദു ഫീമ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമുഹു ഇല്ല അൻ യകൂന മൈതതൻ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു ഒരു കാര്യം ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ളത് ഇന്നിന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നും നിങ്ങൾക്ക് വിരോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒന്ന് മൈത്തത്ത്, അതേപോലെ തന്നെ ഔദമൻ മസ്ഫൂഹൻ ചിന്തപ്പെട്ട രക്തം, അഥവാ അറുത്തിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ മുറിവായിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തം, അതൊരിക്കലും നമുക്ക് ഭക്ഷ്യവസ്തുവാക്കാൻ പാടില്ല എന്നതാണ്. ഔ ലഹ്മ ഖിൻസീരിൻ, പിന്നെ ലഹ്മ ഖിൻസീർ പന്നിമാംസം, അത് നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഫഇന്നഹു റിജ്സുൻ, ഇത് റിജ്സാണ്, റിജ്സ് തന്നെ മ്ലേച്ഛമാണ് എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില പണ്ഡിതന്മാരൊക്കെ ഈ പന്നിമാംസം എന്നതിലേക്ക് മാത്രമാണ് ഫ ഇന്നഹു രിജിസുൻ എന്നത് ചേർത്തത്, അഥവാ ഇത് മോശപ്പെട്ടതാണ്, നജസാണ് എന്നാണ്. എന്നാൽ അതിൻ്റെ മുമ്പ് പറഞ്ഞ മൈത്തത്തും ദമും അതിലേക്ക് ഫ ഇന്നഹു രിജിസുൻ അത് മ്ലേച്ഛമാണ് എന്നത് ചേർത്തില്ല. പക്ഷേ ശരിയായിട്ടുള്ളത് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളും അത് മ്ലേച്ഛമാണ്, അത് നജസാണ് എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വസ്തു അത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ആ വസ്തു കാരണത്താൽ അല്ലെങ്കിൽ ഇന്നിന്ന വസ്തുക്കൾ എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നജസ്സുകൂടിയായിരിക്കും എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഹദീസിൻ്റെ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന പാഠങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫ അമ്മൽ മൈത്തത്താൻ, എന്നാൽ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന രണ്ട് ശവങ്ങൾ അല്ലെങ്കിൽ രണ്ട് ചത്ത വസ്തുക്കൾ, ജീവികൾ, അതേതൊക്കെയാണെന്നറിയുമോ? ഫൽ ജറാദു വൽ ഹൂത്തു. ഒന്ന് ജറാദാണ്. നമുക്കറിയാലോ ജറാദ് ഒരു പ്രത്യേക തരം ഒരു ജീവിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പച്ചത്തുള്ളൻ പോലുള്ള ഒരു ജീവി നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടേ കാണപ്പെടാറുള്ളൂ. എന്നാൽ അറബ് രാജ്യങ്ങളിലും അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ വളരെയധികം കാണുന്ന ഒന്നാണ് ഈ ജറാദ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും കൃഷികൾ നശിപ്പിക്കുക, അതേപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ അതിനെ മനുഷ്യന് ഭക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതാണ് ജറാദ്. രണ്ടാമത്തേത് ഹൂത്ത്. ഹൂത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലുള്ള ജീവികൾ. ഹൂത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്രത്വം നമ്മൾ പറയുമ്പോൾ അതിന് തിമിംഗലം, അതേപോലെ തന്നെ വലിയ മത്സ്യം എന്നൊക്കെയാണ്. അഥവാ ഹൂത്ത് എന്ന് പറയുന്നതിൻ്റെ പരിധിയിലേക്ക് സമുദ്രത്തിലുള്ള എല്ലാ ജീവികളും ഉൾപ്പെടും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണുന്നത്. ഇവിടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സമുദ്രത്തിൽ ഒരു ജീവി അത് നമ്മൾ പിടിച്ച് അതിനെ അറുക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ പിടിച്ചെടുത്തത് അങ്ങനെ തന്നെ ചത്തുപോയാലും, അതേപോലെ നമ്മൾ സമുദ്രത്തിൽ ആ ജീവിയെ കണ്ടത് ചത്ത രൂപത്തിലാണ്, എന്നിട്ടാണ് നമ്മൾ അതിനെ എടുത്തത് എങ്കിൽ അതും എല്ലാം അനുവദിക്കപ്പെട്ടതാണ് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ പാഠം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, രണ്ട് രക്തങ്ങളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്, ഭക്ഷിക്കാവുന്നതാണ് എന്നതാണ്. അതിൽ ഒന്ന് അൽ കബിദ്, രണ്ടാമത്തത് അത്തിഹാൽ. കബിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവർ. ഇപ്പോൾ ലിവറിൻ്റെ ഉള്ളിൽ രക്തമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കണ്ടൻറ് പ്രധാനമായും രക്തത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണല്ലോ അതിൻ്റെ മറ്റു മാംസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ അതിൻ്റെ ഒരു രൂപം ഉള്ളത്. അതിൻ്റെ മെറ്റീരിയൽ സാധാ മാംസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണുള്ളത്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒന്ന് തിഹാലാണ്. തിഹാൽ എന്ന് പറഞ്ഞാൽ പ്ലീഹ എന്ന് നമ്മൾ പറയുന്ന ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരവയവം, ഒരു കറുത്ത രൂപത്തിലുള്ള ഒരു അവയവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അത്തരം ഈ രണ്ട് അവയവങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് കിതാബുൽ അത്തഴിമത്ത് വരാൻ പോകുന്നുണ്ട്, അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നമ്മൾ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട്, നമുക്ക് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണല്ലോ നമ്മളുള്ളത്. ഇവിടെ ഇത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഒരു കാര്യം, ലിഅന്നൽ മുഹറം നജസുൻ, ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നജസാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആ കൂട്ടത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അതേ ശുദ്ധിയുള്ളൂ എന്ന് പറയലാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അഥവാ ഈ ഹദീസ് ഈ ഒരു അധ്യായത്തിൽ കൊണ്ടുവന്നത് രക്തം നജസാണ്, ഹറാമായ ഏതെങ്കിലും ഒരു ജന്തുവിൻ്റെ രക്തം അത് നജസാണ്, അത് തിന്നാൻ പറ്റാത്ത ഒന്നാണല്ലോ, നജസാണ്. രണ്ടാമത്തെ ഒന്ന്, വല്ല ജന്തുക്കളും ചത്തിട്ടുണ്ട് എങ്കിൽ അത് നജസാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഇവിടത്തെ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം ഈ വസ്തുക്കൾ രണ്ടും നമുക്ക് കഴിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവ രണ്ടും നിങ്ങൾക്ക് കഴിക്കാം, അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങളാണ് ചത്ത ജീവികളും അതേപോലെ തന്നെ രക്തവും, എന്നാൽ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതെങ്കിലും ഈ ഗ്രന്ഥകാരൻ ഇത് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചത്ത ജീവികൾ നജസാണ് എന്നും രക്തം നജസാണ് എന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇനി ഈ ഒരു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും നമുക്ക് കിട്ടേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിലേക്ക്, ഗുണപാഠങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ വാക്കാണ് ഉഹില്ലത്തിലന എന്ന ഒരു വാചകം, നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനുവദിക്കാനും ഹറാമാക്കാനുമൊക്കെയുള്ള യഥാർത്ഥ അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്ത കാര്യങ്ങൾ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹറാമാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയ ഒരു പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈബർ ദിനത്തിൽ ഉള്ളി കഴിച്ചുകൊണ്ട് നമസ്കാരത്തിന് ഹാജരാകുന്ന ആളുകൾ, അവരോട് നിങ്ങൾ ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല. മൊത്തത്തിൽ എല്ലാവർക്കുമുള്ള നിർദ്ദേശമാണ്, ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണത്തിലും അതേപോലെ തന്നെ മറ്റുമൊക്കെയായി ഏറ്റവും ആവശ്യമുള്ള ഒന്നാണല്ലോ ഉള്ളി എന്നത്. അപ്പോൾ അത് ഹറാമാണോ എന്ന് സ്വഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു ലൈസ ലി തഹ്രീമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കാൻ എനിക്കൊരിക്കലും അവകാശമില്ല. വലാക്കിന്നഹ ഷജറത്തുൻ അക്രഹുരീഹ, എനിക്കതിൻ്റെ വാസന ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇമാമ് നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ അല്ലെങ്കിൽ എൻ്റെ അടുക്കലേക്ക് സംസാരിക്കാൻ ഉള്ളി തിന്നുകൊണ്ട് വരരുത് എന്നേ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമുള്ളൂ. അതല്ലാതെ ഉള്ളി ഹറാമായതുകൊണ്ടല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ആ വസ്തു തന്നെ ഹറാമാക്കുകയല്ല. ആ പറഞ്ഞ കൂട്ടത്തിൽ നബി പറഞ്ഞ ഒരു പ്രധാന പോയിന്റുണ്ട്, അള്ളാഹുവിന് മാത്രമേ ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരമുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഹറാമും ഹലാലുമാക്കാനുള്ളതുള്ളൂ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാം, എനിക്കതിഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് കഴിക്കില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഇന്നത് കഴിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരരുത് എന്ന് മറ്റുള്ളവരോട് പറയാം എന്നതല്ലാതെ ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹ് ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കലല്ല, അതെനിക്ക് അധികാരവുമില്ല, അള്ളാഹു അനുവദിച്ചാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൻ്റെയും ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെയും ഒരു ശൈലിയാണ്. അത് നോക്കുക, ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് മാംസങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് ജന്തുക്കളായിട്ട് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, രണ്ട് രക്തം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരാകാംക്ഷ ആളുകൾ എന്തൊക്കെയാണത് എന്നുണ്ടാകും. അപ്പോൾ ഓരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് നേരെ നിങ്ങൾക്ക് രക്തം ഇന്നത് ഹൃദയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവർ അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ പ്ലീഹ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നൊക്കെ വെവ്വേറെ പറയുന്നതിനേക്കാൾ നല്ല ആദ്യം ഒന്നിച്ചു പറഞ്ഞു, പിന്നീട് ഇതിങ്ങനെ സ്പ്ലിറ്റാക്കിക്കൊണ്ട് ഇന്നിന്നതൊക്കെയാണ് എന്ന് പറയുക. ഈ ഒരു രൂപം അധ്യാപന രംഗത്ത് ഏറ്റവും നല്ല ഒരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുമ്പേ ഉപയോഗിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും ഇതേ ശൈലികൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ജറാദ്, അത് അനുവദനീയമാണ് എന്ന് ഹദീസിൽ നേർക്കുണ്ടല്ലോ. അത് നമ്മൾ പിടിച്ച് അതിനെ കൊല്ലണമെന്നില്ല, മറിച്ച് ചത്തത് നമുക്ക് കിട്ടിയാലും അതിനെ ഭക്ഷിക്കാവുന്നതാണ്. മത്സ്യവും അങ്ങനെ തന്നെയാണ്, ചത്തത് നമുക്ക് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്, നമുക്കത് ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജറാദിനെ അനുവദനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ അഥവാ നമ്മളത് ജീവനോടെ പിടിച്ച് ചുടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടോ അങ്ങനെ ചത്തുപോകുന്നതാണെങ്കിലും ശരി, അതല്ല നമ്മളതിനെ കിട്ടുമ്പോൾ തന്നെ അത് ചത്ത് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അനുവദനീയമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എന്തെങ്കിലും ഇത് വലിയ ദോഷമുണ്ടാക്കുന്ന ജന്തുക്കളാണ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വല്ല കീടനാശിനിയും ഒക്കെ തെളിച്ചിട്ടാണെങ്കിലോ അത് നമുക്ക് കഴിക്കാനും പാടില്ല. കാരണം അത് ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കും. ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന ഏത് കാര്യവും ഇസ്ലാമിൽ ഹറാമുമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ ജന്തു നജസല്ലാതായതിൻ്റെ പ്രധാനമായ കാരണം അല്ലെങ്കിൽ അത് നജസല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ ഉള്ളിൽ രക്തമില്ല, രക്തമില്ലാത്തൊരു ജീവിയാണ്, അതുകൊണ്ട് രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ ജീവി നജസ് ആകുന്നത്. ഒരു ജന്തു ചത്താൽ നജസായി പോകുന്നത്. ഇത് രക്തമില്ലാത്തതായതുകൊണ്ട് തന്നെ അത് നജസാവില്ല എന്നതാണ് നജസാകാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് അനുവദിച്ചതും അതുകൊണ്ട് തന്നെ, ഇതിൻ്റെ ആ മാംസം അനുവദനീയമാണ്, അതോടൊപ്പം ദോഷമില്ലാത്തതാണ്, ശരീരത്തിന് ഗുണകരമാണ്, അതോടൊപ്പം ഇത് ചത്തതാണെങ്കിലും കുഴപ്പമില്ലാത്തത് അതിൽ രക്തമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ജന്തുവിന്, ഒരു ജീവിക്ക് ഒഴുകുന്ന രക്തമുണ്ട്, അഥവാ അതിനെ മുറിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് വരികയോ ഒക്കെ ചെയ്തിട്ട് അതിലൂടെ രക്തം പൊടിയുന്നുണ്ടെങ്കിൽ ആ ജന്തു നമുക്ക് ചത്താൽ നജസായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടുന്നത്. അപ്പോൾ ഈ ജറാദിനോട് താരതമ്യം ചെയ്ത് നമ്മുടെ പച്ചത്തുള്ളനോ അതേപോലെ തന്നെ തുമ്പി പോലുള്ള ജീവികളൊക്കെ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ജുഴൽ. ജുഴൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ട്. ഇതിന് രക്തമില്ലാത്തതാണ്. രക്തമില്ലാത്തത് കൊണ്ട് തന്നെ അതും ഈ ഇനത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ജന്തുക്കൾ നജസായി പോകുന്നത്, ചത്ത ജീവികൾ നജസായി പോകുന്നതിൻ്റെ പ്രധാനമായ കാരണം അതിൽ രക്തം കെട്ടി നിൽക്കുന്നു, ആ രക്തം പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ ജീവികളെ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠം, സമുദ്ര ജീവികളെല്ലാം ഹലാലാണ്, അത് ഏത് രൂപത്തിലാണ് എങ്കിലും ഹലാലാണ് എന്നതാണ്. എന്നാൽ അതിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ജന്തു ഹയ്യത്ത്, നേർക്കുനേരെ പാമ്പിനെ നമ്മൾ അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പാമ്പ് ഹറാമ് തന്നെയാണ്. അതേപോലെ തന്നെ ലിഫ്ദ്യ, തവള. ഇപ്പോൾ കടൽ തവള എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് നമ്മുടെ ഈ തവളയല്ല. പേരിൽ മാത്രമേ കടൽ തവള എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മാത്രമേ തവളയാകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാ ജീവികളും പാമ്പൊഴിച്ച് നേർക്കുനേരെ പാമ്പിനെ പോലെ തന്നെ തലയും, പേരിൽ മാത്രം യോജിച്ചാൽ പോരാ. പാമ്പ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ഏതെങ്കിലും ഒരു ജീവിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ വിഷത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരേപോലെയാണ് എങ്കിൽ സമുദ്ര ജീവികളൊക്കെ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ തന്നെ അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി വതഅമുഹു. ഈ ഹദീസിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം കൊടുത്തത്, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവനോടെ കടലിൽ നിന്ന് എന്തെങ്കിലും ജീവികളെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുവദനീയമാണ്. വതഅമുഹു എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത രൂപത്തിൽ, ചത്ത രൂപത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മുൻഗാമികളായ മുഫസ്സിറുകൾ അതിനങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അതിൻ്റെ പ്രയോഗം നോക്കുക, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി എന്നാണ്. ബഹറിലുള്ള എന്തൊക്കെ ജീവികളെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കിട്ടുന്നുണ്ടോ അതൊക്കെ ഹലാൽ തന്നെയാണ്. പ്രത്യേകം നസ്സായിട്ട് പറഞ്ഞ ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ അതൊഴിച്ച്, അപ്പോൾ എല്ലാം അനുവദനീയമാണ് എന്ന ഒരു ശൈലിയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കെബ്ദ്, ലിവർ അനുവദനീയമാണ് എന്ന്. ആ ലിവർ, അതിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട് എങ്കിലും, നമ്മൾ അറുത്തെടുത്തിട്ടുണ്ട് എങ്കിലും ആ ലിവറിൻ്റെ ഉള്ളിൽ രക്തങ്ങളുണ്ടാകും. പലപ്പോഴും അത് മുഴുവനായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല, എങ്കിലും അത് അനുവദിക്കപ്പെട്ട ഒന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരു മൃഗത്തെ നമ്മൾ അറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ നിന്നും ആ അറുത്ത സമയത്ത് ഒഴുകിപ്പോകുന്ന രക്തമുണ്ട്, അതൊരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതിൻ്റെ ശരീരത്തിൽ മാംസത്തിലോ എല്ലിലോ ഇതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിൽ, ലിവറിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ കാണുന്ന രക്തങ്ങൾ, ഇതിലൊക്കെയുള്ള രക്തങ്ങൾ, അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഭക്ഷിക്കാവൂ എന്നൊരിക്കലും ഇല്ല. അറുത്ത് കഴിഞ്ഞ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച് ഒഴുകിപ്പോകുന്ന രക്തങ്ങൾ, അതാണ് ഹറാമായിട്ടുള്ളത്. ആ ശരീരത്തിൽ നിലനിൽക്കുന്ന രക്തമാണ് എങ്കിൽ അത് അനുവദിക്കപ്പെട്ടതുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കർമ്മസരണി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന ഹദീസിനെ ആസ്പദമാക്കിയാണ് കർമ്മസരണിയിൽ നാം ഇപ്പോൾ ശ്രവിച്ചത്. ക്ലാസ് എടുത്തത് ഹംസ മദീൻ.
3: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
4: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രായമായവരുടെ ഇടപെടൽ, പെരുമാറ്റം, വീട്ടുകാർ അറിയേണ്ട കാര്യങ്ങൾ, ഭാഗം ഒന്ന്. സ്നേഹക്കൂടിൽ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സൊലാഹി, ഒപ്പം അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രായമുള്ള മാതാപിതാക്കൾ ജീവിക്കുന്ന വീട്, അവരോടൊന്നിച്ച് മക്കളും പേരമക്കളുമൊക്കെ താമസിക്കുന്ന ഒരു സന്തോഷമുള്ള വീട്, ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, അത് ഇഷ്ടപ്പെടാത്തവരുമുണ്ടാകും. നമ്മൾ പ്രായമുള്ള മാതാപിതാക്കളുള്ള വീടിനെ കുറിച്ചാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം താജുദ്ദീൻ സൊലാഹി ചേരുകയാണ്. താജുക്ക, ഇത് ഇഷ്ടവും അനിഷ്ടവുമൊക്കെ ആളുകളുടെ ഒരു മാനസികാവസ്ഥക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എങ്കിലും മാതാപിതാക്കൾ പേരമക്കളോടൊപ്പം താമസിക്കുന്ന ഒരു വീടിന് അതിൻ്റെതായ പ്രാധാന്യവും മഹത്വവും ഉണ്ടാവില്ലേ?
2: തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് കൃത്യമായി എണ്ണിത്തന്നെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പ്രായമുള്ളവരുള്ളൊരു വീട്, ആ വീട്ടിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പരീക്ഷണം അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട്. പ്രായമുള്ളവർ ഇമ്മ യബ്ലഗന്ന ഇന്ദക്കൽ കിബരി അഹദുഹുമ ഔ കിലാഹുമ ഫല തഖുല്ലഹുമ ഉഫിൻ എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് ചേയെന്ന് പോലും പറയരുത്. അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളുമോ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞ്, അപ്പോൾ ശരിക്ക് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, വല്യപ്പിയും വല്യമ്മയും, അല്ലെങ്കിൽ പ്രായമുള്ള ഉപ്പിയുമ്മയും, അതല്ലെങ്കിൽ പിന്നെ പ്രായമുള്ള അമ്മായി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുള്ളൊരു വീട് അവർക്ക് കൃത്യമായ പരിരക്ഷയും സ്നേഹവും നൽകുക വഴി വലിയ പുണ്യം, നീണ്ട രാവുകളിൽ നമ്മൾ നിസ്കരിക്കുന്നതിലേറെ വലിയ പുണ്യം യഥാർത്ഥത്തിൽ കിട്ടാനുണ്ട്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ രോഗം, അവരുടെ ചികിത്സ, അവർക്ക് കൊടുക്കുന്ന കെയറിങ്, അവരുറങ്ങുന്ന റൂമിലെ രാവുകളെക്കുറിച്ചുള്ള അവരെന്തായിരിക്കും, അവരെങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തകൾ, ടെൻഷനുകൾ, ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അവരിലൂടെ കുറച്ച് ബർക്കത്തും റിസ്ക്കും നമുക്ക് കിട്ടാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുൻസറൂന വ തുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും, നിങ്ങളിലെ ദുർബലന്മാർ അവരെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുന്നത്. അപ്പം ഈ വളരെ സാമ്പത്തിക ദാരിദ്ര്യമുള്ള ആളുകൾ മാത്രമല്ല ഇതിൽ പെടുന്നത്, ശാരീരിക പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുടെയൊക്കെ സംരക്ഷണത്തിലൂടെ ആ വീടിന് കിട്ടുന്നൊരു സെക്യൂരിറ്റി ഉണ്ട്. ആ വീടിന് കിട്ടുന്ന ആ സെക്യൂരിറ്റി അവരുടെ സാന്നിധ്യത്തിലൂടെ മാത്രം കിട്ടിപ്പോകുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം, വളരെ ആഴമുള്ള സ്നേഹം ഈ പ്രായമുള്ള മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ, ഓരോ പോയിന്റിലും വളരെ ശ്രദ്ധയായിരിക്കും. ആ വീട്ടിൽ മക്കൾക്കൊരു തടവറ ഫീലിങ്ങോ അല്ലെങ്കിൽ നിയന്ത്രണ ഫീലിങ്ങോ വരുന്നത് പോലും ഈ പ്രായമുള്ള മാതാപിതാക്കളുടെ കെയറിങ്ങിൻ്റെ കൂടുതലുകൊണ്ടാണ്. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയണത് തീർച്ചയായും ആ കുട്ടിക്ക് കിട്ടുന്ന കെയറിങ് ആണ്. അപ്പോൾ പൊതുവേ വാപ്പ ഉമ്മ അവരൊക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് തിരക്കുകൾക്കിടയിലായിരിക്കും. ആ തിരക്കുകൾക്കിടയിലും പേരക്കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള, സ്വന്തം മക്കളെ എടുത്ത് പോറ്റി പരിപാലിക്കുന്നതിലേറെ നന്നായി പോറ്റി പരിപാലിക്കുന്നത് ഈ പ്രായമുള്ള മാതാപിതാക്കളായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ തിരക്കുകൾക്കിടയിൽ അവർ ഫില്ല് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഈ പ്രായമുള്ള മാതാപിതാക്കളാണ് ശരിക്കും ഫില്ല് ചെയ്ത് പോണത്. എൻ്റെ ഫാദർ ഇൻലോ മരിച്ചിട്ട് എൻ്റെ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു, തുടർച്ചയായ കരച്ചിൽ. ഫഹീം, അവൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഉപ്പാനെ പറ്റിയേ ഓർക്കുമ്പോൾ നിനക്ക് എന്താ ഓർമ്മ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഉപ്പാൻ്റെ ബൈക്കിനെ മുന്നിലിരുത്തിയിട്ട് ഇപ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ടുപോകും, കുറേ വഴികളിലൂടെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞത്, നമ്മൾ വീട്ടിലധികമല്ല, അങ്ങനത്തെ ഒരു സ്പേസൊന്നും ആ പ്രായത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് അവൻ ഒന്നാമത്തെ കുട്ടിയായതുകൊണ്ട് നമുക്കത്ര ഭയങ്കര ധാരണ അല്ലാത്തതുകൊണ്ടും ഒരേജിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവേ കിട്ടിയിട്ടില്ല. പക്ഷേ അതൊക്കെ ഉപ്പയാണ് എന്ത് ചെയ്തത്, ഫില്ല് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും എൻ്റെ വാപ്പിയമ്മയൊക്കെ ഉണ്ട്, പിന്നെ പാടത്ത് പോയി അവിടുന്ന് മൈസൂർ പഴം കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ, ഞാനിത് പറയുമ്പോൾ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണത്. അതോരോന്നും എല്ലാ കുട്ടികൾക്കും കൃത്യമായി ഓഹരി വെച്ച് കൊടുത്ത്, അപ്പോൾ ഒരു നിബന്ധനകളില്ലാത്ത സ്നേഹത്തിൻ്റെ വലിയൊരു ലോകം അവർക്കവിടെ കിട്ടുന്നുണ്ട്. മറ്റൊന്ന്, ശരിയായൊരു ട്രെയിനിങ് അവിടെ നടക്കുന്നുണ്ട്. മുതിർന്നവർ എങ്ങനെ പരിപാലിക്കപ്പെടണം എന്നൊരു ട്രെയിനിങ് ആ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല അവരുടെ പാരൻസിനെ അവരെങ്ങനെ നോക്കണം എന്നതും കിട്ടുന്നുണ്ട്. കാരണം വാപ്പ സ്വന്തം വാപ്പാനിയും ഉമ്മാനിയും നോക്കണ പരിരക്ഷിക്കുന്ന കാര്യം കണ്ടാണല്ലോ വളരുന്നത്. എവിടെയോ ഒരു ചെറിയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. വീഡിയോയിൽ ഉള്ളൊരു കാര്യം, ഈ കുട്ടിയുടെ ഉപ്പ അയാളുടെ മാതാപിതാക്കളോട് വളരെ റഫാണ്, റൂഡാണ്, പിന്നെ വളരെ മോശമായിട്ടാണ് പെരുമാറുക. അവർക്ക് അതൊരു പരിരക്ഷയും കൊടുക്കണില്ല. ആ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർ. പുറത്ത് വരാതെ ഭക്ഷണമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ അയാളുടെ മോന് മുന്നിലിരുന്ന് ഇങ്ങനെ ഒരു എന്തോ ഒരു സാധനം വരക്കുകയാണ്. എന്താ വരക്കണമെന്ന് വെച്ചപ്പോൾ ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിൽ എൻ്റെ റൂം ഏതാന്ന് വെച്ചു അപ്പ. അപ്പോൾ ചെറിയൊരു റൂമാണ്, ലോക്ക് ചെയ്യപ്പെട്ട ചെറിയൊരു റൂമാണ്. അതെന്താന്ന് വെച്ചു വാപ്പിയും പിന്നെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും വല്യപ്പിയും വല്യമ്മയും അങ്ങനെയാണല്ലോ. അപ്പോൾ നിഷ്കളങ്കമായ ആ കുട്ടി അങ്ങനെയാണ് വളർത്തേണ്ടത്, വാപ്പ വല്യപ്പാനോടും വല്യമ്മാനോടും അങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ള നിൽക്കുകയാണ് എന്ത് ചെയ്യണത്, അവൻ്റെ പ്ലാൻ അവൻ വരക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രായമുള്ള മാതാപിതാക്കളെ ശരിയായ വിധം സംരക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ വളരുന്ന നമ്മുടെ മക്കൾക്ക് കൂടി അവരെങ്ങനെയാണ് കെയർ ചെയ്യപ്പെടേണ്ടത് എന്നുള്ള വലിയൊരു മെസ്സേജ് കിട്ടുമെന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ വലിയ ലൈബ്രറിയാണ്, വൈജ്ഞാനിക ലൈബ്രറിയാണ്. ഈ പ്രായമുള്ള മാതാപിതാക്കൾ പല ഡാറ്റകളും കുട്ടികൾക്ക് കൊടുക്കും. ഒരു പുസ്തകത്തൊന്നും കിട്ടാത്ത ജീവിതാനുഭവങ്ങളുടെ ആ ഡാറ്റ വളരെ സമ്പന്നമായിരിക്കും. കഥകളും അനുഭവങ്ങളും, അവരുടെ കഞ്ഞിയിൽ നിന്ന് പുഴു കിട്ടിയതും അവരനുഭവിച്ച സംഘർഷങ്ങളും ഒക്കെ അതിങ്ങനെ കൂടുതൽ തവണ പറയുമ്പോൾ കുട്ടികൾക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ അതിലൊരു പ്രശ്നം ഉണ്ടാകും. അത് നമ്മൾ കുട്ടികളെ പരിരക്ഷിച്ച് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള നമ്മൾ വേറൊരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ കുടുംബത്തിനൊരു ഒരു സ്റ്റെബിലിറ്റി, ഒരു ഒരു നൈര ഒരു സ്ഥിരത ഉണ്ടാവും. ആ വീടിനൊരു റൊട്ടീൻ ഉണ്ടാവും. മറിച്ച് ഭയങ്കര അണുകുടുംബമാണെങ്കിൽ ഇന്ന് നമുക്ക് ഇനി ചോറൊന്നും വെക്കണ്ട, നമുക്ക് അവിടെ പോവുക, ഇങ്ങനത്തെ ഒരു രീതിയായിരിക്കും ഉണ്ടാകുക. മറ്റേത് അവർക്ക് പ്രത്യേക കഞ്ഞിയും ഭക്ഷണവും കാര്യമൊക്കെ ഉണ്ടാകേണ്ടി വരുമ്പോൾ ആ വീടിൻ്റെ ഒരു ഫിനാൻസ്, ആ വീടിൻ്റെ ഒരു രാവിലെ മുതൽ വൈകുന്നേരമുള്ള റൊട്ടീൻ, ഇതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. മാത്രമല്ല അവരുടെ രോഗം, അവരുടെ അസുഖം, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെ വളരെ വലിയ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നതാണ്. പരലോകത്തെക്കുറിച്ച് ഓർക്കാനും അവരുടെ അസുഖം, അവരുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് അവരെ പരിരക്ഷിച്ച് അതിലൂടെ കിട്ടുന്ന പുണ്യം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടുന്ന വലിയ തിരിച്ചറിവുകളുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആത്മാർത്ഥമായ ദുആ ഉൽ വാലിദി ലി വലദിഹി എന്ന് പറയണേ, വാപ്പ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന എന്ന് പറയണേ, കുറച്ച് പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആരാധനയിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒക്കെ ചുരുങ്ങി അവർ അവരുടെ മക്കളെയും പേരക്കുട്ടികളൊക്കെ കാര്യം മനസ്സിലെടുത്ത് അങ്ങനെ ജീവിക്കുകയായിരിക്കും. പൊതുവെ 99% ആളുകളുടെയും ഒരു രീതി അതായിരിക്കും. ആ നിലക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, വീട്ടിലെ മുതിർന്ന ആളുകൾ ഒരു ബാഡനല്ല, അവർ ബുദ്ധിമുട്ടല്ല, അവർ റഹ്മത്താണ്, അവരൊരു ബർക്കത്താണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും എണ്ണി എണ്ണി പറയാൻ പറ്റും. ചുരുക്കം ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പ്രായമുള്ള വാപ്പയും ഉമ്മയൊക്കെ വീട്ടിലുണ്ടാകുന്നതിൽ അസ്വസ്ഥതപ്പെടേണ്ട കാര്യമല്ല. നമുക്കങ്ങനെ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നമ്മളീ വിഷയത്തെ മനസ്സിലാക്കിയെടുത്ത് വലിയ പിഴവുകളുണ്ട്. നമുക്കും ഇതുപോലത്തെ ഒരു പ്രായമെത്തും, സാഹചര്യമെത്തും, അന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്നത് 2 മിനിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഒരു പരിധിവരെ അവരിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസമാകും. അവരുടെ റൂമിൽ അവരില്ലാതാകുമ്പോഴും ആ വീട്ടിൽ അവരുടെ ഒച്ചയനക്കങ്ങൾ അവസാനിക്കുമ്പോഴും ആയിരിക്കും അവരുടെ നഷ്ടത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുക. അവരുടെ മയ്യത്ത് എടുത്ത് ആ മയ്യത്ത് നാലാളുടെ ചുമലിലേറ്റ് ഇങ്ങനെ ആടി വിളഞ്ഞ് പോകുന്ന നിമിഷത്തിലായിരിക്കും ഒരുപാട് കാണാത്ത കാര്യങ്ങൾ കാണുക എന്നതാണ് ചുരുക്കി പറയാൻ തോന്നുന്നത്.
1: ഈ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരെ സ്നേഹിക്കുക, കൂടുതൽ ഒരു വേള മാതാപിതാക്കളെക്കാളും അവരുടെ ഗ്രാൻഡ് പാരൻസ് വല്യപ്പയും വല്യമ്മയൊക്കെ സ്നേഹിക്കുന്ന ആ സ്നേഹപരിലാളനയിൽ വളരാനുള്ളൊരു അവസരം ഈ കുട്ടികൾക്ക് കിട്ടുകയാണ്. അപ്പോൾ വല്യപ്പയും വല്യമ്മയൊക്കെ വേറെ അധികം കാര്യങ്ങൾ, ജോലിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ സമയം ആവശ്യമില്ലാത്ത ആളുകൾ, നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ വലിയ സ്ഥാനം പേരമക്കൾക്ക് നൽകുന്നു എന്നുള്ളത്, അത് ഇപ്പോൾ വീട്ടിൽ താമസിക്കാത്ത പേരമക്കളുടെ കാര്യത്തിലും അവർക്ക് ആ ഒരു പ്രാർത്ഥന ഉണ്ടാവുമെങ്കിലും വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ കുറച്ചും കൂടി അധികം കാര്യങ്ങൾ അവർ സ്വസ്ഥമായി അറിയുമല്ലോ. അപ്പോൾ ഓരോ കാര്യത്തിലും പ്രാർത്ഥന ലഭിക്കും എന്നുള്ള ആ ഒരു ഗുണം ഇതിൽ നമ്മൾ സവിശേഷമായി പ്രത്യേകം എടുത്ത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ചില ആളുകൾക്കെങ്കിലും വല്യുപ്പയും വല്യമ്മയും ഒക്കെ വീട്ടിലുണ്ട് എന്നുള്ളത് പ്രയാസമായി മാറുന്നുണ്ട്. ചില പേരക്കുട്ടികൾക്കതൊരു വേദനയായി ബുദ്ധിമുട്ടായി മാറാറുണ്ട്. പേരക്കുട്ടികൾക്ക് മാത്രമാവില്ല, ചിലപ്പോൾ അത് മാതാപിതാക്കൾക്കും അവരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു വശത്ത് ഉപ്പയും ഉമ്മയുമാണ്, മറുവശത്ത് തൻ്റെ മക്കളാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രക്ഷിതാവ് ഉപ്പയും ഉമ്മയും എന്ത് നിലപാടാണ് ശരിക്ക് സ്വീകരിക്കേണ്ടത്?
2: ശരിക്കും ഇതൊരു ഒരു വലിയ പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറയുന്നത് പഠിച്ചോ തരുന്നത് നമുക്ക് കൂലി തരാനാണ്, നമ്മളതിൽ വിജയിക്കുന്നുണ്ടോ നോക്കാനാണ്. മനുഷ്യർക്ക് അള്ളാഹു വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് കൊടുക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർച്ചയായ രോഗങ്ങൾ കൊടുക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ കൊടുക്കും. ചില ആളുകൾക്ക് ക്യാഷ് കൂടുതൽ കൊടുക്കും, അവസരങ്ങൾ കൂടുതൽ കൊടുക്കും, അധാർമികതയുടെ സാഹചര്യങ്ങൾ കൊടുക്കും. ചില ആളുകൾക്ക് ഇങ്ങനത്തെ ചില പരീക്ഷണങ്ങളെ കൊടുക്കുക. എന്നാൽ പ്രായമുള്ള മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പല കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് നല്ല ആരോഗ്യമുള്ള, ഭയങ്കര പിടിവാശിയും ഭയങ്കര ചൂടും ദേഷ്യവും ഒക്കെ ഉള്ള, ആ വീട്ടിൽ സ്വാധീനമുള്ള, ആ വീടിൻ്റെ അധികാരം കയ്യിലിരിക്കണ ആളുകളുണ്ടാകും, പ്രായമുള്ള ആളുകളുണ്ടാകും. അവർ ചിലപ്പോൾ മകൻ്റെ കുട്ടികളോടൊരു സ്വഭാവമായിരിക്കും, പെൺകുട്ടികളുടെ കുട്ടികളോടൊരു സ്വഭാവമായിരിക്കും, സ്ഥിരമായിട്ട് വീട്ടിൽ താമസിക്കണ മോളുടെ കുട്ടികളോടൊരു സ്വഭാവമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവരെടുത്തുണ്ടാകും. പിന്നെ കുട്ടികളുടെ പ്രായം മനസ്സിലാക്കാതെ ചിലപ്പോൾ ഇടപെടുന്നുണ്ടാവും ഒക്കെ ഉണ്ടാകും. ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പ്രായമുള്ളവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഞാനൊന്ന് ക്രമപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഒന്ന് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളുടെ ഉറവിടം നമ്മൾ മനസ്സിലാക്കണം. അവരിൽ നിന്ന് വരുന്ന നമുക്ക് പ്രശ്നമായി തോന്നുന്ന കാര്യത്തിൻ്റെ റീസൺ എന്താണ്, കാരണം എന്താണ്? അത് പലപ്പോഴും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ അല്ല, അത് ഒരു കെയറിങ് ആണ്. വലിയൊരു ശതമാനം, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ തോന്നണേ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങോട്ട് പിടിക്കരുത്, ഇങ്ങോട്ട് കയറരുത്, ഇതെന്താ അങ്ങനെ ഇങ്ങോട്ട് വാ, അങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് അവരുടെ ഒരു കെയറിങ്ങിൻ്റെ ഭാഗമാണ്. അത് എന്നെ പക്ഷേ കുട്ടികൾക്കത് അങ്ങനെ തന്നെ എന്ത് ചെയ്തോളന്നില്ല, മനസ്സിലായിക്കൊള്ളന്നില്ല. അപ്പം അത് ഉപ്പയാണ്, പ്രായമുള്ള വാപ്പയാണ്, ഉമ്മയാണ്, ഇനി ഉപ്പച്ചി വലിയ പ്രായമായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നീ പ്രായമായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് ചില സംഭവങ്ങൾ എടുത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നീ കഴിഞ്ഞ ദിവസം ആ കമ്പിയിൽ പിടിച്ച് കയറിയപ്പോഴാണ് ഉമ്മ എന്ത് പറഞ്ഞത്, കയറണ്ടെന്ന് പറഞ്ഞ്, അവിടുന്ന് നിലത്ത് വീണ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക, നിനക്ക് കുറച്ച് പ്രശ്നം തോന്നിയ കാര്യങ്ങൾ എന്താണ്. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളല്ലാത്ത ആളുകളെടുത്ത് നമുക്കത് മക്കളോട് ഡിസ്കസ് ചെയ്തിട്ട്, കൺട്രോൾ അല്ല കെയറിങ് ആണ്, നിയന്ത്രണമല്ല ശ്രദ്ധയാണ്, പരിരക്ഷയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോധ്യപ്പെടുത്താൻ പറ്റും. രണ്ടാമത്തത്, തുറന്ന ഡിസ്കഷന്, അവരായിട്ട് ഒരു തുറന്ന ഡിസ്കഷന് സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് 90% ഇത് ഇഷ്യൂ ആകുകയാണ് ചെയ്യുക. എൻ്റെ കാരണം എന്നെ തിരുത്തുകയാണ്, എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എന്നെ ആക്ഷേപിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഈ പേരക്കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്, എഡിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് അനിവാര്യമായി ഉണ്ടാകേണ്ട എഡിറ്റിംഗ് അവരാകുല ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അത് ഒരു ക്ലാസ്സിലൂടെയോ പ്രഭാഷണത്തിലൂടെയോ വളരെ ഇൻഡയറക്റ്റായിട്ടായിരിക്കും ചെയ്തു കൊടുക്കേണ്ടി വരിക. ചിലപ്പോൾ ഈ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില വാക്കുകൾ, ചില തെറികൾ, എടാ ഷെയ്ത്താനെന്ന് കുളിക്കുണ്ടാവും, അവരെ ശീലിച്ചൊരു സംഗതിയാണത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരേറ്റവും നല്ല മോഡലുണ്ടാവുമ്പോൾ സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും, ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആളുടെ കുട്ടീൻ്റെ കാര്യം അയാൾ പറയാതെ അയാളുടെ അനിയൻ ബി പറഞ്ഞാൽ എന്ത് ചെയ്യും, അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തുറന്ന ഡിസ്കഷൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് പൊതുവെ നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തു, അവരെ പ്രശംസിച്ചും അവരെ ബോധ്യപ്പെടുത്തിയും അവർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് എന്ത് ചെയ്യേണ്ടത്, എഡിറ്റിങ്ങിലേക്ക് പോകേണ്ടത്. അതും ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, നോ എന്ന് പറയുന്നതിന് പകരം യെസ് ബട്ട്, അങ്ങനെയുണ്ടല്ലോ, നോ അങ്ങനെയല്ല അമ്മ എന്ന് പറയുന്നതിന് പകരം അതെ അങ്ങനെയാണ് പക്ഷേ എന്ന് പറയുന്ന ഒരു ടോണിലേക്ക് പ്രത്യേകം പോകുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരം, ആദരവ്, സ്നേഹം ഒക്കെയാണ്. ഈ അംഗീകാരം, ആദരവും, സ്നേഹവും വർത്തമാനം കൊണ്ട് മാത്രമല്ല, അവരൊന്നിച്ചുള്ള യാത്രകൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവരുടെ വീട്ടിലെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരേറ്റവും മഹത്വമായി കാണുന്നതിനെ നമ്മൾ പരിഗണിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ പോകുമ്പോൾ ഈവൻ നമ്മളെ പാരൻസിൻ്റെ കാര്യത്തിലല്ല, നമ്മളെ ശത്രുക്കളുടെ കാര്യത്തിൽ പോലും ഖുർആൻ പറഞ്ഞൊരു അടിസ്ഥാനമുണ്ട്. ഇത് ഫഅബില്ലതി ഹി അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാബതുൻ കഅന്നഹു വലിയുൻ ഹമീം. നീ എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ നിന്നോട് ഇങ്ങോട്ട് ചെയ്തതിന് നീ നല്ല രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഏറ്റവും അടുത്ത മിത്രമായി, ഏറ്റവും സ്നേഹമുള്ള മിത്രമായി മാറും എന്നാണ്. അപ്പോൾ ഇതൊന്നും പറയുമ്പോൾ ചിലപ്പോൾ കുറേ ഫ്രസ്ട്രേഷനുകളിൽ കുറേ പ്രയാസങ്ങളിൽ കഴിയുന്ന ചില ആളുകൾക്ക് ഇതൊന്നും ബോധ്യപ്പെടില്ല. മറിച്ച് ഇത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാലം എങ്ങനെയെന്നുള്ളതല്ല, കൃത്യമായി അവരുടെ ഒരു പരസ്പരമുള്ള ഇഷ്ടങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇതിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് കൃത്യമായ ആദരവുകൾ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ ചില പരിധികൾ നിശ്ചയിക്കുക. അവർ ഇടപെട്ട കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നം വരുന്ന ഒരു ഏരിയയിൽ അവരെ ഇടപെടാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വല്യപ്പൊരു വലിയ മാഷാണ്, പഴയ മൂപ്പര് കുട്ടനെ പഠിപ്പിക്കാൻ ഇരിക്കുകയാണ്. പഠിപ്പിക്കുമ്പോൾ ആകെ ചെവിക്കുന്നുള്ളിട്ട് അടിച്ചിട്ടൊക്കെയാണ് പഠിപ്പിക്കണമെങ്കിൽ മൂപ്പര് പഠിപ്പിക്കൽ വേണ്ടെന്ന് എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റായിട്ട് തീരുമാനിക്കുക. ഇപ്പം വെറുതെ ഇടങ്ങാറാക്കൂ, ഓൻ പഠിച്ചില്ല പിന്നെ നിങ്ങളാകെ ഇടങ്ങാറാവും എന്ന് പറയലാണെന്ത് നല്ല വഴി. അത് ആ നിലക്ക് തന്നെ മാറ്റുക. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ കുട്ടികളെ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓർക്ക് ഈ കുട്ടി അടങ്ങിയിരിക്കാതൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അവരെ മുന്നിൽ വെച്ച് നമ്മൾ പഠിപ്പിക്കണ്ട, അതിന് വേറൊരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം അവരുടെ കൂടെ ഉള്ള യാത്രകൾ പിന്നെ ഒത്തുകൂടലുകൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെടുത്ത് വന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത്

0: സജസ്റ്റ് ചെയ്ത കാര്യം, അവിടെ നിന്ന് എന്തൊക്കെയാണോ കിട്ടണത് ആ കിട്ടണതൊക്കെ അതിലേറെ ടോപ്പായിട്ട് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഒരു ഇത് വരും. അസുഖമോ രോഗമോ സാഹചര്യമൊക്കെ വന്നൊരു ഘട്ടത്തിൽ ഒന്ന് മാറ്റിക്കടത്തി ഒരു ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോയപ്പോൾ അത് ക്ലിയറായി, ആ സാധനം ക്ലിയറായി. കുട്ടി കുറച്ചുകൂടി മുതിർന്ന് വന്നപ്പോൾ കുട്ടിക്ക് അത് ബോധ്യപ്പെടുത്താനും അവരെ സംബന്ധിച്ചിടത്തോളം പറ്റി. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ചില പരിരക്ഷകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ വീട്ടിലൊരു ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് തീരുമാനം പറയാം, അത് തേങ്ങ എടുക്കലൊന്നും ഓന് കയ്യിലുണ്ടാവില്ല, ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓന അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. അതിന് ചെറിയ പരിക്കുകൾ ഉണ്ടാകും, ആ പരിക്കുകൾ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, അത് ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ അവർ പറയുന്നതിനോടും സംസാരിക്കുന്നതിനോടൊക്കെ കുറച്ചൊരു സബ്ര് കാണിക്കുക. അത് വസ്ബിർ അലാമാ സ്വാബക് എന്ന് ഖുറാൻ പറഞ്ഞ നിനക്ക് ബാധിക്കുന്ന കാര്യത്തിൽ നീ സബ്ര് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കുക. പിന്നെ വളരെ പബ്ലിക്കായിട്ട് അവരോട് തർക്കിക്കാതിരിക്കുക.
1: പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നല്ല വീട്ടിനുള്ളിലാണെങ്കിൽ
0: വീട്ടിൻ്റെ ഉള്ളിലും തർക്കവും ചർച്ചയും ബഹളം ഒഴിവാക്കുക. അവരെന്തു പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കുക. ഒരു ഒരു പ്രായമായതാണ്, അവർക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് അതിൻ്റേതായ മാനസിക ശാരീരിക സാഹചര്യങ്ങളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ എന്താണ് പിന്നെ ഒരു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് കേട്ട് ഒന്ന് ഓരോരുത്തരൊന്ന് ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിച്ചാൽ വലിയൊരു തോതിൽ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിചാരിക്കേണ്ടത്. പിന്നെ മക്കളോട് നിരന്തരം പറയണം, അവർ പ്രായമുള്ള ആളുകളാണ്, പ്രായമാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ അവർ പറയണത് കേൾക്കണം നമ്മൾ. നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടായത് നമുക്ക് വേറെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വേറെ വാങ്ങാം. നിങ്ങൾ അവരെ മുന്നിൽ നിന്ന് നൂഡിൽസ് വേണം, അത് വേണം, അത് വേണമെന്ന് പറയരുത്. പാൻ്റെ അടുത്ത് പൈസ അല്ല വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഉപ്പപ്പോൾ അത് അങ്ങനെ പറയണത്, അങ്ങനെ വാങ്ങാൻ പറ്റില്ല എന്ന് പറയണത്. അപ്പോൾ ആ വാങ്ങണതും ചെയ്യണതും എല്ലാതും ഭയങ്കര സന്തോഷത്തോടെ കാണുന്ന പാരൻസിനോടല്ല നമ്മളിത് പറയണത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ എന്തപ്പോൾ ഇവൻ ഇങ്ങനെ പറയണു എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല.
1: ഈ വാങ്ങിക്കൊടുക്കാത്തതിന് കുറ്റം പറയണ മക്കളെ കൊണ്ട് എന്താ അത് വാങ്ങിക്കൊടുക്കാത്തെന്ന് പറയുന്ന രക്ഷിതാക്കളും.
0: എനിക്കൊക്കെ ഉള്ളൊരു അനുഭവം എന്ന് പറയണത് നമ്മൾ ഈ ടൂറും ഇതൊന്നും അധികം ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പറയാം, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിക്കൂടായിട്ടുള്ളേ എന്ന് പറയും. നേരെ തിരിച്ച് ഈ ഇങ്ങനത്തെ യാത്രകൾക്ക് ഭയങ്കര പ്രശ്നമുള്ള ചില വീടുകളുണ്ട്, പോണോടത്തൊക്കെ അവർക്ക് പോരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്കൊരു ഒരു ദൂരത്തിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. പിന്നെ ഈ അങ്ങനെയൊക്കെയുള്ള ഇത് അപ്പോൾ നമ്മൾ പാരൻസ് എന്ന് വിളിച്ച പോലും വരികയില്ല. അവർക്ക് ഓരോതായ ശാരീരിക പ്രശ്നങ്ങളും ഓരോ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര വൈബുള്ളൊരു സ്ഥലം അവർക്കൊന്നുമല്ല, അവർക്കത് വൈബേ അല്ല. അവരിൽ പാടത്ത് പോയാൽ അവർക്ക് ഭയങ്കര വൈബാണ്. അപ്പോൾ ഞാൻ പറയേണ്ടത് ഒരിക്കലും നമ്മളീ സംസാരം കേൾക്കുന്ന മുതിർന്ന ആളുകൾ ഇതെന്തോ നമ്മളൊതുക്കാൻ പ്ലാൻ ഉണ്ടാക്കുകയാണെന്നുള്ളൊരു ചിന്ത വരരുത്. പുതിയ കുട്ടികളാണ്, പുതിയ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പാരൻസിന് പറ്റിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഈ എപ്പിസോഡ് അത് ക്ലോസിങ്ങിൻ്റെ സമയം തോന്നുന്നു. അപ്പോൾ നമുക്കിതിൽ പ്രായമുള്ള മാതാപിതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഇങ്ങളെയൊക്കെ ഉമ്മയും വാപ്പി കടക്കുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നമ്മളിവിടെ പ്രായമുള്ള മാതാപിതാക്കളെ പിന്നെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ അവരെ വിമർശിക്കോ ഒന്നല്ല ചെയ്യണത്, മറിച്ച് പ്രായമുണ്ട്, അതുകൊണ്ട് ആ പ്രായത്തിൽ അവരടുത്തു നിന്ന് പല റെസ്പോൺസുകളും വരാം. അത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി തിരുത്താണ് വേണ്ടത്, അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതന്നെ ആവണം നിങ്ങൾക്ക് മനസ്സിലാകണത് എന്ന് പ്രത്യേകം പറയണം. ഇനി അതല്ലാത്തത് എന്തെങ്കിലും മനസ്സിലായണമെങ്കിൽ ഞങ്ങളൊക്കെ നമ്പർ നിങ്ങൾക്ക് കിട്ടും, ഞങ്ങളോടത് പറയണം, എന്നിട്ട് ഞങ്ങളെ തിരുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തണം.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം. നിങ്ങൾക്കത് തുറന്നെഴുതാം, ആരാണ് വ്യക്തി എന്ന് മനസ്സിലാകാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഈ ഒരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്താം. പീസ് റേഡിയോയുടെ നമ്പറിലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങളുമായി നമുക്കൊന്നിച്ച് ചേരാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. പ്രായമായവരുടെ ഇടപെടൽ, പെരുമാറ്റം, വീട്ടുകാർ അറിയേണ്ട കാര്യങ്ങൾ, ഭാഗം ഒന്ന്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി, ഒപ്പം അബ്ദുറഹ്മാൻ ചുങ്കത്തറ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ ബണ്ടൂർ, എൻ്റെ കൂടെ ഷുക്കൂർ അൻസാരി.
1: അപ്പൊ ഹനീഫ, നമ്മൾ പെരുന്നാളിന്റെ മൂന്നാമത്തെ ദിനം.
0: അതെ,
1: ഏകദേശം ആളുകൾ തക്ബീറുകൾ ചൊല്ലാൻ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
0: അതുകൊണ്ട് ശരീഖിന്റെ അവസാനത്തെ ദിവസം
1: തീർച്ചയായിട്ടും അധികരിപ്പിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുന്ന, അതേപോലെ തന്നെ വീട്ടിലേക്ക് ഇപ്പോ ഉദയത്തിന്റെ മാംസങ്ങൾ
0: ഇങ്ങനെ അവസാന
1: റൗണ്ടിലായിരിക്കും, അതിന്റെ വ്യത്യസ്ത വിഭവങ്ങൾ പരീക്ഷിക്കുന്ന സമയത്തായിരിക്കും. അപ്പോ ഇപ്പോ പലരും എന്തായിരിക്കും 8 മണിക്ക് ശേഷമുള്ള ആ ഒരു സമയത്ത് എന്തായിരിക്കും, പിന്നെ രാവിലെ ദോശയും, നമുക്കൊക്കെ ശീലമുണ്ട് ദോശക്ക് ആ മുരിമുരിഞ്ഞ ബീഫ്, നിങ്ങൾക്ക് പരിചയമുണ്ടോ അറിയില്ല, ദോശക്ക് തലേന്നുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഒരു മുരിമുരിഞ്ഞ ബീഫ് ഉണ്ട്, അത് കൂട്ടി ദോശ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സുഖം വേറില്ല. അപ്പൊ അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളിലായിരിക്കും നമുക്ക്.
0: അത് കഴിഞ്ഞിട്ടാണ് ഏതായാലും
1: തീർച്ചയായിട്ടും അതിന്റെ ഒരു രസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഇൻസൈറ്റിലേക്കാണ്.
0: ഇൻസൈറ്റിൽ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഖുർആൻ പ്രവാചകന്റെ വചനമോ എന്നാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബഹുമാനരായ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ എതിരാളികൾ കാലങ്ങളായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽ അത് അനവരതം തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഖണ്ഡിതമായി പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യുഅതൂ ബിമിത്ലി ഹാദൽ ഖുർആനി ലാ യുഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദി ളഹീറ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രോജ്വലതയെയും ചെറുതാക്കി കാണിക്കാനും അവഗണിക്കാനുമൊക്കെ ശത്രുക്കൾ പരിശ്രമിച്ചു വന്നിട്ടുണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്. യുരീദൂന ലിയുതുഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ നൂറിനെ ഒതുക്കെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, സത്യ നിഷേധികൾക്ക് എത്ര ഉറപ്പാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നൂറിനെ അവൻ പൂർത്തിയാക്കും, അതവൻ സംരക്ഷിക്കുകയും ചെയ്യും. മനുഷ്യന്മാരുടെ കൈകടത്തലുകളില്ലാത്ത, ആർക്കും വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പൂർണ്ണമായ സംരക്ഷണം. ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ, നിശ്ചയം ഇതിനെ നാം ഇറക്കിയതാണ്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. അപ്പോൾ നേർക്കുനേരെ വിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ കഴിയുകയില്ല, അതിൻ്റെ പ്രോജ്വലതയ്ക്ക് കോട്ടം തട്ടിക്കാൻ സാധിക്കുകയില്ല, അതിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള പരിശ്രമം അത് വൃഥാവിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ, എന്താണ് ഈ മഹാപ്രകാശത്തെ ഇരുട്ടിലാക്കാൻ ഉള്ള വഴി എന്ന് അവർ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും അവാസ്തവമായിട്ടുള്ള, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അതേസമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുമെന്നവർ വിചാരിക്കുന്ന തരത്തിലുള്ള ചില ശുബഹാത്തുകൾ അവർ പടച്ചുവിടാറുള്ളത്, അഥവാ ചില സംശയങ്ങൾ അവർ ഉണ്ടാക്കി വിടാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എടുത്തു വച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തുമൊക്കെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കെടില്ലാത്തും പറഞ്ഞ ഒരു കാര്യമാണ് ലാ യതീഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലേക്ക് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരിക്കലും ഒരു ബാത്തിലും കയറി വരികയില്ല. സംരക്ഷിതമാണത്. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ പടച്ചറബിൻ്റെ അടുക്കൽ നിന്നാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ സംശയങ്ങളുടെ മറുപടികൾ കേൾക്കുമ്പോൾ ഖുർആനിൻ്റെ പ്രോജ്വലതയും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ഭംഗിയും ഖുർആനിൻ്റെ മഹത്വവുമെല്ലാം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ചില സംശയങ്ങൾ, ചില ശുബഹത്തുകൾ, അവക്കുള്ള മറുപടികളാണ് ഇൻഷാല്ലാ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, സാധാരണ ഇസ്ലാമിക വിമർശകന്മാർ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ വാചകമാണ്, അതൊരിക്കലും ഒരു ദൈവീക വാചകമല്ല എന്നു പറയാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കലാമല്ല ഖുർആൻ, പ്രവാചകൻ്റെ കലാമാണ് എന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലും തന്നെ ചില തെളിവുകൾ തെറ്റായി ഉദ്ധരിക്കാറുണ്ട്. അതിലൊന്നാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതൻ്റെ വാക്കുകൾ മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ ഉള്ളതാണ്, അതിലാർക്കും തർക്കമില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ് ഖുർആൻ എന്നാണ് അവർ ആരോപണം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്തുത ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ കോണ്ടക്സ്റ്റ് അഥവാ അതിൻ്റെ സാഹചര്യവുമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയ വാചകമാണോ, അതിനിത് തെളിവാണോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. രണ്ട് ആശയ സാധ്യതകളാണ് ഈ ആയത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. കാരണം അത് പറഞ്ഞതിന് ശേഷം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ, തൊട്ടടുത്ത ആയത്ത് എന്താണ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ സ്ഥാനത്ത്, അതിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ഒരു ദൂതൻ്റെ വാചകമാണിത്. അപ്പോൾ ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുത്ത വാചകമാണ് എന്നാണ് ഈ പറയുന്നത്. അവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതിൻ്റെ തെളിവെന്താണ്? തൊട്ടടുത്ത വാചകം തന്നെ. കാരണം ഈ റസൂലിനെക്കുറിച്ച് ആരാണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ ആ ദൂതനാരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് വെക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വെച്ചാലും, കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ചില സിയാക്കുകളിൽ നിന്ന്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്താണ്? സൂറത്തുൽ ഹാഖയിൽ കാണാം, വമാഹു ബിഖൗലി ഷാഇരിൻ ഖലീലമ്മാ തുഅ്മിനൂൻ. അതൊരിക്കലും ഒരു കവിയുടെ വാചകമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു കവിവാചകമല്ല, ഒരു കവിതയല്ല, ഒരു കവി കെട്ടിയുണ്ടാക്കിയ നിർഭിനമായ കവിതകളല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ വാചകങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ്. വലൗ തഖവ്വല അലൈന ബഅദ ലഖാവീൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹമെങ്ങാനും നമ്മുടെ വാചകത്തിൽ ഉള്ളാത്തൊരു കാര്യം കെട്ടിപ്പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കി എന്നതാണോ? ഒരിക്കലും അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പറയുകയില്ല, വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയും ആ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. താങ്കളുടെ ഭാഷയിൽ നാം അത് എളുപ്പമാക്കിയിരിക്കുന്നു, അറബി ഭാഷയിൽ. ലി തുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. വതുന്ദിറ ബിഹി ഖൗമൻ ലുദ്ധ, ധിഖാരികളായ ആളുകൾക്ക് മുന്നറിയിപ്പും കൊടുക്കണം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം റസൂലുള്ളാഹിൻ്റെതാണ് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കി എന്നതല്ല. നേരെ മറിച്ച് പ്രസ്തുത സൂറത്തുകളിൽ തന്നെ തൻസീലു മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഷാഇറിൻ്റെ വാചകമല്ല, ഒരു കാഹിനിൻ്റെ ജ്യോത്സ്യൻ്റെ വാചകമല്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് ശേഷമാണ് അത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറബി ഭാഷാ നിയമപ്രകാരം ഇളാഫത്ത് രണ്ട് തരത്തിൽ ഉണ്ട്. ഒരാളിലേക്ക് രണ്ട് തരത്തിൽ ഇളാഫത്ത് ചെയ്യാം, ചേർത്തി പറയാം. ഒന്ന് ഇളാഫത്തു അദാ, അതായത് ആ കാര്യം ചെയ്യുന്ന വ്യക്തി. അത് രണ്ടാമത്തത് ഇളാഫത്തു ഇൻഷാ, ഒരു കാര്യം ഉണ്ടാക്കിയ ആളിലേക്ക് ചേർത്തി പറയാം. ഇവിടെ ഉദാഹരണമായി പറഞ്ഞാൽ ബാബു ഹദീദിൻ, ഇരുമ്പിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ വാതിലിൻ്റെ ഉടമസ്ഥാവകാശം അത് ഇരുമ്പിനാണ് എന്നതല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് ഒരു പ്രവാചകൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉണ്ടാക്കിയത് പ്രവാചകനാണ്, ആ വാക്കിൻ്റെ പൂർണ്ണമായ മിൽക്കിയത്ത് പ്രവാചകനാണ് എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്തിച്ചിട്ടുണ്ട്, പ്രവാചകനത് അദാ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ തിരുനാവിലൂടെ തന്നെ നമുക്ക് കാണാം, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, പ്രവാചകൻ തന്നെ ഓതിത്തന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വാചകമാണ്. അപ്പോൾ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്നത് ഒരിക്കലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ് എന്നതിന് ഒരിക്കലും തെളിവായി ഉദ്ധരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇതിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തലവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാഹ്, വളരെ ഹൃദ്യമായ ഒരു സംസാരമായിരുന്നു. ഖുർആൻ പ്രവാചകൻ്റെ വചനമോ എന്നുള്ള ഒരു ടോപ്പിക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. മാലിക് സലഫി, അദ്ദേഹം കുറേ സബ്ജക്റ്റുകൾ നമ്മുടെ പീസ് റേഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇൻസൈറ്റുകൾ നമുക്ക് വളരെ ഉപകാരം,
0: വളരെ അനിവാര്യമായ ഒരു വിഷയം അല്ലേ. ലിബറൽ ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇസ്ലാം വിരോധികൾ എല്ലാം തന്നെ ഖുർആനെ വിമർശിക്കുന്ന ആ സ്ഥലങ്ങളിൽ അത് പ്രവാചകൻ രചിച്ചതാണെന്ന് പറയുന്നതിനെ കുറിച്ച് അത് കൃത്യമായി ഖുർആൻ എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്നു.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പെരുന്നാളിന് നമ്മൾ കുറേ പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് ഇന്നത്തെ സ്വരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം അല്ലേ.
0: ഒരു സ്വരം കേട്ടുവരാം.

0: മാഷാല്ലാ, വളരെ രസകരമായി പാടി അതിൻ്റെ കൂടെ നമുക്ക് ആസ്വദിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞു. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: അതെ, ആരോഗ്യ വിചാരം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് PB, അതുപോലെ തന്നെ അബീബ് റഹ്മാൻ കൊത്തൊടിയിൽ.
0: ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത ഇടപെടൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം പങ്ക്തിയിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോഴുള്ളത്. ഇന്ന് ഇൻഷാല്ലാ ചർച്ച ചെയ്യുന്ന വിഷയം ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത ഇടപെടൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ പറയുന്നു. അത് 3-4 എപ്പിസോഡുകളായിട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിലാണ് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളുള്ളത്. BLS എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ആദ്യത്തെ എപ്പിസോഡിൽ ഇൻഷാല്ലാ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ഫവാസ്, ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ, എന്താണ് BLS എന്നുള്ളത് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിയാലേ.
3: BLS എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ് അതിൽ വരുന്ന നമ്മുടെ ഫുൾ ഫോം. യഥാർത്ഥത്തിൽ BLS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട സ്റ്റെപ്സാണ് BLS. ഇപ്പം ഒരു വ്യക്തി കാർഡിയാക് അറസ്റ്റ് മൂലം, ഹൃദയസ്തംഭനം മൂലമോ അല്ലെങ്കിൽ ശ്വാസതടസ്സം മൂലമോ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ എടുക്കേണ്ടി വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന BLS.
2: യഥാർത്ഥത്തിൽ ഈ BLS പ്രാധാന്യം എന്താണെന്നുള്ളതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
3: BLS പ്രാധാന്യം എന്ന് പറയുമ്പം സത്യത്തിൽ ഒരു വ്യക്തിയുടെ ജീവന്റെ വില, അതാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് ഇപ്പോൾ നമ്മളെ ഒരു മുന്നിൽ വെച്ച്, നമ്മൾ പാർക്കിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ചൊരു വ്യക്തി കുഴഞ്ഞു വീണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, കരുതുക. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു 90% ആൾക്കാരും ഹോസ്പിറ്റലുകൾക്ക് പുറത്ത് ഹൃദയസ്തംഭനം മൂലമോ അല്ലെങ്കിൽ ഈ ശ്വാസതടസ്സം മൂലമോ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ 90% ആൾക്കാരും ഹോസ്പിറ്റലിന് മുമ്പ് മരണപ്പെടുകയാണുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ BLS കുറിച്ചുള്ള നമുക്കൊരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഹൃദയസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 6 മിനിറ്റ്, 4-6 നമുക്ക് മിനിറ്റാണ് നമ്മുടെ ഓക്സിജൻ നമ്മൾ ഇല്ലാതെ ബ്രെയിനിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. 4-6 അത് ശരിക്കും ഗോൾഡൻ ടൈമാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് CPR, അതുപോലെ BLS ട്രെയിനിങ്ങിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് CPR. അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഓരോ മിനിറ്റ് കഴിയുന്നതോറും ഏകദേശം 7 മുതൽ 10% ആൾക്കാർ നമുക്ക് സർവൈവൽ ചാൻസ് കുറയുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻറ്റ് ഒരു വ്യക്തിയുടെ ജീവൻ്റെ വിലയാണ് BLS പ്രാധാന്യം എന്ന് തന്നെ പറയാം.
2: അപ്പോൾ BLS പൊതുവെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: BLS സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഡ്, നമുക്ക് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു കോഡ് മുഖാന്തരമായിട്ട് പഠിക്കാം. അതിന് എളുപ്പത്തിൽ ഡോക്ടേഴ്സ് PC, DRS ഡോക്ടേഴ്സ് PC, PC എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് PC എന്നുള്ള 5 സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിലാദ്യമായിട്ട് ഡി എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണ്. അത് യഥാർത്ഥത്തിൽ സീൻ സേഫ്റ്റി എന്നാണ് പറയുക. നമ്മളൊരു വ്യക്തി ഇപ്പം കുഴഞ്ഞു വീണക്കുന്ന കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനടുത്ത് പോകുന്നതിന് മുമ്പ് ആ സീൻ അവിടെ സേഫ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ഒരുപക്ഷെ അവിടെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് കിടക്കുന്നതായിരിക്കും, നമ്മൾ അങ്ങേരെ പോയി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ആൾ CPR ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ ആ ഒരു വ്യക്തി ഇപ്പം പാമ്പ് കടിയേറ്റ് കിടന്ന് അവിടെ ചിലപ്പോൾ പാമ്പുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ചെന്നാൽ നമുക്കും അപകടം സംഭവിക്കാം. അതുകൊണ്ട് സീൻ സേഫ്റ്റി ഉറപ്പ് വരുത്തുക, ഡേഞ്ചർ അവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതാണ് ഡി. രണ്ടാമത്തെ റെസ്പോൺസ് ചെക്ക്, അതായത് ആ വ്യക്തി ചിലപ്പോൾ ഒരു വിഷയം അവിടെ കിടന്ന് ഉറങ്ങുന്നതായിരിക്കാം, നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, ചെന്ന് തട്ടി വിളിക്കണം, റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അതാണ് DR എന്ന് പറഞ്ഞാൽ 6-ൽ റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അവരെ തോളത്ത് നല്ല ശക്തിയായിട്ട് തൊട്ട് വിളിക്കണം, എന്നിട്ട് ചോദിക്കണം എന്ത് പറ്റി, കേൾക്കുന്നുണ്ടോ, ഹലോ എന്ന് തട്ടി നല്ല ശക്തിയിൽ തട്ടി വിളിച്ച് റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അങ്ങനെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം, എന്താണ്, എന്തുകൊണ്ട് കിടക്കുകയാണോ, എന്തെങ്കിലും സംഭവിച്ച് കിടക്കുകയാണോ എന്ന് അന്വേഷിക്കാം. എന്തെങ്കിലും സംഭവിച്ച് തലകറങ്ങി വീണതാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ആംബുലൻസുകാരെ വിളിച്ച് വരുത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. ആ സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല എന്ന് വിചാരിക്കാം, നമ്മൾ റെസ്പോൺസിൽ ആൾ എഴുന്നേൽക്കുന്നില്ല, അന്നേരം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരും. അതാണ് ഡോക്ടേഴ്സിലെ എസ് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ് അല്ലെങ്കിൽ സെൻഡ് ഫോർ ഹെൽപ്പ്. അതായത് ഈ നമുക്ക് നമ്മുടെ കൂടെ ആരെങ്കിലും വ്യക്തി ആ സമയത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ ആംബുലൻസിൽ വിളിച്ച് പറയാം. ഇപ്പം സൗദിയിലാണെങ്കിൽ 997, ഇപ്പം അവർ 911 കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല, റിയാദ് ജിദ്ദ അങ്ങനെ ഭാഗങ്ങളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പം 997 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഷൗട്ട് ഫോർ, നമ്മൾ ഹെൽപ്പിന് വിളിക്കുമ്പോൾ, ഈ ആംബുലൻസുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ വാട്സാപ്പൊക്കെ ഉണ്ട്, നമുക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയോ, ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു മെയിൻ സെൻറ്റർ എവിടെയാണോ നമ്മൾക്കെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ അവർ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, നമ്മുടെ അടുത്ത് എത്താൻ ലേറ്റ് ആവും. അപ്പോൾ അതാണ് നമ്മളൊന്ന് ഷൗട്ട് ഫോർ ഹെൽപ്പിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹെൽപ്പിന് വിളിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം നമ്മൾ തന്നെ മൊബൈലിൽ വിളിച്ചിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അതാണ് ഡോക്ടേഴ്സ് പി സിയിലെ പി പി എന്ന് പറയുന്നത്. ശരിക്കും രണ്ട് സ്റ്റെപ്പുണ്ട്, അത് പൾസ് ചെക്ക് ചെയ്യുകയും ബ്രീത്തിങ്, പി ആൻഡ് ബി ആണ് ആക്ച്വലി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേഷ്യൻറ്റ് പൾസ് ഉണ്ടോ നോക്കും. നമ്മളൊരു ചിലപ്പം ആ വ്യക്തി ആ ഹാർട്ട് ഹൃദയസ്തംഭനം മൂലമായിരിക്കില്ല മരിച്ചിട്ട് കുഴഞ്ഞു കൊണ്ടിട്ടുണ്ടാവുക, ഒരു പക്ഷേ ശ്വാസ തടസ്സം കൊണ്ടാവാം. അപ്പോൾ നമുക്കത് ഏതാണെന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അത് പൾസും ബ്രീത്തിങ്ങും ചെക്ക് ചെയ്യണം. പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ മുന്നിലുള്ള ഈ വിൻഡ് പൈപ്പുണ്ട്, നടുവിലുള്ള ഈ എല്ല് ഈ വെല്ലിൻ്റെ ഭാഗം, വിൻഡ് പൈപ്പ് ശ്വാസം പോകുന്ന ആ ഒരു കുഴൽ, അതിൻ്റെ പ്രോമിനൻ്റ് ഭാഗം, ഈ തടിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ രണ്ട് വിരൽ ഏതെങ്കിലും ഇടത്തോ അല്ലെങ്കിൽ വലത്തോ സൈഡിലോട്ട് കുഴിയുള്ള ഭാഗത്തേക്ക് നമ്മൾ തൊട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൾസ് കിട്ടും. അത് കരോട്ടിഡ് ആർട്ടറിയുള്ള സ്ഥലമാണ്, കരോട്ടിഡ് ആർട്ടറിയുടെ പൾസാണ് നമ്മൾ നോക്കുന്നത്. ഈ പൾസ് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഹാർട്ടിന് മിടിപ്പ് നിന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് അതിന് ചേർന്ന് തന്നെ നമ്മൾ ബ്രീത്തിങ് കൂടെ നോക്കണം. അതെങ്ങനെയാണ്, നമ്മുടെ കവിള് ആ വ്യക്തിയുടെ കവിളിന് കുറച്ച് ചേർത്ത് വെക്കുക. അവിടെ ബ്രീത്തിങ്ങിന് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലുക്ക് ലിസൺ ആൻഡ് ഫീൽ. അതായത് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെരിഞ്ഞ് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ചെസ്റ്റ് റൈസ് പൊങ്ങുന്നുണ്ടോയെന്നുള്ളത് കാണാം. അപ്പോൾ അറിയാം നമുക്ക് ശ്വാസം എടുക്കുന്നുണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ലുക്ക്. അതുപോലെ ലിസൺ എന്ന് പറയുന്നത് ആ നമ്മുടെ ചെവി ആ വ്യക്തിയുടെ കവിളിനെ എടുത്ത് നോക്കുമ്പോൾ ആ ശ്വാസം എടുക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഫീൽ, ആ ശ്വാസം എടുക്കുന്ന നമ്മുടെ കവിളിൽ തട്ടുന്നുണ്ടോ. ഈ ലുക്ക് ലിസൺ ആൻഡ് ഫീൽ ആക്ച്വലി ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിന് കൂടെ തന്നെ പൾസും ചെക്ക് ചെയ്യുക. ഇതിനാകെ നമുക്ക് കിട്ടുന്ന സമയം 10 സെക്കൻഡാണ്. ഈ 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ ഒരു പി എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കണം. അതിൽ കൂടുതൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് പൾസ് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഈ പേഷ്യൻ്റ് നമ്മൾ നോക്കുമ്പോൾ പൾസ് ഇല്ല, ഇനി അടുത്ത സ്റ്റെപ്പ് സി ആണ്, അതാണ് സി പി ആർ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണുള്ളത്. ഡോക്ടേഴ്സ് പി സി എന്നൊരു പഠിച്ചാൽ മതി. ഡേഞ്ചർ, റെസ്പോൺസീവ് ചെക്ക്, പിന്നെ ഷൗട്ട് ഫോർ ഹെൽപ്പ്, അതുപോലെ പൾസ് ആൻഡ് ബ്രീത്തിങ്, ലാസ്റ്റായിട്ട് സി പി ആർ. ഇത്രയും സ്റ്റെപ്സാണ് ഉള്ളത്. അതെ, 5 സ്റ്റെപ്പുകൾ. അതെ,
2: അപ്പോൾ അത് സി പി ആർ ചെയ്യുമ്പോൾ ഒരാൾ ഒറ്റക്കാണെങ്കിൽ ആദ്യം സി പി ആർ തുടങ്ങാതെ ആളെ സഹായത്തിന് വിളിക്കണോ, അതോ സി പി ആർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആളുകളെ വിളിക്കുകയാണോ നമ്മൾ ശരിക്കും ഏറ്റവും നല്ല ഒരു രൂപം?
3: ഇത് പലവർക്കും ഉള്ളൊരു സംശയമാണ്. അതായത് ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സി പി ആർ ചെയ്യണോ അതോ നമ്മൾ ഹെൽപ്പിന് വിളിക്കണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആദ്യം നമ്മൾ ഹെൽപ്പിന് വിളിക്കണം. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിന് വിളിക്കും. നമ്മൾ കൂടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 997 വിളിച്ച് പറയണം, ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കും, എന്നിട്ടേ നമ്മൾ സി പി ആർ തുടങ്ങാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ആ ഒരു സംശയം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ആദ്യം സി പി ആർ ചെയ്ത് പേഷ്യൻറ്റ് രക്ഷിക്കണോ വേണ്ട, പക്ഷേ ആദ്യം നമ്മളെ ഹെൽപ്പിന് എത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കലാണ് അതിൽ അത്യാവശ്യം.
2: ഇപ്പോൾ ഒരാൾ വീണ് കിടക്കുകയാണ്, ചെക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് പൾസ് ഉണ്ട്, പക്ഷേ ശ്വാസം ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്താണ് ശരിക്കും?
3: ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും ആ ബ്രീത്തിങ്ങിൽ വരുന്ന സംഭവമാണ്. അതായത് പൾസ് ഉണ്ട് ആൾക്ക്, പക്ഷേ ശ്വാസം ഇല്ല, അല്ലെങ്കിൽ പൾസ് ഇല്ല ശ്വാസമുണ്ട്. ഇങ്ങനെ ഇതിലിപ്പം നമ്മുടെ വ്യക്തിക്ക് പൾസ് ഇല്ല എന്നാണ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഹൃദയസ്തംഭനമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ശ്വാസം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ശ്വാസമുള്ള പൾസ് ഇല്ലാതെ ശ്വാസം വരുന്ന അവസ്ഥ വളരെ റെയറാണ്. അത് എഗണൽ ബ്രീത്തിങ് എന്നാണ് പറയുക. ആ സമയത്ത് പൾസ് ഉണ്ട്, ശ്വാസം ഇല്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയസ്തംഭനം മൂലം സംഭവിച്ചതല്ല, ശ്വാസ തടസ്സം കൊണ്ട് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. റെസ്ക്യൂ ബ്രീത്തിങ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്രിമ ശ്വാസം കൊടുക്കുന്ന പോലെയാണ്. അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ഒരു സ്റ്റെപ്പുണ്ട്. അതിന് നമ്മൾ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് എന്നാണ് പറയുക. ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് നെറ്റിയിൽ പിടിച്ച് ശക്തിയായി പിടിച്ചിട്ട് തല ഇച്ചിരി ബാക്കോട്ടേക്ക് വലിച്ചെടുക്കുക. അതുപോലെ ചിന്നിലോട്ട് ചിന്നിൽ കൈ വെച്ചിട്ട് അത് തള്ളുക മുന്നോട്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അവരുടെ നാവ് നമ്മുടെ ശ്വാസം പോകുന്ന വിൻഡ് പൈപ്പിലോട്ട് ബാക്കോട്ട് ചെരിഞ്ഞിരിക്കും. അതുകൊണ്ട് ആ ശ്വാസം പോകുന്ന അവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ആ ബ്ലോക്ക് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്ത് ഈ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് മാറുന്നതാണ്. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് എയർ പാസ് ചെയ്യും. ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്തിന് ഈ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷം നമ്മുടെ ഈ രണ്ട് ഫിംഗർ കൊണ്ട് നമ്മുടെ ചൂണ്ടുവിരലും തിള്ളവിരലും കൊണ്ട് മൂക്ക് പിഞ്ച് ചെയ്യണം. മൂക്ക് പിഞ്ച് ചെയ്ത് അത് അടച്ചു വെക്കുക. അതിനുശേഷം മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം. യഥാർത്ഥത്തിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങിന് ചെറിയ റിസ്കുകളുണ്ട്. നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ അന്നേരം നമ്മൾ ലൈഫ് സേവ് ആണ്. ഇപ്പോൾ വേറെ ഫേസ് വാൾ മാസ്കൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അത് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക. അതാണ് റെസ്ക്യൂ ബ്രീത്തിങ് ആണ് ഈ ഒരു അവസ്ഥയിൽ ചെയ്യുന്നത്. അന്നേരം ശ്രദ്ധിക്കേണ്ട റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 5 to 6 seconds ഇതിൽ നമുക്ക് ഒരു ബ്രീത്തിങ് കൊടുക്കണം. മിനിറ്റിൽ ഒരു 10 to 12 റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കണം. അതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ടത്. ആൾക്ക് പൾസ് ഉണ്ട് പക്ഷെ ബ്രീത്തിങ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് കൊടുക്കേണ്ട വഴി.
2: അപ്പോൾ നമ്മൾ സി പി ആറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് സി പി ആർ എന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: സി പി ആർ എന്ന് പറയുന്നത് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നുള്ള, അത് ശരിക്കും ഒരു പുനരുജ്ജീവന മാർഗ്ഗമാണ്. നമ്മളൊരു പേഷ്യൻ്റ് ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവരെ റിവൈവ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് സി പി ആർ എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മുടെ 2-3 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ പൊസിഷൻ, നമ്മൾ സി പി ആർ ചെയ്യുന്ന പൊസിഷൻ, അതിലൊന്ന് നമ്മുടെ റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡിന് മുകളിൽ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ കോർത്ത് പിടിച്ചിങ്ങനെ വെക്കുക. അത് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡോമിനൻറ്റ് ഹാൻഡിന് മുകളിൽ മറ്റേ ഹാൻഡ് ഇങ്ങനെ കോർത്ത് പിടിച്ച് ഇൻ്റർലേസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് 2 elbows സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം, സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ആ അവരുടെ നെഞ്ചിൻ്റെ എല്ലുണ്ട്, സ്റ്റേണം എന്ന് പറയുന്ന ചെസ്റ്റ് ബോണിൻ്റെ ലോവർ ഹാഫിൽ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം, കൈപ്പത്തിയുടെ ഈ പള്ളയുടെ ഈ ഭാഗം നമ്മൾ ഹീൽ എന്ന് പറയും, ഈ ഹീൽ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുക. ആ കംപ്രഷനിൽ നമ്മുടെ ബോഡി ഈ ഷോൾഡർ മാത്രമേ അനങ്ങാൻ പാടുള്ളൂ. ഈ മുട്ട് കൈ കൊണ്ട് ഇളകാൻ പാടില്ല. സി പി ആർ കൊടുക്കുമ്പോൾ, സി പി ആർ എന്ന് പറഞ്ഞാൽ ഈ സി പി ആർ കൊടുക്കുമ്പോൾ ഇത് നേരെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. കൊടുക്കേണ്ട സ്പീഡ് 100-120 സ്പീഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 5 to 6 centimeters താവാൻ പാടുള്ളൂ. താവുന്നതിനനുസരിച്ച് ആ ഫാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് റീകോയിൽ ചെയ്യണം. അതായത് ആ ഹാർട്ട് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് ഹാർട്ടിലുള്ള രക്തക്കുഴൽ രക്തം പുറത്തേക്ക് തള്ളുകയാണ്. തിരിച്ച് ഹാർട്ടിലോട്ട് രക്തം വരണം, അത് നമ്മൾ തിരിച്ച് ബാക്കോട്ട് വരണം. റീകോയിലിംഗ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം അതിനകത്ത്. വെറുതെ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് മാത്രം പോരാ, അത് തിരിച്ച് ചെയ്യാനുള്ള തിരിച്ച് വരാനുള്ള റീകോയിലിംഗ് എന്നു പറയാം, അതിനുള്ള ടൈമും കൂടി കൊടുക്കണം. എന്തെങ്കിലും തിരിച്ച് രക്തം അതിലേക്ക് വരുള്ളൂ. അത് ആ അത്രയും സ്പീഡിൽ പോകണം. അത് 30:2 എന്നാണ് പറയുക. അതായത് 30 compressions കൊടുക്കണം. അത് കഴിഞ്ഞ് 2 rescue breathing കൊടുക്കണം. അത് ശരിക്കും 2 മിനിറ്റിലാണ്, ഒരു 5-6 cycles കിട്ടും. 30 compressions കൊടുക്കുക, 2 rescue breathing. ഇത് ഒരാളാണെങ്കിലാണ്, ഇത് ഒരാളാണെങ്കിൽ നമ്മൾ ഒരാൾ മാറി മാറി നിൽക്കണം. ഇപ്പോൾ 30 compression കൊടുത്ത് 2 rescue കൊടുത്താൽ ആൾക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കാരണം ഈ ഇത് ഭയങ്കര നമ്മുടെ ഭയങ്കര എനർജി പോകുന്ന സംഭവമാണ്, ഭയങ്കര സ്ട്രെസ്, ഭയങ്കര സ്ട്രെയിനാണത് ഈ സി പി ആർ ചെയ്യുന്നത്. അപ്പോൾ മാറിക്കൊടുക്കാം. അത് 2-3 ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ടീം മാനേജറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവർ പറയും ആരൊക്കെ അസൈൻ ചെയ്യും, ഒരാൾ കംപ്രഷൻ, ഒരാൾ ബ്രീത്തിങ്, അത് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ടീമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, രണ്ടാളാണെങ്കിൽ അത് ഇതുപോലെ ഒരാൾ 30 to 2 breathing 2 കൊടുത്തിട്ട് അത് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് സി പി ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: ഇപ്പോൾ നമ്മൾ ഇപ്പം മനുഷ്യർ പറഞ്ഞാൽ പല ഏജ്ഡ് കാറ്റഗറി ഉണ്ട്. ഇപ്പം ചെറിയ കുട്ടികളുണ്ട്, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുണ്ട്, അഡൽസ് ഉണ്ട്, അതായത് മുതിർന്നവരുണ്ട്. ഈ സി പി ആർ ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ആ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതോ അങ്ങനെ എന്തെങ്കിലും?
3: അതെ അതെ അതെ, അതിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ അഡൽട്സ് എന്ന് പറയുന്നതിൽ അല്ലെ പീഡിയാട്രിക് ഗ്രൂപ്പ് ഉണ്ട്. അഡൽട്സ്, പീഡിയാട്രിക്, അതുപോലെ ഇൻഫാൻസ്. ഇൻഫാൻസ് എന്ന് പറയുന്നത് 1 വയസ്സിന് താഴെയുള്ളവരാണ് ഇൻഫാൻസ് എന്ന് പറയുന്നത്. പീഡിയാട്രിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൽ 1 വയസ്സിന് മുകളിലും അതുപോലെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത ആൾക്കാരാണ് പീഡിയാട്രിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള ആൾക്കാർ അഡൽട്സാണ്. അപ്പം ഇതിന് പലർക്കും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡോക്ടേഴ്സ് പി സിയിൽ പറഞ്ഞിരിക്കുന്ന R എന്ന് പറയുന്ന റെസ്പോൺസ് ചെക്ക് ചെയ്യുന്ന, നമ്മുടെ അഡൽസിലാണെങ്കിലും പീഡിയാട്രിക്സിലാണെങ്കിലും നമ്മുടെ തോളിൽ ടാപ്പ് ചെയ്തിട്ട് ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഹലോ എന്ത് പറ്റി, എഴുന്നേക്കുന്ന എന്ത് പറ്റി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എന്നാൽ കുട്ടികൾ ഇൻഫാൻസിൽ 1 വയസ്സിന് താഴെയുള്ള ആൾ നമ്മൾ തോളിലല്ല തട്ടി വിളിക്കേണ്ടത്, അവരുടെ കാൽപാദത്തിൻ്റെ താഴെ ഹീലിലാണ് തട്ടി വിളിക്കേണ്ടത്. അവരെ വളരെ സോഫ്റ്റായിട്ട്, അത് ഷൗട്ട് ചെയ്യാതെ സോഫ്റ്റായിട്ട് അവിടെ തട്ടി വിളിക്കണം. അവിടെയാണ് റെസ്പോൺസ്. 6 ഡോക്ടേഴ്സ് പി സിയിൽ 6 നമ്മൾ ചെയ്യേണ്ടത് കാലിലാണ്. അതെ. പിന്നെ പൾസ് ഡോക്ടേഴ്സ് പി സിയിൽ പി. അടുത്ത പൾസ് ചെക്ക് ചെയ്യുന്നത് കരോട്ടിഡിലാണ്. നമ്മൾ പീഡിയാട്രിക്കിലാണെങ്കിലും അഡൽട്ടിലാണും പൾസ് ചെക്ക് ചെയ്യുന്നത് കരോട്ടിഡിലാണ്. പക്ഷേ ഇൻഫാൻസിൽ നമ്മൾ കയ്യിൻ്റെ ബ്രാക്കിൽ ആർട്ടറി എന്നാണ് പറയുക, ഈ ഒരു ഭാഗത്താണ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യേണ്ടത് കുട്ടികൾ, ചെറിയ കുട്ടികൾ ഇൻഫാൻസിൽ 1 വയസ്സിന് താഴെയുള്ള ഇൻഫാൻസിൽ ചെക്ക് ചെയ്യേണ്ടത് കയ്യിലാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് റെസ്ക്യൂ ബ്രീത്തിങ് സാധാരണ രീതിയിൽ 2 rescuer ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ സഹായിയായിട്ട് 2 ആളുണ്ടെങ്കിൽ, കുട്ടികളിലും പീഡിയാട്രിക്സിലും ഈ സി പി ആർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 30:2 ആണ് പോകുന്നത്, 30:2, 30 കമ്പ്രഷൻ, 2 റെസ്ക്യൂ ബ്രീത്തിങ്. പക്ഷേ 2 റെസ്ക്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കുട്ടികളിലും പീഡിയാട്രിക്സിലും 15:2 എന്ന രീതിയിലാണ് പോവുക. 15 കമ്പ്രഷൻസിലൂടെ കഴിഞ്ഞിട്ട് 2 റെസ്ക്യൂ ബ്രീത്തിങ്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി കുട്ടികളിലും അതുപോലെ ഇൻഫാൻസിലും കാർഡിയാക് അസുഖങ്ങൾ കൊണ്ട് സ്തംഭനം വന്ന് കുഴഞ്ഞു വീണത് റയർ കുറവാണ്. കൂടുതലും ശ്വാസ തടസ്സമായി ബന്ധപ്പെടും. അപ്പോൾ അവർക്ക് കൂടുതലും ശ്വാസം റെസ്ക്യൂ ബ്രീത്തിങ് ആണ് കൂടുതലായിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് 15:2 ഈ നമ്മൾ സി പി ആർ കൊടുക്കുന്നതോടെ ഓക്സിജനും കിട്ടാറുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ രീതി, അതായത് വ്യത്യാസം വരുന്നത് അവിടെയാണ്.
2: ഇപ്പോൾ നമ്മൾ സി പി ആർ ചെയ്യുകയാണെങ്കിൽ അത് എത്ര നേരം അത് ചെയ്യണം, അത് ഇന്നൊരു ലിമിറ്റ്, ആ ലിമിറ്റ് കഴിയുന്ന അതിന് ശേഷം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എത്ര സമയം എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ?
3: അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ആർ നമുക്ക് ഒരു സഹായം നമ്മൾക്ക് എത്തുന്നത് വരെ, നമ്മൾ സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട്, അവരെത്തുന്നവരെ ശരിക്കും കണ്ടിന്യൂ ചെയ്യണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഇതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സി പി ആർ ചെയ്യുമ്പം നമ്മുടെ വാരിയല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കൺസിഡർ ചെയ്യാതെ നമ്മൾ സി പി ആർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റെസ്ക്യൂവർ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾ എത്തുന്നില്ല, നമ്മൾ ക്ഷീണിച്ചു, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സി പി ആർ നിർത്താം, തുടരണമെന്നില്ല. പിന്നെ ഒരു 30 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂ ചെയ്തു, അരമണിക്കൂറിലേറെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു, എന്നിട്ടും ആളുടെ റെസ്പോൺസ് ഇല്ല, അങ്ങനെയാണെങ്കിലും നമുക്ക് സി പി ആർ നിർത്താം. പക്ഷേ തുടർച്ചയായിട്ട് ചെയ്ത് 40-45 മിനിറ്റ്സോളം സി പി ആർ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം അതിനില്ല, പക്ഷേ നമുക്ക് ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയും കൂടെ ഉണ്ട്. നമ്മൾ ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് എത്തുന്നത് വരെ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്.
2: നമ്മൾ ഈ എപ്പിസോഡിൻ്റെ സമയം ഏകദേശം അവസാനിക്കാറായി. ശ്രോതാക്കളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ?
3: അതിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ ബി എൽ എസ് എന്നുള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളതല്ല, ഇതുകൊണ്ട് നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും. അത് ഇതിനകത്ത് വേറെ ഡിഗ്രിയോ ഒന്നും എടുക്കേണ്ടതില്ല. നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ക്ലാസ്സിലോ ഇത് എവിടെയെങ്കിലും നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആ ബി എൽ എസ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഐ സിയുവിൽ വെൻറ്റിലേറ്ററിൽ ഒരു പേഷ്യൻറ്റിനെ റിവൈവ് ചെയ്ത് വരുന്നത് പോലെ, അതുപോലെ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 90% ആൾക്കാരും ഹോസ്പിറ്റലിന് പുറത്ത് ഹൃദയസ്തംഭനം പോലെ മരിച്ചിട്ടാണ് എത്തുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റും. ഓരോരോ വ്യക്തിനകത്ത് ഡിഗ്രിയോ വേറെ ഒന്നും വേണ്ട, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പഠിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
2: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ്, ആരോഗ്യ വിചാരത്തിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത വിഭാഗങ്ങൾ എന്നൊരു തുടർ എപ്പിസോഡുകളാണ് ഇൻഷാ അല്ലാ ഉദ്ദേശിക്കുന്നത്. അതിലെ ബി എൽ എസുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇൻഷാ അല്ലാ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ജസാക്കുമുള്ളാഹു ഖൈറ ഡോക്ടറെ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നതിന്. ഇത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഉപകാരപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിക്കുകയാണ്. വാഹിർ ദവാന അനിൽഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ, ബാറക്കല്ലാ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
0: ഇൻഷാ അല്ലാ, ഇനി നാം ഒരു പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് പഠിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. മഴയ്ക്ക് വേണ്ടി മഴ ലഭിക്കാത്ത സന്ദർഭത്തിൽ ആകാശത്ത് നിന്നും മഴ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഖുതുബയിലും അല്ലാത്തപ്പോഴും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിലുമെല്ലാം വ്യത്യസ്തങ്ങളായ ഈ പ്രാർത്ഥനകൾ ഉരുവിട്ടിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, അത് പ്രാർത്ഥിക്കാൻ സ്വഹാബികളെ പഠിപ്പിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധ്യമാകും. അത്തരത്തിൽ വളരെ എളുപ്പമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനയിൽ വളരെ 2 വാചകങ്ങൾ മാത്രമേ ഉള്ളൂ, അത് 3 തവണ ആവർത്തിക്കുകയാണ് വേണ്ടത്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ. ഇത് മൂന്ന് വട്ടം ആവർത്തിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്ന് ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുമ്മ അഗിസ്ന. അല്ലാഹുമ്മയും അഗിസ്നയും വേറെ വേറെ ഉച്ചരിക്കണം. അല്ലാഹുമ്മ അഗിസ്ന എന്ന് നമ്മൾ ചേർത്ത് ഉച്ചരിക്കുവാൻ പാടില്ല. കാരണം അഗിസ്ന എന്നിടത്ത് ഹംസ ഹംസത്തുൽ ഖത്ത് ആണ്, അഥവാ അത് ഹംസ എപ്പോഴും ഉച്ചരിക്കണം. അതല്ലാതെ ചേർത്ത് ഉച്ചരിക്കേണ്ടതായ വാചകമല്ല ഹംസയല്ല അത്. അല്ലാഹുമ്മ അഗിസ്ന എന്ന് നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ അത് ഉച്ചാരണം തെറ്റാണ്. അല്ലാഹുമ്മ അഗിസ്ന എന്ന് തന്നെ ഉച്ചരിക്കണം. അഗിസ്ന എന്ന് പറയുന്നിടത്ത് ആദ്യത്തേത് ഹംസയാണ് അ, രണ്ടാമത്തേത് പുള്ളിയുള്ള ഒയിനൻ അറി അറി എന്നാണ്. അപ്പോൾ അ ഇ എന്ന് പറയരുത്. പിന്നീട് സ ആണ്, അഥവാ പുള്ളിയുള്ള മൂന്ന് പുള്ളികളുള്ള സ, രണ്ട് ചുണ്ടുകൾക്കിടയിൽ നാവ് വെച്ച് അതിൽ ഒരു പിന്നെ കാറ്റ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ മുഗൾ പല്ലിലേക്ക് സ്പർശിക്കാത്ത രൂപത്തിൽ സ എന്ന് ഉച്ചരിക്കുന്നതാണ് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം. സ എന്ന സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സമാനമായ അക്ഷരമുള്ളതായ സീനയല്ല ഇവിടെ സ ആണ്. അപ്പോൾ അഗിസ്ന എന്നാണ്. അഇസ്ന എന്ന് നമ്മൾ ഉച്ചരിച്ചാൽ അത് തെറ്റാണ്. അഇസ്ന എന്ന് പറഞ്ഞാലും തെറ്റാണ്. അഗിസ്ന എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്ന് മൂന്ന് തവണ പ്രാർത്ഥിക്കുന്നതാണ് മഴയ്ക്ക് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന. എന്താണ് അല്ലാഹുമ്മ അഖിസ്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ അല്ലാഹുവേ, അഖിസ്ന നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ മഴ നൽകണമേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സഹായപ്രദമായ സഹായകമായ മഴ നൽകണേ എന്നാണ്. ഖൈസ് എന്ന പദത്തിന് മഴ എന്നും സഹായം എന്നും അർത്ഥമുണ്ട്. മഴ നമുക്കറിയാം അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിജാലങ്ങൾക്ക് നൽകുന്ന വലിയ സഹായമാണ്. അപ്പോൾ അഖൈസ്ന എന്ന് പറയുമ്പോൾ സഹായപ്രദമായ മഴ നൽകണേ എന്നാണ്. മഴ നമുക്കറിയാം മഴ പ്രയാസമുണ്ടാക്കുന്ന മഴയുണ്ടാകും. നമ്മുടെ നാട്ടിൽ പ്രളയം വന്ന് നമ്മൾ ബുദ്ധിമുട്ടിയതാണ്. ഉരുൾപൊട്ടലും മറ്റു പ്രയാസങ്ങളുമൊക്കെ മഴ അധികരിച്ചാൽ നമുക്കുണ്ടാകാം. അതേപോലെ തന്നെ ശിക്ഷയുടെ മഴയായിക്കൊണ്ട് അള്ളാഹു മഴ വർഷിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന മഴ ഉപകാരപ്രദമാകണം എന്നുള്ളതാണ്, സഹായപ്രദമാകണം എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ടത്. മഴ എങ്ങനെയെങ്കിലും ലഭിക്കണേ എന്നല്ല, ഉപകാരപ്രദമായ മഴ ലഭിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പ്രാർത്ഥനാ വചനം വളരെ എളുപ്പമുള്ളതാണ്. അല്ലാഹുമ്മ അഖിസ്ന, അല്ലാഹുമ്മ അഖിസ്ന, അല്ലാഹുമ്മ അഖിസ്ന എന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഉരുവിടാം, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പറയണം. അല്ലാഹുമ്മ അഖിസ്ന, അല്ലാഹുമ്മ അഖിസ്ന, അല്ലാഹുമ്മ അഖിസ്ന. അപ്പോൾ മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക, അധികരിപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. പ്രാർത്ഥനാ പഠനമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു പൂമരത്തണലിൽ.
0: പൂമരത്തണലിൽ അല്ലേ, പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ട് ഒരു പൂമരത്തണലുണ്ടായിരുന്നു. നമ്മുടെ ശ്രോതാക്കൾ കേട്ടോ എന്നറിയില്ല. വളരെ വ്യത്യസ്തമായൊരു പൂമരത്തണലായിരുന്നു. രണ്ട് കൂട്ടുകാരെ ഇരുത്തി സലാം വീട്ടിയുടെ നല്ല ഒരു അവതരണമായിരുന്നു. ഇന്നത്തെ പൂമരത്തണലിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം.
5: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. ഇന്നത്തെ പൂമരത്തണലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂട്ടുകാരോടൊക്കെ സുഖവിവരം ചോദിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? സ്കൂളിലും മദ്രസയിലുമൊക്കെ നന്നായി പഠിക്കുന്നില്ലേ? നല്ല കുട്ടികളായി നന്നായി പഠിച്ച്, സ്കൂളിലും മദ്രസയിലൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടികളാവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് നമ്മൾ വരുമ്പോൾ പൂമരത്തണലിന് നമുക്ക് പ്രത്യേകമായൊരു നോട്ട്ബുക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മദ്രസയിലും പൂമരത്തണലിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്തു വെക്കാം. നമുക്കറിയാത്ത ചില പോയിന്റ്സ് ഒക്കെ പറയും അല്ലേ, അത് നോട്ട് ചെയ്തു വെക്കാൻ നമുക്കൊരു നോട്ട് പുസ്തകം എന്തായാലും വേണം. ഈ മദ്രസക്ക് ഒരു പക്ഷേ നമുക്ക് ഉണ്ടാവും അല്ലേ, പൂമരത്തണ്ണിൽ ഉണ്ടാവണമെന്നില്ല, കാരണം ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും അങ്ങനെ നോട്ട്ബുക്കുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ആ നോട്ട്ബുക്കും ആ പേനയും എടുത്തിട്ട് വരണം. ഇനി അഥവാ അങ്ങനെ പൂമരത്തണ്ണിലൊരു പ്രത്യേകമായ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ, നമ്മൾ ഈ മദ്രസക്ക് ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് ഇല്ലേ, അതെങ്കിലും എടുത്ത് വന്നിട്ട് അതിൻ്റെ പിൻഭാഗത്ത് എഴുതിയാലും മതി. ഓക്കെ, കാരണം ഇന്നത്തെ പൂമരത്തണ്ണിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ഒരു പക്ഷേ നമ്മുടെ സ്കൂളിലെ ക്വിസിലോ മദ്രസയിലെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് അതിലൊക്കെ വിജയികളാവാൻ പറ്റും. അപ്പോൾ ആ നോട്ട്ബുക്ക് ഒന്ന് പോയി വേഗം എടുത്ത് വന്നേ, പെട്ടെന്ന് ഒരു മിനിറ്റ് സമയം തരാം. എല്ലാവരും പോയിട്ട് അങ്ങനെ ഒരു നോട്ട്ബുക്ക്, ഇനി അങ്ങനെ ഒരു നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, തൽക്കാലം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അടുത്ത പൂമരത്തണൽ മുതൽ, അടുത്ത ഈ മദ്രസ മുതൽ നമുക്ക് എന്ത് ചെയ്യണം, അത്തരമൊരു സിസ്റ്റം ഉണ്ടാവണം. കേട്ടല്ലോ കൂട്ടുകാരെ. ശരി, എല്ലാവരും എടുത്തല്ലോ, സമയമായി, ഞാൻ പറഞ്ഞ സമയമായി. ഓക്കെ, എല്ലാവരും റെഡിയായി, പേനയ്ക്ക് എടുത്തു. ഇല്ല, പേപ്പർ ഇല്ലാത്തവർ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഇല്ലാത്തവർ പേപ്പർ എടുത്തു, ശരിയാണല്ലോ, എടുക്കാത്ത ആരുമില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ പൂമരത്തണ്ണിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ശിശുദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എന്നാ ശിശുദിനം ഇന്ത്യയിൽ, ചിൽഡ്രൻസ് ഡേ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ എന്നാണ് നമ്മൾ കൊണ്ടാടാറുള്ളത്? അതെ, നമുക്കൊക്കെ അറിയാം നവംബർ 14 തീയതി അല്ലേ. നവംബർ 14 തീയതി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നവംബർ 14 തീയതി ചിൽഡ്രൻസ് ഡേ ആയി അല്ലെങ്കിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ആ, കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും, അത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അല്ലേ, അദ്ദേഹം ജനിച്ച ദിവസമാണ് നവംബർ 14. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് സെൻറ്റൻസിലുണ്ട്, ഒരു പക്ഷെ അറിയുന്നവരാവും കൂടുതൽ കൂട്ടുകാരും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാ, ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് നവംബർ 14. അതേപോലെ തന്നെ അങ്ങനെ ആചരിക്കാൻ കാരണം അത് കുട്ടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ, ആ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് അല്ലേ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്താ വിളിച്ചിരുന്നത്, ചാച്ചാജി അല്ലെങ്കിൽ ചാച്ചാ നെഹ്റു എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി കൂട്ടുകാർക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം ഒരു പക്ഷേ നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗാന്ധിജിയുടെ ചിത്രം അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കൂട്ടുകാരിൽ? ഓക്കെ, കേൾക്കാത്തവർക്കായി പീസ് റേഡിയോ പൂമരത്തണലിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇപ്പോൾ കേൾപ്പിക്കാൻ പോവാണ്. ഓക്കെ, അദ്ദേഹം ഒരിക്കൽ നടത്തിയ പ്രഭാഷണത്തിലെ കുറച്ച് ഭാഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതാണ്. ഒരു പക്ഷേ ചില ക്വിസ് മത്സരങ്ങളിലൊക്കെ ഓഡിയോ റൗണ്ട് അല്ലെങ്കിൽ വോയിസ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ മഹാന്മാരായ ആളുകളുടെ വോയിസ് കേൾപ്പിക്കും ഓഡിയോ. അപ്പോൾ നമുക്ക് ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ വോയിസ് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് കൂട്ടുകാർക്ക് ഈ സമയത്ത് പീസ് റേഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.
6: Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.
5: കേട്ടല്ലോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കിട്ടിയില്ലേ? ശരി, ഏതായാലും ഈ ഒരു വോയിസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് കേട്ടോ നവംബർ 14, അല്ലെങ്കിൽ ഇന്ത്യയിലെ ശിശുദിനമാണ് നവംബർ 14. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത് അല്ല, വ്യത്യസ്ത ദിനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് കേട്ടിട്ടില്ലേ, ഐക്യരാഷ്ട്രസഭ, അതിൻ്റെ കീഴിൽ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കാറുള്ളത് നവംബർ 20 കേട്ടോ. നവംബർ 20 യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന രൂപത്തിൽ ആചരിക്കാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തേക്കുക, അടുത്തൊരു ക്വിസ് മത്സരത്തിൽ സ്കൂളിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം. റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ശിഷ്യദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യലായിട്ട് തരാൻ എന്താ കാരണം എന്നറിയോ? അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ല, മറിച്ച് ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകേണ്ട സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ, അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പൂമരത്തണലിൽ ഇത്തരമൊരു പ്രത്യേക എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട് പൊതുവെ നൽകപ്പെടുന്ന സന്ദേശങ്ങളെന്ന്. ഓക്കെ. പൊതുവിൽ നൽകപ്പെടുന്ന അഥവാ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാപരമായൊക്കെ നൽകപ്പെടുന്ന അവകാശങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവരും സ്വലാത്ത് ചൊല്ലിയില്ലേ? ഓക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയില്ലേ? ഇവിടെ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കട്ടെ. കൂട്ടുകാർക്ക് അറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഒരു ചോദ്യമാണ് പൊതുവെ നമ്മുടെ ക്വിസുകളിലൊക്കെ, നമ്മുടെ ടെലിഗ്വിസൊക്കെ ഇല്ലേ, പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ടെലിഗ്വിസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറും ഇവിടെ കിട്ടുകയാണ്. നോട്ട് ചെയ്ത് വെച്ചോളേ, ഒരുപക്ഷെ കുറേ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അല്ലേ എത്ര മക്കളുണ്ടായിരുന്നു. അതെ, 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എത്ര ആൺമക്കളാണ് എത്ര പെൺമക്കളാണ്? ടോട്ടൽ 7 നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോഴും നമുക്ക് ഉത്തരം അറിയണം, 4 പെൺമക്കളും 3 ആൺമക്കളും. നോട്ട് ചെയ്തോ, എല്ലാവരും നോട്ട് ചെയ്തോ? നോട്ട്ബുക്ക് വെറുതെ ആവരുതേ. ഓക്കെ. മക്കളുടെ പേര് വേണമെങ്കിലൊന്ന് പറയണോ? ആൺമക്കളുടെ പേരായിരുന്നു അബ്ദുല്ല, ഖാസിം, ഇബ്രാഹിം. അതേപോലെ പെൺമക്കളുടെ പേരുകളാണ് ഫാത്തിമ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം അല്ലേ. അതിൽ ഫാത്തിമ റള്ളാൻ്റെ പേരൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമല്ലേ? എന്താണ് ആ വാചകം? എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ വാചകമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെ അഥവാ നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളതിന് തെളിവാണ്. എന്താ വാചകം? ആ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എപ്പോഴാണ് പറയുക? നമ്മുടെ ഉപ്പയമ്മയൊക്കെ എപ്പോഴാണ് അങ്ങനെ പറയുക? അത്ര ഇഷ്ടം ഉണ്ടാവുമ്പോഴല്ലേ. ആ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മക്കളൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിന് മുമ്പ് തന്നെ മരിച്ചു അല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടും ജീവിച്ചിരുന്ന ഒരേ ഒരു കുട്ടി. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൻ അഥവാ ഇബ്രാഹിം, ആ കുട്ടി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആ മയ്യത്തിനടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ ചാലിട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ കരയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ വെച്ച് ചോദിച്ചു, ഇതെന്താ പ്രവാചകരെ, അങ്ങ് കരയാണോ, ഇങ്ങനെ കരയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതറിയോ? ഇത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്, ഏത് നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ വരുന്നത് ആ കുട്ടിയോടുള്ള ഇഷ്ടം, കാരുണ്യം, അതിൻ്റെ ഒക്കെ അടയാളമാണ്, അല്ലാതെ നമ്മളിങ്ങനെ പൊട്ടിക്കരയൊന്നുമല്ലല്ലോ. അതാണ് പൊട്ടിക്കരയലും അതുപോലെ ഇങ്ങനെ അലമുറയിടയിലും അതൊക്കെയാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് സങ്കടം വരുമ്പോൾ കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമായിക്കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നൊന്നും തെറ്റല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അവിടെയും സ്വന്തം കുട്ടിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് കാണിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹി വസല്ലമക്ക് പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന രണ്ട് പേരക്കുട്ടികളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലേ. അപ്പോൾ ഈ കുട്ടികളായിട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആന കളിക്കുമായിരുന്നു. എങ്ങനെ ആന കളിക്ക?

ഇങ്ങനെ ഖുതുബ നടത്തുകട്ടോ, അറിയാലോ മിമ്പറിലൊക്കെ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുതുബ പറയാണ്, പ്രസംഗം പ്രസംഗിക്കാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടു പേരമക്കൾ ആരൊക്കെയായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഇവർ വലിയൊരു കുപ്പായ കെട്ടിട്ട്, എന്ന് വെച്ചാൽ അവരുടെ കുപ്പായ ഒന്നുമല്ല, കുറച്ചും കൂടിയൊക്കെ വലിയ കുപ്പായ കെട്ടിട്ട് ആ പള്ളിയുടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ്. അപ്പോൾ വലിയ കുപ്പായൊക്കെ അല്ലേ, നടക്കാമെന്ന് ശരിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അവർ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത് അറിയോ, നബിക്ക് കുട്ടികളോടുള്ള ഇഷ്ടം നോക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുന്നത് നിർത്തി മിമ്പറിൽ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ആ കുട്ടികളെ വന്നെടുത്ത് അവർക്ക് ഉമ്മൊക്കെ കൊടുത്ത് ആ നിലക്കാണ് ആ ഒരു രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവപരമായ ഖുതുബൊക്കെ പറയുന്നതിനിടയിലാണ് ഇങ്ങനെ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നത് അല്ലേ. മാത്രമല്ല മറ്റൊരു സംഭവം നമുക്കൊക്കെ ഓർമ്മയുള്ളത്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ കുറച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അത് നമ്മളെ കുട്ടികളൊന്നുമല്ല, അത് ശത്രുക്കളുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് നമ്മൾ കാര്യമാക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സങ്കടവും ദേഷ്യമൊക്കെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, അവർക്ക് കൃത്യമായി താക്കീത് കൊടുത്തു, ഉപദേശം കൊടുത്തു. എന്താ കൊടുത്തത്? ആ യുദ്ധരംഗത്താണെങ്കിൽ പോലും, ശത്രുക്കളുടെ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ വയസ്സായ വൃദ്ധരായ ആളുകളെയും ഒന്നും എന്ത് ചെയ്യരുത്, കൊല്ലാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മുതിർന്ന ആളുകൾ, ഒരു പക്ഷേ പൂമരത്തളിനെ കേൾക്കുന്ന മുതിർന്ന ആളുകളുണ്ടാകും, അവരെ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പയോ ഉമ്മയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പിൻപറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഏറ്റവും നന്നായി അവരെ സ്നേഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇസ്ലാമിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതുമാണ് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നബിയോടൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹമൊക്കെ ഇപ്പോൾ തോന്നുന്നില്ലേ, കാരണം നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ട ആളാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഭരണഘടന പ്രകാരം ഒക്കെ നമുക്കൊരുപാട് അവകാശങ്ങളും സുരക്ഷകളും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊരു ബോധ്യം വേണം അല്ലേ. അങ്ങനെ ബോധ്യം ഉണ്ടായാലല്ലേ നമുക്കത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്കത് പരിശോധിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പൊതുവിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഒന്ന് വളരെ പ്രധാനമാണ് നല്ല ആരോഗ്യമെന്നത് അല്ലേ. നല്ല ആരോഗ്യം വേണ്ട എപ്പോഴും. ആരോഗ്യമില്ലാതെ എപ്പോഴും രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ ആവുന്നതിൽ നിന്ന് ഒരു സുരക്ഷ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നുണ്ട് കുട്ടികളെന്ന നിലക്ക്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള, എന്നുവെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഒന്നാം ക്ലാസ് മുതൽ ഒരു 8-ാം ക്ലാസ് വരെയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമികമായ വിദ്യാഭ്യാസം കിട്ടൽ നിർബന്ധമാണ്. അത് കിട്ടിയില്ലെങ്കിലോ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ആ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ കോടതിയിൽ പോയി അത് വാങ്ങിക്കാനുള്ള അവസരം വരെ നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിലൊരു പോയിൻ്റ് പ്രത്യേകമായിട്ട് എഴുതി വെക്കണം. നമ്മുടെ ക്വിസ് മത്സരങ്ങളിലൊക്കെ, സ്കൂളിലെ പല ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇനി വന്നാൽ കൂട്ടുകാർക്ക് കിട്ടണം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി, എന്നുവെച്ചാൽ എന്തായാലും കിട്ടേണ്ട ഒരു അവകാശമായി, കുട്ടികൾക്ക് കിട്ടേണ്ട, നിർബന്ധമായിട്ടും കിട്ടേണ്ട ഒരു അവകാശമായി ഏത് വകുപ്പ് പ്രകാരമാണ് മാറിയിട്ടുള്ളത് എന്നൊരു ചോദ്യം. ചോദ്യം മനസ്സിലായോ? നമുക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കിട്ടണം, പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടണം എന്നത് നമുക്ക് അവകാശമാക്കി തരുന്ന വകുപ്പ്, ഇന്ത്യൻ ഭരണഘടന എന്ന് കേട്ടില്ല, അതിലൊരുപാട് വകുപ്പുകളുണ്ട്, അതിലേത് വകുപ്പാണ് എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ അത് ഏത് വകുപ്പാണ് നമ്മളറിയണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എല്ലാവരും പേനെടുത്തില്ലേ? ഓക്കെ, വകുപ്പ് 21A. ഏതാ വകുപ്പ്? വകുപ്പ്
21

0: അതെ, അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വിസ് മത്സരങ്ങളിലൊക്കെ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായി ആൻസർ ചെയ്യണം. ഓക്കെ, മറ്റൊരു നമ്മുടെ അവകാശം, നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് നിന്നൊക്കെ കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കളിക്കാനും നമുക്ക് സ്വൈര്യമായി നമ്മുടെ വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള അവകാശങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെന്ന നിലക്ക് നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നുണ്ടോ? ആ, എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം, നല്ല വസ്ത്രം, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടണം. അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഈ രാജ്യം ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ സുരക്ഷ നൽകേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും അഞ്ചു പോയിൻസും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽപ്പെട്ട ഒരു പൊതുവായിട്ട് പറയുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലുള്ള മലയാളികളായ നമ്മെ പോലെയുള്ള കുട്ടികളൊക്കെ ഒരു പക്ഷേ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് അങ്ങേയറ്റമുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. എന്താ കാരണം അറിയോ? നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ, പ്രത്യേകിച്ചും വടക്കൻ ഇന്ത്യയിലൊക്കെ പോയാൽ, വടക്കൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആ മേലെ ഭാഗത്തല്ലെ, ഉത്തർപ്രദേശ്, ബീഹാർ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇല്ലേ അവിടെ, ആ മേലെ ഭാഗത്ത്. ഓക്കെ, അവിടെയൊക്കെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ എന്താ അവസ്ഥ എന്നറിയോ? കുട്ടികളൊന്നും പലപ്പോഴും സ്കൂളിലേ പോകുന്നില്ല, ഒന്നാം ക്ലാസ്സിൽ പോലും പോകുന്നില്ല. ഭക്ഷണമില്ലാതെ ഒരുപാട് ദിവസം പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവിടത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെ നന്നായി കിട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും ശുക്ർ ചൊല്ലണം, അൽഹംദുലില്ലാ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു പേടിയുള്ള, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന സംശയമുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് കൂട്ടുകാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്നറിയോ? എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾക്ക്, തെറ്റായ കാര്യങ്ങൾക്ക് നമ്മളെ അഥവാ നമ്മളെ കുട്ടികളെയൊക്കെ ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? അതെ, മോശം കാര്യങ്ങൾക്ക് നമ്മളെ അതിനു വേണ്ടി ഉപയോഗിക്കുക. വേണമെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയട്ടെ. ഇതെല്ലാ കൂട്ടുകാരും, പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചാൽ ഇത്തരമൊരവസ്ഥ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം ഉണ്ടാവില്ല. നമുക്ക് ഇതറിയാത്തതുകൊണ്ടാണ് പല ആളുകളും നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ കൂട്ടുകാരെ ശരിക്ക് ശ്രദ്ധിക്കണേ. എൻ്റെ വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം. എന്താണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ മറ്റുള്ള ആളുകൾ, അന്യരായ ആളുകളെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വീണ്ടും ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലായില്ല അല്ലേ? ആ, എന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ രഹസ്യഭാഗങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ വസ്ത്രമൊക്കെ ഇടുന്നത് എന്തിനാ? ആ, നമ്മുടെ രഹസ്യഭാഗങ്ങളൊക്കെ ആരും കാണാതിരിക്കാനും ആരും അവിടെ തൊടാതിരിക്കാനൊക്കെ അല്ലേ? അങ്ങനെയുള്ള രഹസ്യഭാഗങ്ങൾ, അത് മനസ്സിലായോ രഹസ്യഭാഗങ്ങൾ എന്ന് പറഞ്ഞത്? എന്ന് വെച്ചാൽ ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കുന്ന ഭാഗം അല്ലേ, അത് നമ്മുടെ രഹസ്യഭാഗമാണ്. നമ്മളെപ്പോഴും അതൊക്കെ മറച്ചിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ? സ്കൂളിലേക്കൊക്കെ നമ്മൾ വസ്ത്രം ഇടാതെ പോവോ? ഇല്ല, നമ്മുടെ രഹസ്യഭാഗമാണ്. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും ഇതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്ന ഭാഗം, അതുപോലെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം, ഈ ഭാഗത്തൊക്കെ അന്യരായ ആളുകൾ തൊടുന്നതും അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്നതുമൊക്കെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ എന്താ? അത് മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടോ? അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ, അവരൊക്കെ ചിലപ്പോൾ നമ്മളെ കുളിപ്പിക്കും അല്ലെങ്കിൽ വസ്ത്രം മാറ്റിത്തരും അല്ലേ. അവരൊന്നും നമുക്ക് അന്യരല്ല, അല്ലല്ലോ. അപ്പോൾ അവരൊക്കെ ആ സ്ഥലങ്ങളിൽ ഒരു പക്ഷേ കുളിപ്പിക്കുമ്പോഴോ നമ്മുടെ വസ്ത്രം മാറ്റിത്തരുമ്പോഴോ ഒക്കെ തൊട്ടേക്കാം, അതൊന്നും പ്രശ്നമല്ല. ഒരു പക്ഷേ ഉപ്പയും ഉമ്മയും മാത്രമാണെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഇത്താത്തയായിരിക്കും നമ്മളെ കുളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വല്യുമ്മയായിരിക്കാം. അപ്പോൾ അവരൊന്നുമല്ല അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ പിന്നെ ആരാ? ഇവരൊന്നും അല്ലാത്ത മറ്റുള്ള ആളുകൾ. ഓക്കെ, ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇത്ര, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രഹസ്യഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവിടെയൊക്കെ അനാവശ്യമായി ഇങ്ങനെ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആരുടെയെങ്കിലുമൊക്കെ കൈ അറിയാതെ തട്ടിയാൽ പോട്ടെ എന്ന് വെക്കാം, പക്ഷെ പിന്നെയും പിന്നെയും അങ്ങനെ തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും ഇപ്പം അങ്ങനെ ചെയ്തു നമ്മളോട്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ എന്താ നമ്മൾ ചെയ്യുക കൂട്ടുകാരെ? നമുക്ക് അവനോട് ചിലപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ആളോട് ചിലപ്പോൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല ഉണ്ടോ? അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ ആ ആൾ നമ്മളെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ നല്ല ബുദ്ധിപൂർവം, ഞാനിപ്പോൾ വീട്ടിൽ പോകട്ടെ, എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മെല്ലെ വീട്ടിൽ പോയിട്ട് ഉമ്മയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ നിർബന്ധമായിട്ടും സ്വകാര്യമായി, അവരൊക്കെ ആളുകളുടെ ഇടയിലുണ്ടാകുമ്പോഴല്ല, ഉമ്മയോടൊക്കെ സ്വകാര്യമായി വീട്ടിൽ ചെന്നിട്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ ആ ഒരു ആൾ, ആ ഒരു കാക്ക ഇങ്ങനെ എൻ്റെ ഇന്ന ഭാഗത്തൊക്കെ പിടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്നെ ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾ കൂട്ടുകാരെ എല്ലാവരും പറഞ്ഞു കൊടുക്കണം, ഉപ്പയോടോ ഉമ്മയോടോ സ്വകാര്യമായി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് തിരുത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ പിന്നെയും പിന്നെയും അവർ ആ നിലക്ക് നമ്മളെ ദുരുപയോഗപ്പെടുത്തും. അപ്പം ഈ ഒരു അവകാശം, ഈ ദുരുപയോഗങ്ങളിൽ നിന്നൊക്കെയുള്ള സുരക്ഷ നമുക്ക് നമ്മുടെ നാട് നമ്മുടെ രാജ്യം തരുന്നുണ്ട്. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നിലക്ക് ബുദ്ധിപൂർവം നല്ല കുട്ടികളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഉപ്പയോടും ഉമ്മയോടൊക്കെ സ്വകാര്യമായി വന്ന് കൃത്യമായി പറയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ശിശുദിനത്തിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്ത് കൂട്ടുകാരോട് ഈ വിഷയം പറഞ്ഞാൽ എന്താണെന്നറിയോ, പല കൂട്ടുകാരെയും അല്ലെങ്കിൽ ചില കൂട്ടുകാരെയൊക്കെ ആ നാട്ടിലെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ വാർത്തകൾ. അപ്പം അങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ വളരെയധികം ശ്രദ്ധ പാലിക്കണം. നമ്മുടെ കൂട്ടുകാരോടും ഈ ഒരു വിഷയം നമ്മൾ സൂചിപ്പിക്കണം. ഓക്കെ, പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉപ്പയോട് പറയണം അല്ലെങ്കിൽ ഉമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് അവരോടും കൂടി നമ്മൾ ഈ ഒരു സന്ദേശം കൈമാറണം. കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് പറഞ്ഞതെന്ന്? ഓക്കെ, മനസ്സിലായി അല്ലേ, നല്ല കൂട്ടുകാർ, ശരി. അപ്പോൾ ഇന്നത്തെ പൂമരത്തളിൻ്റെ സമയം ഇങ്ങനെ അവസാനിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? പോരല്ലോ, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കടമകളുണ്ട്, അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കടമകൾ? ഏറ്റവും പ്രധാനമായി നല്ല കുട്ടികളാവുക എന്നുള്ളതാണ് അല്ലേ. നല്ല കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അതിലൊരു അപ്പീലും ഇല്ല, ഇല്ലല്ലോ. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് നല്ല കുട്ടികളാണ്. എങ്ങനെ നല്ല കുട്ടികളാവുക? നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന, അതുപോലെ പി ശ്രീഡയൊക്കെ വന്നതോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പി ശ്രീഡയിലെ ഈ മദ്രസയിലും പൂമരത്തിലൊക്കെ പഠിക്കുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ, നല്ല കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തുക. ജീവിതത്തിൽ നമ്മളൊരു കാര്യം പഠിച്ചാൽ, ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്നതാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, വലതു കൈകൊണ്ടേ ഭക്ഷിക്കാവൂ, വലതു കൈകൊണ്ടേ കുടിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ ചെയ്യുക. അതുപോലെ അങ്ങനെയുള്ള ഓരോ നന്മകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, ശരിയാട്ടോ ഇനി നമുക്ക് അതുപോലെ ചെയ്യാം, ഒരു പ്രാർത്ഥന പഠിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുക, അങ്ങനെയുള്ള നല്ല കുട്ടികളാവുക. പിന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കടമയിൽ പെട്ടതാണ് ഉപ്പയും ഉമ്മയും ഒക്കെ അനുസരിക്കുക, അവർ പറയുന്നതൊക്കെ ഏറ്റവും നല്ല കുട്ടിയായി കേൾക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നല്ല കുട്ടികളുടെ ഒരു കടമയാണ്, അവർ ചെയ്യുന്നൊരു കാര്യമാണ് അധ്യാപകരോട്, നമ്മുടെ ഗുരുനാഥന്മാരോട് ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായി മാറുക എന്നുള്ളത്. അവരുടെ ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായിട്ട് നമ്മൾ മാറണം. ഓക്കെ, പ്രത്യേകിച്ചും പൂമരത്തിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ നമ്മൾ. ഓക്കെ, അതേപോലെ നമ്മുടെ അനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടാവും, അവരോട് നല്ല രൂപത്തിൽ, അവരോട് വഴക്ക് കൂടാതെ, അവരെ ശല്യപ്പെടുത്താതെ, നല്ല അവരെ നല്ല കാരുണ്യത്തോടു കൂടി നോക്കുക. നമ്മുടെ മൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും അല്ലെങ്കിൽ കാക്കമാർ ഇത്താത്തമാരൊക്കെ ഉണ്ടാവും, അവരോടൊന്നും വഴക്കടിക്കാതെ നല്ല കുട്ടികളായി മാറുക. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ എന്താണ്? ആ നമ്മൾ ഈ രാജ്യത്തിനും അതുപോലെ നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്താണ്? നന്നായി പഠിക്കുക. നമ്മുടെ പഠനത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത്. നന്നായി പഠിച്ച് നല്ല കുട്ടികളാവണം. ഓക്കെ, അതേപോലെ നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല വൃത്തിയുള്ള കുട്ടികളാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കടമകൾ കൂടി നമ്മൾ അറിയണം, എന്നിട്ടത് നിറവേറ്റണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പീസ് റേഡിയോ പൂമരത്തണലിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും കൂട്ടുകാരോട് വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: ബാറകല്ലാഹു ഫീക്കും. കുട്ടികൾക്ക് ഉപകാരപ്രദമായ നല്ലൊരു സെഷനായിരുന്നു ഇതുവരെ നാം കേട്ടത്. ഇനി പീസ് റേഡിയോ നുറുങ്ങുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന സഹ്റ സുല്ലമിയയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് ഇർഫാൻ ബിൻ ബഷീർ.
2: വീണ്ടും സ്ത്രീധന പീഡന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മഹത്തായ ഒരു ബന്ധം, പവിത്രമായ പരിഭാവനമായ ആത്മബന്ധം കേവലം പണത്തിനും പണ്ടത്തിനും മറ്റും വേണ്ടി പിച്ച് ചീന്തപ്പെടുകയാണ്. ആരൊക്കെയാണ് ഉത്തരവാദികൾ? പുരുഷന്മാർ മാത്രമാണോ? ഓരോ പീഡന ആത്മഹത്യ വിവരങ്ങൾ അറിയുമ്പോഴും പുരുഷന്മാർ മാത്രമാണോ കുറ്റക്കാർ? അന്വേഷണം സ്ത്രീകളിലേക്കും നീളുന്നുണ്ടോ? ഉണ്ട്. ഭർത്താവിൻ്റെ മാതാവിലേക്കും സഹോദരിമാരിലേക്കും നീളുന്നു. അവരെയും കുറ്റക്കാരായി കാണുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുരുഷൻ മാത്രമാണോ സ്ത്രീയുടെ ശത്രു? അല്ല, സ്ത്രീകളും സ്ത്രീയുടെ ശത്രുവാണ്. സ്ത്രീധനത്തുക കുറഞ്ഞതിൻ്റെ പേരിൽ, ആഭരണം കുറഞ്ഞതിൻ്റെ പേരിൽ വീടുകളിൽ അമ്മായിയമ്മ എന്ന നാത്തുൻ എന്ന സ്ത്രീയുടെ കൊത്തുവാക്കുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് മാറ്റം വരേണ്ടത്. പലപ്പോഴും അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീവർഗമാണ് പുരുഷന്മാരുടെ ചെവിയിൽ മന്ത്രമോതുന്നത്. ഏതൊരു അമ്മയും ഉമ്മയും തൻ്റെ മകൾക്ക് ഭർത്തൃവീട്ടിൽ സുഖമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വീട്ടിലേക്ക് മരുമകളായി കടന്നു വരുന്ന കുട്ടി എന്റെ വീട്ടിൽ സുഖമായി ഇരിക്കണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വിവാഹ കമ്പോളങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് അവസാനം കുറെ കഷ്ടപ്പെട്ട് സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മ എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു മാതാവ് കഷ്ടപ്പെടരുതെന്ന് ചിന്തിക്കുന്നില്ല? മറിച്ച് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ സഹായ അഭ്യർത്ഥനയുമായി എന്റെ അടുത്ത് വന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആൺമക്കളുണ്ടോ? ഉണ്ട്. അവരെക്കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീധനം വാങ്ങുമോ? പിന്നെ മകൾക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഞാൻ വാങ്ങും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വേറൊരു ഉമ്മ കഷ്ടപ്പെടരുതെന്ന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അവരുടെ മറുപടി, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ എന്തിനറിയണം? ഇതാണ് സ്ത്രീ മനസ്സ്. അപ്പോൾ സ്ത്രീയുടെ ശത്രു ആരാണ്? ഞാനൊരിക്കലും സ്ത്രീധനം കൊടുക്കാനുള്ള സഹായം ആർക്കും നൽകാറില്ല. പലരും പറയും അതിലെന്താണ് തെറ്റ്? നിഷിദ്ധമായ സ്ത്രീധനം നൽകാൻ സഹായിക്കുന്നതും നിഷിദ്ധമാണ്. സ്ത്രീധനം വാങ്ങാൻ തയ്യാറല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ. എന്നാൽ അവർക്ക് തടസ്സം മാതാപിതാക്കൾ. ബാപ്പാനെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, ഉമ്മാനെയാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നവർ. ഉമ്മമാരെയും പെങ്ങന്മാരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പലയിടത്തേക്കും യാത്രകൾ, പാതിരവരെ ചർച്ച, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. സ്ത്രീധനം ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത ധാരാളം മക്കൾ ഉള്ള വീടുകൾ, പെങ്ങന്മാരെ വിവാഹം ചെയ്തേക്കാത്തതിനാൽ വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വരുന്ന പ്രായമുള്ള ആങ്ങളമാർ. ബിസ്മിയുടെ സ്ത്രീധനം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന വിപ്ലവം മഹത്തായ മാറ്റങ്ങളുണ്ടാക്കി. ധാരാളം യുവാക്കൾ മുന്നോട്ട് വന്നു. കേരളത്തിലുടനീളം മഹത്തായ മാറ്റങ്ങൾ. എന്നാലും ആഭരണം ചിലർക്ക് പ്രശ്നമായിരുന്നു. ആഭരണഭ്രമം വെടിയുക എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോയി. പലർക്കും ആഭരണം ധരിക്കാത്തവരെ മതിയെന്നായി. മഹത്തായ മാറ്റങ്ങൾ. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്നത് വിവാഹ ചെലവാണെന്നതിനാൽ പിന്നീടുള്ള വിപ്ലവം കല്യാണം ലളിതമാക്കുന്നതിലായി. ഉച്ചക്ക് പകരം 4 മണി കല്യാണം, അതും സംഘവിവാഹങ്ങൾ, ചിലവ് ലളിതം. ഒരുപാട് സംഘവിവാഹങ്ങൾ നടന്നു. കാലം കടന്നുപോയി, ആഭരണമില്ല, കല്യാണ ചിലവില്ല. ഇസ്ലാമിൽ വിവാഹ ചെലവ് പുരുഷന്റെ വകയാണല്ലോ. ആഭരണത്തിന്റെ പേരിൽ, വാഹനത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് എല്ലാ പ്രതീക്ഷകളുമായി കടന്നു വരുന്നവളെ, മക്കൾക്ക് ഉമ്മയാവേണ്ടവളെ, പ്രായമേറിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവളെ എന്തിന് വില പേശണം?
1: സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന സഹ്റ സുല്ലമ്മയുടെ രചനയ്ക്ക് ഇർഫാൻ ബിൻ ബഷീർ ശബ്ദം നൽകിയ നുറുങ്ങുകളാണ് നാം ഇതുവരെ കേട്ടത്.
3: തീർച്ചയായിട്ടും നമ്മുടെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതിന് കൂടുതൽ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് പലപ്പോഴും. അപ്പം അത്തരം കാര്യങ്ങളെ ഒരു സ്ത്രീ അവരുടെ രചനയിലൂടെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒതന്റിസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇൻഷാല്ലാ. ഇനി നാം പീസ് റേഡിയോയിലെ വൈബ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അസ്മാഉൽ ഹുസ്ന.
3: അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹു ഏകനാണ്, അൽ അഹദ് എന്ന അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമം പഠിപ്പിക്കുന്നത്
1: അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും അള്ളാഹുവിന്റെ ഏകത്വത്തെയുമെല്ലാം അറിയിക്കുന്ന അതിസുപ്രധാനമായ ഒരു നാമമാണ് ഇന്ന് നാം പഠിക്കുന്നത്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് അത് പുണ്യകരമാണ്, പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ പൂർണ്ണമായും ആ ഒരു നിയത്തോടുകൂടിയും അതോടൊപ്പം അത് പഠിക്കാനും ഇതിൻ്റെ തേട്ടം, അതായത് ഈ നാമത്തിൻ്റെ അർത്ഥവും തേട്ടവും അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും നാം പരിശ്രമിക്കണം എന്നതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ആ രൂപത്തിൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കേട്ടതെല്ലാം അത് പ്രമാണബദ്ധമായ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കെവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ആമീൻ. ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അഹദു എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് അൽ അഹദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയം എന്താണ്, അർത്ഥം എന്താണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന, അതുപോലെ തന്നെ ഓതുന്ന, പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിശാലമായി വിശദീകരിക്കാത്ത രൂപത്തിൽ തന്നെ ഇതിൻ്റെ ആശയവും അർത്ഥവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽ അഹദ് എന്ന നാമം, അത് വിശുദ്ധ ഖുർആനിലും വന്നിട്ടുണ്ട്, തിരുവചനങ്ങളിലും വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈയൊരു നാമം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമം നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, അവൻ്റെ എല്ലാ നിലയ്ക്കും അവൻ ഏകനാണ് എന്നതാണ് അൽ അഹദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇനി ഹദീസ് ഒന്ന് പരിശോധിക്കുമ്പോൾ, ഒരു സ്വഹാബി വന്ന് രണ്ട് റക്കായത്ത് നിസ്കരിക്കുകയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം കാണുകയും ചെയ്യുന്നു. ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ തശഹുദിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ്, അല്ലാഹുവെ നീയാണ് ഏകൻ, അല്ലാഹുവെ നീയാണ് ആരാധ്യൻ, അല്ലാഹു നീ മാത്രമാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ് ചില കാര്യങ്ങൾ. എന്നിട്ട് ചില അല്ലാഹുവിന് മാത്രമാകുന്ന ചില കാര്യങ്ങളെ വകവെച്ചു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത, ഇലാഹ് നീയല്ലാതെ മറ്റാരുമില്ല എന്നും, അൽ അഹദു സ്വമദ്, അവിടെയാണ് നമ്മുടെ അടിവരയിടേണ്ട ഭാഗം. ഈ നാമത്തിൻ്റെ ഹദീസിൽ വന്ന ഭാഗം അവിടെയാണ് അൽ അഹദു എന്ന് പറഞ്ഞത്. അതായത് ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന പ്രഖ്യാപനത്തിന് ശേഷം എടുത്തു പറഞ്ഞ ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഗുണമെന്നുള്ളത് അൽ അഹദ് എന്നതാണ്. അള്ളാഹുവിൻ്റെ നാമം അൽ അഹദു എന്ന നാമത്തെ എടുത്തു പറഞ്ഞു. കാരണം അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ് എന്ന് പറയുകയാണ്. അസ്സമദ്, പരാശ്രയമുക്തനാണ് എന്ന് പറയുന്നു. അല്ലദീ ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ പേരൊത്ത അല്ലെങ്കിൽ അവനെപ്പോലെ എന്തെങ്കിലും ഒരു നിലക്ക് എന്തെങ്കിലുമുള്ള ഒന്നും ഒരു സൃഷ്ടിയുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളെയും അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വകവെച്ചു കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ അത്തഹിയാത്തിൽ, തഷഹുദിൻ്റെ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം വല്ലദി നഫ്സി ബിയദിഹി ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅളം, താങ്കൾ തീർച്ചയായും ചോദിച്ചത് അള്ളാഹുവിൻ്റെ അഅളമായ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിച്ചത് എന്നാണ്. അപ്പോൾ അള്ളാഹു എന്ന നാമം അവിടെ ഉണ്ട്. അന്നക അൻതല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ അഅളമായ നാമം അവിടെ ഉണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഴലിച്ചു നിൽക്കുന്ന ഒരു നാമമാണ് അൽ അഹദ് എന്നത്. അതുകൊണ്ട് തന്നെ ആ നാമങ്ങൾ അവിടെയുണ്ട്. ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് താങ്കൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അങ്ങനെ ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഈ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. വഇദാ സുഇല ബിഹി അഅത, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു നൽകാതിരിക്കുകയില്ല, അല്ലാഹു നൽകും എന്നാണ് പ്രവാചകൻ. ആ ഒരു പ്രാർത്ഥനയുടെ മഹത്വം, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലുള്ള മഹത്വത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ, ചില പാഠങ്ങൾ അതുണ്ട്. ഒന്നാമത്തത്, ആ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന തവസ്സുൽ, അതിൻ്റെ ഒരു ഭാഗം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, നീ ഗഫൂറാണല്ലോ റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിൻ്റെ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കും, അതിന് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ അത് തന്നെയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നുള്ളത്? ഹുസ്നയാണ്. ഫദ്ഉഹു ബിഹ, അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ റബ്ബിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. അതിന് കൂടുതൽ പ്രതിഫലവും അതുപോലെ തന്നെ ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതകളുമുണ്ട് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഈ നാമത്തിൻ്റെ അർത്ഥം അൽ അഹദ് എന്ന നാമം, അത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഏകത്വത്തെ അറിയിക്കുന്നു. അള്ളാഹു ഏകനാകുന്നു, അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരുമില്ല. ഇന്ന് ലോകത്ത് എന്തിനെയെല്ലാം ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? കല്ലും മുള്ളും മുരടും മൂർഖം പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും എല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ആൾ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, എത്രത്തോളം വൃത്തികെട്ട രൂപത്തിലുള്ള ചില ആരാധനകൾ പോലും, ലിംഗത്തെ ആരാധിക്കുന്നവർ, അത്തരത്തിൽ മോശപ്പെട്ട രൂപത്തിലുള്ള ആരാധനാ മുറകൾ കൊണ്ടു നടക്കുന്നവർ, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറം ഈ ആരാധ്യനൊന്നുമില്ല, ദൈവമില്ല, സ്രഷ്ടാവില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദം കൊണ്ടു നടക്കുന്നവരുമുണ്ട്. അവിടെ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധനാണ്, അവൻ ഏകനാണ്. ആരെല്ലാം ഏതിനെയെല്ലാം ആരാധിക്കുന്നുവോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനും അള്ളാഹു മാത്രമാണ് ഏകനുമെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും അവൻ അഹദാണ് എന്നും ഇവിടെ തീർച്ചപ്പെടുത്തി പറയുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു ഇണയായിക്കൊണ്ടാണ്. ആകാശത്തെയും ഭൂമിയെയും ഇതിനിടയിലുള്ള സർവ്വതിനെയും അള്ളാഹു ഇണകളായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നതിലുള്ള പ്രസക്തി കൂടുന്നത്. ബാക്കിയെല്ലാം ഇണകളാണ്, അള്ളാഹു മാത്രമാകുന്നു ഏകനായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. അള്ളാഹു പറയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, എല്ലാ ഷെയ് എന്ന് പറഞ്ഞാൽ നിസാരമായ ഒന്ന് ഉണ്ടെങ്കിൽ അതിനെപ്പോലും അള്ളാഹു സൃഷ്ടിച്ചത് ഇണകളായിക്കൊണ്ടാണ്. ആ ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചതിൽ അള്ളാഹു അവസാനം പറഞ്ഞു, ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. കാരണം എന്തെന്നറിയോ, ഇപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഏകനാണ്, ബാക്കിയുള്ളതെല്ലാം ഇരട്ടകളായി അല്ലെങ്കിൽ പിന്നെ ഇണകളായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പോലും പങ്കുകൊള്ളാൻ ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അവൻ്റെ സത്തയിൽ, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ, അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ സൃഷ്ടിപ്പിൽ, അവൻ്റെ നിയന്ത്രണത്തിൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഏകനാണ്, അൽ അഹദാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ആരാധനയുടെ വിഷയത്തിൽ, അടിമകൾ ഉടമയായ അള്ളാഹുവിന് ആരാധന സമർപ്പിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാണ് നൽകേണ്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരോട് ഡയറക്റ്റ് വരെ പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇടത്തേട്ടമെന്ന പേരിൽ വേറെ രൂപത്തിലും അല്ലാതെ ഡയറക്റ്റും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന എന്നത് ആരാധനയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ. അതുകൊണ്ട് തന്നെ ആ ആരാധന ഒരിക്കലും ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാർക്കൊന്നും കൊടുക്കാൻ സാധ്യമല്ല, കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ഇസ്ലാമിന് വിരുദ്ധമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏകനായ അള്ളാഹു, ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണല്ലോ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ 17 തവണ കൈകെട്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ചില വചനങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പാരായണം ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു ഏകനാൻ, അൽ അഹദാൻ, ഇനി അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സുവരെ അൽ അമീനായിരുന്നു. എല്ലാവർക്കും, ആ നാട്ടിലുള്ള എല്ലാ ഗോത്രക്കാർക്കും, പരസ്പരം വിദ്വേഷങ്ങളുള്ള ഗോത്രക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പോലും തീർക്കുന്നത്, തീർപ്പ് കൽപ്പിക്കുന്നത് പ്രവാചകനായിരുന്നു. അങ്ങനെ എല്ലാ ഗോത്രക്കാരും ഒരുപോലെ അംഗീകരിച്ചിരുന്ന ഒരു മഹാപ്രവാചകൻ. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ പ്രവാചകൻ കള്ളനെന്ന് വിളിക്കപ്പെട്ടത്, ആ പ്രവാചകനെ സാഹിർ എന്ന് വിളിക്കപ്പെട്ടത്, ആ പ്രവാചകനെ മജ്നൂൻ, ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് ചൊറിച്ചിലുകൾ ഉണ്ടാകും. അത് മക്കയിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായി. അങ്ങനെ ഖുറൈശികൾ അവരെ ചൊടിപ്പിച്ചു. മാത്രമല്ല, പിന്നീട് ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പലരെയും പ്രയാസപ്പെടുത്തി പീഡിപ്പിച്ചു. അതിൽ ചരിത്രം വായിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അന്ന് അടിമയായിരുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അവസാനം എന്താ സംഭവിച്ചത്? ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഉമയ്യ ബിലാലിനെ പീഡിപ്പിക്കാൻ തുടങ്ങി, പ്രയാസപ്പെടുത്താൻ തുടങ്ങി. അവസാനം ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോഴും മണലാഴങ്ങളിലിട്ട് വലിച്ചിഴയ്ക്കുമ്പോഴും കുതിരയുടെ കാലിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാല് കെട്ടിയിട്ട് അതിനെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഓടിക്കുമ്പോഴും, ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഡ്രസ്സില്ലാത്ത രൂപത്തിൽ കിടത്തി കല്ലിനെ ചുമത്തി ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിലേക്ക് വയ്ക്കുമ്പോഴും എല്ലാം പ്രഖ്യാപിച്ചത്, അവിടെ ഇതൊക്കെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഖുറൈശികളുടെ തിരിച്ചുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങണമെന്നുള്ള, ഷിർക്കിലേക്ക് മടങ്ങണമെന്നുള്ള ഒരാവശ്യമായിരുന്നു മുതലാളിക്കുണ്ടായിരുന്നത്, ഉമയ്യത്ത് ബിൻ ഖലഫിനുണ്ടായിരുന്നത്. എന്നാൽ ബിലാൽ റളിയല്ലാഹു പ്രഖ്യാപിച്ചത്, ആ പ്രതിസന്ധിയിലും ആ പ്രയാസത്തിലും ആ വിഷമത്തിലും ആ ഒരു കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് അഹദ്, അഹദ് എന്നാണ്. അള്ളാഹുവിൻ്റെ ഈ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ ആശ്വാസം കണ്ടെത്തിയതും പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. കൊടിയ പീഡനങ്ങൾ സംഭവിക്കുമ്പോഴും അനുഭവിക്കുമ്പോൾ പോലും അവർ പ്രഖ്യാപിച്ചത് അഹദ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അത് പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അള്ളാഹു ഏകനാണ്, അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, അവനല്ലാതെ ഒരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. ആ പ്രതിസന്ധികളെയെല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കൾ തരണം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയായിരുന്നു ബദർ ഉണ്ടായത്, അതിനുവേണ്ടിയായിരുന്നു ഉഹുദ് ഉണ്ടായത്. അവിടെയെല്ലാം സഹാബത്ത് ഈ ദീനിനു വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ വീടും നാടും കുടുംബവും എല്ലാം, സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ അഹദ് എന്ന പ്രഖ്യാപനത്തിനു വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അൽ അഹദ് എന്ന പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുമ്പോൾ ഒരുപക്ഷെ കുടുംബക്കാരിൽ നിന്നകറ്റും, ഒരുപക്ഷെ മറ്റുള്ളവർ കളിയാക്കിയെന്ന് വരും. ഓ, ഇത്രയും നാളും ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ ഇപ്പോൾ എന്തേ പുതിയ ആശയമായി വരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം, കളിയാക്കിയേക്കാം. അവിടെയൊന്നും നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ലോക സ്രഷ്ടാവായ അള്ളാഹു അവൻ ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ. അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. ഈ പ്രയാസങ്ങൾ നമുക്ക് മുൻപുള്ള മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളാണ്. അവർ അനുഭവിച്ച പ്രയാസത്തിൻ്റെ 1% പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അൽഹംദുലില്ല എന്ന് പറയണം. എന്നിട്ടാ അള്ളാഹു അഹദാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് തുല്യമായി കൊണ്ട് ഒന്നിലും, അള്ളാഹുവിൻ്റെ സത്തയിലോ അള്ളാഹുവിൻ്റെ നാമങ്ങളിലോ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എല്ലാം കേൾക്കുന്നവൻ അഹദായ അള്ളാഹു മാത്രം. പക്ഷേ എല്ലാം കേൾക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ടെന്ന് പറഞ്ഞാലോ, അത് അള്ളാഹുവിൽ സമപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കേൾക്കുന്നവനായ ഒരുവനേ ഉള്ളൂ, അതാണ് അൽ അഹദ് അള്ളാഹു. എല്ലാം കാണുന്നവനായി ഒരുവനേ ഉള്ളൂ, അതാണ് അൽ അഹദ്, അതാണ് അള്ളാഹു. എല്ലാം അറിയുന്നവനായി ഒരുവനേ ഉള്ളൂ, അതാരാ? അൽ അഹദായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് എല്ലാം കേൾക്കുന്ന ഒരുവൻ, എല്ലാം കാണുന്ന ഒരുവൻ, എല്ലാം അറിയുന്ന ഒരുവൻ, അങ്ങനെ ഒരുവൻ എന്ന് പറയാൻ കാരണം എന്താ? അവൻ്റെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളും പങ്കുകാരില്ല, ഒരു സൃഷ്ടിക്കും അതുപോലെ ആവാൻ സാധിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ടാണ് അൽ അഹദ് എന്ന നാമം ഇവിടെ നിഴലിച്ച് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിലോ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലോ അള്ളാഹുവിൻ്റെ യാതൊരു വിഷയത്തിലും, അള്ളാഹുവിൻ്റെ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന് തുല്യമായി അല്ലെങ്കിൽ സമമായി ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു പറയാണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഒരു ഷൈഉ പോലുമില്ല, നിസ്സാരമായ എന്തെങ്കിലും ഒന്നുപോലുമില്ല അള്ളാഹുവിന് തുല്യമായി കൊണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഏകനാണ്, അൽ അഹദാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും ചോദിച്ചു, ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് സമപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന് പേരൊത്ത കിടയൊത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ അഹദാണ് അള്ളാഹു, അള്ളാഹു അഹദാണ്, ഏകനാണ്. അള്ളാഹുവിന് സൃഷ്ടിപ്പിൽ ഏകനാണ്, അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകനാണ്, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവൻ്റെ എല്ലാ നിലയ്ക്കുമുള്ള തസറുഫിൽ അവൻ ഏകനാണ്, എല്ലാ നിലയ്ക്കുമുള്ള അവൻ്റെ പ്രവർത്തനത്തിൽ അവൻ ഏകനാണ്, അവൻ്റെ വിശേഷണങ്ങളിലും നാമഗുണ വിശേഷണങ്ങളിലെല്ലാം അള്ളാഹു ഏകനാണ്. അവന് തുല്യമായി ഒന്നുമില്ല, സമമായി ഒന്നുമില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന്, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു തരൂ, അള്ളാഹുവിൻ്റെ നസബിനെക്കുറിച്ച് ചോദിക്കാൻ, അഡ്രസ്സ് ചോദിക്കാൻ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറഞ്ഞത് വളരെ സിമ്പിളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ 112-ാമത്തെ അധ്യായം ഓതിക്കൊടുത്തിട്ടാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്. മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നമുക്കൊന്ന് വിശേഷിപ്പിച്ചു തന്നാലും വിവരിച്ചു തന്നാലും എന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സ്വമദ്, പരാശ്രയ മുക്തനാണ്, മറ്റുള്ളവരെ ആരെയും ആശ്രയം വേണ്ട, നമ്മുടെ ഇബാദത്തും അള്ളാഹുവിന് വേണ്ട, ആരും ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതാപത്തിനൊന്നും കുറയാൻ പോകുന്നില്ല, എല്ലാവരും ഇബാദത്ത് ചെയ്തു റബ്ബിനെ മാത്രം ആരാധിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന് അവൻ്റെ പദവിയിലൊന്നും കൂടാനും പോകുന്നില്ല, അതുകൊണ്ട് ആശ്രയം മുഴുവൻ റബ്ബിലേക്കാണ്, അള്ളാഹുവിന് അടിമകളെ ആവശ്യമേയില്ല, ഒരാശ്രയവും അള്ളാഹുവിന് ആവശ്യമില്ല. അങ്ങനെ പരാശ്രയ മുക്തനാണ് അള്ളാഹു. അതുപോലെ തന്നെ ലം യലിദ് വലം യൂലദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല, അങ്ങനെയുള്ള അള്ളാഹു അവൻ അഹദാൻ. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് പേരത്ത ഒന്നും തന്നെയില്ല, അങ്ങനെയുള്ളവൻ അഹദാണ്. ഉണ്ടോ, പേരത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പിന്നെ അഹദ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ, അവൻ്റെ ഏകത്വത്വം നിഴലിച്ചു നിൽക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതാല അവന് പേരത്തതായോ സമമൊത്തതായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസാരമായ ഒരു വിഷയത്തിൽ പോലും അള്ളാഹുവിന് പങ്കായിക്കൊണ്ട് ഒരാളുമില്ല എന്നാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇനി നമ്മൾ തശഹുദിലിരിക്കുന്ന സമയം വിരലനക്കാറുണ്ട്, വിരല് നമ്മൾ നീട്ടാറുണ്ട്, സബ്ബാബ എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ ഈ വിരൽ നീട്ടുമ്പോൾ അതിലുള്ള മറ്റൊരർത്ഥം അള്ളാഹു ഏകനാണ് എന്ന ഒരു ധ്വനി അവിടെ നൽകുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രണ്ട് വിരലുകൾ നീട്ടി. ആ സമയത്ത് ഒരു സഹാബി വന്നിട്ട് പറയാണ്, അഹിദ് അഹിദ്, ഒറ്റയാക്കാൻ പറയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഒറ്റയെ ഇഷ്ടപ്പെടുന്നു, അവൻ ഏകനാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ഈ വിരൽ ചൂണ്ടുന്നത് പോലും അവിടെ അള്ളാഹു ഏകനാണ് എന്ന അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സൂചന കൂടി അതിലൂടെ നമുക്ക് നൽകുന്നു എന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും വായിച്ചെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാമത്തത് അള്ളാഹു ഏകനാണ് എന്നതാണ്. അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ സത്തയിലോ ഒന്നും അള്ളാഹുവിന് കിടയൊത്ത സമമൊത്ത പേരൊത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ അതിൻ്റെ അർത്ഥവും തേട്ടവുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമാണ് സർവ്വതും സമർപ്പിക്കേണ്ടത്. നമ്മുടെ ആരാധനയോ നമ്മുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ആരാധനയുടെ ഏതെങ്കിലും ഒരു ഇനമോ ഒന്നും തന്നെ എന്തെങ്കിലുമൊക്കെ പേരിട്ടുകൊണ്ട് അതിനെ വകുപ്പ് മാറ്റി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക. പ്രാർത്ഥനയും തേട്ടവും അതുപോലെ തന്നെ നേർച്ചയും എല്ലാം റബ്ബിന് വേണ്ടി മാത്രം, റബ്ബിനോട് മാത്രം എന്നത് തിരിച്ചറിയണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ തശഹുദിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, യാ അല്ലാഹ്, അല്ലാഹു എന്ന നാമത്തെ വിളിച്ചുകൊണ്ടാണ് തേടുന്നത്. ബി അന്നകൽ വാഹിദുൽ അഹദു സമദ്, കാരണം നീ ഏകനാണ്, നീ പരാശ്രയമുക്തനാണ്. അൽ അഹദ് അൽ വാഹിദ്, ഇത് രണ്ടും ഏകദേശം ഒരേ നാമങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന അല്ലാഹുവിൻ്റെ മറ്റു വിശേഷണങ്ങളെ കൂടി എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം, കാരണം നീ ഏറെ പുറത്തു നൽകുന്നവനാണ്, കരുണാനിധിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ പറഞ്ഞത് ഖദ് ഗഫറ അല്ലാഹു ലഹു സലാസൻ, ആ മനുഷ്യനെ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ മുഴുവനുള്ളത്. ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ റബ്ബിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ, പാപം പൊറുക്കാൻ വേണ്ടി തേടിയപ്പോൾ അള്ളാഹുവേ നീ ഗഫൂറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? ഉദാഹരണത്തിന് നമുക്ക് റിസ്ക് വിശാലമാകണം എങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് റിസ്ക്കിനെ വിശാലമാക്കി തരണേ, കാരണം നീ റാസിഖാണല്ലോ അല്ലാ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ നീ എനിക്ക് പാപങ്ങളെ പുറത്തു തരണേ അല്ലാ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ ഗഫാറാണല്ലോ അല്ലാ, ഈ രൂപത്തിൽ അനുയോജ്യമായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ നാമങ്ങൾ പഠിക്കുക, മനഃപ്പാഠമാക്കുക, ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, അല്ലാ അല്ലാ എന്ന് നമ്മൾ പാടി പറഞ്ഞു, അതല്ലെങ്കിൽ താരാട്ടുപാട്ട് കേട്ട് ഇങ്ങനെ അല്ലാ എന്ന് ഉള്ള വാക്കുകൾ ധാരാളം, നാമങ്ങൾ, റബ്ബിൻ്റെ നാമങ്ങൾ ധാരാളം നമ്മൾ കേൾക്കുന്നു. പക്ഷേ ആ റബ്ബിൻ്റെ നാമങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ വിജ്ഞാനം, റബ്ബിനെക്കുറിച്ചുള്ള മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ആ അഹദിനെക്കുറിച്ചാണ് ഇന്നത്തെ വളരെ ഗഹനമായൊരു ക്ലാസ് നമുക്ക് ലഭിച്ചത്. റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ തഖ്‌വ കൈക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി.
1: അല്ലാഹു ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തു ഇഖ്ലാസ് എന്ന സൂറത്ത്. പലപ്പോഴും ആളുകൾ തെറ്റിപ്പോയത് അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള എല്ലാ ദൗർബല്യങ്ങളുമുള്ള മനുഷ്യരെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മനുഷ്യരെ പലപ്പോഴും ദൈവങ്ങളായി അവതാരങ്ങളായി അവരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പഠനം, അത് വളരെ എന്താണ്, വളരെ ആഴത്തിലുള്ളൊരു പഠനമായിരുന്നു, മനസ്സിലാക്കാവുന്നതായിരുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും തന്നെ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവനിലേക്ക് അടുക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. പീസ് റേഡിയോ കഥ പറയാം.
3: കഥ പറയാം പ്രോഗ്രാമിൽ മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന വിഷയത്തിൽ അബ്ദുസലാം വീട്ടിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കൂട്ടുകാരെ, കാത്തിരിക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം. കഥകൾ ഒത്തിരി നമ്മൾ കേട്ടിങ്ങനെ പോവണല്ലേ. ഇഷ്ടപ്പെട്ട കഥകൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മനസ്സിലിപ്പോഴും ബാക്കിയുള്ള കഥകൾ ഏതൊക്കെയാണ്? കഥകൾ നമുക്ക് ബാക്കിയുണ്ടാവണം, കഥയിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേവലം ഒരു കഥയല്ല കേട്ടോ. ശരിക്കും നടന്ന സംഭവങ്ങളെ, ചരിത്ര സംഭവങ്ങളെ നമ്മൾ കഥയാക്കുകയാണ്. മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാനായ സ്വഹാബിയാണ് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അദ്ദേഹം മക്കയിലേക്കുള്ള യാത്രയിലാണ്. യാത്രയിൽ അദ്ദേഹം ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു കഴുതപ്പുറത്താണ്. യാത്രാമധ്യേ അദ്ദേഹം ഒരു ഗ്രാമീണനായ അറബിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഇന്നയാളല്ലേ എന്ന്. ഈ ചോദ്യം കേട്ടപ്പോ ആ ഗ്രാമീണൻ മറുപടി പറഞ്ഞു, ആ അതെ, ഞാൻ ആ ആൾ തന്നെയാണ്. അത് കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ വാഹനപ്പുറത്തു നിന്ന് താഴെയിറങ്ങി. തന്റെ തലപ്പാവ് ഊരി അദ്ദേഹത്തെ ധരിപ്പിച്ചു. കഴുതയെ അദ്ദേഹത്തിന് നൽകി. ആ കഴുതപ്പുറത്ത് കയറാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കണ്ട ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹയാത്രികർ അത്ഭുതപ്പെട്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തുപറ്റി? ഏതോ ഒരു വ്യക്തിക്ക് താങ്കളുടെ വാഹനം നൽകി താങ്കൾ നടന്നു പോവുകയാണോ? താങ്കളുടെ തലപ്പാവ് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നു. തന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലെ രഹസ്യം ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചു. അദ്ദേഹം അവരോടായി പറഞ്ഞു, തീർച്ചയായും ഉപ്പയുടെ ചങ്ങാതിമാരോട് ബന്ധം ചേർക്കൽ ഏറ്റവും മഹത്തരമായ പുണ്യം നേടുന്ന പ്രവർത്തനമാണ്. ഇദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചങ്ങാതിയായിരുന്നോ എന്ന് നോക്കണേ. എന്തൊരു ആദരവാണ് ഉപ്പയുടെ ചങ്ങാതിക്ക് പോലും ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയത്. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഉപ്പയുടെ ചങ്ങാതിമാരോടും അടുത്ത സുഹൃത്തുക്കളെയുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കങ്ങനെ ആദരവ് നൽകാൻ പറ്റാറുണ്ടോ? അപ്പം എത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന കഥയാണ് ഇതിലൂടെ നമ്മൾ കേട്ടത്. അടുത്ത കഥയുമായപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന വിഷയത്തിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: ഓക്കെ, നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകളൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഗൗരവമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സന്ദേശങ്ങൾ നൽകുന്ന ജനക്ഷേമത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ജനക്ഷേമത്തിൽ ഗൾഫ് പ്രവാസം ആശങ്കകളും സാധ്യതകളും എന്ന ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ് ജനക്ഷേമത്തിൽ നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തത്
1: ആൽബിൻ ജോസഫ്, സിറാജ് ആലുവ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോട് സംസാരിച്ച എക്സ്പ്രസ് മണിയുടെ കൺട്രി ഹെഡ് ആൽബിൻ സാറാണ്. ആൽബിൻ സാർ, വീണ്ടും ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം.
7: നന്ദി.
6: കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു, ഒരു പ്രവാസി പ്രവാസലോകത്ത് വന്നു കഴിഞ്ഞാൽ തന്റെ വരുമാനം എങ്ങനെ വിനിയോഗിക്കണമെന്നും അതുപോലെ തന്നെ ഈ രാജ്യത്തോടും ജന്മരാജ്യത്തോടും സാമ്പത്തിക അച്ചടക്കത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു, പ്രവാസത്തിന്റെ ഭാവി അടക്കം. അപ്പോൾ വീണ്ടും താങ്കളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. വീണ്ടും സ്വാഗതം. ആദ്യമായി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സൗദി രാജകുമാരൻ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയിട്ട് നമുക്കറിയാം ഇത് എത്രമാത്രം ഉഭയകക്ഷിപരമായിട്ട് ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പല മന്ത്രിമാരും ഒരു രാജ്യത്തെ പോലെ തന്നെ ഇവിടുത്തെ ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മന്ത്രിമാർ അതുപോലെ തന്നെ നല്ല വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥർ ഒക്കെ ഈ രാജ്യവുമായി അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംവിധാനങ്ങളുമായി വളരെ നല്ല ബന്ധം പുലർത്തിയവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ വിസ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഗവൺമെന്റ് ഇവിടുത്തെ സൗദി പൗരന്മാർക്ക് ഓൺലൈൻ വിസ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അനുഭവത്തിൽ കഴിഞ്ഞ ഇപ്പോൾ കൊച്ചിയിലെ ഒരു ആതുരാലയത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ പുറത്തെ അന്തരീക്ഷം നമ്മളൊരു വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്നമാതിരി തന്നെയാണ്. അപ്പോൾ ഇത് കുറേ കൂടി നല്ല നീറ്റും ക്ലീനുമായ ഒരു ആരോഗ്യരംഗം നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ ചികിത്സാ മേഖലയിൽ ഒരു പക്ഷേ വിദഗ്ധ ഡോക്ടേഴ്സ് വളരെ പരിമിതമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ആ രീതിയിൽ വിദേശ നാണയം ലഭിക്കുവാനുമുള്ള ഒട്ടേറെ അവസരങ്ങളിൽ ഈ മേഖലയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ നീങ്ങിയിട്ടുണ്ടോ?
7: തീർച്ചയായിട്ടും വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ആരോഗ്യ മേഖല. ഞാൻ നേരത്തെ പ്രാമുഖമായിട്ട് പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡെക്സ് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നാഷണൽ ഇൻഡെക്സിനേക്കാൾ ഒരുപാട് മുകളിലാണ്. പക്ഷെ അതിനെ ഫുള്ള് ടാപ്പ് ചെയ്തിട്ടില്ലെന്നാണ്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്ലാസ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ആ ഒരു വൃത്തി, ആ ഒരു സർവീസ് ലെവൽസ് കൊണ്ടുവന്നും കൊണ്ട് ചുരുക്കം ചില ഹോസ്പിറ്റൽസ്, ഇപ്പം ഇവിടെ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ചില മാമിൻ ഹോസ്പിറ്റൽ ശൃംഖലകൾ, നാട്ടിൽ അവരുടെ ഹോസ്പിറ്റൽസ് തുടങ്ങി, അതിനെല്ലാം ഒരു കോപ്പി പേസ്റ്റ് മാതിരി. അവിടെ എല്ലാം നേരത്തെ താങ്കൾ പറഞ്ഞ പോലുള്ള വിദേശികളായിട്ടുള്ള സൗദി ഈ മേഖലയിൽ നിന്നുള്ളവരുടെ പേഷ്യൻസിൻ്റെ വരവ് കാണുന്നുണ്ട്. ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്വദേശികൾക്ക് ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലോ പോയി ചെയ്യുന്നതിനേക്കാളും വളരെ കോസ്റ്റ് എഫക്റ്റ്, കുറച്ച് കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് നാട്ടിൽ കിട്ടും. അതുപോലെ തന്നെ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനവും കിട്ടുന്നുണ്ട്. അതിനെ കംപ്ലീറ്റ്ലി ഷോക്കേസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഹൈ ക്ലാസ് ഹോസ്പിറ്റൽസ് ഒത്തിരിയുണ്ട്, പക്ഷേ അതിനെ ഇവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദത്തെയും നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഈ ഒരു രാജ്യത്ത് ഈ ആയുർവേദത്തിനോട് തന്നെ എന്തുമാത്രം താല്പര്യമാണ് പലരും പ്രകടിപ്പിക്കുന്നത് അറിയാം. ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നിടത്ത് എത്രയോ പേര് പോയി ചെയ്യാനായിരിക്കുന്നു, പക്ഷേ നാട്ടിൽ അതിന് വേണ്ടുന്ന ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന സർവീസും കൊടുക്കാനായിട്ട് വന്നിട്ടില്ല. ഈ മേഖല കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ ആർ കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് കമ്പനികളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവന്നും കൊണ്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആ സാധ്യതകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് സർക്കാരിൻ്റെ മുമ്പിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നതുമായിരിക്കും, അതിനുള്ള ഫോളോ അപ്പ് ഉണ്ടാവണം. രണ്ടാമത് നേരത്തെ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ സൽമാൻ രാജാ ഇവിടുത്തെ ക്രൗൺ പ്രിൻസിൻ്റെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്തു, എനർജി അതുപോലുള്ള കൺവെൻഷണൽ മേഖലകളെല്ലാം. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉഭയകക്ഷി കരാറുകൾ ഒപ്പുവെക്കുന്നു, ചില പദ്ധതികൾ തന്നെ നമ്മളവിടെ റോൾ ആകുമ്പോൾ അനൗൺസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ 2-3 മാസം മുമ്പ് വന്ന രത്നഗിരി പെട്രോൾ കെമിക്കൽ പ്രോജക്റ്റ്, അതെന്ന് പറയുന്നത് നാട്ടിലുള്ള നമ്മുടെ പബ്ലിക് സെക്ടർ ഓയിൽ കമ്പനീസ്, ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ബി പി സി എല്ലും സൗദി അറാമിക്കുമായിട്ടുള്ള കൺസോഷ്യമാണ്. വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു $120 ബില്യൻ ഒരു പ്രോജക്റ്റാണ്. ഇത് അനൗൺസ് ചെയ്തു, പക്ഷേ അനൗൺസ് ചെയ്തതിന് ശേഷം അതിന് ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ടൈം ബൗണ്ട് ആയിട്ടുള്ള നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അത് പിന്നെ ഈ സർക്കാരുകൾ മാറുമ്പോഴുള്ളൊരു ലാഗിങ്ങും എല്ലാം വന്നും കൊണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരുപാട് ഡിലേ വരുന്നു. ഇതൊരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ളൊരു ഇഷ്യൂ ആണ്. ആ ഒരു ബോട്ടിലിനൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങൾ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അത് ഈ ബോട്ടിലിനൊക്കെ എത്രത്തോളം ഒഴിവാക്കി ഒരു ഫോളോ അപ്പും ഇംപ്ലിമെൻറ്റേഷൻ ടൈം ബൗണ്ട് മെക്കാനിസം കൊണ്ടുവന്നാൽ അത് എഫക്റ്റീവ് ആവും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പേപ്പറുകളിൽ മാത്രം ഒതുങ്ങും എന്നുള്ളതാണ് നിർഭാഗ്യപരമായിട്ടുള്ള വസ്തുത.
6: ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ നിർത്തിപ്പോകുന്ന പ്രവാസികൾ സ്വാഭാവികമായിട്ടും ഓരോ ബിസിനസ് സംരംഭങ്ങളുമായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് വളരെ സാറിന് പറയാൻ കഴിയും ഇത്തരത്തിലുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുക. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് തൊഴിൽ മേഖലകൾ വിഹരിക്കുന്നത്. ഇത് നാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധ്യതകൾ എത്രമാത്രം, ഇപ്പോൾ നമുക്കറിയാം ഒരു മുതലാളി തൊഴിലാളിയല്ല, മുതലാളി തന്നെ തൊഴിലാളിയാകുന്ന ഒരു സംരംഭത്തിലേക്ക് വളരെ കുറഞ്ഞ നിക്ഷേപ സാധ്യതകളും അതുപോലെ തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാവുന്ന ആ ഒരു രീതിയിലേക്കുള്ള മേഖലകൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും?
7: തീർച്ചയായിട്ടും ഇതിനകത്ത് കാതലായിട്ടുള്ള പ്രശ്നം ഈ മുതലാളി തന്നെ തൊഴിലാളി ആവണം എന്നുള്ളതാണ്. പ്രവാസികളെ സംബന്ധിച്ചും കൊണ്ട് നമ്മൾ തിരിച്ചു പോയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടുന്ന എല്ലാവിധ റിസോഴ്സസും ഉണ്ടാക്കുന്നു, മുടക്കുന്നു, അത് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. നമ്മളൊരു മുതലാളിയുടെ കൺസെപ്റ്റിൽ നിൽക്കുകയാണ്. നേരെ മറിച്ച് ഇത് ഈ വ്യക്തിക്ക് തന്നെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം. ആ കഴിവുകൾ ഉപയോഗിക്കാതെ ഒരു മുതലാളി കൺസെപ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് പരാജയത്തിൻ്റെ തുടക്കം അവിടുന്ന് തന്നെയാണ്. മിക്കവരും അത് ആരെങ്കിലും ശുസ്ത്ര ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരുന്നു. അവർ ഒരു പക്ഷേ ആ രീതിയിൽ അതിനെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഒരു ടൈം എടുക്കുന്നില്ല. നാട്ടിലെ സാഹചര്യങ്ങൾ പഠിച്ചും കൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ എടുക്കാനും അത് സമയമെടുക്കുക, ഹോംവർക്ക് ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ വരുന്നത്.
6: അതോടൊപ്പം തന്നെ നമുക്കറിയാം ലോകം അതിരുകളില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം പണ്ട് കപ്പലുകളിൽ ആഴ്ചകളോളം പിന്നിട്ട് ഇവിടെ എത്തിയ പ്രവാസികളാണ് നമ്മുടെ മുൻ തലമുറ. ഇന്ന് നമുക്കറിയാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇവിടെ നമ്മൾ പറന്നെത്തുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു കാലഘട്ടമല്ല, ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലത്ത് ഒരു സ്മാർട്ട് വർക്കിങ്ങിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നാം പോകുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഈ ഇന്ത്യയും അതുപോലെ തന്നെ നമ്മുടെ നാടും ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്ടിവിറ്റി, അതുപോലെ തന്നെ വർക്കുകളിലാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിലും ഉള്ള വർക്കുകൾ നമ്മുടെ നാട്ടിലെ ഇൻഫോ പാർക്കുകളിലൊക്കെ നമ്മുടെ യുവതലമുറ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് മേഖലകളുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള റിമോട്ട് സെൻസിങ് വഴിയുള്ള ജോലികൾ, ജോലി സാധ്യതകൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ?
7: നിലവിൽ അത്തരത്തിലുള്ള മേഖലകളുടെ ഒരു സംവിധാനങ്ങൾ യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മെയിൻലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഔട്ട്സോഴ്സിങ്ങിന് മാത്രമാണ്. ഇതിനെക്കുറിച്ച് ഇത് വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങൾ എന്നോട് മുമ്പോട്ട് വെച്ച ഈ ക്വസ്റ്റ്യൻ തന്നെ വളരെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമ്മൾ ആ കൺവെൻഷനലായിട്ട് അമേരിക്ക എന്നുള്ള ഒരു രാജ്യത്തിന് മാത്രം ഔട്ട്സോഴ്സിങ്ങിനോട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മാറിയിട്ട് ഗൾഫിലും ചിന്തിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ മേഖല ഇപ്പം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തുറന്നു കൊടുത്തിരിക്കുകയാണ്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുണ്ടെന്നുള്ള കാര്യം പ്രകടമാണ്. ഈവൻ 2020 നാഷണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ 2030 വിഷനിനകത്തോ ഇതെല്ലാം വളരെ ക്ലിയറായിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വരുന്നതോടുകൂടി ഏതൊരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു വിദേശി വന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ മെഡിക്കൽ റെക്കോർഡ് മെയിൻ്റനൻസ് ഇത് കംപ്ലീറ്റ് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ളൊരിത് ഒരു പ്രോജക്റ്റ് വരുവാണ്. ഇവിടെയാണ് നമ്മുടെ സാധ്യത വരുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഇന്ത്യയിൽ ചെയ്തിരുന്നത് ഇപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു ഹബ്ബായിട്ട് മാറാം. നമ്മൾ അതിനെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നിലവിൽ നമുക്കതിന് കോമ്പറ്റീഷനുണ്ട് ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്. ബട്ട് എനിക്ക് തോന്നുന്നു സ്റ്റിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടെന്നാണ്. ഉദാഹരണത്തിന്, ബാംഗ്ലൂർ ബേസ് ചെയ്താണ് ഈ BPOs മൊത്തം വർക്ക് ചെയ്യുന്നത്, സ്റ്റേറ്റ്സുമായിട്ടുള്ള അമേരിക്കൻ കമ്പനീസിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ അത്തരത്തിലുള്ള ഓരോ കോൾ സെൻറ്റേഴ്സ് അല്ലെ BPO നാട്ടിൽ കുറച്ചുകൂടെ ചിലവ് കുറവോട് ചെയ്യാം. ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻറ്റൻസീവ് ആണ് കൂടുതലും. അതൊരു ഇൻഫ്രാസ്ട്രക്ചറിനാവട്ടെ, ഇല്ലെങ്കിൽ അവിടുത്തെ വേജസിനാവട്ടെ ഹൈ ആണ്. നാട്ടിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് ഈ സൗദി പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഈ രണ്ട് മേഖലകളെ ബേസ് ചെയ്തുകൊണ്ട് കണക്ടിവിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
8: അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അതേപോലെ തന്നെ മറ്റു ഇപ്പോൾ നമ്മുടെ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യതകൾ നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഈ റീറ്റെയിൽ മാർക്കറ്റുകളിൽ വന്നിരിക്കുന്ന പല കമ്പനികൾക്കും നാട്ടിൽ അതുപോലെ വെയർഹൗസുകളും സ്റ്റോറേജുകളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഒരു സംവിധാനങ്ങളിലേക്ക് കൂടി നമ്മുടെ നിക്ഷേപ സാധ്യതകൾ വരുന്നതല്ലേ?
7: തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വെയർഹൗസിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു നിക്ഷേപങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ഉണ്ട്, അവർ ഇതിന് വേണ്ടുന്ന ഒരു ഫോക്കസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ എല്ലാം തത്വത്തിലെല്ലാം ഉണ്ട്. പറഞ്ഞ പോലെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് പ്രൊമോഷൻ കൗൺസിലുണ്ട്. നാട്ടിലുള്ള സീ ഫുഡ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 20 വർഷം മുമ്പ് എടുക്കുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ മുൻപന്തി നിന്ന് നമ്മുടെ കേരളമായിരുന്നു. അവിടെ ഈ തരത്തിലുള്ള ഈ ISO 9000 അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലേക്ക് കമ്പനികളെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് കമ്പനികൾക്കും പറ്റിയില്ല, ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസും അതിനുവേണ്ടി ചെയ്തില്ല. നേരെ മറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് നടന്നു. അവർ ആ ഒരു ഫോക്കസും സപ്പോർട്ടും കൂടെ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിക്ക് കൊടുത്തും കൊണ്ട് ഈ വെയർഹൗസിംഗ് ലോജിസ്റ്റിക്കും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വീണ്ടും വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബസ് We are going to miss that bus. നമ്മൾ നോക്കാതെ ഫോക്കസ് ചെയ്യാപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സ്ലോട്ടർ ഹൗസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കുള്ള അനുബന്ധമായിട്ടുള്ള വെയർഹൗസിംഗ്, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇതെല്ലാം ഇതിന് നിക്ഷേപ മേഖലയായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഇതൊരു നിക്ഷേപ മേഖലയായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.
8: അതോടൊപ്പം തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം പല ഘട്ടങ്ങളും നമ്മൾ കണ്ടതാണ്. ഓരോ രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ഹൈജീനിക് അല്ലാതെ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഒക്കെ കേട്ട് ഒരു നിരോധനം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ആരോഗ്യരംഗവും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പുറത്തുവിട്ടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ ഒരു എക്സ്പോർട്ട് വരുമാനത്തിൻ്റെ മേജർ ഭാഗം ലഭിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് നാം സാധനങ്ങൾ കയറ്റുമ്പോൾ നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതല്ലേ?
7: തീർച്ചയായിട്ടും. ഇവിടെ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിയാക്റ്റീവ് മെക്കാനിസം ആണ് മൊത്തത്തിൽ, പ്രോആക്റ്റീവായിട്ടുള്ള മെക്കാനിസം ഇല്ല. ഏതെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എപ്പിഡമിക് ഇത് വരുവാണെങ്കിൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള മെക്കാനിസം നമ്മുടെ കയ്യിലില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും. ഒരു നിപ്പ വൈറസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരിതോ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിനുള്ള പ്രതിരോധം വരുന്നത്. ബട്ട് വീണ്ടും അതിനെ ഒന്ന് പ്രൊവാക്റ്റീവായിട്ട് നിയന്ത്രിക്കാനുള്ള മെക്കാനിസംസ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറും. നമുക്കൊരു വ്യവസായം വളരണമെങ്കിൽ, പ്രത്യേകിച്ചും ഹൈജീൻ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വ്യവസായം വളരണമെന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് ഒരു പ്രൊയാക്റ്റീവ് മെക്കാനിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഹൈ ക്ലാസ് ലാബുകൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു എപ്പിഡമിക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഹൈദരാബാദ് പോലുള്ള സ്ഥലത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള ലാബുകൾ

0: അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഇന്ത്യയിലെ പ്രവാസികൾ അവരുടെ ഫോക്കസ് വളരെ കൃത്യമായിരുന്നു. അവര് ഇവിടുന്ന് കിട്ടിയ അവരുടെ ഇൻകം കൂടുതലും യൂസ് ചെയ്ത് അടുത്ത ജനറേഷന്റെ വിദ്യാഭ്യാസ മേഖലയിലാണ്. നമുക്കറിയാം ഇപ്പോൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മറ്റ് ബയോടെക്നോളജി അല്ലെങ്കിൽ എയ്റോസ്പേസ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ ജനറേഷൻ വളരെ എഫിഷ്യൻ്റായിട്ട് ലേൺ ചെയ്ത ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കറിയാം ഈ ഒരു പരമ്പരാഗതമായ മേഖലയിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഇപ്പോൾ നമുക്ക് മെഡിക്കലല്ല അതുപോലെ തന്നെ വേറെ ഗൾഫ് മേഖലകളിൽ ഇനി വരുന്ന തൊഴിലവസരങ്ങൾ ഏത് മേഖലയിലാണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ?
1: ഗൾഫിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓയിൽ നിന്ന് നോൺ ഓയിലിലോട്ടുള്ള ട്രാൻസിഷൻ പീരീഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാലും ഒരു ഓയിലിൻ്റെ ഡിപെൻഡൻസി അത്ര പെട്ടെന്ന് മാറാനും പറ്റത്തില്ല. ഓയിൽ മേഖലയിൽ ജോലി സാധ്യതകൾ തുടർന്നുകൊണ്ടിരിക്കും. ഓയിൽ മേഖലയിലുള്ള ജോലി സാധ്യതകൾ ഇപ്പം നമുക്ക് കണ്ടുവരുന്ന പ്രവണത ഒരു ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഓയിൽ റിലേറ്റഡ് കമ്പനികൾ അവരുടെ സ്കിൽ ലേബറിനെ ഈ അമേരിക്ക സൗത്ത് അമേരിക്ക പോലുള്ളവർക്ക് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളവരിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ആൾക്കാർ റിക്രൂട്ട് ചെയ്യാനൊരു പ്രവണത വരുന്നുണ്ട്. കാര്യം അവർക്ക് പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത്. പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് കോസ്റ്റ് കുറച്ചല്ലേ പറ്റത്തുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഓയിൽ മേഖലയിൽ സ്കിൽഡ് പ്രത്യേകിച്ചും റിഗ് ബേസ്ഡ് ജോബ്സ് കൂടുതൽ ഇങ്ങനെയുള്ളതിൽ നമ്മുടെ ആൾക്കാർക്ക് ചാൻസ് കൂടുതലാണ്. അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ചെയ്തുകൊടുക്കണമെന്ന് ഞാൻ സർക്കാരിന് മുമ്പിൽ ആവശ്യം വെച്ചിട്ടുണ്ട്. അതൊന്നും രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ സ്പെസിഫിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞ 2030 വിഷനകത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള വിദേശ റിക്രൂട്ട്മെന്റ് സ്കിൽഡ് മേഖലയിൽ മാത്രമായിട്ട് ഞങ്ങൾ പരിമിതപ്പെടുത്തും. അൺസ്കിൽഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, നമ്മുടെ വർക്ക് ഫോഴ്സിനെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും. സ്കിൽഡ് മേഖലയെന്ന് പറയുമ്പോഴത്തേക്ക് മെഗാ പ്രോജക്ട്സുകൾ ഇപ്പോൾ വന്നേക്കുന്നത്, ഉദാഹരണത്തിന് നിയോം 500 ബില്യൺ പ്രോജക്ട്സ് വന്നേക്കുന്നത്, അൽഖിദയ എന്റർടൈൻമെന്റ് സിറ്റി റിയാദ്, റെഡ് സീ പ്രോജക്ട്, ഐ മീൻ ചെങ്കടലിൻ്റെ തീരത്തുള്ള ഈ മീൻ ദ്വീപുകളെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്, ഇതിലെല്ലാം ഹൈ സ്കിൽഡ് ജോബ്സാണ് വരുന്നത്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിയോം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആ ഒരു സാങ്കേതിക വിദ്യ ഊന്നിക്കൊണ്ടുള്ളതാണ്. പിന്നീട് ബ്ലോക്ക് ചെയിൻ, എൻ്റയർ ഫിനാൻസ് ഇൻഡസ്ട്രിയും മറ്റുള്ള ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എല്ലാം ബ്ലോക്ക് ചെയിനിലോട്ട് പോവുകയാണ്. നമ്മുടെ ജോലി സാധ്യതകൾ, നമുക്കുള്ള പ്രവാസികൾ ഈ മേഖലയിൽ സ്കിൽ ഉണ്ടാക്കുക, അതായിരിക്കണം മുഖ്യമായിട്ട് ചെയ്തു വരേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും അടുത്ത 20 വർഷം കംപ്ലീറ്റ് ഇൻഡസ്ട്രി റൂൾ ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് ചെയിൻ ആയിരിക്കും മറ്റൊരു ഭാഗം ഇൻഡസ്ട്രി റൂൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴേ നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനുള്ള ഒരു സ്കില്ലിംഗ് എന്നുള്ള രീതിയിൽ പഠനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനെ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്തും കൊണ്ട് നമ്മുടെ ഫോക്കസും അത്തരത്തിലുള്ള മേഖലയിലുള്ള ജോബ്സ്, ഇപ്പോൾ ഉള്ള നിലവിലുള്ള ജോബ്സ് ആ ഒരു സാങ്കേതികത്തിലേക്ക് മാറുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കണം, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം പഠന രീതികളും മാറേണ്ടതും. സർക്കാരുകളും സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് തുടങ്ങണമെന്നുള്ള കാര്യം അത് നിലവിലുണ്ട്. പക്ഷെ അത് പോരായ്മ നികത്താൻ വേണ്ടി കൂടുതൽ സെന്റേഴ്സ് ഇത്തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഓയിൽ ഫീൽഡ്, സ്കിൽഡ് ആയിട്ടുള്ള മറ്റ് ടെക്നിക്കൽ ജോബ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ മേഖലകളെല്ലാം ആസ്പദമാക്കി സ്കിൽ ഡെവലപ്മെൻറ്റ് വന്നാൽ ജോലി സാധ്യതകളും ഉണ്ട്, അതുപോലെ അത് ഹൈലി പെയ്ഡും ആയിരിക്കും അൺസ്കിൽഡിനെക്കാട്ടും. അവിടെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ് വരുന്നത്. അത്രത്തും ഫോക്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 50 വർഷം ഇതേവരെത്തിയ പ്രവാസം ഇതേ രീതിയിൽ പോയില്ലെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നാട്ടിലേക്ക് വരുന്ന പൈസയുടെ ഒരു തോതിൻ്റെ ആ ഒരു വളർച്ച കുറവ് നമുക്ക് നികത്താൻ പറ്റും.
0: ഇത് ഇപ്പോൾ ലോക കേരള സഭയുടെ ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ സാറ് ലോക കേരള സഭയുടെ ഒരു അംഗമാണ്. ഇതൊക്കെ തന്നെയാണോ കേരള ലോക്സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: ലോക കേരള സഭ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രവാസികളുടെ കഴിവ് ഉപയോഗിച്ചും കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റും, രണ്ടാമത് പ്രവാസികളുടെ പുനരധിവാസവും. ഈ രണ്ട് ആശയങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒരു വർഷം മുമ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സഭയ്ക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ കുറച്ച് സമയം ഒരു ടൈം ലാഗ് വന്നു കുറേ കാര്യങ്ങളും പദ്ധതികളും കൊണ്ടുവരാനായിട്ട്. ഉദാഹരണം ഇടയ്ക്ക് നമുക്ക് ബാധിച്ച ആ ഒരു മഹാപ്രളയം അതിനൊരു വിലങ്ങതടിയായിട്ട് നിന്നു. ആ സമയത്ത് പ്രളയത്തിന് വേണ്ടുന്ന മൊബൈലൈസ് ചെയ്യാൻ റിസോഴ്സസ് മൊബൈലൈസ് ചെയ്യാൻ വേണ്ടി ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എല്ലാ ലോകമെമ്പാടും അതിനകത്ത് ഇൻവോൾവ് ചെയ്തു. അതുകൊണ്ട് അതിനൊരു ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഇതിന് വേണ്ടുന്ന 7 സബ് കമ്മിറ്റികളുണ്ടാക്കി, അതായത് പ്രവാസികളുടെ റിട്ടേൺ, ഐ മീൻ നിക്ഷേപം, സ്ത്രീകളുടെ ക്ഷേമം ഇവിടെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് മേഖലകൾ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റികളുണ്ടായി. ഇതിൽ മുഖ്യമായിട്ടും ഇപ്പോൾ വരുന്നത് NRK ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് ആ ഹോൾഡിംഗ് കമ്പനിയിൽ പ്രവാസികളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന മേൽത്തട്ടിലുള്ള പ്രവാസികളാവട്ടെ അല്ലെങ്കിൽ മീഡിയം ലെവലുള്ളവരാവട്ടെ എല്ലാവരെയും നിക്ഷേപവും പങ്കാളിത്തം കൊണ്ടുവന്നും കൊണ്ട് അതിൻ്റെ അണ്ടറിൽ എയർപോർട്ട്, ടൂറിസം, അതുമായിട്ടുള്ള റിലേറ്റഡ് ഒത്തിരി പ്രോജക്ട്സുകൾ കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കുക. ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്ത് പ്രവാസി

0: ളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളപ്പോഴും സർക്കാരിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടാവുമ്പോഴത്തേക്കും ഏതൊരു പ്രവാസിയും അതിനകത്ത് വീണ്ടും പങ്കാളികളാവാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ നാട്ടിൽ പരീക്ഷിച്ച് വിജയിച്ച പോലുള്ള കൊച്ചിൻ എയർപോർട്ട്, ഇപ്പോൾ വന്നേക്കുന്ന PPP മോഡലുള്ള കണ്ണൂർ എയർപോർട്ട്, അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിൽ തുടങ്ങാനായിട്ട് പ്രവാസികൾ മുന്നിട്ടിറങ്ങും. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ലോക കേരള സഭയിൽ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുകയാണ്. അത് ചെയ്യുമെന്നാണ് ഗവൺമെന്റ് എല്ലാവരോടും പ്രഖ്യാപിച്ചിട്ടുള്ളത്.
1: നന്ദി. എന്തായാലും നമ്മുടെ നാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രവാസികൾ, അതുപോലെ തന്നെ നമ്മുടെ നാട് ആശ്രയിച്ച് ജീവിക്കുന്ന പ്രവാസികൾ, ഇവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒട്ടേറെ വിവരങ്ങളാണ് താങ്കൾ കൈമാറിയത്. എന്തായാലും ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിനും അതുപോലെ തന്നെ ലോക കേരള സഭയെ പരിചയപ്പെടുത്തിയതിനും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവിധ ഭാവുകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: ഈ ഒരു അവസരം എനിക്ക് തന്നതിന് പീസ് റേഡിയോയിലൂടെ ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.
2: മാഷാല്ലാ, പ്രവാസം എന്നുള്ളത് ഒരു കാലത്ത് സ്വപ്നം കണ്ട് നടന്ന് അങ്ങനെ പിന്നെ അവിടേക്ക് എത്താൻ കൊതിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ ഗൾഫ് പ്രവാസം നമ്മുടെ മക്കൾ ഇവിടുന്ന് കുറേ ആശകൾ പിന്നെ പ്രതീക്ഷകളും നൽകി വിടുമ്പോൾ അവിടെ എന്തൊക്കെ ആശങ്കകളാണ്, പ്രയാസങ്ങളാണ് എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. വളരെ ഉപകാരപ്രദമായ ചർച്ചയാണ്. ഇൻഷാ അല്ലാ നമ്മുടെ കാര്യങ്ങളെല്ലാം റഹ്മാൻ അറബ് എളുപ്പമാക്കി തരട്ടെ.
3: ആമീൻ.
2: ഇനി കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പെരുന്നാളിന്റെ സുദിനത്തിലെ, ഇപ്പൊ ഇങ്ങനെ കുടുംബങ്ങൾ ഉമ്മാന്റെ വീട്ടിൽ പോയി അതല്ലെങ്കിൽ യാത്രകളിലൊക്കെ ആയിരിക്കും, അപ്പൊ അവിടെ ഒന്നിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു സ്നേഹക്കൂടാണ് ഇന്ന് നാം.
3: കുടുംബങ്ങളിൽ കുളിർത്തന്നലുമായി എന്നാണ് സാധാരണ പറയാറ്. അതെ, ആ കുളിർത്തന്നലാണ് സ്നേഹക്കൂട്. പ്രൊഫസർ KP സഹദ് സാർ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ദാമ്പത്യം സമയത്തിനൊരു ബജറ്റ് എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
4: പ്രിയ ശ്രോതാക്കളെ, സമയ ക്രമീകരണം ദാമ്പത്യ ജീവിതത്തിൽ എന്ന ശീർഷകത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയം എന്നുള്ളത് ഏറ്റവും അമൂല്യമായ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സമ്പത്താണ്. സമയത്തെ ഏറ്റവും മൂല്യവത്തായി ചിലവഴിക്കാൻ സാധിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. സാധാരണ പറയാറുണ്ട്, എവരിവൺ കംപ്ലെയിൻസ് അബൌട്ട് ടൈം. എല്ലാവരും സമയത്തെ സംബന്ധിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈവൻ വെൻ ഐ ടോക്ക് അബൌട്ട് ടൈം, ടൈം ഈസ് ബിഫൂളിംഗ് മീ. സമയത്തെക്കുറിച്ച് ഞാൻ പരാതിപ്പെടുമ്പോഴും സമയം എന്നെ ബിഫൂൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വിഡ്ഢിയാക്കുന്നു. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ നട്ടെല്ലാണ് ശരിയായിട്ടുള്ള സമയപാലനം. പല ദമ്പതിമാർക്കിടയിലും അസ്വാരസ്യങ്ങൾ പുകയാനുള്ള പ്രധാനപ്പെട്ട കാരണം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ സമയബോധത്തോടുകൂടി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതം സംതൃപ്തദായകമാവണമെങ്കിൽ ഇണകൾക്കിടയിൽ നല്ല സമയബോധം ഉണ്ടാവേണ്ടതുണ്ട്. സമയമില്ല എന്ന പരാതി സമയം ശരിയായി മാനേജ് ചെയ്യാൻ കഴിയാത്തവരുടെ ഉത്കണ്ഠയാണ്. എന്റെ സമയം മാന്യമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയണം എന്ന അനുകൂലമായ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിക്കുണ്ടാവേണ്ടത്. കിട്ടിയ സമയത്തെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങൾ നിർവഹിക്കാനും ഭാഗിച്ചെടുക്കാൻ കുടുംബനാഥന് സാധിക്കേണ്ടതുണ്ട്. പ്രധാനമായി ദാമ്പത്യ വാഹനം മുന്നോട്ട് പോവണമെങ്കിൽ ഇണയും തുണയുമായി ജീവിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചിരിക്കാൻ സമയം വേണ്ടതുണ്ട്. പല പ്രശ്നങ്ങളും ഒരു കൗൺസിലറുടെ മുമ്പിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഭർത്താവ് വീട്ടിലെത്തിയാൽ അയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലാണ് ഏറിയ സമയവും ചിലവഴിക്കുന്നത്. ഭാര്യയും അതുപോലെ തന്നെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം പഠനത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട ഘട്ടത്തിൽ പഠനത്തിന് നീക്കിവെക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കുട്ടികളെ ശരിയായിട്ട് രക്ഷാകർത്തൃത്വം നിർവഹിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും സംതൃപ്തദായകമായ ജീവിതം നയിക്കാൻ അവർക്കും സാധിക്കുന്നില്ല. കാരണം സമയം മുന്തിയ പരിഗണന നൽകേണ്ടത് ഏത് വിഷയത്തിനാണ് എന്ന് ഒരു മുൻഗണനാ ക്രമം നിശ്ചയിക്കാൻ പലപ്പോഴും ദമ്പതിമാർ പരാജയപ്പെടുകയാണ്. ഇണകൾക്കിടയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. എന്റെ കുടുംബത്തെ ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൽ കൂടി ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഏറ്റവും മുന്തിയ പരിഗണന ഏത് വിഷയത്തിനാണ് കൊടുക്കേണ്ടത്, ഏറ്റവും അർജന്റായി ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, അപ്രധാനമായിട്ടുള്ളത് എന്താണ്, ഇതൊക്കെ വർഗീകരിക്കാനും സമയബന്ധിതമായി തീരുമാനിക്കാനും ദമ്പതിമാർക്ക് സാധിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ആശയവിനിമയം എന്നുള്ളത് ശരിയായി നടക്കണമെങ്കിൽ അതിന് സമയം വേണം. ആ സമയം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് ഒരു സാധാരണ കർഷകനാണെങ്കിലും ഒരു സാധാരണ കുടുംബിനിയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ സമയം 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ ഒരു കുടുംബിനി മനസ്സിലാക്കേണ്ടത് വീട്ടിലുള്ള ഗൃഹജോലികൾ ചെയ്തു തീർക്കാൻ ഒരു സമയപട്ടിക വേണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കുടുംബിനിക്ക് ഒരു തർത്തീബില്ല എന്നുള്ളതാണ്. ഏത് കാര്യം എപ്പോൾ എങ്ങനെ തുടങ്ങണം, ഒന്നാമത് എന്ത് തുടങ്ങണം, രണ്ടെന്ത് തുടങ്ങണം, മൂന്നെന്ത് തുടങ്ങണം, അങ്ങനെയുള്ള ഒരു വർഗീകരണമല്ല. കുറേ ചെയ്യുന്നുണ്ട് ചില കുടുംബിനികളെങ്കിലും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്നു, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കിലോമീറ്ററുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു മുഷാവറ കൂടിയാലോചന നടക്കുന്നില്ല. ഇണകളുടെ പരസ്പര ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറണമെങ്കിൽ സമയ ബജറ്റ് വേണം. നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തിന് ഒരു ബജറ്റുണ്ട്. ഇത്ര ദിവസങ്ങൾ കൊണ്ട്, 100 ദിവസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 1 വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. ഈ ഒരു പ്ലാനിങ് സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ഇൻഷാല്ലാ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ്. ഗൃഹസന്ദർശനം, അതിന് നമ്മൾ കുടുംബം സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം. എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ എത്ര ആളാണ് ആകെയുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഉപജീവനം വിശാലമാവണമെങ്കിൽ, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. അപ്പം കുടുംബബന്ധം ചേർക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. അത്യാധുനികമായ ഒരുപാട് സൗകര്യങ്ങൾ, മൊബൈൽ ഫോണുണ്ട്, നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെപ്പോലും കുടുംബത്തെപ്പോലും സന്ദർശിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു. കാരണം നമുക്ക് പ്ലാനിംഗ് ഇല്ല. അതുകൊണ്ട് ഗൃഹ സന്ദർശനത്തിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഇണയുടെ വീടും കുടുംബവും സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം. തിരിച്ചും വേണം, ഭർത്താവിൻ്റെ കുടുംബത്തെയും അംഗങ്ങളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനുള്ള സമയം കണ്ടെത്തുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിന് നമ്മൾ സാധാരണ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം എന്നാണ്. നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നതിന് ദമ്പതിമാർക്കിടയിൽ ഒരു പ്ലാന് വേണം. പ്രധാനവും അപ്രധാനവും വളരെ അടിയന്തരവും അടിയന്തരവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ ഒരു പട്ടിക നിരത്തി വർഗീകരിക്കാൻ, ക്രമപ്പെടുത്താൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നാൽ മതി. നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രയോറിറ്റി ടേബിൾ, മുൻഗണനാക്രമം ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടുകൂടി തയ്യാറാക്കണം. സമയത്തെ യഥാവിധം പ്രയോജനപ്പെടുത്തിയോ എന്ന ഒരു ഫീഡ്ബാക്ക്, അതായത് ഒരു മാസത്തെ ഒരു സമയപ്പട്ടിക ഉണ്ടാക്കിയതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ്, ടാർഗറ്റുകളാണ് നമുക്കുള്ളത്, അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചോ എന്ന് ഒരു ഫീഡ്ബാക്ക്. സാധാരണ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ പരിപാടി വിജയിച്ചോ പരാജയപ്പെട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ മൈനസ് പോയിൻ്റ്, നീ അടുത്തൊരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമയത്തിന് ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മളുടെ സമയം നമ്മൾ ക്രമീകരിക്കേണ്ടത്? ഇത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല കുടുംബിനികൾക്കും സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതറിയില്ല. അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങൾ ഞാൻ വെക്കുകയാണ്. എങ്ങനെയാണ് സമയത്തെ ക്രമീകരിക്കേണ്ടത്? കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്, എഴുന്നേൽക്കുന്നതിനൊരു സമയം വേണം, എനിക്ക് കിടക്കാനും സമയം വേണം. പല രോഗങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ വന്നു ചേരുന്നത് നമ്മുടെ തെറ്റായ ശീലങ്ങൾ കൊണ്ടാണ്. വളരെ ലേറ്റ് ആയിട്ട് ബെഡിലേക്ക് പോകുന്നു, ലേറ്റായിട്ട് ഉണരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിച്ചിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഉറങ്ങണം എന്നാണ്. സാധാരണഗതിയിൽ ഒരു 9-9.5 മണിയാവുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 3.5-4 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് ഒരു 30-40 മിനിറ്റോ നിസ്കരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ പലപ്പോഴും പല കുടുംബങ്ങളിലും 12 മണിക്കും 12.5 മണിക്കും 1 മണിക്കൊക്കെയാണ് ഉറങ്ങാൻ പോകുന്നത്. എന്നിട്ട് അവർക്ക് സുബഹി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കാനുള്ള സമയവും ഉറങ്ങാനുള്ള സമയവും കൃത്യത വേണം. എൻ്റെ വീട്ടിൽ ഇത്ര സമയത്ത് ഉറങ്ങും, ഇത്ര സമയത്ത് എഴുന്നേൽക്കും, അതിനൊരു ചിട്ട വേണം. ആ ചിട്ടയോടുകൂടി നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായി, ആരാധനാ കർമ്മം എന്നുള്ളത് നമ്മൾ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുമായി നടത്തുന്ന ആ ബന്ധത്തിൻ്റെ, സാക്ഷാത്കാരത്തിൻ്റെ, ബന്ധം നല്ല രൂപത്തിൽ പോവണം എന്നുള്ളതിൻ്റെ സാക്ഷാത്കാരമാണ് ആരാധനകൾ. ഈ ആരാധനകൾക്ക് വേണ്ടി സമയം നിശ്ചയിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനമാണ്. കാരണം മരണപ്പെട്ട് ഖബറിൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അമലു സ്വാലിഹാത്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം എന്നുള്ള സംഗതി അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം തൗഹീദ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നമസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരത്തിനൊരു ക്രമം നമുക്കുണ്ടാവണം. വായന, ഉപകാരപ്രദമായിട്ടുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്ന ഒരു വിഷയമാവണം. കാരണം ഉപകാരപ്രദമായ അറിവ് വർദ്ധിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നാഥ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയാവണം കുട്ടികളെ നമ്മൾ എഴുന്നേൽപ്പിച്ച് പരിശീലിപ്പിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലാൻ ആ ഒരു തർബിയത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ ഭക്ഷണം ഒരുക്കാൻ സമയം വേണം. ടിൻ ഫുഡ്, നമുക്കറിയാലോ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡ് സംവിധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും പല രോഗങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടി നമ്മുടെ അടുത്തെത്തുന്നു. എന്നാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഒരുക്കാനുള്ള സമയം, അതിനൊരുപാട് സമയം വേണ്ടതില്ല. അതിന് എത്ര സമയം നീക്കിവെക്കണം, അത് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ചെയ്യുന്ന തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഭാര്യയെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളായി മാറാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, 4-5 കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ഒരു വീട്ടിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. എന്നാൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഇത്തരം ഗൃഹജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണമെങ്കിൽ, ഭക്ഷണം നേരത്തെ ഒരുങ്ങണമെങ്കിൽ അതിനുള്ള ഒരു സമയം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പല വീടുകളിലും സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല. എന്നിട്ട് പല ആളുകളും പല സമയത്താണ് ഭക്ഷണം വന്നിട്ട് കഴിക്കാറുള്ളത്. എന്നാൽ കൂട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. സൗദി അറേബ്യയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സുപ്ര വിരിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു ബർക്കത്തുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വിരോധിച്ചിട്ടില്ല. എന്നാൽ ബർക്കത്ത് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് കുറ്റം കണ്ടെത്തേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ അമിതമായിട്ട് ഭക്ഷണം വേസ്റ്റ് ആവുന്ന അവസ്ഥ ഉണ്ടാവില്ല, ആർക്കും മതിയാവാത്ത അവസ്ഥ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സമയം, അത് ക്രമീകരിക്കപ്പെടണം. ചില വീടുകളിലെങ്കിലും പലർക്കും പല സമയമാണ്. ഇപ്പൊ ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ ചിലർക്ക് 5 മിനിറ്റ് മതി, ചിലർക്ക് 10 വേണം, ചിലർക്ക് 1 മണിക്കൂർ വേണം. ഈ രൂപത്തിൽ ഒരുപാട് സമയങ്ങൾ അനാവശ്യമായി ചിലവഴിക്കുന്ന ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് ഏകദേശം എല്ലാവർക്കും വേണ്ട ഒരു സമയക്രമീകരണം നമ്മൾ നടത്തുകയാണെങ്കിൽ അതും ഭംഗിയായിട്ട് നടക്കും. അതുപോലെ ജോലി ചെയ്യാനുള്ള സമയം, വർക്ക് ഈസ് വർഷിപ്പ്. ജോലി എന്നുള്ളത് ഒരു ആരാധനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മുൻ പ്രവാചകന്മാരെല്ലാം തന്നെ ജോലി ചെയ്തവരാണ്. അവർ പ്രബോധനം നിർവഹിച്ചതോടൊപ്പം അവരൊക്കെ എന്തെങ്കിലും ഒരു കഴുത്തൊഴിൽ ചെയ്തവരായിരുന്നു. അതുകൊണ്ട് പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ പോലും അതിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമ്മുടെ ജോലി എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ആ ജോലി സമയം സൊറ പറഞ്ഞിരിക്കാതെ അത് ആത്മാർത്ഥമായി ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ബർക്കത്തുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു നല്ല നിയ്യത്തോടു കൂടിയാവണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ ഭാര്യ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുക്കുന്നതിൽ എനിക്ക് പ്രതിഫലമുണ്ട്, എൻ്റെ നാഥൻ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ഈ ചങ്ങാതി പിന്നെ ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാനെന്നും അടുക്കളയിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണാണ് എന്നുള്ള നിലയിൽ ഭക്ഷണം ഉണ്ടാക്കാതെ, അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീക്കാണ്, നന്മയാണ്, എൻ്റെ ഭർത്താവിന് പ്രിയപ്പെട്ട ഭർത്താവിന് ഉപജീവനം തേടാൻ വേണ്ടി പോകുമ്പോൾ അയാൾക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളതൊരു സൽക്കർമ്മമാണ് എന്നുള്ള രീതിയിൽ പച്ചക്കറി നുറുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇസ്സത്തുണ്ട്, ഒരു മഹാത്മ്യമുണ്ട്. അതാണ് അവർ ചെയ്യേണ്ടത്. അതുപോലെ വിശ്രമിക്കാനുള്ള സമയം, ആസ്വദിക്കാനുള്ള സമയം. ആസ്വാദനങ്ങൾക്ക് സമയം വേണം, വിശ്രമിക്കാനുള്ള സമയം വേണം, യാത്ര ചെയ്യാൻ സമയം വേണം. യാത്ര എന്ന് പറഞ്ഞാൽ ജോലിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എന്നാൽ ടൂറ് പോകാൻ സമയം കണ്ടെത്തണം, പിക്നിക്കിന് പോകാൻ സമയം കണ്ടെത്തണം. വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാത്ത ആളുകൾ, ഒരിക്കൽ പോലും ട്രിപ്പ് കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാർ, ഭാര്യമാർ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നു. അവിടെ ഒരു മാസത്തിൽ ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയുമായിട്ട് ഒന്ന് പുറത്തു പോവും, അതിൽ വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി നടക്കുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് സമയം വേണം. പല്ല് കേടുവന്ന് വേദന വന്ന് അവസാനമാവുമ്പോഴാണ് ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് നമ്മൾ ഓടുന്നത്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്, ബ്രഷ് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരവും എൻ്റെ സമുദായത്തിന് പ്രയാസകരമാവുകയില്ല എങ്കിൽ ഞാൻ ദന്തശുദ്ധീകരണം നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, പല്ല് തേക്കുക എന്നുള്ളത് ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ജോലിയല്ല, അത് നമ്മളുടെ കുടുംബങ്ങളിൽ മക്കളെയും നമ്മൾ തന്നെയും ശീലിക്കേണ്ട പവിത്രമായിട്ടുള്ളൊരു സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. അതൊരു പ്രബലമായ സുന്നത്താണ്, അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യത കൂടിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പും നിർബന്ധമായിട്ട് പല്ല് തേക്കുക. ആ ഒരു ശീലം നമ്മൾക്കില്ല. പലപ്പോഴും ഈ മാലിന്യങ്ങൾ വായിൽ കെട്ടി നിന്ന് രാവിലെ പല്ല് തേച്ചിട്ട് കാര്യമല്ല, കാരണം അതൊക്കെ ചീഞ്ഞ് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം. വയറ് നിറച്ചു ഉണ്ണാൻ പാടില്ല, വയറ് നിറയ്ക്കരുത്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. എന്നാൽ നമ്മൾക്ക് ലക്കു ലഗാനും ഇല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് നമ്മൾ തിന്നുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, എന്നിട്ട് നമ്മൾ രോഗിയായി ജീവിക്കുന്നു. കിഡ്നി ഫെയിലിയേഴ്സ്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്കുകൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു നിയന്ത്രണവും വരുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം. ചവച്ചരച്ച് കഴിക്കണം, ബിസ്മില്ല ചൊല്ലണം. വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കണം. ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ട സുന്നത്തുകളാണ്, അതിൽ അതിൻ്റേതായിട്ടുള്ള ബർക്കത്തുണ്ട്. എൻ്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, നഖം വെട്ടുക എന്നുള്ളത്, എൻ്റെ ശരീരത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത്, അതൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം, അതിന് ഞാൻ സമയം കണ്ടെത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശം പോലും നിർണയിക്കപ്പെടുമോ എന്ന് പേടിച്ച ഒരു ബന്ധമാണ് അയൽവാസികളുമായിട്ടുള്ളത്. ആ പവിത്രമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നമ്മുടെ സമയത്തിലൊരു ബജറ്റ് വേണം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യം. രോഗികളെ സന്ദർശിക്കുന്നത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. വൈകുന്നേരമാണ് നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ പകൽ രാവിലെ വരെ 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെറുതെ പിന്നെ പോയാൽ പോരാ, അവിടെ സന്ദർശനം നടത്തിയ ആ രോഗിക്ക് വേണ്ടിയിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബസ് വശ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അല്ലാ യുഗാദിറു സഖ്മ എന്നുള്ള ഏറ്റവും സാരവത്തായ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. അതൊരു സുന്നത്താണ്. അപ്പം അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരാഴ്ചയിൽ ഞാൻ എത്ര രോഗികളെ സന്ദർശിക്കുന്നു? പ്രിയപ്പെട്ടവരെ, മനസ്സ് കലുഷിതമാവാനുള്ള കാരണം സ്വാർത്ഥത വർദ്ധിക്കുന്നതാണ്. സ്വാർത്ഥത വെടിഞ്ഞ് നന്മയ്ക്ക് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ബന്ധങ്ങൾ നന്നാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാഹു നമുക്ക് നൽകുന്നത് മാനസികാരോഗ്യമായിരിക്കും. അതുപോലെ കുടുംബ സന്ദർശനത്തിന് സമയം കണ്ടെത്തണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തണം. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നീ മുഖേന ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ നന്മയാണ് നീ ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു എംപതറ്റിക് അപ്രോച്ച്, സഹാനുഭൂതി നമുക്കുണ്ടാവണം, എന്നാലേ ആളുകൾ നമ്മളോട് പറയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, അഫ്ഷു സലാമ ബൈനക്കും, ജനങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്നേഹം വളർത്താനുള്ള ഒറ്റമൂലിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം സലാം പറയാൻ ഇന്ന് പലർക്കും മടിയാണ്. അത് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല, അറിഞ്ഞവർക്കും അറിയാത്തവർക്കും നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾക്ക്, നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും നന്മക്കും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ വളർത്താൻ വേണ്ടി, അത് അന്യ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് നമ്മെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി, അവരോട് സമ്പർക്കം പുലർത്താൻ വേണ്ടി, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് ആദർശപ്രബോധനം. ആദർശപ്രബോധനം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മരണപ്പെട്ടതിന് ശേഷം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്ന ആദർശത്തെ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ആദർശത്തെ തെറ്റിദ്ധരിച്ചവരുണ്ട്. പലപ്പോഴും കമ്മ്യൂണിറ്റികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ വർഗീയത പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം സമാധാനമാണ് എന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി, സ്വന്തം പ്രവർത്തനത്തിൽ കൂടി ആളുകൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ആദർശപ്രബോധനം, അതൊരു വാക്കാണെങ്കിൽ ആ ഒരു വാക്ക്, ഒരു മെസ്സേജെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റെങ്കിൽ ഒരു ടെക്സ്റ്റ് അയക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മറ്റൊന്ന്, നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കുക. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മാതാപിതാക്കളെ റെസ്ക്യൂ ഹോമുകളിലും ഓൾഡ് റെസ്ക്യൂ ഹോമുകളിലും കൊണ്ടുപോയാക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം തൗഹീദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകപ്പെട്ട വിഷയം എന്താണ് സഹോദരന്മാരെ? അത് മാതാപിതാക്കളെ പരിഗണിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളിൽപ്പെട്ട ഒരാളോ രണ്ടുപേരോ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിൽ എത്തിപ്പെട്ടാൽ വല തഖുൽ ലഹുമാ ഉഫിൻ വഹ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിന റഹ്മ. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, നിങ്ങൾ അവരോട് ഛേ എന്ന് പോലും പറയരുത്, കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. നമ്മൾ കേട്ടല്ലോ, സൗദി അറേബ്യയിൽ പാരൻസിനെ കെയർ ചെയ്യുന്ന വിഷയത്തിൽ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കേസ് ഉണ്ടായിട്ട് തർക്കിക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണ്. എന്നാൽ നമ്മുടെ പല കുടുംബങ്ങളിലും അത് അനിയന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. അല്ല, നമ്മെ ചെറുപ്പത്തിൽ എപ്രകാരമാണ് ത്യാഗത്തോടുകൂടി വഹനൻ അലാ വഹിൻ ക്ലേശത്തിൻ്റെ മുകളിൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മെ വളർത്തിയിരിക്കുന്നത്. ആ രൂപത്തിൽ പ്രായമാകുമ്പോൾ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ആർദ്രതയോടുകൂടി കാരുണ്യത്തോടുകൂടി അവരോട് സംസാരിക്കാനും പെരുമാറാനും നല്ല ക്ഷമ ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു നന്മ. ആ നന്മ ചെയ്യാൻ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ നാം പ്രാപ്തരാക്കണം. അതിനാദ്യം നമ്മൾക്ക് ആ ഒരു മനസ്സ് വേണം, ആ ഒരു മനോഭാവം വേണം. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളോടുള്ള സ്നേഹം പഠിക്കുക. മറ്റൊന്ന്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യം നന്മയിൽ മുന്നേറാൻ വേണ്ടി, മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ ദുർബലരായിട്ടുള്ള, അവശത അനുഭവിക്കുന്ന, അനാഥരായിട്ടുള്ള, ആരോരുമില്ലാത്തവരെ സഹായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഇൽമ് വർദ്ധിക്കാൻ, നല്ല ക്ലാസുകൾ കേൾക്കാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് നന്മ നമ്മുടെ ലോകത്ത് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതായനമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠനം, QHLS സംവിധാനം പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കാനുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട്. അത്തരം ക്ലാസുകൾ കേൾക്കാൻ, കുടുംബസമേതം പോവാൻ, അത് മനസ്സമാധാനം കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ്. മറ്റൊന്ന്, ഫോൺ അഡിക്ഷൻ. നമുക്കറിയാലോ, ആ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് അതൊരു ലഹരിയാണ്, അതൊരു രോഗമാണ്. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും, ഉമ്മമാരും ഉപ്പമാരും ഫോണിൻ്റെ ലഹരിയിലാണ്. ഒരാൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരോട് സംസാരിക്കാൻ പോലും പലർക്കും സമയം കിട്ടുന്നില്ല, കാരണം അവർ ഫോണിലാണ്. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടത് ഫോൺ എന്നുള്ളത് ഒരു ലഹരിയാവരുത്. നേരെ മുമ്പിൽ നിൽക്കുന്ന, മുമ്പിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രഥമമായ പരിഗണന നൽകിയിട്ട് അയാളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫോണിൽ മറ്റൊരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ വെക്കാം. ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ടി ഒരുങ്ങാൻ, വൈവാഹിക ബന്ധങ്ങൾ ഡൈവേഴ്സിലേക്ക്, വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവിന് നൽകിയിട്ടുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ നിർത്തിവെക്കുകയാണ്. മക്കളൊക്കെ ഉണ്ടായതോടുകൂടി ആ സ്നേഹവും പങ്കാളിത്തവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതിന് ബദൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന, എൻ്റെ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഭാര്യയായി തീരാൻ, ഭർത്താവിന് സന്തോഷം നൽകാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങേണ്ടവളാണ് ഞാൻ എന്ന ബോധം പെണ്ണിന് വേണം. അതിന് പെണ്ണ് കുളിക്കണം, ഒരുങ്ങണം, സുഗന്ധം പൂശണം, നല്ല ഡ്രസ്സിടണം. ഭർത്താവിനെ മോഹിപ്പിക്കുന്ന രീതിയിലാണ് ബെഡ്റൂമിലേക്ക് കയറി ചെല്ലേണ്ടത്. അതിന് സമയം വേണം, അതിനുള്ള സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ദാമ്പത്യം എന്ന വാഹനം മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില തകരാറുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാ കുടുംബത്തിലുമുണ്ട്. ആ പ്രതിസന്ധികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ കുടുംബ മീറ്റിംഗ് ഇടക്ക് മാസത്തിൽ ഒന്ന് നമ്മൾ വെച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ഇരുന്ന് മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ അതിനും സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു വിനോദയാത്ര, അതും അനിവാര്യമാണ്, അതിനും സമയം വേണം. അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളുണ്ടാവും, അവരുടെ വിവാഹങ്ങൾ, അതുപോലെ മരണവീടുകൾ, ഇവിടെ പോവാൻ, അതിൽ സംബന്ധിക്കാൻ, എല്ലാറ്റിനും പ്രിയപ്പെട്ടവരെ സമയം ആവശ്യമുണ്ട്. സമയം എന്നുള്ളതിന് നമ്മളൊരു പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടും. എന്താണ് സമയം നമുക്ക് കിട്ടാത്തത്? നമ്മൾ സമയത്തെ ക്രമീകരിക്കുന്നില്ല, മുൻഗണനാക്രമം നിശ്ചയിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എഴുതുക. നാളെ എനിക്ക് ചെയ്തു തീർക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. അതിന് ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുക. ആ 10 കാര്യങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ 10 കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തോ എന്ന് പരിശോധിക്കുക. മിക്കവാറും 10-ൽ 4 മാത്രമേ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി വരുന്ന 6 അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന 6 ആദ്യം എഴുതിയിട്ട് 4 പിന്നെ ചേർക്കുക. അടുത്ത ദിവസം നോക്കുമ്പോൾ 5 പൂർത്തീകരിച്ചിട്ടുണ്ടാവും, 5 ബാലൻസ് ഉണ്ടാവും. അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ 5 വീണ്ടും കൂട്ടുക. ഇങ്ങനെ 1-ോ 2-ോ ആഴ്ചക്കുള്ളിൽ എഴുതിയിട്ടുള്ള 10 കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന തലത്തിലേക്ക്, സമയക്രമീകരണത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു പരിശീലനത്തിൽ കൂടി, തയ്യാറെടുപ്പിൽ കൂടി നമുക്ക് സാധ്യമാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഒരു കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കം വേണം, സ്നേഹം വേണം. മനസ്സിലാക്കണം, നമ്മുടെ ഈ വാഹനം മുന്നോട്ട് പോകുന്നത് പോസിറ്റീവ് എനർജിയോടുകൂടിയാവണം. പോരായ്മകൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും, എല്ലാ വ്യക്തികളിലും ഉണ്ടാവും, എല്ലാ ഭാര്യമാരിലും ഉണ്ടാവും. എന്നാൽ നമ്മൾ കണ്ടെത്തേണ്ടത് നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പഠിപ്പിച്ചു, അവളിലുള്ള തിന്മയെ നീ അവഗണിക്കുക, അപ്പം നീ ശ്രദ്ധിക്കേണ്ടത് അവളുടെ നന്മയാണ്. ആ തിന്മ പോലും നിനക്കതിൽ ഒരുപാട് ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നുള്ള രൂപത്തിൽ. പെണ്ണിന് ഒരു വളവുണ്ട്, ആ വളവ് നിലനിൽക്കാൻ നിനക്ക് ഉപയോഗിക്കാം, അത് നീർത്താൻ നീ പോവരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ വളവ് നീർത്താൻ പോവാതെ അവളിലുള്ള ബലഹീനതകളും ന്യൂനതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് അത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സ്നേഹം കൊണ്ട് ചികിത്സിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതിനൊരു സംശയവുമില്ല. ഇന്ന് അറിവ് കിട്ടാത്ത പ്രശ്നമല്ല നമുക്കുള്ളത്, കിട്ടുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പരിവർത്തനത്തിന് തയ്യാറാവാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സമയക്രമീകരണം കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റത്തെ സംബന്ധിച്ചാണ് എൻ്റെ സംസാരത്തിൽ കൂടി എൻ്റെ ശ്രോതാക്കളെ ഞാൻ ബോധ്യപ്പെടുത്തിയത്. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുകയും നമ്മുടെ കുടുംബം എന്നുള്ള ഈയൊരു സംവിധാനം ഏറ്റവും കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
2: മാഷാ അല്ലാഹ്, ഈ പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് കേട്ടിരിക്കാവുന്ന നല്ലൊരു പ്രോഗ്രാമായിരുന്നു സ്നേഹക്കൂടിലൂടെ. നല്ലൊരു സബ്ജക്റ്റായിരുന്നു ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു വെച്ചത്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകേണ്ടതാണ് കുടുംബം എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് ദമ്പതിമാർക്കാണ്. അവരുടെ എല്ലാ വിഷയങ്ങളും ശരിയായാൽ ആ വീട്ടിൽ ഉമ്മക്കും ഉപ്പക്കും മക്കൾക്കും സഹോദരങ്ങളും എല്ലാം അടിപൊളിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ, ഇനി നാം അൽ ഉസൂലിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിയ്യത്തും അതിന് ശരീഅത്തിലുള്ള സ്ഥാനവും അഹ്കാമുകളും വിധികളും പറയുമ്പോൾ നിയ്യത്ത് പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആണ്. നമുക്കറിയാവുന്ന സംഗതിയാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് മനുഷ്യൻ്റെ പ്രവർത്തനം, ശരീഅത്ത് അനുശാസിച്ച പ്രവർത്തനം അതല്ലെങ്കിൽ ശരീഅത്ത് വിരോധിച്ച പ്രവർത്തനം, ഇതേതായിരുന്നാലും ഒരു മനുഷ്യൻ്റെ തക്ലീഫാത്തു ശർഇയ്യ, ഒരു മനുഷ്യൻ പാലിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട, വർജിക്കേണ്ട അവൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അൽ ഖസ്ദു വന്നിയ്യത്തു അൽ ഖൽബിയ്യ തുഅസ്സിറു ഫി തക്ലീഫാത്തു ശർഇയ്യ, ശരീഅത്തിൻ്റെ തക്ലീഫാത്തുകളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് അല്ലെങ്കിൽ ഖസ്ദ് എന്നൊക്കെ പറയുന്നത്. എത്രമാത്രം എന്ന് ചോദിച്ചാൽ മിൻഹൈസു കൗനിഹ തജ്അലുൽ ഫിഅല മഖബൂലൻ ഔ മർദൂദൻ. ഒരു ഫിഅൽ, ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ സ്വീകാര്യമാക്കുന്നതും അസ്വീകാര്യമാക്കുന്നതും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്ന ഉസൂൽ, ഇസ്ലാമിൻ്റെ ഉസൂലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നിയ്യത്തിന് വളരെ വലിയ സ്ഥാനമുണ്ട്. കാരണം ഈ നിയ്യത്ത് അനുസരിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മൾ മംദൂഹായും മദ്മൂമായും പരിഗണിക്കുന്നത്. വഫാഇലുഹു മംദൂഹൻ ഔ മദ്മൂമൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവനാകുന്നതും പരിഗണിക്കപ്പെടാത്തവനാകുന്നതും അവൻ്റെ നിയ്യത്ത് കൊണ്ടാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഭംഗിയായി നമുക്ക് ആ കാര്യം വിശദീകരിച്ച് നമുക്ക് ഇങ്ങനെ കാണാം. ഇമാം ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസാണ്, ഇമാം മുസ്ലിമിൻ്റെ 1907 ഹദീസാണ്. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്. നിശ്ചയമായും അമലുകളുള്ളത് അവൻ്റെ നിയ്യത്തുകൾ കൊണ്ടു മാത്രമാണ്. നിയ്യത്താണ് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. ഓരോ മനുഷ്യനും എന്താണോ അവൻ നിയ്യത്ത് ചെയ്തിട്ടുള്ളത്, എന്താണോ അവൻ്റെ മനസ്സിൽ അവൻ വിചാരിക്കുകയും ആഗ്രഹിക്കുകയും തോന്നുകയും ചെയ്തിട്ടുള്ളത്, അതാണ് അവനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിയ്യത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. നിയ്യത്ത് നല്ലതായാൽ അവൻ്റെ പ്രവർത്തനം നന്നാവും, നിയ്യത്ത് മോശമായാൽ അവൻ്റെ പ്രവർത്തനം ഫസാദിലാകും. ഫന്നിയ്യത്തു ലഹാ ദൗറുൻ അളീമും ഫിൽ അഅമാൽ. ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ വളരെ വലിയ ദൗറുൻ അളീം, വലിയ സ്ഥാനമാണ്, വലിയ പങ്കാണ് യഥാർത്ഥത്തിൽ നിയ്യത്തിനുള്ളത്. വമഹല്ലുഹ അൽ ഖൽബു, അതിൻ്റെ സ്ഥാനമാവട്ടെ അത് ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് ഉത്ഭവിക്കുന്നത്. നിയ്യത്ത് അവൻ്റെ ആഗ്രഹം, അവൻ്റെ ഇച്ഛകൾ, അവൻ്റെ തോന്നലുകൾ, അതെല്ലാം അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. വല്ലാഹു ആലമു ബിഹാ വഹു ആലിമു ബിദാതി സുദൂർ. ഒരു മനുഷ്യൻ്റെ നിയ്യത്തിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. കാരണം അവൻ ആലിമു ബിദാതി സുദൂർ, ഹൃദയങ്ങളുടെ അടിത്തട്ടുകളിലുള്ള, ഹൃദയാന്തരങ്ങളിലുള്ള രഹസ്യങ്ങളെ പരസ്യം പോലെ അറിയുന്ന, രഹസ്യപരസ്യ വ്യത്യാസമില്ലാത്ത ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവാണ് ഒരു മനുഷ്യൻ്റെ നിയ്യത്തിനെക്കുറിച്ച് വളരെ നന്നായി അറിയുന്നവൻ. ഫന്നിയ്യത്തു സ്വാലിഹ തജ്അലുൽ മുബാഹ മംദൂഹൻ വസാഹിബുഹ മഅജൂറുൻ ഇൻദല്ലാഹ്. ഫന്നിയ്യത്തു സ്വാലിഹ, അപ്പോൾ ഒരു നല്ല നിയ്യത്ത്, സ്വാലിഹത്തായിട്ടുള്ള ഒരു നിയ്യത്ത്, ആ നിയ്യത്ത് കൊണ്ട് അവൻ ചെയ്യുന്ന മുബാഹായ കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ മംദൂഹായിത്തീരുന്നു, അവൻ പുകഴ്ത്തപ്പെട്ടവനായി മാറുന്നു. വസാഹിബുഹ മജൂറുൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാകട്ടെ പ്രതിഫലാർഹനായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. എപ്രകാരം കമ അന്നൽ ഖസ്ത വന്നിയത്തൽ ഫാസിദ തുഫ്സിദുൽ മുബാഹ് വതജ്അലുഹു മദ്മൂമൻ വസാഹിബഹ ആസിമുൻ ഇൻദല്ലാഹ്. എപ്രകാരം ഒരു ഫാസിദത്തായ നിയ്യത്ത്, ഒരു മോശപ്പെട്ട പ്രവർത്തനം, ഒരു മോശപ്പെട്ട നിയ്യത്ത്, അത് അനുവദനീയമായ ഒരു കാര്യത്തെപ്പോലും ചിലപ്പോൾ ഫസാദിലാക്കും. കാരണം അവൻ്റെ നിയ്യത്ത് മോശമായിരുന്നു. അനുവദനീയമായ കാര്യത്തിന് പോലും കുറ്റം ലഭിക്കുന്ന അവസ്ഥ ഈ നിയ്യത്തിൻ്റെ നിറം മാറ്റം കൊണ്ടുണ്ടാകുന്നു. വസാഹിബുഹ ആസിമുൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ ഈ നിയ്യത്ത് മാറിയതിൻ്റെ പേരിൽ മാത്രം കുറ്റക്കാരനാകുന്ന അവസ്ഥയുണ്ടാകും. ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഫറജുലുൻ യഖദി ജസദഹു ലിയുജാഹിദ് ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ, അയാൾ തൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു, തൻ്റെ ശരീരത്തെ ആഹാരം കൊടുത്ത് പാനീയങ്ങൾ പാനം ചെയ്ത് തൻ്റെ ശരീരത്തെ അയാൾ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? ലിയുജാഹിദ് ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്, ധർമ്മസമരത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി, തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി, നന്മയുടെ കാവലാളാകുവാൻ വേണ്ടി. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തെ ഭക്ഷണം കൊടുത്ത് പുഷ്ടിപ്പെടുത്തുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടി ഇതേപോലെ ഭക്ഷണം കൊടുത്ത് തൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നവനും ഒരുപോലെയാകുമോ? രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തനം ഒന്നാണ്. രണ്ടുപേരും ആഹരിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക എന്ന പ്രവർത്തനമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ രണ്ടുപേരുടെയും പ്രവർത്തനം അള്ളാഹുവിൻ്റെ അടുക്കൽ രണ്ടും വ്യത്യാസമുണ്ട്. ആകാശഭൂമികൾ കണക്കെയുള്ള വ്യത്യാസമുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ ജിഹാദിന് വേണ്ടിയാണെങ്കിൽ ആ ജിഹാദിന് തടയിടുവാനും ആ ജിഹാദിനെ പ്രതിരോധിക്കുവാനുമാണ് രണ്ടാമൻ തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ലാ ഇസ്തവിയാനി മസല, ഒരിക്കലും അവർ തമ്മിൽ തുല്യരാവുകയില്ല. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? ഒമാലൂം കദാലിക് അന്നീയത്തൽ ഫാസിദ തുഫ്സിദുൽ അമല സ്വാലിഹ്, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ, എത്രയോ നല്ല പ്രവർത്തനങ്ങളുണ്ട്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, സദഖകളുണ്ട്, ഖിയാമ റമദാനുണ്ട്, തറാവീഹ് നമസ്കാരങ്ങളുണ്ട്, തഹജ്ജ് നമസ്കാരമുണ്ട്, റവാത്തിബുണ്ട്, തഹയ്യത്തുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളെ അന്നീയത്തുൽ ഫാസിദ തുഫ്സിദ്, മോശപ്പെട്ട നീയത്ത്, വേണ്ടാത്ത ചിന്തകൾ, നീയത്ത് ശരിയല്ലാത്തത് കൊണ്ട് ഫസാദായി പോകുന്നു. എപ്രകാരം? ഫല്ലദി ജാഹദ വഖാതൽ യുഖാലു അൻഹു അന്നഹു ശുജാ ലൈസ ലഹു യൗമുൽ ഖിയാമ ഇൻദല്ലാഹി ഇല്ലന്നാർ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഒന്നാമനായി കൊണ്ടുവരപ്പെടുന്ന വ്യക്തികൾ മൂന്നാളുകളാണ്: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട വ്യക്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ പഠിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച മറ്റൊരു വ്യക്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് സദഖ ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടിയ മറ്റൊരു വ്യക്തി. ഈ മൂന്നാളുകളെയും അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, അതിമഹത്തായ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ പോകുമ്പോഴും യുദ്ധം ചെയ്ത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിച്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊണ്ട് അറിവ് പകർന്നു നൽകിയ പണ്ഡിതന്മാരും യോദ്ധാക്കളും ആളുകളുമൊക്കെ, പക്ഷേ അവരുടെ നീയത്ത് ശരിയല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സഹോദരന്മാരെ, നീയത്ത് എന്നുള്ളത് ശരീഅത്തിൻ്റെ തക്ലീഫാത്തു ശർഇയ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് നീയത്ത് എന്നുള്ളത്. മാത്രമല്ല, ബൽ ഹുവ അവ്വലു മൻ സഅറ ബിഹി നാർ ജഹന്നം ലിഫസാദ ഖസ്ദിഹി വ നിയ്യതിഹി, നരകത്തിൻ്റെ തീ ജ്വാലകൾ സ്പർശിക്കുന്ന പ്രഥമ മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് അള്ളാഹു ഈ മനുഷ്യന്മാരെ ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ് ഈ വിഷയത്തിൽ ഇതിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. വഅമ്മൽ അമലുൽ ഫാസിദ് ഇദാ സലഹ മഅഹു അൽഖസ്ദു വന്നിയ്യ ഫലാ യജ്അലുഹു സാലിഹൻ അബദ. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ചീത്ത പ്രവർത്തനം, മോശപ്പെട്ട പ്രവർത്തനമാണ്, ശരീഅത്തിൻ്റെ അനുവാദമില്ലാത്തതാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു പ്രവർത്തനമാണെങ്കിലും അവൻ്റെ നല്ല നീയത്തുണ്ടായാൽ മാത്രം അത് ശരിയാവുകയില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അഥവാ അൽ അമലുൽ ഫാസിദ് ഇദ സലഹ മഅഹു അൽ ഖസ്ദു വൻ നിയ്യ ഫലാ യജ്അലുഹു സാലിഹൻ അബദ. ഒരിക്കലും ആ മോശമായ പ്രവർത്തനം ഒരിക്കലും നീയത്ത് നന്നായി എന്നുള്ളത് കൊണ്ട് നന്നാകാൻ പോകുന്നില്ല. ഇതുപോലെ ഒരു മനുഷ്യൻ അയാൾ ഫല്ലദി യുവാലി അൽ യഹൂദ വൻ നസാറ വയുഹിബ്ബുഹും മിൻ കുല്ലി ഖൽബി ويداهنهم ويمدح دينهم ويثني على كفرهم ويجاملهم على حسب ديننا ويتخذهم بطانة له من دون المؤمنين. ഒരു മനുഷ്യൻ ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിലും അതല്ലാത്ത മറ്റു കാര്യങ്ങളിലുമൊക്കെ അവരെ പുകഴ്ത്തുകയും അവരോട് മുവാലാത്ത് കാണിക്കുകയും അവരോട് ഇടപഴകിക്കൊണ്ട് നിൽക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിഹസിക്കുന്ന വിഷയത്തിലും മറ്റുമൊക്കെ അവരോട് കൂടിച്ചേരുകയും വൈത്തഹദുഹും ബിത്വാനത്തല്ലഹു മിന്ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ കൂടാതെ ഒരു ബിത്വാനത്തായി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി അവരെ സ്വീകരിക്കുകയും വയുസാഇദുഹും അലാ നശ്രി ഇഅ്തിഖാദാത്തിഹിം വയസുദ് അൻ സബീലില്ലാഹ് വയഗ്ലിഖുൽ മസാജിദ് വയഖ്തുലുൽ ഉലമ വ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ വധിക്കുക, പള്ളികൾ പൂട്ടിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുക, ആളുകളെ വധിച്ചു കളയുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല നീയത്തുള്ള, എത്ര നല്ല നീയത്തുള്ളവനാണെങ്കിലും ഒരിക്കലും ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമല്ല. വലൻ തശ്ഫഅ ലഹു നീയത്തുഹു ഫസാദി അമലിഹി, അവൻ്റെ അമലിൻ്റെ ഫസാദോടുകൂടി ഒരിക്കലും അവൻ്റെ നീയത്തിൻ്റെ നന്മ ഒരിക്കലും അവൻ ഉപകാരം ചെയ്യുകയില്ല. നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകളുടെ ന്യായമായിരുന്നു ഇത്. കാരണം എന്താ? അവർ ചെയ്യുന്ന ശിർക്കിന് അവർ ന്യായം പറഞ്ഞിട്ടുണ്ട്. മാന അബ്ദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ, ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. വളരെ ക്ലിയറാണ്. അപ്പോൾ അവർ അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താണ്? നല്ലതാണ് നീയത്ത്, ദീൻ പൊളിക്കണമെന്നല്ല, അള്ളാഹുവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒന്നുമല്ല. പക്ഷേ നീയത്ത് നല്ലതാണെങ്കിലും അമല് മോശമായിപ്പോയി. മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് എന്ന നീയത്ത് നന്നായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചിട്ടില്ല. നീയത്ത് നന്നായി എന്നുള്ളത് കൊണ്ടൊരു പ്രവർത്തനം നന്നാകണമെന്നില്ല. അതേപോലെ തന്നെ മോശപ്പെട്ട പ്രവർത്തനത്തിന് നല്ല നീയത്തുണ്ടായി എന്നതുകൊണ്ടും കാര്യമില്ല. ഒരു ഉദാഹരണം, ഒരു കപ്പൽ, ആ കപ്പലിൽ രണ്ട് തട്ടുകളുണ്ട്. ആ രണ്ട് തട്ടിലും യാത്രക്കാരുണ്ട്. ആ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള പാനീയം, വെള്ളം മുകളിലത്തെ തട്ടിലാണ്. അടിയിലത്തെ ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ മുകളിലേക്ക് കയറി പോകണം. ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം കയറി ഇറങ്ങി അത് മറ്റുള്ള ആളുകൾക്കൊരു ശല്യമാകരുത് എന്നു വിചാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ താഴോട്ടും മേപ്പോട്ടും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണല്ലോ. അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി നമുക്കൊരു എളുപ്പപ്പണി കാണിക്കാം. നമ്മുടെ കപ്പലിൻ്റെ താഴെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കുറച്ചു വെള്ളം നമുക്കെടുക്കാൻ കപ്പലിൻ്റെ ഒരു പലക നമുക്ക് വിടർത്തി മാറ്റിയാൽ മതിയാകും എന്ന് വിചാരിച്ച് നല്ല നീയത്താണ് അയാളുടെ. നീയത്തിനൊരു കുഴപ്പവുമില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കരുത്, തങ്ങളുടെ കാര്യങ്ങൾ തങ്ങളെ കൊണ്ട് തന്നെ ആകാവുന്നത് ചെയ്യണം എന്നിങ്ങനെയുള്ള വളരെ നല്ല നീയത്തിൻ്റെ പ്രവർത്തനം അയാൾ അനുഷ്ഠിച്ചപ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. ആ മനുഷ്യൻ്റെ കൈ നമ്മൾ പിടിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ നീയത്ത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ ആ പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും പെട്ടുപോകും. അപ്പോൾ നിയ്യത്ത് നന്നാവുക എന്നുള്ളത് പ്രവർത്തനം നന്നാകാനുള്ള ഒരിക്കലും ഒരു മാനദണ്ഡം ആയിട്ടില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതേസമയത്ത് തന്നെ നല്ല പ്രവർത്തനമാണെങ്കിൽ ചീത്ത നിയ്യത്തോടുകൂടി ചെയ്താലും അത് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ചുരുക്കത്തിൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ഭാഷയിൽ വളരെ പ്രാധാന്യമുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ നന്മയാണ് ഒരു പ്രവർത്തനത്തിൻ്റെ നന്മ, ആ നിയ്യത്തിൻ്റെ തിന്മയാണ് ഒരു മനുഷ്യനെ തിന്മയുള്ളവനാക്കി തീർക്കുന്നത്. ഈ കാര്യമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഉസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് വിശദമാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
2: ما شاء الله وائبس لئے افسان اتا پروگراما يال اصول لئے افسانی چلکے یعن اترین نرم پیس ریڈیا سٹوڈیو لئے نوم دائرن دا نیان عبد الشکور کودے حنیفہ وندور
6: پیس ریڈیو ٹیون ٹو ریالیٹی

0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കെട്ടിയുണ്ടായ വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിനിടെയാണ് അവിടെ മറ്റൊരാൾ കൂടുകൂട്ടിയത്. കൂടുവെച്ച കുരുവിക്കൂട്ടം പറക്കും വരെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മാറ്റിവെച്ച് കാത്തിരിക്കുകയാണ് പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിലെ മുജീബും കുടുംബവും.
1: പാലുകാച്ചിനു മുമ്പേ ക്ഷണിക്കാതെ എത്തിയ അതിഥി ഹാളിന്റെ ചുമരിൽ കൂടുവെച്ച് മുട്ടയിട്ട് അടയിരുന്നു. 25 ദിവസം മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് 2 കുഞ്ഞുങ്ങൾ.
2: വീടിന്റെ ഏകദേശം 90 രൂപയായിട്ടുള്ള നമ്മൾ കീഴ് കൂട് കാണുന്നത്. ഇവിടെ കീഴ് കൂട് കണ്ടുകൊണ്ടിരുന്ന 2 ദിവസം കഴിഞ്ഞ 2 മുട്ടലുണ്ടായില്ലേ, പിന്നെ ഒരു 2 ആഴ്ചത്തോളം ആയപ്പോ കുട്ടി വിരിഞ്ഞു. അപ്പൊ നമ്മളിവിടുത്തെ പണിക്കാരോടൊക്കെ 1 ആഴ്ച മുന്നേ നമ്മൾ ഇവിടെ അത് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുളിക്ക് വിഗ്രഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യണം, സൗന്ദര്യ സംബന്ധമായിട്ടുള്ള പണികൾ ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: മുജീബിന്റെയും കുടുംബത്തിന്റെയും കരുതൽ കാത്തിരിപ്പ് നീളും. കൂടുവിട്ട് കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കും വരെ.
3: മാഷാ, നിങ്ങള് സൂചിപ്പിച്ചതുപോലെ സഹജീവി സ്നേഹം, അത് പലരും പല മൈൻഡിലാണ് ഇതൊക്കെ കാണുക അല്ലെ. നമ്മളിപ്പോ ഒരു പിന്നെ പുതിയൊരു വീടുണ്ടാക്കാൻ നിൽക്കുന്നു,
4: എത്രയും പെട്ടെന്ന് അതിനകത്ത് കയറി നിൽക്കാൻ കഴിഞ്ഞെങ്കിലും ആഗ്രഹിക്കുന്നു.
3: അതെ, അതിന്റെ ഇടയിലാണ് എവിടെയെങ്കിലും നമ്മളിപ്പോ പല സമയങ്ങളിൽ അവിടെ നമ്മുടെ ജോലി കുറച്ച് കാലം ഒന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും കാരണത്താൽ ജോലി മുടങ്ങുക മറ്റേ ചെയ്യുന്ന സമയത്താണ് ഇവർ പ്രത്യേകിച്ച് ചെറിയ കുരുവികൾ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള അല്ലേ, അവർ ചെറിയ കൂട് കൂട്ടുന്നു, അവിടെ ഒരു മുട്ടയിടുന്നു. ഇത് ഈ വീഡിയോയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നെ വയറിങ് അതായത് ആ ഒരു സ്വിച്ച് ബോർഡ്. പിന്നെ
4: പണി നടക്കുന്ന വീടുകളിൽ മാത്രമല്ല, ആ പണി നടന്നതിന് ശേഷം നമ്മുടെ എയർ ഹോളിന്റെ അകത്തൊക്കെ
3: ഉണ്ടാവാം,
4: അപ്പോഴും നമ്മുടെ വീടുകളിൽ അത്തരത്തിൽ കൂടുകൾ എന്റെ മക്കളൊക്കെ അത് വേഗം കണ്ടെത്തും.
3: അത് ഓക്കെ, പക്ഷെ എന്താ പറയുക, ഇതിപ്പോ ഈ മുജീബ് പറഞ്ഞ സഹോദരൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ ചെയ്ത് തീർക്കാനുള്ള പണിയെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്ത് എത്രയും പെട്ടെന്ന് വീട് പ്രവേശനത്തിലേക്ക് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ.
4: വീട് പ്രവേശനത്തിന്റെ പറ്റി പറഞ്ഞപ്പോഴേ അവിടെ ഒരു പ്രയോഗം വന്നു,
3: പാലുകാച്ച എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ സഹോദര മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടായിരിക്കാം. മിക്കവാറും
4: മുസ്ലിം പലതും മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്ന ഒരു സംഗതിയാണത്. യഥാർത്ഥത്തിൽ അതിലൊരു ആവശ്യമില്ലാത്ത ഒന്നാണ്. മുസ്ലിം ജില്ലയിൽ നമ്മള് നമ്മളെ പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ച്
3: അതാണ് അതിന്റെ ഒരു ചര്യ എന്നുള്ളത്. നേരെ മറിച്ച് പാലുകാച്ചൽ എന്നുള്ളത് ഒരു ചടങ്ങായി എനിക്ക് തോന്നുന്നൊരു ആചാരമായി പോലും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാമിക സമൂഹത്തിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടുന്ന ഒരു ഉർഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്.
4: തീർച്ചയായും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറിയും ഒരു പാത്രം പാല് തിളപ്പിച്ച് അത് നശിപ്പിക്കുകയാണ്, കളയാണ് ശരിക്കും ചെയ്യുന്നത്. അതൊരു ഒരു ഒരു നെഗറ്റീവ് ചിന്തയോട് കൂടിയാണ് ഒരു പക്ഷേ വീട്ടിലേക്ക് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: സ്വാഭാവികമായിട്ടുള്ള ഒരു
4: അല്പം പാല് പോലും പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ
3: സാന്ദർഭികമായി അത്തരം ഒരു ഇൽമ് ആളുകൾക്ക് കിട്ടിയെന്ന് ശ്രോതാക്കൾക്ക് കിട്ടിയെന്ന് കൂടി നമുക്ക് ധരിക്കാം. എന്തായാലും നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് അത്. എത്ര സിമ്പിളായിട്ടായിരിക്കും എന്നറിയോ, ഈ കുട്ടി ഈ കുരുവി കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ കുരുവികളൊക്കെ നമ്മൾ വീടിൻ്റെ ഒരു ഓരത്ത് കൂട് കൂട്ടുമ്പോഴേ അതിനെത്ര സിമ്പിളായിട്ട് നമ്മളെ മറ്റുള്ള ഈ എച്ചം വല അല്ലെങ്കിൽ മാറാല എന്നൊക്കെ പറഞ്ഞ സാധനം തട്ടി ഒഴിവാക്കുന്നത് പോലെ നമ്മളെന്ത് ചെയ്യും,

0: അർത്ഥവത്തായ ഒരു സന്ദേശമുണ്ട്. ലോകം മൊത്തം പഠിക്കേണ്ട ഒരു സാധനമാണത്. അതിൻ്റെ തള്ളക്കുരുവി അല്ലെങ്കിൽ തള്ളക്കിളി വട്ടം വിട്ട് പറക്കുന്നത് നീ കണ്ടില്ലേ? അപ്പം നീ എന്നെ സമാധാനിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടായിരിക്കാം ഇത് സമ്മാനമായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇതിൻ്റെ തള്ള എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നീ അവിടെ അതിൻ്റെ കൂട്ടിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് നീ എനിക്ക് തരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതൊരു സഹജീവി സ്നേഹം നമുക്ക് അവിടെ നിന്ന് കൈമാറി കൈമാറി പോകുന്നതാണ്.
1: തീർച്ചയായിട്ടും അത് നമ്മൾ നമ്മുടെ ചില കുട്ടികളൊക്കെ അത്തരത്തിലുള്ള ഒരു സ്വഭാവം, ഒരു ആഗ്രഹം ചില കിളിക്കുഞ്ഞുങ്ങളെയൊക്കെയോ അല്ലെങ്കിൽ ഈ അണ്ണാൻ കുഞ്ഞൊക്കെ കിട്ടിയാൽ അതിനെ കൊണ്ടുവരിക, വളർത്തുക, നല്ല പാലും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ അവരുടെ മനസ്സ് നീറുകയാവാം. കാരണം പച്ചക്കറികളുള്ള എന്തിനോടും ഗുണം ചെയ്യുക എന്നുള്ളത് സ്വതക്കയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. കാനന മറ്റൊരു ചൊല്ലുണ്ടല്ലോ, ബന്ധനം ബന്ധനം എത്ര ഒരു സ്വർണത്തിന്റെ കൂട്ടിൽ അകപ്പെട്ടാലും ബന്ധനത്തിലാണല്ലോ എന്നുള്ളത്
0: കാഞ്ചന കൂട്ടിലാണെങ്കിലും അല്ലേ, ബന്ധനം ബന്ധനം തന്നെ പറയും.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി നമ്മൾ പോകുന്നത് പീസ് ടൈമിലേക്കാണ്. നമ്മുടെ വിലയേറിയ ശ്രോതാക്കളിൽ നിന്ന് പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു സുപ്രധാനമായ സെഷനാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ ബുഷറ കെ മലപ്പുറം പങ്കുവച്ച ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അവർ എഴുതിയത് ഇപ്രകാരമാണ്: ഞാൻ പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി.
1: വളരെയധികം പ്രയാസം അനുഭവിച്ച ഒരു സമയത്താണ്, ഒന്നര വർഷമായി ഹാരിസ് മൗലവിയുടെ ഒരു ക്ലാസ് യൂട്യൂബിലൂടെ കേട്ടപ്പോഴാണ് അതിൽ പീസ് റേഡിയോയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണിത്. അൽഹംദുലില്ലാ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. ഒരുപാട് പറയാനുണ്ട് എനിക്ക്. എൻ്റെ മരണം വരെ ഈ നന്മയുടെ കൂടെ പോവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. എന്നാൽ ഞാൻ വിചാരിക്കും, ആരാവും ഈ പീസ് റേഡിയോ തുടങ്ങിവെച്ചത്? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം ഇരു വീട്ടിലും അവർക്കും നമ്മൾക്കും നൽകട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ബുഷറ കെ മലപ്പുറം അവരുടെ അനുഭവം പങ്കുവച്ചത്.
0: മാഷാ അല്ലാ, വളരെ ഹൃദയ

വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ബുഷറ കെ മലപ്പുറത്ത് നിന്ന് നമ്മോട് പങ്കുവെക്കുന്നത്. അങ്ങനെ അനേകായിരം ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് പീസ് റേഡിയോ വെളിച്ചമായി പ്രകാശമായി കടന്നു ചെന്ന ആദ്യത്തെ ദിവസങ്ങൾ ഓർക്കുകയും അത് ജീവിതാവസാനം വരെ അത് കൊണ്ടു നടക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില ഘടകങ്ങൾ അവർ പങ്കുവെക്കുന്നത് വളരെ ഹൃദ്യമാണ്, മനോഹരമാണ്. ശ്രോതാക്കൾ അവരുടെ പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് അവരവരുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇൻഷാ അല്ലാ ഫീഡ്ബാക്ക് സെഷനിലൂടെ ആ ഒരു ഓപ്ഷനിലൂടെ നിങ്ങളും പങ്കുവെക്കുമല്ലോ. ഇവിടെ പീസ് ടൈം എന്നൊരു പ്രോഗ്രാമിൽ നമുക്കതെടുത്ത് വായിക്കുകയും ചെയ്യാവുന്നതുമാണ്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹലിലെ 68-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 68-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 66-ാമത്തെ വചനം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ നിന്നും 68-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: കുസാറ്റ് ബിടെക് AI കോഴ്സിന് അംഗീകാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പുതുതായി ആരംഭിച്ച ബിടെക് സർട്ടിഫിഷ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസസ് പ്രോഗ്രാമിന് AICTE അംഗീകാരം ലഭിച്ചു. പുതിയ പ്രോഗ്രാമിന് 60 സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ നിലവിലുള്ള 2 പ്രധാന ബിടെക് പ്രോഗ്രാമുകളിലെ സീറ്റ് വർദ്ധനയ്ക്കും AICTE അംഗീകാരം ലഭിച്ചു.
5: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: ജനകീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: മനസ്സിനെ ബാധിക്കുന്ന രോഗം. രചന: RM ഇബ്രാഹിം, വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33:32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24:30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ.
2: പൂർവസൂരികളുടെ മാതൃകകൾ പകർന്നു നൽകുന്ന സലഫി ദുറൂസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നുബുവത്തിൻ്റെ തെളിവുകൾ. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാബാദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, ഇസ്ലാമിൻ്റെ അഖീദ, വിശ്വാസമാണ് നമ്മുടെ സംസാര വിഷയം, അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ലോകത്തിൻ്റെ ആദർശമാണ്. ലോകത്തിലെ സൃഷ്ടിജാലങ്ങളുടെ മുഴുവനും ആദർശമാണ്. ശുദ്ധമായ തൗഹീദ് അടങ്ങുന്ന ഈ വിശ്വാസം. എന്നാൽ ചിലർ ആ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ വ്യതിചലിച്ച് ജീവിക്കുന്നവരും സമൂഹത്തിലുണ്ട്, മനുഷ്യരിൽപ്പെട്ട, ജിന്നുകളിൽപ്പെട്ട ചിലർ. അപ്പോൾ ഇവിടെ നമ്മൾ റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം, ഇസ്ലാമിൻ്റെ തൗഹീദ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത് ലോകരുടെ ആദർശമാണ്. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പറഞ്ഞ ഒരു കാര്യം വെച്ചാണ് ഇന്ന് തുടങ്ങുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു, വല്ല ഈമാനു ബില്ലാഹി തളമ്മൻ അർബഅത്ത ഉമൂർ, അത് നാല് കാര്യങ്ങൾ അടങ്ങിയതാണ്. ഒന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസമാണ്, അതാണ് അൽ ഈമാൻ ബി വുജൂദിഹി. രണ്ടാമത്തത് അൽ ഈമാൻ ബി റുബൂബിയത്തിഹി, മറ്റൊന്ന് റുബൂബിയത്തിലുള്ള വിശ്വാസം. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം നാല് കാര്യങ്ങളടങ്ങിയതാണ്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ അവൻ അള്ളാഹുണ്ട് എന്ന വിശ്വാസം, മറ്റൊന്ന് അവൻ്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം, മറ്റൊന്നൽ ഈമാൻ ബിൽ ഉലൂഹിയ, അവൻ്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം, നാലാമത്തതൽ ഈമാൻ ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ നാമങ്ങൾ. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, അള്ളാഹുവിന് അനേകം വിശേഷണങ്ങളുണ്ട്, അതിലുള്ള വിശ്വാസം. ഈ നാല് കാര്യങ്ങളടങ്ങിയതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അപ്പോൾ ഇത് നാലും പ്രധാനമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നെടുത്തിട്ട് വേറെ ഒന്നിൽ നിന്ന് വ്യതിചലിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ മോമിനാവുകയില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഫമല്ലം യുഅ്മിം ബിവുജൂദില്ല, ഒരാൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് വെക്കുക, അങ്ങനെ ഒരു കൂട്ടരുണ്ടെങ്കിൽ വസ്തുതയിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇവിടെ വരും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവൻ മോമിനല്ല എന്നത് ഉറപ്പാണ്. ഇനി അവൻ ആമന ബി വുജൂദില്ല ലാ ബിൻഫിറാദിഹി ബി റുബൂബിയ, ഇനി ഒരാൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് വെക്കുക. എന്താണ് റുബൂബിയത്ത്, ഉലൂഹിയത്ത് എന്നൊക്കെ വിവരണങ്ങൾ, അതിൻ്റെ വിവരണങ്ങൾ വരും. അപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിച്ചു, റുബൂബിയത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളും മുഅ്മിൻ അല്ല, അയാളും സത്യവിശ്വാസിയല്ല. ഇനി വേറൊരുത്തൻ, വമൻ ആമന ബില്ല വൻഫിറാദിഹി ബി റുബൂബിയ, അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ ഉലൂഹിയത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലോ, ഫലൈസ ബി മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയല്ല. ഇവിടൊക്കെ മുഅ്മിൻ എന്നാണ് മുവഹിദാണ് ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ വിശ്വാസിയല്ല. ഇനി വമൻ ആമന ബില്ല വൻഫിറാദിഹി ബി റുബൂബിയ വൽ ഉലൂഹിയ, ഇനി ഒരാൾ അള്ളാഹുവിലും അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലുമൊക്കെ വിശ്വസിച്ചു നിൽക്കുക, പക്ഷേ വലം യുഅ്മിൻ ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ബി മുഅ്മിൻ, അവനും മുഅ്മിനല്ല. വൈൻഖാൻ ലഖീർ ഫീമൻ യസ്ലുബ് അൻഹു ഈമാൻ ബിൽ കുല്ലിയ വഫീഹി മൻ യുസ്ലബ് അൻഹു കമാലുൽ ഈമാൻ. അപ്പോൾ ഇനി അവസാനം പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു ചെറിയ വിശദീകരണം കൂടി ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ വുജൂദ് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല, അവൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല, അവൻ്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല. എന്നാൽ നാലാമതായി പറഞ്ഞ അവൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ അത് പറയുമ്പോൾ അതിൽ മൻ യുസ്ലബ് അൻഹുൽ ഈമാൻ ബിൽ കുല്ലിയ, ഇതേപോലെ മുഅ്മിനല്ല എന്ന് പറയാവുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ വഫീഹി മൻ യുസ്ലബ് അൻഹു കമാലുൽ ഈമാൻ, എന്നാൽ ചിലർ അവരുടെ ഈമാൻ അതിൻ്റെ പൂർണ്ണതയ്ക്ക് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള വിശ്വാസ പ്രശ്നവും ഉള്ളത് അവസാനം പറഞ്ഞതിലുണ്ട്. അതുകൊണ്ട് ആ സൂക്ഷ്മമായ കാര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പം ഇവിടെ ആദ്യം പറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസം, അതിനെപ്പറ്റി ഷെയ്ഖ് തന്നെ പറയുന്ന വാചകം, ഇദാ ഖാല ഖായിൽ മദ് ദലീലു അലാ വുജൂദില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവെന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഖുൽന, അതിനുള്ള മറുപടി എന്താണ്? നമുക്ക് പറയാനുള്ള മറുപടി, ദലീലു അലാ വുജൂദില്ല അൽ അഖിൽ വൽ ഹിസ് വൽ ശറഉ വൽ ഫിത്റ, റബ്ബിൻ്റെ ഉണ്മയെ സൂചിപ്പിക്കുന്ന അവൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് ഒന്ന് ബുദ്ധിയാണ്, മറ്റൊന്ന് അനുഭവമാണ്, മറ്റൊന്ന് ഷറാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും, വേറൊന്ന് അൽഫിത്വറത്താണ്. അപ്പോൾ ഈ നാല് കാര്യവും റബ്ബിൻ്റെ അസ്തിത്വത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നാലെണ്ണം പറഞ്ഞതുകൊണ്ട് ഓരോന്നിനെ പറ്റി അല്പം ഷെയ്ഖ് പറയുന്നുണ്ട്. അമ്മ ദലാലത്തുൽ അഖിൽ, എന്നാൽ ബുദ്ധി തെളിവാണ്. ഈ ലോകത്തിന് ഏകനായ ഒരു സ്രഷ്ടാവുണ്ട് എന്ന് തെളിയിക്കുന്ന ബുദ്ധിപരമായ അനേകം തെളിവുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ആ വാചകം മാത്രം ഇവിടെ ചുരുക്കുകയാണ്. ഫനഖുൽ ഹൽ വുജൂദു ഹാദിഹിൽ കായിനാൻ ബിനഫ്സിഹ ഔ വുജിദ ഹക്കദ സദഫ. ഈ ലോകത്ത് കാണുന്ന ചരാചരങ്ങളൊക്കെ അതൊക്കെ താനേ ഉണ്ടായതാണോ, അതല്ല അത് സ്വയം അതിനെ ഉണ്ടാക്കിയതാണോ, അതോ യാദൃശ്ചികമായി സംഭവിച്ചതോ? ഫൈൻ കുൽത്ത ഉചിതത് ബിനഫ്സിഹ, ഇനി നീ പറഞ്ഞു എന്ന് വെക്കുക, അതൊക്കെ സ്വയം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഫ മുസ്തഹീൽ അഖിലൻ, ബുദ്ധിപരമായ അത് അസംഭവ്യമാണ്. മാദാമത് ഹിയ മഅദൂമ, കാരണം അതില്ലല്ലോ അവിടെ. ഇല്ലാത്തൊരു കാര്യം പിന്നുണ്ടായത്, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഈ ലോകം ഒക്കെ റബ്ബ് സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അവർക്കൊക്കെ ഇല്ലായ്മയുടെ ഒരു കാലം ഉണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇല്ലായ്മ എങ്ങനെയാണ് ഒരു വസ്തുവിനെ ഉണ്ടാക്കുക? അത് ബുദ്ധിപരമായി തന്നെ അസംഭവ്യമാണ് എന്ന് നമുക്ക് പറയാം. അൽ മഅദൂമു ലൈശബിശൈ, ഇവിടെ ഇല്ല, ഇല്ലായ്മ ഒന്നുമല്ല, പിന്നെ അങ്ങനെ അത് മറ്റൊന്നിനെ ഉണ്ടാക്കും. ഇനി വൈൻ കുൽത്ത ഉചിതത് സ്വദഫ, ഇനി ആദർശികമായി ഉണ്ടായി എന്നാണ് നീ പറയുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഫനഖോൽ ഹദ യസ്തഹിൽ അയ്ലൻ, ഇതും അസംഭവ്യമാണ്. ഫ അൻത അയ്യുഹൽ ജാഹിദ് ഹൽമ ഉൻതിജ മിനത്വ ഇറാത്ത് വസ്സവാരിഹ് വസ്സയ്യാറാത്ത് വല്ലാലാത് ബി അൻവാഇഹ. ഈ റബ്ബിനെ നിഷേധിക്കുന്നവനെ, അങ്ങനെയും ചിലർ നിഷേധിക്കുന്നെന്ന് പറയാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പം പ്രവേശിക്കുന്നില്ല. ഏതായാലും ശരി, അങ്ങനെ നിഷേധിയുണ്ടെങ്കിൽ അവരോട് ഷെയ്ഖ് അവറുകൾ പറയുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന, ഇവിടെ നിർമ്മിക്കപ്പെട്ട വിമാനങ്ങൾ, മിസൈലുകൾ, വാഹനങ്ങൾ, കാറുകൾ, മറ്റുപകരണങ്ങൾ, അങ്ങനെ അനേകം കാര്യങ്ങൾ, ഇതൊക്കെ ഹൽ ഉചിത ഹാദ സദഫ, ഇതൊക്കെ യാദൃശ്ചികമായി അങ്ങ് സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഫയഖുൽ, അവൻ പറയും ലാ യുംകിൻ യൻകൻ യഖുൻ, ഒരിക്കലും അത് അല്ല. ഈ ലോകത്ത് ഓരോന്നും മനുഷ്യരുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇത് താനേ ഉണ്ടായതാണോ, നീ ഉപയോഗിക്കുന്ന കാർ താനേ ഉണ്ടായതാണോ എന്നൊരാൾ ചോദിച്ചാൽ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന വ്യക്തിയോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യകർത്താവിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുക. കാരണം കാർ എങ്ങനെ താനുണ്ടാകും? ഇതുപോലെ വിമാനങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ, അങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള എന്തൊക്കെ മനുഷ്യർ നിർമ്മിച്ച കെട്ടിടങ്ങളാണെങ്കിലും പലതും, അപ്പോൾ ഇതൊക്കെ താനേ ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. ദൈവത്തെ നിഷേധിക്കുന്ന ആളും പറയും. എങ്കിൽ ഫുക്കദാലിക ഹാദിൽ അത്തിയാർ വൽ ജിബാൽ വശംസ് വൽ ഖമർ, എങ്കിൽ അപ്രകാരം തന്നെയാണ് ഈ പക്ഷികളും ഈ പർവ്വതങ്ങളും സൂര്യനും ചന്ദ്രനും വന്നുജൂം നക്ഷത്രങ്ങളും വശജറു മരങ്ങളും, അതുപോലെ വൽ ജമാദ് വൽ റിമാൽ അചേതന വസ്തുക്കൾ, വൽ ബിഹാർ അതുപോലെ സമുദ്രങ്ങൾ മണലുകൾ, വ വൈരിദാലിഖ് വ വൈറുദാലി, ഇതല്ലാത്ത ഈ ലോകത്ത് റബ്ബിൻ്റെ സൃഷ്ടിജാലങ്ങളുണ്ടല്ലോ അതൊക്കെ. ലാ യുംകിനു അൻ തഖൂന തൂജിദ സദഫ അബദൻ, ഒരിക്കലും അതൊക്കെ യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നത് ഒരിക്കലും സംഭവിക്കില്ല. അവ മനുഷ്യരുടെ ബുദ്ധി വച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു കൂട്ടർ, അവർ സുംനിയ എന്നാണ് അവരെ പറ്റി പറയുന്നത്, സുംനിയ ജാഉ ഇലാ അബി ഹനീഫ. അവരൊരിക്കൽ അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നൊരു കഥയുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അവർ നിരീശ്വരവാദികളാണ് എന്ന് പറയാനാണ് അവർ വന്നത്. അപ്പോൾ അവരുമായുള്ള ഒരു സംവാദത്തിനാണ് അവർ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ, അബൂ ഹനീഫ റഹിമഹുല്ലാ തആല, അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ നിഷേധിക്കുകയാണ് അവർ. അപ്പം അത് സ്ഥാപിക്കാൻ സംവാദത്തിനുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അബൂഹനീഫ തയ്യാറായി. അങ്ങനെ ആ ദിവസം വന്നപ്പോൾ അവർ കാത്തു നിൽക്കുകയാണ് അബൂഹനീഫയെ. പക്ഷെ അദ്ദേഹം കുറച്ച് വൈകി വന്നു. അത് തന്ത്രപൂർവമാണ് അദ്ദേഹം വൈകിയത്. അപ്പം അവരന്വേഷിച്ചു എന്താ വൈകിയത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പുറത്ത് സമുദ്രത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ കുറേ മരങ്ങൾ വന്നു, ഒഴുകിങ്ങനെ വന്നു, പിന്നെ അതിന് പറ്റുന്ന ഉപകരണങ്ങളൊക്കെ വന്നു, റാണികളും പിന്നെ വെള്ളമുള്ളിലേക്ക് കടക്കാതിരിക്കാൻ അവയെ ബന്ധിപ്പിക്കുന്ന ആ കാര്യങ്ങളും എല്ലാം വന്നു. അങ്ങനെ അങ്ങനെ വന്നു വന്നൊരു കപ്പലായി മാറി. ഞാനതിൽ കയറി, ഞാനിങ്ങനെ എത്തി. അതിൽ കപ്പിത്താനൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ എത്തി ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായൊരു കപ്പലിൽ വന്നു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാവാനൊക്കെ കുറച്ച് നേരം വൈകിയതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, തുഫക്കിർ ഹാദ, ഇതാണോ പിന്നെ ചിന്തിച്ചത്? കാലനം, അതെ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്നോട് സംവാദം നടത്താനാണോ ഞങ്ങൾ വന്നത്? ഇത്ര വിവരമില്ലാത്തൊരു കാര്യമാണോ നീ പറയണത്? കാരണം അന്ന സഫീനത്തിന് തീബ് ദൂനി കായ്, സഫീനത്തിനെ നിയന്ത്രിക്കുന്ന ആളില്ലാതെ അത് വരികയോ? അങ്ങനെ തൻസിൽ വ തൻസരിഫ്, എന്നിട്ട് വ തുനസിൽ, അതിലുള്ള ആൾക്കാരെ അത് ഇറക്കുന്നു സ്വയം, എന്നിട്ടത് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ സ്വന്തം ഒരു കപ്പലുണ്ടാവുക, അതങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, യാത്രക്കാരെ ഇറക്കുക, എന്നിട്ട് ഇറങ്ങിയശേഷം മടങ്ങിപ്പോവുക, ഇതൊക്കെയാണോ നീ പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, അവർ ചോദിച്ചത്. അപ്പോൾ അതേന്ന് പറഞ്ഞു അദ്ദേഹം, യാദാ ലൈസ മാഖൂൽ, ഇത് ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്പോൾ അബൂഹനീഫ തിരിച്ച് ചോദ്യം, കൈഫലാ താഖിലൂൻ ഹാദാ, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക? വ താഖിലൂൻ അന്ന ഹാദി സമാവാത് വശംസ് വൽ ഖമർ വൻ നുജൂം വൽ ജിബാൽ വ ഷജർ വ ദവാബ് വൻ നാസ്, ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും അതുപോലെ ജീവികളും മനുഷ്യരും ഒക്കെ താനെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ, അതിനേക്കാൾ ചെറിയ ഒരു കാര്യം താനെ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഫറഫ് അന്നർ റജുൽ ഹാത്ത ബോംബി ഒക്കൂലിയും, അപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ ബുദ്ധി തട്ടിയുണർത്തുന്ന കാര്യമാണ് ഈ വ്യക്തി പറഞ്ഞത്. അതിനവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല, അങ്ങനെ ആ സംവാദം ഇല്ലാതെയായി എന്നൊക്കെയാണ് ആ ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ആ ചരിത്രം അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് വസ്തുതയാണ്. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് ഈ ലോകം തന്നെയാണ്. ഇതൊന്നും ഒരു സ്രഷ്ടാവില്ലാതെ ഉണ്ടാവുകയില്ല എന്ന് ഒരു ചെറിയ ബുദ്ധിമതി. അതുകൊണ്ട് വഖീല അറാബിയും മിനൽ ബാദിയ, ഈ ബദുക്കളായ അറബി, അങ്ങനെയുള്ളൊരു അറബിയോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഏതൊരുത്തനും മനസ്സിലാവുന്നൊരു കാര്യമാണെന്നാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത്. എന്താ ചോദ്യം? ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നീ എങ്ങനെ അറിഞ്ഞു? എല്ലാവരും ദൈവവിശ്വാസികളാണ് വാസ്തവത്തിൽ. അപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, ഒരു അറാബിയോട്, റബ്ബുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അയാൾ പറഞ്ഞു, അൽ അസർ യദുല്ലു അലൽ മസീർ, കാൽപ്പാടുകൾ നമ്മൾ കണ്ടാൽ എന്ത് സൂചിപ്പിക്കും? അതിലൂടെ നടന്നു പോയവർ തന്നെ സൂചിപ്പിക്കും, അതിലൂടെ യാത്ര സംഭവിച്ചിട്ടുണ്ട് എന്നറിയിക്കും. വൽ ബാഹ്ര തുദുല്ലു അലൽ ബാഹിർ, ഇനി ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ എന്ത് മനസ്സിലാവും? ഈ വഴിക്ക് ഒട്ടകം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. വളരെ പ്രാഥമികമായി വരെ പറയണം. എങ്കിൽ ഫ സമാഉം ദാത്തു അബറാജ് വ അർളും ദാത്തു ഫിജാജ് വ ബിഹാർ ദാത്തു അംവാജ്, അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ആകാശം, അതുപോലെ ഭൂമി, അതുപോലെ കടലുകൾ, തിരമാലകളുള്ള ഇതൊക്കെ, അല തദുല്ലു അല സമീ അൽ ബസീർ, എല്ലാം കേൾക്കുന്നവനെ എല്ലാം കാണുന്നവനെ സൂചിപ്പിക്കുന്നില്ലേ എന്നാണ് ആ ഒരു കാട്ടറബി എന്നൊക്കെ പറയാവുന്ന ഒരു തനി നാടൻ നാട്ടും പ്രദേശത്തുള്ള ആ കാലഘട്ടത്തിൽ പരിഷ്കൃത ലോകത്തിലേക്കൊന്നും വരാതെ അവരിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അറബികളെപ്പറ്റിയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ബദുക്കൾ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ മറുപടിയാണിത്. അപ്പോൾ ഏതൊരുത്തനും കൊടുക്കുന്ന മറുപടിയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി. അപ്പം ഇങ്ങനെ ബുദ്ധിപരമായി എടുത്താൽ അനേകം തെളിവുകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഈ ലോകത്തൊന്നും താനേ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഉണ്ടായി എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ അത്ഭുതങ്ങളൊക്കെ, വാഹനങ്ങളാണെങ്കിലും മറ്റു ഉപകരണങ്ങളാണെങ്കിലുമൊക്കെ അത് താനേ ഉണ്ടായതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിനുമല്ല ബുദ്ധിസ്ഥിരതക്കും കുറവുണ്ടോ, അയാൾക്ക് വല്ല കുഴപ്പവുമുണ്ടോ എന്ന് ആരെങ്കിലും പറയുള്ളൂ. എന്നാൽ അങ്ങനെ പറയുന്നവർ പോലും അതിനേക്കാൾ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളായ ലോകം അത് താനേ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരെപ്പറ്റി, ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരെപ്പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത്? എത്ര വലിയ വിരോധാഭാസങ്ങളിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ റബ്ബിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ഇവിടെ ശൈഖവറുകൾ പറഞ്ഞ ഒന്നാമത്തെ തെളിവ് ബുദ്ധിപരമായ തെളിവ് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഇവിടെ അല്പം സൂചിപ്പിച്ചതാണ്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകളാണ് ഇന്നത്തെ സലഫി ദുറൂസിൽ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അബൂബക്കർ സലഫി നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ ഇസ്ലാം സൗഭാഗ്യമാണ് അവതരിപ്പിക്കുന്നത് ഷമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നമ്മളെ മുസ്ലിമാക്കി, വിശ്വാസികളാക്കി എന്നുള്ളതാണ്. പക്ഷേ നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇതൊരനുഗ്രഹമായി, നിഅമത്തായി മനസ്സിലായിട്ടില്ല. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അത് വിശ്വാസികളാക്കിയതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചില ചരിത്രങ്ങൾ പഠിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, നിങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവ് ആസർ, അദ്ദേഹം മുസ്ലിമായിക്കൊണ്ടല്ല മരിക്കുന്നത്. ആരാണ് ഇബ്രാഹിം നബി? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റിയ, അതല്ലെങ്കിൽ അത്രമാത്രം മഹത്വമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ ആ ഇബ്രാഹിം നബിക്ക് തൻ്റെ പിതാവിനെ മുസ്ലിമാക്കാൻ സാധിച്ചിട്ടില്ല, വിശ്വാസിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, നാളെ പരലോകത്ത് ഇബ്രാഹിം നബിയുടെ പിതാവിനെ കൊണ്ടുവരുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ പിതാവിനെ നാളെ പരലോകത്ത് കൊണ്ടുവരും. മണ്ണ് പുരണ്ട ഒരു മൃഗം അല്ലെങ്കിൽ ഒരു മാൻപേട ചെളിയിൽ കിടന്ന് എപ്രകാരം ഉരുളുമോ അതേപോലെ ഇബ്രാഹിം നബിയുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉരുളുമെന്നാണ്. ഒടുവിൽ അദ്ദേഹത്തെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അല്ലാഹു കൂട്ടുകാരൻ എന്ന വിശേഷണം നൽകിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ ഉപ്പയെ മുസ്ലിമാക്കാൻ സാധിച്ചിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച പ്രവാചകൻ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും കാലം അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു. രാവും പകലും അദ്ദേഹം ആളുകളെ വിളിച്ചു. അദ്ദേഹം അവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ കാതുകളിൽ വിരലുകൾ തിരികി എന്നാണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അവർ കേൾക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി. ആ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ പലരും വിശ്വാസം സ്വീകരിച്ചിട്ടില്ല, പലരും മുസ്ലിമായിട്ടില്ല. വിശ്വാസം സ്വീകരിക്കാതെയാണ് അവരിൽ പല ആളുകളും മരണപ്പെട്ടു പോയത്. പ്രളയമുണ്ടായ സമയത്ത് മകനോട് അദ്ദേഹം പറയുന്നുണ്ട്, ഇർക്കബ് മഅന, ഞങ്ങളുടെ കൂടെ ഈ രക്ഷയുടെ കപ്പലിൽ കയറാൻ വേണ്ടി പറയുന്നുണ്ട്. രക്ഷപ്പെടുന്ന ഈ വിശ്വാസം സ്വീകരിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാം മകനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ മുസ്ലിമായിട്ടില്ല, വിശ്വാസം സ്വീകരിക്കാതെയാണ് അവർ മരണപ്പെട്ടു പോയത്. എന്തിനേറെ പറയണം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബ്, നബിക്ക് എത്രമാത്രം സഹായിയായിരുന്നു അദ്ദേഹം. നബി അങ്ങേയറ്റം സ്നേഹിച്ച, നബിയെ സ്നേഹിച്ച, ഇസ്ലാമിൻ്റെ വളർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രീതിയിലും സഹായിച്ച ഒരു നല്ല വ്യക്തിത്വമായിരുന്നു അബൂ ത്വാലിബ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നു പിതൃവ്യ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനസ്സിൻ്റെ ആഗ്രഹമാണത്. വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മരിച്ചാൽ നാളെ അള്ളാഹുവിനോട് എനിക്കത് പറയാമല്ലോ, നരകത്തിൽ പോകരുത്. അദ്ദേഹം അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു. അബുതാലിബിന് അറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി സല്ലമ പറയുന്നത് സത്യമാണ് ശരിയാണ് എന്നൊക്കെ. ചരിത്രം പറയുന്നത് അബുതാലിബ് എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു എന്നാണ്. ആ സമയത്ത് മക്കയിലെ മുശരിക്കുകളായ ആളുകളുടെ നേതാക്കന്മാർ അവർ പറഞ്ഞു, അബുതാലിബ് മരിക്കാൻ പോണ ഈ സമയത്തെങ്ങാനും നീ വിശ്വാസം സ്വീകരിച്ചാൽ മക്കയുടെ വരുംകാല ചരിത്രത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തി വെക്കും, മക്കയിൽ ജീവിച്ച ഏറ്റവും വലിയ ഭീരുവായ മനുഷ്യനാണ് താങ്കളെന്ന്. അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചില്ല, അദ്ദേഹം മുസ്ലിമായില്ല. അല മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാനിതാ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ മരണപ്പെടുന്നു എന്ന് പറഞ്ഞ് മരിക്കാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. സങ്കടത്തോടുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നത്. വിഷമത്തോടുകൂടിയാണ് നബി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ ദുഃഖത്തോടുകൂടെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അല്ലാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലക്കിന്ന അല്ലാഹു യഹ്ദീ മയ്യശ. നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ മുസ്ലിമാക്കുക സാധ്യമല്ല, ഹിദായത്ത് കൊടുക്കുക സാധ്യമല്ല. അത് അല്ലാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലാഹുവാണത് ചെയ്യുന്നത്. റബ്ബ് ആഗ്രഹിക്കുന്നവർക്ക്, റബ്ബ് ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ ഹിദായത്ത് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എന്താണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം? ഈ ചരിത്രങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറയൂ, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? നമ്മൾ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും മുസ്ലിമാക്കി, വിശ്വാസികളാക്കി എന്നത് തന്നെയാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം. പക്ഷെ പ്രശ്നം കിടക്കുന്നത്, ഇങ്ങനെയൊരു മഹത്തായ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടും അല്ലാഹു നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് അന്വേഷിക്കാതെ അല്ലാഹു നമ്മളെ വിശ്വാസികളാക്കി. പക്ഷെ ആ വിശ്വാസികളായി ജീവിക്കാൻ, ആ വിശ്വാസികളുടെ അടയാളങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു മേഖലയാണത്. റബ്ബ് ചെയ്തു തന്ന ഈ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആത്മാർത്ഥമായ പരിശോധന. സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരാൾ മുസ്ലിമാകണമെങ്കിൽ, ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുസ്ലിമാണോ, നാല് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ ഞാൻ മുസ്ലിമാണ്. ആ നാല് കാര്യങ്ങളിൽ എന്തിലെങ്കിലും അപാകതയുണ്ടോ, അപൂർണതയുണ്ടോ? എൻ്റെ വിശ്വാസത്തിൽ അപൂർണതയുണ്ട്, ഞാൻ പൂർണ്ണനായ വിശ്വാസിയായിട്ടില്ല. എന്തൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ? ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ, ഇനിയുള്ള തുടർ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശ്വാസിയുടെ അടയാളങ്ങളായ നാല് കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകാൻ, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാൻ തീർച്ചയായും നമ്മളിത് പഠിക്കണം. വിശ്വാസികളുടെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലെ ഒന്നാമത്തെ കാര്യം ഇൽമാണ്, അറിവാണ്. ആരെക്കുറിച്ചറിയണം? മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബിയിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിനെ അറിയണം, അവൻ്റെ നബിയെ അറിയണം, അവൻ്റെ ദീനിനെ അറിയണം തെളിവുകളുടെ പിൻബലത്തിൽ. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അയാൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം ഈ കാര്യങ്ങളാണ്. നമുക്കത് ഓരോന്ന് വിശദീകരിക്കാം. രണ്ടാമത്തെ കാര്യം എന്താണ്? അൽ അമലു ബിഹി, മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, മനസ്സിലാക്കിയത് പ്രവർത്തിക്കണം. മൂന്നാമത്തേത് അദ്ദഅവതു ഇലൈഹി, മനസ്സിലാക്കിയതിലേക്ക് ആളുകളെ വിളിക്കണം, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ വിളിക്കണം. നാലാമത്തേത് അസ്വബുറു അലൽ അദാഫിഹി, ക്ഷമയോടുകൂടെ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ, അത് പ്രവർത്തിപഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതിലേക്ക് മറ്റുള്ള ആളുകളെ വിളിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയവലംബിക്കണം. അങ്ങനെ ക്ഷമയവലംബിക്കുമ്പോൾ നമുക്ക് വിശ്വാസിയാകാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ നാല് ഗുണങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ വിശ്വാസികളാണ്. ഈ നാല് ഗുണങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ അപൂർണതയുണ്ട് എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അപൂർണതയുണ്ട്. അതുകൊണ്ട് മുസ്ലിമാകാൻ, വിശ്വാസിയാകാൻ നമ്മൾ പരിശ്രമിക്കുക. ഏറ്റവും വലിയ സൗഭാഗ്യം റബ്ബ് നമുക്ക് ചെയ്തു തന്നത് ഇസ്ലാമാണ്, നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പടച്ച തമ്പുരാന് ശുക്ര ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാം സൗഭാഗ്യമാണ് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് സമീർ മുണ്ടേരി.

0: അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ, പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ടോ, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകളെ ഇന്ന് മാറിയൊന്നും ചെയ്തു എന്നിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്. അപ്പം മനസ്സിലാവും, ഇതാണ് ഇയാളിലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്ത ഒരാൾ, അയാളെ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ, മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ, അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ.
2: അതെ.
3: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
2: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
3: അതെ,
2: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാളെങ്കിലും പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും, ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായി

0: ബലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
2: أعوذ بالله من الشيطان الرجيم

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞവരോട് അവതരിപ്പിക്കുന്നത് ഹംസക്കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിവക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലാ നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഈ വർഷം നീയത്ത് വെച്ചവർ, അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തിയവർ, അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ലക്ഷോപലക്ഷം ഹാജിമാർ ഹറമിലും പരിസര പ്രദേശങ്ങളിലും ഒത്തുചേരേണ്ട സമയവും സന്ദർഭവുമാണിത്. പക്ഷേ ഈ വർഷം വളരെ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് ഈ കർമ്മം നിർവഹിപ്പിക്കേണ്ട ഒരവസ്ഥാ വിശേഷമാണ് കോവിഡിലൂടെ ലോകത്ത് സംജാതമായിട്ടുള്ളത്. സഹോദരങ്ങളെ നാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇസ്ലാമിലെ അഞ്ചാം സ്ഥാനം അലങ്കരിക്കുകയും അഞ്ചാം സ്ഥാനം അലങ്കരിക്കുന്നതാണല്ലോ. സാമ്പത്തികവും ശാരീരികവുമായ അവസ്ഥ ഒത്തിണങ്ങിയവർ ഒരു തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉദിക്കൽപ്പിച്ചത്. ഇന്നവുല ബൈത്തിന് ഊലി അലിന്നാസി ലല്ലദീ ബിബക്ക, ഈ ലോകത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ആരാധന നടത്താൻ ലോകത്ത് ഒന്നാമതായി ഉണ്ടാക്കിയ പരിശുദ്ധ ഗേഹത്തേക്ക് ഉദ്ദേശിച്ചിറങ്ങൽ ഹജ്ജുൽ ബൈത്തി മനിസ്തത്തായലി സബീല, സാമ്പത്തികവും ശാരീരികവുമായ അവസ്ഥ ഒത്തിണങ്ങിയവർ ആ ഗേഹത്ത് ഉദ്ദേശിച്ചു കൊണ്ട് ഇറങ്ങൽ അവരുടെ ബാധ്യതയാണ്. വല്ലവനും ഈ ഉത്ബോധനത്തെ ചെവിക്കൊള്ളാതിരുന്നാൽ അള്ളാഹു അവരിൽ നിന്ന് ധന്യനാകുന്നു, അവരുടെ പ്രയാസം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ആയത്തിൻ്റെ വിശാലമായ താല്പര്യം. സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം ആരോഗ്യമുള്ള സമയത്ത് നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ്. പലരും നീട്ടി നീട്ടിക്കൊണ്ടുപോയി വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആരോഗ്യമില്ലാത്ത ഒരാളാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ അവർ ആ കർമ്മം അതിൻ്റെ മാധുര്യത്തോടു കൂടി നിർവഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തഅജ്ജലു ഇലൽ ഹജ്ജ്, ഹജ്ജിനെ നിങ്ങൾ ധൃതി കാണിക്കണം, നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ തിരുമേനി പറയുവാൻ കാരണം. അതുപോലെ തന്നെ മുസ്ലിമായി മരിക്കണമെന്ന് ഞാനും നിങ്ങളും നാളുകളേറെയായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക അവസ്ഥ ഒത്തിണങ്ങി, അതുപോലെ തന്നെ ആരോഗ്യമുള്ളൊരു സഹോദരൻ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ പ്രവാചകൻ തിരുമേനി പറയുന്നു മുസ്ലിമായി അവന് മരിക്കാൻ സാധ്യമല്ല. ഫല്യമുത്ത് യഹൂദിയൻ ഔ നസ്റാനിയ, ജൂതനായിട്ടോ ക്രൈസ്തവനായിട്ടോ അവൻ മരിച്ചു പോയിക്കോട്ടെ എന്നാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞത്. മഹാനായ പ്രവാചകൻ്റെ ശിഷ്യഗണങ്ങളിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു ഭരണത്തിലിരിക്കെ ഹജ്ജിൻ്റെ സീസൺ വന്നപ്പോൾ ഹജ്ജിന് പോകാത്തവരെ പറ്റി മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു കനപ്പെട്ടൊരു വാക്ക്, ഞാൻ ആഗ്രഹിച്ചു പോയി ആരെങ്കിലും ഹജ്ജിന് പോകാത്തവർ പരിസരങ്ങളിലോ ചുറ്റുപാടുകളിലോ എൻ്റെ ഭരണത്തിൻ്റെ കീഴിലോ ഉണ്ടെങ്കിൽ അവരെപ്പറ്റി അന്വേഷിക്കാനും ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും വരാത്തവർക്ക് ചുങ്കൻ അഥവാ ഫൈൻ ഇടാനും മഹാനായ ഉമർ റളിയല്ലാഹു ആഗ്രഹിച്ചു പോവുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്ക്, അവർ മുസ്ലിങ്ങളെയല്ല, അവർ മാഹുംബി മുസ്ലിമീൻ മാഹുംബി മുസ്ലിമീൻ, അത്രയും ഗൗരവത്തോടുകൂടിയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരങ്ങൾ വന്നിട്ടും നിർവഹിക്കാത്തവരെ പറ്റി. പ്രിയപ്പെട്ടവരെ, പ്രവാചകനും പ്രവാചകൻ്റെ അനുചരന്മാരും പ്രവാചകനിൽ നിന്ന് ശിക്ഷണം കിട്ടിയ സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വർഗം ഓഫർ ചെയ്തൊരു കർമ്മമാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ്. മറ്റൊരു കർമ്മങ്ങൾക്കും ഈ രൂപത്തിലുള്ളൊരു ഓഫർ നമുക്ക് കാണാൻ സാധ്യമല്ല. നമസ്കാരത്തിനും സക്കാത്തിനും നോമ്പിനുമൊക്കെ പാപങ്ങൾ പുറത്തു കിട്ടി സ്വർഗപ്രവേശനം ഉണ്ടെങ്കിൽ തന്നെയും കൃത്യമായി മക്ബൂലും മബ്റൂറുമായ നിലയിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ മഹാനായ പ്രവാചകൻ തിരുമേനിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസ് ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അൽ ഉംറ ഇലൽ ഉംറ, ഒരു ഉംറ അതിനിടയിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുമെങ്കിൽ, വൽ ഹജ്ജുൽ മബ്റൂർ പുണ്യകരമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉ ഇല്ലൽ ജന്ന, അതിന് അള്ളാഹുവിന് നൽകാനുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട അനുഗ്രഹീതമായൊരു പുണ്യകർമ്മമാകുന്നു ഹജ്ജ്. അത് റസൂലുള്ള നിർവഹിച്ചതുപോലെ തന്നെ നിർവഹിക്കണം. എല്ലാറ്റിനും നമുക്ക് പ്രിയപ്പെട്ട പ്രവാചകനാണല്ലോ മാതൃക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജാണ് റസൂലുള്ള ചെയ്തിട്ടുള്ളത്. സഹാബത്തിനെ കൂടെ കൊണ്ടുപോയി ഓരോരോ സമയങ്ങളിലും എങ്ങനെ എന്ന നിലക്ക് റസൂലുള്ളാഹി പഠിപ്പിക്കുകയായിരുന്നു. മിനയിൽ ഏത് രൂപത്തിൽ കഴിച്ചു കൂട്ടണം, നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്ന് കൃത്യമായി പ്രവാചകൻ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു. അറഫയിൽ ഏത് സമയം മുതൽ ഏത് സമയം വരെ, മുസ്ദലിഫയിൽ, അതുപോലെ തന്നെ മിനയിൽ, ജംറാത്ത്, എല്ലാ കാര്യങ്ങളും പ്രവാചകൻ കൂടെ കൊണ്ടുപോയി കൃത്യമായി പഠിപ്പിച്ചു. റസൂലുള്ള പറഞ്ഞു, ഹുദു അന്നി മനാസിക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഈ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കണം ഹജ്ജ് കർമ്മം. എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. നമസ്കാരം അല്ല സ്വീകരിക്കണോ, മഹാനായ പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച് കാണിച്ചെന്നതുപോലെ തന്നെ നിർവഹിക്കണം. ആ രൂപത്തിൽ കൃത്യമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ ഏതൊരാൾക്ക് ഭാഗ്യം ലഭിച്ചാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ജനിച്ചു പറന്നു വീണ കുഞ്ഞിൻ്റെ പരിശുദ്ധിയോടുകൂടിയാണ് അവർ തിരികെ വരുന്നത്. എന്നാൽ സഹോദരങ്ങൾ, ഈ വർഷം ഹജ്ജിൻ്റെ സമയമാണ്. ഒന്ന് രണ്ട് ദിവസങ്ങളായാൽ ഹജ്ജിലേക്ക്, മിനയിലേക്ക് ഹാജിമാർ പോകേണ്ട സന്ദർഭമാണ്. ഈ വർഷം ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ അവർക്ക് അടുത്ത വർഷം പോകാനുള്ള സൗകര്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ അതിനിടക്ക് മരണപ്പെട്ടാൽ നിയ്യത്തനുസരിച്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ സംസാരം കേൾക്കുന്ന ശ്രോതാക്കളിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വന്നവരുണ്ട്. അവരോടായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഹജ്ജ് കർമ്മം നിർവഹിച്ച് ആ പുണ്യഭൂമിയിലെത്തി ആ കർമ്മം കൃത്യമായി നിർവഹിക്കാൻ അവസരം ലഭിച്ചവർ, അള്ളാഹുവിൻ്റെ ശായിറുകളിലൂടെ സഞ്ചരിക്കാൻ അവസരം ലഭിച്ചവർ, ഈ ലോകത്ത് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി ഉണ്ടാക്കിയ പരിശുദ്ധ കഅബാലയം, പ്രിയപ്പെട്ടവരെ, ഒരു റക്അത്ത് നമസ്കാരത്തിന് 100,000 കൂലിയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞ ആ അനുഗ്രഹീതമായ ഗേഹം, അതുപോലെ തന്നെ മഖാം ഇബ്രാഹിം, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബക്കറയിൽ വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹിം എന്ന ആയത്ത് ഓതുമ്പോൾ ഈ സംസാരം കേൾക്കുന്ന ഹജ്ജിന് പോയവർ ആ മഖാം ഇബ്രാഹിം പിറകിൽ നമസ്കാരം നിർവഹിച്ചവരാണ്. ഇന്ന സഫാ വൽ മർവത്ത മിൻ ശഅഇരില്ല എന്ന ആയത്ത് സൂറത്ത് ബക്കറയിൽ ഓതുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സഫാ മർവയിൽ സഅി നടത്തിയവർ, അതുപോലെ തന്നെ മശ്ഊറുൽ ഹറമിൽ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമാണ്, പവിത്രമാണ് എന്ന് പറഞ്ഞ എല്ലായിടങ്ങളിലൂടെയും പോയി അള്ളാഹുവിൻ്റെ അതിഥികളായി അവിടെ ചെന്ന് ആ കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ സാധിച്ച പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ആ ഹജ്ജിന് ശേഷം ആ ചൈതന്യം ഉൾക്കണ്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും വിലയിരുത്തുക. ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരും ഹജ്ജ് കർമ്മം നിർവഹിച്ചവർ ആലോചിക്കുക, ഹജ്ജ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചോ? നമ്മുടെ ജീവിതത്തിനൊരു വഴിത്തിരിവായോ? നമുക്കൊരു ടേണിംഗ് പോയിൻ്റായി ഹജ്ജ് മാറിയിട്ടുണ്ടോ? ഏതൊരു കർമ്മവും നമ്മൾ പലപ്പോഴും സമാധാനത്തിലാണ്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നതോടുകൂടി സ്വർഗ്ഗപ്രവേശനം സാധ്യമാകും. അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആ ചാരിതാർത്ഥ്യത്തോടുകൂടി സഞ്ചരിക്കുന്ന ജീവിക്കുന്നവരെ കാണാൻ പറ്റും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മം അള്ള സ്വീകരിക്കണമുണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്താൻ ആ കർമ്മങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ജീവിതം വളരെ അനിവാര്യം, വളരെയേറെ ചിട്ടയുള്ളതായി തീരണം. ഉദാഹരണത്തിന്, നോമ്പനുഷ്ഠിച്ചു 30 ദിവസവും, ഒരു മാസം നോമ്പനുഷ്ഠിച്ചു, ശവ്വാൽ പിറവിയോടുകൂടി ആ നോമ്പിൽ നേടിയ വിശുദ്ധിയെ തച്ചുടക്കുന്നുവെങ്കിൽ മഹാനായ റസൂല പറഞ്ഞു, ലൈസലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്, അവൻ്റെ നോമ്പ് കൊണ്ട് അവൻ വെറും പട്ടിണിയും അവൻ്റെ രാത്രി നമസ്കാരം കൊണ്ട് വെറും ഉറക്കമൊഴിക്കലേ ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഏതൊരു പ്രവർത്തനവും അതിന് ശേഷം ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തി നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം, നമ്മുടെ ഇണയോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ അയൽപ്പക്കക്കാരുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതത്തിൽ ഓരോരോ നിമിഷാർത്ഥങ്ങളിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ അവൻ്റെ തൃപ്തി ലഭിക്കുന്ന രൂപത്തിലാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ചൈതന്യം ഉൾക്കൊണ്ടവരായി, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി നമുക്ക് മാറാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, സങ്കടകരം എന്ന് പറയട്ടെ, ഒട്ടുമിക്ക ആളുകളും ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഏതാനും ദിവസങ്ങളിൽ ഹജ്ജിൻ്റേതായ ആ ഒരു ചൈതന്യം ജീവിതത്തിൽ നിലനിർത്തുകയും പഴമയിലേക്ക് മടങ്ങുന്ന സങ്കടകരമായ കാഴ്ചയാണ് സഹോദരങ്ങൾ കാണുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ കടന്നുറങ്ങുന്ന ഹജ്ജിന് പോയ ഹാജി എന്ന് ചില പേരുണ്ടാകും. അതുപോലെ തന്നെ സകല ഹറാമുകളിലും സകല വേണ്ടാത്തിനങ്ങളിലും സകല നെറികേടുകളിലും പ്രിയപ്പെട്ടവരെ പങ്കുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ, പ്രിയപ്പെട്ടവരെ, ശരിക്ക് അവർക്ക് തന്നെ അവർ കുഴികുത്തുന്നു എന്നതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖത്തെയാണ് പ്രിയപ്പെട്ടവരെ അവർ വികൃതമാക്കുന്നത്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയവരെ ഇതര മതസ്ഥർ പോലും വിചാരിക്കുന്നത് അവർ നല്ലവരാകും, അവരുടെ സ്വഭാവം അത്രയും മഹനീയമാകും, കാരണം ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന ആളല്ലേ എന്ന നിലക്ക് സമൂഹം വിലയിരുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ സുന്ദര മുഖത്തെ വികൃതമാക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ നമ്മുടെ അരികിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറാബിയുടെയും ത്യാഗോജലമായ ത്യാഗസ്മരണകൾ അയവറച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവിടുന്ന് ചെയ്യുന്ന പ്രതിജ്ഞ ഇബ്രാഹിം നബിയെ പോലെയാകാൻ ഞാൻ ഒരുക്കമാണെന്നാണ്, ഇസ്മായിൽ നബിയെ പോലെയാകാൻ ഒരുക്കമാണെന്നാണ്, അതുപോലെ തന്നെ ഹാജറാ ബീവിയെ പോലെ ആകാൻ ഒരുക്കമാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, മിനയിൽ നമ്മൾ 2-3 ദിവസം കഴിച്ചു കൂട്ടിയപ്പോൾ മസ്ജിദുൽ ഹൈഫിൽ പോയി നമസ്കരിച്ചിരിക്കും. 10-70 പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ്. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ പ്രവാചകരുടെ കാൽ സ്പർശനമേറ്റ പുണ്യഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കുകയും അങ്ങനെ നേർക്കാഴ്ച കൊണ്ട് അതെല്ലാം കണ്ട് തിരിച്ചു വന്ന് നാട്ടിലെത്തി പഴമയിലേക്ക്, തിന്മയുടെ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപകോപം ആരേക്കാളും ഞാനും നിങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും ഹജ്ജ് നിർവഹിച്ചവർ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ അപാകതകൾ വരാൻ പാടില്ല. ഹജ്ജിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹി അപാകത വരാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് ബാധിക്കുന്ന അവസ്ഥ, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണിശത പുലർത്തണം. ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കാൻ, ഇല്ലേ, നമ്മൾ ഹറമിലേക്ക് തഹജ്ജുദിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയവർ, പ്രിയപ്പെട്ടവരെ, നാട്ടിലെത്തി തഹജ്ജു നമസ്കരിക്കാത്തവർ, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധ പുലർത്താത്തവർ, അപ്പോൾ നമസ്കാരത്തിൽ കണിശത പുലർത്തണം. വേഷവിധാനങ്ങളിൽ പ്രിയപ്പെട്ട ഹജ്ജുമ്മമാർ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ സഹോദരിമാർ, വേഷത്തിൽ ശ്രദ്ധയില്ലാതെ നടക്കുന്നവരെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ സങ്കടകരമാണ്. അപ്പോൾ വേഷവിധാനത്തിൽ ശ്രദ്ധ വേണം. കണ്ണിനെ ശ്രദ്ധിക്കണം, കാതിനെ ശ്രദ്ധിക്കണം, കഴബ കണ്ണ കണ്ണുകൊണ്ട്. അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് മുത്തിയ ചുണ്ടുകൊണ്ട് നല്ലതേ സംസാരിക്കാൻ പാടൂ, കണ്ണുകൊണ്ട് നല്ലതേ കാണാൻ പാടൂ. ജീവിതത്തിൻ്റെ സകല തുറകളിലും സൂക്ഷ്മത പുലർത്തുവാനും ജീവിതത്തിൽ ഇനി ചെളി പുരളാൻ ഞാൻ അനുവദിക്കുകയില്ലെന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം. മഹാനായ റസൂലുള്ള പറഞ്ഞല്ലോ, ചെറു ചെറു പാപങ്ങൾ ശ്രദ്ധിക്കണം. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചെറു ചെറു പാപങ്ങൾ. അറഫയിൽ നമ്മൾ റബ്ബിൻ്റെ മുന്നിൽ കൈ ഉയർത്തിയപ്പോൾ, കണ്ണുനീർ പൊഴിച്ച് ദുആ ചെയ്തപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപക്കറകളും അള്ളാഹു നമുക്ക് പുറത്തു തന്നിട്ടുണ്ട്. അറഫയിൽ നമ്മൾ മുസ്ദലിഫയിലേക്ക് ഒഴുകിയപ്പോൾ, സഹോദരങ്ങളെ, ജനിച്ചു പറന്നു വീണ കുഞ്ഞിൻ്റെ പരിശുദ്ധിയോടുകൂടിയാണ് ഒഴുകിയത്. ഇനിയൊരിക്കലും ആ മനസ്സിൽ ചെളി അതുപോലെ തന്നെ പാപക്കറകൾ പുരളാതിരിക്കാൻ സഹോദരങ്ങളെ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തി അതിൽ സന്തോഷം കൊള്ളുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ പറഞ്ഞല്ലോ, ഇയാക്കും വൽ മുഹഖറാത്തു ദുനൂബ്, കൊച്ചു കൊച്ചു പാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിസ്സാരമല്ലെന്ന് വിചാരിക്കുന്ന ചെറു ചെറു പാപങ്ങളെ പ്രവാചകൻ സഹാബത്തിനെ സാന്ദർഭികമായിട്ടാണ് ഈ തിരുവചനം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുജന്മാരോട് ഒരു താഴ്വരയിൽ ഇറങ്ങി താമസിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരല്പം വറവ് കൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങളെല്ലാവരും പോയി കൊണ്ടുവരാം. ഒരാൾ പോയി കൊണ്ടുവന്നാൽ മതിയായിരുന്നു, പക്ഷേ എല്ലാവരും ചെറിയ ചെറിയ ഓരോരോ വറവ് കൊണ്ടുവന്നപ്പോൾ അവിടെ കൂട്ടിയിട്ടപ്പോൾ കണ്ടമാനം ആ താഴ്വര തന്നെ ചുടാൻ മാത്രമുള്ള വറകായിരുന്നു. റസൂലുള്ള പറഞ്ഞു, ഇതുപോലെയാണ് ചെറുപാപങ്ങൾ. അത് മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായി കുമിഞ്ഞുകൂടുമ്പോൾ നിങ്ങളുടെ ആഹ്റ നഷ്ടമാകാൻ കാരണമായി തീരുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഗൗരവത്തോടെ അറിയിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. തിന്മകളുടെ ലോകത്ത് നമ്മൾ അകലണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കാഴ്ച വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ കൃത്യമായി നിരീക്ഷിക്കുന്നു. അവനറിയാത്തൊരു നിമിഷവും നമ്മുടെ ജീവിതത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കാനും അവൻ്റെ കുദറത്ത് മനസ്സിലാക്കാനും ഹജ്ജ് യാത്രയിലൂടെ നമുക്ക് സാധിച്ചെങ്കിൽ, അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുക്കമാകണമെന്നും, ഹജ്ജിന് നീയത്ത് വെച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അത് നിർവഹിക്കുവാനുള്ള അവസരം തൊട്ടടുത്ത വർഷങ്ങളിലെങ്കിലും നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ നമ്മെ ഒത്തുചേർക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത് ഹജ്ജ് നിർവഹിച്ച് കഴിഞ്ഞവരോട് അവതരിപ്പിച്ചത് ഹംസക്കുട്ടി സലഫി.
1: ഇപ്പം നമ്മൾ ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും, ഇപ്പോൾ ഇവിടെ ഇതൊക്കെ തന്നെയുള്ള വിഷയം, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ വരുന്നതിനനുസരിച്ചാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഞാൻ അത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റിയാക്റ്റീവും ക്രിയേറ്റീവും, അതിൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മളൊരു സ്വഭാവമാണ് പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം. അതേ സമയത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആ നമ്മളോട് ഏത് രൂപത്തിൽ പ്രതികരിച്ച വ്യക്തിയാണെങ്കിലും, അത് ഇനി ആർക്കിടയിലായിക്കോട്ടെ, അമ്മായിമ്മയും മരുമകളോ ഭാര്യ ഭർത്താവോ ആര് തമ്മിൽ ഉള്ള ബന്ധമാണെങ്കിലും ശരി, അവിടെ ആ ഒരു റിയാക്റ്റീവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വിഷമിപ്പിച്ചിട്ട് നമ്മളെ നല്ല പ്രയാസപ്പെടുത്തി നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുക, പെരുമാറി നമ്മളെ കൈകാര്യം ചെയ്യുക ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ ഒരു സമയത്ത് റിയാക്റ്റീവ് അവിടെ വരരുത്, റിയാക്റ്റ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മളൊരു കഴിവാണല്ലോ അവിടെ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു പിന്നെ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ക്രിയേറ്റീവ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അത് ഏത് നിലക്കുള്ള ബന്ധങ്ങളിലാണെങ്കിലും, ഇപ്പോൾ വളരെ പിന്നെ അക്രമ സ്വഭാവമുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ മോശം ദുശ്ശീലങ്ങളുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിധിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത് എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഒരു പോസിറ്റീവ് സംഗതി അവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ളൊരു കാരണം റിയാക്റ്റീവ് എപ്പോഴും നമ്മളിൽ ഇങ്ങനെ എന്താ പറയുക, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് റിയാക്റ്റീവാണ്. പക്ഷെ ക്രിയേറ്റീവ് നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഈ രണ്ട് സംഗതികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
4: ഇനിയിപ്പം
1: അതെ, നമ്മൾ ഓരോ സംഭവങ്ങൾ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിലൊക്കെ എല്ലാവരിലും റിയാക്റ്റീവും ഉണ്ട്, ക്രിയേറ്റീവും ഉണ്ട്. അതിൽ റിയാക്റ്റീവിനെ ഒഴിവാക്കുക, ക്രിയേറ്റീവിനെ എടുക്കുക.
4: പിന്നെ റാഷണൽ ബിലീഫ് ആൻഡ് ഇറാഷണൽ ബിലീഫ് എന്ന് പറയാണ് സാധാരണ. അതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കാണണം. ഇന്ന ആൾ എന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയേക്കാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരൊന്നും എപ്പോഴും എന്നോട് 100% വളരെ പിന്നെ സ്നേഹവസ്ത്രമായി തലോടി പെരുമാറാൻ എപ്പോഴും ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. ഒക്കെ മോശമായ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറിയേക്കാം. പലപ്പോഴും എപ്പോഴും വിഷമം വരാറ്, ആരെങ്കിലും പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമം വരിക ഏറ്റവും അടുത്ത ആളുകളുടെ പ്രതികരണങ്ങളായിരിക്കാം. ചിലപ്പം മാവാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരൊക്കെ എന്തെങ്കിലും ഇടു പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അതിനോട് എന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തിരിച്ച് പ്രതികരിക്കും. ഇനി അതെല്ലാം പുറത്ത് അങ്ങനെയായിരിക്കാം. പക്ഷെ ആരും എപ്പോഴും ഏത് രൂപത്തിലും പ്രതികരിക്കാം, അവിടെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നൊരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണം. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ. ചിന്തിക്കുക എപ്പോഴും ഇമോഷനാണ് മുന്നിലുണ്ടാകുക. വികാരം വൈകാരിക തലങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. വികാരത്തെ അടക്കി വെക്കാൻ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, വിവേകം പുറത്തേക്ക് ചാടുന്നത്. അതായത് വിവേകത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിൽ കുറേ ഈ അമിഗ്ദല ഹൈജാക്കിംഗ് എന്നൊക്കെയാണ് സാധാരണ ഇതിന് പറയാറുണ്ട്. അമിഗ്ദല ഹൈജാക്ക് ചെയ്ത് പോകുന്നതാണ് സംഭവം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ദേഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾ, ഇപ്പോൾ പുതിയൊരു റിസർച്ച് നടത്തിയെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു പറഞ്ഞു, ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ദേഷ്യം ഉണ്ടെങ്കിൽ അവളെ തെറാപ്പിസ്റ്റ് അവളെ റൂമ് കൊണ്ടുപോയിട്ട് തലയിണക്കി ഇട്ടിട്ട് അടിക്കും, അത്ര ഇന്ന ആളാണ് വ്യക്തിയാണ്, അവൾ അടിച്ചു തീർക്കുക അയാളെ ദേഷ്യം. പക്ഷെ അങ്ങനെ അടിച്ചു തീർക്കുക വഴി അതൊരു അയാളെ മനസ്സിനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുറേ ആൾക്ക് റിലാക്സ് ആവുന്നതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞതുപോലെ കാവമീനൽ വയലാന്ന് പറഞ്ഞു, പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത്. ദേഷ്യത്തെ പിടിച്ചു വെക്കുന്ന, സപ്രസ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉരുകി പോകുന്ന, പുറത്തേക്ക് പ്രതികരിച്ചു കഴിഞ്ഞ ഒരു ദേഷ്യം അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ബാക്കി അവനിൽ ബാക്കിയാവുന്ന. അപ്പം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക, പിടിച്ചു വെക്കുക, ആ സെൽഫ് കൺട്രോൾ എന്നല്ല, അത് തന്നെയാണ് ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നുമ്പോഴേക്ക് പിടിച്ചു വെക്കാൻ പറ്റുക എന്നുള്ളത്.
1: ഒരു സി റിയാക്റ്റീവിൻ്റെ മുമ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ ക്രിയേറ്റീവായി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് തല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ചിന്ത, ഇപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേദനിക്കും, പിന്നെ നമ്മൾ കുറേ എന്ത് ചെയ്യും, അവന് വിളിച്ചെടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ.
5: ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനുജരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നമസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത്, പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ശൂല് കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം. ഇത് ഒരു പിന്നെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
6: അന്ന് ആ കാലഘട്ടത്തിൽ.
5: അതായത് ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ, അപ്പം അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു ഒരു മാതൃക നമുക്കതിലുണ്ട്.
6: ശരിയാണ്. ഇപ്പൊ ഈ ഒരു കൂടിയാലോചന,
5: അതെ,
6: ഷൂറ ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
5: അതെ
6: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
5: അതെ
6: അനുയായികളോടൊപ്പം ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
5: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക? സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
6: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂൽ,
5: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത് ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളതൊരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി. അപ്പൊ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
6: ചെറിയൊരു കുട്ടിയായിരിക്കാൻ ചിലപ്പോൾ വളരെ വിലയേറിയ ഒരു അഭിപ്രായം,
5: ആശയങ്ങൾ പറയാം തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് നസ്രാണികൾ അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണി അടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഒരു ഇത് കൊടുക്കുക, പിന്നെ ഒരു
6: അറിയിപ്പ്
5: സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പം അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്ത് ചെയ്തു? ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
6: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
5: പിരിഞ്ഞത്.
6: ശരിക്കും നോക്ക്, നിങ്ങൾ ആ ഒരു ഒരു മനോഹരമായ ആ രംഗം,
5: അതെ,
6: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
5: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു ഒരു സ്വപ്നം കാണാൻ. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പോൾ ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പോൾ ഇദ്ദേഹം പറയണെന്ത്, ഞങ്ങൾക്ക് നമസ്കാര സമയം ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫ്ലുകൾ പറഞ്ഞു കൊടുത്തു,
6: പദങ്ങൾ
5: പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യും, അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോവാറാണ് നമുക്കൊക്കെ പതിവുള്ളത്. പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു. ഇദ്ദേഹം ഫജറാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു ഇരിക്കപ്പുറുതി കിട്ടുന്നു.
6: ഉറങ്ങിയത് മറന്നുപോയാൽ,
5: മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകണം. അപ്പോൾ സമയമായിട്ടില്ല, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്. നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു? ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
6: അവിടെ സർട്ടിഫൈ ചെയ്യാൻ
5: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ല് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ
6: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
5: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അതായത് അവരുടെ ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദീനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, മറ്റുള്ള മുഅദ്ദീന്മാരുണ്ട്. പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്
6: ബിലാൽ.
5: മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടു പോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
6: എന്തൊരു മഹത്തായ ആദർശമാണ് ഇസ്ലാമിന് പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേര് നടക്കുന്ന ഒരുപാട് ആളുകൾ ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ, ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്ന കൂടി ചെയ്യുന്നുണ്ട്.
5: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ, ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാംഗുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുതരാനുള്ള ഒരു ആശയം.
7: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. സ്നേഹപൂർവം പദ്ധതി. അച്ഛനമ്മമാർ മരണപ്പെട്ടതോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരണപ്പെടുകയും സാമ്പത്തികമായി പ്രയാസം നേരിടുകയും ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, സ്നേഹപൂർവം പദ്ധതി. അനാഥരായ കുട്ടികൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വളരാനും പഠിക്കാനും ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു പ്രതിമാസ സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് അനുസരിച്ച് നിശ്ചിത തുക ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു. ആർക്കൊക്കെ അപേക്ഷിക്കാം? അച്ഛനും അമ്മയും മരണപ്പെട്ട കുട്ടികൾക്ക്, അച്ഛനോ അമ്മയോ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിന് കുട്ടിയെ വളർത്താൻ സാമ്പത്തികമായി പ്രയാസമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, എ പി എൽ വിഭാഗമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയിൽ താഴെയും നഗരപ്രദേശങ്ങളിൽ 22,375 രൂപയിൽ താഴെയും വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അച്ഛൻ്റെയോ അമ്മയുടെയോ മരണ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെയും ഇപ്പോഴത്തെ രക്ഷിതാവിൻ്റെയും പേരിൽ സംയുക്തമായിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, കുട്ടി പഠിക്കുന്ന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്. അപേക്ഷാ നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി, ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സ്കൂളിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതുണ്ട്. ഇതിനായി കുട്ടി പഠനം തുടരുന്നു എന്ന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഹാജരാക്കണം. ബിരുദം വരെയുള്ള പഠനത്തിന് ഈ സഹായം ലഭ്യമാണ്. 1 മുതൽ 5 ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് പ്രതിമാസം 300 രൂപയും, ഹൈസ്കൂൾ തലത്തിൽ 500 രൂപയും, +2 തലത്തിൽ 750 രൂപയും, ഡിഗ്രി തലത്തിൽ 1,000 രൂപയുമാണ് നിലവിൽ ലഭിക്കുന്ന ധനസഹായം.
8: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ സഹായകമാകുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ സൂറത്തു ഖാഫ് 19-ാം വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ 19-ാമത്തെ ആയത്താണ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. 16-ാം വചനം മുതൽ നമുക്ക് പാരായണം ചെയ്തു തുടങ്ങാം.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് സൂറത്തു ഖാഫിലെ 19-ാം വചനം. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: രസകരം എന്നതിനപ്പുറം ഒരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഐഫോണിനൊക്കെ എത്രയാണ് വില എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വാങ്ങാനുള്ള ക്യൂ ചെറുതല്ല. നമ്മളിപ്പം ഐഫോൺ 16 ഇറങ്ങിയപ്പോൾ രാജ്യത്ത് എന്തൊരു തിരക്കാണ് ഇത് വാങ്ങാൻ. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുടനീളം വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐഫോണൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്.
1: മാതൃക തന്നെയാണ്.
2: ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള വാർത്തയാണ്. പക്ഷെ അതൊരു പിന്നെ ആ പോയിന്റിൽ ആളുകൾക്ക് തോന്നണമെങ്കിൽ അതൊരു ഒരു വിൽ പവർ തന്നെയാണ്. ഇപ്പൊ ആരും അറിയാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അങ്ങനെ കിട്ടിയ ഒരു സംഗതി ഇനി പിന്നെ അന്വേഷിച്ച് വരാനൊന്നും സാധ്യത ഉണ്ടാവില്ല. ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാം.
1: അങ്ങനത്തെ സംഗതിയാണ്. പുഴയിലൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടാനാണ്.
2: അതെ, മനസ്സിലെ ആളുകൾ ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ നമുക്കത് വേണമെങ്കിൽ വളരെ ചുളിവിൽ എടുക്കാം. പക്ഷെ അതൊരു ആ ഒരു മാനസികാവസ്ഥ ഞാനിങ്ങനെ ഈ സംഭവം കേട്ടപ്പോൾ ആലോചിച്ചു. ആ സുഹൃത്ത് ഒരു 100 തവണ ചിന്തിച്ചിട്ടുണ്ടാകും
1: എന്താകണം
2: വേണ്ട. അവസാനം കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ പോയിന്റിൽ അദ്ദേഹം വിശ്വാസി കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും വലിയൊരു പ്രതിഫലം അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടുമെന്നതിൽ തർക്കമില്ല. ഞാൻ ഈ അടുത്ത് പിന്നെ വായിച്ച ഒരു ഒരു ഒരു കമന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഐഫോൺ 16 പ്രോ പ്ലസ് ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ 4 മണി മുതൽ 6 മണി വരെ വരി നിന്നു, എന്നിട്ടും കിട്ടിയില്ല. അതെ, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരാൾ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇതെന്താ റേഷൻ കിടി പിടിന്നാണ് കൊടുക്കുന്നത്, ഇങ്ങനെ എത്ര നേരം വരി നിന്നിട്ടും. ഇത് ഇത്ര വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് സത്യത്തിൽ.
1: വില കൊടുക്കുന്നു.
2: അതെ, ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട് സ്വർണവും ഒക്കെ ഇതുപോലെ നഷ്ടപ്പെട്ട് കിട്ടി അതിന്റെ എഫേർട്ട് എടുത്ത് അതിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിച്ചൊക്കെ തിരിച്ച്
1: ചില ഓട്ടോ ഡ്രൈവർമാരും അതേപോലെ വാർത്തകളിൽ നമുക്ക് കാണാറുണ്ട്. അത് വളരെ ഇത്ര മൂല്യമേറിയൊരു സംഗതി കയ്യിൽ കിട്ടുമ്പോൾ അത് തൻ്റേതല്ല എന്ന് മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ അത് വേറെ ആളുടേതാകും എന്ന് വളരെ മാതൃകാപരമാണ്. ശരിക്ക് അഡ്രസ്സൊക്കെ അന്വേഷിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നു. ഇപ്പം അടുത്തൊരു ഇതേപോലെ തന്നെ ഒരു ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടം വിട്ടാനുള്ള സംഗതി ഒരു വാർത്ത കൊടുത്താണ് എൻ്റെ ഉപ്പ.
2: അതെ അതെ അതെ, പ്രവാസ ജോലിയായിരുന്ന സമയത്ത്
1: കുറേ വർഷങ്ങൾക്ക്
2: ഇന്ന വ്യക്തിക്ക് എൻ്റെ ഉപ്പ കടം കൊടുക്കാണ്ടായിരുന്നു.
1: അതൊക്കെ ശരിക്കും അത്രയും ശുദ്ധ മനസ്സിന്റെ ഉടമകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളാണ്. ഇതേപോലെ തിരിച്ചു കൊടുക്കാൻ നല്ല നീയത്തുള്ള ആളുകൾക്ക്, വിശ്വാസി കൂടിയായതുകൊണ്ട് തന്നെ പ്രതിഫലാർഹമായ ഒരു സംഗതിയാണ്. ഒരുപാട് പ്രതിഫലം, അത്രയും മൂല്യമുള്ള സംഗതിയാണ്.
2: എനിക്ക് തോന്നുന്നു മൂല്യം എന്നത് അല്ല അവിടെ നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ബാഗ് ഒക്കെ നമുക്ക് വീണ് കിട്ടുന്നു, നമുക്ക് അതിലിപ്പോ മൂല്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതിനുള്ളിലുള്ള സാധനങ്ങൾ അത് വളരെ
1: മൂല്യം.
2: നമുക്കത് നോക്കിയാൽ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചിലപ്പോ പേപ്പർ ഉണ്ടാകാം. ഒരു പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ചിലപ്പോൾ മാറ്റാവുന്ന ഒരു രേഖയൊക്കെ ആകാം അത്. അതുകൊണ്ട് മൂല്യം എന്നത് നിർണ്ണയിക്കുക, ഇപ്പൊ ഇത്തരം വസ്തുക്കളാകുമ്പോൾ നമുക്ക് മൂല്യം നിർണ്ണയിക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. ഏതായാലും കളഞ്ഞു കിട്ടിയ ഒരു സംഗതി നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അത് അതിന്റെ ഉടമസ്ഥരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരം സംഗതികൾ കൂടെ ആകുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നതിന് തീർച്ചയായും പിന്നെ അന്യായമാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ് എന്നതിലൊരു തർക്കമില്ല. ലാലത്തുകൾ അങ്ങനെ വീണിട്ടുന്ന സംഗതികൾ അത് ഇസ്ലാമിക പിന്നെ കാഴ്ചപ്പാടിൽ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള മൂല്യ വസ്തുക്കളാണെങ്കിൽ നിർബന്ധമായും അത് തിരിച്ചേൽപ്പിക്കണം എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ കഴിക്കുന്നത് ഹറാമാണ് എന്നതിൽ സംശയമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർ, ഏറെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. കഥ പറയാം. അവതരിപ്പിക്കുകയാണ് സലാം വീട്ടി.
1: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടുള്ള കഥ കേട്ടല്ലോ. ഇന്ന് നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര കഥ പറഞ്ഞാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. നബിയും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജ്റ പോയത് അല്ലേ, അതിൽ സംശയമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയ കഥ ഓർമ്മയുണ്ടോ? ആ, അതറിയാത്ത കുട്ടികൾക്ക് ആ കഥയുടെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. കേട്ടാലോ, മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചു. ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതായപ്പോ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഹിജ്റ പോകാൻ അനുമതി നൽകി. അന്ന് യസ്രിബ് എന്നറിയപ്പെട്ട മദീനയിലേക്കാണ് അവർ അങ്ങനെ ഹിജ്റ പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഏറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഖുറൈശികൾ ഗൂഢാലോചന നടത്തി. അന്നേരം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് യാത്രയായി. ഒരു ദിവസം രാത്രിയിലാണ് അവർ പോയത്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ അള്ളാഹു അവരെ സഹായിച്ചു. മദീനയിലേക്ക് നേരിട്ടുള്ള വഴിയിൽ ശത്രുക്കളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും വേറൊരു വഴിയാണ് തെരഞ്ഞെടുത്ത് പോകുന്നത്. മൂന്ന് പകലും രാത്രിയും അവർ ഒരു ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. ആ ഗുഹയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? അതെ, ആ ഗുഹയുടെ പേര് ഗാർ സൗർ ഗുഹ എന്നാണ് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ രാത്രിയിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി. ആരുമറിയാതെ സഹോദരൻ അബ്ദുള്ളയുടെ കൈവശം കൊടുത്തയച്ച കഥയുണ്ട്. മക്കയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും രക്ഷപ്പെട്ട വിവരം അപ്പോഴേക്കും ഖുറൈശികൾ അറിഞ്ഞു. അപ്പം മുഹമ്മദ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എവിടെയുള്ളത്? ഈ സൗർ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകനെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് നൂറൊട്ടകം സമ്മാനവും പ്രഖ്യാപിച്ചു. നബിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ പലരും സംഘമായി പുറപ്പെട്ടു. പിടിച്ച ആളുകൾക്ക് എത്ര ഒട്ടകാന്നോ? നൂറൊട്ടകാണ് സമ്മാനമായി കൊടുക്കുന്നത്. നൂറൊട്ടകം ചില്ലറ കാര്യമാണോ? അത്ര വലിയ സമ്പത്താണ്. ശത്രുക്കൾ സൗർ ഗുഹയ്ക്ക് സമീപമെത്തിങ്ങനെ അന്വേഷിച്ച് അവിടെ സമീപത്തെത്തി. അവിടെ നിന്നിങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ ഗുഹയിലിരുന്ന് ശത്രുക്കളെ നേരിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടി വന്നു. എന്നിട്ട് നബിനോട് ചോദിച്ചു, നബിയെ, അവർ നമ്മെ ഇപ്പൊ കാണും, കണ്ടാ പിന്നെ നമ്മുടെ കഥ എന്താവും? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്

0: മഷാല്ല, നമ്മൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗാനമാണ് സ്വരത്തിൽ കേട്ടിട്ടുള്ളത്. ശ്രുതിമധുരമായിട്ടുള്ള ഒരു ഒരു ഗാനം നമ്മൾ സ്വരത്തിലൂടെ കേട്ടു. മഷാല്ല, അപ്പോൾ അറിവ് പകരുന്ന ഗാനങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് ഇല്ലാതെ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്വരത്തിലൂടെ ആശയ ഒരുപാട് നിറഞ്ഞ ഗാനങ്ങളാണ് നമ്മൾ ഇത്തരം പാട്ടുകളുടെ കേൾക്കുന്നത് സ്വരത്തിലൂടെ. അപ്പോൾ മ്യൂസിക് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം പാട്ടിൻ്റെ ഭാഗങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പീസ് റേഡിയോ സ്വരവും അതേപോലെ യൂട്യൂബിലെ ഈണം ചാനലൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. Peace Radio.

0: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ ശ്രദ്ധേയമായ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, അതിലടങ്ങിയ ഗംഭീരമായ ഒരു ആശയമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 24 അധ്യായം സൂറത്തുന്നൂർ 35 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ്. അന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അധ്യായത്തിനു പോലും ഈ പേര് നൽകപ്പെടാനുള്ള കാരണം ഈ ആയത്താണ്. എന്താണ് ഈ മൂന്ന് വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ചെറിയ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു നൂറു സമാവാത്തി വല്ലർ. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ഒരു വിളക്ക് മാടം പോലെയാണ്, അതിൽ ഒരു വിളക്കുമുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ. ആ വിളക്ക് ഒരു സ്ഫടിക പാത്രത്തിലാണ് ഉള്ളത്, അതല്ലെങ്കിൽ ഒരു സ്ഫടികത്തിൻ്റെ ഒരു ആവരണത്തിനുള്ളിലാണ് യഥാർത്ഥത്തിൽ ആ വിളക്കുള്ളത്. ഇനി ആ സ്ഫടികത്തിൻ്റെ പ്രത്യേകത എന്താണ്? അസ്സുജാജതു കഅന്നഹ കൗകബുൻ ദുർരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ. അതിൻ്റെ പ്രത്യേകത, അതല്ലെങ്കിൽ ആ സ്ഫടികത്തിൻ്റെ പ്രത്യേകത, അത് വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാകുന്നു. ആ സ്ഫടികം തന്നെ വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ്. മാത്രമല്ല, ഈ സ്ഫടികത്തിനുള്ളിലുള്ള മിസ്ബാഹ് വിളക്ക്, അത് കത്തിക്കപ്പെടുന്നത് കിഴക്കോ പടിഞ്ഞാറോ അല്ലാത്ത അനുഗ്രഹീത വൃക്ഷമായ ഒലീവ് വൃക്ഷത്തിൻ്റെ എണ്ണ കൊണ്ടാണ് അത് കത്തിക്കപ്പെടുന്നത്. ഈ എണ്ണയുടെ പ്രത്യേകതയോ, യക്കാദു സൈതുഹ യുദീഉ വലൗലം തംസസ് ഹുനാർ. തീ തൊട്ടിട്ടില്ലെങ്കിൽ പോലും അത് സ്വയം പ്രകാശിക്കുന്ന എണ്ണയാണ്. നൂറു നഅലാ നൂർ, ഇങ്ങനെ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു വിളക്കുമാടം, അതിലൊരു വിളക്കുണ്ട്, ആ വിളക്കൊരു സ്ഫടികത്തിലാണ്, ആ സ്ഫടികം തന്നെ നല്ല തിളങ്ങുന്ന നക്ഷത്രം പോലെ തിളങ്ങുന്നതാണ്. അതേപോലെ തന്നെ ആ വിളക്ക് കത്തിക്കപ്പെടുന്ന ഇന്ധനം, അത് ഏറ്റവും പരിശുദ്ധമായ സദാസമയവും വെയിലുകൊള്ളുന്ന ഒലീവ് വൃക്ഷത്തിൽ നിന്നുള്ള ഏറ്റവും തിളക്കമുള്ള എണ്ണ കൊണ്ടാണ് കത്തിക്കപ്പെടുന്നത്. നൂറു നഅലാ നൂർ, ഇങ്ങനെ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ആ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വഴി നടത്തുന്നു. വയദ്രിബുല്ലാഹു ലംസാല ലിന്നാസി വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു മനുഷ്യർക്ക് നല്ല നല്ല ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാകുന്നു. ഇങ്ങനെ അല്ലാഹുവിൻ്റെ പ്രകാശത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ആ പ്രകാശമുള്ളത് എവിടെയാണ്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വ യുദ്കറ ഫീഹ സ്മുഹു യുസബ്ബിഹു ലഹു ഫീഹ ബിൽ ഗുദുവ്വി വൽ ആസാൽ. അത് ചില ഭവനങ്ങളിലാണുള്ളത്, അഥവാ മസ്ജിദുകളിലാണ് ആ പ്രകാശമുള്ളത്. അത്തരം മസ്ജിദുകൾ ഉയർത്തപ്പെടാനും അവിടെ അല്ലാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടാനും അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള മസ്ജിദുകളിലാണ് ആ പ്രകാശമുള്ളത്, അല്ലാഹുവിൻ്റെ മാർഗദർശനമാകുന്ന പ്രകാശമുള്ളത്. അതേപോലെ തന്നെ ആ മാർഗദർശനം പിൻപറ്റിയിട്ടുള്ള ആളുകളും അവിടെയുള്ളത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ, അവിടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ തസ്ബീഹ് ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. ഇനി അവരുടെ പ്രത്യേകത എന്താണ്? റിജാലു ലാ തുൽഹീഹിം തിജാറത്തും വല ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ്സലാത്തി വ ഈതാഇസ്സകാ. കച്ചവടമോ മറ്റു ക്രയവിക്രയങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നോ നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ സക്കാത്ത് നൽകുന്നതിൽ നിന്നോ തടയാത്ത ഒരു വിഭാഗം ആളുകളാണ് അവിടെയുള്ളത്. യഹാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും മാറിമറഞ്ഞു പോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട്, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്ന് വിശദീകരിച്ചിട്ടുള്ള മനോഹരമായ ആ ഒരു വിശദീകരണം ചെന്നെത്തുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഹിദായത്താകുന്ന പ്രകാശവും ആ ഹിദായത്ത് മാനവ സമൂഹത്തിന് നൽകുന്ന ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അവൻ്റെ നാമം സ്മരിക്കപ്പെടുവാനും അവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രകാശത്തെ അതിനെ പ്രശോഭിപ്പിക്കുവാനും വേണ്ടി അള്ളാഹു അനുവാദം നൽകുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള മസ്ജിദുകളിൽ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലാണ് ആ പ്രകാശമുള്ളത്. ആ ഭവനങ്ങളിലുള്ള പ്രകാശങ്ങളിലൊന്ന് ആരാണ്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, മരണാനന്തര ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ട്, കണ്ണുകളും ഹൃദയങ്ങളും മാറിമറഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ആരാധനയിൽ മുഴുകിയ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ സ്മരിക്കുവാനും അവന് തസ്ബീഹുകൾ നടത്തുവാനും വേണ്ടി ഒരുമിച്ചു കൂടിയിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളാണ് അവിടെയുള്ളത്. യഥാർത്ഥത്തിൽ അത് തന്നെയാകുന്നു അള്ളാഹുവിൻ്റെ പ്രകാശങ്ങളായി അറിയപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മാർഗദർശനത്തെ സ്വീകരിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ വഴി സ്വീകരിച്ച പ്രകാശത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ. അവർക്ക് ബിസിനസ്സുകളുണ്ട്, അവർക്ക് കച്ചവടമുണ്ട്, മറ്റു ഭൗതികമായ എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നില്ല എന്നു മനസ്സിലാക്കുക. അതേപോലെ തന്നെ സക്കാത്ത് നൽകുന്നതിൽ നിന്ന് അത് അവരെ തടയുന്നില്ല. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിൽ നിന്ന് അതൊന്നും അവരെ തടയുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം കൊണ്ട് അവർ പാരത്രിക ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദുനിയാവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് ഇല്ല എന്നല്ല, അവർക്ക് കച്ചവടമുണ്ട്, അവർക്ക് ബിസിനസ്സുകളുണ്ട്, മറ്റു ക്രയവിക്രയങ്ങളെല്ലാം അവർക്കുണ്ട്. എന്നാലും മരണാനന്തര ജീവിതത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ മതത്തെ ഒഴിവാക്കിക്കൊണ്ടോ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടോ അവർ ജീവിക്കുകയില്ല. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കും. അത്തരം ബാധ്യതകൾ നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അവരാകുന്നു പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്ന് പറയാൻ സാധിക്കുന്ന ആളുകൾ. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ചവരാണവർ. ഇത്രയും മനോഹരമായ ഉപമയിലൂടെ അള്ളാഹു വിശദീകരിച്ചു തന്ന ആ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ്.
2: الشيطان الرجيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളാണ് സന്തോഷത്തിന്റെ ഇടങ്ങളാണ് അവനവന്റെ കുടുംബം. കുടുംബം നോക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ബഹുമാനിച്ച് ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പ്രത്യേകം എടുത്തു പറയുന്ന ഭാര്യ, സന്തോഷം ഇരട്ടിയാക്കുന്ന നമ്മുടെ മക്കൾ, ജീവിതവഴിയിൽ കാലിടറുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, അതേപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒരു നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടിയേ തീരൂ. ഒരു നല്ല ഒരു കുടുംബത്തിന് വേണ്ട ഒരു നാലു ചിന്തകളാണ്, ഒരുപാട് ചിന്തകളുണ്ട്, അതിലൊരു നാലു ചിന്തകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. പിന്നീട് വരുന്ന നല്ല കുടുംബത്തിൻ്റെ അടിത്തറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. രണ്ടാമത്തേത്, വീടുകളെ നമസ്കാര കേന്ദ്രങ്ങളാക്കുക, നിസ്കരിക്കുന്ന ഇടങ്ങളാക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സുന്നത്ത് നമസ്കരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം, മുസല്ലകൾ, വീട്ടിലൊരു മുസല്ല നിശ്ചയിക്കുകയും അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് ആ വീടിനെ സന്തോഷത്തിൻ്റെ മനോഹാരിതയിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. മൂന്നാമത്, വീട്ടുകാരുടെ ഈമാനിക പരിശീലനം. ഖുർആൻ പാരായണത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമസ്കാര നിർവഹണത്തിലാണെങ്കിലും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആ ഈമാനികമായ ഒരു പരിശീലനം നൽകപ്പെടുന്ന ഒരു സങ്കേതമാക്കി വീടിനെ മാറ്റുക. നാലാമത്, വീടുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും അറിഞ്ഞിരിക്കുക. അങ്ങനൊരു നാല് ചിന്തകളാണ് നല്ലൊരു കുടുംബം, നല്ലൊരു വീട് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ലഘു വിവരണം. അതിലൊന്നാമത് പറഞ്ഞത് നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, നാലു കാര്യങ്ങളാൽ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടും: അവളുടെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പദവി, അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ നോക്കിയിട്ട്, ദീനും നോക്കിയിട്ട്. ഈ നാലിൽ ദീന് എന്നുള്ള ഘടകത്തെയാണ് വിശ്വാസികള് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്നിട്ടൊരു കാര്യം കൂടി അവിടെ എടുത്തു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തെരിബത്തി യതാക്ക്, അല്ലെങ്കിൽ നിന്റെ കൈ മണ്ണ് പുരളും. നിനക്ക് പ്രശ്നം ഉണ്ടാകാൻ, നിനക്ക് പ്രയാസമാകും ജീവിതത്തിൽ മണ്ണ് പുരളെന്ന് പറഞ്ഞാൽ. ദീന്, ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. ദീന് കഴിഞ്ഞിട്ടുള്ള പിന്നെ സെക്കൻഡ് പ്രയോറിറ്റികൾ, തേർഡ് പ്രയോറിറ്റികൾ, അത് എന്താണ്, ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല. ദീനായിരിക്കാം പ്രധാനമായും ഒത്തുവന്നത്. അപ്പോൾ ഒന്നാമത് ദീന ഒത്തു വന്നു, അവിടെ നിർബന്ധമായും ആ കല്യാണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ വിവാഹത്തിലേക്ക് നമ്മൾ തയ്യാറാവണം. അതല്ലാത്തതിലേക്ക് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ, കുട്ടിയുടെ ഭംഗി, അതൊക്കെ ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ദീനില്ലാതെ ഈ പ്രയോറിറ്റികൾ ഒരിക്കലും എടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് മകൾക്ക് ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, ഒരു പുരുഷൻ ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റവും നല്ല ദീനി നിഷ്ഠയുള്ള കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആക്കാൻ പരമാവധി പരിശ്രമിക്കണം. എന്നാലേ അവരിലുണ്ടാകുന്ന മക്കൾക്ക് ആ ഒരു ദീനി നിഷ്ഠ പകർന്നു കൊടുക്കുവാനും ആ മക്കളും അതുപോലെ ആ മാതൃകകൾ കൊണ്ട് ജീവിക്കുകയും ചെയ്യുള്ളൂ. ആ കുടുംബത്തിലാണ് മനോഹാരിത ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് പറയുന്നത് വീടുകളെ നമസ്കാര കേന്ദ്രമാക്കുക എന്നാണ്. വീട്ടിലൊരു മുസല്ല ഉണ്ടാവണം. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ അൻ മഹ്മൂദ് ബിൻ റബീഉൽ അൻസാരി റഹിമഹുല്ലാ, അദ്ദേഹം പറയാണ്, റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വീട്ടിൽ ഒരു സ്ഥലം അങ്ങ് നമസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ചു തരണം, എന്നിട്ട് അവിടെ എനിക്ക് അങ്ങ് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. നമുക്കൊക്കെ അങ്ങനെ ഒരു ഇടങ്ങൾ ഉണ്ടാകണം, നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്ഥലം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലെ സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടി. രണ്ട്, എന്താണ്, ഒരു മുസല്ല ഒന്ന് കൃത്യമായും അവിടെ നിശ്ചയിക്കുക, അതിനു വേണ്ടി പ്രത്യേകം റൂമുണ്ടാക്കുക എന്നല്ല, അത് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇല്ലെങ്കിലും ഒരു പ്രത്യേകമായ മുസല്ലയും സാഹചര്യവും അവിടെ ഉണ്ടാക്കിയെടുത്താൽ അത് ഖൈറാണ്. കാരണം എന്താ വെച്ചാൽ, ചെറിയ കുട്ടികൾ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഈ മലമൂത്ര വിസർജനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആകുമ്പോൾ അത് നിസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം. അപ്പോൾ അതൊരു ബന്ധവസ്ഥായ ഒരു അടച്ചുറപ്പുള്ള ഒരു വൃത്തിയുള്ള ഒരു ഹൈറായ ഒരു സ്ഥലം, അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ഒരു വീട്ടിലെ പള്ളി എന്ന ഒരു സാഹചര്യം, അതൊരു ഖൈറാണ്. അത് മാത്രമല്ല സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്ഥലം, പുരുഷന്മാരാണെങ്കിലും അവരുടെ സുന്നത്ത് നമസ്കാരങ്ങളെയൊക്കെ പതിവാക്കേണ്ട ഒരു സ്ഥലം. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനികമായ പരിശീലനങ്ങൾ, ഈമാനികമായ പരിശീലനങ്ങൾ, എക്സസൈസുകൾ വീടുകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മക്കൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെക്കേഷൻ കാലമൊക്കെയാണ്, അപ്പോൾ അവർക്കൊരു കൃത്യമായൊരു ഷെഡ്യൂള്, നിസ്കരിക്കാനുള്ള ഒരു ഷെഡ്യൂള്, ഖുറാൻ പാരായണത്തിന്, പഠനത്തിന്, കളിക്ക്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, അതൊക്കെ ആവശ്യമായ ഘടകങ്ങളാണ്. മൊബൈൽ ഫോണാണെങ്കിൽ എല്ലാമാണെങ്കിലും ഇപ്പം ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അവരറിഞ്ഞിരിക്കേണ്ട പലതും ഉൾക്കൊള്ളുന്നതാണ് മൊബൈൽ ഫോൺ. പക്ഷെ അവിടെയൊക്കെ അമിതത്വം എന്തെന്ന് ഉണ്ടാവാതെ, അതല്ലെങ്കിൽ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാവാതെ ശ്രദ്ധിക്കുവാനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവാനും, അതൊക്കെ ഒരു ഈമാനികമായ പരിശീലനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെടാനും കഴിയുമ്പോൾ, അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ, ആ കറക്റ്റ് സമയത്ത് മക്കൾ വന്ന് ആ മുസല്ലയിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ നുസബ്ബി മുസ്ബിയാനന എന്നൊക്കെ സ്വഹാബ വനിതകൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു, ചെറിയ മക്കളെ കൊണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവർ എന്താണ് കുറേ കഴിയുമ്പോൾ അവർ വിശക്കുമ്പോൾ അവർ അവരോട് ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവരുടെ ശ്രദ്ധ ഞങ്ങൾ തിരിക്കുമായിരുന്നു വിശക്കാതിരിക്കാൻ. അപ്പോൾ എന്താണ് മക്കൾക്ക് കഴിയുന്ന രീതിയിൽ എന്നുള്ള ആ ഒരു ഉദ്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ ഒരു പരിശീലനമാണ്. മൂന്നാമത് പറയുന്നത് അങ്ങനെ ഒരു പരിശീലനം ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, വീടുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും നമ്മൾ അറിയണം, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ചിലയൊക്കെ വീടുകളിൽ നമ്മൾ ചെന്നാൽ കാണാൻ കഴിയുമ്പോൾ ഈ ഈ കട്ടിലിനോട് നേരെ ചുമരിൻ്റെ മുകളിൽ പ്രാർത്ഥനയുടെ ആ ഒരു സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ഉറങ്ങാൻ കിടക്കുമ്പോൾ. വാഷ് വാഷ് ബേസിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, ടേബിളിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അപ്പോൾ ഇതൊക്കെ അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇഷ്ടവും നമുക്കൊരു താല്പര്യവും ദീനപരമായ നിഷ്ഠയുള്ളതായിരിക്കണം എന്നൊരു ചിന്തയും അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു കുടുംബം, ഒരു വീട് ഉണ്ടാകാൻ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ചിന്തയായി സമർപ്പിക്കാം.
2: ഓക്കെ, ഇതിനൊന്ന് ചുരുക്കി ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അടിത്തറ, ആ അടിത്തറ എത്ര ബലമുള്ളതാണോ അതിനനുസരിച്ച് പിന്നെ അതിൻ്റെ മേലോട്ട് നമ്മൾ എത്ര ഉയർത്തിയാലും അത് അതിൻ്റെ ഒരു ബലം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ പല ഏരിയകളും നമ്മൾ വളരെ മനോഹരമാക്കും ആ ഒരു സ്ട്രക്ചറിൽ, ബിൽഡിങ്ങിൽ. എന്നതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ തുടക്കം, നാല് പോയിന്റുകളിലായി അതിനെ പറഞ്ഞു, ഒരു വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് കുടുംബം എന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു തുടക്കം മുതൽ സന്താനങ്ങളുടെ പരിപാലനങ്ങളും ആദാബുകൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൽക്കാലികമായ ലോകത്തേക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഭവനത്തിൻ്റെ ഉറപ്പും സ്ട്രെങ്ത്തും എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതിലേറെ നമ്മൾ ശാശ്വതമായ ലോകത്തേക്ക് പോകേണ്ടവരാണെന്ന തിരിച്ചറിവോടുകൂടി അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകളോടുകൂടി കുടുംബത്തെ കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിജയം നമുക്കുണ്ടാകുന്നത് എന്നാണ് ഈ നാല് പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് എടുക്കാനുള്ളത്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുള്ളയുടെ
5: റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാമാണ് റിയാലുസ്സാലിഹീൻ. ഇന്നത്തെ റിയാലുസ്സാലിഹീൻ പ്രോഗ്രാമിൽ ആരാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു? ഈ വിഷയം റിയാലുസ്സാലിഹീൻ ആസ്പദമാക്കി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
6: السلام عليكم ورحمة الله وبركاته. وعن أبي نجيد بضم النون وفتح الجيم عمران بن حسين الخزاعي رضي الله عنهما أن امرأة من جهينة أتت رسول الله صلى الله عليه وسلم وهي حبلى من الزنا فقالت يا رسول الله أصبت حدا فأقمه علي. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു തൗബയിൽ 22-ാമത്തെ ഹദീസ് നമ്പറായി ഇമാം നവവി റഹിമഹുള്ള ചേർത്തിട്ടുള്ള ഇമ്രാൻ ബിനു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട് റിവായത്ത് ചെയ്ത ഇമാം മുസ്ലിം റഹിമഹുള്ള തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ഇനി നമുക്ക് പഠിക്കാനും ശ്രദ്ധിക്കാനുമുള്ളത്. അബൂ നുജൈദ്, അത് വായിക്കേണ്ടത് പോലും ഇവിടെ മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. നുജൈദ് ബിളമ്മിൻ നൂൻ, നൂനിന് ളമ്മ് ചെയ്തും ഫതഹിൽ ജീം, ജീമിന് ഫതഹ് ചെയ്തുമാണ് വായിക്കേണ്ടത്. അതിൻ്റെ വായന അങ്ങനെയാണ് ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളത്. റിയാദുസ്വാലഹീൻ്റെ മുഖപുര വായിച്ചപ്പോൾ, മുഖദ്ദിമ നാം പഠിച്ചപ്പോൾ അവിടെ ഷെയ്ഖ് നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ചില പദങ്ങളുടെയെല്ലാം ളബ്ത് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിൽപ്പെട്ടതാണിത്. ഇമ്രാൻ ബിനു ഹുസൈൻ, ഇമ്രാൻ ബിനു ഹുസൈൻ എന്നതാണ് സ്വഹാബിയുടെ പേര്. അബൂ നുജൈദ് എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. നുജൈദ് എന്ന അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അപ്പോൾ നുജൈദിൻ്റെ പിതാവ് അഥവാ ഇമ്രാൻ ബിനു ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇമ്രാൻ ബിനു ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയാനുള്ള കാര്യം വ്യക്തമാണ്. ഇമ്രാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പിതാവും ഹുസൈനും ഇരുവരും സ്വഹാബികളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഉദ്ദേശിച്ച് അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയുള്ള തെർലിയത്ത് നിർവഹിക്കുമ്പോൾ ദിവചനമായി റളിയല്ലാഹു അൻഹുമാ എന്ന് നാം പറയുന്നത്. അദ്ദേഹം അൽ ഖുസാഇ, ഖുസാഇ ഗോത്രക്കാരനാണ്. ഖുസാഇ ഗോത്രക്കാരനാണ്. അൽ കഅബി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിശേഷണം. അദ്ദേഹം ഹിജ്റ 7-ാം വർഷം അഥവാ തുബൂക്ക് യുദ്ധം നടന്ന ആ വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാമതം ആശ്ലേഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അതിനുശേഷം ഇസ്ലാമതം സ്വീകരിച്ച ശേഷം സർവ യുദ്ധങ്ങളിലും നബി യുദ്ധം നിർവഹിച്ചിട്ടുള്ള, നബി പങ്കെടുത്തിട്ടുള്ള എല്ലാ ഗസ്വത്തിലും, നബി പങ്കെടുത്ത യുദ്ധത്തിനാണല്ലോ ഗസ്വത്ത് എന്ന് പറയുക, അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിലെ ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബസ്വറയിലേക്ക് ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി, അവിടെയുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുവാനും പകർന്നു നൽകുവാനും വേണ്ടി ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിനെ ബസ്വറയിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചിട്ടുണ്ട്. മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മതം പഠിക്കാൻ സുവർണാവസരം ലഭിച്ചിട്ടുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് പ്രമുഖരാണ് മുഹമ്മദ് ബിൻ സീരീൻ, അതുപോലെ മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ല. ഇവർക്കെല്ലാം ഈ സ്വഹാബിയിൽ നിന്ന് ദീൻ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല പറയുന്നത്, ലം നറ ഫിൽ ബസ്വറ അഹദൻ മിൻ അസ്ഹാബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്ദുലു അലാ ഇമ്രാൻ ബിൻ ഹുസൈൻ. ബസ്വറയിൽ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയേക്കാൾ ശ്രേഷ്ഠരായ ഒറ്റ സ്വഹാബികളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ബസ്റയിൽ വന്ന സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ പരാമർശങ്ങളും പ്രസ്താവനകളും ഇമ്രാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഹസനുൽ ബസ്രി റഹിമഹുല്ലയും നടത്തിയതായി നമുക്ക് കാണാം. ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം റിവാദ് ചെയ്തിട്ടുണ്ട്. 150 ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം റിവാദ് ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 8 ഹദീസുകൾ മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചവയാണ് എന്നർത്ഥം. 4 ഇമാം ബുഖാരി മാത്രം ഉദ്ധരിച്ചത്, മുസ്ലിമിലില്ല, ബുഖാരിയിൽ മാത്രമായി. 9 മുസ്ലിമിൽ മാത്രമായി അദ്ദേഹത്തിൻ്റെതായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള ഒരു സ്വഹാബിയാണ്. 30 രോഗിയായി അദ്ദേഹം കിടന്നിട്ടുണ്ട്. ദീർഘമായ 3 പതിറ്റാണ്ടുകാലം രോഗിയായി കിടക്കുമ്പോഴും അള്ളാഹുവിനെ തൃപ്തിപ്പെടാത്ത, അള്ളാഹുവിൻ്റെ അതൃപ്തിക്ക് കാരണമാകുന്ന ഒരു അരവാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഈമാനിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുജാബുദ്ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമായി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പ്രാധാന്യപൂർവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും കാലത്ത് ഉണ്ടായ യുദ്ധങ്ങളിൽ, അവർ തമ്മിൽ നടന്ന യുദ്ധത്തിലൊന്നും അദ്ദേഹം പങ്കെടുക്കാതെ അതിൽ നിന്നെല്ലാം അദ്ദേഹം വിട്ടുനിന്നു എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ ഹദീസിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയറിൽ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒക്കെയും നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹം ബസ്റയിലാണ് മരണപ്പെടുന്നത്. ബസ്റയിലേക്കാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ദാഴിയായി, ഒരു പ്രബോധകനായി, ഒരു മുറബ്ബിയായി, മുഅല്ലിമായി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ച അതേ ബസ്റയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഹിജ്റ 52 ബസ്റയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വഫാത്തായി. ഇത് ചരിത്ര കൃതികളിൽ ഒക്കെ നമുക്ക് കാണാം. ഇത്രയും പറഞ്ഞത്, ഇനി പറയാൻ പോകുന്ന ഹദീസ് റസൂലിൽ നിന്ന് കേട്ട് പറഞ്ഞു തന്നിട്ടുള്ള പലരും കേട്ടിട്ടുണ്ടാവും, കേട്ടവരെല്ലാം റിവാദ് ചെയ്ത് കൊള്ളണമെന്നില്ല. അത് നമുക്ക് റിവാദ് ചെയ്ത് തന്നിട്ടുള്ള ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അതിലഘുവായ, വളരെ ചുരുങ്ങിയ, സംക്ഷിപ്തമായ ഒരു വിവരണമാണ് നമ്മൾ ഈ കേട്ടത്. ഇദ്ദേഹം പറയുകയാണ്, അന്നംറഅതൻ മിൻ ജുഹൈനത, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ജാഅത് ഇംറഅതും മിൻ ഗാമിദ് എന്നാണ്, ഗാമിദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ്. ഇത് വൈരുദ്ധ്യമല്ല. അതിന് ഇമാം നവവി റഹിമഹുല്ല തന്നെ വിവരണം നൽകിയിട്ടുള്ളത്, ഷറഹ് നൽകിയിട്ടുള്ളത്, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു ബത്തുനാണ് അഥവാ ഒരു ഉപഗോത്രമാണ് ഗാമിദ് എന്ന് പറയുന്നത്. അതല്ലാതെ അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരു ഗാമിദ് എന്ന് പറയുന്നൊരു കബീലയുണ്ട്. ആ കബീലയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ജുഹൈന ഗോത്രത്തിൽ തന്നെയുള്ള ഒരു ഉപഗോത്രമാണ് ഗാമിദ്. അങ്ങനെ ഒരു ഉപഗോത്രമുണ്ട് ജുഹൈന ഗോത്രത്തിൽ. ആ ഗാമിദ് എന്ന് പറയുന്ന ഉപഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ്. അതുകൊണ്ട് തന്നെ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാലും ഗാമിദിൽ നിന്നുള്ള സ്ത്രീ എന്ന് പറഞ്ഞാലും അത് വൈരുദ്ധ്യമല്ല. ജുഹൈന ഗോത്രത്തിലെ ഉപഗോത്രമായ ഗാമിദിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യം വരുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീ അതത്, അവർ വന്നു. ആരുടെ അടുക്കൽ വന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ഈ സ്ത്രീ. റസൂലുള്ളാഹി സ്വഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഈ വന്ന ആ സ്വഹാബി വനിതയുടെ പേരെന്താണ് എന്ന വിഷയത്തിലൊക്കെ പല അഭിപ്രായങ്ങളും കാണാം. അതൊന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഏതവസ്ഥയിൽ? വഹിയ ഹുബുല, അവർ ഗർഭിണിയായിരിക്കെ. വരുന്ന സമയത്ത് അവർക്ക് ഗർഭമുണ്ട്, അവർ ഗർഭിണിയാണ്. മിനസ്സിന, വ്യഭിചരിച്ചതു കാരണം. മിൻ എന്ന വാക്കിന് ഇവിടെ സബബ് അല്ലെ തലീൽ എന്നർത്ഥമാണ്, കാരണം എന്നർത്ഥമാണ്. അപ്പോൾ വഹിയ ഹുബുല, അവർ ഗർഭിണിയായിരുന്നു, ഗർഭിണിയായ അവസ്ഥയിലാണ് വന്നത്. എങ്ങനെ ഗർഭിണിയായതാണ്? മിൻസിന, വ്യഭിചാരം കാരണം, വ്യഭിചരിച്ചത് കാരണം ഗർഭിണിയായി, ഗർഭം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വന്ന്. എന്നിട്ടവർ തന്നിൽ ശിക്ഷ ഹദ്ദ് നടപ്പിലാക്കാൻ പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തുടർന്ന് പറയുന്നത്. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ, ആരാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. വിഷയം അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
8: അടുത്ത നമ്മുടെ ഒരു പ്രോഗ്രാം
1: മധുരം ഖുർആൻ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അധ്യായം 38 സൂറത്തു സ്വാദ്, 45 മുതൽ 66 വരെയുള്ള വചനങ്ങൾ.
8: أعوذ بالله من الشيطان الرجيم. واذكر

0: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ മധുരകരമായ പാരായണങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളിൽ നിന്ന് കേൾപ്പിക്കുക എന്ന ഒരു പ്രോഗ്രാമാണ് മധുരം ഖുർആനിലൂടെ പീസ് റേഡിയോ ലോകത്തിന് സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കേട്ട പാരായണം അബ്ദുല്ലാഹ് ബിൻ അലി ബസ്ഫറിൻ്റെ ഖിറാഅത്താണ്. വിശുദ്ധ ഖുർആനിൻ്റെ 38-ാം അധ്യായം സൂറത്തു സ്വാദിൻ്റെ 45 മുതൽ 66 വരെയുള്ള വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്തത്.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
2: നമ്മുടെ ശരീരത്തിലെ വിവിധ കാരണങ്ങളാൽ സന്ധികളിൽ വേദനയും നീർക്കെട്ടും വരുന്ന അവസ്ഥക്കാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സന്ധി എന്ന് പറയുന്നത് എല്ലിൻ്റെ രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ്, എല്ലിൻ്റെ അറ്റം. എല്ലിൻ്റെ അറ്റത്ത് സാധാരണഗതിയിൽ തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് എന്ന് പറഞ്ഞ ഒരു കവറിങ് ഉണ്ടാവും. അതിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു മെംബ്രെയിൻ ഉണ്ട്, സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയും. ഈ രണ്ട് തരുണാസ്ഥികൾക്ക് ഇടയിൽ ഈ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിൻ്റെ ഇടയിൽ രണ്ട് എല്ലുകൾ തമ്മിലുള്ള ജോയിൻറ്റിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതാണ് ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ. ഇതിൽ പ്രധാനമായും വരുന്ന നീർക്കെട്ടുകളെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, രണ്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും. ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്

0: എന്ന് പറയുന്നത് സാധാരണ ഒരു 40 വയസ്സ് 50 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്കാണ് ബാധിക്കാറുള്ളത്. പുരുഷന്മാരിലും സ്ത്രീകളിലും ഏകദേശം ഒരേ പാറ ബാധിക്കാറുണ്ട്. ഏകദേശം ഒരു മുതിർന്ന ആളുകളിൽ ഒരു 20% പേർക്കും ഈ ഒരു അസുഖം ഉള്ളതായിട്ട് ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ തേയ്മാനമാണ്. തരുണാസ്ഥിക്ക് വരുന്ന തേയ്മാനം കാരണം എല്ലുകൾ തമ്മിൽ വളരെ അടുത്ത് പോയും ഉരസുകയും അതുവഴി വേദന ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച സൈനോവിയൽ ഫ്ലൂയിഡ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകുകയും അത് നേർക്കെട്ടായിട്ട് കാണുകയും ചെയ്യും. സാധാരണ കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും അതുപോലെ തന്നെ കഴുത്തിലും അതുപോലെ തന്നെ ഊരയിലും ലംബാർ സ്പൈനിലുമാണ് ഈ ഒരു തേയ്മാനം കൂടുതലായിട്ട് കാണാറുള്ളത്. വേദന, അതുപോലെ തന്നെ നേർക്കെട്ട്, കൈകാൽ മടക്കാനും നിവർത്താനുള്ള പ്രയാസം, പിന്നീട് പേശി തേയ്മാനം, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വേദന കൂടുതൽ നടക്കുമ്പോൾ കൂടുന്നു, റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറയുന്നു. ഇതാണ് സാധാരണ കാണാറുള്ളത്. ഇത് തരുണാസ്ഥിയുടെ തേയ്മാനം ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവോയ്ഡ് ചെയ്യാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ, നമ്മൾ വരാതെ നോക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ തടി, ഒബിസിറ്റി, പൊണ്ണത്തടി ഉണ്ടെങ്കിൽ കുറക്കുക, കൃത്യമായ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഷുഗറുള്ള ആളുകൾ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് കൂടുതൽ പുരോഗമിച്ച് കഴിഞ്ഞാൽ പല ആളുകളിലും സ്ഥിരമായിട്ട് വേദന സംഹാരികൾ കഴിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ അവ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ദോഷം ചെയ്യും സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പുരോഗമിച്ച അവസ്ഥയിൽ പിന്നീട് നമ്മളത് ഈ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വന്ന ഒരു അസുഖമാണ്. മറ്റൊരു ടൈപ്പ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്നാണ്. നേരത്തെ സൂചിപ്പിച്ച ഇത് ഡീജനറേറ്റീവ് ആയിരുന്നു 40 വയസ്സിൻ്റെ മുകളിൽ. ഇത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. അത് ചെറുപ്രായത്തിൽ കാണുന്ന ഒരു ആർത്രൈറ്റിസ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രാവിലെ എണീക്കുന്ന സമയത്ത് കൈകാൽ ജോയിൻറ്റുകൾ സ്റ്റിഫായിട്ട് വളരെ മടക്കാനും നിവർത്താനും പ്രയാസം ഉണ്ടാകുന്നു. എന്നാലൊന്ന് വെയിലൊക്കെ ചൂടായി കുറച്ച് നേരം ഒന്ന് നടക്കുമ്പോൾ ഈ ഒരു വേദനയും ബുദ്ധിമുട്ടുകളും കുറയുന്ന ടൈപ്പാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് 3 ടൈപ്പാണ്. ഒന്ന് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്ന ഒരു ടൈപ്പ്. അത് ചെറിയ ജോയിൻറ്റുകളിലാണ് ഉണ്ടാവുക. കയ്യിൻ്റെയും കാലിൻ്റെ ചെറിയ ചെറിയ ജോയിൻറ്റുകളിലാണ് ഇതുണ്ടാവാറുള്ളത്. ഇത് കൃത്യമായിട്ട് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ള ടൈപ്പാണ് ആമവാദം എന്ന് പറയുന്നത്. ഒരു 30-40 വയസ്സ് സമയത്താണ് ഈ ഒരു അസുഖം തുടക്കം കാണാറുള്ളത്. മറ്റൊന്ന് സീറോ നെഗറ്റീവ് ഓസ്റ്റോ ആർത്രൈറ്റിസ് എന്നുള്ളതാണ്. നമ്മുടെ മുട്ടു കൈമുട്ടിലും കാൽമുട്ടിലും ബാക്കിലും കഴുത്തിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് അസുഖമാണിത്. അതുപോലെ തന്നെ കൈയിൻ്റെയും കാലിൻ്റെയും കൈപ്പത്തിക്കുള്ളിലും അതുപോലെ തന്നെ കാലിൻ്റെ അടിയിലുള്ളിലുള്ള പേശികളിലും ചെറിയ ചെറിയ ഫേശികൾ എന്ന് പറയുന്ന ചെറിയ പാളികളുണ്ട്, അവിടെയൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു 20-40 വയസ്സിനുള്ളിൽ കാണുന്ന ഒരു അസുഖമാണ് സീറോ നെഗറ്റീവ് ഓസ്റ്റോ ആർത്രൈറ്റിസ്. മറ്റൊന്ന് ഗൗട്ടി ആർത്രൈറ്റിസ് എന്നാണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് അസുഖമാണിത്. ഈ യൂറിക് ആസിഡ് അമിതമായി നമ്മുടെ ജോയിൻറ്റുകൾ വന്നടിഞ്ഞ് അങ്ങനെ വേദനയും നീർക്കെട്ടും 1-2 ആഴ്ച ഉണ്ടാവും. പിന്നെ കുറച്ച് കാലം 5-6 മാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പിന്നീട് വീണ്ടും വരും. ഇങ്ങനത്തെ ഒരു അസുഖമായിട്ടാണ് ഇത് കാണാറുള്ളത്. പുരുഷന്മാരിലാണ് കൂടുതൽ കാണാറുള്ളത്. നമ്മുടെ കാലിലെ പെരുവിരലിലെ ജോയിൻറ്റിലാണ് സാധാരണ ഇത് കാണാറുള്ളത്. യൂറിക് ആസിഡ് കൂടുതൽ ആളുകൾക്കാണ് അത് ഉണ്ടാവാറുള്ളത്. എന്നാൽ എല്ലാ യൂറിക് ആസിഡ് കൂടുതൽ ആളുകൾക്കും ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ ഈ ഒരു ആർത്രൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ വേദനയെ നാം നിസ്സാരമായി തള്ളിക്കളയരുത്. ചെറിയ വേദന ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, രാവിലെ എണീക്കുന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായി നേരത്തെ തന്നെ ചികിത്സ തേടിക്കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഒരു പരിധി വരെ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ തടയാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, കൃത്യമായ എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കൂടുതൽ ആളുകൾ വെയിറ്റ് കുറക്കുക.
1: നമ്മൾ പീസ് ടൈമിലേക്ക് പോവുകയാണ്. പീസ് ടൈമിൽ നിന്ന് നമുക്കൊരു ശ്രോതാവിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് പ്രത്യേകമായി വായിക്കാനുള്ളത്. താജുക്ക്, ആ ഫീഡ്ബാക്കിലുള്ളതാണ്, ഈ മദ്രസയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഈ മദ്രസയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് എഴുതാൻ സാധിക്കാതെ പോയതിൽ ഞാൻ വളരെ വിഷമിക്കുന്നു. സ്കൂൾ യൂണിഫോം കംഫർട്ടബിൾ അല്ലാത്തതിനാൽ തൊടുപുഴയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് താമസം മാറി. അവിടെ അൽഹംദുലില്ലാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കിട്ടി. ഈ പ്രാവശ്യത്തെ ഈ മദ്രസ കോഴ്സ് ഞങ്ങളുടെ വീട് മാറ്റത്തിനിടയിലായിപ്പോയെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് ക്ലാസ്സുകൾ വൈകിയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാ, എൻ്റെ ലക്ഷ്യം ജാമിയ വനിതാ ക്യാമ്പസാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ബിബിത കെ എം തൊടുപുഴ എന്ന ശ്രോതാവ് അയച്ചിട്ടുണ്ട്.
2: ഒരു കുട്ടിയായിരിക്കും അല്ലേ?
1: അതെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, പത്താം ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ.
2: ഓക്കെ, അപ്പോൾ അവളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അല്പം ഡ്രസ് കോഡിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ യൂണിഫോം ഫോളോ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിവാദമായപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ തന്നെ നിർബന്ധമായിട്ട് പോകണമെന്ന് യാതൊരു കാര്യമില്ല, ഇവിടെ വിദ്യാഭ്യാസം കിട്ടാൻ യാതൊരു പ്രശ്നമല്ല. നമ്മളെ വസ്ത്രങ്ങളിൽ ഹിജാബിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വലിയ മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ മക്കളെയും പേരക്കുട്ടികളെയൊന്നും ചേർക്കാത്ത ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 6-ാം തീയതി സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ വേനൽക്കാലത്തേക്കുള്ള പ്രത്യേക പദ്ധതി വിശ്വ സ്റ്റുഡൻസിൻ്റേത് വരുന്നു. അതിൽ കുട്ടികൾക്ക് കൃത്യമായ മെൻറിങ്ങും കൃത്യമായ ഗൈഡൻസൊക്കെ കൊടുക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. ഈ മദ്രസ ഇപ്പോൾ സമ്മർ ക്വസ്റ്റിൻ്റെ പദ്ധതിക്കുള്ളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ 6-ാം തീയതി ആയിരിക്കും ആദ്യത്തെ ക്ലാസ് ഉണ്ടാവുക, ആദ്യത്തെ ചർച്ചകളും അനുബന്ധങ്ങളൊക്കെ വരും. അപ്പോൾ അത് പിന്നെ കോഴ്സിൻ്റെ ഭാഗമാകേണ്ട ആളുകൾ ടെക്നിക്കലി പീസ് റേഡിയോ ആപ്പിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം.
1: കോഴ്സിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എൻറോൾ ചെയ്യലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് സ്റ്റേഷൻസ് എന്ന് രണ്ടാമത് കോഴ്സസ് എന്ന ബട്ടണാണ് ഉണ്ടാവുക. ആ കോഴ്സസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ സമ്മർ ക്വസ്റ്റ് എന്നത് ഈ കോഴ്സസ് എന്നതിൽ ലൈവ് എന്ന ഭാഗത്ത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ സമ്മർ ക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ UPLP എന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ മക്കൾ ഏത് പ്രായത്തിലാണോ, LPയിലാണോ UPയിലാണോ, ആ UPയിലാണെങ്കിലും LPയിലാണെങ്കിലും അതിൻ്റെ പിന്നെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി എൻറോൾ നൗ എന്ന ഒരു ബട്ടൺ കാണും. അപ്പോൾ ഈ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കാണിക്കും. ഇപ്പോൾ UP കാറ്റഗറി ആണെങ്കിൽ 2013-14, 2015 വർഷങ്ങളിൽ പിന്നെ ജനിച്ച കുട്ടികൾക്കാണ് എന്നുള്ളത് UP കാറ്റഗറി എന്നുള്ളതിൻ്റെ ഉള്ളിലുണ്ട്. എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അതിനുശേഷം സ്റ്റാർട്ട് ലേണിംഗ് എന്നമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസുകൾ, മൊഡ്യൂളുകളുടെ എണ്ണം ഒക്കെ അവിടെ കാണിക്കും. ഫൈനൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെയുള്ള വളരെ മനോഹരമായ രൂപത്തിലാണ് PSRD കോഴ്സ് ഓപ്ഷനിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, മൂക്ക് കുത്തുന്നത് ഹറാമാണോ എന്നാണ്.
2: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ചര്യയുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
1: എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും തുടക്കത്തിൽ വജ്ഹത്തു അല്ലെങ്കിൽ മറ്റു പ്രാരംഭ പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് കേൾക്കുകയുണ്ടായി. നമ്മൾ കൂടുതൽ റക്കാത്തുകൾ നിസ്കരിക്കുമ്പോൾ രണ്ട് റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയല്ലേ വീണ്ടും തുടങ്ങുക? അപ്പോൾ വീണ്ടും തുടങ്ങുന്ന എല്ലാത്തിനും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണോ? ഒഴിവാക്കൽ കറാഹത്താണ് എന്നും കേട്ടു, ഇങ്ങനെയുണ്ടോ എന്നാണ്.
3: രണ്ടു റക്കായത്ത് ഇരണ്ട് ഇരണ്ട് റക്കായത്തുകളായി കൊണ്ടാണല്ലോ തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കാറുള്ളത്. സുന്നത്തു നിസ്കാരങ്ങളെല്ലാം ഈ രണ്ടു റക്കായത്തുകളായി കൊണ്ടാണ് നമ്മൾ നിർവഹിക്കാറുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ ഈ രണ്ടു റക്കായത്തിലും അതിൻ്റെ തുടക്കത്തിൽ ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന അഥവാ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തിഹു സ്സലാ ബിത്തക്ബീരി വൽ ഖിറാഅ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത് തക്ബീറു കൊണ്ടും അതുപോലെ തന്നെ ഖിറാഅത്തു കൊണ്ടുമായിരുന്നു എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് തക്ബീറത്തുൽ ഇഹ്റാമും ഖിറാഅത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടും നിർബന്ധമാണ്. എന്നാൽ ഇതിനിടയിലുള്ള ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന അഥവാ പ്രാരംഭ പ്രാർത്ഥന അത് സുന്നത്താണ് എന്ന ചർച്ചയാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷവും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഇസ്തിഫ്താഹിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ റസൂലുള്ളാഹിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിലേറ്റവും ചെറിയ പ്രാർത്ഥനയെങ്കിലും നമ്മൾ നിർവഹിക്കുക എന്നതുതന്നെയാണ് സുന്നത്ത്. ആ രൂപത്തിലാണ് മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാം പ്രസ്തുത വിഷയം ചർച്ച ചെയ്തത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് ഖിറാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് അഥവാ ഫാത്തിഹ ഓതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ചെറിയ രൂപത്തിൽ വന്ന സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കലാണ് സുന്നത്ത്. ഇനി ഒരാൾ പ്രാർത്ഥിച്ചില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിന് അത് ഭംഗം വരുത്തുകയില്ല. കാരണം നിസ്കാരത്തിൻ്റെ സുന്നത്തുകളുടെ കൂട്ടത്തിലാണ് ഇസ്തിഫ്താഹിനെ എണ്ണിയിട്ടുള്ളത്. എന്നാൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ അത് ബാധിക്കുമെന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ചോദ്യം. അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് എല്ലാ അത്തഹിയാത്തുകളിലും അത്തഹിയാത്തും സ്വലാത്തും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രാർത്ഥനയുമെല്ലാം നിർവഹിക്കേണ്ടതുണ്ടോ എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തഹിയാത്ത് നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. അത് വാജിബാണ്, ഒന്നാമത്തെ അത്തഹിയാത്താണെങ്കിൽ വാജിബാണ്. നാല് റക്കായത്തും മൂന്ന് റക്കായത്തും എല്ലാമുള്ള നിസ്കാരങ്ങളിലെ ഒന്നാമത്തെ അത്തഹിയാത്ത് വാജിബാണ് ബോധപൂർവം. ആരെങ്കിലും ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്. മറന്നാണ് ഒരാൾ അത് ഒഴിവാക്കിയത് എങ്കിൽ ഓർമ്മ വന്നാൽ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അവൻ തൊട്ടുമുമ്പായി കൊണ്ട് തന്നെ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട് എന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ സുന്നത്തു നിസ്കാരങ്ങളിൽ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഈരണ്ട് ഈരണ്ട് ഈരണ്ടായി നിസ്കരിക്കുമ്പോൾ എല്ലാ സലാം വീട്ടുന്നതിൻ്റെയും മുമ്പ് പരിപൂർണമായി കൊണ്ടും ഈ രൂപത്തിൽ തന്നെ ചൊല്ലേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അതും പരിപൂർണമായി കൊണ്ട് നിർവഹിക്കുക എന്നതുതന്നെയാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുവാനും നിസ്കാരത്തിൻ്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുവാനും കാരണമായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അഥവാ നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും അഥവാ ഓരോ സലാം വീട്ടുന്നതോടുകൂടി തുടങ്ങുന്നത് പുതിയ തക്ബീറത്തുൽ ഇഹ്റാമാണ്. അതോടൊപ്പം തന്നെ ഓരോ സലാമിലൂടെ അവസാനിക്കുന്നത് ഒരു നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിസ്കാരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സുന്നത്തായ കാര്യങ്ങളുണ്ടോ ആ സുന്നത്തുകൾ മുഴുവൻ എടുക്കുക എന്നതുതന്നെയാണ് ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം പരിപൂർണമായി ലഭിക്കുവാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും സുന്നത്തുകൾ ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ നിസ്കാരം ബാത്തിലാവുകയില്ലല്ലോ എന്ന നിലക്ക് പല ഇമാമുമാരും അത്തഹിയാത്ത് പോലും പരിപൂർണമായി നിർവഹിക്കാത്ത അതല്ലെങ്കിൽ അത്തഹിയാത്തിലിരുന്ന് അതിനുശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പോലും പ്രാർത്ഥിക്കാതെ പെട്ടെന്ന് സലാം വീട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല ആളുകളും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞ് അതല്ലെങ്കിൽ ഫാത്തിഹ തുടങ്ങുന്നത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും എല്ലാ പ്രാർത്ഥനകളും സുന്നത്തായ പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: കടം കൊടുത്ത പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അത് തിരിച്ചു കിട്ടാനുള്ളതാണ്, അത് സമ്പാദ്യത്തിൽ പെട്ടതല്ലേ എന്നാണ്.
4: കിട്ടും എന്ന് പ്രതീക്ഷയുള്ള കടമാണ് എങ്കിൽ ആ കടത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് അയാളുടെ മേൽ ബാധ്യതയാണ്. കാരണം അയാൾ ഉടമപ്പെടുത്തിയതുപോലുള്ള സ്വത്താണത്. കാരണം അത് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത വിധം നിരാശപ്പെട്ട ഒരു കിട്ടാക്കുറ്റിയാണ് എങ്കിലാണ് അത് കിട്ടുമ്പോൾ ഒരു വർഷത്തെ നൽകിയാൽ മതിയെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളതാണ്, അതിനി വർഷങ്ങൾക്കപ്പുറമാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്.
1: നോമ്പിൻ്റെ പകൽ സമയത്ത് ആവി പിടിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ്.
2: ആസ്മ രോഗികൾ, ശ്വാസമുട്ടുള്ളവരൊക്കെ അവർ എടുക്കുന്ന ഒരു ചികിത്സയാണ് ആവി പിടിക്കുക. അത് ഒരു പക്ഷേ വീട്ടിൽ നിന്നായിരിക്കും, അതുമല്ല എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മൂക്കിലേക്ക് ആവി പിടിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ജലഗണങ്ങളും മറ്റും ഉള്ളിലേക്ക് വരുവാൻ വലിയ ഒരു സാധ്യതയുണ്ട് എന്നുകൊണ്ട് ഒന്നുകിൽ അവർ നോമ്പ് മുറിച്ചുകൊണ്ടായിരിക്കണം, അതല്ല എങ്കിൽ നോമ്പിന് ശേഷമായിരിക്കും എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്.
1: മുസ്ലിം സുഹൃത്തുക്കൾ സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പാടുണ്ടോ എന്നാണ്.
2: സത്യത്തിൽ സലാം എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഇതാണല്ലോ സലാം. സലാമിൻ്റെ അർത്ഥം കേവലം ഒരു ഉപചാര വാക്ക് മാത്രമല്ല. ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഗുഡ് നൈറ്റ് എന്നോ എന്ന് പറയുന്നത് പോലുള്ള ഒരർത്ഥമല്ല സലാമിൽ ഉള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും താങ്കൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അതിലുള്ളത്. രക്ഷ ഇഹലോകത്തും പരലോകത്തും ഉണ്ടായിരിക്കും. പരലോകത്ത് രക്ഷയുടെ മാർഗം ലഭിക്കുന്നത് ഏകദൈവ വിശ്വാസവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹുവിൽ പങ്കുചേർത്ത ബഹുദൈവ വിശ്വാസികൾക്ക് ഒരിക്കലും പരലോകത്ത് രക്ഷയില്ല. ദുനിയാവിൽ ഐഹികമായ ഈ ജീവിതത്തിൽ ആരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് അയൽവാസി ആരായിരിക്കട്ടെ, അവന് ഭക്ഷണം നൽകണമെന്നും മറ്റ് മതസ്ഥരുമായി നല്ല നിലയിൽ ഇടപഴകണം ഇടപെടണമെന്നൊക്കെ ഖുർആൻ പറയുന്നു. ദുനിയാവിൽ അവരുമായുള്ള രക്ഷയുടെ മാർഗങ്ങൾ, ശാശ്വതമായ അവർക്കുള്ള രക്ഷയുടെ മാർഗമായ ഇസ്ലാമിക ദഅവത്ത്, ഇതൊക്കെ വിശ്വാസി ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ പരലോകത്ത് രക്ഷയും സമാധാനവും സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞതുപോലെ അത് വിശ്വാസികൾക്ക് മാത്രമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വ്യാപകമായ അർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ തീർച്ചയായും പരലോകത്ത് അന്ത്യനാളിൽ വിശ്വാസികൾക്ക് മാത്രമേ രക്ഷയുടെ മാർഗമുള്ളൂ, അത് മറ്റുള്ള ആളുകൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള സലാം പിന്നെ വിശ്വാസികൾക്ക് മാത്രമാണ് പറയേണ്ടത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതചര്യ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തദ്ഖുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസികളാകുവാൻ കഴിയുകയില്ല. അല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹാബബ്തും, നിങ്ങൾക്കൊരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ, ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിലാണ് സലാം പറയേണ്ടത് എന്ന, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതേ രൂപത്തിൽ വഅലൈക്കും എന്ന് പറഞ്ഞു കൊടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ പറയുവാനുള്ള പ്രത്യേകമായ കാരണം, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാമിന്റെ രൂപത്തിൽ ചില വാക്കുകൾ പറയാറുണ്ടായിരുന്നു. യൽവൂന അൽസിനത്തുഹും, അവര് വാക്ക് ഇങ്ങനെ തിരിച്ചും വളച്ചും സംസാരിക്കുന്ന ആളുകളായിരുന്നു. അസ്സലാമു എന്നതിന് പകരം അസ്സാമു അലൈക്കും എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത്. പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് അവർ സലാം പറയുകയാണ് എന്ന് തോന്നും. എന്നാൽ സലാമും സാമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സലാം രക്ഷ എന്നാകുമ്പോൾ അസ്സാം എന്ന് പറയുമ്പോൾ മരണം എന്നർത്ഥം. അസ്സാമു അലൈക്കും, മുഹമ്മദ് താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ പറയും, അലൈക്കും, എങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മറ്റ് മതവിഭാഗത്തിലുള്ള ആളുകൾ സലാം പറയുമ്പോൾ അങ്ങോട്ട് സലാം പറയേണ്ടതില്ല. അതല്ലാത്ത എത്രയോ ഉപചാര വാക്കുകളും നല്ല രൂപത്തിലുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ അനുവർത്തിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ പരലോകത്ത് പോലും രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥന അതിന് അർഹരായ ആളുകൾക്ക് മാത്രമേ അറിയിച്ചു കൊടുക്കുവാൻ പാടുള്ളൂ. അവര് സലാം പറയുമ്പോൾ അലൈക്കും എന്നാണ് അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത്.
1: സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ളുഹ നിസ്കാരം വരെ ആ പായയിൽ ദിക്ര ചൊല്ലിയിരുന്ന ശേഷം നിസ്കരിച്ചാൽ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ഉണ്ടെന്ന് കേട്ടു. ഇത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നവർക്കാണോ, സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ചാൽ ഈ നന്മ ലഭിക്കുമോ എന്നാണ്.
5: ഇഷ്റാഖ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസ് അറിയിക്കുന്നത്, ഒരാൾ സുബഹി ജമാഅത്തായി നമസ്കരിക്കുകയും തന്റെ മുസല്ലയിൽ ദിക്റിൽ കഴിച്ചുകൂട്ടുകയും സൂര്യോദയത്തിന് ശേഷം ഇഷ്റാഖിന്റെ സമയം രണ്ടു റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയും സമ്പൂർണമായി നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഇത് പുരുഷന്മാരുടെ അളവിലാണ്. അതേപോലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെയും അളവിൽ പറഞ്ഞ വിഷയമാണ്. എന്നാൽ മതപരമായ ഒഴിവുകഴിവ് ഉള്ളതിനാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകിയതിനാൽ, ആ ഇളവ് പിൻപറ്റി വീട്ടിൽ നമസ്കരിക്കുന്നവർ, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് ഇളവുണ്ട്. അതേപോലെ പുരുഷന്മാരിലും പരോഗികൾ മറ്റു ശറായിയായ ഒഴുകഴിവുള്ളവർ, അവർക്കും താമസ സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ ഇളവുണ്ട്. അപ്പോൾ ഇത്തരം ഇളവുകളാണ്, ശറായിയായ ഇളവുകളാണ് ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കുവാൻ അവർക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഇളവുകൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇളവില്ലാത്ത അവസ്ഥയിൽ അവർ നിർവഹിക്കുന്ന പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വീടുകളിൽ അവരുടെ മുസല്ലയിൽ നമസ്കാരാനന്തരം ഇരിക്കുകയും ദിക്റിൽ തുടരുകയും ഇഷ്റാഖിന് ശേഷം രണ്ടരക്കായിട്ട് നമസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് ഈ പറയപ്പെട്ട പ്രതിഫലം ഉണ്ടാകും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. മുസല്ലയിൽ തന്നെ ഇരുന്നു കൊള്ളണമെന്നില്ല. ഇപ്പോൾ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ അവരുണ്ടായാൽ മതി ദിക്റിൽ കഴിച്ചു കൂട്ടും വിധം. അതുകൊണ്ട് തന്നെ മുസല്ലയിൽ ഇരിക്കുവാൻ വേദനയും മറ്റും കാരണത്താൽ പ്രയാസമുള്ളവർ സോഫയിലേക്ക് മാറിയിരുന്നു, കസാരയിലേക്ക് മാറിയിരുന്നു, അല്ലെങ്കിൽ ഇനി ആ പരിസരങ്ങളിൽ നടക്കേണ്ട ഒരവസ്ഥയാണുള്ളത് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണത്താൽ എങ്കിൽ, അവർ ദിക്റിൽ ആ സമയം എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ കഴിച്ചു കൂട്ടുക, ഇഷ്റാഖിന് ശേഷം രണ്ടരക്കാർ നമസ്കരിക്കുക എങ്കിൽ അവർക്ക് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. അല്ലാഹു തആല ആലം.
1: വയസ്സായ ഒരാൾക്ക് മുദ്ദ് അരിഭക്ഷണമായി തന്നെ കൊടുക്കേണ്ടതുണ്ടോ, അതല്ല കൊടുക്കേണ്ട അരിയുടെ കാശ് കൊടുത്താൽ മതിയോ എന്നാണ്.
6: പ്രായാധിക്യം കാരണത്താലോ നിത്യരോഗം കാരണത്താലോ
3: നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ, അവർ അതിനു പകരമായി ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടയാൾക്ക് നൽകുക എന്നതാണ് അതിനുള്ള പരിഹാരം. പരിപൂർണമായും ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് പാവപ്പെട്ടയാളുകളെ ക്ഷണിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല രീതി. അഥവാ ഒരു വർഷം 30 നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, ഇനി നോറ്റ് വീട്ടാൻ സാധിക്കുകയുമില്ല എന്ന തലത്തിലാണുള്ളത് എങ്കിൽ 30 പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരുക്കി അതിലേക്ക് ആ 30 പേരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അവർ അതിൽ നിന്ന് വന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തമായി. ഇനി അത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ വരികയോ വിതരണം ചെയ്യാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ നാട്ടിലെ പാവപ്പെട്ടയാളുകളെ നോക്കി ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം, അതിന് തുല്യമായ രൂപത്തിലുള്ള ആഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ ആ നാട്ടിലെ മുഖ്യാഹാരം നൽകുകയാണ് വേണ്ടത്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അര സ്വാ അരി, അഥവാ നാട്ടിലെ പ്രധാന ഭക്ഷണം എന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണമായി കണക്കൂട്ടുന്നത് അരിയായതുകൊണ്ട് അര സ്വാ അരിയാണ് ഒരു നോമ്പിന് പകരം നൽകേണ്ടത്. അര സ്വാ എന്ന് പറയുമ്പോൾ രണ്ട് കൈകൾ കൂടെ കൂട്ടിപ്പിടിച്ച് അതിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യം, ആ രണ്ട് കൈക്കുമ്പുള്ളിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യത്തിനാണ് ഒരു മുദ്ദി എന്ന് പറയുന്നത്. അങ്ങനത്തെ രണ്ട് കോരലുകൾ കോരിക്കഴിഞ്ഞാൽ അര സോ ആയിത്തീരും. ധാന്യത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് കിലോഗ്രാമിലേക്കത് മാറ്റുന്ന സമയത്ത് അതിന് മാറ്റവും സംഭവിക്കുമെന്നതിനാൽ കൃത്യമായൊരു കിലോ കണക്ക് ആ വിഷയത്തിൽ പറയാൻ സാധ്യമല്ല. ഇനി പണം ആണ് പകരമായി നൽകുന്നത് എങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല, പണം നൽകാൻ പറ്റില്ല. കാരണം ഇത്ആമു മിസ്കീൻ, മിസ്കീൻമാരെ ഭക്ഷിപ്പിക്കുക എന്നതാണ് കഫാറത്തായി കൊണ്ടു പറഞ്ഞത്. നമ്മൾ പണമായി നൽകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം, അത് ഒരു വേള ഭക്ഷണത്തിന് ഉപയോഗിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന ഘട്ടത്തിൽ ആ മിസ്കീൻ അത് മറ്റു മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇത്ആമു മിസ്കീൻ എന്ന് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആ ഒരു കാര്യം അവിടെ നടപ്പിലാകാതെ പോകുന്നു. അതുകൊണ്ട് പണം കൊടുക്കാതിരിക്കലാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖൈറ് എന്ന് പറഞ്ഞ ഫിഖ്ഹിലെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ഫക്കീർ മിസ്കീന് പോലെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഒരു ദിവസത്തേത് അര മുദ്ദ് എന്ന തോതിൽ അളന്ന് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കി ആ അംഗങ്ങൾക്ക് തുല്യമായത് അവർക്ക് നൽകുകയാണ് വേണ്ടത്. ഒരു വീട്ടിലേക്ക് തന്നെ മൊത്തത്തിൽ നൽകുന്ന രീതിയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, മറിച്ച് കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന രൂപത്തിലേക്ക്, കൂടുതൽ മിസ്കീന്മാരിലേക്ക് ഇത് എത്തിക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെ കൂടുതൽ മിസ്കീന്മാരില്ലാത്ത ഘട്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഒരേ വീട്ടിലേക്ക് തന്നെ 30 ദിവസത്തെ എന്നുള്ള നിലക്ക് 60 മുദ്ദ് അരിയോ മറ്റു ധാന്യങ്ങളോ, അഥവാ 60 മുദ്ദ് എന്ന് പറയുമ്പോൾ 15 സാ എന്ന രൂപത്തിൽ അരിയോ മറ്റു ഭക്ഷ്യവസ്തുക്കളോ നൽകേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: നന്നായി വിയർപ്പിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് നോമ്പുകാരനായിരിക്കെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ?
4: നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കാം, സുഗന്ധം അനുഭവിക്കാം. സുഗന്ധപരിമളം ഒരിക്കലും നോമ്പിനെ നഷ്ടമാക്കുകയില്ല. എന്തുകൊണ്ട്? സുഗന്ധപരിമളത്തിന് ഒരിക്കലും മനുഷ്യൻ്റെ ഉദരത്തിൽ ചെലുത്തും വിധമുള്ളൊരു ദ്രവ്യമില്ല. അതൊരു ഭക്ഷണപാനീയമായിട്ട് അത് ഉദരത്തിലോട്ട് വരുമില്ല. അതുകൊണ്ട് തന്നെ അത് നോമ്പിനെ നഷ്ടമാക്കുകയില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്.
1: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടത് എപ്പോഴാണ് എന്നാണ്.
2: നമസ്കരിക്കുന്ന എല്ലാ ആളുകളും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അത് ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും, ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഗോപ്യമായി ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിലും ശരി, എല്ലാ നമസ്കാരങ്ങളും ഇമാമും മഅ്മൂമും ഫാത്തിഹ ഓതൽ അനിവാര്യമാണ്. ഇന്നൗ ലാ സ്വലാത്ത ലിമൽ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നതാണ് അതിൻ്റെ തെളിവ്. അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ ഒരു ശരിയായ വശവുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം. മസ്ബൂക്കായ ആളിന് മാത്രമാണ്. അഥവാ ഒരാൾ വൈകി വന്നപ്പോൾ ഇമാം റുക്കൂയിലാണ് എങ്കിൽ അയാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നേരെ റുക്കൂയിലേക്ക് പോകാം. അയാൾക്കൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും ഫാത്തിഹ ഓതണമെന്നാണ് ഷെയ്ഖ് ഉസൈമീൻ ആ വിഷയത്തിൽ കൊടുത്ത മതവിധി. അതാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്. അല്ലാഹു തആല ആല.
1: ചോദ്യം ഇപ്രകാരമാണ്: എന്റെ കയ്യിൽ 132 ഗ്രാം സ്വർണമുണ്ട്. അത് 22 ക്യാരറ്റ് ആണ്. 22 ക്യാരറ്റ് ആണെങ്കിൽ അതിൽ 100% സ്വർണമാല എന്നും അതുകൊണ്ട് 0.5 പവൻ ഉണ്ടായാലും നിസാബ് എത്തില്ലെന്നും കേൾക്കാനിടയായി. അങ്ങനെ നോക്കിയാൽ എൻ്റെ അടുത്തുള്ള 132 ഗ്രാമിൽ 121 ഗ്രാമാണ് തനി സ്വർണം വരുന്നത്. അപ്പോൾ ഞാൻ ആ അളവിനാണോ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടേണ്ടത്? അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് സംശയം.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്, സ്വർണമാണ് എങ്കിൽ 20 മിസ്കാൽ സ്വർണവും വെള്ളിയാണെങ്കിൽ 200 ദിർഹമുമാണ്. 200 മിസ്കാൽ സ്വർണം എന്നത് 85 ഗ്രാം സ്വർണമാണ്. ഈ 85 ഗ്രാം സ്വർണമെന്ന് പറയുന്നത് തികച്ചും സ്വർണമാണ്. അതിൽ ചെമ്പിൻ്റെയോ മറ്റു ലോഹങ്ങളുടെയോ അംശങ്ങളൊന്നുമില്ല. സ്വാഭാവികമാണ് അത് 24 ക്യാരറ്റ് സ്വർണമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആഭരണങ്ങളും മറ്റും നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചെമ്പ് ചേർക്കുന്ന രീതി നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ചിലത് 22 ക്യാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പാണ്. ചിലത് 20 ക്യാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പായിരിക്കും. ചിലത് 18 ആയിരിക്കും. അത്തരം ഘട്ടത്തിൽ സ്വാഭാവികമായും എത്ര ഗ്രാമാണോ അതിൽ സ്വർണം അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ സക്കാത്ത്, സ്വർണത്തിൻ്റെ സക്കാത്ത് എന്ന് നൽകേണ്ട ബാധ്യതയാണ് ഒരു വിശ്വാസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് 22 ക്യാരറ്റ് സ്വർണം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം 92.8 ഗ്രാം ആയതിന് ശേഷമാണ് സക്കാത്ത് നൽകൽ ഒരർത്ഥത്തിൽ ബാധ്യതയായി തീരുന്നുള്ളൂ. എന്നാൽ മൊത്തം സ്വർണത്തിൻ്റെ കണക്ക് പറയുന്നിടത്ത് 85 ഗ്രാം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ആ നിലക്കാണ് പറഞ്ഞു പോകാറുള്ളത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: أعوذ بالله من الشيطان الرجيم.

പീസ് റേഡിയോ സ്വരം, കരുണയുടെ വാതിൽ തുറന്നിട്ട നാഥൻ. ദുനിയാവിൻ്റെ വർണ്ണശബളിമ ക്ഷണികമാണെന്ന സത്യം ഈ സുന്ദര വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പീസ് റേഡിയോയിൽ കുറേയേറെ കൂട്ടുകാർ നമ്മുടെ കൂടെ ചേരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. സബീൽ,
1: അതെ, വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്.
0: അതെ, അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സംസ്ഥാനതല സർഗവസന്തത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
1: അതെ, അവരുടെ പ്രോഗ്രാമുകൾ മികച്ചതായി അവർ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും.
0: അതെ,
1: അതിൻ്റെ ഒരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്.
0: അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് ആരാന്ന് നമുക്ക് നോക്കാം.
1: അതെ,
0: മോൻ്റെ പേരെന്തായിരുന്നു?
2: ഫലാഹ് അബ്ദുല്ല.
0: ഫലാഹ് അബ്ദുല്ല അല്ലേ. മോൻ്റെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഉമ്മ, ഉപ്പ, രണ്ട് കാക്കമാര്, ഒരു താത്ത.
0: ഒരു താത്ത. അപ്പോൾ വീട്ടിലെ ഇളയ മോനാണ്,
1: ഏറ്റവും ചെറിയ ആളാണ്.
0: ഏറ്റവും ചെറിയ ആളാണ് അല്ലേ. താത്തമാരെയും കാക്കമാരെയും ഒക്കെ സ്വന്തം അനിയൻ ആണോ?
1: ആ. എവിടെ സ്കൂളിലാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ്?
2: സ്കൂൾ ആറാം ക്ലാസ്സിൽ.
1: ആറാം ക്ലാസ്സിൽ. ഓക്കെ, എന്താണ് ഇന്നത്തെ ഫലാഹ് കൊണ്ടുവന്ന സ്പെഷ്യൽ നോക്കാം അല്ലേ?
0: അതെ.
1: എന്ത് പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്?
2: പാട്ട്.
1: പാട്ടാണ്. എന്നാലും നമ്മൾ വൈകിപ്പിക്കേണ്ടതില്ല, നേരെ പാട്ടിലേക്ക് കടക്കാം ഇൻഷാ അള്ളാ.
2: അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം.

0: മഷാല്ലാ, നമ്മളെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു ഗാനം
1: അതെ,
0: തന്നെയാണ്.
1: പലപ്പോഴും ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങളെ വരെ ചെന്നായ്ക്കളേക്കാൾ ചെന്നായ്ക്കൾ പോലും ചെയ്യും, അവർക്ക് വയറ് നിറഞ്ഞാൽ നിർത്തും. മൃഗങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്, അവർ വേട്ടയാടിയാൽ കൊല്ലുക ചെയ്യുന്നുണ്ട് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്
0: അതെ
1: നമ്മൾ. എന്നാൽ മനുഷ്യരെ ഉള്ളത് കാരണമില്ലാതെ കൊല്ലരുത്. അതിൽ ഏറ്റവും മൃഗങ്ങളെക്കാട്ട് അധപതിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ടീമാണ് ജൂതന്മാരുടെ, ഇസ്രായേലിലെ കിങ്കരന്മാരായ ആളുകൾ. അവരുടെ കിരാത മർദ്ദനങ്ങളെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് അല്ലേ?
0: മഷാല്ല, ഫലാഹ് നല്ല ഉഷാറായിട്ട് തന്നെ
1: പാടിയിരുന്നു.
0: പാടിയിട്ടുണ്ട്.
1: അതെ,
0: ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ ഇൻഷാല്ലാ ഫലാഹിന് പാടാൻ കഴിയട്ടെ എന്ന്
1: ആമീൻ.
0: ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
1: ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വിദ്യാർത്ഥിയിലേക്ക് പോവാം.
0: അതെ, അടുത്തതായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സോങ്ങിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ?
1: അതെ, നമ്മൾ ഇതുവരെ സിംഗിളിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ
0: അതെ,
1: അടുത്തത് ഒരു ഗ്രൂപ്പ് സോങ് ആണ്. നമ്മൾ നല്ലൊരു പാട്ട് വരുന്ന അഞ്ചാളുകൾ കൂടിയിട്ട് അല്ലേ,
0: അതെ
1: മാഷാ നമുക്ക് നല്ലൊരു പാട്ടുണ്ടാവുമെന്ന് ധരിക്കാം.
0: ഇൻഷാല്ലാ.
1: നിങ്ങൾ എവിടുന്നാണ് വരുന്നത്?
2: വയനാട്.
1: വയനാട്ടുകാരാണ് ഇവരൊക്കെ, മാഷാല്ലാ. അപ്പോൾ ഇവർ എല്ലാവരും കൂടി പരിചയപ്പെടാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഫുള്ള് വേണ്ടി വരും.
0: അതെ,
1: അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടൽ പിന്നീട് ഒരിക്കലാക്കാം ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ.
1: അപ്പോൾ മക്കളെ പാട്ട് പാടുക. ഓക്കെ.
2: അസ്സലാമു അലൈക്കും.

0: ശുക്രൻ.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നല്ല ടോപ്പ് പാട്ടായിരുന്നു അല്ലേ?
2: അതെ, മാഷാല്ലാ
1: മാഷാല്ലാ.
2: ആ ചരിത്രം ഇങ്ങനെ നല്ല മനസ്സിലാക്കി
1: നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നു. മക്കൾ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്? വൈത്തിരി സെൽഫി മദ്രസയിലുള്ള കൂട്ടുകാരാണ് നമ്മുടെ കൂടെ. ഇപ്പോൾ നല്ലൊരു പാട്ട് പാടിയത്. ഇൻഷാല്ലാ ഇതുപോലെ ഇനിയും ഉന്നതങ്ങളിലെത്താൻ അവർക്ക് അള്ളാഹു തആല തൗഫീക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരാ നമ്മുടെ കൂടെ ചേരുന്നത് നോക്കാല്ലേ.
2: നമ്മുടെ കൂടെ ഒരു കൊച്ചു മോള് നമ്മുടെ കൂടെ ചേരുകയാണ് അല്ലേ?
1: അതെ, രണ്ടാം ക്ലാസ്സുകാരിയാന്നാ പറഞ്ഞത്.
2: നമ്മൾ ആദ്യം മോളൊന്ന് പരിചയപ്പെടാൻ തോന്നുന്നുണ്ട് അല്ലേ?
1: മോളസിന്റെ പേരെന്താ? മാഷിത്വ മറിയം. ഓക്കെ, മാഷിത്വ മോള് എവിടെയാണ് വീട്? ആലുവ എന്ന് വരുന്ന മോളാണ് കേട്ടോ. മാഷാല്ലാ,
2: എറണാകുളം ജില്ല.
1: എറണാകുളം ജില്ലയെന്ന് അല്ലേ. മോൾ ഇന്ന് എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? പാട്ട്. അപ്പൊ നല്ലൊരു പാട്ട് കേക്കലേ.
2: അതെ,
1: നമ്മൾ പാട്ട് പാടുക. ഓക്കെ. മാഷാല്ലാ, നല്ലൊരു പ്രാർത്ഥനയാണ് മോള് പാടിയ പാട്ടല്ലേ.
2: അതെ,
1: നമ്മള് ഈമാൻ ഉണ്ടാകാനും കൽബിന് ഹൃദയത്തിന് വിശാലത കിട്ടാനൊക്കെ വേണ്ടി നല്ലൊരു പാട്ട്.

0: പ്രശ്നം വരുന്നത്? അൽഹിക്മ. എവിടെ സ്ഥലം? ചെമ്പാട്, കണ്ണൂർ ജില്ല. ഓക്കെ, എന്നാ അവരെ പാട്ടിലേക്ക് പോകാം നമുക്ക്.
1: ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് സോങ് ആണ്.
0: അതെ,
1: ഇൻഷാ അല്ലാ നമുക്ക് ഗ്രൂപ്പ് സോങ്ങിലേക്ക് കടക്കാം.

0: മാഷാ ബറക്കല്ലാഹു ഫീക്കും. നല്ല ടോപ്പ് പാട്ടായിരുന്നു അല്ലേ?
1: അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമായിട്ട്
0: അതെ
1: ബന്ധപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനം. എല്ലാവരും ഉഷാറായി പാടി. ഏഴ്
0: അതെ,
1: പേരുണ്ടല്ലേ.
0: ഏഴ് പേരുണ്ട്, ഏഴ് പേരും ഉഷാറായി പാടിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതുപോലെ ഉന്നതകളിലേക്ക് നല്ല രീതിയിൽ പഠിച്ചുയർന്ന് നല്ല സ്ഥാനങ്ങളിലെത്താൻ അള്ളാഹു തആല ഇവർക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള സമയം ഏകദേശം ലസബിലെ.
1: അതെ, ഇന്ന് നമ്മൾ രണ്ട് സംഘഗാനങ്ങളും അല്ലാതെയുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള രണ്ട് പാട്ടുകളാണ് കേട്ടിട്ടുള്ളത്.
0: അതെ,
1: ഈ പാട്ടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല അറിവുകളാണ് പകർന്നു നൽകുന്നത്.
0: അതെ, ഒന്നിനൊന്ന് കിടപിടിക്കുന്ന പ്രോഗ്രാമുകളായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. ഇതിൻ്റെ ഇന്നത്തെയൊക്കെ എപ്പിസോഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംസ്ഥാനതല സർഗവസന്തത്തിലെ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെതായ മികവ് ഇവരുടെ പ്രോഗ്രാമിൽ നമുക്ക് കാണാനുണ്ട്. മാഷാല്ലാ, ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാം അടുത്തൊരു എപ്പിസോഡിൽ. നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടല്ലേ.
1: അത് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ശ്രോതാക്കൾ ഏതായാലും കാത്തിരിക്കുന്നുണ്ടാവും ഒരുപാട് പ്രോഗ്രാമുകളുമായിട്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പണ്ടൊരു ദേശാടന പക്ഷി വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ പർവ്വതം ദേശാടന പക്ഷിയോട് ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു, ഉടനാണ് വരുന്നത് എന്താണെന്നുള്ളതൊക്കെ. അപ്പം ദീർഘയാത്ര കഴിഞ്ഞ് വന്നിരുന്ന ദേശാടന പക്ഷി പർവ്വതത്തോട് താൻ കണ്ട കാഴ്ചകളൊക്കെ യഥേഷ്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അല്പം പുച്ഛത്തോടുകൂടി ദേശാടന പക്ഷി പർവ്വതത്തോട് ചോദിച്ചു, നിന്റെ കാര്യം വളരെ കഷ്ടമാണല്ലോ, നീ എത്ര കാലമായിട്ടാണ് ഈ നിന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടേയിരിക്കുന്നത്, നിനക്കിവിടെ നിന്ന് ഇങ്ങോട്ടും നീങ്ങാനൊന്നും കഴിയില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനിയാണ്, എനിക്കൊരുപാട് സ്ഥലങ്ങൾ ഇനിയും പിന്നെ പാറി കടന്നുപോയി കണ്ടുവരാൻ കഴിയും, നിനക്കതിന് കഴിയില്ലല്ലോ എന്ന് പുച്ഛത്തോടെയും അഹങ്കാരത്തോടുകൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പർവ്വതം പറഞ്ഞു, എനിക്ക് ആഴമുള്ള വേരുകളുണ്ട്, എനിക്ക് വളരെ ആഴത്തിൽ ഉള്ള വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ എന്നാൽ ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ദേശാടന പക്ഷി പറഞ്ഞു, നിനക്ക് ആഴമുള്ള വേരുകളല്ലേ ഉള്ളൂ, എനിക്ക് ചിറകുകളുള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് എല്ലായിടത്തും പറക്കാൻ പറ്റുന്നത്, എനിക്ക് നല്ല ചിറകുകളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ആ ദേശാടന പക്ഷിയെ വലിയൊരു പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ടുപോയി. ഇതാണ് കഥ. അപ്പം ഈ ഒരു കഥ പല വഴിക്ക് പാറി നടക്കാനുള്ള ചിറകുകൾ ഉള്ളതുകൊണ്ട് മാത്രം ദേശാടന പക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ദേശാടന പക്ഷിക്കില്ലാതെ പോയത് മറ്റൊരാൾ റാഞ്ചിക്കൊണ്ടുപോവാൻ തടസ്സമായി തീരുന്ന അതിൻ്റെ ഉള്ളൊരു വേര്, പർവ്വതത്തിന് ആർക്കും റാഞ്ചി കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ, വേരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് നമ്മുടെ ഒരു ഐഡിയയുമായിട്ട് ഒന്ന് ചേർത്ത് വെക്കുക?
3: എനിക്ക് ഇതിനെ ഒരു ഒന്ന് രണ്ട് വശങ്ങളായിട്ട് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, നമുക്ക് ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും ഒരു അടിത്തറ എന്ന് നമ്മൾ പറയും,
1: ഫൗണ്ടേഷൻ.
3: അതെ, അപ്പോൾ അത് വളരെ വ്യക്തമായിരിക്കണം, ശക്തമായിരിക്കണം. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പർവ്വതത്തിൻ്റെ ആ ഒരു പിന്നെ ഉറച്ച ആ ഒരു നൃത്തം. അതൊരു പ്രകൃതിയെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ സൃഷ്ടിപ്പ് എന്നിരുന്നാലും നമ്മളിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ വിഷയത്തിലും നാം എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ
1: നമ്മുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ്.
3: അതെ, അത് നമ്മുടെ ഒരു അടിത്തറയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെന്താണ്, ഞാൻ എന്താണ് എന്നുള്ളതിൻ്റെ അതിനെ സൂചിപ്പിക്കുന്നൊരു വിഷയമാണ്. എന്നാൽ നമ്മളുടെ മനുഷ്യരുടെ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെപ്പോഴും ഒരു ഉറച്ച തീരുമാനവും നിലപാടുകളൊക്കെ എടുക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്ക് അത് തെറ്റിപ്പോകാറുണ്ട്. അതായത് വേണ്ട സ്ഥലത്ത് അത്തരമൊരു നിലപാടുകളൊന്നും എടുക്കാതെ അവിടെ നമ്മൾ എന്തൊക്കെയോ ആയി മാറുകയും വേണ്ട സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിലപാടുകൾക്കൊരു വ്യക്തത വരുത്താതെ നമ്മൾ നിൽക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പർവ്വതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് എപ്പോഴോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതായത് മനുഷ്യനുമായിക്കൊണ്ട് പർവ്വതത്തെ താരതമ്യം ചെയ്യുന്ന ഒരു വചനം സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ലൗ അൻസൽന ഹാസൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുത്തസദ്ദിയൻ മിൻ ഖശ്യത്തില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതങ്ങൾ വരെ എന്ത് പേടിച്ച് വിറച്ച് പോകുന്ന ഒരു ഉദാഹരണം നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭയവും പേടിയും മനുഷ്യന് ഉണ്ടാകുന്നില്ല എന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ വേണ്ട സ്ഥലത്ത് നമുക്ക് ആ ഒരു ഇളക്കവും പേടിയുമൊന്നും ഉണ്ടാകില്ല. പക്ഷേ മറിച്ച് നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടാത്തിടത്ത് നമ്മുടെ പവറുണ്ട് നമ്മൾ കാണിക്കും, അല്ലെ, വേണ്ട സ്ഥലത്ത് നമുക്കത് വരാത്തൊരു സ്വാഭാവികത, ഒരു അന്തരീക്ഷം നമുക്ക് സംഭവിക്കുന്നതിനെയാണ് ഖുർആൻ ശരിക്കും പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് അത്രയും കഠിനമായി പോയി, പർവ്വതത്തെ പോലെ കഠിനമായി എന്നൊക്കെ ആണ് ശരിക്കും ആ ആയത്തിലൂടെ പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെയാണ് അവിടെ പറയുന്നത്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളോ ഓർമ്മകളോ ഭയപ്പാടുകളോ ഇല്ലാതെ കഠിനമായിപ്പോയി, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് വേണ്ടി വരും, നമ്മുടെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വേണ്ടി വരും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉറച്ച നിലപാട് എന്നുള്ളതിൽ ചില
2: ഉറച്ച നിലപാട് എന്ന് പറയുമ്പോൾ എന്നുവെച്ചാല് പിന്നെ വേറെ സ്ഥലത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫക്ക ഫക്ക അന്നമ ഹറമിനസമായി, അതൊരു വേരൊരു അടി അടി അടിവേരില്ലാത്തതുകൊണ്ട് ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് ആകാശത്തുനിന്ന് വീണവനെ പോലെ ആവുന്നു എന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് വീണ ആളുകൾ ആരാണ്? ശരിയായ വിശ്വാസമില്ലാത്ത ആളുകളാണ്. പർവ്വതം ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്ന അതിന്റെ വേരവിടെ ഉള്ളത് കൊണ്ടാണ്. ഭൂമികൾക്ക് ഔത്താദാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം പർവ്വതവൽ ജിബാൽ ഔത്താദ, അത് ആ വേരുകളാണ് അതിനെ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിന് സഹായകമാകുന്നത്. എന്നതുപോലെ ഒരു മനുഷ്യന് അവൻ്റെ വേര് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. അസുലുഹ സാബിത്തുൻ അല്ലേ, അത് അടിയുറച്ചതാണ്. അപ്പം അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ഉറപ്പില്ലാത്ത ഒരാളാണ് നിലപാടില്ലാത്തവൻ. നമ്മുടെ നിലപാട് നമ്മൾ രൂപീകരിക്കണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതില്ലാത്തൊരാൾ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകാം, അവനെവിടെയോ ഹവ പോലെ കാറ്റിലൂടെ അലഞ്ഞു പോവാം. അപ്പം നമുക്ക് വേണ്ടത് അടിയുറച്ച ഒരു വിശ്വാസവും നിലപാടുകളും നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
4: ഇനി ഇൻഷാല്ല നമ്മൾ മധുരം ഖുർആൻ എന്ന ഖുർആൻ പാരായണം കേൾക്കുന്ന സെഷനിലേക്കാണ് പോകുന്നത്. സൂറത്തു നജ്മ് ആണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ആ ഒരു സെഷനിലേക്ക് പോകാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഷമീർ മദീനി നടത്തുന്ന ജുമാ ഖുതുബയുടെ ശബ്ദ പ്രക്ഷേപണമാണ് നാം കേൾക്കുന്നത്.
1: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുമ്പ് പരിചയമില്ലാത്ത വിധത്തിൽ നാം ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. താൽക്കാലികമെങ്കിലും ഒരു വേനൽ മഴ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥയും പ്രയാസങ്ങളും എത്രമാത്രമായിരിക്കുമെന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞതും അടക്കം പറയുന്നതുമായ സംഗതിയാണ്. രണ്ടാളുകൾ കൂടുന്നിടത്തൊക്കെ ചർച്ച ചൂടിനെ സംബന്ധിച്ചാണ്. ഉഷ്ണതരംഗങ്ങൾ, സൂര്യാതാപങ്ങൾ തുടങ്ങി പുതിയ പുതിയ അപകട മുന്നറിയിപ്പുകളും അതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള അപകടങ്ങളും മരണം വരെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ഷർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരമൊരു സന്ദർഭത്തിൽ തണലിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും അതിൻ്റെ മഹത്വവും ഒക്കെ ആർക്കും പറയാതെ തന്നെ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്ന സംഗതിയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഒരു ചെറിയ തണലെങ്കിലും കിട്ടിയാൽ അത് എത്രമാത്രം ആശ്വാസമാണ് എന്നുള്ളത് അനുഭവിച്ച് അതിൻ്റെ സുഖം മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. ആ കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ പൂർവികരുടെ അധ്വാനത്തിൻ്റെയും കരുതലിൻ്റെയും ഫലമാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻഗാമികൾ വെച്ചുപിടിപ്പിച്ച മരങ്ങളെയും തണലുകളെയും ഒക്കെ വെട്ടി നശിപ്പിക്കുന്ന ആളുകളാകരുത്. മറിച്ച് വരുന്ന തലമുറക്ക് ഒരു കരുതലാകാൻ നമുക്ക് സാധിക്കണം. ഒരു മരം മുറിക്കേണ്ടി വന്നാൽ രണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം. കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല നെയ്യത്തോടുകൂടി ചെയ്യുന്ന ഏത് ചെറിയ കർമ്മവും പടച്ചറബിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയും പ്രതിഫലവുമുള്ള കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. നാം നട്ടു വളർത്തുന്ന ഒരു ചെടി പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ, ഏതൊരു സത്യവിശ്വാസി, ഏതൊരു മുസ്ലിം ഒരു തൈ നട്ടുപിടിപ്പിക്കുന്നുവോ, ഔ യസ്റ ഉസറാ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃഷി ഇറക്കുന്നുവോ, ഫയഅകുലു മിൻഹു തൈറുൻ, അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടായി, ഏതെങ്കിലും പക്ഷികൾ അത് തിന്നുകൊണ്ടുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ അത് ഭക്ഷിച്ചു, ഔ ഇൻസാനുൻ ഔ ബഹീമ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാർ അത് അതിൻ്റെ തണൽ വറ്റുകയും അതിൻ്റെ പഴങ്ങൾ കഴിക്കുകയും ചെയ്താൽ, ഇല്ലാ കാനലഹു സദഖ, അത് നട്ട സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം സദഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ ഞാൻ പ്രായമായി, ഇനി അതിൽ നിന്നൊരു അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം അനുഭവിക്കാൻ എനിക്കൊന്നും യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് പ്രായം ചെന്ന ആളുകൾ അതിനെ നിസ്സാരമാക്കുകയോ അത് മുടക്കുകയോ അതിനോട് മടി കാണിക്കുകയോ ചെയ്യുന്ന രീതിയും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മരിക്കും അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നറിഞ്ഞാൽ പോലും, ഇൻ ഖാമത്തിസ് സാഅതു വ ഫീ യദി അഹദികും ഫസീല, നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെറിയ തൈയുണ്ട് എന്ന് സങ്കൽപ്പിക്കുക, നടാൻ പറ്റിയ ഒരു ചെടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഫൈൻ ഇസ്തതാ അല്ലാ തഖൂ മഹത്തായ ഗരിസഹ, അത് നട്ടിരിക്കണമെന്ന്. നാളെ ഖിയാമത്ത് നാളാണല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, അങ്ങനെ മരിക്കുമെന്ന് ഉറപ്പുള്ള, നശിക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യമാണ് എങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഗുണം കിട്ടുകയില്ലല്ലോ എന്ന് ചിന്തിക്കുകയല്ല വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് അത് നടാൻ, ആ നന്മ ചെയ്യാൻ, അതിലൂടെ മറ്റാർക്കെങ്കിലും ഒരു ഗുണം കിട്ടാൻ ഒരു വിശ്വാസിക്ക് നിമിത്തമാകാൻ സാധിച്ചാൽ അതിന് മുടക്കം നിൽക്കരുത്, തടസ്സം നിൽക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. നിലക്കാത്ത പുണ്യമായി, ജാരിയായ സദഖയായി നമ്മുടെ ഖബറിലേക്കും പരലോകത്തേക്കും അത് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇന്ന ഫീഹി തർഗീബൻ അളീമ അല ഇഗ്തിനാമി ആഖിരി ഫുർസത്തി മിനൽ ഹയാത്ത്, ജീവിതത്തിന്റെ അവസാനത്തെ അവസരം, ലാസ്റ്റ് ചാൻസ്, ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ശക്തമായ പ്രേരണ ഈ ഹദീസിലുണ്ട്. അത് ഫീ സബീലി സർഇ മാ യൻതഫിഉ ബിഹി الناس, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും നട്ടുപിടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ബഅദ മൗതിഹി, തന്റെ മരണശേഷം ആളുകൾക്ക് അത് ഉപകാരം കിട്ടുമെങ്കിൽ, ഫയജ്രി ലഹു അജ്റുഹു, അതിന്റെ കൂലിയൊക്കെ ഇയാൾക്ക് ഒരു ജാരിയായ സദഖയായി എത്തിക്കൊണ്ടിരിക്കും. വതുക്തബു ലഹു സദഖതുഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അതിൽ നിന്ന് ആരൊക്കെ ഗുണമനുഭവിക്കുന്നുവോ അതിന്റെ ഒക്കെ ഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന് മുമ്പ് ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, നേരത്തെ കേട്ട ആ ഹദീസിന്റെ വിശദീകരണമായി, വമുഖ്തലാഹു അന്ന അജ്ര ദാലിക യസ്തമിറു മാദാമൽ ഗർസു അവി സർഉ മാകൂലം മിൻഹു, നാം നടുന്ന ഒരു തൈ അല്ലെങ്കിൽ ഒരു നട്ടുപിടിപ്പിച്ച ഒരു മരം, അത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ഗുണഫലങ്ങൾ ആർക്കൊക്കെ കിട്ടുന്നോ, അത് പക്ഷിമൃഗാദികൾക്കാകട്ടെ മനുഷ്യന്മാർക്കാകട്ടെ, അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചുപിടിപ്പിച്ച നട്ടുവളർത്തിയ മനുഷ്യൻ മരിച്ചുപോയാലും, അത് നമ്മുടേതല്ല, ആ സ്ഥലം വിറ്റുപോയി, വേറെ ആരെങ്കിലും ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആ നന്മക്ക് നിമിത്തമായ നന്മ പ്രവർത്തിച്ച നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത്. അതിനു മുമ്പ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേപോലെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ തൈകൾ അല്ലെങ്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും ഈ ഹദീസിലുണ്ട്. വഅന്ന അജ്റ ഫാഇലി ദാലിക മുസ്തമിറുൻ മാദാമൽ ഖിറാസു വസ്റഉ വമാ തവല്ലദ മിൻഹു, നമ്മൾ നട്ടുവളർത്തിയ മരം അത് നിൽക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നീടുണ്ടാകുന്ന കായികനികളിൽ നിന്ന് തൈകളായി ചെടികളായി വേറെയും ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഒക്കെ പ്രതിഫലം ആ ഒന്നാമത്തെ പ്രവർത്തിക്ക് തുടക്കം കുറിച്ച് അതിന്റെ ഭാഗമായ നമുക്ക് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും എന്ന് പറഞ്ഞാൽ, ഒരു മരം നമ്മൾ നട്ടു, അതിൽ നിന്ന് കുറെ കായികൾ ഉണ്ടായി, അത് ആരൊക്കെയോ തിന്നു, ആരൊക്കെയോ എവിടെയോ കൊണ്ടുപോയി നട്ടു, അങ്ങനെ അതിന്റെ ഗുണിതങ്ങളായി ആ നന്മകൾ വരുമ്പോ അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പരലോകത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, പടച്ച റബ്ബിന്റെ പ്രതിഫലത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ ആരെങ്കിലും ആർക്കെങ്കിലും കൂലി കൊടുക്കുന്നത് പോലെയല്ല, വനക്തുബു മാ ഖദ്ദമു വആസാറഹും, മനുഷ്യന്മാർ ചെയ്തതും അതിന്റെ അനന്തരഫലവും നാം രേഖപ്പെടുത്തുന്നു എന്നാണ്. അത് പടച്ച റബ്ബിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. ഒരാൾ ചെയ്ത നന്മ അത് നമുക്ക് കാണാനും അറിയാനും സാധിക്കരുത്, പക്ഷെ അതിന്റെ അനന്തരഫലങ്ങൾ, അത് ആർക്കൊക്കെ ഗുണപരമായി കിട്ടി, അത് എത്രയോ മൾട്ടിപ്പിളായി അതിന്റെ ഗുണിതങ്ങളായ ആളുകളിലേക്ക് പതിന്മടങ്ങുകളായി എത്തുന്നു എന്നത് പടച്ചറബിനറിയാം. ആ നട്ട മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞാലും അത് ആരൊക്കെ അനുഭവിക്കുന്നുവോ, മനുഷ്യന്മാരാകാം, മൃഗങ്ങളാകാം, പക്ഷികളാകാം, ജന്തുക്കളാകാം, ആരും, വകുല്ലു ഷൈഇൻ അഹ്സൈന വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് മാത്രമല്ല അതിന്റെ അനന്തരഫലവും അല്ലാഹു അറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചൂട് ലഘൂകരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ മാത്രമല്ല, എന്റെ പരലോകത്തേക്കുള്ള പുണ്യം എന്ന നിലയിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മതപരമായ ഒരു കാര്യം കൂടിയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തുക എന്നത്. നമ്മുടെ കാലശേഷവും ആളുകൾക്ക് അനുഭവിക്കാൻ, ആളുകൾക്ക് പറയാൻ കഴിയണം, ആ നല്ല മനുഷ്യൻ വെച്ചതാണ് ആ മരം, അതിന്റെ തണൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്നത്. അതേപോലെ ചൂട് ലഘൂകരിക്കുവാനുള്ള മറ്റ് മാർഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ രംഗത്തെ ഡോക്ടർമാരും അതേപോലെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, വെള്ളം ആവശ്യത്തിന് നമ്മൾ കുടിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ദാഹം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഓയിലി ഫുഡുകൾ പരമാവധി ഒഴിവാക്കണം, അതേപോലെ തന്നെ തീയിടുന്ന പ്ലാസ്റ്റിക് കത്തിക്കുന്ന സ്വഭാവം അത് ക്രൂരതയാണ്. നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരോടും ചെയ്യുന്ന അന്യായമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ദുനിയാവിലെ തണലിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പരലോകത്തിന്റെ വിഷയത്തിലും അവിടെയും തണൽ നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില ചെടികളും തൈകളും വെച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, യാ അബാ ഹുറൈറ മല്ലദീ തഗരിസ്, അല്ലയോ അബൂ ഹുറൈറ, താങ്കൾ എന്താണ് നട്ടുകൊണ്ടിരിക്കുന്നത്? ആ കൃഷിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖിറാസൻ ലീ, പ്രവാചകരെ, എന്റെ ചില കൃഷിയും അതേപോലെ തന്നെ ചെടികളും ഒക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലാ അദുല്ലുക അലാ ഖിറാസിൻ ഖൈരിൻ ലക മിൻ ഹാദാ, ഈ ദുനിയാവിലെ ചെടികളേക്കാൾ നിനക്ക് ഉത്തമകരമായ ശ്രേഷ്ഠമായ വേറെ ചില ചെടികളെ സംബന്ധിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, പറഞ്ഞു തന്നാലും. സ്വഹാബത്ത് അങ്ങനെയാണ്, ഒരു നന്മ കേൾക്കാനും അറിയാനും അത് പ്രയോഗവൽക്കരിക്കുവാനും അവർ വല്ലാതെ ഉത്സാഹിച്ചിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈ കലിമാത്തുകൾ, തസ്ബീഹുകൾ, ദിക്റുകൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരു ന്യൂനതകളും കുറവുകളുമില്ലാത്ത. മനുഷ്യന്മാർ എന്തൊക്കെ ന്യൂനതകളും കുറവുകളും ആരിലെങ്കിലും ദർശിക്കുന്നോ അത്തരം ന്യൂനതകളും കുറവുകളൊന്നുമില്ലാത്ത പരിപൂർണനാണ് എന്റെ റബ്ബ് എന്ന പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന തസ്ബീഹ്. വൽഹംദുലില്ലാ, സകലമാന നന്മകളും ഈ ലോകത്ത് ആരൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അവർക്ക് നൽകിയത് പടച്ചറബ്ബാണ്. അവനെ സ്തുതിക്കുന്ന ഹംദ് വൽഹംദുലില്ലാ. വലാ ഇലാഹ ഇല്ലല്ലാ, ആ പടച്ചറബ്ബല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് മനസ്സറിഞ്ഞ് അത് ആദർശമായി പ്രഖ്യാപിക്കുന്ന തഹ്ലീൽ. വല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തക്ബീർ. ഇത് ചൊല്ലിയാൽ യുഗറസുലക ബികുല്ലി വാഹിദത്തിൻ, നീ ഈ ചൊല്ലുന്ന ഓരോ ദിക്റുകൾക്കും തത്തുല്യമായി നിനക്ക് വേണ്ടി നടുന്നുണ്ട് ഷജറത്തം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു മരം. നാല് ദിക്റു ചൊല്ലിയാൽ നാല് മരം നിങ്ങൾ ദുനിയാവിൽ വെച്ച് പിടിപ്പിക്കാൻ എത്ര സമയവും എത്ര അധ്വാനവും വേണ്ടിവരും, പക്ഷെ പരലോകത്തേക്കുള്ള സ്വർഗത്തിൽ നിങ്ങൾക്ക് മരമായി അത് കിട്ടും. അത് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏക്കർ കണക്കിന് വിശാലമായ തോട്ടങ്ങൾ നമുക്ക് പരലോകത്ത് വേണം, സ്വർഗത്തിൽ വേണം എന്ന് ഒരു കർഷക മനസ്സുള്ള ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ദിക്റുകൾക്ക്, ദുആകൾക്ക് അയാളുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ്. അതേപോലെ ഇവിടത്തെ കൊടും ചൂടും വിയർപ്പും ഒക്കെ നമുക്ക് അനുഭവിച്ചതാണ്, നമ്മൾ അതിന്റെ പ്രയാസം മനസ്സിലാക്കി. പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണ് പരലോകത്തുള്ള ചൂടും അവിടുത്തെ പ്രയാസങ്ങളും. അവിടെ തണല് കിട്ടണം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് യാസീനിലെ 55 മുതൽ 57 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് പോലെ അവിടെ വിജയം ലഭിക്കുന്ന സ്വർഗസ്ഥരായ ആളുകൾക്ക് തണല് കിട്ടും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാഖിഹൂൻ, സ്വർഗവാസികളായ സ്വർഗത്തിന്റെ അവകാശികൾ ഇന്നേ ദിവസം അവർ പ്രത്യേകമായ ചില ജോലികളിൽ ഏർപ്പെട്ട് സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മടിയന്മാരായി അലസന്മാരായി ഉറങ്ങി തീർക്കുകയല്ല, അവർ ചില ജോലികളിൽ വ്യാപൃതരായി സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും പ്രത്യേകമായ തണലുകളിലാണ്. ളിലാൽ, അലൽ അറായിക്, അതേപോലെ തന്നെ അലങ്കൃതമായ കട്ടിലുകളിൽ, തണല് കൊണ്ട് അവർ കട്ടിലുകളിൽ ചാരിക്കിടക്കുകയാണ്. മുത്തഖിഊൻ, ലഹും ഫീഹാ ഫാഖിഹത്തുൻ വലഹും മാ യദ്ദഊൻ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെയുണ്ട്. അവരെന്ത് ആഗ്രഹിക്കുന്നോ അതവിടെ കിട്ടും. യഥേഷ്ടം അവർക്ക് തിന്നുവാൻ ആസ്വദിക്കുവാൻ പറ്റിയ പലവർഗങ്ങൾ, പഴവർഗങ്ങൾ അവർക്ക് അവിടെയുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലെ തണലും ദുനിയാവിലെ മരങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നതുപോലെ അതിനേക്കാൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പരലോകത്തിന്റെ കാര്യം. ദുനിയാവിലെ തണലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ആളുകൾ വിശ്രമിക്കുന്ന തണലുകൾ, മരത്തിന്റെ ചുവട്ടിൽ, അതേപോലെയുള്ള വിശ്രമ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന രീതി, അതേപോലെ തന്നെ അവിടങ്ങളിലൊക്കെ മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്ന രീതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണ്. പ്രകൃതിയോടും തന്റെ സഹജീവികളോടും ചെയ്യുന്ന ക്രൂരതയാണ് ദുൽമാൻ. എന്തെങ്കിലും ഒരു ചെറിയ മറവ് കിട്ടിയാൽ അവിടെ പോയി കാര്യം സാധിച്ചു വരുന്ന എത്രയോ ആളുകൾ 21-ാം നൂറ്റാണ്ടിലെ പരിഷ്കൃതരായ ആളുകളുടെ കൂട്ടത്തിലും നമ്മൾ കാണുന്നു. പല സ്ഥലങ്ങളിലും അറച്ച് വെറുപ്പ് തോന്നുന്ന രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് കൊടുത്ത ഉപദേശത്തിൽ കാണുവാൻ സാധിക്കും. ഇത്തഖുല്ലാഇനൈൻ, ശാപത്തിന്റെ രണ്ട് രംഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ആളുകൾ ശപിച്ചു പോകും. അല്ലദി യതഖല്ലാ ഫീ ത്വരീഖിന്നാസ്, മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ നിന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ, അവർക്ക് മനുഷ്യന്മാരുടെ ശാപമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഔ ഫീ ദില്ലിഹിം, മനുഷ്യന്മാർ അല്പം ഒന്ന് വിശ്രമിക്കാൻ ഒരു തണല് കൊള്ളാൻ കയറി നിൽക്കുന്ന സ്ഥലത്ത്, ഇതേപോലെ വൃത്തികേടുകളും മാലിന്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ മനസ്സ് നൊന്ത് ശപിക്കും. ആ ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ചില റിവായത്തിൽ കാണാം, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖളാഇൽ ഹാജതി തഹ്തൽ അസ്ജാരിൽ മുസ്മിറ, കായ്ക്കുന്ന കായ്കനികൾ കിട്ടുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയി മലമൂത്ര വിസർജനം നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. വളിഫത്തിൻ നഹരിൽ ജാരി, അതേപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഓരത്തും ഈ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്നാൽ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കേണ്ടതുമാണ്. അത് ദുനിയാവിലെ തണലിന്റെ കാര്യത്തിലാണെങ്കിൽ പരലോകത്തിന്റെ തണൽ അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. അവിടുത്തെ കൊടും ചൂട്, അവിടുത്തെ വിയർപ്പ്, അതിന്റെ അസഹ്യമായ അവസ്ഥാവിശേഷങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. മഹ്ശറയിൽ കോടാനുകോടി മനുഷ്യന്മാർ സമ്മേളിക്കുന്ന ആ ലോകത്ത് ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാർ വിയർത്തു കുളിക്കും. ഓരോ മനുഷ്യരും അയാളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു 70 മുഴം 70 അടി ദൂരത്തേക്ക് അയാളുടെ വിയർപ്പ് ഒഴുകിയിട്ടുണ്ടായിരിക്കുമെന്നാണ്. വയുൽജിമുഹും ഹത്താ യബ്ലുഗ ആദാനഹും, അങ്ങനെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് ചില ആളുകളുടെ വിയർപ്പ് അവരുടെ കാതുവരെയും മൂക്കറ്റം വരെയും അവരെ മുക്കിയിട്ടുണ്ടാകും. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലുള്ള സംഗതിയാണ്. സൂര്യൻ തലക്കുമീതെ കത്തിജ്വലിച്ചു നിൽക്കും. നീണ്ട കാത്തു നിൽപ്പാണ്. ദുനിയാവിലെ കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പും അവിടുത്തെ പ്രയാസങ്ങളും ഏറ്റവ്യത്യാസങ്ങളും ഉണ്ടാകും. വിശ്വാസികൾ കറകളഞ്ഞ തൗഹീദിന്റെ തവക്കുലിന്റെ യഥാർത്ഥ ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ പോലെ ജീവിതം ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് ചില തണലുകളുണ്ട്, അവർക്ക് ചില ആശ്വാസങ്ങളുണ്ട്, അവർക്ക് തണുപ്പും വെള്ളവും ഒക്കെ അവിടെയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അല്ലാത്ത ആളുകൾ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിയർപ്പും മറ്റു പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നോക്കൂ. ഫയകൂനുന്നാസു അലാ ഖദരി അഅമാലിഹിം ഫിൽ അറഖ്, ഓരോരുത്തരും അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ചായിരിക്കും വിയർപ്പിൽ മുങ്ങി നിൽക്കുക. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ, ചില ആളുകളുടെ കണങ്കാല് വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. അതേപോലെ വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി, വേറെ ചില ആളുകളുടെ കാല് മുട്ടു വരെയും അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വിയർപ്പ് തളംകെട്ടി നിന്ന് അതിൽ മുങ്ങി നിൽക്കുന്നുണ്ട് എന്ന്. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി, വേറെ ചില ആളുകളുടെ വിയർപ്പ് അവരുടെ അരക്കെട്ട് വരെയും ഉണ്ട് എന്ന്. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ, വേറെ ചില ആളുകളെ മൂക്ക് കയറിട്ട് പിടിച്ചതുപോലെ മൂക്കറ്റം വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതങ്ങനെ വിയർപ്പ് അങ്ങനെ ഒലിച്ചു പോവുകയില്ലേ? എങ്ങനെയാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുക? അതാണ് ദുനിയാവിൻ്റെ പോലെയല്ല. പരലോകത്തെ ഓരോ സംഭവങ്ങളും ദുനിയാവുമായി നമ്മൾ താരതമ്യം ചെയ്താൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അത് വേറൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ സ്വഹാബത്ത് വിശദീകരിച്ചതൊക്കെ കാണാൻ സാധിക്കും. അന്നശംസ ലതദ്നു ഹത്താ യബ്ലുഗൽ അറഖു നിസ്ഫൽ ഉദുൻ, സൂര്യൻ ഓരോരുത്തരുടെയും അടുക്കലേക്ക് ഇറങ്ങി വരും, അഥവാ അടുത്തു നിൽക്കും. അങ്ങനെ അവരുടെ വിയർപ്പ് കാതറ്റം വരെയും വരും എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം. ഇന്നൽ കാഫിറ ലയുൽജമു ബിഅറഖിഹി, അവിശ്വാസികളായ പടച്ചറബ്ബിനെ നിഷേധിച്ച സത്യനിഷേധികളായ ആളുകളെ ആ വിയർപ്പ് കടിഞ്ഞാണിട്ട് പിടിച്ചിട്ടുണ്ട്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ, മിൻ തൂലി ദാലിക്കൽ യൗമി ഹത്താ യഖൂൽ, ദീർഘമായ കാത്തുനിൽപ്പും ഈ അസഹ്യമായ ചൂടും വിയർപ്പും ഒക്കെ കാരണത്താൽ അവിശ്വാസികളായ ആളുകൾ പറയുമത്രേ, റബ്ബി റബ്ബി അരിഹ്നി വലൗ ഇലന്നാർ, പടച്ചവനെ എന്നെ ഇതിൽ നിന്ന് കഴിച്ചിലാക്കണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആശ്വാസം നൽകണേ, നരകത്തിലേക്കാണെങ്കിലും ഈ നൃത്തം അസഹ്യമാണ്, ഈ ചൂട് അസഹ്യമാണ്, ഈ വിയർപ്പ് സഹിക്കാനും താങ്ങാനും പറ്റുന്നില്ല എന്ന് പറയുമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ദുനിയാവിന്റേത് പോലെയല്ല, പരലോകത്ത് അങ്ങനെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചാൽ അതങ്ങനെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമായ അനുഭവങ്ങളായിട്ടായിരിക്കും അള്ളാഹു അവിടെയുള്ള ചൂടിനെയും വിയർപ്പിനെയും സംവിധാനിച്ചിട്ടുള്ളത്. അവിടെ തണല് കിട്ടാൻ, അവിടെ വെള്ളം കിട്ടാൻ, അവിടെ തണുപ്പ് കിട്ടാൻ നമ്മൾ ഇവിടെ തന്നെ ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, കരുതലുകൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരൊറ്റ ഹദീസിൽ നമുക്കൊക്കെ കേട്ട് പരിചയമുണ്ടാകും അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. സബഅതുൻ യുളില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അല്ല നൽകുന്ന പടച്ച റബ്ബിന്റെ പ്രത്യേകമായ അർശിന്റെ തണൽ, അതല്ലാത്ത വേറൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആളുകളെ അള്ളാഹു പ്രത്യേകം തണൽ നൽകി ആദരിക്കുമെന്നാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്ന്, ഇമാമുൻ ആദിൽ, നീതിമാനായ നേതാവ്, ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരി അല്ലാത്ത ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള അധികാരവും അതേപോലെ തന്നെ നേതൃത്വവും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നീതിപൂർവം അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇടപെടാൻ സാധിച്ചാൽ ഇമാമുൻ ആദിൽ എന്നതിൽ അയാൾക്ക് പെടുവാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. രണ്ടാമത്തെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു യുവാവ്. കാരണം പൊതുവിൽ യുവത്വം എന്ന് പറയുന്നത് ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്ന ഒരു ട്രെൻഡാണ്, നമ്മൾ കാണാറുണ്ട്. ഏത് അപകടങ്ങളും ഏത് തോന്നിവാസങ്ങളും നമ്മൾ നടക്കുമ്പോൾ അവിടെ 100 പേരുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ശതമാനം യുവാക്കളും യുവതികളുമായിരിക്കും. ആ സന്ദർഭത്തിൽ തെറ്റുകളിലേക്കും തിന്മകളിലേക്കും ഇത്തരത്തിലുള്ള ദേഹേച്ഛകളുടെ പിന്നാലെ പോകാതെ സമയമായാൽ പള്ളിയിലേക്ക്, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്, ദഅവത്തിലേക്ക്, അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് വരുന്ന, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരു നിഷ്ഠയുള്ള യുവത്വ കാലഘട്ടമുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്നാണ്. മൂന്നാമത് പറഞ്ഞത്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പടച്ചറബിന്റെ ഭവനങ്ങളായ പള്ളികൾ, ആ പള്ളികളുമായി ഹൃദയബന്ധമുള്ള മനുഷ്യന്മാർ, ആ പള്ളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ, ആ പള്ളിയോടുള്ള സ്നേഹവും ആദരവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ പള്ളിയുടെ അന്തസ്സിനും അഭിമാനത്തിനും ആദരവിനും നിലക്കാത്ത ഒന്നും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംഭവിക്കാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്, അഥവാ പള്ളിയുടെ അകത്ത് ഒരു അഴുക്കോ ഒരു കരടോ ഉണ്ട് എങ്കിൽ അത് മാറ്റുന്നത് പോലും ശ്രദ്ധിച്ച് പുണ്യമുള്ള സംഗതിയാണ്. അങ്ങനെ ആ പള്ളിയെ റെസ്പെക്ട് ചെയ്ത് ആദരിച്ച് സ്നേഹിച്ച് അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കണ്ടറിഞ്ഞ്, ഒരു ബൾബ് ഫീസായിട്ടുണ്ടെങ്കിൽ, ഒരു ടാപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ആളുകൾ ചെയ്യും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാതെ അതിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ആ പള്ളിയുമായി ഹൃദയബന്ധം പുലർത്തുന്ന ആളുകൾ, അവർക്ക് നാളെ പടച്ചറബ് പ്രത്യേകമായ അർശിന്റെ തണൽ നൽകുമെന്നാണ്. പിന്നെ പറഞ്ഞത്, വറജുലാനി തഹാബ്ബാ ഫില്ല, പലരെയും പല ആളുകളും സ്നേഹിക്കാറുണ്ട്, നമ്മൾ തന്നെ പരസ്പരം ഇഷ്ടപ്പെടാറുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ, ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അവർ സംഗമിക്കുന്നതും പിരിഞ്ഞു പോകുന്നതും റബ്ബ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അഥവാ അവർ ഒരുമിച്ച് കൂടുന്നതും പിരിഞ്ഞു പോകുന്നതും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ മരിച്ചു പോകുന്നതും പടച്ച റബ്ബിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായിട്ടാണ്. അങ്ങനെ റബ്ബിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സ്, അതിനു വേണ്ടി ഒരു ഉദാരതയും അതേപോലെ തന്നെ ഒരു വിശാല മനസ്കതയും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അഞ്ചാമതായി പറഞ്ഞത്, വറജുലുൻ ദഅത്ത് ദഅത്തുഹു റഅ, ഒരു മനുഷ്യനെ ഒരു ചെറുപ്പക്കാരനെ, ഒരു സ്ത്രീ ക്ഷണിക്കുന്നു, ദാതു മൻസിബിൻ വജമാലിൻ, ഉന്നത തറവാട്ടിൽ പിറന്ന കുലീനയും ഉന്നത ജാതയുമായ ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു സ്ത്രീ, അവിഹിതമായ മാർഗത്തിലേക്ക്, തെറ്റായ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് അവൾ ക്ഷണിക്കുമ്പോൾ പൊതുവെ പുരുഷൻ അതിലേക്ക് താല്പര്യം കാണിച്ചാൽ സ്ത്രീ പോകുന്ന രീതിയാണ്, മാറിപ്പോകും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറുപ്പക്കാരനെ ഒരു പെണ്ണ് ക്ഷണിക്കുകയാണ്. അവിഹിതമായ തോന്നിവാസങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറപ്പില്ലാത്ത രീതിയിൽ നമ്മൾ പരസ്യമായി കാണുന്നത് പോലെ, അങ്ങനെ ഒരു ആണിനെ ഒരു പെണ്ണ് ക്ഷണിച്ചാൽ ഫഖാൽ ഇന്നി അഖാഫുല്ലാ, ഞാൻ പടച്ചറബിനെ ഭയക്കുന്നവനാണ്, ഞാൻ ആ തോന്നിവാസങ്ങൾക്ക് ആ തെറ്റുകൾക്കില്ല. അത് ക്യാമ്പസിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും രഹസ്യമായി നാം ഒത്തുകൂടുന്ന ഇടങ്ങളിലാണെങ്കിലും പടച്ചറബിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ശിക്ഷയെ താങ്ങുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ആ ഹറാമുകളോട് നോ പറയാൻ സാധിച്ചാൽ അള്ളാഹു അയാളെ തണൽ നൽകി ആദരിക്കും മഹ്ശറയിൽ, പരലോകത്ത് എന്നാണ്. ആറാമത് പറഞ്ഞത് വറജുലുൻ തസദ്ദഖ ബിസദഖ, ഒരാൾ സദക്ക ചെയ്തു, ദാനം കൊടുത്തു, അത് അയാൾ ഗോപ്യമാക്കി, രഹസ്യമാക്കി വെച്ചു, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ, എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായി. പക്ഷെ പൊതുവെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ നാലാളുകൾ അറിഞ്ഞാലേ നമുക്കൊരു മനസംതൃപ്തി ഉണ്ടാകുള്ളൂ. വിശ്വാസി അങ്ങനെയല്ല, ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി പടച്ചറബ് അറിയും, പടച്ചറബ് അതിന് പ്രതിഫലം നൽകും എന്ന് റബ്ബിന് വേണ്ടി മാത്രമായി നൽകിയ ആ സദഖ, ആ ദാനധർമ്മം, അതയാൾ മറച്ചു വെച്ചു, ഗോപ്യമാക്കി, റബ്ബിന് മാത്രം അറിയാവുന്ന ഒരു നന്മയാക്കി അയാൾ മറച്ചു വച്ചാൽ അയാൾക്കും അള്ളാഹു പ്രത്യേകമായി തണൽ നൽകി ആദരിക്കുമെന്നാണ്. ഏഴാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു, ഒഴിഞ്ഞിരുന്ന് പടച്ചറബിനെ കുറിച്ച് ഓർത്ത് ദിക്ര ചൊല്ലി, അതേപോലെ തന്നെ തന്റെ വീഴ്ചകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി, മലിക്കുൽ ജബ്ബാറായ പടച്ചറബിന്റെ മുന്നിൽ ഞാൻ ചെല്ലുന്ന പരലോകത്തിന്റെ അവസ്ഥകൾ ഓർത്ത് തന്റെ വീഴ്ചകളും കുറവുകളും മനസ്സിലാക്കി ആരുടെയെങ്കിലും കണ്ണു നിറഞ്ഞ് കണ്ണുനീർ ഒഴുകുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അയാൾക്കും അള്ളാഹു പ്രത്യേകമായി തണൽ നൽകി ആദരിക്കുമെന്ന്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ ഹദീസിൽ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവിടെയൊക്കെ റജിൽ റിജാൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ഡിതന്മാർ പറയുകയാണ് ദിക്റു റിജാലി ഫീ ഹാദാ ലാ മഫ്ഹൂമ ലഹു, അതിനങ്ങനെ എതിര് നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല, അങ്ങനെ ഒരു ആശയമില്ല. അഥവാ ആണുങ്ങൾക്ക് മാത്രമല്ല, ബൽ യഷ്തരിഖു നിസാഉ മഅഹും ഫീ മാ ദുക്കിറ, പറഞ്ഞതിലൊക്കെ ആണുങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, പ്രതിഫലമുണ്ട് എന്നതുപോലെ തന്നെ പെണ്ണിനുമുണ്ട്. അത് അറബി ഭാഷയുടെ ഒരു ശൈലിയും അനുസരിച്ചും ഹദീസിന്റെ ഖുർആനിന്റെ പ്രയോഗങ്ങളും പ്രാമാണികമായ വിശദീകരണങ്ങളും അനുസരിച്ചും പെണ്ണിനും ആണിനും ആ പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടത്തെ ചൂടിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളാൽ കഴിയുന്ന എല്ലാ വിധേനയും പരിശ്രമിക്കുമ്പോൾ ഇതിനേക്കാൾ തീക്ഷ്ണമായ, സഹിക്കാൻ കഴിയാത്ത ചൂടും അതേപോലെ വിയർപ്പും പ്രയാസങ്ങളും വരാനുണ്ട് എന്ന് ഖുർആൻ ഉണർത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുമ്പോൾ അവിടെ രക്ഷപ്പെടാനുള്ള വഴികൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ ഷമീർ മദീനി നടത്തിയ ജുമാ ഖുതുബയുടെ ശബ്ദമാണ് നാം കേട്ടത്. പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇനി 50% വനിതകളുണ്ടാവും. വിദ്യാലയങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി രൂപീകരിക്കേണ്ട സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി SMC ഇനി മുതൽ 50% വനിതകളായിരിക്കണമെന്നാണ് നിർദ്ദേശം. നഴ്സറി തലം മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന് ഒരു SMC മാത്രം മതിയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മാർഗരേഖയിൽ പറയുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ സ്കൂൾ മാനേജ്മെന്റ് വികസന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശവും ഉണ്ട്. സ്കൂൾ പ്രിൻസിപ്പലാണ് മെമ്പർ സെക്രട്ടറി. മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ ചെയർപേഴ്സണായി നിയമിക്കണം. അക്കാദമിക് വർഷം ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ SMC കൾ രൂപീകരിക്കണമെന്നും മാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
2: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
3: أعوذ بالله من الشيطان الرجيم

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം, പേവിഷബാധ പ്രതിരോധം. ആരോഗ്യവിചാരത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പിബി, ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ബദർ അൽ ഖലീജ് പോളിക്ലിനിക്, ജുബൈൽ. ഒപ്പം ഹബീബ് റഹ്മാൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്, ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കളെ, ഒരു പുതിയ എപ്പിസോഡിലൂടെയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളൊക്കെ കണ്ടുമുട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത പ്രാഥമിക ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ്, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളുള്ളത്. ഒന്നാമത്തെ എപ്പിസോഡിൽ ബി എൽ എസുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ പൊള്ളലേറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കടിച്ചാലും എന്തൊക്കെ പ്രാഥമികമായി ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നായ കടിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് അതിഥിയായി എത്തിയ, ഇതിനു മുമ്പ് രണ്ട് എപ്പിസോഡുകളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, അദ്ദേഹം തന്നെയാണ് ഇന്നും നമ്മുടെ അതിഥി. ജുബൈലെ ബദർ അൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയ അദ്ദേഹം മലപ്പുറം ജില്ല മുറയൂർ സ്വദേശിയാണ്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് നമ്മുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നായ കടിച്ചാൽ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് നായ കടിച്ചാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ, ഒരു പരിപാടി എന്താണെന്ന്?
2: നായ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു റണ്ണിങ് ഒഴുക്കുള്ള വെള്ളത്തിൽ അത് സോപ്പ് കൊണ്ട് നന്നായിട്ട് ഒരു 15-20 മിനിറ്റ് കഴുകിക്കളയുക എന്നുള്ളതാണ്. ഈ നായ കടിക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ ഉമിനീരിൽ, തുപ്പലിൽ ഒരു വൈറസ് ഉണ്ട്. ഈ റാബീസ് എന്ന് പറഞ്ഞ വൈറസ് ഈ ഇവരുടെ ഉമിനീരിലുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കും. ഇത് പിന്നെ നരമ്പിലൂടെ ഇത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്താറുണ്ട്. ഏകദേശം 3 മില്ലിമീറ്റർ ഒരു മണിക്കൂർ എന്ന സ്പീഡിലാണ് തലച്ചോറിൽ എത്തുന്നത്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ആദ്യത്തെ നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് അത് കഴുകിക്കളയുക, അത് അധികം ആഴത്തിലോട്ട്, അമുറിവിൽ അധികം ആഴത്തിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ അതിനെ കഴുകിക്കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒരു സോപ്പ് വെള്ളം കൊണ്ട്, സോപ്പ് ഇട്ടിട്ട് വെള്ളം കൊണ്ട് അത് കഴുകിക്കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്.
1: അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ റാബീസ് ബാക്ടീരിയനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ റാബീസ് എന്നുള്ളതെന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
2: റാബീസ് എന്നത് യഥാർത്ഥത്തിൽ വൈറസാണ്. അത് നമ്മുടെ ഈ ചില മൃഗങ്ങൾ, അപ്പം നായ, അതുപോലെ പൂച്ച, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശു, ആട്, ഇതുപോലെയുള്ള ആക്ച്വലി മാമൽസിലൂടെ എന്നാ പറയാം, ഇതിലൂടെ മനുഷ്യരിലേക്ക് അവരുടെ കടിയേറ്റാൽ വരുന്ന ഒരു അസുഖമാണ് റാബീസ്. അത് വൈറസാണ്, റാബീസ് എന്ന് പറഞ്ഞ വൈറസാണ്.
1: ഈ വൈറസ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ലക്ഷണങ്ങൾ ഒന്ന്, പല ലക്ഷണങ്ങളായിട്ട് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ലാസ്റ്റിലേക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് മുതലുണ്ട്. ഒന്നാമത്തതായിട്ട് പ്രത്യേകിച്ച് പേഷ്യൻസ് ഇവർക്ക് പനി അനുഭവപ്പെടാറുണ്ട്, ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, അതുപോലെ തന്നെ അത് തലച്ചോറിലേറ്റിട്ട് എൻസെഫലൈറ്റിസ് വരെ വരാറുണ്ട്. അപ്പം സീഷർ പോലുള്ള അസുഖങ്ങളും കാണാറുണ്ട്. ഇതിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് പറയാനുള്ളത്, ഈ ചില ആൾക്കാരിൽ വെള്ളം കാണുമ്പോൾ അവർക്കൊരു പിന്നെ പേടി പോലെ, ഹൈഡ്രോഫോബിയ എന്ന് പറയുക. അത് യഥാർത്ഥത്തിൽ വെള്ളം പേടിയായിട്ടല്ല, വെള്ളം കുടിക്കുക, ആ വെള്ളം കാണുമ്പോൾ നമ്മുടെ നെർവ്സ്, നമ്മുടെ ഈ അന്നനാളത്തിലുള്ള ശ്വാസകോശ നെർവ്സ് കൺസ്ട്രിക്റ്റഡ് ആയിട്ട് അവർക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു ഭയമാണ്, അത് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ ഫോട്ടോഫോബിയ ഉണ്ടാവാറുണ്ട്, വെളിച്ചം അവർക്ക് ഇരുട്ട് റൂമിൽ ഇരിക്കണം എന്നുള്ളൊരു ഫീലിംഗാണ് ഉണ്ടാവുക. ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണം.
1: കാണുമ്പോൾ പ്രയാസങ്ങൾ
2: ഉണ്ടാവാറുണ്ട്.
1: ഈ റാബീസിൻ്റെ ഈ പ്രതിരോധ ചികിത്സകൾ എന്തെങ്കിലും ഇന്ന് അവൈലബിൾ ആണോ?
2: അതെ, റാബീസിൻ്റെ പ്രതിരോധ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ് തന്നെയാണ്. ഇത് മൂന്നെണ്ണമായിട്ട് പറയാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 15-20 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ, പൈപ്പ് വെള്ളത്തിൽ സോപ്പ് ഇട്ടുകൊണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് അവിടുത്തെ വൈറൽ ലോഡ് കുറയ്ക്കുക എന്നുള്ള ഒന്നാമത്തത് പ്രതിരോധം. രണ്ടാമത്തത് എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇമ്യൂണോഗ്ലോബിനാണ്. വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, ഇപ്പോൾ ഈ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഇത് വൈറസാണ്. ഈ വൈറസിനെ നമ്മളൊരു പാർഷ്യലി കൊല്ലും, കൊന്നിട്ട് നമ്മുടെ ബോഡിയിലോട്ട് തരുന്നതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇത് ബോഡിയിലോട്ട് തരുമ്പോൾ ബോഡി ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു ഉണ്ടാക്കും, പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് നമ്മുടെ അസുഖത്തിന് ആവശ്യമുള്ളതാണ്. എന്നാൽ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രതിരോധ അത് ആക്ച്വലി നമ്മൾ സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ആൻറ്റിബോഡി, ഡയറക്ട്ലി പ്രിപ്പയർഡ് ആൻറ്റിബോഡി. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ആക്റ്റ് ചെയ്യും. മറ്റത് നമ്മുടെ ബോഡിയിൽ നമ്മൾ വാക്സിനേഷൻ ചെയ്യുമ്പം ബോഡിയിൽ കൊടുത്തിട്ട് ഒരാഴ്ച വരെ സമയം എടുക്കാറുണ്ട്. ഈ മൂന്ന് പ്രതിരോധ മാർഗങ്ങളാണുള്ളത്: ഒന്ന് നമ്മൾ വാഷ് ചെയ്യുക, രണ്ടാമത് വാക്സിനേഷൻ, മൂന്നാമത്തെ ഇമ്മ്യൂണോഗ്ലോബിൻ. പക്ഷേ ഈ മൂന്നും പല സാഹചര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്.
1: അപ്പം വാക്സിൻ ആയാലും ഇമ്മ്യൂണോഗ്ലോബിൻ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് നൽകേണ്ടത് എന്നുള്ളതൊന്ന് വിശദീകരിച്ചു തന്നായി.
2: അതെ, ഇത് നമ്മുടെ ചികിത്സ പ്രതിരോധ മാർഗമാണ്. ഇതിന് നമ്മൾ മൂന്ന് നമ്മൾ ആദ്യം ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒരു നായ കടി ഏറ്റുകഴിഞ്ഞാൽ നമുക്കത് മൂന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. അതിൽ കാറ്റഗറി 1-ൽ നമ്മുടെ സ്കിന്നിന് അത് ജസ്റ്റ് ലിക്ക് നക്കിയിട്ടേ ഉണ്ടാവുള്ളൂ, അതായത് സ്കിന്നിന് മുറിവുകളൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും കാറ്റഗറി 1 എന്നാ പറയാം. അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിരോധ മാർഗം, അതായത് ജസ്റ്റ് റണ്ണിങ് വാട്ടറിൽ ഒരു 10-20 മിനിറ്റ് സോപ്പ് വെച്ചിട്ട് കഴുകി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്ന്. അത് മാത്രം മതി. ഇനി രണ്ടാമത്തെ കാറ്റഗറി, അതായത് ഇത് ചെറിയ മുറിവ് വരുത്തിയിട്ടുണ്ട്, ഒരു സ്ക്രാച്ച് പോലെ സ്കിന്നിൽ വരുത്തിയിട്ടുണ്ടാവും, ചോര ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും. ഇതുമല്ലെങ്കിൽ ആദ്യമേ നമുക്ക് മുറിവുണ്ടായിരുന്നു, അവിടെ ഈ നായ ഒന്ന് നക്കി. അപ്പം ആദ്യം ഒരു മുറിവുള്ള സ്ഥലത്ത് നായ നക്കി കഴിഞ്ഞാലും ഇത് കാറ്റഗറി 2 എന്നാണ് പറയുക. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാക്സിനേഷനാണ് ഉപയോഗിക്കേണ്ടത്,
1: ഈ രണ്ട് കാറ്റഗറി രണ്ടിലും.
2: ഇനി മൂന്നാമത്തൊരു ഇത് വരുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അത് മുറിവ് സംഭവിച്ച് ചിലപ്പോൾ നമ്മുടെ മസിൽ

0: നമ്മൾ നായക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സീറോ സീറോ ഡേ ഇന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒന്ന് കൊടുക്കും, രണ്ടാമത്തെ ഡോസ്. മൂന്നാമത്തെ 7 ദിവസം കഴിഞ്ഞിട്ട് 4-ാമത്തെ 14 ദിവസം കഴിഞ്ഞിട്ട് 14-ാമത്തെ ദിവസം ഇങ്ങനെ
1: കടിയേറ്റിട്ട് 14 ദിവസം.
0: അതെ, കടിയേറ്റിട്ട്. അപ്പോൾ ഇങ്ങനെ 0, 3, 7, 14 ഇത്രയും ഡേയ്സിലാണ് വാക്സിനേഷൻ്റെ ഒരു സ്കെഡ്യൂൾ ഉള്ളത്. പണ്ട് നമ്മൾ പറഞ്ഞ പൂക്കളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കാതെ, ഇപ്പോൾ ആ രീതിയില്ല. അത് നമ്മളിപ്പോൾ ഡെൽറ്റോയിഡ് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ, അത് ആ ഒരു ഒറ്റ സമയത്ത് മാത്രം, ആ ഇഞ്ചക്ഷൻ നമുക്ക് വന്നിരിക്കുന്ന കടിയേറ്റിരിക്കുന്ന സമയത്ത് ആ ഒരൊറ്റ ഡോസേ ഉള്ളൂ, സിംഗിൾ ഡോസ്. ആ മുറിവിൽ ചുറ്റും ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത്, ആ ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ളത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത്.
1: ഇപ്പോൾ ഈ നായ കടിയേറ്റ ആള് ഒരു സ്ത്രീ ഗർഭിണിയൊക്കെ ആണെങ്കിൽ ആ ഗർഭാവസ്ഥയിൽ വാക്സിൻ എടുക്കുന്നതിൻ്റെ,
0: ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടെയും ഇത് വാക്സിനേഷൻ എടുക്കണം. ഇത് പറയുമ്പോൾ ഈ റാബീസ് എന്ന അസുഖം യഥാർത്ഥത്തിൽ 100% മരണസാധ്യതയുള്ള അസുഖമാണ്. അതായത് നമുക്ക് റാബീസ് പിടിപെട്ട് കഴിഞ്ഞാൽ അത് 100% മരണത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ 100% പ്രതിരോധം ഉള്ളതാണ്. നമ്മൾ ഈ പ്രതിരോധ മാർഗങ്ങൾ ഏറ്റെടുത്താൽ 100% വരില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മരിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും, സാധ്യതയല്ല 100% ഉറപ്പായതുകൊണ്ടും, ഗർഭിണിയായ അവസ്ഥയിലും ശരി, ഇനി മുലയൂട്ടുന്ന അമ്മമാരായാലും ശരി, അവർക്ക് രണ്ടുപേർക്കും ഇത് സേഫായിട്ട് എടുക്കാം, എടുക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്.
1: എന്താ ഏത് അവസ്ഥയിലാണെങ്കിലും വാക്സിൻ
0: എടുക്കണം. അതെ അതെ.
1: ഇപ്പോൾ നായകൾക്കൊക്കെ വാക്സിൻ എടുക്കാറുണ്ട്.
0: അതെ.
1: അങ്ങനെ വാക്സിൻ എടുക്കപ്പെട്ട ഒരു നായയാണ് കടിച്ചതെങ്കിൽ പിന്നെ ഈ കടിയേറ്റ ആളുകൾക്ക് വാക്സിൻ എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ?
0: ഇത് സ്ഥിരം ആൾക്കാർക്ക് വരുന്ന സംശയമാണ്. അതായത് നമ്മൾ വാക്സിനേഷൻ എടുത്തൊരു നായയാണ് എന്നെ കടിച്ചിരിക്കുന്നത്, അപ്പം ഞാൻ എടുക്കേണ്ടതുണ്ടോ? എന്തായാലും എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റ്, അത് മരണം 100%, അതുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. സെയിം പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഏത് കാറ്റഗറി ആണോ നോക്കിയിട്ട്, കാറ്റഗറി 2 ആണോ കാറ്റഗറി 3 ആണോ, കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് 4 ഡോസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 0, 3, 7, 14 ദിവസങ്ങളിൽ
1: നമ്മൾ പിന്നെ സോപ്പ് വെള്ളം കൊണ്ട്
0: മാത്രമേ ഉള്ളൂ. അതെ അതെ.
1: ഇപ്പോൾ ഈ റാബിസ് വാക്സിനേഷൻ എടുത്ത ഒരാൾ, ആ വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് അയാൾക്ക് കടിയേറ്റെങ്കിൽ പിന്നെ വീണ്ടും അത് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ അല്ലേ?
0: അതെ അതെ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 1 മുതൽ 1 ആഴ്ച മുതൽ 3 മാസം വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് സിംപ്റ്റംസ് കാണിക്കാൻ, നമ്മുടെ അതിന് ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് വരാൻ ഒരു പക്ഷേ 1 ആഴ്ചയാവും, അല്ലെങ്കിൽ 3 മാസം. ആ ഒരു 3 മാസ പീരീഡാണ് പറയാറുള്ളത്. അപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാസം വരെ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ 3 മാസത്തിനുള്ളിലാണ് നമുക്ക് കടി ഏൽക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അത് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കേണ്ട കാര്യമില്ല, അതുപോലെ വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ 3 മാസത്തിന് ശേഷമാണ് നമുക്ക് ഈ നായ്ക്കടി ഏൽക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ 2 ഡോസ് എടുക്കണം. അത് 0 ഡോസും അതുപോലെ 3rd, 3rd ദിവസം ഒരു 2 ഡോസായിട്ട് എടുക്കാറുണ്ട്. അത് എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഫുൾ നമ്മൾ 4 ഡോസും എടുക്കേണ്ട, ഫുൾ വാക്സിനേഷൻ ഡോസ് എടുക്കേണ്ട കാര്യമില്ല.
1: ഇപ്പോൾ വിഷബാധ, അപ്പം ഇങ്ങനെ ഈ നായകളുടെ കടി, പേ ഉള്ള നായകൾ ഏതേ മൃഗങ്ങളൊക്കെ കടിച്ചു, ആ മൃഗങ്ങൾ ചത്തുപോവുക, ജീവൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പശു ആട് നമ്മൾ പാല് ഒക്കെ ഉള്ള അങ്ങനത്തെ ആ പശുക്കളുടെ പാല് കുടിക്കുക, ആടുകളുടെയൊക്കെ പാല് കുടിക്കുകയൊക്കെ ചെയ്താൽ ഈ റാബീസ് അണുബാധ നമുക്ക്, ഈ ബാക്ടീരിയ നമ്മളിൽ പ്രവേശിക്കും, എന്താണ്
0: ഇത്? യഥാർത്ഥത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കാലം മുതലേ ഉള്ളൊരു സംശയമാണ്. കാരണം പണ്ട് കാലത്ത് ഈ പാല് വിറ്റ് നടന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമൂഹത്തിലേക്ക്, ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പശുക്കളിലൂടും ഇത് വരാറുണ്ട്, റാബീസ് വൈറസ് വരാറുണ്ട്. അപ്പം അവർക്ക് ഏറ്റു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിൽ അവർ പാല് കൊടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലെ ആൾക്കാർക്കെല്ലാം ഇതൊരു പേടിയായി, ഇത് അവർക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഇത് സത്യത്തിൽ തിളപ്പിച്ച പാലാണ് നമ്മൾ കുടിക്കാറുള്ളത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ സാധാരണ രീതിയിൽ ഇത് പേടിക്കേണ്ടതില്ല. കാരണം ഈ തിളപ്പിച്ച പാലിൽ ഈ റാബീസ് വൈറസ് സസ്റ്റെയിൻ ചെയ്യില്ല. പക്ഷേ പച്ചപ്പാൽ ഇപ്പോൾ കുടിക്കാറില്ല. അങ്ങനെ കുടിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അത് റാബീസ് പകരാൻ ചാൻസ് ഉള്ളൂ, അങ്ങനത്തെ അവസ്ഥ. പിന്നെ അതുപോലെ വായിൽ മുറിവ് ഉള്ള ആൾക്കാരിൽ ഇപ്പോൾ പച്ചപ്പാൽ ഇപ്പോൾ കുടിക്കാറില്ലല്ലോ. അല്ലാത്ത അവസ്ഥയിൽ മാത്രം പാൽ തിളപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, വാക്സിനേഷൻ്റെ ആവശ്യവുമില്ല.
1: അപ്പോൾ ഈ ഒന്ന് ചുരുക്കത്തിൽ പിന്നെ ശ്രോതാക്കളോട് ഈ വിഷയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സംഗ്രഹം എന്നുള്ള നിലക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ എന്നായിരിക്കും.
0: അതെ, ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ റാബീസ് എന്ന് പറയുന്ന ഒരു വൈറസാണ്. അത് ചില മാമൽസിൽ, ഇപ്പം നായ, നമ്മുടെ പൂച്ച, പിന്നെ അണ്ണാൻ, അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പശു, പന്നി, ഇത്തരം മാമൽസിലൂടെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടിയേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. മെയിനായിട്ട് ചില ആൾക്കാർക്ക് പനിയായിട്ട് വരാം, അതുപോലെ ചില ആൾക്കാർക്ക് ശ്വാസ തടസ്സം, പിന്നെ എൻസെഫലൈറ്റിസ്, സീഷർ, അതുപോലെ ഹൈഡ്രോഫോബിയ, അതായത് വെള്ളം കാണുമ്പോഴുള്ള പേടി, ഫോട്ടോഫോബിയ, വെളിച്ചത്തിലുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളാണ്. പ്രതിരോധ മാർഗങ്ങളിൽ ഇതിന് 3 കാറ്റഗറി, നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട്.

0: അതിൽ ഒന്ന് നമ്മൾ ഉടനെ തന്നെ ഒരു 15-20 മിനിറ്റ് ആ ഒരു മുറിവിനെ വാഷ് ചെയ്യുക, അതൊരു സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് നേരെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ ഡോക്ടറോട് അഭിപ്രായം ചോദിക്കുക. കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത്, ഈ നമ്മുടെ പ്രതിരോധം ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയും ചെയ്യുക. കാറ്റഗറി 3 ആയി കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബിൻ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ചില ആൾക്കാർ സംശയമുണ്ട്, ഈ എലി കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, വാക്സിനേഷൻ എടുക്കേണ്ടത്? സാധാരണ എലി നമ്മൾ ഇതുവരെ ആയിട്ടും അങ്ങനെ ഇതിന് റാബീസ് ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ റോഡൻസിൽപ്പെട്ടാണ് ഒരു എലി, നമ്മൾ അതിന് വാക്സിനേഷൻ എടുക്കാറില്ല. മലയണ്ണാൻ ആണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ട്, ഈ പെരിച്ചാഴി വാക്സിനേഷൻ എടുക്കാറുണ്ട്, എന്നാൽ സാധാരണ നമ്മൾ അണ്ണാന് നമ്മൾ വാക്സിനേഷൻ എടുക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ സൂക്ഷിക്കുക, ഇതുപോലുള്ള അവസ്ഥകൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് നമ്മൾ നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ട, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട നമ്മൾ മനസ്സിൽ വെക്കുക. നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താം.
1: ഇൻഷാല്ലാ, ജസാകുമുള്ളാഹു ഖൈറ, വളരെയധികം നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും വിവരങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയതിന്. അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഈ പരിപാടി, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ, നാട്ടിലൊക്കെ തെരുവു നായികളുടെ ശല്യം കൂടുതലുള്ള ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വളരെയധികം നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ നമുക്ക് മുന്നിൽ വന്നാൽ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കാനും ഇത്തരം പ്രാഥമിക ചികിത്സകൾ നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് ഇത്ര വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ ഒരു പരിപാടി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അവസാനിപ്പിക്കുകയാണ്. വ ആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യവിചാരം. പേവിഷബാധ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ബദർ അൽ ഖലീജ് പോളിക്ലിനിക്, ജുബൈൽ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ എന്നിവരാണ് ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേർന്നത്.
3: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പാമ്പ് കടിച്ചാൽ ഉടനെ മരിക്കുമോ? എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. പാമ്പുകൾ എപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്ന ജീവികളാണ്, അത് സ്വപ്നത്തിലായാലും യാഥാർത്ഥ്യ ലോകത്തിൽ ആയാലും. സമീപകാലത്താകട്ടെ നമ്മുടെ ജീവൻ മരണ ചർച്ചകളിലും അത് ഇടം പിടിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജീവന് തന്നെ അപകടം വരുത്തുകയും ഹാനി വരുത്തുകയും ചെയ്യുന്ന വിഷജീവികളാണ് പല പാമ്പുകളും. ഇന്ന് മാത്രം അഥവാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പുകടി കേസുകൾ 22 ഒറ്റ ദിവസത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ കഴിഞ്ഞ 3 60 കേസുകളും. അതുകൊണ്ട് തന്നെ ഈ കൊടും ചൂടിൽ പാമ്പുകളുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും ചർച്ചകളും സ്വാഭാവികമാണ്. ഉരവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. 520 ഇനങ്ങളിലായി 3900 സ്പീഷീസ് പാമ്പുകൾ ലോകത്തുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ മാത്രം 100 ഇനങ്ങളുണ്ട്. ഇവയിൽ ഭൂരിഭാഗം പാമ്പുകളും വിഷമില്ലാത്തവയാണെങ്കിലും ചിലതിന് ഏറിയോ കുറഞ്ഞോ വിഷമുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ് റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പും നീളമുള്ള വിഷപ്പാമ്പ് രാജവെമ്പാലയുമാണ്. രാജവെമ്പാല കടിച്ചാൽ 7 മുതൽ 7 മരണപ്പെടാൻ മാത്രം ഉഗ്രവിഷമുള്ളവയാണ്. പക്ഷെ അവ അപൂർവമായി മാത്രമേ കടിക്കൂ. അതുപോലെ മിനിറ്റിനുള്ളിൽ മരണപ്പെടാൻ മാത്രം ഉഗ്രവിഷമുള്ളവയാണ് പലതും. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ വിഷപ്പാമ്പ് ഗബൂൺ അണലിയും ഏറ്റവും ഭാരം കൂടിയ പാമ്പ് ഗ്രീൻ അനാക്കൊണ്ടയുമാണ്. എല്ലാ പാമ്പുകളും മാംസഭുക്കുകളാണ്. തവള, എലി, ചെറുപക്ഷികൾ, മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം. നാക്ക് ഉപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കി ഇരയെ ഞെരുക്കിക്കൊന്നും വിഷം കുത്തിവെച്ചും കൊത്തും പാമ്പുകൾ ആഹാരമാക്കുന്നു. പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കാറുണ്ട്. കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറേക്കാലം ആഹാരമില്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാവും. പാമ്പുകൾ സ്വന്തം കട്ടികൂടിയ തൊലി വർഷത്തിൽ 2-3 പ്രാവശ്യം പൊഴിച്ചു കളയുന്നതാണ് ഉറയൂരൽ. ഉറയൂരലിൻ്റെ മുൻപ് അവർ ഉദാസീനരായിരിക്കുകയും ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുകയും ചെയ്യും. ഉറയൂരൽ കഴിഞ്ഞാൽ അവയുടെ കണ്ണുകൾ തെളിയുകയും തൊലി തിളക്കമുള്ളതാവുകയും ചെയ്യും. ശൽക്കങ്ങളോടുകൂടിയ പുറംതൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശികളുമാണ് പാമ്പുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. സർപ്പിളചലനം, നേർരേഖാചലനം, വലിഞ്ഞു നീങ്ങൽ, പാർശ്വചലനം എന്നിങ്ങനെ 4 പാമ്പുകൾ ചലിക്കുന്നത്. ഒരു വർഗത്തിൽപ്പെട്ട പാമ്പുകൾ തമ്മിലെ ഇണചേരൂ. വളരെ ശാന്തരായി ഒരിടത്ത് കിടന്നാണ് അവർ ആ കർമ്മം നിർവഹിക്കുക. പലപ്പോഴും ചുറ്റിപ്പിണയാതെ ചേർന്നുകിടന്ന് വാൽഭാഗം മാത്രം അവ 1-2 തമ്മിൽ ചുറ്റിച്ചേർത്ത് ഗുദദ്വാരങ്ങൾ ചേർത്തുവെക്കും. ആൺപാമ്പ് പെൺപാമ്പിന്റെ ശരീരത്തിന് മുകളിൽ തലയോ ശരീരമോ ഉരസി അവളെ ലൈംഗികമായി ഉണർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓരോ പാമ്പിനും താമസിക്കാൻ ഒരു പ്രത്യേക പ്രവിശ്യ തന്നെ ഉണ്ടായിരിക്കും. അവിടേക്ക് മറ്റൊരു പാമ്പ് കടന്നു വന്നാൽ അതിന് പുറത്താക്കും. പാമ്പുകൾക്ക് മൂത്രസഞ്ചിയില്ല. ദ്രാവക രൂപത്തിൽ അവ മൂത്രമൊഴിക്കാറുമില്ല. ജലനഷ്ടമുണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണിത്. പരൽ രൂപത്തിലുള്ള അവയുടെ യൂറിക് ആസിഡ് വിസർജ്യത്തിന് ഒരുതരം രൂക്ഷഗന്ധമാകും. പാമ്പുകൾ ശീതരക്തജീവികളാണ്. അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് ശരീര താപനില നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ചൂടുകൂടുമ്പോൾ അവ തണുത്ത പ്രദേശത്തേക്ക് ചേക്കേറുന്നത്. അതുപോലെ അവയ്ക്ക് ദഹനം ശരിയായി നടക്കണമെങ്കിൽ ഒരു നിശ്ചിത ഊഷ്മാവ് അത്യാവശ്യമാണ്. 5°C താഴ്ന്നാൽ ദഹനം അല്പം പോലും നടക്കില്ല. 35° കൂടിയാലും ദഹനനിരക്ക് താഴും. ഏകദേശം 24-25°C പാമ്പുകളുടെ ദഹനം സുഗമമായി നടക്കുന്ന ഊഷ്മാവ്. പാമ്പുകൾ തണുത്ത രക്തജീവികളാണ്. മനുഷ്യരെപ്പോലെ ശരീരത്തിന്റെ ചൂട് സ്വയം നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയില്ല. പുറത്തുള്ള കാലാവസ്ഥയുടെയും പരിസര താപനിലയുടെയും അടിസ്ഥാനത്തിലാണ് പാമ്പുകളുടെ ശരീര ചൂട് മാറുന്നത്. കടുത്ത ചൂട് പാമ്പുകൾക്കും അപകടകാരിയാണ്. അതിനാൽ അമിത ചൂട് കൂടുമ്പോൾ ശരീരം തണുപ്പിക്കാൻ ഇവ തണലുള്ള ഇടങ്ങൾ തേടുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ ചൂട് കൂടുതലുള്ളപ്പോൾ പാമ്പുകൾ കല്ലിനടിയിലോ മണ്ണിനടിയിലോ തണുത്ത മൂലകളിലോ ഒളിച്ചിരിക്കും. രാത്രി ചൂട് കുറയുമ്പോഴാണ് പല ഇനങ്ങളും പുറത്തേക്ക് സജീവമായി വരുന്നത്. പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയും കാടുകളും കാവുകളും മനുഷ്യരുടെ കടന്നുകയറ്റം മൂലം ചുരുങ്ങിയതും മറ്റൊരു കാരണമാവാം. വീടുകളിലേക്കും പാമ്പുകളിലെത്താൻ ഇതുതന്നെയാണ് പ്രധാന കാരണം. വീടുകളുടെ ബാത്റൂം, അടുക്കള ഭാഗത്തെ ഭാഗങ്ങൾ, വെള്ളം നിൽക്കുന്ന ഇടങ്ങൾ, പഴയ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്റ്റോർ റൂം എന്നിവ തണുപ്പും സുരക്ഷയും നൽകുന്ന സ്ഥലങ്ങളാണ്. കൂടാതെ എലികൾ, തവളകൾ, കൂറകൾ തുടങ്ങിയ ഇരകളും അവിടെ കിട്ടാൻ സാധ്യതയുള്ളതിനാൽ പാമ്പുകൾക്കത് കൂടുതൽ ആകർഷകമാകും. വീടിനുള്ളിൽ തണുത്ത ഇടങ്ങളൊക്കെയും പാമ്പുകൾ എത്താൻ സാധ്യതയുള്ളതാണ്. നനവുള്ള കുളിമുറികളും വിള്ളലുകളും മാളങ്ങളും പാമ്പുകളെ ആകർഷിക്കുന്നു. ചുരുക്കത്തിൽ വാഷിംഗ് മെഷീനിൽ വരെ പാമ്പുകൾ എത്തുമെന്നർത്ഥം. ചെടിച്ചട്ടികൾ മാത്രമല്ല, നനഞ്ഞ മണ്ണും വിറകുപുരകളും പഴയ സാധനങ്ങളിട്ട മുറികളുമടക്കം വായുസഞ്ചാരം കുറഞ്ഞതും തണുപ്പുള്ളതുമായ സകല ഇടങ്ങളും പാമ്പുകളുടെ സുരക്ഷിത ഇടങ്ങളും നമ്മുടെ അരക്ഷിത ഇടങ്ങളുമാണ്. വീടിനോട് ചേർന്ന ഭാഗങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക വളരെ പ്രധാനമാണ്. മാലിന്യം കെട്ടിക്കിടക്കാതിരിക്കുക, പഴയ മരക്കട്ടകൾ അല്ലെങ്കിൽ കല്ലുകൾ നീക്കുക, ചുറ്റുപാടിലെ പുല്ലുകൾ വെട്ടുക, എലിയുടെയും കൂറയുടെയും ശല്യം കുറയ്ക്കുക എന്നിവ പ്രധാനമാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ മാത്രമല്ല, കിടക്കുമ്പോൾ വിരിപ്പ് പോലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പാമ്പുകടിയേറ്റാൽ സമയബന്ധിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും അത്യാവശ്യമാണ്. കേരളത്തിൽ പാമ്പുകടിയേറ്റാൽ 108 നമ്പറിലേക്ക് വിളിച്ചാൽ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കാനും അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിലെത്തിക്കാനും സംവിധാനമുണ്ട്. 108 ആംബുലൻസ് വഴി ആന്റി സ്നേക് വെനം ഉള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കും. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കാനാകും. നിലവിൽ ധാരാളം ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. രോഗലക്ഷണങ്ങളും ലാബ് പരിശോധനകളും അടിസ്ഥാനമാക്കിയാണ് ആന്റി സ്നേക് വെനം നൽകുന്നത്. പാമ്പുകടിയേറ്റയാളെ ശാന്തനാക്കാനും സമാധാനിപ്പിക്കാനുമാണ് പ്രഥമമായും ശ്രദ്ധിക്കേണ്ടത്. ഭീതി ഉണ്ടായാൽ രക്തത്തിലൂടെ വിഷം പെട്ടെന്ന് പടരും. അനാവശ്യ ചലനം ഒഴിവാക്കുക, കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക, പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിലെത്തിക്കുക തുടങ്ങിയവയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മുറിവ് ഒരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. ഏതു പാമ്പുകടിയും വിഷമുള്ളതാണെന്ന് കരുതി ചികിത്സ തേടണം. രോഗിയെ സമാശ്വസിപ്പിക്കുന്നത് പരിഭ്രമം കുറയ്ക്കാനും രക്തചംക്രമണം വേഗത്തിലാകാതിരിക്കാനും സഹായിക്കും. രോഗിയെ എത്രയും വേഗം കടിച്ച ഭാഗം അനക്കാതെ ആന്റിവെനം ലഭ്യമായ ആശുപത്രിയിലെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കാനോ കെട്ടാനോ പച്ചമരുന്നുകൾ ഉപയോഗിക്കാനോ പാടില്ല. കടിച്ച പാമ്പിനെ പിടിക്കാൻ സമയം കളയരുത്. ലക്ഷണങ്ങളും രക്തപരിശോധനയും വഴിയാണ് ഡോക്ടർ ചികിത്സ നിശ്ചയിക്കുന്നത്. കടിച്ച പാമ്പിന്റെ തരം നോക്കിയിട്ടല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സർക്കാർ ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. വിഷത്തെ നിർവീര്യമാക്കാൻ ശാസ്ത്രീയമായ ആന്റിവെനം ചികിത്സയ്ക്ക് മാത്രമേ സാധിക്കൂ. അതിനാൽ മറ്റ് വ്യാജ ചികിത്സകൾ തേടി സമയം കളയുന്നത് അപകടകരമാണ്. വനംവകുപ്പിന്റെ സർപ്പ ആപ്പ് വഴി റെസ്ക്യൂവർമാരുടെ സേവനവും ചികിത്സാ കേന്ദ്രങ്ങളും കണ്ടെത്താം. ശാസ്ത്രീയമായ അറിവും കൃത്യസമയത്തുള്ള ചികിത്സയും വഴി പാമ്പുകടി മരണങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ സാധിക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഇന്നത്തെ അനുഭവം എൻ്റെ സുഹൃത്ത് എന്നോട് പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമൂല്യമായ ഒരു രംഗമാണ്. ഇസ്ലാമിക രംഗത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ തൽപരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിവിടെ പരാമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ആളുകൾ അത്തരത്തിൽ സ്ലാഹി നമ്മുടെ ദഅ്‌വാ പ്രവർത്തന രംഗത്ത് സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി ഇടപെടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് മറ്റൊന്നുമല്ല, നേരെ മറിച്ച് താൻ കാരണം ഒരാൾക്കെങ്കിലും ഹിദായത്ത് ലഭിച്ചെങ്കിലോ എന്ന ഒരു ആഗ്രഹത്തോടുകൂടിയാണ്. അതിലപ്പുറം തൻ്റെ ഉത്തരവാദിത്വ നിർവഹണം എന്നതുകൂടിയാണ്. ഈ ഒരു സൊസൈറ്റിയോട് താൻ കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിൽ ദഅ്‌വാ പ്രവർത്തനങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ സജീവമായി ഇടപെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവച്ച വളരെ വേദനയേറിയ ഒരു അനുഭവം എന്ന് പറഞ്ഞ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു അനുഭവം. അദ്ദേഹം ഈ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവരുടെ പുലരിവട്ടവും അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് സ്റ്റാറ്റസുകളായും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ. അപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറൊരാൾ നമ്പർ തന്നതാണ് നിങ്ങൾ. ഹാരിസ് മൗലവിയുടെ ഇന്ന പ്രഭാഷണത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് അയച്ചു തന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് അത് അതിൻ്റെ ആദ്യം മുതൽ വരുന്നത് ഇന്ന വ്യക്തി, ഇങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഡയറക്റ്റ് ഫോം വിളിച്ചു ഈ ഹാരിസ് മൗലവിയുടെ സംസാരം കേട്ട വ്യക്തി. എന്നിട്ട് ഇവനോട് സംസാരിച്ചു. അപ്പം ഇവൻ അവനറിയാവുന്നത് പോലെ ആ വിഷയത്തിലുള്ള ക്ലാരിഫിക്കേഷൻ അല്ല, അത് ആരിസ് മൗലവി തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണല്ലോ. നേരെ മറിച്ച് ഈ ദാവാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ലിങ്കുകളും പ്രോഗ്രാമുകളുടെ അതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഇയാൾ ഈ പഠിതാവ് ഈ ഷെയർ ചെയ്ത എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ വീട് ഇന്നടത്താണ്, ഒന്ന് നിങ്ങൾ വരൂ. അങ്ങനെ വീട്ടിലേക്ക്, ഞാൻ നാട്ടിലില്ല, ഞാൻ ഗൾഫിലാണ്, ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ നാട്ടിൽ വന്നാൽ നിങ്ങളെ വീട്ടിൽ വരാമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഇയാളെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇയാൾ ഒരു കിടപ്പ് രോഗിയാണ്, കിടക്കണ രോഗിയാണ്, പീസ് റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ് അദ്ദേഹം. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഹാരിസ് മൗലവിയുടെ പോലെയുള്ള പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുലരുവട്ടം പോലെയുള്ള ക്ലാസ്സുകൾ സ്ഥിരമായി അതിൻ്റെ വീഡിയോ ലിങ്കും മറ്റുമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും, സുഹൃത്തിനെ കണ്ടപ്പോൾ ഒരു സന്തോഷവും, അവനെ കെട്ടിപ്പിടിക്കലും, അവനെ ചായ കൊടുക്കലും സംസാരിക്കലും ഒരുപാട് നേരം സംസാരിക്കലും ഒക്കെ നടക്കണം. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ആ ഒരു ബന്ധം തുടരുന്നുണ്ട്, അങ്ങനെ പ്രോഗ്രാം ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ രണ്ട് വർഷത്തിനു ശേഷം ഇപ്പോൾ ഈ അടുത്ത് അവനൊരു കോള് വന്നു. അപ്പോൾ ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോള് വന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയെ കാണണമെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ മകനാണ്. എൻ്റെ ഉപ്പ മരണപ്പെട്ടു. അപ്പോൾ ഉപ്പാൻ്റെ വസീയത്ത് പ്രകാരം ഉപ്പയുടെ മൊബൈൽ ഫോണ് നിങ്ങൾക്ക് തരാനാണ് ഉപ്പ ഏൽപ്പിച്ചത്. ആ മൊബൈൽ ഫോണിൽ ഇന്ന വ്യക്തിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യാണ്, എൻ്റെ മൊബൈൽ ഫോണ് കൊടുക്കേണ്ടത് എൻ്റെ മരണശേഷം അവനാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് വിങ്ങി പൊട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാനാ ഫോണ് അബ്ദുള്ള ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഞാനത് തുറക്കെ എപ്പോൾ മാത്രമേ ഉള്ളൂ ഇസ്ലാമികമായ ദഅവാ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഹാരിസ് മൗലവിയുടെ പ്രോഗ്രാം പോലെയുള്ള ആ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഉപയോഗിക്കുക. അപ്പോൾ ഒരു വ്യക്തി ഇന്ന ആൾക്ക് എൻ്റെ ഫോണ് വസീയത്തായി അല്ലെങ്കിൽ എൻ്റെ അനന്തരമായി ഞാൻ കൊടുത്താൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതുപയോഗിക്കുന്നിടത്തോളം കാലം അത്തരത്തിൽ ദഅവാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നൊരു തീർച്ചപ്പെടുത്തലിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു ബന്ധമുള്ളൂ, അതും ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. പിന്നെയൊക്കെ എപ്പോഴെങ്കിലും വാട്സപ്പിലൂടെയോ മറ്റൊക്കെയുള്ള ചാറ്റും ഫോൺ വിളികളും മാത്രമേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഇവൻ പറയുകയാണ്, എന്നെ ആ മകൻ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ മറന്നിട്ടുണ്ട്, പിന്നെയാണ് ഞാൻ ഓർത്തത്, അങ്ങനെ ഒരാളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇത് വല്ലാത്തൊരു അനുഭവമായി എനിക്ക്.
3: തീർച്ചയായും നമുക്ക് പിന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു അനിവാര്യത അവിടെയുണ്ട്. ഒന്ന്, ആ ഒരു കിടപ്പ് രോഗിയായിരുന്ന സമയത്ത് പോലും ഒരു നിരാശ ബാധിക്കാത്ത നന്മയുടെ പാതയിലൂടെയാണല്ലോ അദ്ദേഹം സഞ്ചരിച്ചത്. രണ്ടാമത്, പിന്നെ മരണാനന്തരവും ഇപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഓർമ്മ വന്നത് ആ സൂറത്ത് യാസീനിലെ മാ ഖദ്ദമു വആസാറഹും എന്നുള്ളതാണ്. അവർ ചെയ്തു വെച്ചതും അതിൻ്റെ അനന്തര ഫലങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും എൻ്റെ ഖബറിലേക്ക് എന്നെ തേടി വരുന്ന ഒരുപാട് നന്മകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് അത് ചെറിയൊരു മനസ്സല്ലല്ലോ. മാത്രമല്ല, പിന്നെ നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നന്മകൾ, നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള നന്മകൾ നമ്മളെ ആക്കി തീർക്കുന്ന ഒരു ഒരു ഒരു ഒരു ഒരു അവസ്ഥ, ഒരു ഒരു പദവിയിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇപ്പോൾ നമ്മൾ ആ സുഹൃത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മളിപ്പോൾ ഈ ഒരു റേഡിയോയുടെ ഫ്ലോറിൽ നിന്ന് ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത് കാതോർത്തിരിക്കുന്ന മലയാളികൾ, ചിലപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോലും കൈ ഉയർത്താൻ സാധിക്കാത്ത തിരക്കിനിടയിലും ഒരു പ്രാർത്ഥന അല്ലേ, ഇതൊന്നും നമ്മൾ മുൻകൂട്ടി ആലോചിച്ചതല്ല, ആ സഹോദരൻ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ ഒരു പീസ് റേഡിയോയുടെ ഒരു അനുഭവത്തിലൂടെ ഇത് പിന്നെ പുറം ലോകത്തേക്ക് എത്തുമെന്നുള്ളത് അദ്ദേഹം അള്ളാഹുവിൻ്റെ കലയാണത്, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്താനുള്ളൊരു വഴി കൂടിയാണത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ? രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ഈയിടെയായി ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ വളരെയധികം വർദ്ധിച്ചതായി കാണുന്നു. റോഡപകടങ്ങളും അതുപോലെയുള്ള അത്യാഹിതങ്ങളും സംഭവിച്ച് എമർജൻസികളിൽ കൊണ്ടുവരുന്ന യുവാക്കളിൽ പലരും ലഹരി ഉപയോഗിച്ചതായി കാണാറുണ്ട്. ഇവരിൽ പലരുടെയും മാതാപിതാക്കളെ കാണുമ്പോൾ മതബോധത്തിലോ മതനിഷ്ഠയിലോ അവർ ഒട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാകും. പിന്നെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മക്കളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി മാതാപിതാക്കൾ അറിഞ്ഞിട്ടു പോലും ഉണ്ടാവില്ല. ആക്സിഡന്റായി വന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പറഞ്ഞത്, അയാളുടെ മകൻ കഴിഞ്ഞ ഒരു വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം വളരെ അടുത്താണ് അവർ മനസ്സിലാക്കിയത് എന്നാണ്. കുറേ കാലമായി അവന്റെ സ്വഭാവത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളൊന്നും ആദ്യകാലത്ത് അവർ ഗൗരവമായി എടുത്തില്ല. ദീർഘനേരം അവൻ മുറിയടച്ചിരിക്കുന്നതും നിസാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുന്നതും പല ദിവസങ്ങളിലും രാത്രി വളരെ വൈകി വരുന്നതും അപൂർവമായി വരാതിരിക്കുന്നതുമൊന്നും അവർ ഗൗനിച്ചതേയില്ല. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം വന്ന് വീട്ടിലെ ടെലിവിഷൻ സെറ്റ് തല്ലിപ്പൊളിക്കുകയും സഹോദരിയെ മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് സംഗതി പ്രശ്നമായത്. അവർ അവന്റെ മുറി പരിശോധിച്ചപ്പോൾ കഞ്ചാവിന്റെ വിപുലമായ ഒരു ശേഖരമാണ് കണ്ടെത്തിയത്. കേരളത്തിലെ കുട്ടികളിൽ പലരും ശരാശരി 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മദ്യപാനം ആരംഭിക്കുന്നതായാണ് സമീപകാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിഗരറ്റ്, ബീഡി, പാൻമസാല എന്നിവ കൊടുക്കുന്ന സംഘങ്ങൾ നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റും തന്നെയുണ്ട്. പെട്രോൾ, പശ തുടങ്ങിയ വസ്തുക്കൾ മണപ്പിച്ച് അതിൽ ലഹരി കണ്ടെത്തുന്ന ശീലങ്ങളും കുട്ടികളിൽ വ്യാപകമാകുന്നുണ്ട്. ഇഞ്ചക്ഷൻ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന ബ്രൌൺ ഷുഗറും അപകടകാരിയായ കൊക്കെയിനും വരെ നമ്മുടെ അങ്ങാടികളിൽ ലഭ്യമാണെന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ രക്ഷിതാക്കൾ അറിയുന്നില്ല. കഞ്ചാവ്, മദ്യം തുടങ്ങിയവ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനെ തുടർന്ന് മിഥ്യാവിശ്വാസങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഡെന്യൂഷ്യസ് തുടങ്ങിയ മനോവിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യാം. ഈ അവസ്ഥയെയാണ് ലഹരി വസ്തു ഉപയോഗം കൊണ്ടുണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമവാസന തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ലഹരി ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ സാധാരണയാണ്. തങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും സമീപനത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇനി പറയാം. ദീർഘനേരം മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കുക, വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തീരെ താൽപ്പര്യം കാണിക്കാതിരിക്കുക, കണ്ണുകൾ ചുവന്നിരിക്കുക, കണ്ണുകളിൽ നിന്ന് ദീർഘനേരം കണ്ണുനീർ വരിക, നിസ്സാര കാര്യങ്ങൾക്ക് മുൻപില്ലാത്ത വിധം പൊട്ടിത്തെറിക്കുക, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒരിടത്ത് ഉറച്ചിരിക്കാനാകാതെ അങ്ങോട്ടുമിങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുക, അകാരണമായ ഭയവും സംശയവും, ആരോ തന്നെ കൊല്ലാൻ വരുന്നുവെന്നും ആളുകൾ തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെന്നുമുള്ള മിഥ്യാവിശ്വാസങ്ങൾ, ചുറ്റിൽ ആരുമില്ലാത്തപ്പോൾ ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുക, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഭയന്ന് ഞെട്ടിയുണരുക, ശരീരം ശോഷിച്ചു വരിക, പ്രകടമായ അക്രമ സ്വഭാവം കാണിക്കുക, രാത്രി വീട്ടിൽ വരാതെ മറ്റു സ്ഥലങ്ങളിൽ തങ്ങുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, വീട്ടിൽ നിന്ന് പണവും മറ്റു വസ്തുക്കളും മോഷ്ടിക്കുകയും കളവു പറയുകയും ചെയ്യുക.

0: أحدث.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തു അന്നിസാ 42-43 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 42-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. യൗമ ഇദിൻ, ആ ദിവസം, അന്ന്, യവദ്ദു, ആഗ്രഹിക്കും, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, വ അസൗ, എതിര് പ്രവർത്തിക്കുകയും ചെയ്തവർ, അർ റസൂല, റസൂലിനോട്, ലൗ തുസവ്വ, നിരപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന്, ബിഹിം, തങ്ങളെയും കൊണ്ട്, അൽ അർദു, ഭൂമി, വലാ യക്തുമൂന, അവർ മറച്ചുവെക്കുകയുമില്ല, അല്ലാഹ, അല്ലാഹുവിനോട്, ഹദീസ, ഒരു വർത്തമാനവും. ഇതാണ് 42-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. അന്നത്തെ ദിവസം അവിശ്വസിക്കുകയും റസൂലിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തവർ ആഗ്രഹിച്ചു പോകും. തങ്ങളെയും കൊണ്ട് ഭൂമി സമനിരപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. അവർ അല്ലാഹുവിനോട് ഒരു വർത്തമാനവും ഒളിച്ചു വെക്കുകയും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ തിരുദൂതർ സാക്ഷിയായി കൊണ്ടുവരപ്പെടും. മറ്റു പ്രവാചകന്മാരെയും തങ്ങളുടെ സമൂഹങ്ങൾക്ക് സാക്ഷിയായി കൊണ്ടുവരും എന്ന് 41-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. ആ സമയത്ത് അവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിലും അതേപോലെ പരലോകത്തിലും പ്രവാചകന്മാരിലുമൊക്കെ അവിശ്വസിച്ച ആളുകൾ പറയുന്ന, ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ് അല്ലാഹു ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. സൂറത്തു നബയിൽ അല്ലാഹു പറയുന്നുണ്ട്, യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. സത്യനിഷേധിയായ മനുഷ്യൻ പറഞ്ഞു പോകും, നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുന്ന സമയത്ത് മനുഷ്യരും ജിന്നുകളും അല്ലാത്ത അതേപോലെ തന്നെ മറ്റു സൃഷ്ടികൾ, ആ സൃഷ്ടികളെ, അവയോട്, ജീവജാലങ്ങളോടൊക്കെ കൂനു തുറാബ എന്ന് പറയപ്പെടുമെന്നാണ്. ആ സമയത്ത് മനുഷ്യൻ ആഗ്രഹിക്കും, കാഫിറായ മനുഷ്യൻ ആഗ്രഹിക്കും, ഇവയെപ്പോലെ വിചാരണയില്ലാതെ, ശിക്ഷാരക്ഷകളില്ലാതെ ഞാനും മണ്ണായക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അതുപോലെയാണ് ഇവിടെയും പറയുന്നതെന്നാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. സൂറത്തു നിസായിലെ 42-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് തഫ്സീറുകളിൽ ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അഥവാ സത്യനിഷേധികളായ ആളുകൾ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് യൗമ ഇദിൻ യവദ്ദുല്ലദീന കഫറു. അന്നേ ദിവസം നിഷേധികൾ, സത്യനിഷേധികൾ ആഗ്രഹം പ്രകടിപ്പിക്കും. എന്താണ് ആഗ്രഹം? ലൗ തുസവ്വാ ബിഹിമുൽ അർദ്, തങ്ങളെക്കൊണ്ട് ഈ ഭൂമി സമനിരപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. എന്ന് പറഞ്ഞാൽ മണ്ണാക്കപ്പെട്ടിരുന്നെങ്കിൽ, വിചാരണയോ രക്ഷാശിക്ഷകളോ ഒന്നുമില്ലാത്ത രൂപത്തിൽ തങ്ങൾ മണ്ണായി മാറിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള പറയാണ്, വഖൗലുഹു യൗമ ഇദിൻ യബദ്ദുല്ലദീന കഫറു വഅസബുർ റസൂല ലൗ തുസവ്വാ ബിഹിമുൽ അർദ് ഐ ലൗ ഇൻ ഷഖത് വബലഅതുഹും മിമ്മ യറൗന മിൻ അഹ്വാലിൽ മൗഖിഫി വമാ യഹില്ലു ബിഹിം മിൽ ഖിസി വൽ ഫദീഹത്തി വത്തൗബീഹി കഖൗലിഹി. അതായത്, ഈ ഭൂമി ഇത് പൊട്ടിപ്പിളർന്നിരുന്നെങ്കിൽ, ഈ കാണുന്ന ഭീകരമായ അവസ്ഥകൾ ഇതൊന്നും കാണാതിരുന്നെങ്കിൽ, ഈ അപമാനകരമായ ഇതൊന്നും തങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നില്ലായിരുന്നെങ്കിൽ എന്നിട്ട് പറയുകയാണ് സൂറത്തുൻ നബയിലെ വചനം, യൗമ യന്ദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു, മനുഷ്യൻ തൻ്റെ കൈകൾ മുമ്പ് ചെയ്തത് നോക്കും. വയഖൂലുൽ കാഫിറു, എന്നിട്ട് അവിശ്വാസിയായ മനുഷ്യൻ പറയും, യാ ലൈതനി കുന്തു തുറാബ, താൻ മണ്ണായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന്. വഖൗലുഹു വലാ യക്തുമൂൻ അല്ലാഹ ഹദീസ, അല്ലാഹുവിൽ നിന്ന് ഒരു വാക്കും അവർ ഒളിപ്പിച്ചു വെക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അഖ്ബറ അൻഹും ബി അന്നഹും യഅ്തരിഫൂന ബി ജമീഇ മാ ഫഅലൂഹു, തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും അവർ ഏറ്റുപറയും. വലാ യക്തുമൂന മിൻഹു ഷൈഅൻ, ഒന്നും അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. എന്ന് പറയുമ്പോൾ സൂറത്ത് അൻആമിലെ 23-ാമത്തെ വചനത്തിൽ അവർ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം. അതാ റജുറുൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് ഇടയ്ക്കിലേക്ക് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, സമിഅത്തുല്ലാഹ അസ്സ വജല്ല യഖൂലു യഅനി ഇഖ്ബാറൻ അനിൽ മുശ്രിക്കീന യൗമൽ ഖിയാമ, അല്ലാഹു ഖിയാമത്ത് നാളിൽ മുശ്രിക്കുകൾക്ക് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു. അന്നഹും ഖാലു, അവർ പറയും എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അൻആമിൽ. അതെന്താണ്? വല്ലാഹി റബ്ബിന മാ കുന്നാ മുശ്രിക്കീൻ, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവാണേ സത്യം, ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല. വഖാല ഫിൽ ആയത്തിൽ ഉഖ്ര, അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലാ യക്തുമൂൻ അല്ലാഹ ഹദീസ, അല്ലാഹുവിൽ നിന്ന് അവർ ഒന്നും ഒളിപ്പിച്ചു വെക്കുകയില്ല എന്ന്. ഇതെന്താണ് ഇങ്ങനെ എന്നാണ് ചോദ്യം. ഫഖാല ഇബ്നു അബ്ബാസ്, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയണം, അമ്മാ ഖൗലുഹു വല്ലാഹി റബ്ബിന മാ കുന്നാ മുശ്രിക്കീൻ, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവാണേ സത്യം, ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല എന്ന് ഇവർ പറയാൻ കാരണം, ഫഇന്നഹും ലമ്മാ റഔ അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ അഹ്ലുൽ ഇസ്ലാമി ഖാലു തആലൗ ഫൽനജ്ഹദ് ഫഖാലു വല്ലാഹി റബ്ബിന മാ കുന്നാ മുശ്രിക്കീൻ. സ്വർഗത്തിൽ ഇസ്ലാമിൻ്റെ ആളുകളല്ലാതെ, അഹ്ലുൽ ഇസ്ലാമല്ലാതെ പ്രവേശിക്കുന്നില്ല എന്ന് അവർ കണ്ടപ്പോൾ അവർ പറയാണെന്ത്, തമ്മ തമ്മിൽ പറയാണ്, നമുക്ക് നമ്മൾ ചെയ്തിരുന്നത് നിഷേധിക്കാം, ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല എന്ന് വാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്, വല്ലാഹി റബ്ബിന മാ കുന്നാ മുശ്രിക്കീൻ. ഫഖതമല്ലാഹു അലാ അഫ്വാഹിഹിം, അപ്പോൾ അല്ലാഹു അവരുടെ വായകൾക്ക് സീൽ ചെയ്യും. വതകല്ലമത്ത് ഐദീഹിം വഅർജുലുഹും, അവരുടെ കൈകൾ സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷി പറയും, അല്ലെങ്കിൽ കാലുകളും സംസാരിക്കും. വലാ യക്തുമൂൻ അല്ലാഹ ഹദീസ, ഒരു വർത്തമാനവും അവർ അല്ലാഹുവിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുകയില്ല എന്ന് ഈ കാര്യത്തെക്കുറിച്ചാകുന്നു പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, നാളെ പരലോകത്ത് ഈ ആളുകൾ, അല്ലാഹുവിൽ പങ്കുചേർത്ത ആളുകൾ, അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് ഇബാദത്തിൻ്റെ അംശങ്ങൾ നൽകിയ ആളുകൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ, ആ ആളുകൾ അതിഭീകരമായ ശിക്ഷ അത്തരം ആളുകളെയാണ് കാത്തിരിക്കുന്നത്, അവരാണ് അതിക്രൂരമായി അതികഠിനമായി ശിക്ഷിക്കപ്പെടുന്നതെന്ന് കാണുമ്പോൾ സ്വാഭാവികമായും അവർ പറഞ്ഞു പോകും. അവർ അവിടെ കളവ് പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുൽ പങ്കു ചേർത്തിരുന്നില്ല, ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല എന്ന്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കൈകൾ സംസാരിക്കുകയും കൈകാലുകൾ സംസാരിക്കുകയും അവരുടെ വായകൾക്ക് സീല് വെക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത്. വത്തുക്കല്ലിമുന ഐദീഹിം വത്തഷ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ വനഖ്തിമു അലാ അഫ്വാഹിഹിം വത്തുക്കല്ലിമുന ഐദീഹിം വത്തഷ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ എന്ന് സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൽ ചിന്തിപ്പിക്കുന്ന, ഏറെ നമ്മൾ പരിശോധിക്കേണ്ട, നമ്മുടെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി തുലനം ചെയ്യേണ്ട കാര്യമാണ് അല്ലാഹു എടുത്തു പറയുന്നത്. നാളെ പരലോകത്ത് ഈ തരത്തിൽ വിലപിക്കേണ്ടി വരുന്ന ഒരു ദുരന്തം, ഒരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായും അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകന്റെ അധ്യാപനങ്ങൾ പിന്തുടർന്നുകൊണ്ട് അല്ലാഹു നമുക്ക് കനിഞ്ഞരുളിയ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അത് പഠിക്കുകയും അത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായെങ്കിൽ മാത്രമേ ആ പരലോകത്ത് ആരുമാരും സഹായിക്കാനില്ലാത്ത, അവനവൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും മാത്രം രക്ഷയായിട്ടുള്ള ആ പരലോകത്ത് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. സൂറത്ത് നിസായിലെ 43-ാമത്തെ അല്പം ദീർഘമായ വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ്സലാ ലാ തഖറബുസ്സലാത വഅൻതും സുകാരാ ഹത്താ തഅലമൂ മാ തഖൂലൂന വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീൽ ഇല്ലാബിരി സബീലിൻ ഹത്ത തഗ്തസിലു وَإِن كُنتُم مَّرْضَىٰ أَوْ عَلَىٰ سَفَرٍ أَوْ جَاءَ أَحَدٌ مِّنكُم مِّنَ الْغَائِطِ أَوْ لَامَسْتُمُ النِّسَاءَ فَلَمْ تَجِدُوا مَاءً فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. ഇതാണ് 43-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ലാ തഖറബു, നിങ്ങൾ സമീപിക്കരുത് അസ്സലാത്ത, നമസ്കാരത്തെ, വ അൻതും, നിങ്ങളായിക്കൊണ്ട്, സുകാറ, ലഹരി ബാധിച്ചവർ, ഹത്താ തഅലമു, നിങ്ങൾ അറിയുന്നതുവരെ, മാ തഖൂലൂന, നിങ്ങൾ പറയുന്നത്, വലാ ജുനുബൻ, ജനാബത്തുകാരായും അരുത്, അതായത് വലിയ ശുദ്ധിയുള്ള ആളുകളായും അരുത്, ഇല്ല ആബിരി, കടന്ന് പോകുന്നവരായിട്ടല്ലാതെ, സബീലിൻ, വഴി, ഹത്താ തഗ്തസിലു, നിങ്ങൾ കുളിക്കുന്നതുവരെ, വ ഇൻ കുന്തും, നിങ്ങളായിരുന്നാൽ, മർദ, രോഗികൾ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ വല്ല യാത്രയിലും, ഔ ജാഅ, അല്ലെങ്കിൽ വന്നുവെങ്കിൽ, അഹദുൻ, ഒരാൾ, അല്ലെങ്കിൽ ആരെങ്കിലും, മിങ്കും, നിങ്ങളിൽ നിന്ന്, മിനൽ ഗായിതി, വിസർജന സ്ഥലത്തുനിന്ന്, ഔ ലാമസ്തും, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്പർശനം നടത്തിയെങ്കിൽ, അതായത് സംസർഗത്തിലേർപ്പെട്ടുവെങ്കിൽ, അന്നിസാ, ആ സ്ത്രീകളുമായി, ഫലം തജിതു, എന്നിട്ട് നിങ്ങൾക്ക് കണ്ടില്ല, കിട്ടിയില്ല, മാ അൻ, വെള്ളം, ഫതയമ്മമു, എന്നാൽ നിങ്ങൾ കരുതിക്കൊള്ളുവീൻ, അന്വേഷിച്ചുകൊള്ളുവീൻ, സ്വഈദൻ, ഭൂമുഖത്തെ, തൊയ്യിബൻ, നല്ലതായ, ഫംസഹു, എന്നിട്ട് നിങ്ങൾ തടവുവീൻ, ബിവുജൂഹിക്കും, നിങ്ങളുടെ മുഖങ്ങളെ, വ ഐദീക്കും, നിങ്ങളുടെ കൈകളെയും, നിങ്ങൾ തടവുകയും ചെയ്യുവീൻ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന, ആകുന്നു, അഫൂവൻ, വളരെ മാപ്പു ചെയ്യുന്നവൻ, ഗഫൂറ, വളരെ പൊറുക്കുന്നവൻ. ദീർഘമായി ഈ ആയത്തിലെ പദങ്ങളുടെ അർത്ഥമാണ് പറഞ്ഞത്. അത് അതിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയണമെന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ, നിങ്ങൾ മത്തു പിടിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് മുസ്ലിങ്ങളായ ആളുകൾ പോലും മദ്യപിക്കുന്നവരായിരുന്നു. ജാഹിലിയ കാലത്ത്, അതായത് ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് തന്നെ, അറബികൾ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. അത്തരമൊരു സമൂഹത്തിലേക്കാണ് പ്രവാചകൻ തിരുമേനി നിയോക്തനാകുന്നത്. പ്രവാചകൻ തിരുമേനിയോട് അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന നിങ്ങളാരും മദ്യപിക്കരുത് എന്നല്ല, അതല്ലെങ്കിൽ വിഗ്രഹാരാധന വർജിക്കണമെന്നല്ല. ഒന്നാമത്തെ കൽപ്പന നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ, ഈ ഖുറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വഹി ഇറങ്ങുന്നത്. പിന്നീട് ക്രമാനുഗതമായി ഓരോ വിഷയങ്ങളും, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമാനുഗതമായി അല്ലെങ്കിൽ ക്രമപ്രവൃത്തമായി ആണ് ഓരോ അധ്യാപനങ്ങളും നൽകപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ തിരുമേനി വന്നുകൊണ്ട് ആദ്യം പറയുന്നത്, നിങ്ങളാരും മദ്യപിക്കരുത് എന്നായിരുന്നെങ്കിൽ ഒരാളെപ്പോലും പ്രവാചകന് അവിടുത്തെ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ ലഭിക്കുമായിരുന്നില്ല. എന്നാൽ മക്കയിലെ 13 വർഷത്തെ ഇസ്ലാമിക പ്രബോധനത്തിലൂടെ കാര്യമായി പ്രവാചകൻ അവിടെ നിർവഹിച്ചത് വിശ്വാസ വിമലീകരണമായിരുന്നു. ആ മനുഷ്യരുടെ വിശ്വാസത്തിലുള്ള അഴുക്കുകൾ, ജീർണതകൾ പരിഹരിച്ച് അവരിലേക്ക് ഏകദൈവ വിശ്വാസം, ശരിയായ തൗഹീദ്, പരലോക വിശ്വാസം, ഇങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങൾ അവരിൽ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ വിശ്വാസപരമായി കരുത്താർജിച്ച വിശുദ്ധമായ ഒരു വിശ്വാസം സ്വീകരിച്ചൊരു സമൂഹത്തിന് ഇസ്ലാമികമായ ഏത് അധ്യാപനങ്ങൾ സ്വീകരിക്കാനും ഒരു തടസ്സവും പിന്നെ ഉണ്ടാവുകയില്ല. അവരുടെ ദുസ്വഭാവങ്ങളെയും ഏതൊക്കെ പരമ്പരാഗതമായി അവർ ചെയ്തു പോന്നിരുന്ന ജീർണതകളെയും കൈയൊഴിക്കാൻ പിന്നെ അവർക്ക് പ്രയാസമുണ്ടായില്ല. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന യസ് അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, അതായത് മദ്യത്തെക്കുറിച്ച് അവർ താങ്കോട് ചോദിക്കുന്നു, പറയുക അതിൽ ചെറിയ നന്മയുണ്ട് പക്ഷേ വ ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതിലെ ആ നന്മ എന്തെങ്കിലും നല്ല കാര്യമുണ്ടെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ്, വലിയതാണ് അതിലെ തിന്മ. ഈ ആയത്താണ് ആദ്യമായി മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നത്. തഫ്സീറിൽ കാണാൻ സാധിക്കും, അത് ഈ ആയത്തിറങ്ങിയപ്പോൾ തന്നെ പല ആളുകളും ആ മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിന്നു, മദ്യം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായി. പിന്നീട് രണ്ടാമത്തെ ഘട്ടം, ഇത് സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ ആയത്താണ്. യസ് അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ് എന്ന വചനം. പിന്നീട് ഖുർആനിലെ ആയത്ത് സൂറത്തു നിസായിലെ ഈ വചനമാണ് ഇറങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാത്ത വ അൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലൂൻ, വിശ്വാസികളെ നിങ്ങൾ മത്തന്മാരായിക്കൊണ്ട് നിസ്കാരത്തെ സമീപിക്കരുത്, നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുവരെ. തഫ്സീറിൽ കാണാം ഫതറഖഹ ബഅദുന്നാസ്, അപ്പോൾ കുറേ ആളുകൾ അതോടുകൂടി മദ്യപാനം ഉപേക്ഷിച്ചു. വഖാലു ലാ ഹാജത ലനാ ഫീമാ യുശ്ഗിലുനാ അനി സ്വലാ, അവർ പറഞ്ഞെന്താണെന്നറിയോ, നിസ്കാരത്തെ തൊട്ട് ഞങ്ങളെ അശ്രദ്ധമാക്കി കളയുന്ന സംഗതി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞവർ അതുപേക്ഷിച്ചു. പക്ഷേ വശരിബഹ ബഅദുഹും ഫീ ഗൈരി ഔഖാത്തി സ്വലാ, എന്നാൽ കുറച്ച് ആളുകൾ അത്രമാത്രം അതിനോട് ആസക്തിയുള്ള ആളുകൾ, അഡിക്റ്റായിട്ടുള്ള ആളുകൾ, അവർ നിസ്കാരമല്ലാത്ത സമയത്ത് കുടിച്ചു. പിന്നീട് സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്തിറങ്ങി, അതെന്താണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, തീർച്ചയായും മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ അമ്പുകോലുകളും ബലിപീഠങ്ങളും ഇതൊക്കെ പിശാചിൻ്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാകുന്നു. അപ്പോൾ ഇതിനൊക്കെ പിശാചിലേക്ക് ചേർത്തി പറയാണ്, മദ്യമെന്ന് പറയുമ്പോൾ ബുദ്ധിയെ മത്ത് ബാധിപ്പിക്കുന്ന, ബുദ്ധിയെ മറപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ, ലഹരിയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഖംറ് എന്ന ഗണത്തിൽപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം, അതുപോലെ ചൂതാട്ടം, ബലിപീഠങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണത്തിൻ്റെ അമ്പുകോലുകൾ, ഇതെല്ലാം പിശാചിൻ്റെ മ്ലേച്ഛമായ പ്രവർത്തനമാകുന്നു. അതുകൊണ്ട് ഫജ്തനിബൂഹു, അതൊക്കെ നിങ്ങൾ വർജിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. ഫസ്വാറത്ത് ഹറാമൻ അലൈഹിം ഹത്താ സ്വാറ യഖൂലു ബഅദുഹും മാ ഹറമല്ലാഹു ശൈഅൻ അശദ്ദ മിനൽ ഖംറ് വഖദ് അക്കദ തഹ്രീമുൽ ഖംരി വൽ മൈസിരി ബിവുജൂഹിൻ മിനത് തഅകീദി. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ പറയുന്ന കാര്യമാണ്, അതായത് ഈ ആയത്ത് അവതരിച്ചതോടുകൂടി പൂർണ്ണമായും, സൂറത്തുൽ മാഇദയിൽ ആയത്ത് ഇറങ്ങിയതോടുകൂടി പൂർണ്ണമായും അവർ മദ്യം വർജിക്കാൻ തയ്യാറായി. തഫ്സീറിൽ കാണാം ഇൻ തഹൈന ഇൻ തഹൈന, ഞങ്ങൾ വർജിച്ചിരിക്കുന്നു. ഖുർആന്റെ ചോദ്യം ഫഹൽ അൻതും മുൻതഹൂൻ എന്നാണ്, നിങ്ങൾ വർജിക്കുന്നില്ലേ, ഉപേക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു എന്നാണ്. ഏതായിരുന്നാലും അതാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം. ഇൻഷാ അള്ളാഹ് ആയത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തു അന്നിസാ 42-43 വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന وأمس الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക.

നിന്നില്ല. നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: ഖാനെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ ഇൻഷാല്ലാ നാം ചർച്ച ചെയ്യുന്ന വിഷയം വേദനരഹിത തിമിര ശസ്ത്രക്രിയ എന്ന വിഷയമാണ്. നമ്മോടൊപ്പം ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ്, ലെസ്റ്റർ ഐ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഹംദുലില്ലാഹ്, ഇരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കോളുകൾ നമുക്ക് വരാനുണ്ട് ഇൻഷാല്ല. അപ്പോൾ അതുവരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് ഇൻഷാല്ല. അപ്പോൾ ആദ്യമായി ഡോക്ടർ, എന്താണ് ഈ ഒരു തിമിരം എന്ന് പറഞ്ഞാൽ? അതൊരു കണ്ണായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമാണല്ലോ, അപ്പോൾ അതെന്താണ് തിമിരം? അത് നമ്മളെ കണ്ണിൽ എങ്ങനെയാണത് വരുന്നത്? അതേപോലെ തന്നെ അതിൽ അത് വന്നാൽ പ്രത്യേകമായി അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാല്ല പറയാം.
2: ഓക്കെ, ചോദിച്ചിട്ടുള്ളത് എന്താണ് തിമിരം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ ഒരു ആമുഖം എന്ന രീതിയിൽ നമ്മളെ കണ്ണിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്ന് ലളിതമായിട്ട് വിശദീകരിച്ചാൽ നമുക്ക് തിമിരം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ വാച്ച്, മൊബൈൽ, ഇങ്ങനത്തെ ഓരോരോ ഉപകരണങ്ങളുണ്ടല്ലോ, അതുപോലെ ഉള്ള ഒരു വളരെ സങ്കീർണമായ, അല്ലെങ്കിൽ എത്രയോ വളരെ അധികം സങ്കീർണമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു കണ്ണിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പഠനം യഥാർത്ഥത്തിൽ വളരെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മളൊരാളെ, ഒരു വ്യക്തിയെ കാണുന്നത് വളരെ, ഒരാളെ ഞങ്ങൾ കാണുന്നു, ആ കാണുന്നത് പെട്ടെന്ന് സെക്കൻഡുള്ളിൽ ഞാൻ കണ്ട് എൻ്റെ തലച്ചോറിലെത്തി തിരിച്ച് നിങ്ങളാണത്, ഇന്ന ആളാണ് എന്നുള്ളത് പറയുന്നതിന് നമുക്ക് പെട്ടെന്ന് സമയമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഈ പക്ഷേ ഈ പ്രോസസ്സിൽ, ഈ പ്രവർത്തനത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം കണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ണിന് പോളയുണ്ട്, അതുപോലെ കണ്ണിൻ്റെ ഈ മുൻഭാഗത്തെ കറുപ്പുണ്ടല്ലോ, കറുപ്പ് എന്ന് പറയുന്നത് നമ്മളെ വാച്ചിൻ്റെ പിന്നെ ഗ്ലാസ് പോലെയാണ്. അതായത് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് കറുത്ത ഭാഗമുണ്ട്, അതിൻ്റെ പുറത്തൊരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ വാച്ചിൻ്റെ കറുത്താണ് നമ്മൾ കാണുന്നത്, പക്ഷേ അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ

0: ഷോപ്പിന് മുമ്പിലും ഒരു ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ പിന്നിലാണ് കറുത്തുള്ളത്. ആ കറുത്ത ഉള്ളതിൻ്റെ നടുവിൽ ചെറിയൊരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെയാണ് വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഈ നടന്ന കറുത്ത ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കൃഷ്ണമണി എന്ന് വിളിക്കാം, അതിന് നടുവിലെ ഭാഗത്തെ പ്യൂപ്പിൾ എന്ന് വിളിക്കാം. അപ്പോൾ വെളിച്ചം കണ്ണിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയി, അതിൻ്റെ പിന്നിൽ ഈ കറുത്തതിൻ്റെ ദ്വാരത്തിൻ്റെ നടുവിൻ്റെ പിൻഭാഗത്ത് ലെൻസുണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു ലെൻസുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ജെല്ലി പോലെയുള്ള സാധനമുണ്ട്, അതിന് വിട്രിയസ് എന്നാണ് പറയുക. അതിൻ്റെ പിന്നിൽ റെട്ടിന, അതായത് നേത്രത്തിൻ്റെ പടലം, നേത്രപടലം എന്നാണുള്ളത്. പിന്നെ അവിടെ നിന്നും നമ്മുടെ തലച്ചോറിനെ ബന്ധിപ്പിക്കുന്നൊരു ഞരമ്പുണ്ട്, ഒപ്റ്റിക് നെർവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം ഞാൻ എന്താ പറയുക, മലയാളമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ. വളരെ എന്താ പറയുക, സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വെളിച്ചം കണ്ണിൻ്റെ ഉള്ളിലൂടെ കൃഷ്ണമണിയിലൂടെ കടന്ന് ഈ ദ്വാരത്തിലൂടെ ഉള്ളിൽ കടന്ന് ലെൻസിൻ്റെ ഉള്ളിലൂടെ കടന്ന് നമ്മുടെ റെട്ടിന എന്ന ഭാഗത്ത് പതിക്കുകയും അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് ഈ ഒപ്റ്റിക് നെർവ് വഴി എത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നയാളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഇന്ന ഇന്ന ഒബ്ജക്റ്റിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വസ്തുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രക്രിയയിലെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണമണിയുടെ പുറത്ത് എന്തെങ്കിലും മുറിവ് പറ്റി ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോകാത്തൊരവസ്ഥയുണ്ട്, നമ്മുടെ കാഴ്ച കുറയും, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ പലതരം അസുഖങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരസുഖം മാത്രമാണ് ഇന്ന് നമ്മൾ കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു ലെൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ലെൻസ് സാധാരണഗതിയിൽ അതിൻ്റെ ഉള്ളിലൂടെ വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോകും. വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു വസ്തുവാണ് ഈ ലെൻസ്. എന്നാൽ പ്രായം കൊണ്ടോ അതല്ലെങ്കിൽ വേറെ പല കാരണങ്ങളുണ്ട്. ഇപ്പം മരുന്നുകളുടെ ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് ഈ ലെൻസിന്, അതല്ലെങ്കിൽ ഇഞ്ചുറി മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഈ ലെൻസിന് അതിൻ്റെ സുതാര്യത, വെളിച്ചം കടന്നു പോകുന്ന അവസ്ഥ നഷ്ടപ്പെടും. കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോവുകയില്ല. അപ്പോൾ അതിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് ആ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോകില്ല. കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമെത്തി റെട്ടിന, അതായത് നേത്രപടത്തിൽ പതിഞ്ഞ് തലച്ചോറിലേക്ക് എത്തിയാലല്ലേ ഒരാൾക്ക് കാഴ്ച ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ അവസ്ഥക്കാണ് തിമിരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസുഖമെന്ന് ശരിക്കും നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം സാധാരണയായി ഇത് സംഭവിക്കുന്നത് മുതിർന്ന ആളുകളിലൂടെയാണ്. മുതിർന്ന ആളുകളിലാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ ചെറിയ കുട്ടികളുണ്ടാവാം, പക്ഷെ സാധാരണ സംഭവിക്കുന്നത് മുതിർന്ന ആളുകൾ. മുതിർന്ന ആളുകളിൽ മുടിയൊക്കെ നരക്കുന്നു. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിന് സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് തിമിരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുകഞ്ഞാൽ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഏതൊരു സംഗതി അസുഖത്തിനും ചിലപ്പം പ്രയാസങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കാഴ്ചയും ദൂരെയുള്ള കാഴ്ചയും കുറഞ്ഞു വന്നേക്കാം. അതുപോലെ വണ്ടി ഓടിക്കുന്നത് ഓപ്പോസിറ്റിൽ നിന്ന് വെളിച്ചം തട്ടുന്നത് വളരെ പ്രയാസം ഉണ്ടായേക്കാം. അതുപോലെ പകൽ വെളിച്ചം ഒട്ടും പിന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ, ഒരു ലൈറ്റിനെ ചുറ്റു നോക്കുമ്പോൾ കുറേ ലൈറ്റുകൾ കാണുക, മൊത്തത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും ആവാം. അതല്ല, തിമിരത്തിൻ്റെ തുടക്കത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സായി കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഒരു ചെറിയ അളവിലുള്ള തിമിരൊക്കെ ഉണ്ടാവും. അത് കാഴ്ചയെ ബാധിക്കണമെന്നോ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമോ എന്നില്ല. എന്നാൽ ചില ആളുകളിപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക് വരുമ്പോൾ അവർ നമ്മൾ കുറച്ച് തിമിരുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയാണ്. കുറച്ച് തിമിരം അല്ലെങ്കിൽ കുറച്ച് മുടിയൊക്കെ ഒരു എല്ലാവരുടെ മുടി നിറയ്ക്കുമല്ലോ. അതുപോലെ കുറച്ച് തിമിരം ഒരു പ്രായമായാൽ എല്ലാവരുടെ കണ്ണിലും ഉണ്ടാവും. അത് കാഴ്ചയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഡ്രൈവറാണ്, തിമിരം നടുവിലാണ് കണ്ണിൻ്റെ ഏറ്റവും സെൻട്രലാണ് തിമിരമെങ്കിൽ അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ആ എഴുത്ത് വായന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്, തിമിരം ഉണ്ട് എങ്കിൽ ചെറുപക്ഷെ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അടുത്ത കാഴ്ചയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. പുറത്തുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ്, പുറത്ത് പിന്നെ വെളിച്ചത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അയാൾക്ക് ഒരുപക്ഷെ അയാളുടെ കാര്യങ്ങൾ പ്രയാസം ഉണ്ടായേക്കാം. അപ്പോൾ നോർമലി ഒരാളുടെ കാഴ്ച ചില ആൾക്ക് കണ്ണട ഇല്ലാതെ കാണുന്നു, ചിലർക്ക് കണ്ണട വെച്ചാലേ കാണും. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നും മാറി എന്താ പറയുക, കാഴ്ചയെ ബാധിക്കുന്ന ഓരോരോ സ്റ്റേജ് മെല്ലെ മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. തിമിരത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു തമാശയിലൂടെ ചില രോഗികളോട് സംസാരിക്കാറുണ്ട്. അതായത് പിന്നെ ചില ആളുകളെ പ്രായമായി കഴിഞ്ഞാൽ അവർ പറയും പിന്നെ എനിക്ക് അടുത്തൊക്കെ വളരെ ഉഷാറായിട്ട് കാണുന്നുണ്ട്, ഇപ്പം എനിക്ക് കണ്ണട ഒന്നുമില്ല, മുമ്പ് ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അടുത്തൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ തിമിരത്തിൻ്റെ ലക്ഷണമാണ്. അതായത് അവരുടെ അടുത്ത കാഴ്ച കിട്ടുന്നു, പക്ഷെ അയാൾക്ക് അടുത്ത് ദൂരെയുള്ള കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൂരക്കാഴ്ച അത്ര പ്രധാനമാണെന്നല്ലോ. അപ്പോൾ വീട്ടിലിരിക്കുകയാണ്, അയാൾക്ക് ഓതലോ അല്ലെങ്കിൽ വായന ആയിരിക്കും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം തിമിരം ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ. കാരണം അയാൾക്ക് കന്നഡ മുമ്പ് വെച്ച് കന്നഡ വെച്ചിട്ടായിരുന്നു അയാൾ വായിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ കന്നഡ വയ്ക്കാതെ വായിക്കുന്നുണ്ട്. അപ്പോൾ തിമിരത്തിൻ്റെ ചില സ്റ്റേജസ് ഘട്ടങ്ങളിൽ കാഴ്ച അടുത്ത കാഴ്ച കൂടുതൽ വന്നേക്കാം, എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ആ വന്ന കാഴ്ചയും പിന്നെയും കുറയുകയും ദൂരത്തെ കാഴ്ചയും അടുത്ത കാഴ്ചയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണയായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഓരോരോ അതിൻ്റെ ഘട്ടത്തിനനുസരിച്ചിട്ടാണ് അയാളുടെ കാഴ്ച പിന്നെ ബാധിക്കുകയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി അതൊരു രോഗമല്ല, പക്ഷെ അത് സാധാരണ നമ്മൾ ഒരു കൂടുതൽ ഏജ് ആകുമ്പോൾ, നമ്മൾ വയസ്സാകുമ്പോൾ അതൊരു വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇത് തിമിരം വന്നാൽ ഇപ്പോൾ ലക്ഷണങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കണ്ടെത്താൻ ഏറ്റവും ഹയറാണല്ലോ അത്. അപ്പം അത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ചാൽ നല്ലതാണ്.
0: അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തിമിരം ഞാൻ പറഞ്ഞു പ്രായം കൊണ്ടും വരാം, അല്ലാതെ ഇപ്പോൾ പിന്നെ ബാക്കി കുട്ടികളിൽ ചില അസുഖങ്ങളുടെ അവരുടെ മൊത്തം പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് വരാം. ഉമ്മ ഗർഭസമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പ്രസവിച്ച കുട്ടികൾക്ക് ഒരുപക്ഷെ തിമിരമുണ്ടായേക്കാം. തിമിരത്തിൻ്റെ കൂടെ ബാക്കി ഹാർട്ടിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിൽ വേറെ ചില ഭാഗങ്ങളിലോ എല്ലാം കൂടിയുള്ള ചില സിൻഡ്രോംസും ഉണ്ടാവാറുണ്ട്. അതല്ല കുറേ കാലം ചില മരുന്നുകൾ കുറേ കാലം സ്റ്റീറോയിഡ് ഗുളികൾ കഴിച്ചാൽ തിമിരമാകാം. അതുപോലെ പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് തിമിരം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പല കാരണം ഇഞ്ചുറി എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിമിരം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സാധാരണഗതിയിൽ പ്രായമായിട്ടാണ് തിമിരം വരിക. ഈ പറഞ്ഞ അതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും തിമിരം വരാം. അതെ അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഇപ്പം നമ്മൾ ഈ എല്ലാ അസുഖത്തിൻ്റെയും ചികിത്സ തുടക്കത്തിലേ ചികിത്സിച്ചാൽ കാര്യമുണ്ടോ എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. തിമിരം യഥാർത്ഥത്തിൽ നമ്മൾ മുടി നരയ്ക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ മുടി ഇപ്പം നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് ഞാനൊരു കാര്യം ചെയ്യാം, നല്ല എണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് മെല്ലെ തേച്ച് ഉഷാറാക്കി ബാക്കിയുള്ളത് നരക്കാതെ, അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ. മുടി നരയ്ക്കാൻ തുടങ്ങിയാൽ ഒന്നുകിൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ കൂടും. അതല്ലാതെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് വന്ന നേരം മാറിപ്പോകില്ലല്ലോ. അതുപോലെ തന്നെയാണ് തിമിരം. ഒന്നുകിൽ തിമിരം അത് ആ വന്ന സ്റ്റേജിൽ നിൽക്കും, അതല്ലെങ്കിൽ കൂടി വരും. ആ അപ്പോൾ തുടക്കത്തിൽ ചികിത്സ എന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ തിമിരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു എന്തെങ്കിലും മരുന്ന് ഒറ്റിച്ചു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചു എന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, വന്ന തിമിരം പോകുന്നില്ല. വന്ന തിമിരം പോകാൻ മരുന്നുകളില്ല, തിമിരം കൂടാതിരിക്കാനും മരുന്നുകളില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. അതെ അതെ. അപ്പൊ തുടക്കത്തിൽ ചികിത്സ എന്നത് ഇതിനില്ല. ഈ തിമിരത്തിന്റെ ചികിത്സയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തിമിരം നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഡ്രൈവറാണ്, അദ്ദേഹത്തിന് തിമിരം വന്നു, അയാളെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് തിമിരം നേരത്തെ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഒരാൾ പ്രായമുള്ള ഒരാളാണ്, നേരത്തെ പറഞ്ഞു 50 വയസ്സുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരാളുടെ തിമിരത്തിൻ്റെ അളവ് മാത്രമല്ല, അയാളുടെ പ്രായം, അയാളുടെ ജോലി, അയാളുടെ കാഴ്ചയുടെ ആവശ്യകത, ഇങ്ങനെ പല സംഗതികളാണ് യഥാർത്ഥത്തിൽ ചികിത്സയുടെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കേണ്ട സംഗതി.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾക്ക് സർജറി ചെയ്യാൻ പറ്റണ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കില്ല, മൂപ്പർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കണ്ണിലുറ്റിക്കുന്ന ഡ്രോപ്സോ അതുപോലെ മറ്റു മരുന്നുകളോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
0: ആ അതായത് തിമിരം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള തിമിരം അതേ സ്റ്റേജിൽ നിലനിർത്താൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇല്ല. ഇല്ല. ഇപ്പോൾ ഒരാൾക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് തിമിരത്തിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് മരുന്നുകൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നേരെ മറിച്ച് ചില ആളുകൾക്ക് തിമിരത്തിൻ്റെ തുടക്കത്തിൽ, ഒരാൾക്ക് കന്നഡ വെക്കുന്ന ഒരാളാണ്, തിമിരത്തിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ അയാളുടെ കന്നഡയുടെ പവർ ചേഞ്ച് ചെയ്താൽ കാഴ്ച കിട്ടിയേക്കാം, പൂർണ്ണ കാഴ്ചയിലേക്ക് വന്നേക്കാം. ആ അപ്പൊ കണ്ണടയുടെ പവർ വ്യത്യാസപ്പെടുത്തിയാൽ ചില ആളുകൾക്ക് കാഴ്ച കൂടി കിട്ടും. ആ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഒരു പക്ഷെ കണ്ണട മാറ്റി കുറച്ചും കൂടെ വ്യത്യാസം വന്നേക്കാം. എന്നാൽ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണടയുടെ പവർ മാറ്റം വരുത്തിയതുകൊണ്ട് അയാൾക്ക് കാഴ്ച കൂടി കിട്ടണമെന്നില്ല. അപ്പോൾ ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ സർജറി നിർബന്ധമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിമിരത്തിൻ്റെ ഓരോ ഘട്ടത്തിനനുസരിച്ചിട്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക. അയാളുടെ പ്രയാസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അയാൾക്ക് എന്താ ചികിത്സ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല.
1: പിന്നെ ഈ ഇപ്പോൾ തിമിരം നമ്മളിപ്പോൾ ഒരാള് ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആശുപത്രിയിൽ പോയി അപ്പോൾ ഇതിങ്ങനെ കണ്ടെത്തി തിമിരുണ്ടെന്ന് കണ്ടെത്തി. അപ്പം നമ്മൾ അപ്പം തന്നെ നമ്മൾ ശസ്ത്രക്രിയ സർജറി ചെയ്യാനാണോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ടൈമുണ്ടോ?
0: ഏതാണ് സമയത്താണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ടത്?
1: അതെ.
0: അപ്പം ആദ്യം നമ്മള് പിന്നെ നമ്മളിപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? തിമിരത്തിൻ്റെ സ്റ്റേജ് ഏതാണ് എന്ന് മനസ്സിലാക്കും, അതിൻ്റെ ഘട്ടം ഏതാണെന്ന് മനസ്സിലാക്കും. രണ്ടാമത്തെ അയാളുടെ കാഴ്ച എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും, നോക്കും. അപ്പോൾ അയാളുടെ കാഴ്ച നോക്കി നമ്മൾ കണ്ണടയുടെ പവർ മാറ്റം വരുത്തി നോക്കും. കണ്ണടയുടെ പവർ മാറ്റം വരുത്തി നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കണ്ണടയുടെ പവർ കൊണ്ട് തന്നെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കണ്ണട മാറ്റി കൊടുക്കും. നേരെ മറിച്ച് അയാളുടെ തിമിരത്തിൻ്റെ സ്റ്റേജ് കുറച്ച് കൂടുതലുണ്ട്, അതല്ലെങ്കിൽ അയാളുടെ തിമിരം കണ്ണടൻ്റെ പവർ കൊണ്ട് വ്യത്യാസം വരുന്നതുകൊണ്ട് മാറുന്നില്ല, അപ്പം നമ്മൾ സർജറി നിർദ്ദേശിക്കും. സർജറി നിർദ്ദേശിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ ചർച്ച. അപ്പോൾ തിമിരം ചില ആളുകൾ എന്ത് ചെയ്യും? പിന്നെ പേടി കൊണ്ടോ അതല്ലെങ്കിൽ വേറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത് കയറി ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും തിമിര ശസ്ത്രക്രിയ നീട്ടിവെക്കും. ഇപ്പോൾ ഒരു സർജറി പറഞ്ഞു, പക്ഷെ അവരെന്ത് ചെയ്യും? പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പിന്നെ അവർ വരുന്നത് പിന്നെ ചിലപ്പോഴെന്ത് സംഭവിച്ചു? പെട്ടെന്ന് ആ ഭാഗത്തെ മൊത്തം കാഴ്ച നഷ്ടപ്പെട്ട് ഛർദിയും കണ്ണിൽ ചുവപ്പും തലവേദനയ്ക്ക് ആയിട്ടാവാം. അത് തിമിരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? തിമിരം കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടും. തിമിരം കണ്ണിനുള്ളിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ പ്രഷർ കൂടും. കണ്ണിൻ്റെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല തലവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു തിമിരാണ് നമ്മളെ മുമ്പിൽ എത്തുന്നതെങ്കിൽ അത് പെട്ടെന്ന് സർജറി ചെയ്യണം. അത് നീട്ടിക്കഴിഞ്ഞാൽ കാരണം രോഗിക്ക് നല്ല പ്രയാസമുണ്ടല്ലോ, ഛർദി ഉണ്ട്, കാഴ്ച ഫുള്ള് പോയിട്ടുണ്ട്, തലവേദന ഉണ്ട്. അപ്പം ഈ സ്റ്റേജിൽ തിമിര ശസ്ത്രക്രിയ പെട്ടെന്ന് ചെയ്യേണ്ടത്. അത് തിമിരം പൊട്ടി ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ, നേരെ മറിച്ച് അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ട്, തിമിരം പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ പൊട്ടാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും നിങ്ങൾ കൂടുതൽ ഡിലേ ആക്കണ്ട, കൂടുതൽ ഡിലേ ആക്കാതെ എന്താ ചെയ്തോളൂ. അപ്പൊ അവരുടെ സാഹചര്യവും സൗകര്യവും ഒക്കെ നോക്കിയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് അതിന്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് ചെയ്യാം. ചില പറയും എനിക്കൊരു മാസം രണ്ട് മാസം. അപ്പം നമുക്ക് തിമിരത്തിൻ്റെ ഓരോ ഘട്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സർജറി കഴിഞ്ഞു പറഞ്ഞു, അവർക്ക് പ്രശ്നമില്ല, അപ്പോൾ ഒരു പിന്നെ ചില സമയത്തൊക്കെ പോയും ഡ്രൈവർമാർ വരും, സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ സാധാ ബസ്സിൻ്റെ ഒക്കെ ഡ്രൈവർ വരുമ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ അവധിയാണ്, അതുവരെ പോവും, പ്രശ്നമല്ല. അവരുടെ ഒരു ഡിമാൻഡ്, നേരെ മറിച്ച് തിമിരത്തിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആണെങ്കിലോ അത് പറ്റില്ല. തിമിരത്തിൻ്റെ അവസാനത്തെ സ്റ്റേജിലാണ് രോഗി വന്നതെങ്കിൽ അവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് തിമിരത്തിൻ്റെ ഒരു നടുവുള്ള സ്റ്റേജാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പം ചിലർക്ക് പറയും ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ട്, മോന് ഗൾഫിലാണ്, മോൻ വന്നിട്ട് ചെയ്യുമ്പോഴേ അവർ ഞങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പം വല്ലാതെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് അപ്പം ചെയ്യാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ കാഴ്ച നിങ്ങൾ കണ്ണിങ്ങനെ മാറി മാറി അടച്ചൊന്ന് ചെക്ക് ചെയ്യുക, നല്ലോണം കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ വേഗം വരിക, അതല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ തിമിരം ചിലർക്ക് പെട്ടെന്ന് കൂടാറുണ്ട്, ചിലർക്ക് മെല്ലെ മെല്ലെ, സാധാരണഗതിയിൽ തിമിരം സാവധാനത്തിലേ കൂടുള്ളൂ. അപ്പോൾ തിമിരത്തിൻ്റെ സ്റ്റേജ് ചെയ്യുന്ന ഒരാൾ തിമിരമുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവരങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിമിരം പെട്ടെന്ന് സർജറി ചെയ്യേണ്ട തിമിരം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തിമിരം ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാകുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ കണ്ണിൻ്റെ പ്രഷർ കൂടി നിൽക്കുന്ന അവസരത്തിൽ കണ്ണിൻ്റെ ഈ ഒപ്റ്റിക് നെർവ് അതിൻ്റെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ തിരിച്ചു കിട്ടാനാവാത്ത കാഴ്ച നഷ്ടമായിട്ടത് മാറും. സർജറി ചെയ്ത് കഴിഞ്ഞാലും അയാളുടെ വേദനയും ഛർദിയേ മാറുള്ളൂ, കാഴ്ച ആൾറെഡി ഞരമ്പുകൾക്ക് പിന്നെ ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവും, അത് തിരിച്ചു കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനെ തിമിരം പൊട്ടിക്കഴിഞ്ഞാൽ സർജറി പോലെയല്ല, അല്ലാത്ത തിമിരത്തിൻ്റെത്. പിന്നെ ഒരാളുടെ ജോലി നോക്കിയിട്ട്, ഇപ്പം 80 വയസ്സ് ഞാൻ പറഞ്ഞു, 80 വയസ്സുള്ള ഒരാളാണ്, പിന്നെ അയാൾക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വേറെ ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ബാക്കി കുറേ പ്രോബ്ലംസ് ഉണ്ട്, സർജറി ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, അത്രയും സ്ട്രെയിൻ എടുത്ത് അതിൽ ഓവറായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല.
1: അൽഹംദുലില്ലാ, ഇപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞത് ഇപ്പം തിമിരം അതേപോലെ അതിൻ്റെ ലക്ഷണങ്ങൾ അതേപോലെ അതിപ്പോൾ വന്നാൽ നമുക്ക് എങ്ങനെയൊക്കെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചികിത്സിക്കാൻ പറ്റും.
0: ഇപ്പോൾ
1: ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്കാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തിമിരത്തിനെ നമ്മൾ ശസ്ത്രക്രിയ രീതികൾ എന്തൊക്കെയാണ് സാധാരണ ഉള്ളത്, അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാൻ.
0: ഓക്കെ, തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ രീതികളെ പറ്റി പറയുമ്പോഴേ, പണ്ട് കാലത്ത് നിങ്ങളൊന്നും പക്ഷേ
1: കണ്ടിട്ടുണ്ടാവില്ല,
0: പണ്ട് ആളുകളൊക്കെ ഈ സോഡ ഗ്ലാസ് വെച്ചിട്ട് സർജറി കഴിഞ്ഞിട്ടേ നല്ല കട്ടിയുള്ള ഗ്ലാസ് വെച്ചിട്ടേ നടന്നത്, ഭയങ്കര സോഡ ഗ്ലാസ്. നമ്മൾ സോഡ ഗ്ലാസ് തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ അത്രയും കട്ടിയുള്ള ഗ്ലാസ് വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതെന്താണെങ്കിൽ അന്നത്തെ കാലത്ത് കണ്ണിൻ്റെ ഉള്ളിൽ വെക്ക, നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് കേടാവുന്നതാണല്ലോ തിമിരം.
1: അതെ,
0: ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലെൻസ് കേടാവുന്നതാണ്,
1: തിമിരം
0: കേടായത് മാറ്റി വെക്കുന്നതാണ് ഓപ്പറേഷൻ.
1: ഓപ്പറേഷൻ
0: ഒരു ഒരു വാക്കിൽ ചോദ്യം,
1: പുതിയ ലെൻസ്
0: ഉള്ളിൽ വെക്കുക. അപ്പൊ കേടായ സാധനം ബാറ്ററി കേടായി, ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെക്കുക. അതാണ് പിന്നെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്.
1: ഓക്കെ,
0: അപ്പോൾ ഈ ഉള്ളിൽ കേടായ സാധനം മാറ്റി വെക്കണം. പണ്ടത്തെ കാലത്ത് പിന്നെ കേടായ മാറ്റി വെക്കാനുള്ള സാധനം കണ്ടുപിടിച്ചില്ല, കണ്ട് തിമിരം വന്നു കഴിഞ്ഞാൽ എടുത്ത് ആ ഉള്ളിലുള്ള കേടായ സാധനം മാറ്റി ഒഴിവാക്കലേ ഉള്ളൂ, പുതിയ സാധനം വെക്കല്ല. അപ്പൊ അന്നത്തെ കാലത്ത് സർജറി കഴിഞ്ഞാലും ഏകദേശം ഇത്ര കാഴ്ചക്കേ കിട്ടുള്ളൂ, ഈ ലെവലിലെ കാഴ്ച കിട്ടുള്ളൂ. പിന്നെ കാഴ്ച കിട്ടണമെങ്കിൽ കട്ടിയുള്ള കണ്ണട വെച്ചാലേ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്, അപ്പൊ അന്നത്തെ തിമിര ശസ്ത്രക്രിയ എന്തായിരുന്നു, വലിയ മുറിവ്, വലിയ മുറിവായിരുന്നു. എന്നിട്ട് മൊത്തം തിമിരം എന്ത് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ഉപകരണം എടുത്തിട്ട് പുറത്തിടണം. അന്നത്തെ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ കണ്ടുപിടിച്ച്, കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ കണ്ടുപിടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു എന്താ പറയുക, ഇറയായിരുന്നു, ഒരു പുതിയൊരു പിന്നെ കാലത്തിൻ്റെ മാറ്റമായിരുന്നത്. അപ്പോൾ ആ ലെൻസ് കണ്ട് കണ്ടുപിടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ആളുകൾക്കൊക്കെ സർജറി കഴിഞ്ഞാൽ കട്ടിയുള്ള കണ്ണട ഇല്ലാതെ തന്നെ കാഴ്ച കാണുന്നൊരവസ്ഥ വന്ന്. ആ സർജറി എന്ന് പറയുന്നത് അന്ന് പിന്നെ മുറിവ് വലുതായിരുന്നു, അത് സ്റ്റിച്ചൊക്കെ ഇടുമായിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞാൽ കട്ടിയുള്ള കണ്ണട വെക്കേണ്ട ആവശ്യമില്ല. അന്നത്തെ കാലത്തെ സർജറി കഴിഞ്ഞ് ഈ മുറിവ് കൂടുതലുള്ള സർജറി ഉള്ളാകുമ്പോഴുള്ള ആണെങ്കിൽ മുറിവ് ഉണങ്ങാൻ കുറേ സമയം എടുക്കും. വലിയ മുറിവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സമയം എടുക്കുമല്ലോ, കൂടുതൽ സമയം എടുക്കുമല്ലോ ഉണങ്ങാൻ. അപ്പം അന്നത്തെ കാലത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ കുറേ റെസ്റ്റ് എടുക്കണം, കാരണം ഇത് ഉണങ്ങണമല്ലോ, ചുമയ്ക്കാൻ പാടില്ല, ഭാരമുള്ള പൊക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു. അപ്പം റെസ്ട്രിക്ഷൻസ് കൂടുതലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതാണ് അന്നായിരുന്നു സ്റ്റിച്ചുള്ള ശസ്ത്രക്രിയ. ആ പിന്നെ അടുത്ത ഘട്ടത്തിലെത്തി, അടുത്ത ഘട്ടത്തിലെത്തിയപ്പോൾ സ്റ്റിച്ച് ഇല്ലാത്ത തരത്തിലുള്ള ശസ്ത്രക്രിയ എന്ന്, അതിന് മാനുവൽ ഫാക്കോ അതല്ലെങ്കിൽ SICS എന്നാണ് പറയുന്നത്. അതായത് പിന്നെ മുറിവ് കുറച്ചുകൂടി ചെറുതായി, സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി സീലാവണ തരത്തിലുള്ള മുറിവായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പിന്നെ അതിനും റെസ്റ്റ് വേണമായിരുന്നു, കൂടുതൽ റെസ്റ്റ് വേണം, കാരണം മുറിവ് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അത് അങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടി കഴിഞ്ഞു, കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് ടെക്നോളജി മാറിയത്. അന്ന് ഈ മുറിവ് വലുതാക്കേണ്ടതിനാവശ്യം, മുറിവ് വലുതാവേണ്ടതിനാവശ്യം എന്താ, ലെൻസ് അതിൻ്റെ ഉള്ളിലിടണ്ടേ, ലെൻസ് ഉള്ളിലിടുന്നേ വലിപ്പമുള്ള ലെൻസ് അല്ലത്
1: അല്ലേ,
0: അപ്പൊ വലിയ മുറിവ് വേണ്ടേ. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് സംഭവിച്ചപ്പോൾ ഈ ലെൻസുകൾ എന്ത് സംഭവിച്ചു, ലെൻസുകൾക്ക് പുതിയ ടെക്നോളജി വന്നു, ലെൻസ് മടക്കുന്ന തരത്തിലുള്ള ലെൻസുകൾ വന്നു. അതായത് ഇങ്ങനെ മടക്കി വെക്ക്, ഉള്ളിലിടുന്നു, ആ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തുറക്കും, ഒരു കുട തുറക്കണ മാതിരി ഉള്ളിലേക്ക്, പുറത്ത് നമ്മൾ ലെൻസ് മടക്കുന്നു, ചെറിയ മുറിവിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലേക്ക് ഇടുന്നു, അതവിടെത്തിക്കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അതാണ് ഫോൾഡബിൾ ലെൻസ് എന്ന് പറയുന്നത്.
1: ഫോൾഡബിൾ
0: ഇപ്പോഴത്തെ ടെക്നോളജിയിലെ ടെക്നോളജി അതാണ് ഫോൾഡബിൾ ലെൻസ് എന്നാണ് പറയുന്നത്. ഫോൾഡബിൾ ലെൻസിൻ്റെ മെച്ചം എന്താണ്, ചെറിയ മുറിവ് മതി, വളരെ ചെറിയ മുറിവിലൂടെയാണ് നമ്മൾ ലെൻസ് ഉള്ളിലേക്ക് ഇടുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ലെൻസ് തുറക്കുന്നു. പിന്നെ നമുക്ക് മുറിവ് അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് മുറിവ് ഉണങ്ങുന്നതിന് കൂടുതൽ താമസമല്ല. ഇതിന് പറയുന്ന പേരാണ് ഫാക്കോ എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ തിമിരം എങ്ങനെ എടുക്കാം, തിമിരം വലിയ സാധനല്ലേ, മുറിവ് ചെറുതാക്കി മാത്രം പോലല്ലോ തിമിരം പുറത്തേക്ക് എടുക്കണ്ടേ. അപ്പൊ അതിന് പാരലായിട്ടുണ്ടായ ഒരു ടെക്നോളജിയാണ് ഫാക്കോ എമൾസിഫിക്കേഷൻ. തിമിരം പിന്നെ ചെറിയ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്ത് വലിച്ചെടുക്കുന്ന സംവിധാനം. അതാണ് ഫാക്കോ എമൾസിഫിക്കേഷൻ. അപ്പൊ ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഫാക്കോ എമൾസിഫിക്കേഷൻ, ഫാക്കോ ശസ്ത്രക്രിയ. അതിന് കൂടെ നമ്മൾ മടക്കുന്ന ലെൻസുകൾ, അതായത് ഫോൾഡബിൾ ഇൻട്രാക്കുലർ ലെൻസ് എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ മുറിവ് ചെറുതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചെറിയ മുറിവിലൂടെ നമ്മൾ ഫാക്കോ പിന്നെ സർജറി ചെയ്യുന്നു, തിമിരം ചെറിയ പീസുകളാക്കി വലിച്ചെടുക്കുന്നു, കണ്ണിൻ്റെ ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്യുന്നു, ലെൻസുള്ളിൽ വെക്കുന്നു, പിന്നെ എന്താ പറയുക മുറിവ് പെട്ടെന്ന് തുടങ്ങുന്നു. ഇതാണത്തെ പുതിയ ടെക്നോളജിയാണ്. ഇതിൻ്റെ മെച്ചം രോഗിക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് ലഭ്യമാവുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ,
0: ഇതാണ് അതിൻ്റെ ഈ ലെൻസുകളുടെയും അല്ലെങ്കിൽ ഈ ഫാക്കോ സർജറിയുടെ മെച്ചങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫാക്കോ സർജറി പിന്നെ നമ്മൾ ഫാക്കോ ഇതിൻ്റെ ഒരു വേറൊരു വേഷമുണ്ട്. ഫാക്കോ അപ്പം നമ്മൾ മേലെ മെഷീൻ കൊണ്ട് ഈ തിമിരത്തെ കുറേ പീസുകളാക്കാം. അത് അതേപോലെ തന്നെ ലേസർ കൊണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറേ പിന്നെ പീസുകളാക്കാം. അത് അൾട്ടിമേറ്റ്ലി സെയിം റിസൾട്ട്, ആൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ കുറച്ചുകൂടെ പ്രിസൈഷൻ, കുറച്ചുകൂടെ പ്രിസൈസാണ് എന്നുള്ളത് ഫാക്കോ എന്നെക്കാളും ലേസർ. എന്നാൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമായിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഫാക്കോ ശസ്ത്രക്രിയയാണ്. ഫാക്കോ അതായത് തിമിര ശസ്ത്രക്രിയ, തുന്നലില്ല, കേട്ടിട്ടുണ്ടല്ലോ, തുന്നലില്ലാത്ത, അതല്ലെങ്കിൽ വേദനയില്ല, ഇഞ്ചക്ഷൻ ഇല്ല, ഫോൾഡബിൾ ലെൻസുകളിൽ നിന്ന് പൊതുവെ അങ്ങനെ അവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ തിമിരത്തിന്റെ ശസ്ത്രക്രിയ. അപ്പൊ നമ്മള് ഏറ്റവും അവസാന പണ്ടത്തെ കാലത്ത് നിന്നുള്ള വലിയ മുറിവിലൂടെ ഉള്ള ലെൻസ് ഇല്ലാത്തൊരു കാലം വന്നു. ഇപ്പോൾ അൾട്ടിമേറ്റ് ടെക്നോളജിയിൽ വളരെ ചെറിയ, അതായത് 2.8 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2.2 മില്ലിമീറ്റർ, 1 മില്ലിമീറ്റർ എന്നാണ് അത്രയും, ഒരു ഒരു കുത്താണല്ലോ ഒരു മില്ലിമീറ്റർ. അങ്ങനെ അത്രയും ചെറിയ മുറിവിലൂടെയാണ് ഇപ്പൊ നമ്മള് സർജറി ചെയ്തിട്ട് തിമിരമെടുത്ത് നമ്മൾ ലെൻസ് മടക്കി ഉള്ളിലേക്ക് വെച്ച് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അൺഫോൾഡായി, അതായത് ലെൻസ് വിരിഞ്ഞ് അതിനുള്ളിൽ സെറ്റിലാക്കുന്നത്.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ മെഷീനും അതേപോലെ നമുക്കൊരു രോഗിക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് നമുക്ക് സർജറി ചെയ്യാനൊക്കെ സാധിക്കുന്നത്.
0: അപ്പൊ
1: നമ്മൾ ഇതിന്റെ വേറൊരു വശം നോക്കുകയാണെങ്കിൽ ഇതിന്റെ പൊതുവെ ഇതിപ്പോ എല്ലാവർക്കും അഫോർഡബിൾ ആണോ, അതിന്റെ അതിന്റെ എത്രത്തോളം കൂടുതൽ ചെലവ് വരുമോ, അതേപോലെ അതിന്റെ എത്ര കാലാവധി എത്രത്തോളം സമയമെടുക്കും ഈ ഒരു സർജറി ചെയ്യാൻ, അതിനെ പറ്റി ഡോക്ടർ ഒന്ന് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ ഈ തിമിര ശസ്ത്രക്രിയക്കുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാല്, നേരത്തെ ഞാൻ പറഞ്ഞു ഫാക്കോ എമൾസിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പിന്നെ വലിയ മുറിവായിരുന്നു, ലെൻസ് ഫോൾഡബിൾ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നമുക്കുള്ള ഒരു പിന്നെ ബുദ്ധിമുട്ട് എന്താണെങ്കിൽ കണ്ണിൽ ഇഞ്ചക്ഷൻ വെക്കണം, വലിയ മുറിവാണല്ലോ. അപ്പോൾ ആ വലിയ മുറിവ് പിന്നെ എന്താ പറയുക സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് കൂടിയാണ് കീറുക മുറിവുണ്ടാക്കുന്നത് പണ്ടത്തെ കാലത്തോ. അപ്പോൾ അത് വേദനയുള്ള ഭാഗമാണ്. അപ്പോൾ കണ്ണിൽ ഇഞ്ചക്ഷൻ വെച്ച് തരിപ്പിച്ചിട്ടാണ് അന്ന് ചെയ്തിരുന്നത്. കണ്ണിന് മാത്രം,
1: കണ്ണിന് മാത്രം
0: ഇവിടെ ഇഞ്ചക്ഷൻ വെക്കും, പിന്നെ ചിലർക്ക് ഇവിടെയും വെക്കും കണ്ണടയാൻ വേണ്ടിയിട്ട്, അടയലും ഇത് പോകാൻ വേണ്ടിയിട്ട്. സർജറി ചെയ്യുമ്പോൾ അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കാൻ, അതുപോലെ കണ്ണിന്റെ മൂവ്മെന്റ്സ് പിന്നെ ഒഴിവാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ശസ്ത്രക്രിയയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഫാക്കോ അല്ലാത്ത, ഇപ്പത്തെ ടെക്നോളജി ഇപ്പത്തെ സംവിധാനം അല്ലാത്ത മുമ്പത്തെ സംവിധാനം. കാരണം അത് വലിയ മുറിവാണ്, വെള്ളയിലൂടെയാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊരു പ്രയാസം തന്നെയാണ്. കണ്ണിന് ഇഞ്ചക്ഷൻ വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണൊരു പൊടി വീണാൽ തന്നെ ആളുകൾക്ക്
1: പുതിയല്ലേ.
0: അപ്പൊ കണ്ണിൽ ഇഞ്ചക്ഷൻ വെക്കുന്ന ആ വേദനയും അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ.
1: ഇൻഷാല്ലാ ഡോക്ടർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ടോ, ഇൻഷാല്ലാ കോളിലേക്ക് നീങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാത്തു. സാധാരണ ആളുകൾ പറയുന്നത് 2 മണിക്കൂർ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ ഫോൺ എടുത്തേക്കണം, 1 മണിക്കൂർ മുന്നേ, അതെങ്ങനെയാണ് കറക്റ്റ്, എത്ര മണിക്കൂർ മുന്നേ ഫോൺ എടുത്തേക്കേണ്ടത്?
1: ചോദ്യം ക്ലിയർ അല്ലേ?
0: നിങ്ങൾ ചോദിച്ച ചോദ്യം, അതായത് പിന്നെ രാത്രി പിന്നെ മൊബൈൽ ഉപയോഗത്തിന്റെ കാര്യമാണല്ലോ അല്ലേ?
2: അതെ അതെ.
0: ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ തിമിരത്തിനോട് ബന്ധപ്പെട്ടുള്ള കാര്യം. എന്നാലും നിങ്ങൾ ചോദിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മൊബൈലിൻ്റെ ഉപയോഗം പിന്നെ നമ്മൾ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട സംഗതിയാണ് മൊബൈൽ. അതായത് മൊബൈൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. ഇപ്പോൾ പൊതുവേ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കണ്ടികളെ നമ്മൾ വളരെ നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവലംബിക്കേണ്ട ഒരു മാർഗം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശരിക്ക് ഫോണ്. ഫോൺ വിളിയാണെന്നുണ്ടെങ്കിലും കാര്യം എന്താ പറയുക, നമ്മളുടെ കാര്യത്തിനനുസരിച്ച്, അതുപോലെ സോഷ്യൽ മീഡിയ, വാട്സപ്പ് അങ്ങനത്തെ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഈ രാത്രി പിന്നെ ഫോൺ ഉപയോഗം അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ, ഈ സ്ക്രീനിൽ നിന്നും കുറേ രശ്മികൾ വരുന്നുണ്ട്, മൊബൈലിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ രശ്മികൾ വരുന്നുണ്ട്. ഈ രശ്മികൾ വരുമ്പോൾ നമ്മളെ ബ്രെയിനിലൊരു ഗ്രന്ഥിയുണ്ട്, പീനിയൽ ഗ്ലാൻഡ് എന്നുള്ളൊരു ഗ്രന്ഥിയുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥി എന്താ മനസ്സിലാക്കുന്നത്, പിന്നെ ഇപ്പോൾ പകലാണെന്നാണ്, സൂര്യപ്രകാശത്ത് നിന്ന് വരുന്ന രശ്മികളാണ് പിന്നെ ഈ മൊബൈലിൽ നിന്നും അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ രശ്മികൾ പിന്നെ വരുന്ന സമയത്ത് നമ്മളെ തലച്ചോറ് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ പകലാണ്, ഇപ്പം പകലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പം പകലാണെന്ന് മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും, നമ്മൾ ഉറക്കം ഡിസ്റ്റേബാവും, അപ്പം അതുകൊണ്ട് തന്നെ രാത്രിയുള്ള അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം, അപ്പം ഇന്നൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എങ്ങനെയൊന്നുമില്ല, രാത്രി മാക്സിമം കുറയ്ക്കുക, അതുപോലെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ, രാത്രി മൊബൈൽ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴുള്ള ആളുകളുടെ ഉറക്കം പൊതുവെ ഡിസ്റ്റേബാവും, അതായത് പിന്നെ അവരുടെ ഉറക്കത്തിലാകെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല, ചിലപ്പോൾ ഉറക്കം കിട്ടൂല, അല്ലെങ്കിൽ ഉറക്കം ഇറഗുലർക്ക് ആവാനുള്ള ഒരു കാരണം ഇതാണ്. അതായത് ഈ ഇവിടെ നിന്നും ഉള്ള പ്രകാശരശ്മികൾ നമ്മളെ തലച്ചോറിനെ ഇവിടെ പറയുന്നു ഇപ്പം പകലാണ്, നിങ്ങൾ അവയൊക്കെ ഉറങ്ങാൻ പാടില്ല, ഉറങ്ങിയിട്ട് അല്ല പുറങ്ങ ഉണർന്നിരിക്കേണ്ട സമയമാണെന്ന് പറയാണ് ചെയ്യണത്. അതാണ് എൻ്റെ ഉള്ളത്.
1: ചോദ്യം ക്ലിയർ ആയോ?
2: പിന്നെ ഇപ്പോ ഒരു സാധാരണ വ്യക്തി ഫോൺ ഉപയോഗിക്കുമ്പോ കണ്ണടന്ന് ബ്ലൂ കട്ട് ലെൻസ് ഉണ്ടല്ലോ, ഈ ഫോണിലുള്ള സ്ക്രീൻ ലൈറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ലെൻസ്, അത് സാധാരണ ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോഴും പിന്നെ ഒരു ബ്ലൂ കട്ട് ലെൻസ് ഒക്കെ വെച്ചിട്ട് ഒരാൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പോ ഇവർക്ക് ബ്ലൂ കട്ട് ലെൻസ് ഉപയോഗിച്ച ഒരാൾക്ക് തീരെ സൈഡ് ഫോണിന്റെ ഫോൺ ഉപയോഗിക്കുന്നതിന് സൈഡ് എഫക്ട് വരില്ല എന്നാണോ, അതോ അതിന്റെ എഫക്ട് കുറയുന്നാണോ, എങ്ങനെയാണത്?
0: അതെ, ഈ സംഗതികളൊക്കെ ഇപ്പോൾ വളരെ പിന്നെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ. അതായത് നമ്മളെ കണ്ണിന് പിന്നെ ഡാമേജ് ഉള്ള ഭാഗമാണ് ചില രശ്മികൾ, വെളിച്ചത്തു നിന്ന് വരുന്ന ചില രശ്മികൾ. അപ്പോൾ ആ രശ്മികളെ നമ്മൾ കട്ട് ചെയ്യാണ് ശരിക്കും ഈ ബ്ലൂ കട്ട് എന്ന് പറയുന്നത്. ബ്ലൂ ഭാഗം അത് എനർജി കുറച്ച് കൂടുതലാണ്, ഈ സാധനങ്ങൾ കുറച്ച് എനർജി കൂടുതലായതുകൊണ്ട് ആ ഭാഗത്തുള്ള പ്രകാശരശ്മികൾ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ വേറെ സംഗതിയുള്ളത്, നമ്മളെ കണ്ണിന് തന്നെ കുറേ അങ്ങനത്തെ മെക്കാനിസം ഉണ്ട് കേട്ടോ, നമ്മളെ കണ്ണിന് അല്ലാതെ തന്നെ കുറേ മെക്കാനിസം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആവശ്യം ഇപ്പം നമ്മളെ എന്താ പറയുക, തിമിര ശാസ്ത്രക്കളോട് ചർച്ച ചെയ്യുന്ന സമയത്ത് നോർമൽ കണ്ണിൻ്റെ കൃഷ്ണമണി കുറേ ഫിൽറ്ററിങ് നടത്തുന്നുണ്ട്, നോർമൽ കണ്ണിൻ്റെ ലെൻസ് കുറേ ഫിൽറ്ററിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൊബൈലിൽ നിന്നും പിന്നെ സ്ക്രീനിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത പ്രകാശരശ്മികളെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങാണ് ബ്ലൂ കട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് പിന്നെ എന്താ പറയുക, ആവശ്യമില്ലാത്ത രശ്മി ഇത് ഡയറക്റ്റ്ലി ഇപ്പം നമ്മളെ കണ്ണിനെ ബാധിച്ച് ആകെ പ്രശ്നമാക്കുന്നു എന്ന ഒരു അത്ര 1-to-1 ഒരു പഠനങ്ങളൊന്നും നടന്നിട്ട് അങ്ങനെ അങ്ങനത്തെ എത്തിയില്ല. എന്നാൽ ഇത് സാധ്യതകളാണ്, അതായത് ഈ രശ്മികൾ എനർജി ഊർജം കൂടുതലുണ്ട്, ആ ഊർജം കൂടുതലുള്ള രശ്മികൾ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളെ സ്റ്റഡീസ് നിൽക്കുന്നത്. അതല്ലാതെ ബ്ലൂ കട്ട് ഉപയോഗിക്കാത്ത ഒരാൾക്ക് 6 മാസം ഉപയോഗിച്ചാൽ ഇങ്ങനെ പ്രശ്നം വരും, ബ്ലൂ കട്ട് ഉപയോഗിച്ചാൽ അത് 6 മാസം കഴിഞ്ഞ് പിന്നെയും 6 മാസം കഴിഞ്ഞിട്ട് ആ പ്രശ്നം വരുള്ളൂ, എങ്ങനെ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാനുള്ള സ്റ്റേജിലുള്ള പഠനങ്ങളൊന്നും എത്തിയിട്ടില്ല. നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം പിന്നെ തിമിര ശസ്ത്രക്രിയ ആയിരുന്നല്ലോ. ഓക്കെ,
1: അതിന്റെ മൊത്തത്തിൽ
0: സമയത്തെടുക്കുന്നുള്ള. അപ്പൊ ഈ ശസ്ത്രക്രിയ നമ്മളിപ്പോ ചെയ്യുന്നത് ഏതൊരു സംഗതിയും
1: അല്ലെ, പല ആളുകളും സാധാരണ അവരിങ്ങനെ കുറച്ച് നീട്ടിയേക്കാനുള്ള കാരണം ചിലപ്പോ അവരെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും, അല്ലെങ്കിൽ പേടി, അതേപോലെ സമയം ടൈം എടുക്കോ.
0: അതൊക്കെ സാധാരണ ആളുകൾക്കുള്ള ഒന്ന്, ഇത് കുറേ സമയം എടുക്കുള്ളതാണ്. ഏതൊരു ശസ്ത്രക്രിയയും ഡോക്ടറുടെ ഒരു ഒരു സീനിയോറിറ്റി കൂടുതൽ, അയാളുടെ ഒരു എക്സ്പീരിയൻസ് കൂടുമ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ടും ഫാസ്റ്ററായിട്ടും ചെയ്യാൻ കഴിയുമല്ലോ.
1: അതെ.
0: അപ്പോൾ ഒരു ആവറേജ് ഒരു 10-15 മിനിറ്റ് എടുക്കുന്ന ശസ്ത്രക്രിയയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പിന്നെ അത്ര അധികം പേടിക്കേണ്ട ശസ്ത്രക്രിയയൊന്നും അല്ല, അത് 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഈ തിമിര ശസ്ത്രക്രിയ എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ചിട്ടാണ് കണ്ണ് തെറിപ്പിക്കുന്നത്. ഇഞ്ചക്ഷൻ വെക്കണില്ല. ഫാക്കോ എന്ന ആധുനിക സംവിധാനത്തിലൂടെ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാതെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റ് ഇങ്ങനെ മലർന്ന് കിടക്കണം, ഒരു വെളിച്ചം അവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി കിടക്കണം. അപ്പൊ കണ്ണ് ഇളക്കാൻ പാടില്ല. ഇതാണ് ഇപ്പൊ രോഗി നമുക്ക് ചെയ്തേണ്ട ഒന്നുള്ളൂ. ഇപ്പൊ രോഗി ഇപ്പൊ കണ്ണ് ഇളക്കിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തൊക്കെയാണ് ഇവര് ഇളക്കാൻ സാധ്യതകൾ നമുക്കറിയാം, മനസ്സിലായപ്പോ വണ്ടി ഓടിക്കുമ്പോ എപ്പോഴും ഏത് സമയത്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാലോ. ഒരാൾ എത്തുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് എത്തുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം. ഒഴിഞ്ഞ റോട്ടിൽ അത്ര പ്രശ്നമല്ല നമുക്ക്, പിന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് രോഗി ഏത് സമയത്താണ് കണ്ണ് ഇളക്കുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. ആ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അത് മുൻകൂട്ടി കാണും. അപ്പോൾ തുള്ളിമരുന്ന് ഒഴിച്ചിട്ട് കണ്ണിൽ ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പൊ അത് രോഗിയുടെ സഹകരണം വേണം. അപ്പൊ ഒരു രോഗി ഇപ്പോൾ ചില പ്രായ ആൾക്കാർക്ക് പൊട്ടും സഹകരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കൂടുതൽ എടുക്കുമല്ലോ. സാധാരണഗതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം 15 മിനിറ്റ് ഒരു തിമിര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ളൂ. പിന്നെ ചോദിച്ചു കോസ്റ്റ് ഏകദേശം ചിലവ് എത്രയാ വരിക എന്നുള്ളത്. ചിലവ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ ഉണ്ടല്ലോ, ലെൻസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെൻസ് ഉണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ഫാക്കോ ശസ്ത്രക്രിയൊന്നും ആവശ്യമില്ല, എനിക്ക് സാധാരണയുള്ള മുറിവൊക്കെ ഉണ്ടാക്കിയുള്ള ശസ്ത്രക്രിയ മതി, ഫോൾഡബിൾ ലെൻസിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫാക്കോ ശസ്ത്രക്രിയ തന്നെ വേണം എങ്കിൽ അയാൾക്ക് ഈ ഫോൾഡബിൾ ലെൻസാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് തന്നെ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട് ലെൻസുകളുണ്ട്. ആ ഓരോ ലെൻസിൻ്റെ പിന്നെ പ്രത്യേകതകൾ അനുസരിച്ചിട്ടാണ് ലെൻസിൻ്റെ ഏകദേശം കോസ്റ്റ് വരുന്നത്. ആ ലെൻസിൻ്റെ കോസ്റ്റിന് അനുസരിച്ചിട്ടാണ് മൊത്തം നമ്മുടെ സർജറിയിലെ പിന്നെ നമുക്ക് ആളുകൾക്ക് വരുന്ന ചിലവിൻ്റെത് വരുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ വെക്കുന്ന ലെൻസിൻ്റെ പിന്നെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കോസ്റ്റ് വരുന്നത്, സർജറിയുടെ കോസ്റ്റ് വരുന്നത്.
1: അപ്പോൾ ഇപ്പോൾ നമ്മൾ ശസ്ത്രക്രിയ കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം അതിലൊന്ന് ഇപ്പം ഈ തിമിരം വന്നാൽ തന്നെ കാഴ്ചക്ക് ബുദ്ധിമുട്ട് കാരണം അയാളെന്ത് ചെയ്യും, കണ്ണട വെക്കുമല്ലോ. അപ്പോ ഇത് നമുക്ക് സർജറി കഴിഞ്ഞാൽ പൂർണ്ണമായി നമുക്ക് കണ്ണട ഒഴിവാക്കാൻ പറ്റുക, അതോ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ കണ്ണട വെക്കേണ്ടി വരും?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ലെൻസുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഏറ്റവും താഴ്ന്ന ലെൻസ് എന്ന് പറയുന്നത് നമുക്ക് സർജറി കഴിഞ്ഞാൽ വായനയ്ക്ക് കണ്ണട വേണം, ദൂരത്തേക്കുള്ള കാഴ്ചക്ക് കണ്ണട വേണ്ട സാധാരണ ആളുകൾ. അതാണ് ഏറ്റവും
1: സർജറി ചെയ്ത ആൾക്കാർക്ക് അല്ലേ,
0: അയാൾക്ക് സാധാരണ വായിക്കാൻ കണ്ണട വേണം. സാധാരണ തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ റീഡിങ്ങിന് വായന എഴുത്ത് മൊബൈൽ നോക്കുന്നതിന് കണ്ണട ആവശ്യമാണ്. ഇതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള തരത്തിലുള്ള ലെൻസ് വെച്ചാലുള്ള കാര്യം. എന്നാൽ ചില ആളുകൾ പറയും എനിക്ക് കണ്ണട ഒഴിവാക്കണം, കണ്ണട എനിക്ക് പിന്നെ ദൂരത്തേക്കുള്ള കണ്ണടയും പാടില്ല, നടുവിലുള്ള തരത്തിലുള്ള കണ്ണടയും പാടില്ല, അടുത്തേക്കില്ല, അങ്ങനത്തെ ലെൻസുകളുണ്ട്. ആ ലെൻസുകൾ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണടയുടെ ആശ്രയം ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായിട്ട് മാത്രമേ പിന്നെ കണ്ണട പിന്നെ ആളുകൾക്ക് ആവശ്യമായിട്ട് വരാറുള്ളൂ. അപ്പം നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകളുടെ ക്വാളിറ്റിയുള്ള ലെൻസുകളുണ്ട്, ആ ലെൻസുകൾ വെച്ച് കഴിഞ്ഞാൽ വായനയ്ക്കോ അല്ലെങ്കിൽ നടുവിലോ. ഇപ്പോൾ ഒരാളുടെ കാഴ്ച എന്ന് പറയുന്നത് ഒരു 3 തരത്തിലുള്ള കാഴ്ചയാണ്. ഇപ്പോൾ 1 അടുത്തുള്ള കാഴ്ച, നിയർ വിഷൻ എന്ന് പറയും. 2 ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നടുവിലുള്ള ഈ പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് നടുവിലുള്ള ഇടയ്ക്കുള്ള കാഴ്ച. മൂന്നാമത്തെ ദൂരത്തേക്കുള്ള കാഴ്ച. അപ്പോൾ ഈ ലെൻസുകളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ മൂന്ന് കാഴ്ചയും ഒരു തുടർച്ചയായിട്ടുള്ള കാഴ്ചയായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ആ തരം ലെൻസുകൾ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചുള്ള മെച്ചം. ആ അപ്പം അത് നമുക്ക് അള്ളാഹു തന്ന കാഴ്ച ഉണ്ടല്ലോ, ആ കാഴ്ചയോടെ അടുത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ലെൻസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് ടെക്നോളജി കൂടി കൂടി വരും. എന്നാൽ നമ്മൾ അള്ളാഹു തന്ന ലെൻസിൻ്റെ ആ ലെവലിലേക്കുള്ള ലെൻസൊന്നും ഇപ്പോൾ ഇല്ലാട്ടോ. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നോർമലി ഇപ്പോൾ എന്താ പറയുക, ഉള്ള സങ്കീർണതകളും അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒരു സാധനമാണ് കണ്ണ്. ഇത്രയും ചെറിയ സ്ഥലം, പക്ഷെ അത്രയധികം അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ അതിനെപ്പറ്റി ചിന്തിക്കാനുമുള്ള കാര്യങ്ങളാണുള്ളത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരിയേ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, സർജറി ചെയ്യാൻ പോകുമ്പോൾ വിട്ടുപോയതാണ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഇപ്പം ചില ആൾക്കാർ ഇപ്പം പ്രായമുള്ള ആൾക്കാർക്കാണല്ലോ കൂടുതൽ വരാം, അപ്പം അവർക്ക് ചിലപ്പം ഇതിന് കൂടെ തന്നെ പ്രമേഹം ഉണ്ടാവും, അതേപോലെ രക്തസമ്മർദ്ദം അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഈ ഒരു സർജറിനെ ചെയ്യാൻ പറ്റും ബാധിക്കുമോ?
0: നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ഒരാൾക്ക് കാഴ്ചക്കുറവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണ് പരിശോധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അയാളുടെ പിന്നെ കാഴ്ച നോക്കും, പിന്നെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ഉള്ള കാഴ്ച നോക്കും, സാധാരണ കാഴ്ച നോക്കും, പിന്നെ കണ്ണിൻ്റെ പ്രഷർ നോക്കും, കണ്ണട പരിശോധന നടത്തും, പിന്നെ കണ്ണിൽ മരുന്നൊഴിച്ചിട്ട് അയാളുടെ തിമിരത്തിൻ്റെ സ്റ്റേജ് ഏതാണെന്ന് നോക്കും, പിന്നെ കണ്ണിൻ്റെ പ്രഷർ നോക്കി, കണ്ണിൻ്റെ ഞരമ്പുകൾ നോക്കി, പിന്നെ എന്തെങ്കിലും വിധത്തിലുള്ള ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ടെസ്റ്റ് സർജറിക്ക് മുമ്പ് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാം നോക്കുന്നു, എല്ലാ കണ്ണിൻ്റെ ഏതും എല്ലാ എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് പിന്നെ നമുക്ക് അയാൾക്ക് പിന്നെ തിമിരം തന്നെയാണ് പ്രശ്നം, എല്ലാ കാഴ്ചക്കുറവും തിമിരം പിന്നെ കൊണ്ടല്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ തിമിരം ഈ കാഴ്ചക്കുറവ് തിമിരം കൊണ്ട് തന്നെയാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല അയാൾക്ക് ശസ്ത്രക്രിയ കൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ നമ്മള് അത് ഉറപ്പുവരുത്തിയിട്ടാണ് സർജറിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതാണ് കണ്ണിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കണ്ണിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് കണ്ണിന് സ്കാനിങ് ചെയ്യും. കണ്ണിന്റെ സ്കാനിങ് എന്ന് പറയുമ്പോൾ കുറേ തരം സ്കാനിങ്ങുകൾ ഉണ്ട്. അതിൽ ഇപ്പോൾ കണ്ണിൻ്റെ ഇവിടെ നിന്നും ബാക്കിലേക്കുള്ള നീളം അളക്കണം, കണ്ണിൻ്റെ കൃഷ്ണമണിൻ്റെ വളവ് ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്. ചെരുപ്പിന് ഒരാൾക്ക് ഓരോ സൈസ് ഉണ്ടല്ലോ, അതേപോലെ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് ഓരോ പവറുണ്ട്, കണ്ണിന് പവർ. അപ്പോൾ ഈ പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് കണ്ണിൻ്റെ സ്കാനിങ്ങിലൂടെയാണ്.
1: നമ്മൾ ഏത് ലെൻസ് ആണ് നമ്മൾ ഉള്ളിൽ വെക്കേണ്ടത് അത് നോക്കാൻ വേണ്ടിയിട്ടാണ്.
0: അത് അതിന്റെ പവർ കണ്ടുപിടിക്കും,
1: പവർ കണ്ടെത്താം.
0: ഒരേ കമ്പനി ലെൻസ് തന്നെ, ഒരേ തരം ലെൻസ് തന്നെ പല നമ്പറുകൾ ഉണ്ടാവും. ഇപ്പൊ സാധാരണ ഒരു 20-21 ആ റേഞ്ചിലായിരിക്കും, ചിലർക്ക് പിന്നെ 10 മതിയായിരിക്കും, ചിലർക്ക് 25-26 വേണ്ടി വരും. അത് നമ്മൾ ഏത് നമ്പറാണ് ഇവരെ കണ്ണിനുള്ളിൽ വെക്കുന്നതെന്ന് അറിയുന്നുള്ള സ്കാനിങ് ആണ് നമ്മൾ സാധാരണ ചെയ്യാം. പിന്നെ അതുപോലെ കണ്ണിന് മുക്കിലേക്കുള്ള ദ്വാരമുണ്ട്, ഇവിടുന്ന് നമ്മളെ മരുന്നൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് കയ്പ് വരില്ലേ, വായിലേക്ക് വരില്ലേ, അപ്പൊ അതൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും, കാരണം അതിലെന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആദ്യം പരിഹരിക്കേണ്ടി വരും. അപ്പൊ കണ്ണിന്റെ പ്രഷർ നോക്കി, കണ്ണിന്റെ കാഴ്ച, കണ്ണിന്റെ ഞരമ്പ്, ഈ സ്കാൻ ചെയ്തു, ഈ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കി, ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തു, കുഴപ്പമൊന്നുമില്ല, കണ്ണ് സർജറിക്കാണ് തീരുമാനമെടുത്തു. അപ്പൊ കൂടുതൽ കാഴ്ചക്കുറവുള്ള കണ്ണ്, കൂടുതൽ തിമിരം കൂടുതലുള്ള കണ്ണാണ് ആദ്യം നമ്മൾ ചെയ്യാം. ആ മറ്റേ കണ്ണ് സൗകര്യം പോലെ അവരുടെ സൗകര്യം സമയമൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾക്ക് പ്രഷറുണ്ടോ, ഷുഗർ ഉണ്ടോ, ബാക്കി എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ബി പി കൂടുതലുള്ള ഒരാൾക്ക് നമ്മൾ ബി പി കൺട്രോൾ ചെയ്യണം, സർജറി മുമ്പ് ബി പി കൺട്രോൾ ചെയ്യണം. ഷുഗറുള്ള ഒരാൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യണം. ഷുഗറുള്ള രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായ ശസ്ത്രക്രിയ ഈ ഫാക്കുവാണ്, കാരണം ചെറിയ മുറിവാണ്, വളരെ ചെറിയ മുറിവാണ്. പിന്നെ ഹാർട്ട് രോഗമുള്ള ആളുകൾക്ക്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ള ആളുകൾക്ക് ഈ ബ്ലഡ് സർക്കുലേഷനിലെ ഗുളികൾ കഴിക്കണ്ട, ആസ്പിരിൻ, ക്ലോപ്രോക്കറിൽ നിന്നുള്ള ഗുളികൾ കഴിക്കണ്ട. ഈ ഗുളികൾ യഥാർത്ഥത്തിൽ തിമിര ശസ്ത്രക്രിയ ഫാക്കോ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർത്തേണ്ട ആവശ്യം ഇല്ല. സാധാരണ ഇപ്പോൾ ഒരു പല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ആ ഗുളികൾ നിർത്തിയിട്ട് കുറച്ച് മൂന്ന് ദിവസം മുമ്പ് നിർത്തിയിട്ട് വരും, കാരണം ബ്ലീഡിങ് ഉണ്ടാവും. ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്താലോ പല്ലെടുത്താലോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കൂല. തീമരത്തിന്റെ കേസ് അങ്ങനെ അല്ല, കാരണം ഈ കറുപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, സർജറി ചെയ്യണത്. അത് ഈ കറുപ്പിൽ ബ്ലഡ് വെസൽസ് ഇല്ല, മനസ്സിലായി? അതുകൊണ്ട് ബ്ലീഡിങ്ങിന്റെ പ്രശ്നം നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്ക്, ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് കഴിഞ്ഞ ആളുകൾക്ക് സേഫായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് ശരിക്കും ഫാക്കോ എന്ന സംവിധാനം. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്നുകൾ നമ്മൾ തുടരാനാണ് പറയുക. ഒരു മരുന്ന് നിർത്തേണ്ട ആവശ്യം സർജറിക്ക് സാധാരണഗതിയിൽ ഇല്ല. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ തുടരാൻ പറയുള്ളൂ. ഇപ്പം ഗ്ലൂക്കോമ ഉള്ളൊരു അസുഖമാണ് ചോദിക്കും. ഗ്ലൂക്കോമ എന്നൊരു അസുഖമുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ മരുന്നുകളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മരുന്ന് തുടരാൻ പറയും, സർജറി സമയത്തും തുടരാൻ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർജറിക്ക് മുമ്പ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിൻ്റെ പരിശോധനകളുണ്ട്, കണ്ണിൻ്റെ അല്ലാതായിട്ടുള്ള ഒരു ഫിറ്റ്നസ് നമ്മളൊരു ഫിസിഷ്യനെ കാണിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ECG ബ്ലഡ് പ്രഷറോ ഷുഗറോ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ നോക്കി ചെയ്ത് ഡോക്ടറോട് പറയും, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു എന്നെ ലെറ്റർ എഴുതി തരണം സർജറിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ രോഗിയോട് പറഞ്ഞ് അവരാ ലെറ്റർ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ ഒരു ബോഡി ചെക്കപ്പ് കഴിഞ്ഞല്ലോ. അപ്പോൾ പല സമയത്തും പല അസുഖങ്ങൾ ഈ സമയത്ത് കണ്ടുപിടിക്കുകയും ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് ഷുഗറൊക്കെ ഈ സമയത്താണ് കണ്ടുപിടിക്കല്. ലൈഫിൽ ഒരിക്കലും ഷുഗർ നോക്കിയിട്ടുണ്ടാവില്ല, ലൈഫിൽ ഒരിക്കലും പ്രഷർ. ഈ ടെസ്റ്റ് വന്നപ്പോഴായിരിക്കും അവർ കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക. പിന്നെ രോഗിയോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്നതാണ്, പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പൊതുവെ ആളുകൾക്ക് പേടികളാണ്, പ്രായമായി കഴിഞ്ഞാൽ പൊതുവെ പേടിയാണല്ലോ. അപ്പോൾ അവരോട് പറയും ഇത് ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സർജറിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂചിയൊന്നും വെക്കുന്നില്ല, ഇഞ്ചക്ഷനും വെക്കുന്നില്ല. രാവിലെ വന്ന് സർജറി ചെയ്തിട്ട് നിങ്ങൾക്ക് ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിൽ പോവാം. രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ഉച്ചഭക്ഷണത്തിന് വീട്ടിലേക്ക് എത്താം എന്നാണ് പൊതുവെ നമ്മൾ രോഗികളോട് പറയുക.
1: ഇതിപ്പോ ഇപ്പോ ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ഇപ്പം ഒരു പേഷ്യന്റിന് ഇപ്പം രോഗിക്ക് രണ്ട് കണ്ണിലും തിമിരേണ്ടത് കണ്ടെത്തി. അപ്പൊ രണ്ട് കണ്ണിന് നമ്മൾ ഒരേ സമയത്ത് നമ്മൾ സർജറി ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഇടയിൽ ഒരു ഗ്യാപ്പ് ഇടണോ?
0: നമ്മൾ സാധാരണഗതിയിൽ പിന്നെ തിമിരത്തിന്റെ, അതും തിമിരത്തിന്റെ സ്റ്റേജിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ രണ്ട് കണ്ണ് ഫുള്ള് കാഴ്ചയില്ല, 0% കാഴ്ചയാണ് സങ്കല്പിക്കുക. അപ്പൊ അയാൾക്ക് ഇപ്പൊ ഒരു കണ്ണ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് മറ്റേ കണ്ണ് ചെയ്യാം. നേരെ മറിച്ച് അത്രയധികം ഒരു കണ്ണിൽ നല്ല കൂടുതൽ വളരെ മറ്റേ കുറച്ചുള്ളെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ടോ പിന്നെ ചെയ്യാം. ചില അപൂർവ സ്ഥലങ്ങളിൽ രണ്ട് കണ്ണും ഒരേ സർജറി ചെയ്യുന്ന ചില സെന്ററുകളും ഉണ്ട്.
1: കൂടുതലുള്ള
0: കാഴ്ചക്കുറവുള്ള തിമിരം കൂടുതലുള്ള കണ്ണാണ് ആദ്യം സർജറി ചെയ്യാം.
1: ഇപ്പോ ഈ ഒരു തിമിരത്തിന്റെ സർജറി ശസ്ത്രക്രിയ ഒരു 10-15 മിനിറ്റാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞാൽ ചിലപ്പോ രോഗി അതേപോലെ അവരെ കൂടെ താമസിക്കുന്ന ആൾക്കാരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ എന്തൊക്കെയാണ് പൊതുവെ അവരുടെ ജീവിത രീതി?
0: ശ്രദ്ധിക്കണം, സർജറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിമിരം ആകെ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ തിമിരത്തിന്റെ സർജറി കഴിഞ്ഞാൽ പേടിക്കേണ്ടത് ഇൻഫെക്ഷനാണ്. അതായത് നമ്മളെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ കണ്ണ് തിരുമ്മി, അതല്ലെങ്കിൽ പിന്നെ കണ്ണിൽ മരുന്ന് ഒഴിച്ച് കൊടുക്കുന്ന കൂടെ നിൽക്കുന്ന ആള് ശ്രദ്ധിച്ചൊന്നുമില്ല. മരുന്ന് ഇട്ടിക്കുന്ന സമയത്ത് അതിന്റെ അറ്റത്ത് ടച്ച് ചെയ്ത് അയാള് കയ്യിലുള്ള അഴുക്ക കണ്ണിലുള്ളിലേക്ക് പോയി. അതായത് ഹൈജീനാണ് ഇതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും പ്രധാനം. കണ്ണ് നനയ്ക്കാൻ പാടില്ല ഒരാഴ്ച
1: നനയ്ക്കാൻ
0: പാടില്ല, അതാണ് ഒരു പ്രധാന സംഗതി. രണ്ട് മരുന്നുകള്, പിന്നെ തുള്ളി മരുന്നുകൾ ഉണ്ടാവും, ആന്റിബയോട്ടിക്, സ്റ്റീറോയിഡ്, പിന്നെ ചില ആൾക്ക് ലൂബ്രിക്കേഷൻ, NSAID, ഇങ്ങനെ ചില മരുന്നുകളൊക്കെ ഉണ്ടാകും. മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് ഒറ്റിക്കണം എന്നാണ് ഇതിൻ്റെ. അല്ലാതെ വേറൊരു മേജർ കെയർ ഒന്നുമില്ല. മെയിനായിട്ട് കണ്ണ് തിരുമ്മുന്നതിനോ അതല്ലെങ്കിൽ കണ്ണിൽ കഴുക്കാവുന്നതിനോ പൊടി കാറ്റ് ഇങ്ങനത്തെ തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയാണ് വേണ്ടത്. അപ്പം നമുക്ക് കണ്ണ് നനയ്ക്കാൻ പാടില്ല, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കുളിക്കേണ്ട, തല നനയ്ക്കേണ്ട എന്ന് പറയും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്.
1: ഇത് ശസ്ത്രക്രിയ ചെയ്ത ശേഷം അതേപോലെ ഫോൺ ഉപയോഗം, അതേപോലെ തന്നെ നമ്മള് സാധാരണ വാർത്തകൾ കാര്യങ്ങളൊക്കെ TV കാണുമല്ലോ, അപ്പൊ അതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും അല്ലേ?
0: അതായത് ഇപ്പൊ സർജറി കഴിഞ്ഞാലേ, ഇപ്പത്തെ പുതിയ ടെക്നോളജി വഴിയുള്ള സർജറി കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. പണ്ടത്തെ കാലത്ത് എല്ലാം ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു, ഇപ്പോ നെക്സ്റ്റ് ഡേ വായിക്കുന്നവരുണ്ട്, നെക്സ്റ്റ് ഡേ ടി വി കാണുന്നവരുണ്ട്, നെക്സ്റ്റ് ഡേ മൊബൈൽ കാണുന്നവരുണ്ട്. അതെ. എന്നാൽ സർജറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന കണ്ണടയുടെ പവർ വ്യത്യാസം വരും.
1: ഇപ്പൊ
0: ഒരു സർജറിന് മുമ്പ് ഒരാളൊരു കണ്ണട ഉപയോഗിക്കുന്നുണ്ട്, ആ കണ്ണട അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സർജറി കഴിഞ്ഞാൽ ആ പവർ ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവും, അതിൽ പവർ മാറ്റം വരും. അപ്പൊ അത് ഒന്നുകിൽ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഒരാഴ്ച കഴിഞ്ഞാണ് ചെക്കപ്പിന് വരിക. അപ്പൊ രോഗി പറയാണ് എനിക്ക് കണ്ണടപ്പത്തനം മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ മാറ്റി കൊടുക്കും. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ മാറ്റി കൊടുക്കുന്നത് സർജറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഒരാൾക്ക് ഖുർആൻ ഓതണം, അയാൾക്ക് കണ്ണട പിന്നെ സർജറിന് മുമ്പുള്ള കണ്ണട കറക്റ്റ് പവർ അല്ല
1: അല്ലെ.
0: അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, വലിയ അക്ഷരം മുസാഫ് നോക്കിയിട്ട് കാണുന്നത് ഓതാം, അതിന് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ മേജർ ബ്ലഡ് റെസ്റ്റ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, നടക്കാം ഇരിക്കാം. പക്ഷെ ഈ കൂട്ടത്തിലും അതുപോലെ ക്രൗഡിലൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ. അതുപോലെ ഇപ്പൊ ചെങ്കണ്ണിലെ ആൾക്കാർ ഇപ്പം കൂടുതൽ വീട്ടിലുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഇൻഫെക്ഷനും ബാക്കിയപ്പോ ഉള്ള ആളുകളുടെ ഭാഗത്ത് ഇപ്പം നമ്മൾ കണ്ടാമിനേഷൻ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്രോസ് ഇൻഫെക്ഷനും ഒക്കെ ആകുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്.
1: അപ്പൊ ഏറ്റവും നല്ലത് നമ്മളൊരു ഒരാഴ്ച ഒന്ന് വീട്ടിൽ
0: കുറച്ച് പിന്നെ ശ്രദ്ധിക്കുക എന്നാണ്. കണ്ണിന്റെ കാര്യമില്ല, കാരണം ആകെ രണ്ട് കണ്ണല്ലേ ഉള്ളൂ.
1: അതേപോലെ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞാലേ ഈ നിസ്കാരത്തിൽ നമ്മൾ സുജൂദ് പോലുള്ള ആരാധന കർമ്മങ്ങൾ, അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പം അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ സുജൂദും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വുദു എടുക്കലൊക്കെ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ വുദു നമ്മള് പിന്നെ സാധാരണഗതിയിൽ മുഖം ഒക്കെ നനയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാത്ത രീതിയിലുള്ള സംവിധാനമാണ് അതിലേക്ക് ചെയ്യേണ്ടത്. പിന്നെ സുജൂദ് ചെയ്യുന്നത് നമ്മൾ ഒരാഴ്ചത്തേക്ക് പറയുങ്ങള് നിലത്ത് സുജൂദ് ചെയ്യണ്ട, ഇരുന്നിട്ട് സുജൂദ് ചെയ്താൽ മതി എന്നാണ് പറയാറുള്ളത്. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നിസ്കാരം ഒഴിവാക്കാനും പാടില്ലല്ലോ. ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, ഡോക്ടർ ഞാനൊരു മാസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടില്ല, ഞൊക്കെപ്പാടെ കഥാ വിടണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കും നേരത്തെ തന്നെ, പിന്നെ നിസ്കാരം ഒഴിവാക്കേണ്ടതില്ല, എന്താ പറയാ, തയമം ചെയ്താൽ മതി, പിന്നെ നിലത്ത് സുജൂദ് ചെയ്യാൻ പാടില്ല, ഇരുന്നിട്ട് സുജൂദ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും.
1: ഇതൊക്കെ തന്നെ അല്ലാഹു നമ്മൾ ശുക്ർ ചെയ്യണല്ലോ.
0: അപ്പൊ
1: അത് മറക്കാതെ നമ്മൾ ചെയ്യണല്ലോ. അതേപോലെ ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മള് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗമാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഒരു സമ്മർ വെക്കേഷനിലാണ് പോണത്. അപ്പൊ എല്ലാവരും ഇപ്പം മൊബൈൽ ഫോണിന്റെ മേലെ, എല്ലാവർക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് തന്നെ വേണ്ടി പറയാം.
0: അവർ
1: കൂടുതൽ ഇതേമാതിരി രാത്രി സമയം അതേപോലെ ഒരു ഡേയിൽ തന്നെ കൂടുതൽ ടൈം അവര് ഇത് ഡിപ്പെൻഡന്റ് ആണ് ഫോണിന്റെ മേലെ.
0: അപ്പൊ
1: അവർക്ക് അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതേമാതിരിയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ
0: വേണ്ടിട്ട്? മൊബൈൽ ഫോണിന് എന്റെ ഒരു പോളിസി, മൊബൈൽ മിനിമത്തിന് ഉപയോഗിക്കാം, അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സംഗതിയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കാം, വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമില്ലാത്തതൊക്കെ മാക്സിമം ആക്സീവ് ചെയ്ത് വെക്കുക. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രത്തിനുള്ളതാണ് ഇത്. പിന്നെ മെസ്സേജ് നമ്മൾ വരുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻസ്, എല്ലാ നോട്ടിഫിക്കേഷനും ഓരോന്നിങ്ങനെ വന്നോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തന്നെ സമയം
1: ഉണ്ടാവും.
0: അപ്പൊ നോട്ടിഫിക്കേഷൻ ഒന്നുകിലും ഓഫാക്കിടുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അതിന്റെ പാട്ടിന് അങ്ങനെ പോയിക്കോട്ടെ. നമ്മള് നമ്മളെ സമയത്തിന് മൊബൈൽ വാട്സപ്പ് നോക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ളപ്പോ അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കല് നിർബന്ധമാണ്. അത് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, അതിന് സമയം കൊടുക്കുക,
1: സമയം കൊടുക്കണം.
0: അതാ ബെസ്റ്റ്. അത് സമയം ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ മണിക്കൂറുകളാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊബൈൽ അല്ലാത്ത പിന്നെ ബാക്കിയുള്ള അവരെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന സംഗതികളിലേക്ക് നമ്മൾ അവരെ പിന്നെ പ്രൊമോട്ട് ചെയ്യാണ്
1: ചെയ്യണം.
0: ആ അത് എന്താ പറയുക, ഇപ്പം ഇന്നൊരു എനിക്കൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുടെ ഫാദറും ഡോക്ടറും മദറും ഡോക്ടറാണ്. അപ്പോൾ കുട്ടിയും മൊബൈൽ ഫാദറിൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് തന്നെ അറിയാം, മണിക്കൂറുകളാണ് കുട്ടി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ നമ്മളെ എന്താ പറയുക, ഈ ഇത് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ തന്നെ ബ്രെയിനിൻ്റെ വളർച്ചയെ ബാധിക്കും. ഗെയിമുകളും അതെല്ലാം എന്തെങ്കിലും പോണോഗ്രാഫി ഇങ്ങനെ പല സംഗതികളിലേക്കാണ് അവർ
1: എത്തുന്നത്.
0: അപ്പം
1: ഡോക്ടർ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് നീങ്ങ. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും സലാം വറഹ്മത്തുള്ള. എന്റെ കണ്ണിന്റെ കാര്യേ ഇപ്പൊ അത് കണ്ട കേട്ടപ്പോൾ വിളിക്കാൻ തോന്നിയതാണ്. ചെയ്തിക്കണൊക്കെ
1: കണ്ണിന് കേട്ടോ. എന്നൊന്നും റിപ്പീറ്റ് ചെയ്യോ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ.
0: ഒന്നുകൂടെ പറഞ്ഞേ.
3: കണ്ണിലെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തതാണ്, പിന്നെ കണ്ണില് ഇതുണ്ട്, എന്താ പറയാ,
0: ലെൻസ് ലെൻസ് അല്ലേ,
3: ഓപ്പറേഷൻ ചെയ്ത് അല്ല അത് ആ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്,
0: തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്ത് ലെൻസ് വെച്ചിട്ടുണ്ട് അല്ലേ.
3: അതെ, ഇപ്പോ ഒരു മൂന്നാല് മാസമായി. പിന്നെ ഈ വലത്തെ കണ്ണിൽ എപ്പോഴും ഒരു തടസ്സിൽ എന്തോ കരണ്ട് കുടുങ്ങിയ മാതിരി.
0: ആ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി.
3: ഡോക്ടറെ കാണിക്കണം, ഞരമ്പിന്റെ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് സ്കാൻ ചെയ്തു, എല്ലാ ടെസ്റ്റുകളും ഒക്കെ നടത്തി. അയാൾ എന്തോ കണ്ണിന്റെ പോളങ്ങനെ പൊളിപ്പിച്ചിട്ട് എന്തോ സൂചി കൊണ്ട് കുത്തി എന്തൊക്കെ ഇട്ടി എന്തൊക്കെ കാട്ടി. പക്ഷെ ഇപ്പൊ മാറ്റില്ല ആ തടസ്സില്, നല്ല മൂടലും ഉണ്ട്, കാഴ്ചക്കുറവ് അതുണ്ട്. അതിപ്പൊ 73 വയസ്സായിരിക്കണം. പിന്നെ എന്താ ഷുഗറും ഒക്കെ അതും ഉണ്ട്. പിന്നെ എല്ലാ സാധനം നോക്കിയാൽ ഇങ്ങനെ രണ്ടെണ്ണായി കാണുന്ന. ഇപ്പൊ 4 മാസം മരുന്ന് എത്തിക്കാനാണ് ഇപ്പൊ അവര് അന്തിമമായിട്ട് പറഞ്ഞത്. ആദ്യം വലത്തെ കണ്ണില് മാത്രം ഇട്ടിക്കാൻ പറഞ്ഞു, പിന്നെ രണ്ടാമത് വന്നപ്പോ രണ്ട് കണ്ണിലും കൂടി ഇട്ടിക്കാൻ പറഞ്ഞു. മരുന്ന് നിർത്തിയിട്ട് വേറെ മരുന്ന് രണ്ട് കണ്ണിൽ ഇട്ടിക്കാനും പറഞ്ഞു. അതൊക്കെ ഇട്ടിക്കുന്നൊക്കെ ഉണ്ട്. കണ്ണിലൊരു തളച്ചിലാണ് ഉള്ളത്, നല്ല മൂട്ടിലും ഉണ്ട്.
0: എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്, കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് തിമിര ശസ്ത്രക്രിയ ചെയ്തതാണ്, ഇപ്പൊ അതിൽ തടച്ചിലുണ്ട്, രണ്ടായിട്ട് കാണുന്നുണ്ട്, വ്യക്തത കുറവാണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. അതായത് പിന്നെ തടച്ചില് ശസ്ത്രക്രിയയും തമ്മിൽ സാധാരണഗതിയിൽ ബന്ധമുണ്ടാവുന്നില്ല. അലർജി കൊണ്ടോ അതിന് കണ്ണുനീരിന്റെ അളവ് കൊണ്ടോ അല്ലെങ്കിൽ കണ്ണിന്റെ പോളയിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടൊക്കെയാണ് പൊതുവെ തടച്ചിലുണ്ടാവുക. കണ്ണിന്റെ പോളയിൽ നിൽക്കട്ടോ, അത് നമുക്ക് കണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് പ്രത്യേകിച്ച് അതിനെന്താ കാരണം എന്നുള്ളത് നമുക്ക് പരിശോധന നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഈ രണ്ടായിട്ട് കാണുന്ന വ്യക്തതയുടെ കുറവും പിന്നെ പ്രമേഹമുള്ള ആളുകളും കൂടിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കണ്ണിൻ്റെ ഞരമ്പുകളെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടായിരിക്കാം. പ്രമേഹം അതൊരു വലിയൊരു വിശാലമായൊരു ടോപ്പിക്കാണ് പ്രമേഹം കണ്ണിനെ ബാധിക്കുന്നത്. നമുക്ക് വേറെ ദിവസത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. അപ്പോൾ ഈ പ്രമേഹം അതല്ലെങ്കിൽ പ്രായം കൊണ്ടൊക്കെ കണ്ണിന് ഞരമ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കാഴ്ചയുടെ വ്യക്തതയെ ബാധിക്കാറുണ്ട്. ഒരു സാധനത്തിന് രണ്ടായിട്ട് കാണുക, അതല്ലെങ്കിൽ വികൃതമായ രൂപത്തിൽ കാണുക, അതല്ലെങ്കിൽ ഒരാളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളെ നടുഭാഗം കാണാതിരിക്കുക, ബാക്കി സൈഡൊക്കെ കാണുക. അങ്ങനെ അതായത് നമ്മളെ കണ്ണിന് നേരത്തെ ഞാൻ പറഞ്ഞു, കണ്ണിൻ്റെ മർമ്മത്തിൽ പ്രകാശരശ്മികൾ എത്തിയിട്ട് അവിടെ നിന്നാണ് തലച്ചോറിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ ഈ മർമ്മത്തിലേക്ക് എത്തുന്ന അവിടെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ എന്താ പറയുക, ഇങ്ങനെ രണ്ടായിട്ട് കാണുന്നതും ആഴ്ചയുടെ വ്യക്തത കുറവും ഉണ്ട് കാണും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ സംഗതികൾ കുറേ കാര്യങ്ങൾ കൊണ്ടുണ്ടാവാം. അതിന് മരുന്നാണോ വേണ്ടത്, വേറെ എന്തെങ്കിലും സർജറി ആണോ, എന്താണെന്നുള്ളപ്പോൾ നമുക്ക് കണ്ണ് വിശദമായിട്ട് പരിശോധിച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തടച്ചിലുണ്ടതിന് കാരണം വെള്ളക്കുറവോ അല്ലെങ്കിൽ അലർജിയോ നെരുക്കട്ടോ ആവാം. രണ്ടായിട്ട് കാണുന്നതിനും വ്യക്തത കുറവുന്നതിനുള്ള കാരണം ഒരുപക്ഷെ കണ്ണിൻ്റെ ഞരമ്പത്തിലെ മർമ്മത്തിലുള്ള ഷുഗറിൻ്റെയോ പ്രായം കൊണ്ടുള്ള ബാധിപ്പായിരിക്കാം. അത് നമുക്ക് ഏതാണ് കാരണം, എന്ത് ചികിത്സയാണ് എടുക്കേണ്ടതെന്നുള്ളത് കണ്ണ് നേരിട്ട് കണ്ട് പരിശോധന നടത്തിയാലേ വ്യക്തമാകാൻ കഴിയൂ.
3: ഞാൻ ട്രിജി ഹോസ്പിറ്റലിലേ കാണിച്ചിരുന്നു, കൊറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്.
0: അപ്പൊ അത് എന്താ പറയാ, ഡോക്ടറോട് ഒന്നും കൂടെ വ്യക്തമായിട്ടൊന്ന് ചോദിച്ചാൽ മതി എന്താണ് പ്രത്യേകിച്ച് ഇനി ഇതിലെന്തെങ്കിലും വ്യക്തത വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നില്ല. ചില അസുഖങ്ങൾക്ക് നമ്മൾക്ക് വ്യക്തത വരാൻ സാധ്യത ഉണ്ടാവില്ല, ചിലതിന് പ്രതീക്ഷകളുണ്ടാവും. അപ്പൊ ഡോക്ടറോട് ഒന്ന് ചോദിച്ചാൽ മതി അടുത്ത പ്രാവശ്യം കാണിക്കുമ്പോൾ എന്താണ് ഇതിൽ വ്യക്തത ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. ചില ആളുകൾക്ക് ആ ഓക്കെ ഓക്കെ. അപ്പൊ ദൂരത്തേക്കുള്ള കാഴ്ച ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊരു പക്ഷേ ഈ ഞരമ്പിന്റെ മർമ്മത്തിലുള്ള പ്രശ്നങ്ങളാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് നേരിട്ട് കണ്ടാലേ എനിക്ക് എന്താന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ലെസ്റ്റർ കണ്ണാശുപത്രി എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഷിഫാക്കട്ടെ വേഗം.
1: ഇൻഷാല്ലാ. അപ്പോ ഡോക്ടർ, നമ്മളെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു ഈ തിമിരം പൂർണ്ണമായിട്ടത് മാറോ, അല്ലെങ്കിൽ അത് പിന്നെയും അത് വരുമോ?
0: തിമിരം പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പോയി
1: തിരിച്ചു വരില്ല.
0: പിന്നെ വരാൻ സാധ്യതയുള്ളത് ലെൻസിന്റെ പിന്നിൽ
1: സെക്കൻഡറി ആയിട്ട്,
0: അതെ, ചിലർക്ക് പാട വരാം. അത് പാട വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കാഴ്ചനെ ബാധിക്കണമെന്നില്ല, അപ്പൊ ഒന്നും ചെയ്യണ്ട. കാഴ്ചനെ ബാധിച്ചാൽ അത് ലേസറിലൂടെ പാട നീക്കാം. അതൊരു മിനിറ്റ് നേരത്തെ പ്രൊസീജിയറാണ്. അതെ, തിമിരം നീക്കി കഴിഞ്ഞാൽ പിന്നെ തിമിരം വരില്ല, അത് ക്ലിയർ.
1: ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. അപ്പം നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്തത് ഇപ്പം കണ്ണായിട്ട് ബന്ധപ്പെട്ടൊരു രോഗം എന്ന് പറയാൻ പറ്റില്ല, സാധാരണ

0: പ്രത്യേകം നന്ദി പറയുകയാണ്. ഇൻഷാല്ലാ ഇതോടുകൂടി നമ്മൾ അവസാനിക്കുകയാണ്. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
2: هي الحبيبة والمختار
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: Peace Radio. Tune to reality.
5: സ്വരത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സ്വരം പാട്ടിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പാരിൻ പാലകൻ ഏക അള്ളാഹു ഏക ഇലാഹ്, പാരിൻ പാലകൻ ഏക ഇലാഹ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മളിപ്പോൾ സ്വരത്തിൽ കേൾക്കുന്നത്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഓർമ്മ. കെ സി അബൂബക്കർ മൗലവിയുടെ ഓർമ്മക്കുറിപ്പിൻ്റെ രണ്ടാം ഭാഗം. ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ്. ശബ്ദം നൽകുന്നത് നസറുള്ള സുലാഹി, സിഹാജുദ്ദീൻ, എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ നാം കേൾക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ബഹുമാനനായ കെ സി അബൂബക്കർ മൗലവി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ ഓർമ്മകളെ അയവിറക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രയാത്രയിലേക്ക്, തൗഹീദി യാത്രയിലേക്ക് മൗലവിയുമായി കൂടുതലടുക്കാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാനുമുള്ള പ്രഥമ വഴികളാണ് നമ്മൾ കണ്ടത്. മൗലവിയിലേക്ക് അദ്ദേഹം എത്തുകയും തുടർന്നുള്ള പഠനമേഖലകളിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഒരു ഗുരുനാഥനെ എപ്രകാരമായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത് എന്നും ഗുരുനാഥൻ തന്നെ എങ്ങനെയായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നുമുള്ള വഴികൾ ഇൻഷാ അല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കിതാബും അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തിനപ്പുറം മനസ്സും മനസ്സും തമ്മിലുള്ള ബന്ധങ്ങൾ എത്രമാത്രം അവർക്കിടയിൽ സുദൃഢമായിരുന്നു എന്നുള്ളത് ഇൻഷാ അല്ലാ ചരിത്രങ്ങൾ അറിയുമ്പോൾ നമുക്ക് ബോധ്യമാകും. അത്തരം ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കണ്ണോടിക്കുകയാണ്. അതെ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് കെ സി അബൂബക്കർ മൗലവി എഴുതിയ വരികളിലൂടെ.
2: മൗലവിയുടെ ലക്ഷ്യം എന്നെ ഒരു വഹാബി വിരുദ്ധ പ്രാസംഗികനാക്കി വാർത്തെടുക്കണമെന്നായിരുന്നു. എന്നാൽ അങ്ങനെ ആവണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. അന്ന് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഞാൻ തീരെ ചിന്തിക്കാത്ത, എതിർകക്ഷി പറയുന്നത് കേൾക്കാൻ പോലും ക്ഷമയില്ലാത്ത അത്ര കടുത്ത യാഥാസ്ഥികനായിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും ജമ്മുൽ, ജവാമിഉൽ മഹല്ലി, ഷറുൽ അഖായിദ്, ഖുലാസത്തുൽ ഹിസാബ് ഇത്രയും കിതാബുകളാണ് ഞാൻ ഓതിയിരുന്നത്. ഒന്നാമതായി രണ്ടു കാര്യത്തിൽ ഞങ്ങളെ ബോധവാന്മാരാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഒന്ന്, നിങ്ങൾ ഒരു ഭാഷയും ആ ഭാഷയിലൂടെ കുറേ വിജ്ഞാനവും പഠിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് ആ ഭാഷയിൽ പ്രസംഗിക്കാനും എഴുതാനും നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം അറബിയിൽ എഴുതാൻ സാധിക്കുമോ? അപ്രകാരം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഗുരുനാഥന്മാർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക ഭാഷയിൽ അറബി പരിഭാഷപ്പെടുത്താനല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരും അഭ്യസ്ത വിദ്യരും മറ്റും കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷയിൽ, അറബി ഭാഷയിൽ നിന്നും ഒരു ഖണ്ഡിക പരിഭാഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇതൊന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നതിന് തെളിവെന്ത്? നിങ്ങളുടെ പഠനം കൊണ്ട് നാടിന് പ്രയോജനമെന്ത്? സെയ്ദ് അംറിനെ തല്ലി എന്നും സെയ്ദിനെ ഞാൻ തല്ലി എന്നിങ്ങനെ നാലു വാചകം മാത്രമാണ് ഈ ദർസിൽ ഓതിപ്പഠിച്ചവൻ്റെ ഇൻഷാ. ഈ ചോദ്യം എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. മൗലവി നല്ല ശുദ്ധ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നതും മലയാളം അറബിയാക്കുന്നതും കണ്ട് എനിക്ക് കൗതുകം തോന്നി. എനിക്ക് മുമ്പ് ഓതിത്തന്നിരുന്ന മുസ്ലിയാക്കളെക്കാൾ അറിവുള്ളവർ ആരുമില്ലെന്ന് ധരിച്ച ഞാൻ അൽപ്പാൽപ്പം ചിന്തിക്കാൻ തുടങ്ങി. രണ്ടു വാചകം അറബിയിൽ എഴുതാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഒന്നാമത് എഴുതി ശീലമില്ല, എഴുതുകയാണെങ്കിൽ അതിന് വാചകമുണ്ടാക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ ഗ്രന്ഥകാരന്മാർ പഠിച്ച പോലെയല്ല നമ്മുടെ പഠനമെന്നും നാം പഠിക്കുന്നത് പോലെയല്ല പഠിക്കേണ്ടതെന്നും മനസ്സിലായി. ആ ഭാഗത്തിലൂടെ പരിശ്രമിക്കാനും തുടങ്ങി. ജോമട്രിയും കണക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിതാബുകളിൽ നിന്ന് തന്നെ നവീന രീതിയിൽ ചെയ്ത് ശീലിക്കാനും കാരണം മൗലവി തന്നെയായിരുന്നു. ഖുലാസത്തുൽ ഹിസാബ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന അധ്യായം മുതൽ അവസാനം വരെ ദർസ് ചെയ്ത് പ്രാക്ടിക്കലായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരേയൊരു മുസ്ലിയാർ പറവണ്ണയല്ലാതെ എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഉത്ഭുതതയൊക്കെ എനിക്ക് തരുന്നതോടൊപ്പം ജമുൽ ജവാമിയും മഹലിയും ഓതിത്തരുമ്പോൾ മദ്ഹബിനെ ന്യായീകരിക്കുകയും അതിനെതിരിൽ ഹദീസ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്ന് പറയുന്ന മുജാഹിദുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. എന്നു മാത്രമല്ല, മദ്ഹബിനെതിരായി സുന്നി മുസ്ലിയാക്കളുടെ നടപടികളെ ന്യായീകരിക്കും. അദ്ദേഹത്തിൻ്റെ ഇത്തരം ചർച്ചകളിൽ ഞാൻ സജീവമായി പങ്കെടുത്തിരുന്നു. എന്തിനായിരുന്നു അതെന്നല്ലേ, ഒരൊന്നാം തരം സുന്നി പ്രാസംഗികനാകണം എന്നുദ്ദേശിച്ചു തന്നെ. ഒന്നാമതായി മൗലവി വഹാബികളുടെ തെളിവുകളും ന്യായങ്ങളും വിശദമായി വിവരിക്കും. പിന്നീട് അതിന് ഖണ്ഡനം പറഞ്ഞാൽ അത് കുറേ പ്രകൃതി വിരുദ്ധവും വളച്ചൊടിയോടുകൂടിയും ദുർവ്യാഖ്യാനത്തിന് സാഹസപ്പെടുന്നതുമായി കാണാം. മുസ്ലിയാക്കൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചു പോരുന്ന ശുദ്ധ സുന്നിയായ എനിക്ക് ഇങ്ങനെ സാഹസപ്പെട്ട് സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്ന് തോന്നാൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി വെല്ലൂർ മുത്തവ്വൽ തഹ്സിലും മറ്റും കരസ്ഥമാക്കി മദ്ഹബും അതിനെതിരിൽ ഹദീസ് സഹീഹായ വിഷയങ്ങൾ ഇന്നവയൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കി വാഴക്കാട് ദാറുൽ ഉലൂമിൽ രണ്ടാം മുദരിസായി നിയമിക്കപ്പെട്ടത്. പറവണ്ണയുടെ ദർസിൽ എന്തെങ്കിലും ചർച്ചയുണ്ടോ എന്നും എതിർകക്ഷിക്ക് അദ്ദേഹം എന്തു മറുപടി കൊടുത്തുവെന്നും അന്ന് ഷെയ്ഖ് മൗലവി എന്നോട് അന്വേഷിക്കും. ഇങ്ങനെയിരിക്കെ ഞങ്ങൾക്ക് ബുഖാരി ദർസ് നടത്തിത്തരാൻ അദ്ദേഹം തന്നെ ഏൽപ്പിക്കപ്പെട്ടു. അദ്ദേഹം ഓരോ വിഷയത്തിലും ഹദീസ് ഇന്ന പ്രകാരം, മദ്ഹബ് ഇന്ന പ്രകാരം, ബലപ്പെട്ട തെളിവ് പ്രകാരം ഇന്നതാണ് ശരി എന്ന് വ്യക്തമാക്കി വിവരിച്ചു തരും. ആ ചർച്ചയും വളരെ സജീവമായിരുന്നു. അതിലും ഞാൻ ഉറച്ച സുന്നിയായിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. പറവണ്ണ ഉദ്ധരിക്കുന്ന തെളിവുകളും അദ്ദേഹം പറയുന്ന ന്യായങ്ങളും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ മുമ്പിൽ ഞാൻ ഉന്നയിക്കും. ഉടനെ അദ്ദേഹം ഹദീസ് സ്വഹീഹല്ല എന്നോ അല്ലെങ്കിൽ ഷാഫി ഫുഖഹാക്കളുടെ യോജിച്ച അഭിപ്രായത്തിന് തന്നെ അത് എതിരാണെന്നും ഇന്നിന്ന കിതാബുകൾ നോക്കുക എന്നും ഞങ്ങളോട് നിർദ്ദേശിക്കും. ഞാൻ അപ്രകാരം ലൈബ്രറിയിൽ പോയി കിതാബുകൾ പരിശോധിക്കും. കാര്യങ്ങൾ ഷെയ്ഖ് മൗലവി പറയും പോലെ തന്നെ എല്ലാ കിതാബുകളിലും കാണുകയും ചെയ്യും. അവസാനം ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ഹദീസ് മദ്ഹബിനെതിരായി വന്നത് അവിടെ ഇരിക്കട്ടെ. ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ ഏകഖണ്ഡമായതും ബലപ്പെട്ടതുമായ കാര്യങ്ങൾ എതിരു പ്രവർത്തിക്കുന്നത് ഏതായാലും പറയുകയും എതിർക്കുകയും തന്നെ ചെയ്യണം. ഇബ്നു ഹജറുൽ ഹൈത്തമി തുഹ്ഫയിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ നാം എങ്ങനെ വഹാബിയാകും, അഥവാ ആവുകയാണെങ്കിൽ അദ്ദേഹം വഹാബിയാവണമല്ലോ. ഈ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നാട്ടിലുള്ള ചില മുസ്ലിയാക്കളോട് ഞാൻ സംസാരിച്ചു. അപ്പോഴേക്കും അവരെന്നെ വഹാബിയാക്കി സീലുകുത്തി. ഇബ്നു ഹജർ പറഞ്ഞത് നമ്മുടെ പൂർവീകന്മാർ കണ്ടിട്ടില്ലായിരുന്നോ എന്നാണ് അവരുടെ ന്യായം. അത് കേട്ടാൽ തോന്നും ഒന്നും ഓതേണ്ടതില്ലായിരുന്നു. പൂർവികന്മാർ നടന്നതെങ്ങനെയാണെന്ന് നാട്ടിൽ അന്വേഷിച്ച് അതുപോലെ നടക്കുകയാണ് വേണ്ടതെന്നും മദ്ഹബിൻ്റെ കിതാബുകളോ നബിയുടെ ഹദീസോ ഒന്നും പ്രമാണമല്ലെന്നും ഇങ്ങനെ ആകുന്നതിൻ്റെ പേരാണ് വഹാബിയെങ്കിൽ അങ്ങനെ ആവണമല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. എന്നാലും മദ്ഹബിനെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒരിക്കൽ ഷെയ്ഖ് മൗലവി എന്നോട് പറഞ്ഞു, വിത്ർ, സ്വലാത്തുല്ലയിൽ, തഹജ്ജുദ്, തറാവീഹ്, ഖിയാമു റമദാൻ എന്നീ പേരുകളെല്ലാം പറയുന്ന നമസ്കാരം ഒന്നു തന്നെയാണ്. 11 റക്അത്തോ കൂടിയാൽ 13 റക്അത്തോ മാത്രമേ ഉള്ളൂ. ഓരോ വീക്ഷണകോണിലൂടെ വീക്ഷിക്കുമ്പോൾ ഓരോ പേര് പറയുന്നുവെന്നേയുള്ളൂ. അതുകൊണ്ട് ഇത് ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അൽ മുർഷിദ് ഒരു വാള്യം എൻ്റെ കയ്യിൽ തന്നു. ഇവയെ 4 വ്യത്യസ്ത നമസ്കാരമായി മനസ്സിലാക്കുകയും അവയെല്ലാം കൂടി കുറേയേറെ റക്അത്തുകൾ ഉണ്ടെന്ന് ധരിക്കുകയും ചെയ്തിരുന്ന ഞാൻ ആ മുർഷിദ് വാള്യം ഉടനെ താഴെയെറിഞ്ഞു. ഷെയ്ഖ് മൗലവി മേശമേൽ കൈകുത്തി അപ്പുറത്തേക്ക് ചാടി ഉടനെ മുർഷിദ് എടുത്തു. ഞാൻ അടുത്ത പിരീഡിൽ പറവണ്ണയോട് അൽ മുർഷിദിലുള്ള പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, 8, 3, 11 കൂടുതൽ റക്അത്ത് തറാവീഹ് നമസ്കരിക്കൽ അനുവദനീയമല്ല എന്ന് MCC അഹമ്മദ് മൗലവി എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്. ഇനി മറ്റെന്തൊക്കെയാണുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അൽ മുർഷിദ് 4 വർഷത്തെ 4 വാള്യവും മുഴുക്കെ തെറ്റായിരിക്കുമെന്ന് ഒരിക്കലും അത് വായിക്കാതെ വിശ്വസിച്ചു വച്ചിരുന്ന ശുദ്ധസുന്നിയായ എനിക്കവ മനസ്സിലാക്കി ഖണ്ഡനം പഠിക്കാനാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി അതുതന്നെ പോരെ എന്നതായിരുന്നു. ഇത് ശ്രവിച്ച മാത്രയിൽ അൽ മുർഷിദ് മുഴുവൻ തെറ്റായിരിക്കുമെന്ന് ധരിച്ച ആ പുസ്തകം തന്നെ എറിഞ്ഞ എനിക്ക് അതൊരു ഷോക്കേറ്റ് പോലെയാണ് അനുഭവപ്പെട്ടത്. അതിനെ തുടർന്ന് അൽ മുർഷിദ് മുഴുവനും അതിൽ ഉദ്ധരിച്ചിട്ടുള്ള ഖുർആനും ഹദീസും സുന്നികളുടെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുവാനും അതിൽ ഉദ്ധരിച്ച ഉദ്ധരണികൾ ആരുടെ കിതാബിൽ നിന്നാണെന്ന് നോക്കി അവ അപ്രകാരം തന്നെ അതിലുണ്ടോ എന്ന് പരിശോധിക്കുവാനും ഞാൻ സ്വയം തീരുമാനം ചെയ്തു. സദർ മുദരിസ് സാഹസപ്പെട്ടു സ്ഥാപിക്കുന്നതൊക്കെ രണ്ടാം മുദരിസ് പൊളിക്കുകയാണ്. തന്നിമിത്തം കുട്ടികളിൽ മാറ്റമുണ്ടാകുന്നുണ്ട് എന്ന വിവരം അപ്പോഴേക്കും യാഥാസ്ഥിതികനായ മാനേജരുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. താമസിയാതെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി ദാറുൽ ഉലൂം വിടുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം മേൽ നമസ്കാരങ്ങളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ വിഷയം പൂർണ്ണമായി 1 വർഷം പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നീട് 1 വർഷത്തിനുള്ളിൽ മാനേജർ മരിക്കുകയും പകരം ഉൽപതിഷ്ണുവായ മച്ചിങ്ങൽ മുഹമ്മദ് കുട്ടി സാഹിബ് മാനേജറാവുകയും മാസങ്ങൾക്കു ശേഷം പറവണ്ണ വാഴക്കാട് വിടുകയും തൽസ്ഥാനത്ത് MCC അബ്ദുറഹ്മാൻ മൗലവി ചാർജ് ഏൽക്കുകയും ചെയ്തു. ഷെയ്ഖ് മുഹമ്മദ് മൗലവി പോയെങ്കിലും ഞാൻ എൻ്റെ അൽമുർഷിദ് പരിശോധിക്കുക എന്ന ശപഥം ആരംഭിച്ചു. ആദ്യമായി KM മൗലവി എഴുതിയിട്ടുള്ള അൽ ഫതാവ, പിന്നീട് തിരൂരങ്ങാടി CA മുഹമ്മദ് മൗലവിയുടെ ഫിഖ് എന്ന ലേഖന പരമ്പരയും അവയിൽ അവർ രണ്ടുപേരും ഉദ്ധരിച്ച ഉദ്ധരണികളും കിതാബുകളുമായി ഒത്തുനോക്കി പരിശോധിച്ചു. ഈ പ്രവൃത്തി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തിരൂരങ്ങാടിയിൽ പോകണമെന്നും KM മൗലവിയെ സന്ദർശിക്കണമെന്നും തോന്നി. അങ്ങനെ ഞാൻ മൗലവിയെ ചെന്ന് കണ്ടു. ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ഫലമോ, പറവണ്ണ എന്നെ വഹാബിയാക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വാഴക്കാട് ദാറുൽ ഉലൂമിൽ ചേർന്ന ഞാൻ ഒരു തുറന്ന വഹാബിയാവുകയും കുറച്ച് ഉത്ബുദ്ധനും ഉൽപ്പതിഷ്ണുവുമാണെന്ന് ധരിച്ച് KM മൗലവി സാഹിബ് വാഴക്കാട്ടേക്ക് അയച്ചു കൊടുത്ത പറവണ്ണ മൊയ്തീൻകുട്ടി മൗലവി ഒരു തുറന്ന യാഥാസ്ഥിക നേതാവും പ്രാസംഗികനും തുടർന്ന് സമസ്തയുടെ സെക്രട്ടറിയായി രൂപാന്തരപ്പെടുകയുമാണ് ചെയ്തത്. പിന്നീട് 1950 പൂനൂർ വാദപ്രതിവാദത്തിൽ സുന്നി ഭാഗത്തു നിന്നുള്ള 18 ഒരാളായി പറവണ്ണയും മുജാഹിദിൻ്റെ 18 ഒരാളായി ഈയുള്ളവനും ആ മാളിക മുകളിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. മരിച്ചുപോയ ഔലിയാക്കളെ വിളിച്ച് രക്ഷതേടുക എന്ന ഇസ്തിഖാസക്ക് പരിശുദ്ധ ഖുർആനിൽ വല്ല ആയത്തും ഉദ്ധരിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് 5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഉത്തരം പറയാൻ വിഷമിച്ച പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ ആ വിഷമത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി പണ്ട് വാഴക്കാട് ദർസിൽ നടത്താറുണ്ടായിരുന്ന സാഹസം പോലെ ഒരു സാഹസത്തിന് പറവണ്ണ മുതിരുകയും ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അനവദനീയം എന്ന ഐറ്റത്തിന് ഖുർആനിൽ ആയത്തുണ്ടാകാറുണ്ടോ? അതായത് ഈ ഇസ്തിഖാസ വിരോധിക്കപ്പെടാത്തതുകൊണ്ട് അനുവദനീയമാണെന്ന് കണക്കാക്കണമെന്നും അതുകൊണ്ട് ഇതിന് ആയത്ത് വേണ്ടതില്ലെന്നും സാധാരണ ആയത്ത് ഉണ്ടാവാറില്ലെന്നും പറഞ്ഞ് സൂത്രത്തിൽ തടിതപ്പുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സുന്നികളുടെ ഭാഗത്തുനിന്നും പതി മുസ്ലിയാരല്ലാത്ത ഒരാൾ സംസാരിച്ചതുകൊണ്ട് മുജാഹിദ് ഭാഗത്തുനിന്നും വിനീതനായ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, അനുവദനീയം എന്ന ഐറ്റത്തിന് ഖുർആനിൽ ആയത്തുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അനുവദനീയമെന്ന് പറയാൻ ഖുർആനിൽ വന്ന ആയത്താണ് ഇതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറവണ്ണ ഉടനെ ഒരു നോട്ടവും നോക്കി നിശബ്ദനായി ഇരുന്നു. എന്നാൽ ഈ രക്ഷതേടൽ ശിർക്കാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വായടപ്പൻ മറുപടി അദ്ദേഹത്തോട് ഞാൻ പറയുമായിരുന്നില്ല. അള്ളാഹുവിനോടുള്ള കടപ്പാടിനാണല്ലോ മുൻഗണന. ഇങ്ങനെ ഞാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാനും ശിർക്കിൽ നിന്നും ബിദഅത്തിൽ നിന്നും രക്ഷപ്പെടുവാനും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയും അദ്ദേഹത്തിൻ്റെ സൗമ്യശീലവുമായിരുന്നു കാരണം. എന്നാൽ മനസ്സിലുള്ള ആശയം പ്രസംഗത്തിലൂടെയും ലിഖിതത്തിലൂടെയും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശീലിക്കുന്നതിൻ്റെ കൂടി പേരാണ് വിദ്യാഭ്യാസമെന്നും വെറും വായിച്ചു മനസ്സിലാക്കാൻ മാത്രം പഠിക്കലല്ലെന്നും എന്നെ പഠിപ്പിച്ചതും ആ വഴിക്ക് എന്നെ ചിന്തിപ്പിച്ചതും മർഹൂം പറവണ്ണ മൊയ്തീൻകുട്ടി മൗലവി തന്നെയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ.
1: മാഷാല്ലാ, ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും പല ആംഗിളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ഗുരു ശിഷ്യ ബന്ധം, അത് വിമർശനങ്ങളിലൂടെയാണെങ്കിലും പവിത്രമായി കാത്തുസൂക്ഷിക്കാൻ അക്കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ കരുതിയിരുന്നു എന്നുള്ളത് അവസാന ഭാഗത്തെ വാചകങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. സ്വന്തം ആശയത്തെ എതിർക്കുന്നത് ഗുരുനാഥനാണെങ്കിൽ പോലും തൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അള്ളാഹുവിനു വേണ്ടി വിമർശിക്കാൻ തയ്യാറായിരുന്ന അന്നത്തെ പണ്ഡിതന്മാരുടെ ചരിത്ര ദൗത്യമാണ് ഇപ്രകാരമുള്ള എഴുത്തുകളിലൂടെ നാം കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുമായുള്ള തൻ്റെ ബന്ധവും അതോടൊപ്പം ആർജവത്തോടുകൂടെ തൗഹീദിൻ്റെ ദീനിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാനുള്ള ധൈര്യവും മൗലവിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആത്മധൈര്യവുമൊക്കെ KC തൻ്റെ എഴുത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി. ഇൻഷാല്ലാ, തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് മറ്റു പണ്ഡിതന്മാരും നേതാക്കന്മാരും എഴുതിയതും ഓർത്തെടുത്തതും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇതുവരെ നമ്മൾ കേട്ടത് ഓർമ്മ, KC അബൂബക്കർ മൗലവിയുടെ ഓർമ്മക്കുറിപ്പിൻ്റെ രണ്ടാം ഭാഗത്തിൽ നിന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്നതാണ് നമ്മൾ കേട്ടത്.
3: നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും. കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനുമായി കുട്ടികളെ നമ്മൾ ഒരു ടിവിയുടെയോ മൊബൈലിന്റെ മുൻപിൽ ഇരുത്തും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാക്കുന്നു. 2, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അതവരുടെ പഠനത്തെ ബാധിക്കുന്നു. 3, ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു, മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 4, ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ്, കളർ എലമെന്റ്സ്, പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ്, കാഠിന്യമേറിയ ഒച്ചകൾ, ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. 5, ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു. 6, ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ, ഉറക്കത്തെ, ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് 18 മാസം വരെയുള്ള കുട്ടികളിൽ 0 ആണ് സ്ക്രീൻ ടൈം. അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. 18 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക, അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം.
0: വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തയില് ഇന്ന് നമ്മളെല്ലാവരും
4: കേട്ടിട്ടുള്ളത്.
0: പ്രത്യേകിച്ച് നമ്മളെ ഈ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾ, അതേപോലെ കുടുംബത്തിൽ അങ്ങനെ കുട്ടികളുടെ ആളുകൾ, വീട്ടിലെ കുട്ടികളുടെ ആളുകൾ, പലപ്പോഴും അവർ കാണുന്ന സംഗതി, ഇത്തരം ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, അവർക്കായിട്ടൊരു ടാബാണ്. ചിലപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ കൊടുത്തേക്കണം. അവർക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് എടുങ്ങാറില്ലാതെ കനവുന്ന ഓൽക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ടാബ്ലറ്റ് വാങ്ങി കൊടുക്കുക, അവരതിൽ കാർട്ടൂണ് മറ്റു ഗെയിമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. സ്ക്രീൻ ടൈം ശരിക്ക് മുതിർന്നവരും ഭയങ്കര വിഷയമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഇവിടെ 1-2 വിഷയങ്ങൾ എണ്ണി പറഞ്ഞു. അവർക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, സോഷ്യലി ആളുകളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ പ്രയാസമുണ്ട്. ശരിക്കും ഇതൊക്കെ അപകടം എന്നറിഞ്ഞിട്ടും നമ്മളൊക്കെ എത്ര ആൾക്കാരത് ശരിക്കും മാറ്റി, ബോധപൂർവ്വം മാറ്റി വെക്കലുണ്ടെന്നുള്ളൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ശരിക്ക്.
4: കണ്ണട വെക്കുന്ന, ഗ്ലാസ് വെക്കുന്നതിൽ 90% ഒക്കെ ചെറിയ കുട്ടികളാണ്. ആ ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനെ അവർ ഗ്ലാസ് വെക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷനാണത്.
0: ഏറെക്കുറെ കാരണം അതായിരിക്കും.
4: അതെ, ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും കൂടി കൂടാൻ കാരണം നിരന്തരമായി സ്ക്രീനിലേക്ക് ആ സ്ക്രീൻ ലൈറ്റ്, അതോ കുട്ടികൾ ഒന്നും കൂടി ചേർത്ത് പിടിച്ചിട്ട്
0: നിൽക്കും. എത്ര ആൾക്കാർ വളരെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ചിലപ്പോൾ കാണാൻ,
4: അങ്ങനെ അവർക്ക് കഴിയുള്ളൂ.
0: ശരിക്കത് രക്ഷിതാക്കൾ തന്നെ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ ശരിക്കും അല്ലാത്ത വിഷയങ്ങളിൽ അവരെ എൻഗേജ് ചെയ്ത് അങ്ങനെ
4: തന്ത്രപരമായിട്ട് അത് കൊണ്ടുവരാതെ ഒരു രക്ഷയില്ല. ഒറ്റയടിക്ക് കുട്ടികളൊക്കെ ഒന്ന് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതുപോലെ അവർക്ക് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് സ്ക്രീൻ ടൈം കുറച്ച് അവരതിന്റെ കൂടെ നമ്മൾ കൊണ്ടുനടത്താൻ രക്ഷിതാക്കള് കിണഞ്ഞു പരിശ്രമിക്കണം. ഇപ്പോ വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനം വേണം. ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ മാത്രമല്ല വലിയവർക്കും ഇതേ ഒരു അസുഖം ഉണ്ട്.
0: അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചും അത് മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന നല്ല വ്യത്യാസമുണ്ട്.
4: തീർച്ചയായിട്ടും
0: നമ്മൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. നമ്മളങ്ങനെ അത് അറിയാൻ വേണ്ടിട്ട് ഒന്ന് നിന്നാലും തന്നെ അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു
4: ചിന്തകൾ അതിലായിരിക്കും. വെറുതെ ഒരു വ്യായാമം പോലെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം പൊതുവെ എന്താ വെച്ചാല് അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും അത് എഫക്ട് ചെയ്യണത്. അപ്പൊ അത് മുഴുവനും എന്ത് ചെയ്യാണ്,
0: മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടികളെ ഇത് ശരിക്കും ഒരു അവയവം പോലെ ആളുകൾ കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയായി എന്നോ മാറിയിട്ടുണ്ട്.
4: തീർച്ചയായിട്ടും.
0: അപ്പൊ അതിൽ നിന്ന് നമ്മൾ തന്നെ ബോധപൂർവം, ഇപ്പൊ പലപ്പോഴും ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഈ സ്ക്രീൻ ടൈമിങ്ങിൽ നിന്ന് മാറിയിട്ടുള്ള മറ്റു പല പദ്ധതികളും കാണലും.
4: ഇനി പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കേ കാരണം എത്ര കണ്ട് അതിന്റെ മുമ്പിൽ ഇനി ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കണം.
0: ടെക് ഭീമന്മാരായിട്ടുള്ള കുറെ ആളുകളെ പിന്നെ അവരുടെ മക്കൾക്ക് ഒരു 13-14 വയസ്സ് വരെ ഇത് കൊടുക്കലില്ല, ഫോൺ കൊടുക്കൂല. അവർക്ക് അതിന്റെ അപകടം
4: കൃത്യമായിട്ട്
0: അവർക്ക് അത്ര സംഗതികളൊന്നും ഇല്ല. അവര് പഠിക്കാം, അവരുടെ ലൈഫുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവാന്നുള്ള
4: ജോബ് നിലനിൽക്കുന്നു, പക്ഷെ ജീവിതത്തിൽ അത് വല്ലാതെ കൊണ്ടുവരുന്നില്ല. അതായത് നല്ലൊരു മെസ്സേജാണ്. അതായത് കുട്ടികളെ പിന്നെ മൊബൈലിൽ നൽകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ടൊരു നിർദ്ദേശമാണ് അതിൽ നൽകിയിട്ടുള്ളത്.
5: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. ശ്വാസകോശത്തിൽ നിന്ന് വായുവിനെ അതിശക്തമായിട്ട് പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ് തുമ്മൽ. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന് പുറത്തു നിന്നുള്ള വസ്തുക്കൾ മൂക്കിൻ്റെ ഉൾസ്ഥരത്തിൽ തട്ടുന്നത് മൂലമാണ് തുമ്മലുണ്ടാകുന്നത്. കാലാവസ്ഥയിൽ അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ മൂലവും ശക്തിയേറിയ പ്രകാശം പെട്ടെന്ന് പതിക്കുന്നതും മൂലവും തുമ്മലുണ്ടാകാം. പല രോഗങ്ങളും തുമ്മലിലൂടെ പകരുന്നു. നാം തുമ്മുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു നിമിഷത്തേക്ക് നിർത്തപ്പെടുന്നു. തുമ്മിക്കഴിഞ്ഞ ഉടൻ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നു. നമ്മൾ നിർത്താതെ കുറേ നേരം തുമ്മിയാൽ ശരീരം കുഴയുകയും നമ്മൾ ക്ഷീണിതരാവുകയും ചെയ്യും. അത് കാരണം നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ക്ഷീണവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നത്. തുമ്മുമ്പോൾ മൂക്ക് മാത്രമല്ല ശരീരം മുഴുവൻ അതിൽ പങ്കുചേരണം. മൂക്കിനുള്ളിൽ അന്യവസ്തു കയറിക്കഴിഞ്ഞാൽ ഉടനെ തലച്ചോറിലേക്ക് സന്ദേശം എത്തും. അതോടെ ഒന്ന് ആഞ്ഞു തുമ്മാൻ ശരീരം തയ്യാറാവുകയും വയറിലെയും തൊണ്ടയിലെയും നെഞ്ചിലെയും എല്ലാം പേശികളും മുറുകും. നാവ് വായുടെ മുകളിലേക്ക് വളയും. കൺപോളകളടയും. ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിച്ചിരിക്കും. അവിശ്വസനീയമായ വേഗതയിലാണ് ശരീരം തുമ്മുന്നത്. ജലദോഷമുള്ളപ്പോഴും അലർജി ഉള്ളപ്പോഴും എല്ലാം ശരീരം തുമ്മുന്നത് രോഗാണുക്കളെ തുരത്താനാണ്. അപ്പോൾ ഇവിടെ ഈ തുമ്മലുള്ള സമയത്ത് നമുക്ക് ചില പൊടിക്കൈകൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന ചില പൊടിക്കൈകളുണ്ട്. ഒന്ന്, അതിൽ തേൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. തേൻ നമ്മുടെ ഇത്തരത്തിൽ നിരന്തരമായ തുമ്മലുള്ള ആളുകൾക്ക് അതൊരു സഹായമായിക്കൊണ്ട് പറയാറുണ്ട്. ഒരു ടീസ്പൂൺ തേന് കഴിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ സി ഇത്തരത്തിലുള്ള അലർജി കുറക്കാൻ വേണ്ടി സഹായിക്കും. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, പപ്പായ, നല്ല പഴുത്ത പപ്പായ പോലെ ഉള്ള ഫ്രൂട്ട്സുകൾ, നെല്ലിക്ക തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് ഇത്തരത്തിൽ ഈ തുമ്മൽ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലുള്ള പൊടികൾ ഏത് പൊടിയിൽ നിന്നാണ്, അതൊക്കെ ഇന്ന് അറിയാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അത് മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാനും കൂടി ശ്രദ്ധിക്കുക. എന്തായാലും തുമ്മൽ നമുക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാൽ അത് അമിതമാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതപ്പോൾ അലർജി കാരണമാണ് ഇത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: മാഷാ പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, തുമ്മൽ എന്ന വിഷയവുമായി ഡോക്ടർ സാദിഖ് തിരൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
7: أعوذ بالله من الشيطان الرجيم.

0: ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ അടുത്തതായി ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് മുനവ്വർ ഫൈറോസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത്. സന്താനം അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഒരു സമ്മാനമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 42 അധ്യായം സൂറത്തു ശൂറയിലെ 49 50 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, യഹബുലിമൈ യഷാഉ ഇനാസം വയഹബുലിമൈ യഷാഉ ദുക്കൂർ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പെൺമക്കളെ നൽകുമെന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ ആൺമക്കളെ നൽകുമെന്നുമാണ്. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആൺമക്കളെയും പെൺമക്കളെയും നൽകും. ചിലരെ അല്ലാഹു തആല സന്താനം നൽകാതെ പരീക്ഷിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ടുതന്നെ ഈയൊരു സന്തോഷത്തെ, ഈയൊരു സന്താനത്തെ കൃത്യമായി ഉൾക്കൊള്ളുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഏതൊരു മാതാപിതാക്കൾക്കും ആ വിഷയത്തിലുണ്ടാകേണ്ടത്. സന്താനത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും മക്കളിൽ കൺകുളിർമ ലഭിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിങ്കലേക്ക് കരങ്ങൾ ഉയർത്താനും തയ്യാറാകേണ്ടവരാണ് മാതാപിതാക്കൾ. പലപ്പോഴും ഇന്ന് അതുപോലെ തന്നെ മുൻകാലഘട്ടങ്ങളിലുമെല്ലാം ചില ആളുകൾ മക്കളെ കൊല്ലുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ പേര് പറഞ്ഞ്, അഭിമാനത്തിൻ്റെ പേര് പറഞ്ഞ്, ഭാവിയെപ്പറ്റി ആലോചിച്ച് സ്വന്തം ബീജത്തിൽ പിറന്ന, സ്വന്തം ഗർഭത്തിൽ കിടന്ന മക്കളെ കൊല്ലുന്ന പിതാക്കളും മാതാക്കളുമായി പലരും മാറിയിരിക്കുന്നു. സന്താന വധം എന്ന വിഷയത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് ലോകത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട്. വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത്. പരിശുദ്ധ ഖുർആനിൻ്റെ 17 അധ്യായത്തിൻ്റെ 31 6 അധ്യായം 151 വചനങ്ങളാണ്. നഹ്നു നർസുഖുഹും വഇയാക്കും, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണവും ജീവിതോപാധികളും നൽകുന്നത് നാം ആണ്. ദാരിദ്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഭ്രൂണഹത്യ നടത്തുന്നു പല ആളുകളും. 500 മുടക്കൂ, 500,000 ലാഭിക്കൂ എന്ന മുദ്രാവാക്യം മനസ്സിൽ പ്രതിഷ്ഠിച്ച് സ്വന്തം മക്കളെ ഭ്രൂണത്തിൻ്റെ അവസ്ഥയിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു പല ആളുകളും. ഇസ്ലാം പറയുന്നത്, ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ വധിക്കരുത്. അവർക്കും നിങ്ങൾക്കുമെല്ലാം ഉപജീവനം നൽകുന്നത് നാം ആണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 11 അധ്യായം സൂറത്തു ഹൂദിൻ്റെ 6 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിലൊരു ജീവിയുമില്ല, ആ ജീവിയുടെ ഉപജീവനം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ പക്ഷികളും മൃഗങ്ങളും പ്രാണികളും ലോകത്തെന്തെല്ലാമുണ്ടോ ആ ജീവജാലങ്ങൾക്ക് മുഴുവനും ഭക്ഷിക്കുവാനുള്ള ഭക്ഷണവും കുടിക്കുവാനുള്ള പാനീയവുമെല്ലാം അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് മക്കളെ വധിക്കരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, അവരെ കൊല്ലുക എന്നത് വലിയ അപരാധമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 17 അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 31 ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ ദൂതരെ, അയ്യു ദംബി അഅലം, ഏറ്റവും മഹാ അക്രമമേതാണ്, ഏറ്റവും മഹാപാതകമേതാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അല്ലാഹുവാണെന്നിരിക്കെ ആ അല്ലാഹുവിന് നീ സമന്മാരെ സ്ഥാപിക്കലാണ്. പിന്നെ ഏതെന്ന ചോദ്യത്തിന് റസൂൽ പറഞ്ഞത്, അൻ തഖ്തുല വലദക തഖാഫു അൻ യഅ്കുല മഅക, നിന്റെ കുട്ടി നിന്റെ സന്താനം നിന്റെ കൂടെ ഭക്ഷിക്കുമെന്ന ഭയത്താൽ നീ അതിനെ വധിക്കലാണ് എന്ന. ശിർക്കെന്ന ബഹുദൈവാരാധനയെന്ന മഹാപാപത്തിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന വലിയ ഒരു പാതകമാണ് കൊലപാതകം എന്നുള്ളത്. കൊലപാതകം തന്നെ ഗൗരവമാണ്. പ്രത്യേകിച്ച് സ്വന്തം മക്കളെ വധിക്കുക എന്നത് അതീവ ഗുരുതരമായ കാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് കുട്ടി ജനിച്ചതിന് ശേഷമാണെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് ഗർഭത്തിലാണെങ്കിലുമെല്ലാം അത് വലിയ അക്രമമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജീവനുള്ള, സംസാരിക്കാൻ കഴിയുന്ന, നടക്കാൻ കഴിയുന്ന, ഓടിച്ചാടി നടക്കുന്ന, ബുദ്ധിയുള്ള ഒരു കുട്ടിയെ കൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ അതിലേറെ ഗൗരവമാണ് ജനിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ ഭ്രൂണത്തെ ഹനിച്ചു കളയുക എന്നത്, ആ കുട്ടിയുടെ ഭ്രൂണഹത്യ നടത്തുക എന്നത് അത് വലിയ അപരാധമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലെ ഒരു വിഭാഗം ആളുകൾ പെൺമക്കളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 16 അധ്യായം സൂറത്തു നഹ്റിൻ്റെ 58-59 വചനങ്ങളിൽ ആ കാര്യം അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. وَإِذَا بُشِّرَ أَحَدَهُمْ بِالْأُنْثَى ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ അവരിൽ ആർക്കെങ്കിലും പെൺകുഞ്ഞിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖം കറുത്ത് കരിവാളിക്കും, അവൻ കോപാകുലനാകും. എന്നിട്ട് യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി, തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ, തനിക്ക് ലഭിച്ച സന്താനമെന്ന സമ്മാനത്തെ അവൻ മനസ്സിലാക്കാതെ അവൻ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു കഴിയും. എന്നിട്ട് അവൻ ചിന്തിക്കും, അയ്യുംസിക്കുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്, അപമാനം പേറി ഈ കുട്ടിയെ ഞാൻ പോറ്റി വളർത്തണമോ അല്ല മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്ന്. എന്നിട്ട് സ്വന്തം മകളെ അവൾ പെണ്ണാണെന്ന കാരണം കൊണ്ട് മാത്രം മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴി കുഴിച്ച് ആ കുഴിയിൽ ആ കുട്ടിയെ ഇട്ട് മണ്ണിട്ട് തിരിച്ചു പോരുന്ന ഒരവസ്ഥ അത്തരം ആളുകൾക്കുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി ശക്തമായ താക്കീത് നൽകി. ഖുർആനിൻ്റെ 81 അധ്യായം 8-9 വചനത്തിൽ അല്ല പറഞ്ഞു, വഇദൽ മൗഊദത്തു സുഇലത്, ജീവനോടുകൂടി കുടിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞ് ചോദിക്കപ്പെടും, ബി അയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു പാപത്തിനാണ് മോളെ നീ കുടിച്ചു മൂടപ്പെട്ടത് എന്ന്. വളരെ ഗൗരവകരമായിട്ടാണ് സന്താനവധമെന്ന വിഷയം ഇസ്ലാം കാണുന്നത്. ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കളെ പോറ്റി വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ സന്താനങ്ങളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അവർക്ക് ഭക്ഷണം നൽകേണ്ടുന്ന ബാധ്യത, അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടുന്ന ബാധ്യത, അവർക്ക് നല്ല വിവാഹം നൽകേണ്ടുന്ന ബാധ്യത ഒക്കെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ 3 പെൺകുട്ടികളെ ഒരാൾ പോറ്റി വളർത്തുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകുമെന്നാണ്. പെണ്ണിനെ അപമാനത്തിൻ്റെ പര്യായമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പെൺകുട്ടികളെ പോറ്റുന്നവർക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് സന്താനത്തിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കളെ ഏറെ ശ്രദ്ധിക്കണം. സന്താനങ്ങളെ വധിക്കുക എന്നുള്ളത് മഹാ അപരാധമാണ്. അവർക്കെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ പരിഗണിക്കാനും പരിചരിക്കുവാനും മാതാപിതാക്കൾ തയ്യാറാകണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, സന്താനവധം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ചർച്ച ചെയ്തത്. അവതരിപ്പിച്ചത് മുനവ്വർ ഫൈറോസ്.
2: പീസ് റേഡിയോ, tune to reality.
3: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
1: വോയിസ് ഓഫ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയാണ് ഇന്ത്യയിലെ ഒരു പറ്റം യുവാക്കൾ തുടങ്ങിവെച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതിയൊരു പാർട്ടിയും അതിനെ തുടർന്ന് വന്ന വാർത്തകളും സംഭവങ്ങളും ഒക്കെ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിവിധ പാർട്ടികൾ ഉണ്ടായിരിക്കെ ഒരു പൊടുന്നനെയാണ് ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ ഒരു സംവിധാനം ഉയർന്നു വരുന്നത്. സുപ്രീംകോടതി ജഡ്ജിയുടെ പരാമർശത്തിൽ നിന്നും തുടങ്ങിയതാണെങ്കിലും ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ഇന്ത്യയിലെ മുൻനിര പാർട്ടികളെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള ഫോളോവേഴ്സിനെ നിറച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിറഞ്ഞത്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇത്തരമൊരു പാർട്ടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്? ഇന്ത്യൻ യുവത്വം എന്താണ് ചർച്ച ചെയ്യുന്നത്? എന്തിനെക്കുറിച്ചാണ് കൺസേൺഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്.
2: അത് ഒരു സുപ്രീം കോടതിയിലെ പരമോന്നത ജഡ്ജിയുടെ ഒരു കേവല പരാമർശമാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ പൊട്ടാൻ നിൽക്കുന്ന ഒരു മുറിവ് അത് പൊട്ടിത്തെറിച്ചു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ ഒരു പറഞ്ഞ കാര്യത്തിൻ്റെ ഒരാഴം കൂടെ അതിനകത്ത് വലിയ വിഷയമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, തൊഴിലില്ലാത്ത അല്ലെങ്കിൽ തൊഴിലോ സ്ഥാനമാനങ്ങളോ ലഭിക്കാത്ത ചില ഫേക്ക് ഡിഗ്രിയുള്ള ആളുകൾ, അവർ പിന്നീട് മാധ്യമപ്രവർത്തകരായി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളായി RTI ആക്ടിവിസ്റ്റുകളായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നവളാണ്. അപ്പോൾ ആ RTI ഇതിനോട് പോലും എന്തോ ഒരു പുച്ഛം കലർന്ന രൂപത്തിലുള്ള ഒരു ആണ്. മാത്രമല്ല തുറന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരുതരം പരാന്നഭോജികളാണ് ഇവർ എന്നുകൂടെ പറഞ്ഞു വെച്ചു. അപ്പോൾ യുവാക്കളെ കുറിച്ച് നീതിപീഠത്തിൻ്റെ ഒരു അന്തസ്സിന് ചേർന്നതായിരുന്നില്ല അത്. ഒപ്പം യുവാക്കളുടെ ഒരു അഭിമാനത്തെ ശരിക്കും ചോദ്യം ചെയ്യുന്ന പരാമർശമായി പോയത്. പിന്നീട് അദ്ദേഹം അത് തിരുത്താനൊക്കെ എന്ത് ചെയ്തു, ശ്രമിച്ചു, അത് അടർത്തി മാറ്റിയ ഇതാണ് എന്നൊക്കെയാണ് പറഞ്ഞാൽ പോലും അത് കേൾക്കുന്ന നമ്മൾക്കൊക്കെ ഒരു എവിടെയൊരു വിഷമം എന്താണ് അതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ നയിക്കപ്പെടുന്നൊരു പിന്നെ പാർട്ടി ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഈ അഭിജിത്ത് ദിപ്കെ, അദ്ദേഹം ഒരു ചെറിയൊരു ട്വീറ്റാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കോക്രോച്ചുകൾക്കും ഒന്നിച്ചാലോ, ഇതാണ് ഇത്. ആ ട്വീറ്റിന് വമ്പിച്ച പ്രതികരണം ഉണ്ടാകുകയാണ്. അത് ആരാണ് ഈ കോക്രോച്ചുകൾ എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ടത്, അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിഞ്ഞു, അവർ സ്വയം അതിനു വേണ്ടി തയ്യാറായി. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഡിറഗേറ്ററി ആയുള്ള പരാമർശമാണെന്ന് കരുതുന്ന കാര്യത്തെ അവർ വളരെ ഒരു സ്വതബോധത്തിൻ്റെ ഒരു ചിഹ്നമായി അവർ അവിടെ ഏറ്റെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. എന്തായാലും പെട്ടെന്ന് പിന്നെ നമ്മൾ കാണുന്ന വെച്ചാൽ 23 മില്യൺ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നു, മറ്റേ അക്കൗണ്ടിൽ ഇത് ചെയ്യുന്നു. എന്തായാലും ഒരു സറ്റേറിക്കൽ പാർട്ടി എന്ന രൂപത്തിലാണ് ഈ CJP എന്നുള്ളൊരു ആശയത്തെ അദ്ദേഹം ശരിക്കും കൊണ്ടുവരുന്നുള്ളൂ. മാത്രമല്ല പിന്നീടും അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശങ്ങളൊന്നും അത്ര സീരിയസ് ആയ ഒന്നല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഒരു പൊളിറ്റിക്കലൈസേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മാനിഫെസ്റ്റോ വരുമ്പോഴാണ്. ആ മാനിഫെസ്റ്റോയിൽ 5 കാര്യങ്ങളാണ് കൃത്യമായിട്ടും പറഞ്ഞത്. ആ 5 നമ്മളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടും രാഷ്ട്രീയ ചുവയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി കുറുക്കി കൊള്ളുന്ന ഇതാണ്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, അതായത് റിട്ടയർഡായ ചീഫ് ജസ്റ്റിസിന്മാർക്കൊന്നും റിട്ടയർഡ് റിവാർഡുകൾ എന്താണ് ഇതിന് കൊടുക്കാൻ പാടില്ല, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് 33% 50% തന്നെ സംവരണം, അതും സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ പിന്നെ പാർട്ടി കൊടുക്കും. പിന്നെ ഈ വെട്ടിമാറ്റപ്പെടുന്ന വോട്ടുകൾ, അത് യഥാർത്ഥത്തിൽ അർഹിക്കുന്നവരുടെ വോട്ടുകളാണ്, അത്തരത്തിലുള്ള വെട്ടിമാറ്റുകളല്ല, അങ്ങനത്തെ ഇതുകളും ചെയ്യില്ല, ഇനി പിന്നെ ഉണ്ടാവുകയില്ല. പിന്നെ മീഡിയകളെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. നിലവിലുള്ള മീഡിയകൾ എന്ന് പറയുന്നത് അദാനിയുടെയും അദ്വാനിയുടെ ഒക്കെ മറ്റേ നമ്മുടെ ഈ വൻ വ്യവസായികളുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവ സത്യം ചെയ്യില്ല, പറയുകയില്ല. അതുകൊണ്ട് അത്തരം മീഡിയകളെ സ്വതന്ത്രമാക്കണം. പിന്നെ പാർട്ടി മാറ്റം സമ്മതിക്കൂലിനി. അപ്പോൾ അവിടെ അദ്ദേഹം പിന്നീട് പറയുന്നൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഈ ഫ്രാൻസ് 24 എന്ന് പറയുന്ന മീഡിയ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ദീപക് പറയുന്നൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 10-12 വർഷമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പ്രതിപക്ഷത്തുള്ളവരെ അടർത്തി മാറ്റി ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലൊക്കെ പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെയല്ല ഇല്ലാതെയാക്കുന്നത്, മറിച്ച് ജനാധിപത്യത്തെയാണ് ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവണതയ്ക്ക് നമ്മൾ കൃത്യമായിട്ടും തിരുത്തപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ 1 മില്യൺ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. മഹുവ മൈത്രയെ പോലെ, മറ്റേ നമ്മുടെ ഇപ്പം ശശി തരൂർ, കീർത്തി ആസാദ്, അങ്ങനെ വലിയ പലരൊക്കെ എന്താണ് അതിനകത്ത് ഈ വെർച്വൽ മെമ്പർഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഇവിടെ സംഭവിച്ചെന്താണ്, നമ്മുടെ സിസ്റ്റത്തിനൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ, സിസ്റ്റത്തെ അതേപടി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ഇന്ത്യയിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. മറ്റൊരു പറഞ്ഞാൽ അസ്വസ്ഥമായ ഒരു യുവത ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയാണ് ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് കൺട്രി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ദ ലാർജസ്റ്റ് യൂത്ത് പോപ്പുലേഷനും ഇവിടെയാണുള്ളത്. ആ ഒരു ഈ 14.2 ബില്യൺ പോപ്പുലേഷനിലെ 65% ആളുകൾ 35 വയസ്സിന് താഴെ ഉള്ളവരാണ്. ഇതിനകത്ത് തന്നെ 60-70% വരുന്ന ഗ്രാജുവേറ്റ്സിന് ജോലി ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഓരോ വർഷവും ഈ ആരെയാണ് നേരത്തെ പരാമർശിച്ചത്, ഈ അൺഎംപ്ലോയിഡിനെയാണ്. ആ അൺഎംപ്ലോയിഡ് യൂത്ത് എന്നുള്ളത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വൈഡനിങ് ആയ ഒരു സെക്ടറാണിത്. ഇതിനെയാണ് ശരിക്ക് വളരെ അവരുടെ അഭിമാനത്തെയാണ് ശരിക്ക് ക്ഷതപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഈ കോക്രോച്ചുകൾ എവിടെ വളരുക? കോക്രോച്ചുകൾ വളരുന്നത് നിങ്ങളുടെ ഭക്ഷണ സാധനമൊക്കെ അഴുകി വൃത്തികേടായി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാലിന്യ ഇതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ സിസ്റ്റം അത്രമാത്രം അഴുകിയിരിക്കുന്നു, അത്രമാത്രം ഇത് കറപ്റ്റഡ് ആയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്നത് കോക്രോച്ചുകളാണ്. പക്ഷേ കോക്രോച്ചുകൾ ഗുണമുണ്ട്, അതിന് ആണവ വികിരണം വന്നാൽ പോലും അവറ്റ മരിക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സർവൈവ് ചെയ്യും, ഭയങ്കര റെസീലിയൻസ് ഉള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യമൊരു തമാശ എന്ന് മറ്റേ രീതിയിലാണ് അതിനെ കണ്ടതെങ്കിലും ആ ഇമ്മീഡിയറ്റ് റെസ്പോൺസിനകത്ത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ഇനത്ത് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 2022 അദ്ദേഹം AIP ആം ആദ്മി പാർട്ടിയിൽ അദ്ദേഹം മറ്റേ അതിനോട് അനുഭാവം പുലർത്തിയുന്ന ആളാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകം നമുക്കറിയാം. അത് അധികാരത്തിൽ വരാനുണ്ടായ കാരണം തന്നെയാണ് അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസ രംഗത്ത്, ഹെൽത്തിൻ്റെ രംഗത്തൊക്കെ ആ സർക്കാർ കൊണ്ടുവന്നിരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർ നയങ്ങൾ, ആ നയങ്ങളിലെ കൃത്യമായ രാഷ്ട്രീയമാണ് എന്നെ അവരുമായിട്ട് അടുപ്പിച്ചതെന്നുള്ളതാണ്. അത് വ്യക്തവുമാണ്. നമുക്ക് ഇത് ഡൽഹിയിൽ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഈ അടുത്തൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയധികം കോക്രോച്ചുകൾ എന്തുകൊണ്ടാണെന്നാണ്. ഈ രാജ്യത്ത് ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ക്ഷമകരമായിട്ട് മാറ്റി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് അത്തരം രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന, നമ്മൾ പലപ്പോഴും അരാഷ്ട്രീയക്കാരാണ് എന്ന് പറയുന്ന ഒരു യൂത്തിൽ നിന്ന് ആണ് ഈ കോക്രോച്ചുകൾ ഉയർന്നു വരുന്നത്. എന്തായാലും അതിനകത്ത് ഒരു എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനി നടക്കാൻ പോകുന്നത് ഈ ക്രോക്കോഡൈലുകളും കോക്രോച്ചുകളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണെന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ സിസ്റ്റത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ക്രോക്കോഡൈൽ, അതെന്ന് വെച്ചാൽ ക്രോക്കോഡൈലുകൾക്ക് യാതൊരു ദയാദാക്ഷിണവുമില്ല, അവരെ വെട്ടിവിഴുങ്ങുക എന്നുള്ളതാണ്, എന്താണോ ഇന്ന് വെട്ടിവിഴുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ നീറ്റ് എക്സാം നടന്നു, അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നിടത്തേക്ക് എത്തുന്നു. പക്ഷേ അതിൻ്റെ പിറകിലുള്ള അത് വെറും ഒരു കേവലം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ കുറച്ച് ആളുകളുടെയോ ഒന്നും ഹാൻഡ് വർക്കല്ലല്ലോ, മറിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പിറകിലുള്ള കുറേ കൂടെ വലിയ ആളുകളുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടിയിരുന്ന ആളുകളുണ്ട്. അവരാരും എന്ത് ചെയ്യും, രാജിവെക്കുന്നില്ല, അവരിപ്പോഴും സേഫാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ കറപ്ഷനെ ആരാണോ കൊണ്ടു നടക്കുന്നത് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. ചില കേവലം ചില ബലിയാടുകളെ സൃഷ്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ കോക്രോച്ചുകളെ സംബന്ധിച്ചോളം ഈ ക്രോക്കോഡൈലുകളോട് ഏറ്റുമുട്ടേണ്ടി വരുന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതൊരു ഓർഗാനിക്കായ ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ എന്തില്ല പറ്റില്ല. പക്ഷേ ഇപ്പം നമുക്കറിയപ്പോൾ ഈ വേടൻ്റെ പാട്ടുകൾ, ആ പാട്ടുകളിലോട് ഇപ്പോൾ ഒരു മലയാളി സമൂഹത്തിനുണ്ടായ ഒരു ആകർഷണം എന്താണ്, അതിൻ്റെ പാട്ട് മാത്രമല്ല അതിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. ആ കണ്ടൻ്റ് കൃത്യമായിട്ടും ചില രാഷ്ട്രീയം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഒരു അവരാഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച, ഉന്നയിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയത്തെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണോ ഇവിടുത്തെ ഒരു യൂത്ത് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വിജയൻ്റെ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നതിനെക്കുറിച്ച് ഉള്ള അനാലിസിസുകൾ പറയുന്നത് എന്ത് തന്നെയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഒരു ചേഞ്ച് ഫാക്ടറായി കഴിഞ്ഞത് അദ്ദേഹം ഒരു യൂത്ത് ഐക്കണായി മാറിയെന്നുള്ളതാണ്. യൂത്ത് അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചു എന്നുള്ളതാണ്. സ്ത്രീകൾ അതുപോലെ തന്നെ, അതിന് പ്രത്യേകിച്ചും കാരണമുണ്ട്. കാരണം അദ്ദേഹം ഈ എഡ്യൂക്കേഷണൽ ലോണുകൾ അത് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ പെട്ട ഒന്നായിരുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാമാണ് റിയാലുസ്സാലിഹീൻ. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച ഹദീസാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ അദാൻ ബാങ്കിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1040-ാമത്തെ ഹദീസ്. وعن وعن سعد بن أبي وقاص رضي الله عنه عن النبي صلى الله عليه وسلم أنه قال من قال حين يسمع المؤذن أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالإسلام دينا غفر له ذنبه رواه مسلم. سعد بن أبي وقاص رضي الله عنه ولن الله ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന ഇസ്മഉൽ മുഅദ്ദിന, ആരെങ്കിലും മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ കേൾക്കുന്ന സമയത്ത് ഇപ്രകാരം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ലെന്നതിന് ഞാൻ സാക്ഷിയാണ്. വഹ്ദഹു അല്ലാഹു അവൻ ഏകനാണ്. ലാ ഷരീക ലഹു അവനൊരു പാർട്ട്ണർമാരുമില്ല. വ അന്ന മുഹമ്മദൻ നിശ്ചയമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു അല്ലാഹുവിൻ്റെ അടിമയാണ്. വ റസൂലുഹു അല്ലാഹുവിൻ്റെ ദൂതരുമാണ്. റളീത്തു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ രക്ഷിതാവായി റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ ദൂതനായി ഞാൻ തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. സഹോദരങ്ങളെ, അദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമൊക്കെ വിവരിക്കുന്നതായ ഹദീസുകളിൽ ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്ന പോലെ ഇദാ സമിഅതുമുൻ നിദാ ഇദാ സമിഅതുമുൽ മുഅദ്ദിന, രണ്ട് രൂപത്തിലും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നയാൾ വിളിക്കുന്നത് കേട്ടാൽ, ഫഖൂലു കമാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. ഫഖൂലു മിസ്ലമാ യഖൂലു, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ പറയുന്ന പോലെ പറയുക എന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അതിനുശേഷം ബാങ്ക് കേട്ടതിന് ശേഷമുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസീലത്തിനെ ചോദിക്കുന്നതായ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത്ത വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്ന ആ ഒരു പ്രാർത്ഥന. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഹദീസിൽ വന്നതുപോലെ ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, അല്ലാഹുവേ ഈ പ്രാർത്ഥനയുടെ ഈ വിളിയുടെ രക്ഷിതാവ്, ഹിയ ദഅവത്തു ഇലൽ സ്വലാത്തി വഇലൽ ഫലാഹ്, ഏതാണ് ദഅവത്ത്? നമസ്കാരത്തിലേക്കും വിജയത്തിലേക്കുമുള്ള വിളി. ലിഅന്ന ദാലിക മിൻ അതമ്മിമാ യകൂനു മിന ദഅവാത്ത്, വിളികളിൽ ഏറ്റവും പൂർണ്ണമായ ഒരു വിളിയാണ് നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്കുള്ള വിളി. ആ വിളിയുടെ രക്ഷിതാവ്. വസ്സലാത്തിൽ ഖായിമ, ഇവിടെ അസ്സലാത്തല്ലത്തി തുസ്തുഖാമു, ഇവിടെ നിർവഹിക്കാൻ പോകുന്നതായ നമസ്കാരം. ലിഅന്ന നിദാ ഇഅലാമു ബിദുഖൂലി വഖ്തി സ്സലാത്ത്, ഈ വിളി അദാൻ ബാങ്ക് എന്നത്

0: നമസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പം ആ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം ആത്തി മുഹമ്മദൻ അൽ വസീലത്ത് വൽ ഫദീല, മുഹമ്മദ് നബിക്ക് വസീലത്തും ഫദീലത്തും നൽകണമേ എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്വർഗത്തിലെ പദവികളിൽ ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് വസീലത്ത് എന്നത്. വൽ ഫദീല, അതും അൽ മീസത്ത് വ റുത്ബത്തുൽ ആലിയത്ത് അലാ ഗൈരി ഹി അലൈഹി സ്വലാത്തു വസ്സലാം വഖദ് ഹസലഹു ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതായ ഉന്നതമായ ഒരു സ്ഥാനം തന്നെയാണ്, പ്രത്യേകതയാണ്. വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത, നീ വാഗ്ദാനം ചെയ്തതായ സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നയിക്കണമേ. അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം നൽകിയതാണ്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതല്ലക് അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ വചനത്തിൽ രാത്രിയിൽ നിന്നുള്ള തഹജ്ജുദ് നമസ്കാരം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് കൽപ്പിച്ചതിന് ശേഷം നിങ്ങളെ മഹ്മൂദായ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു നിയോഗിച്ചേക്കാം. അത് വമിൻ ഹാദൽ മഖാമൽ മഹ്മൂദ് അഷ്ഷഫാഅത്തുൽ ഉദ്മ, അഷ്ഷഫാഅത്തുൽ ഉദ്മ, ഏറ്റവും മഹത്തായ വലിയ ഷഫാഅത്ത് എന്നത് ആ ഒരു സ്ഥാനമാണ്. ഫഇന്നന്നാസ യൗമൽ ഖിയാമത്തി യൽഹഖുഹും മിനൽ കറബി വൽ ഗമ്മി, ആളുകളെല്ലാം ഖിയാമത്ത് നാളിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ദുഃഖാർത്തരായി വിഷമിച്ചുകൊണ്ട് ക്ലേശത്തോടെ നിൽക്കുന്നു. മാലാ യുത്യഖൂന ഫീ ദാലിക്കൽ മൗഖിഫിൽ അദീം അല്ലദീ മിഖ്ദാറുഹു 50,000 സന. ഒരു മനുഷ്യനും സാധ്യമല്ല ആ ഒരു ഭയാനകരമായ നൃത്തം. ഒരു ദിവസം എന്നത് അതിൻ്റെ കണക്ക് 50,000 വർഷങ്ങളാണ്. ഒരു ഫീ സഈദിൻ വാഹിദിൻ യുസ്മിഅഹുമുദ്ദാഇ, എല്ലാവരും ആ പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതായ മഹ്ഷറിനെ സംബന്ധിച്ചാണ്. ശരീരമെല്ലാം നഗ്നരായിക്കൊണ്ട് ചെരുപ്പ് ധരിക്കാത്തവരായി കണ്ണുകളെല്ലാം താഴ്ത്തപ്പെട്ടുകൊണ്ട് അവർ യാതൊന്നും ഉടമപ്പെടുത്തുകയില്ല. സ്വന്തത്തിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ലാത്ത വിധം സഹോദരങ്ങളിൽ നിന്ന്, മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്നെല്ലാം ഓടിയകലുന്ന, ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വരിച്ച് നിൽക്കുന്ന, യാതൊരുവിധ കുണ്ടും കുഴികളുമൊന്നുമില്ലാത്ത, തണലില്ലാത്ത, യാതൊന്നുമില്ലാത്ത പരന്ന പ്രദേശമായ ഒരു മഹ്ഷർ ആ ഭൂമിയിൽ നിൽക്കുന്ന ആ ഒരു സമയം, അള്ളാഹുവിനോട് ഷഫാഅത്തിനെ തേടാൻ അവർ ആഗ്രഹിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് വരും, നൂഹ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ, മൂസാ നബിയുടെ, ഈസാ നബിയുടെ, അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് എത്തുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഷഫാഅത്തിനെ ചോദിക്കും. ഇതൊരു വലിയ സ്ഥാനമാണ്. വഫീ ഹാദൽ മഖാം യഹ്മദുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ, എല്ലാവരും സ്തുതിക്കുന്നതായ ഈ ഒരു സ്ഥാനം, എല്ലാവരും ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അമ്പിയാക്കൾ എല്ലാവരും, വലിയ വലിയ പ്രവാചകന്മാർ അവരുടെ ഒഴിവ് കഴിവ് പറയും. ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, നൂഹ് നബി, അബുൽ ബഷർ, ആദം അലൈഹിസ്സലാം, ഇതെല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ഷഫാഅത്തിനെ ചോദിക്കുകയാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്തതായ ഒരു വലിയ സ്ഥാനം അതാണ്, അഷ്ഷഫാഅത്തുൽ ഉളുമ, അള്ളാഹു വാഗ്ദാനം ചെയ്തത്. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ലംഘിക്കുകയില്ല. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. سورة آل عمران 194-ാമത്തെ വചനത്തിലും നമുക്കത് കാണാൻ സാധിക്കും. ഞങ്ങളോട് വാഗ്ദാനം നൽകിയത് നീ നൽകണേ, റസൂലിന് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ നിന്ദ്യരാക്കരുതേ, അപമാനിക്കരുതേ. നിശ്ചയമായും ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന്. فهو جل وعلا الله سبحانه وتعالى لا يخلف الميعاد لكمال صدقه الله സത്യസന്ധതയുടെ പൂർണ്ണത കൊണ്ട് തന്നെ ഒരിക്കലും വാഗ്ദാനം അല്ലാഹു ലംഘിക്കുകയില്ല. وكمال قدرته جل وعلا അല്ലാഹുവിന്റെ കുദ്റത്തിന്റെ പൂർണ്ണത. واخلاف الوعد اما يكون عن كذب من الواعد واما يكون عن عجز منه والله جل وعلا اصدق القائلين واقدر القادرين. കഴിവുള്ളവരിൽ ഏറ്റവും നല്ലതായി കഴിവുള്ളവൻ അല്ലാഹുവാണ്. പറയുന്നവരിൽ ഏറ്റവും സത്യസന്ധമായ വാക്ക് പറയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം നൽകിയതാണ് അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ എന്ന്. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്, അള്ളാഹു ആ വാഗ്ദാനത്തിൽ സത്യസന്ധവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു സ്ഥാനം നൽകും. അപ്പം സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസീലയെ തേടുന്നതായ പ്രാർത്ഥന, അത് വാങ്ങിന് ശേഷം നിർവഹിക്കേണ്ടതുണ്ട്. അതോ അതേപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ മറ്റൊരു പ്രാർത്ഥന, വാങ്ക് കേട്ടതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹുല ഷരീക്കല, അള്ളാഹുവല്ലാതെ ആരാധനയില്ല, അവൻ ഏകനാണ്, അവനിൽ പങ്കുകാരില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അബുദാണ്, റസൂലാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു, മുഹമ്മദ് നബിയെ റസൂലായി തൃപ്തിപ്പെട്ടു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു എന്ന് ഈയൊരു പ്രാർത്ഥന പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഓരോ അദാനു ശേഷവും ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്നുള്ളത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണിത്. ഈയൊരു പ്രാർത്ഥന, അഷ്ഹദു അന്നഹു ലാ മഅബൂദ ബിഹഖിൻ ഇല്ലാ ഹുവ, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഹഖായ നിലക്ക്, സത്യസന്ധമായ നിലക്ക് ആരാധിക്കപ്പെടാൻ അള്ളാഹുവല്ലാതെ അർഹനില്ല. വഖിറു അന്നഹു ലാ ഷരീക ലഹു ഫീ മുൽക്കിഹി വലാ ഇബാദത്തിഹി, അധികാരത്തിലും ആരാധനയിലും അള്ളാഹുവിന് യാതൊരു വിധത്തിലുള്ള പാർട്ട്ണർമാരുമില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അത്രയും മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠമായതാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ബാങ്ക് വിളിക്കുന്ന സമയത്തിൽ അള്ളാഹുവിനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റളിയത്തു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു, അള്ളാഹുവിൻ്റെ റുബൂവിയത്തും അള്ളാഹുവിൻ്റെ ഖദറും ഖദാവും എല്ലാം ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു. വബി മുഹമ്മദിൻ റസൂല, അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച പ്രവാചകനാണ്, ദൂതരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസങ്ങളും ശരീഅത്തും മറ്റെല്ലാം എത്തിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ദൂതരിൽ സത്യസന്ധമായി ഞാൻ വിശ്വസിക്കുന്നു, അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു. അതുപോലെ തന്നെ വബിൽ ഇസ്ലാമി ദീന, ദീനിനെ ഞാൻ, എനിക്ക് ദീനായി ഞാൻ സ്വീകരിക്കുന്നത് ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെടുന്നു. ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീൻ അത് ഇസ്ലാം മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ വറളിയത്തു ബി ജമീഇ അഹ്കാമിൽ ഇസ്ലാമി മിനൽ അവാമിരി വൻ നവാഹി, കൽപ്പനകളായ വിരോധങ്ങളായ ഇസ്ലാമിൻ്റെ മുഴുവൻ വിധികളെയും ഞാൻ തൃപ്തിപ്പെടുന്നു. ഈ ദീനിനെ, ഇസ്ലാമിനെ വിശ്വാസമായി പിന്തുടരുന്ന എൻ്റെ ആദർശമായിക്കൊണ്ട് ഞാനിതിനെ സത്യപ്പെടുത്തുകയാണ്, അതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം. സഹോദരങ്ങളെ, ഗഫിറ ലഹു ദംബുഹു, അവൻ്റെ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇബ്നു ഖുസൈമയുടെ, ഇബ്നു ഹിബ്ബാൻ്റെ സ്വഹീഹുകളിൽ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുമ്പ് ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന റിപ്പോർട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അപ്പോൾ ബാങ്കിന് ശേഷമുള്ള ഈ ഒരു പ്രാർത്ഥന കൂടി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, റളിയത്തു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദി റസൂല വബിൽ ഇസ്ലാമി ദീന എന്നതുകൂടി പറയുക. ഇനി ഇപ്രകാരം പറഞ്ഞാലും ആവും മറ്റൊരു രൂപത്തിൽ, റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൻ്റെ ഷിആറുകളെ, ബാങ്ക്, അദാൻ, ഇഖാമത്ത് തുടങ്ങിയതെല്ലാം അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അതിൻ്റേതായ സ്ഥാനം നൽകിക്കൊണ്ട് അതിന് ഇജാബത്ത് നൽകുന്നവരായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതും മാത്രമല്ല അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടക്കുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന വിഷയത്തിൽ അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആ ഉലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന അത് തള്ളപ്പെടുകയില്ല. റവാഹു അബൂദാവൂദ് വതിർമിദി, ഖാല ഹദീസുൻ ഹസനുൻ, ഹസനായ ഹദീസാണ്, അബൂദാവൂദ് തിർമിദിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടക്കുള്ള പ്രാർത്ഥന അതും തള്ളപ്പെടുകയില്ല. അതുകൊണ്ട് ഈ ഒരു മഹത്തായ ശ്രേഷ്ഠമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഹദീസാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന മഴ വർഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പ്രകാരമാണ്: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ. സ്വാദാണ്, സ്വാദ് സീനല്ല. സ്വയ്യി യാ ആണ്, യാഇന് ഷദ്ദുണ്ട്, അതുപോലെ കസറുമാണ്. സ്വയ്യിബൻ നാഫിഅൻ, ഐനാണ് ഐൻ, നാഫിഅ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ. സ്വയ്യിബൻ നാഫിഅ, ഈ മഴയെ ഫലപ്രദവും ഭൂമിക്കുപരിയിൽ ഒലിച്ചൊഴുകുന്നതുമാക്കേണമേ. സ്വയ്യിബൻ എന്ന് പറഞ്ഞാൽ ഒലിച്ചൊഴുകുന്നത് അഥവാ ഭൂമിക്കുപരിയിൽ ഒലിച്ചൊഴുകുന്നത്. നാഫിഅ എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ, ഫലപ്രദമായത്. അങ്ങനത്തെ ഒരു മഴയാക്കി ഇതിനെ മാറ്റേണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഇപ്പം നമുക്കറിയാം, മഴ അല്ലാഹുവിൻ്റെ ഒരനുഗ്രഹമാണ്. ഒരുപക്ഷെ അത് ശിക്ഷയായിട്ടും വന്നേക്കാം, അത് ശിക്ഷയായും ഭവിച്ചേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്യണം? മഴ വർഷിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം അത് നല്ല മഴയാകാൻ. അതാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ കാണുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് നന്മ ലഭിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നന്മക്ക് വേണ്ടി ധാരാളം റസൂലുള്ളാഹി പ്രാർത്ഥിക്കുമായിരുന്നു. മഴ പെയ്യുന്നത് അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നു, കാരണം അതിലൂടെ ധാരാളം നന്മകൾ നമുക്ക് വരാനുണ്ടല്ലോ. എന്നാൽ അതൊരു ശിക്ഷയായി തീരുമോ എന്നും അവിടുന്ന് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മഴ കാണുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അതുകൊണ്ട് നമ്മളും അത് പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇടിയും മിന്നലും കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല 30-ാം അധ്യായം സൂറത്തുർ റൂമിൻ്റെ 24-ാമത്തായത്തിൽ പറയുന്നത്, വമിൻ ആയാത്തിഹി, അവൻ്റെ അഥവാ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, യുരീക്കും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത്. എന്ത്? അൽ ബർഖ. ബർഖ പറഞ്ഞാൽ മിന്നൽ. മിന്നലിനെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത്. എങ്ങനെ? ഖൗഫൻ വത്വമഅൻ, ഭയപ്പാടായിക്കൊണ്ട് അഥവാ ഭയത്തിനായി, അതുപോലെ പ്രത്യാശയായും അഥവാ ആശയ്ക്ക് വേണ്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് ഭയപ്പാടും പ്രത്യാശയുമായിക്കൊണ്ട് അവൻ നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നു എന്നുള്ളത്. വയുനസ്സിലു മിനസ്സമാഇ മാഅ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കുന്നതും. ഫയുഹയി ബിഹിൽ അർദ ബഅദ മൗതിഹ, എന്നിട്ടതുമൂലം ഭൂമിയെ അഥവാ അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവിപ്പിക്കുന്നു എന്നുള്ളതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇന്നഫീദ അലിക്കല അയാത്ത്, തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ലിഖൗമിയഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന ജനങ്ങൾക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ അനുഗ്രഹം, വലിയ ദൃഷ്ടാന്തം അള്ളാഹു നമ്മോട് പറയുന്നത് എന്താണ്? ഒന്ന്, ഭയപ്പാടോടെ പ്രത്യാശയോടെ മിന്നലിനെ നമുക്ക് കാണിച്ചു തരുന്നതും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുന്നു എന്നുള്ളതുമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ദൃഷ്ടാന്തങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണിപ്പറഞ്ഞ ഒരു വിഷയം ആണ്. മിന്നലേറ്റ് അപായം പിണഞ്ഞേക്കുമോ എന്ന ഭയം, അതോടൊപ്പം മഴ പെയ്തേക്കുമെന്ന പ്രതീക്ഷ, ഇതാണ് ഖൗഫൻ വത്വമഅൻ, ഭയപ്പാടും പ്രത്യാശയുമായിക്കൊണ്ട് എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ഇപ്പം ഭയം, ഭയപ്പാട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? മിന്നലേറ്റ് നമുക്കെന്തെങ്കിലും അപകടം വരുമോ എന്ന പേടിയാണ്. പ്രതീക്ഷേ, ഒരു മഴ, മിന്നലൊക്കെ ഉണ്ടല്ലോ, നല്ല മഴ വർഷിച്ച് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയുമാണ്. ആകാശഭൂമികൾക്കിടയിലും മനുഷ്യർക്കിടയിലും നിത്യേന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഇത്. അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുപോലെ തന്നെ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചതിനെക്കുറിച്ചും പറഞ്ഞല്ലോ. അതിനെ വിശദീകരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ബഅദമാ കാനത് ഹാമിദ, ഭൂമി നിർജീവമായ അവസ്ഥയിലായതിനു ശേഷം അതിനെ അള്ളാഹു ജീവിപ്പിക്കുന്നു എന്നാണ്. അഥവാ നിർജീവമായി എന്ന് പറഞ്ഞാൽ എന്താ? ലാ നബാത്ത ഫീഹ വലാ ഷൈഅ, ഭൂമിയിലൊരു സസ്യലതാദികളും ഒന്നും, ഒരു പച്ചപ്പൊന്നുമില്ലാതെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് ഭൂമിയുടെ നിർജീവാവസ്ഥ എന്ന് പറഞ്ഞത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ജീവിപ്പിക്കുകയാണ്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, ഐ യുനസ്സില അലൈക്കുമുൽ മത്തർ, നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു എന്നുള്ളത്. ആ മഴയുടെ പ്രത്യേകത, അല്ലദീ തഹ്യാ ബിഹിൽ ബിലാദ് വൽ ഇബാദ്, രാജ്യങ്ങളെ അടിമകളെയൊക്കെ ജീവിപ്പിക്കുന്നത് അതാണ്. വയുരീക്കും, അതുപോലെ നിങ്ങൾക്കവൻ കാണിച്ചു തരുന്നു, ഖബല നുസൂലിഹി, അതിൻ്റെ ഇറക്കത്തിൻ്റെ മുമ്പേ അഥവാ മഴ വർഷിക്കുന്നതിന് മുൻപേ, മുഖദ്ദിമാത്തിഹി, അതിൻ്റെ ഒരു മുന്നോടിയായി, അള്ളാഹു സുബ്ഹാനഹു വതആല മിനർ റഅദി വൽ ബർഖി, ഇടിയും മിന്നലുമെല്ലാം കൊണ്ടുവരുന്നു. അപ്പോൾ ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ ഒരു പേടിയുണ്ട്, അള്ളാഹ് ഇടിമിന്നലേൽക്കുവോ, വലിയ അപകടം എനിക്ക് സംഭവിക്കുവോ, നല്ല ഇടിപൊട്ടലാണല്ലോ, എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ, ഇങ്ങനൊരു ഭയം നമുക്കുണ്ട്. എന്നാൽ ഭയം മാത്രമല്ല, ഹൗ എന്തൊരു ചൂടാണ്, ഇടിമിന്നലൊക്കെ ഉണ്ട്, നല്ലൊരു മഴ പെയ്ത് ഒരാശ്വാസം കിട്ടും, ചെടികളൊക്കെ ഉണങ്ങിപ്പോയല്ലോ, കൃഷിയൊക്കെ നശിച്ചു പോവാണല്ലോ, ഇടിമിന്നലൊക്കെ ഉണ്ട്, മഴക്കിലൊരു കോളുണ്ട്, നല്ലൊരു മഴ കിട്ടിയാൽ ഒക്കെ ഒന്ന് സമൃദ്ധിയായി വരും, ഇങ്ങനെ ഒരു പ്രതീക്ഷ അതിലുണ്ട്. അപ്പം ഈ ഇടിമിന്നലും അല്ലെങ്കിൽ യുഹാഫു വയുത്തുമഅഫീഹി, അതിലൂടെ ഒരു പ്രതീക്ഷയും ഒരു ഭയവും ഉണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്ന ഫീ ദാലിക ലആയാത്ത്, തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല വെറുതെ ഉണ്ടാക്കിയതോ വെറുതെ സൃഷ്ടിച്ചതോ ഒന്നുമല്ല എന്നർത്ഥം. ദാലത്തുൻ അലാ ഉമൂമി ഇഹ്സാനിഹി വസിഅത്തി ഇൽമിഹി വകമാലി ഇത്ഖാനിഹി, അള്ളാഹുവിൻ്റെ ആ ഒരു അറിവിൻ്റെ വിശാലത, അള്ളാഹുവിൻ്റെ ആ ഒരു സൂക്ഷ്മതയുടെ കമാൽ പൂർത്തീകരണം, അതിൻ്റെ പൂർണ്ണത, വ അലീമി ഹിക്മത്തിഹി, അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ ആ ഒരു മഹത്വം, അതിൻ്റെ ഒരു വലുപ്പം, ഇതൊക്കെ നമുക്കിതിലൂടെ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. വ അന്നഹു യുഹ്യിൽ മൗത്ത കമാ അഹ്യൽ അർദ ബഅദ മൗത്തിഹ, ഭൂമി നിർജ്ജീവമായതിനു ശേഷം അതിനെ ജീവനുള്ളതാക്കി എന്നതുപോലെ മരിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിപ്പിക്കും. അപ്പം അതുകൊണ്ട് അല്ലാഹു ഇതൊക്കെ നിശ്ചയിച്ചതിന് പിന്നിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, അല്ലാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കണം, അതൊരു ഇബാദത്താണ്. എന്നാൽ അല്ലാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കണം, അവനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അല്ലാഹു അതിനൊക്കെ നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഇടിയും മിന്നലും. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഡിസ്പ്ലേ സ്ക്രീനുകൾക്ക് അഡിക്ഷനായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് കെയർ മനോഹരമായ ഒരു ശ്രമമാണ്. ടെലിക്യൂസ്, സ്റ്റാർകോസ്റ്റ്, പൂമരത്തണലിൽ തുടങ്ങിയ ഈ ഗണത്തിലുള്ള അനേകം പ്രോഗ്രാമുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുകൾ പീസ് റേഡിയോ മാറ്റിവെക്കുന്നുണ്ട്. കാലത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇത്തരം മഹത്തായ പദ്ധതികൾക്ക് ഗുണകരമാകും വിധം താങ്കളും സാമ്പത്തിക പിന്തുണ നൽകുമല്ലോ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക ഈ മഹത്തായ സംവിധാനങ്ങളിലേക്ക് കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9746950006.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.

വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവർ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗസിലേക്ക് ഏവർക്കും സ്വാഗതം.
1: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, പീസ് റേഡിയോയുടെ പെരുന്നാൾ സ്പെഷ്യൽ ഫാമിലി ടെലിഗസിലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, പെരുന്നാളിൻ്റെ സുദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ടെലിഗസിൽ ചർച്ച ചെയ്യുന്ന വിഷയം അറബി ഭാഷ ചരിത്രവും സ്വാധീനവും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ഇന്ന് ടെലിഗസിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ടെലിഗസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫൈറൂസ് ഉള്ളണം,
0: ഞാൻ ഹാദി ബിൻ മോസ്,
2: ഞാൻ അഫ്സൽ പടപ്പറമ്പ്.
1: അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിന്ന് ചർച്ച കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, അറബി ഭാഷ എന്ന് പറയുന്നത് ലോകത്ത് അറിയപ്പെട്ടൊരു ഭാഷ തന്നെയാണ്. ഹാദിക്ക് എന്തെങ്കിലും അറിയോ അറബി ഭാഷനെ കുറിച്ച്?
0: അറബി ഭാഷ ദിനം December 18
1: അതറിയാം. വേറെന്തെങ്കിലും?
2: അറബി ഭാഷ നമുക്കറിയാം, ലുഗത്തുൽ ജന്ന എന്ന് വരെ പറയപ്പെടാറുണ്ട്. സ്വർഗത്തിൻ്റെ ഭാഷയാണ്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഭാഷയാണ്, ഹദീസിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ദൈവികമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള ഭാഷ കൂടിയാണ് അറബി ഭാഷ എന്നുള്ളത്.
1: കോൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹദി, പെരുന്നാളൊക്കെ എന്നിട്ട് എന്താ പാട്? ടൂറൊക്കെ പോയോ? പുറത്ത് ടൂർ പോയിട്ടില്ല?
0: പുറത്തൊക്കെ അതിന് മുന്നേ പോയി.
1: അതിന് മുന്നേ പോയി, പെരുന്നാളിന് മുന്നേ പോയി. ഹാദി എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? ഇനി 8. അപ്പോൾ 7 വരെ അറബി പഠിച്ചിരുന്നോ? മദ്രസയിലൊക്കെ? മദ്രസയിൽ
0: വിട്ടില്ല.
1: ഇനി 8. അപ്പോൾ 7 വരെ അറബി പഠിച്ചു. അറബിയിൽ എന്തെങ്കിലും പഠിച്ചത് ഓർമ്മ വേണ്ടോ? നമ്മൾ വിഷയം അറബി ഭാഷയാണ്. നിങ്ങളൊക്കെ അറബി എഴുത്തിന് എന്തേ പ്രത്യേകത ഉണ്ടോ?
2: ഇൻഷാല്ല, നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈദ് ലൈവ് ഗിസ് സംഘടിപ്പിച്ചിരുന്നു ഈസ് റേഡിയോയുടെ കീഴിൽ. അപ്പോൾ പെരുന്നാൾ തലേന്നത്തും അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിലും നടത്തിയ ലൈവ് ഗിസിലെ വിജയികളെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഇന്ന് പെരുന്നാൾ പിറ്റേന്നത്തെ വിജയികളെ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും ഇൻഷാല്ല. അതിനു മുന്നേ പെരുന്നാൾ തലേന്ന് പെരുന്നാൾ ദിനം വിജയികളെ നമുക്ക് വായിക്കാം. പെരുന്നാൾ തലേന്ന് 27 നമ്മൾ ചോദ്യം കുറച്ച് ചോദ്യങ്ങൾ നൽകിയിരുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം,
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതാണോ?
2: ആ, അതെ അതെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ വലിയ റുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണെന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് നൽകിയിരുന്നത് മദീന, മീന, അറഫ, ഖുദുസ് എന്നായിരുന്നു.
1: ഇതിൽ ഉത്തരം വന്നിട്ടുള്ളത് മീന.
2: മീനയാണ്. അപ്പോൾ ധാരാളം പേര് ഉത്തരം നൽകിയിരുന്നു. അതിൽ വിജയികളായിട്ടുള്ളത് 3 പേരാണ്. അവരെ പ്രഖ്യാപിക്കാം.
1: ജമീല നിലമ്പൂർ, സുലൈഖ തിക്കരിപ്പൂർ, ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്, ഇവരാണ് പെരുന്നാളിൻ്റെ തലേന്ന് നടന്നിട്ടുള്ള പരിപാടിയിൽ വിജയിച്ചവർ. അതുപോലെ തന്നെ പെരുന്നാൾ ദിനം,
2: പെരുന്നാളിൻ്റെ അന്ന് വിജയികളായിട്ടുള്ളത്. ചോദ്യം വന്നത് ചോദ്യം, മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നായിരുന്നു. അതിൻ്റെ ഓപ്ഷൻസുകൾ വന്നിട്ടുള്ളത് മുഹാജിറുകൾ, അൻസാറുകൾ, ഖുറൈശികൾ, പിന്നെ ഔസ് ഗോത്രം എന്നതായിരുന്നു. അതിൻ്റെ ഉത്തരം
1: അൻസാറുകളാണ് ഉത്തരം വന്നിട്ടുള്ളത്. അതിലും 3 വിജയികളാണ് ഉണ്ടായിട്ടുള്ളത്. ഷറഫുന്നിസ എടത്തനാട്ടുകര, അതുപോലെ തന്നെ ഷംസീർ അലി, നഈം പറവണ്ണ എന്നിവരാണ് വിജയികൾ. പിന്നെ ഉള്ളത് പെരുന്നാളിന്റെ പിറ്റേ ദിവസമുള്ള
2: അഥവാ ഇന്നലെ.
1: ഇന്നലെ
2: ചോദ്യം, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതായിരുന്നു എന്നതായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് നമ്മൾ നൽകിയിരുന്നത് മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ, മസ്ജിദുൽ കുബ, മസ്ജിദുൽ ഹറാം. ഉത്തരം നമുക്കറിയാം, മസ്ജിദുൽ ഹറാം എന്നായിരുന്നു. അതിനും
1: മൂന്ന് വിജയികളുണ്ട്. വിജയികൾ മുഹമ്മദ് ഷെരീഫ് തലങ്കര, സുഫൈല കരുവാരക്കുണ്ട്, ഹിബ എന്നിവരാണ് വിജയികൾ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.
2: ഇൻഷാല്ലാ നമ്മളിന്ന് പെരുന്നാൾ സ്പെഷ്യൽ ലൈവ് ഡൽഹിയിലാണ്
1: ഉള്ളത്.
2: അറബി ഭാഷയുടെ ചരിത്രവും സ്വാധീനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് കോൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്?
3: കാസർഗോഡ്.
0: എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: മൂന്നില്.
0: കൂടെ ആരൊക്കെ ഉണ്ട്?
2: അപ്പോ മിസ്സിരി അല്ലേ?
1: കാസർഗോഡ്.
2: കാസർഗോഡ് മിസ്സിരിയ മൂന്നാം ക്ലാസ്സുകാരിയാണ്. കൂടെ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ്?
1: കൂടെ ആരുള്ളതെന്ന് പറഞ്ഞു?
2: മടിക്കണ്ട, പറയാം. ആ അങ്ങനെ ഉഷാറായിട്ട് പറയും. രണ്ട് ഇത്താത്തമാരും കൂടെ ഉണ്ട് അല്ലേ? അപ്പോ പെരുന്നാളൊക്കെ ആയിട്ട് എന്താണ്, ഉഷാറല്ലേ? ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയോ? ആ അറബി ഭാഷ എന്നതാണ് വിഷയം. അറബി ഭാഷയുടെ ചരിത്രവും അറബി ഭാഷയുടെ സ്വാധീനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ തെലീഗ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഹാദി ചോദിക്കും.
0: അറബി ഭാഷ ഏത് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്നു?
1: ചോദ്യം മനസ്സിലായോ?
0: അറബി ഭാഷ ഏത് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്നു?
2: ഓപ്ഷൻസ് വേണോ?
3: ഓപ്ഷൻസ്
2: നൽകാം.
0: ഓപ്ഷൻ സി എ
1: ഇൻഡോ യൂറോപ്യൻ,
0: ഓപ്ഷൻ ബി സെമിറ്റിക്, ഓപ്ഷൻ സി
1: ദ്രാവിഡ,
0: ഓപ്ഷൻ ഡി മംഗോളിയൻ.
2: ഈ നാലെണ്ണം ഓരോ ഭാഷാ കുടുംബങ്ങളാണ്. അതിൽ ഏതോ ഒന്നിലാണ് നമ്മുടെ അറബി ഭാഷ ഉൾപ്പെടുക. അത് ഏതാണെന്നാണ് ചോദ്യം. ഇൻഡോ യൂറോപ്യൻ, ബി സെമിറ്റിക്, സി ദ്രാവിഡ, ഡി മംഗോളിയൻ. ആ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഉത്തരം? ബി.
1: പറഞ്ഞോളൂ. അറബി ഭാഷ ഏത് ഭാഷാ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്?
2: ഓപ്ഷൻസ് ആണെങ്കിൽ ഒന്നുകൂടി വായിച്ചു കൊടുക്കാം.
1: ഓപ്ഷൻ എ ഇൻഡോ യൂറോപ്യൻ, ഓപ്ഷൻ ബി സെമിറ്റിക്, ഓപ്ഷൻ സി ദ്രാവിഡ, ഓപ്ഷൻ ഡി മംഗോളിയൻ.
3: ഓപ്ഷൻ ബി.
2: ഓപ്ഷൻ ഡി ആണോ ബി ആണോ? ക്ലിയർ ആയില്ല. മംഗോളിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഉറപ്പാണോ?
1: ബി എന്നാണോ?
2: ഉറപ്പാണോ? ബി ആണോ ഡി ആണോ? സെമിറ്റിക് ആണോ അതോ മംഗോളിയൻ ആണോ? സെമിറ്റിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: ശരിയാണോ?
0: ഉത്തരം ശരിയാണ്.
1: അപ്പോ ഒന്നാമത്തെ ഉത്തരം ശരിയായി.
2: ഹിബ്രു, അരാമിക് തുടങ്ങിയ ഭാഷകളുമായി ബന്ധമുള്ള പുരാതന ഭാഷാ കുടുംബമാണ് സെമിറ്റിക് എന്നുള്ളത്. അതിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് അറബി എന്നുള്ളത്. അപ്പോൾ മാഷാല്ലാ, ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ആരാണ് ഉത്തരം സഹായിച്ചു തന്നത്? പറഞ്ഞു തന്നിട്ട് ഉമ്മയാണല്ലേ.
1: ഓക്കെ, എത്ര തവണ വിന്നർ ആയിട്ടുണ്ട് മുമ്പ്?
2: ഒരു പ്രാവശ്യം വിന്നർ ആയിട്ടുണ്ടല്ലേ.
1: ഇനിയിപ്പോ അടുത്തതാവാൻ നിൽക്കാണ് അല്ലേ.
2: രണ്ടാമത്തെ ചോദ്യം റെഡി അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച വർഷം ഏതാണ്? ഐക്യരാഷ്ട്രസഭ അറിയില്ലേ, യു എൻ, അത് അറബി ഭാഷയെ ഔദ്യോഗിക ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി പ്രഖ്യാപിച്ച വർഷം ഏതാണ്, അംഗീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1973, ഓപ്ഷൻ സി 1990, ഓപ്ഷൻ ഡി 1960. വ്യക്തല്ലേ? ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച വർഷം ഏതാണെന്നതാണ് ചോദ്യം. നമ്മൾ നാല് ഓപ്ഷൻസ് നൽകുന്നുണ്ട്. ഓപ്ഷൻ എ 1945, 1973, ഓപ്ഷൻ സി 1990, ഓപ്ഷൻ ഡി 1960. ഇതിലേത് വർഷത്തിലാണ് ഐക്യരാഷ്ട്രസഭ യു എൻ അറബി ഭാഷയെ 1973. ഈ ഉത്തരം ആരാണ് പറഞ്ഞത്? അപ്പോ ശരിക്കും ഒരു ഫാമിലി ടെലിവിഷൻ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷാല്ലാ, ഉത്തരം ഹാദി, എന്താണ് ഉത്തരം ശരിയാണോ?
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
1: അപ്പൊ രണ്ടെണ്ണം കറക്റ്റ് ഉത്തരം പറഞ്ഞു, അൽഹംദുലില്ലാ. ഇനി അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ. ലോക അറബി ഭാഷാ ദിനം എന്നാണ് ആചരിക്കുന്നത്? ആണോ എന്നല്ല, ഉറപ്പിച്ചു പറയണം.
2: ഞങ്ങളാണ് ചോദ്യം ചോദിക്കണം, ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻസ് ഒന്നും വേണ്ട അല്ലേ? കോൺഫിഡന്റ് ആണ്? അതെ. അപ്പോ ഉത്തരം ഹാദി, എന്താണ് ഉത്തരം?
0: ഡിസംബർ 18.
2: ഡിസംബർ 18 ഉത്തരം
1: ശരിയാണ്.
2: അപ്പൊ ഫാത്തിമ മിസിരിയ അല്ലേ,
1: കാസർഗോഡ്?
2: കാസർഗോഡ് ആൻഡ് ഫാമിലി വിന്നർ ആയിരിക്കണം, നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ വിന്നറാണ്. രണ്ടാമത്തെ തവണയാണ് വിന്നർ ആകുന്നത്. അപ്പോ കൂട്ടായ പ്രവർത്തനം കൊണ്ട്
1: വിജയിച്ചു.
2: മാഷാല്ലാ, സന്തോഷായില്ലേ? വലിയ പെരുന്നാളിന് ഒരു ഇരട്ടി മധുരായിരിക്കുന്നു. ഇൻഷാല്ലാ ഇതുപോലെ ഇനിയും പങ്കെടുക്കണം. ഇൻഷാല്ലാ അതുപോലെ തന്നെ കൂട്ടുകാരികൾക്കും കുടുംബക്കൊക്കെ ഈ പീസ് റേഡിയോയുടെ ടെലിവിഷനെ കുറിച്ച് അറിയിച്ചു കൊടുക്കണം. ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പോൾ ഇനിയും വിളിക്കുക. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അവര് മൂന്ന് ചോദ്യത്തിനും ഫാമിലിയിൽ നിന്നാണ് ഉത്തരങ്ങൾ തന്നത്.
2: പലരും അല്ല, പല ആളുകളാണ്
1: പല ഉത്തരങ്ങൾ പറഞ്ഞത്. അതാണ് ശരിക്കും
2: ഫാമിലി
1: ടെലിഗേജ്. ഇനി അടുത്തൊരു കൂടുണ്ട് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും സലാം.
1: പീസ് റേഡിയോ ഫാമിലി ടെലിഗേജിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അര വ്യക്തമായില്ല.
2: റഹ്മാന്ന് ക്ലിയർ ആയി, അതിന് മുന്നേ
1: മുന്നുള്ളൊരു വാക്ക് ക്ലിയർ ആയില്ല.
2: ദുആ എന്നാണോ?
1: ഒന്നും കൂടി പറയോ. യു ആണോ? ദുആ. ഓക്കെ ഓക്കെ. എവിടുന്ന് വിളിക്കുന്നത്?
4: പാലക്കാട്.
1: പാലക്കാട് നിന്നാണ് അല്ലേ. എത്രാം ക്ലാസ്സിൽ പഠിക്കണത്? ഇനി നാലിക്കാണോ? അപ്പോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ? സ്കൂൾ തുറക്കാനായില്ലേ? എന്നാ തുറക്കണത്? മറ്റന്നാള്. ഡേറ്റ് അറിയോ? ആ ജൂൺ 1-ാം തീയതി അല്ലേ. ബാഗും ബുക്കൊക്കെ വാങ്ങിയില്ലേ? യൂണിഫോം ഒക്കെ റെഡിയാണ്. പെരുന്നാൾ എന്താ അവസ്ഥ? പെരുന്നാൾക്ക് ടൂറൊക്കെ പോയോ? എവിടെ പോയി? എങ്ങോട്ടാ പോയത്? കോഴിക്കോട്. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? അപ്പോ ഒരു വലിയ കുടുംബമാണ് ഇപ്പൊ നമ്മളോട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് വിളിച്ചിട്ടുണ്ടോ ടെലിഗസിക്ക്? അവർക്ക് വിന്നറായിനോ? അപ്പോ ഇന്ന് വിന്നറാവണം. ആവൂലേ? അപ്പൊ ഇന്ന് വിഷയം എന്താ? ആ ഫാമിലി ടേക്കീസ് ആണ്. ടെലിഗിസിൽ ഇന്നൊരു വിഷയം നമ്മൾ സംസാരിക്കുന്നത്. ആ ആ വിഷയം എന്താണെന്നറിയോ? ആ ഓക്കെ. അപ്പോ ഇന്നത്തെ വിഷയം അറബി ഭാഷനെ കുറിച്ചാണ്. അറബി ഭാഷ ചരിത്രവും സ്വാധീനവും എന്ന വിഷയമാണ് ഇന്നുള്ളത്. അപ്പോൾ 1-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഹാദി, 1-ാമത്തെ ചോദ്യം.
0: അറബി ഭാഷയിൽ ആകെ എത്ര അക്ഷരങ്ങളുണ്ട്? അലിഫ് മുതൽ യാ വരെ.
1: ചോദ്യം മനസ്സിലായോ? അറബി ഭാഷയിൽ ആകെ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാണ് ചോദ്യം.
2: അലിഫ് മുതൽ യാ വരെ 26. ഒന്നുകൂടിയും ഉറപ്പിച്ചു പറഞ്ഞോ. അലിഫ് മുതൽ യാ വരെയാണ്.
1: ഉമ്മാനോടൊക്കെ ചോദിക്കാം, വീട്ടിൽ ആരോടും ചോദിക്കാം.
2: അപ്പൊ 26 ആണോ നേരത്തെ പറഞ്ഞത്? അപ്പൊ ഏതാ ഉറപ്പേതാ?
1: 26 or 28?
2: 28 ഉറപ്പാണോ?
1: ഹാദി,
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
2: അലിഫ് മുതൽ യാ വരെയുള്ള അറബി അക്ഷരമാലയിൽ ആകെ 28 അക്ഷരങ്ങളാണ് ഉള്ളത്. ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പൊ ഇനി 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അപ്പൊ ഇതുപോലെ ഉഷാറായിട്ട് ഉത്തരം നൽകിയാൽ നമുക്ക് വിന്നറാകാൻ സാധിക്കും. മുമ്പ് പീസ് റേഡിയോയിൽ വിളിച്ച് വിന്നറായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കണത്? ആദ്യമായിട്ടാണ്
1: വിന്നറായിരുന്നുള്ളൂ.
2: ആ അങ്ങനെ. അപ്പൊ ഇൻഷാല്ലാ ഇനി 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. റെഡി അല്ലേ? അപ്പൊ ഒരു ഈസി ചോദ്യമാണ്. അറബി ഭാഷ എഴുതുന്നത് ഏത് ദിശയിലേക്കാണ്? എവിടെ നിന്നാണ് അറബി ഭാഷ എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. ആ എവിടെ നിന്ന് എവിടെ വരെ? ആ റൈറ്റ് നിന്ന് ലെഫ്റ്റ്, അതായത് വലത്തു നിന്ന് ഇടത്തോട്ട് എന്നാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. എന്താണ് ഉത്തരം?
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ്. വലത്തു നിന്ന് ഇടത്തോട്ട്.
2: വലത്തു നിന്ന് ഇടത്തോട്ട് ഉത്തരം ശരിയാണ്. മാഷാല്ലാ. നമുക്കറിയാം ലോകത്തിലെ പല പ്രധാന ഭാഷകളും നേരെ ഓപ്പോസിറ്റ് ആണ്
1: എഴുതുന്നത്.
2: ആ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് അറബി ഭാഷ വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരു ഭാഷയാണ്. മാഷാല്ലാ. അപ്പോൾ 2 ചോദ്യങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട്.
1: ഇനിയുള്ളത്
2: നിർണായകമായ
1: ചോദ്യം. ഇതുവരേക്കും എന്തായാലും കിട്ടാൻ സാധ്യത കൂടുതലാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭാഷ ഏതാണ്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭാഷ ഏതാണ്? അറബിക് ആണോ?

0: അൽഹംദുലില്ലാ.
1: അൽഹംദുലില്ലാ. അപ്പം ഇനിയും വിളിക്കണം ഇൻഷാല്ലാ.
0: അതുപോലെ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ അറിയിച്ചു കൊടുക്കണം പീസ് റേഡിയോയെ കുറിച്ചും ടെലിവിഷനെ കുറിച്ചും, ഇങ്ങനെ പങ്കെടുക്കുകയും വിജയമായി എന്നുള്ള.
1: വിജയമായിട്ടുണ്ടെന്ന് പറയണം.
0: അതുപോലെ തന്നെ ഇതിൻ്റെ ലൈവ് ലിങ്കൊക്കെ ഇൻഷാല്ലാ യൂട്യൂബിൽ ലഭ്യമാകും, അതൊക്കെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക ഇൻഷാല്ലാ. അപ്പോൾ ഇനിയും ഇതുപോലെ തുടരണം. ബാറക്കല്ലാഹു ഫീക്കും, വജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: അപ്പോൾ രണ്ടാമത്തെ ഫാമിലി എന്ത് ചെയ്തു? വിന്നറായി. അവർക്ക് കിട്ടിയത് ഭാഗ്യമാണ്.
0: ഒരു
1: സിമ്പിൾ ചോദ്യങ്ങളാണ്,
0: ഈ സെറ്റ് തന്നെ കുറച്ച് താരതമ്യേനെ കുറച്ചുകൂടി
1: സിമ്പിൾ
0: സുഖമായിരുന്നു.
1: ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു ഫാമിലി ഉണ്ടോ നോക്കാം.
0: വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭാഷ ഏതാണ്? അറബിയാണ് ചോദിച്ചു, അറബിയാണ് ഉത്തരം നൽകി. അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അത് ഖുറൈശികളുടെ തനിമയാർന്ന ശൈലിയിലായിരുന്നു എന്നതായിരുന്നു.
1: അറബിയിൽ കുറേ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അല്ലേ, ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ. ലോകം അറിയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ ഒക്കെ അറബിയിലാണ് രചിച്ചിട്ടുള്ളത്. സ്വഹീൽ ബുഖാരി ആയിക്കോ ഇതിൽ പ്രധാനപ്പെട്ടതൊന്നാണ്. അടുത്തൊരു കോൾ ഉണ്ടോ നോക്കാം. അപ്പം ഹാദി എന്തൊക്കെ ഇന്നത്തെ ഫാമിലിയൊക്കെ ഉഷാറാണോ? അഭിപ്രായം പറയും. നമ്മൾ ചോദിച്ചിട്ടൊക്കെ അതിനുള്ളിൽ കറക്റ്റ് ഉത്തരമൊക്കെ.
0: അതോ പോരെ, സാധാരണ ദിലാർ ഉഷാറുള്ള ഫാമിലി ഫാമിലിയിലാണോ ഹാദി ആങ്കർ ആയിട്ട് ഇരിക്കാറുള്ളത്?
2: ഇതേപോലത്തെ തന്നെ
1: അല്ലേ. ഇത് എത്ര ടാങ്കർ ആയിട്ടുണ്ട്?
0: കണക്കില്ല
1: കണക്കില്ല. എത്ര വർഷം ആയിട്ടുണ്ടാവും?
2: വർഷം
1: വർഷം ആയിട്ടില്ല. കോളും.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അതാ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ.
1: ആസിഫാണോ?
0: ആസിഫ എന്നാണ്. അപ്പൊ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശാസ്താംകോട്ട. ഓക്കെ, മുമ്പ് പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? അപ്പൊ എത്ര പ്രാവശ്യം വിന്നറായി?
1: വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. മുമ്പ് ടെലിഗസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, എത്ര ക്ലാസ്സിൽ പഠിക്കണത്? ആ എത്ര ക്ലാസ്സിൽ പഠിക്കണത്? ഇനി നാലിക്കാണോ? പെരുന്നാളൊക്കെ എന്താ അവസ്ഥ? ഉഷാറല്ലേ? ഉഷാറാണല്ലേ. അപ്പൊ ടെലിഗസിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നറിയോ? അറിയോ? ഇല്ല. ആ ഇന്ന് നമ്മള് സംസാരിക്കുന്ന വിഷയം അറബി ഭാഷ ചരിത്രവും സ്വാധീനവും എന്ന വിഷയമാണ്. മനസ്സിലായില്ലേ? ആ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ മൂന്നെണ്ണം കറക്റ്റ് ആൻസർ പറഞ്ഞാൽ എന്ത് ചെയ്യും? വിന്നറാവും, സമ്മാനം ലഭിക്കും. റെഡിയല്ലേ? അപ്പം ആദ്യത്തെ ചോദ്യം ഹാദി ചോദിക്കും. ഹാദി,
2: ആധുനിക അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ആധുനിക അറബി ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹിത്യകാരൻ ആര്?

0: ഓപ്ഷൻസ് ഉണ്ടോ?
1: ഓപ്ഷൻ എ ഖലീൽ ജിബ്രാൻ, ഓപ്ഷൻ ബി ത്വാഹ
2: ഹുസൈൻ,
1: ഹുസൈൻ, ഓപ്ഷൻ സി നജീബ് മഹ്ഫൂസ്, ഓപ്ഷൻ ഡി മഹമ്മൂദ് ദർവിഷ്.
2: ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ഖലീൽ ജിബ്രാൻ, ഓപ്ഷൻ ബി ത്വാഹ ഹുസൈൻ, ഓപ്ഷൻ സി നജീബ് മഹ്ഫൂദ്, ഓപ്ഷൻ ഡി മഹ്മൂദ് ദർവീഷ്. ഇതിലാരാണ് ആധുനിക അറബി ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഇവരെല്ലാവരും സാഹിത്യകാരന്മാരാണ്. ഇതിൽ ഒരാളാണ് ആധുനിക അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതാരാണ് എന്നതാണ് ചോദ്യം. വ്യക്തമല്ലേ?
3: ഏതാണ്? ബി ആണോ?
2: ബി ആണോ
3: എന്നാണോ ഡി എന്നാണോ പറഞ്ഞത്?

0: ബി എന്നാണോ ഡി എന്നാണോ പറഞ്ഞത്? ബി എന്നാണോ ഡി ആണോ ഒന്ന് വ്യക്തമായിട്ട് പറയോ.
1: ഡി ആണല്ലേ? ഓപ്ഷന്റെ ആളെ പേര് കൂടി പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാകും. ബി ആണെങ്കിൽ ത്വാഹ ഹുസൈൻ, ഡി ആണെങ്കിൽ മഹ്മൂദ് ദർവീഷ്. ഇതിലാരാണ്? മഹ്മൂദ് ദർവീഷ് അല്ലേ? ഉറപ്പാണോ?
0: ഉമ്മാനടുക്ക് ചോദിക്കട്ടോ, ഉപ്പാനടുക്ക് ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി.
1: നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആധുനിക അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ എ ഖലീൽ ജിബ്രാൻ, ഓപ്ഷൻ ബി ത്വാഹ ഹുസൈൻ, ഓപ്ഷൻ സി നജീബ് മഹ്ഫൂദ്, ഓപ്ഷൻ ഡി മഹ്മൂദ് ദർവീഷ്. നമ്മുടെ എ ഖലീൽ ജിബ്രാൻ അല്ലേ?
0: ഖലീൽ ജിബ്രാൻ ആണോ? ഉറപ്പാണ്? സംശയമൊന്നുമില്ല അല്ലേ? അപ്പം ആൻസർ ശരിയാണോ? ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഉത്തരം ത്വാഹ ഹുസൈൻ എന്നാണ്. ഉത്തരം
1: ഓപ്ഷൻ ബി
0: ത്വാഹ ഹുസൈൻ. അപ്പം നിങ്ങൾ പറഞ്ഞ ഉത്തരം ചെറിയൊരു തെറ്റിപ്പോയി. എങ്ങനെ? അതിനുശേഷം ഒന്നുകൂടി ചോദ്യം വായിച്ചിരുന്നു.
1: നമ്മള് ചോദിച്ചല്ലോ ത്വാഹ ഹുസൈൻ എന്നാണോ അതോ മഹ്മൂദ് ദർവീഷ് എന്നാണോ ചോദിച്ചപ്പോൾ മഹ്മൂദ് ദർവീഷ് എന്നാണ്
0: പറഞ്ഞത്.
1: പിന്നെ ടൈമറിന് ശേഷം
0: ചോദ്യം ചോദിച്ചു.
1: ഓപ്ഷൻ എ ഖലീൽ ജിബ്രാൻ എന്നാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. ഓട്ടെ, ഇൻഷാല്ലാ നമുക്ക് ഇനി അവസരങ്ങളുണ്ട്. നമ്മള് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഷാല്ലാ ഒരു അറിവ് കിട്ടി.
0: ഇനിയും വിളിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പം ഇന്ന് വിളിച്ചൊരു ഫാമിലി എന്ത് ചെയ്തു? അവർക്ക്
1: മൂന്നാമത്തെ ഫാമിലിയുടെ ഒന്നാമത്തെ ചോദ്യമാണ്
0: തെറ്റിപ്പോയി. ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അതില്ലേ അവസരങ്ങളില്ലേ? ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റുഷ്ദ മറിയം. എവിടുന്നാ വിളിക്കുന്നത്? മുന്നൂരോ?
1: കോഴിക്കോട്
0: ജില്ല. എത്രാം ക്ലാസ് പഠിക്കണത്? ഇനി ആറാം ക്ലാസ്സിലേക്കാണല്ലേ.
1: ഇന്ന് ഫുള്ള് എൽ പി യു പി ആ
0: റേഞ്ചിലെ കുട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളൊക്കെ തുറക്കാനായില്ലേ? എന്നാ സ്കൂൾ തുറക്കണത്? ഒന്നാം തീയതി അല്ലേ. അപ്പൊ ബുക്കൊക്കെ വാങ്ങിയോ? നോട്ട് ബുക്കൊക്കെ വാങ്ങിയോ? റെഡിയാണല്ലേ.
1: സ്കൂളാണ് തുറന്നാ മതി അല്ലേ?
0: അല്ലേ തുറക്കാൻ കാത്തിരിക്കാണ്. പെരുന്നാളൊക്കെ എന്താ അവസ്ഥ? ഉഷാറല്ലേ? അടിച്ചു പൊളിച്ചോ?
1: പവർ പോലല്ലോ, പൊളിച്ചോ?
0: പൊളിച്ചിട്ടില്ല എന്നാണോ പറഞ്ഞത്? ഓക്കെ, പ്രശ്നമില്ല. അപ്പൊ ഇന്ന് എന്താണ് വിഷയം എന്നറിയോ? ടെലിഗസിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നറിയോ? അറിയില്ല. അപ്പൊ ഇന്നത്തെ വിഷയം
1: നിലവിൽ യാത്ര ചെയ്തുകൊണ്ട് പറഞ്ഞു.
0: ആ
1: മാഷാ, അപ്പൊ യാത്രക്കിടയിലും
0: ടെലിഗസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. അറബി ഭാഷ ചരിത്രവും സ്വാധീനവും എന്ന വിഷയമാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ കത്തി, ഖബർ, വക്കീൽ എന്നീ വാക്കുകളുടെ ഉറവിടം ഏതു ഭാഷയിലൂടെയാണ്? അറബി ഭാഷയിലൂടെയാണോ ഈ വാചകങ്ങളൊക്കെ വന്നിട്ടുള്ളത്? ഉറപ്പാണോ? ആര് പറഞ്ഞു ഉത്തരം? കാക്കയാണോ? കാക്ക എത്ര ക്ലാസ്സിൽ പഠിക്കണത്? എട്ടാം ക്ലാസ്സിലാണ്. അപ്പോ അറിയാൻ സാധ്യത കൂടുതലാണ്. ഹാദി, ഉത്തരം ശരിയാണോ?
2: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
1: അപ്പോ ക്രെഡിറ്റ് കാക്കക്ക് പോയി.
0: അപ്പൊ ഒന്നാമത് ഉത്തരം ശരിക്കാരെ പറഞ്ഞത്? കാക്കണ് അല്ലേ?
1: അപ്പോ നമ്മള് സാധാരണ എടുക്കണ പോലെ സമ്മാനം കാക്കാക്ക് കൊടുക്കോ?
0: അതുണ്ടാവൂല അല്ലേ?
1: കൊടുക്കാൻ പറ്റില്ലല്ലോ, ഓളാണല്ലോ വിളിച്ച്.
0: അതാണ്, അവരാണ് ഫോൺ എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തത് ഹാദി ചോദിക്കൂ. രണ്ടാമത്തെ ചോദ്യം,
2: അറബി ലിപിയിൽ അക്ഷരങ്ങൾക്ക് പുള്ളികൾ ഇട്ടു തുടങ്ങിയത് ആരുടെ കാലത്താണ്?
0: ആരുടെ
2: ഭരണകാലത്താണ്? ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി അബ്ദുൽ മലിക് ബിൻ മർവാൻ. ഓപ്ഷൻ സി ഉമർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി ഹാറൂൺ റഷീദ്.
0: ഉമർ റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ?
1: നോടിയും ചർച്ച ചെയ്തിട്ട് പറയാം. നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം.
0: അറബി ലിപിയിൽ അക്ഷരങ്ങൾക്ക് പുള്ളികൾ ഇട്ടു തുടങ്ങിയത് ആരുടെ ഭരണകാലത്താണ്? ഫത്വം ഗസറൊക്കെ ഇട്ടത് ആരുടെ ഭരണകാലത്ത് നിന്നാണ് ചോദ്യം.
1: അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആയി, അബൂബക്കർ റളിയല്ലാഹു ആയി. ഇതിൽ ആരാണ് കറക്റ്റ് ഉത്തരം? ഏതാ ഉറപ്പുള്ള ഏതാ? ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഓപ്ഷൻ സി ഉമർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഹാറൂൺ റഷീദ്. ഓപ്ഷൻ എ അബൂബക്കർ
0: റളിയല്ലാഹു അൻഹു എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സംശയമൊന്നുമില്ലല്ലോ? ലോക്ക് ചെയ്യല്ലേ? അപ്പൊ ലോക്ക് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഹാദി, ഉത്തരം ശരിയാണോ?
2: ഉത്തരം തെറ്റാണ്.
0: ഉത്തരം ചെറിയ രൂപത്തിൽ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. ഉത്തരം അബ്ദുൽ മാലിക് ബിൻ മർവാൻ എന്നാണ് ഉത്തരം.
1: മറ്റേ ഉമയ്യദ് ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്താണ്. വായന എളുപ്പമാക്കാനും പിന്നെ അക്ഷരങ്ങൾ വേർതിരിച്ചറിയാനും പുള്ളികൾ അഥവാ നുക്കത്ത, നമ്മള് ഈ താസാന പുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള കാര്യങ്ങൾ ചേർക്കാൻ തുടങ്ങിയത് ഉമയ്യദ് ഭരണകാലത്തായിരുന്നു. സാരല്ല, ഇൻഷാല്ലാ ഇനിയും അവസരങ്ങളുണ്ടല്ലോ. ഇതിന് മുന്നേ ബി സി റേഡിയോ വിളിച്ചിട്ടുണ്ടോ? എത്ര തവണ വിന്നർ ആയിട്ടുണ്ട്? ഒരു തവണ വിന്നറായിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മള് ഇതൊരു അവസരമാണ്. ഇൻഷാല്ലാ ഇനിയും ധാരാളം
0: അവസരങ്ങളുണ്ട്,
1: അവസരങ്ങളുണ്ട്. യാത്രക്കിടയിലും പീസ് റേഡിയോ വിളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നല്ലൊരു
0: അഭിനന്ദനം
1: അർഹിക്കുന്ന കാര്യമാണ്, കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. അള്ളാഹു ഇത്തരത്തിലുള്ള ഇത് ഇനിയും ഇങ്ങനെ തുടരാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ല ഇനിയും വിളിക്കുക. ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നമുക്ക് വിളിച്ചത് യാത്രയിലാണ്. യാത്രയിൽ നിന്നും അവർ വിളിച്ചു, ഒരു ആൻസർ പറയാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് തെറ്റുപോയി. അതൊന്നും വലിയൊരു പ്രയാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല, കാരണം ഇനി അവസരങ്ങളുള്ളവർക്ക് ധാരാളം ഇനിയും വരും ദിവസങ്ങളിലൊക്കെ ടെലിഗസ് ഇൻഷാല്ലാഹ് ഉണ്ടാവും. അതിലൊക്കെ അവർക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, വിന്നറാവാൻ ശ്രദ്ധിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും അസ്സലാം.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഫർസീൻ.
2: എവിടുന്നാണ് വിളിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കൂടെ ആരൊക്കെ ഉണ്ട്?
0: വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല. ടെലിഗസിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? എത്ര തവണ വിളിച്ചിട്ടുണ്ട്?
3: ഒരു പ്രാവശ്യം.
0: വിന്നർ ആയിട്ടുണ്ടാവും അല്ലേ? വിന്നർ ആയിട്ടില്ല. അപ്പം ഇന്ന് വിന്നർ ആവണം.
1: ഇന്ന് പകരം വീട്ടണം ഇൻഷാല്ലാ.
0: വിട്ടൂലേ? ഓക്കെ. എന്നത് വിഷയം എന്താണെന്നറിയോ?
3: അറബി ഭാഷ.
1: ആ, അപ്പൊ വിഷയൊക്കെ പഠിച്ച് സെറ്റ് ആക്കിയിട്ടാണ് പകരം വീട്ടാൻ വന്നിരിക്കുന്നത് അല്ലേ?
0: അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
2: ലോകത്ത് ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള പര്യായ പദങ്ങൾ അറബി ഭാഷകളിൽ ഒന്നായി അറബി അറിയപ്പെടുന്നു. സിംഹം എന്നതിന് മാത്രം എത്ര പര്യായ പദങ്ങൾ അറബിയിലുണ്ട്?
0: ചോദ്യം മനസ്സിലായോ? ഓപ്ഷൻ എ 10,
2: ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 300-ൽ അധികം, ഓപ്ഷൻ ഡി 5.

0: Answer.
1: ചോദ്യമെക്തല്ലേ?
0: B. B. 50 എന്നാണോ?
2: അഞ്ച്.
1: ഓപ്ഷൻ ഡി 5
0: അഞ്ച്
1: എന്നാണ്.
0: എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഉമ്മാനൊക്കെ ചോദിച്ചോ? ഉമ്മാനോട്, കാക്കനോടൊക്കെ ചോദിച്ചോ?
1: സിംഹം എന്ന പദത്തിന് അറബിയിൽ എത്ര പര്യായ പദങ്ങളുണ്ട് എന്നായിരുന്നു ചോദ്യം. 10, 50, 300-ലധികം, 5 എന്നതായി നമ്മൾ നൽകിയ ഓപ്ഷൻസ്. ഇൻഷാ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം.
0: ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം? ഉത്തരം പറഞ്ഞ 20 സെക്കൻഡ് ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. ഉറപ്പാക്കി ഉത്തരം പറഞ്ഞാൽ മതി. 50 എന്നാണോ, 300 എന്നാണോ, 5 എന്നാണോ, 10 എന്നാണോ? അവസാനമായി
1: 300 ഉറപ്പിക്കട്ടെ. ലോക്ക് ചെയ്യല്ലേ? 300
0: മുന്നൂറ്. ആരാ ഉത്തരം പറഞ്ഞെന്ന്? ഉമ്മ ഉത്തരം പറഞ്ഞു. ആദ്യ ഉത്തരം ശരിയല്ലേ?
3: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
0: അപ്പൊ 300-ലധികം എന്തുണ്ട്? പര്യായ പദം സിംഹം എന്നതിന് ഉണ്ട് കേട്ടോ.
1: സിംഹത്തിന്റെ അറബി പദം എന്താണെന്നറിയോ? ഒരു അറബി പദം അസദ്. അങ്ങനെ അസദ് കൂടാതെ വേറെ 299 എണ്ണം പര്യായ പദങ്ങൾ ഈ സിംഹത്തിന് ഉണ്ട് കേട്ടോ അറബിയിൽ. ഇൻഷാല്ലാ ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്, ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്.
0: അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചെയ്യട്ടെ. എങ്ങനെ?
1: ഈസിയോ?
0: ആയിക്കോട്ടെ, സിമ്പിൾ ഒരു ചോദ്യം. അറബി ഭാഷയിലെ പ്രശസ്തമായ കവിതാ സമാഹാരം മുഅല്ലഖാത്ത് എന്നാൽ എന്താണ്? അറബി ഭാഷയിലെ ധാരാളം കവിതാ സമാഹാരങ്ങളുണ്ട്, മുഅല്ലഖകളുണ്ട്. ആ മുഅല്ലഖകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പാടിയ പാട്ടുകൾ. ഓപ്ഷൻ ബി, തൂക്കി ഇട്ടപ്പെട്ട കവിതകൾ. തൂക്കിയ കവിതകൾ, കവയിലൊക്കെ തൂക്കിയ കവിതകളാണ് അവിടെ ഉദ്ദേശം. ഓപ്ഷൻ സി, രാജാവിൻ്റെ വരികൾ. ഓപ്ഷൻ ഡി, യുദ്ധഗാനങ്ങൾ.
2: യുദ്ധഗാനങ്ങൾ.
0: ഉമ്മാനോടൊക്കെ ചോദിച്ചോ? ഉറപ്പിക്കാണോ? സംശയങ്ങളൊന്നുമില്ല അല്ലേ? ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ചോദിക്കട്ടോ, ഉറപ്പ് വരുത്തിയിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അറബി ഭാഷയിലെ പ്രശസ്തമായ കവിതാ സമാഹാരം മുഅല്ലഖാത്ത് എന്നാൽ എന്താണെന്നാണ് ചോദ്യം.
1: മുഅല്ലഖാത്തുകൾ പറഞ്ഞാൽ ഒരു കവിതാ സമാഹാരമാണ്. ആ കവിതാ സമാഹാരം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രാജാവിൻ്റെ വരികളാണോ, യുദ്ധഗാനങ്ങളാണോ, അതോ കഅബയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ കവിതകൾ തൂക്കിയിട്ടിരുന്നു, ഇനി അതാണോ?
0: ഏതാണെന്നാണ് ചോദ്യം.
2: ഓപ്ഷൻസ് ഒന്നും കൂടി തന്നെ.
0: ഓപ്ഷൻ എ, പാടിയ പാട്ടുകൾ. ഓപ്ഷൻ ബി, തൂക്കിയിട്ടപ്പെട്ട കവിതകൾ. അതുപോലെ തന്നെ ഓപ്ഷൻ സി, രാജാവിൻ്റെ വരികൾ. ഓപ്ഷൻ ഡി, യുദ്ധഗാനങ്ങൾ.
1: യുദ്ധഗാനങ്ങൾ എന്നാണോ അല്ലേ?
0: യുദ്ധഗാനങ്ങൾ എന്നാണോ? ആ, തൂക്കി തൂക്കിയിടപ്പെട്ട കവിതകൾ എന്നാണോ?
1: തൂക്കിയിടപ്പെട്ട കവിതകൾ അല്ലേ. ഇതാണ് ഉത്തരം ഹാദി.
3: മാഷാല്ലാ, ഉത്തരം ശരിയാണ്. തൂക്കിയിടപ്പെട്ട കവിതകൾ.
1: കുറെ കറങ്ങിത്തിരിഞ്ഞ അവസാനം അൽഹംദുലില്ലാ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അവസാനത്തെ ചോദ്യം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതിനുകൂടി ഫലപ്രദമായി ഉത്തരം നൽകിയാൽ നമുക്ക് ആ വെല്ലുവിളി സ്വീകരിച്ച് വിന്നറാകാം.
0: റെഡിയല്ലേ?
2: റെഡിയാണ്.
1: പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം അറബികൾ നല്ല കവികളായിരുന്നു. അതിൽ നല്ല കവിതകളൊക്കെ ഉണ്ടെങ്കിൽ കഅബയുടെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിടാറുണ്ട്. ആ അത്തരം കവിതകൾക്കാണ് മുഅല്ലഖാത്ത് എന്ന് പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? ഒരു സിമ്പിൾ ചോദ്യമാണ്. മലയാളം എഴുതാൻ നമ്മളെന്താ ഉപയോഗിക്കുന്നത്? മലയാളം ഭാഷയാണ്. എന്നാൽ മലയാളം എഴുതാൻ അറബി ലിപി ഉപയോഗിക്കുന്നൊരു രീതിയുണ്ട്. ആ രീതിക്ക് പറയുന്ന പേരെന്താണ്? മലയാളം എഴുതാൻ അറബി ലിപി ഉപയോഗിക്കുന്ന രീതി, ആ രീതിക്ക് പറയുന്ന പേരെന്താണ്? എങ്ങനെ? ആ ഓപ്ഷൻസ് നൽകാം. സിമ്പിളാണ്, ഓപ്ഷൻസിന് ആവശ്യമൊന്നും ഇല്ല ശരിക്കും. ഓപ്ഷൻ എ അറബി മലയാളം, ഓപ്ഷൻ ബി മാപ്പിള മലയാളം, ഓപ്ഷൻ സി സുറിയാനി, ഓപ്ഷൻ ഡി പാലി. അറബി മലയാളം. ആരോത്തരം പറഞ്ഞു തന്നത്? ഫുള്ള് ഉമ്മയാണല്ലേ. അവസാനം
0: ഉമ്മാക്ക് സമ്മാനം കൊടുക്കേണ്ടി വരും.
1: എന്താണ് ഉത്തരം, ശരിയാണോ?
3: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
1: അൽഹംദുലില്ലാ. അപ്പോ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി വിന്നർ ആയിട്ടുണ്ട് അല്ലേ?
0: വിന്നറായി അല്ലേ? അപ്പൊ ഇനിയും വിളിക്കണം.
1: അതുപോലെ തന്നെ
0: കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. ഇനിക്ക് സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പം ഈ വെക്കേഷന്റെ അവസാന സമയത്ത് പെരുന്നാളിന്റെ സുദിനത്തിൽ ഡെലിഗസിലേക്ക് വിളിച്ചു, വിന്നറായി എന്നൊക്കെ പറയണം. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പം വരെന്ത് ചെയ്തു? വിന്നറായി.
1: തൗഫീഖ്, നല്ല തൗഫീഖ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: അതന്നെ.
1: കുറെ കറങ്ങിത്തിരിഞ്ഞ് തെറ്റാൻ ധാരാളം സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ
0: രണ്ടാമത്തത്
1: നമുക്കറിയാം, അറബി മലയാളം കേരളത്തിലെ മാപ്പിളമാർ ദീർഘകാലമായി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന, പിന്നെ അതുപോലെ തന്നെ സമസ്തയുടെ മദ്രസകളിലൊക്കെ എപ്പോഴും
0: പഠിപ്പിച്ചുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്.
1: ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ മൗലൂദ് കിതാബ് ഓതാൻ മാത്രമേ ഈ സാധനം ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ ഇത്തരത്തിൽ പഴയകാലത്ത് രചിച്ച ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഉപയോഗപ്പെടുത്തും. ഇൻഷാല്ലാ. പിന്നെ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം.
0: കോളറിന് സമയം കുറവാണ്. അപ്പോൾ നമ്മൾ ധാരാളം സംഭവങ്ങൾ ചർച്ച ചെയ്തു, അറബി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി, അതുപോലെ തന്നെ അറബി ഭാഷയുടെ കവികൾ, അറബി അന്ന് ജാലിയ കാലഘട്ടത്തിലൊക്കെ കവിതകൾ അറബിയിലായിരുന്നു എഴുതിയിരുന്നുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കവിയാണ് റസൂൽദാൻ്റെ ഒക്കെ കവിയാണ് ഹത്താൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒക്കെ മനസ്സിലാക്കേണ്ടത് അറബി പഠിച്ചാൽ എന്താവില്ല, വെറുതാവില്ല. ഹാദി, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത്, നമ്മൾ അറബി പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ പഠിക്കാം? ഖുർആനും ഹദീസൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മളെന്ത് ചെയ്യണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് ചർച്ച ചെയ്ത വിഷയം ഒന്നുകൂടി പറയുകയാണ്, അറബി ഭാഷ ചരിത്രവും സ്വാധീനവും എന്ന വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. ധാരാളം കോളുകൾ വന്നു, ഒരുപാട് ആളുകൾ ശരി ഉത്തരങ്ങൾ പറഞ്ഞു, കുറച്ചാളുകൾക്ക് ചില തെറ്റുകൾ പറ്റി, സാരമില്ല. ഇനിയും ടെലിഗസ് ഉണ്ടാവും, എല്ലാവരും അതിൽ പങ്കെടുത്ത് വിജയികളാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ നേർരേഖ. ജീവിത വഴികളിൽ വെളിച്ചം വീശുന്ന ഉപദേശ നിർദ്ദേശങ്ങളുമായി ഇന്ന് നേർരേഖയിൽ കുട്ടികളെ ഉപേക്ഷിക്കുന്നവരോട് എന്ന വിഷയമാണ് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മൈൻ അമ്മാ ബാദ്. ഇന്ന് ഏറ്റവും ഭാരമേറിയ ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികളെ നോക്കലാണ്. ഒരു കുട്ടിനെ, ഒരു 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിനെ, പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ, ആ കുട്ടിനെ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു വർക്ക് തന്നെയാണ്. എല്ലാ നിലക്കുമുള്ള ഒരു ജോലിയാണ്. അതിൻ്റെ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഉമ്മമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ കുട്ടിൻ്റെ സുരക്ഷ ഉമ്മൻ്റെ കൈകളിലാണ്. കുട്ടി അവിടെ പോയി വീഴോ, ഇവിടെ പോയി വീഴോ, എന്തിനു ഭക്ഷണം കഴിക്കുമോ, അതെടുക്കോ ഇതെടുക്കോ, മറ്റുള്ളവരെ ഉപദ്രവിക്കോ നശിപ്പിക്കോ, ഈ ഒരു കാവൽ എല്ലാ സന്ദർഭത്തിലും വേണം. നമുക്കെന്ത് ചെയ്യണം, മറ്റൊരു വ്യക്തിയുടെ പ്രവർത്തനം അപകടകരമായി പോവാതിരിക്കാനുള്ളൊരു കാവൽ നമ്മൾ നൽകുക എന്ന് പറഞ്ഞാൽ, ആ ഒരു കെയർ, അതൊരു വലിയ കാര്യം. പിന്നെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പരാക്രമങ്ങൾ, എന്ത് വേണമെങ്കിലും ചെയ്യാനും എവിടെ ഓടാനും എവിടെ ചാടാനും എന്ത് അപകടങ്ങൾ വരുത്താനും ശ്രമിക്കുന്നൊരു കുട്ടി നമുക്ക് പലപ്പോഴും അഭിമാനത്തിൽ പ്രശ്നം ഉണ്ടാക്കും. മറ്റുള്ളവർക്കിടയിൽ ആ കുട്ടി പെരുമാറുമ്പോൾ നമുക്കത് പല പ്രതിസന്ധികളും ഉണ്ടാക്കും. ഈ കുട്ടി എന്താണ്, ഇങ്ങനെയെന്ന് ചോദിക്കും. ഈ കുട്ടി എൻ്റെ ഒരു ആരുടെ കുട്ടിയാണിതെന്ന് ചോദിക്കും. അപ്പോഴൊക്കെ നമുക്ക് നമ്മളുടേതായ നിലക്കുള്ള അഭിമാനത്തിന് പ്രശ്നം വരുന്നൊരവസ്ഥ വിശേഷം അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ കുട്ടി ഈ രൂപത്തിലായതിൻ്റെ ഒരു മനോവേദന, മാനസിക സംഘർഷം, അത് അതിലേറെ നമുക്കുണ്ടായിരിക്കും. പിന്നെ അവൻ തന്നെ അവൻ്റെ മുകളിലോ താഴേക്കുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ, ചെറിയ പ്രസവിച്ചടക്കുന്ന കുട്ടീനെ ഉപദ്രവിക്കുക, കടിക്കുക, നുള്ളുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ചിന്തിച്ചാൽ എന്താ അറിയോ, ഈ പ്രായത്തിലൊക്കെ ഉള്ള 2 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയൊക്കെയുള്ള ടൈമിൽ ഒരു കുട്ടീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും വലിയ അധ്വാനങ്ങളും കാര്യങ്ങളും ചെയ്ത് ശീലമില്ലാത്ത പുതിയ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് വലിയൊരു ഭാരമായി വരും. അപ്പോൾ 2, 3, 4 കുട്ടികളൊക്കെ ആകുമ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു സന്ദർഭങ്ങളിൽ ചില തെറ്റായ നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട്? നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിക്കലും എന്താവരുത് അറിയോ, നോക്കാനുള്ള പ്രയാസം കൊണ്ട് നമ്മളവിടെ അവരെ കൈവെടിയാൻ പാടില്ല. കൈവെടിയാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡേ കെയർ സെൻ്ററുകളിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വല്ല റൂമിൽ നമ്മുടെ അടക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് അനങ്ങാനും ഇളകാനും പോകാനൊന്നും പറ്റാത്ത എന്തെങ്കിലുമൊക്കെ പ്രത്യേക എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടിയെ എന്ത് ചെയ്യുക, ഒതുക്കിയിടുക. ഇങ്ങനെയൊക്കെ ഇന്നത്തെ പുതിയ കാലഘട്ടങ്ങളിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ 2 പ്രധാനമായ അപകടങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ കുട്ടിയെ അവോയ്ഡ് ചെയ്യുമ്പോൾ, ആ കുട്ടിയെ നമ്മൾ നോക്കാനുള്ള റിസ്ക് ആലോചിച്ചിട്ട് നമ്മൾ ആ കുട്ടിയെ ഒഴിവാക്കുമ്പോൾ, ആ കുട്ടി ഭയങ്കരമായ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു കാര്യമാണ്, എന്തോ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് 2 വയസ്സായപ്പോഴേക്കും എന്തു ചെയ്തു, താഴെ മറ്റൊരു കുട്ടി ജനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രസവിച്ച് കിടക്കുന്ന പച്ചു സിസ്റ്ററിനൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയിൽ നിന്നും ഈ 2 വയസ്സായ കുട്ടിയെ അകറ്റി നിർത്തേണ്ട ഒരു ചുറ്റുപാട് വരികയാണ്. ഇപ്പോൾ കുട്ടിക്ക് 1 വർഷവും ഏതാനും മാസം മാത്രമേ മുലകുടി കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തി. ഇപ്പോൾ ഈ 2 വയസ്സായ കുട്ടി ആ കുട്ടിയുടെ വല്യമ്മയുടെ അടുക്കലാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ, രാത്രി ഉണർന്നു, അവനുമ്മനെ കാണാൻ ആഗ്രഹം തോന്നി. അപ്പോൾ അവൻ എന്താ വെച്ചാൽ, ഉമ്മനെ കാണണമെന്ന് പറഞ്ഞാൽ ഉമ്മനത്ത് കൊണ്ടുപോയി. കാരണം ഉമ്മനത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ബഹളാവും, അവിടുത്തെ ചെറിയ കുട്ടീനെ അവർ ഉപദ്രവിക്കും, പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചില ഒരു പ്രാവശ്യം ആ കുട്ടിയെ അവന് കടിച്ച് മുറിവാക്കി. അപ്പോൾ ഇതൊക്കെ വെച്ച് ആ കുട്ടിയെ നിന്നും ഇവനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ അവന് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വെള്ളം കുടിക്കണം. 2 വയസ്സാണെന്ന് ഓർക്കണം നമ്മൾ, എനിക്ക് വെള്ളം കുടിക്കണം എന്ന് രാത്രി. അപ്പോൾ വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികം വെള്ളം കൊടുക്കാൻ വേണ്ടി ഡോറ് തുറന്നപ്പോഴേക്കും ഡോറിലൂടെ അവൻ അതിവേഗത്തിൽ അവൻ്റെ ഉമ്മ പ്രസവിച്ച് കിടക്കുന്ന റൂമിലേക്ക് അവനെ ഓടി. ഒരു 2 വയസ്സായ കുട്ടി തൻ്റെ ഉമ്മയിൽ നിന്നും അനിവാര്യമായ കാരണങ്ങളാൽ അകറ്റപ്പെടുമ്പോൾ ആ കുട്ടിക്ക് ആ ഉമ്മയിലേക്ക് തിരിച്ചെത്തുവാനുള്ള ആഗ്രഹം എത്ര വലുതാണ്. ഇപ്പോൾ ഡേ കെയറിൽ കിടക്കുന്നൊരു കുട്ടി എത്രമാത്രം തൻ്റെ ഉമ്മനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് എത്ര ഉമ്മമാർ ചിന്തിക്കുന്നുണ്ടെന്ന് ആലോചിക്കുന്നുണ്ട്. വല്യമ്മയുടെ കൈകളിൽ കിടന്ന് കളിക്കുന്ന ഒരു കുട്ടി തൻ്റെ ഉമ്മയുടെ സാന്നിധ്യത്തെ എത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും വികൃതികളും കാരണം ഒരിക്കലും ഡേ കെയർ സെൻ്ററിലോ അല്ലെങ്കിൽ പ്രായമായവരെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആയമാരെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളിൽ ഒതുക്കിയിട്ടിട്ടോ ഒന്നും നമ്മുടെ കുട്ടികളെ മനോവേദനപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ മനസ്സുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ ആ മക്കൾക്ക് പറ്റാതെ വരും. മാത്രമല്ല, അറിവും ബോധവും പക്വതയും ഇല്ലാത്ത ഒരു കുട്ടിയെ ബോധപൂർവം നമ്മൾ നകറ്റാൻ ശ്രമിക്കുന്നു എന്നത് നാം ആ കുട്ടിയോട് ചെയ്യുന്ന ചതിയാണ്. എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് ഡേ കെയർ സെൻ്ററിൽ ഒരു പഠിക്കാനെന്ന ഭാവേനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യം എന്ന ഭാവേനെ കൊണ്ടുപോയിടുമ്പോൾ നമ്മൾ ആ അറിവില്ലാത്ത നമ്മളെന്തു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കുട്ടിയെ നമ്മൾ ബോധപൂർവം പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് നമ്മളറിയണം. രണ്ടാമത്തൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് ആർക്കുണ്ട്? ഇവിടെ ആയക്കുണ്ട്, അതേ പ്രയാസം വല്യമ്മക്കുണ്ട്, വല്യപ്പക്കുണ്ട്, വേലക്കാരിക്കുണ്ട്. ആ പ്രയാസം അവരെന്തിൻ്റെ പേര് സഹിക്കും? ഒരുപക്ഷെ അവരൊരു ജോലിക്ക് വേണ്ടി, ഒരു കൂലിക്ക് വേണ്ടി തൽക്കാലം സഹിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കറിയാൻ കഴിയില്ലല്ലോ ആ കുട്ടിയെ അവർ പീഡിപ്പിക്കുന്നുണ്ടോ, ആ കുട്ടിയോട് അവർ മോശമായി പെരുമാറുന്നുണ്ടോ. നമ്മൾ നമ്മുടെ കുട്ടിയെ നിഷ്കരണം ഒരു ഡേ കെയർ സെൻ്ററിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ഡേ കെയറിൽ ജോലി ചെയ്യുന്ന ആ ലേഡിക്ക്, ആ നേഴ്സിന്, ആ സ്ത്രീക്ക് നമ്മളത്രയും ദയണ്ട അവരുടെ ഈ കുട്ടിനോട്. അപ്പോൾ ഈ കുട്ടി അടങ്ങിയിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അടിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ കാലിലോ കയ്യിലോ വല്ല കയറിട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റൂമിലിട്ട് അടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മളറിയാൻ കഴിയുന്നില്ല. നമ്മളറിയാത്ത ഒരു സന്ദർഭത്തിൽ ആ കുട്ടി എന്തൊക്കെ പ്രയാസം. നമുക്ക് ആ കുട്ടിയെ നിഷ്കരണം അവോയ്ഡ് ചെയ്യാൻ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ആ ആയക്ക് അത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ലല്ലോ, ആ ടീച്ചർക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ശമ്പളവും കാര്യങ്ങളും കിട്ടാൻ തൽക്കാലം നിങ്ങളോട് നല്ല നിലക്ക് നിന്നാൽ പോരെ. അപ്പോൾ അറിവില്ല, ബോധമില്ല എന്ന പേരിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ഉപദ്രവിക്കാൻ മനസ്സു കാണിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് പ്രയാസം ഉണ്ടാവുക? മറ്റുള്ളവരുടെ വെറുപ്പിനും ദേഷ്യത്തിനും പാത്രമായിക്കൊണ്ട് ആ പിഞ്ചോമന പൈതങ്ങൾ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രയാസം, പ്രതിസന്ധി നമ്മൾ ശരിക്കും മനസ്സിൽ കാണേണ്ടതുണ്ട്. നമ്മൾ വളരെയധികം ഗൗരവത്തോടെ പരിഗണിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ ഉപേക്ഷിക്കുന്നൊരു അവസ്ഥയിൽ. പിന്നെ എന്താ നോക്കാൻ വേണ്ടി ചെയ്യുക? നോക്കാൻ വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, കുട്ടികൾക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കാവലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? എൻ്റെ കുട്ടിയെ നോക്കൽ തന്നെയാണ് എൻ്റെ വലിയ ദൗത്യം എന്ന നിലക്ക് ഉമ്മ മാക്സിമം കുട്ടിക്ക് വേണ്ടി മെനക്കെട്ടിരിക്കുക. ആ സമയത്ത് തൽക്കാലം കുട്ടി വളർന്നത് വരെയുള്ള ജോലികൾ നമ്മൾ വിട്ടു നിൽക്കുക, മറ്റു ജോലികളൊക്കെ വേറൊരു ഏൽപ്പിക്കുക. കുട്ടിനെ നോക്കല്ലാത്ത ജോലികളൊക്കെ നമുക്ക് ഏൽപ്പിക്കാം. ഭക്ഷണം ഉണ്ടാക്കാൻ വേറൊരാളെ ഏൽപ്പിക്കാം, മറ്റ് ജോലികൾ ചെയ്യാൻ, വീട് ക്ലീൻ ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കാം, ഒക്കത്തിന് നമുക്ക് ഏൽപ്പിക്കാം. പക്ഷെ കുട്ടിനെ നോക്കുന്ന കാര്യം മാത്രം നമ്മൾ ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നിർവഹിക്കുകയും അത് എൻ്റെ പ്രൊഫഷനേക്കാളും എൻ്റെ മറ്റെന്തു കാര്യങ്ങളെക്കാളും എനിക്ക് ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മൾ തീരുമാനിക്കുക. പിന്നെ ചെറിയ ചെറിയ അപകടങ്ങളൊന്നും കുട്ടികളെ നമ്മൾ അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മളങ്ങനെ മറന്നു പോയാൽ മതി. ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ കുട്ടി ശരിയായി വരും. നല്ല എൻഗേജ്മെൻറ്റ്സ് കൊടുത്ത്, നല്ല കളിക്കോപ്പുകൾ കൊടുത്ത്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച്, അവർ നല്ല കാഴ്ചകൾ കേൾപ്പിച്ച്, നല്ല ശബ്ദങ്ങൾ കേൾപ്പിച്ച്, നല്ലൊരു മാനസികാവസ്ഥയിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് പിഞ്ചോമന പൈതങ്ങളെ എവിടെയെങ്കിലും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾക്ക് തയ്യാറല്ലെങ്കിൽ, നമുക്ക് നോക്കാൻ മനസ്സില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്രയും മനസ്സുണ്ടാവില്ലെന്ന് അറിയാനുള്ള ഒരു എളിയ ബുദ്ധിയെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മൾ കൊണ്ടുപോയി ആക്കി വന്നതിന് ശേഷം നമ്മുടെ കുട്ടി എന്തെല്ലാം അനുഭവിച്ചു എന്ന് ആർക്കറിയാം എന്നെങ്കിലും ചിന്തിച്ച് നമ്മുടെ കുട്ടികളോട് കരുണയും സ്നേഹവും കാണിച്ചാൽ അള്ളാഹു നമ്മോട് കരുണയും സ്നേഹവും കാണിക്കും. അവർക്ക് നമുക്ക് മാനസികമായ ഒരു ബന്ധം അവരുമായിട്ടുണ്ടാകും. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്നിടത്ത് കൂടുതൽ അധ്വാനവും ത്യാഗവും നമ്മൾ തന്നെയാണ് സഹിക്കേണ്ടത് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.
2: നിങ്ങൾ കേട്ടത് നേർരേഖ. ഇന്ന് കുട്ടികളെ ഉപേക്ഷിക്കുന്നവരോട് എന്ന വിഷയമാണ് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ, ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ മറിയാമു രചിച്ച ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ എന്ന രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
3: ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ, എഴുത്ത് ഡോക്ടർ മറിയാമു. മെയ് 17 ലോകമെമ്പാടും ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നു. ലക്ഷണങ്ങളൊന്നുമില്ലാതെ മനുഷ്യന്റെ ശരീരത്തെ പതുക്കെ ബാധിക്കുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സൈലന്റ് കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ ജീവിതശൈലി കാരണം വലിയൊരു 100% ആളുകൾക്കും ഈ അവസ്ഥയുണ്ടെങ്കിലും പലരിലും അത് അറിയപ്പെടാതെ പോകുന്നു. അതിനാൽ തന്നെ സമയബന്ധിതമായി തിരിച്ചറിയലും നിയന്ത്രണവും വളരെ പ്രധാനമാണ്. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെ രക്തമൊഴുകുമ്പോൾ അത് ആ കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും വെള്ളമടിക്കാറുണ്ടല്ലോ. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ പൈപ്പിനുള്ളിലൂടെ വരുന്ന വെള്ളത്തിന് ഒരു നിശ്ചിത വേഗവും മർദ്ദവുമുണ്ടാകും. ഈ മർദ്ദം കൂടിയാൽ പൈപ്പ് പൊട്ടിപ്പോകാനോ മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം കൃത്യമായ അളവിലായിരിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദം സ്ഥിരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. സാധാരണയായി 120-80 വരെയുള്ളതിനെ നോർമലായി കണക്കാക്കുമ്പോൾ 140/90 വരെ അല്ലെങ്കിൽ കൂടുതലുള്ളതിനെ ഹൈപ്പർ ടെൻഷനായി കണക്കാക്കുന്നു. ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 130-180 കഴിഞ്ഞാൽ തന്നെ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. അപ്പോൾ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. 2026 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം: രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക, നിയന്ത്രണത്തിൽ വയ്ക്കുക, ദീർഘായുസ് നേടുക എന്നതാണ്. ഇത് ശരിയായ രീതിയിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിൻ്റെയും അതിന് നിയന്ത്രണത്തിൽ നിർത്തുന്നതിൻ്റെയും പ്രാധാന്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ അളക്കൽ വളരെ പ്രധാനമാണ്. വിശ്രമാവസ്ഥയിൽ ഇരുന്ന് ശരിയായ രീതിയിൽ ഒന്നിലധികം തവണ അളക്കുന്നതിലൂടെ മാത്രമേ ശരിയായ വിലയിരുത്തൽ സാധ്യമാകൂ. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാതെ പോകുമ്പോൾ അത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കും. ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കകളുടെ പ്രവർത്തനക്കുറവ്, കണ്ണിലെ റെറ്റിനോപ്പതി എന്നിവയ്ക്ക് പ്രധാന കാരണം ഇതാണ്. പ്രത്യേകിച്ച് ദീർഘകാലമായി നിയന്ത്രിക്കാത്ത ഹൈപ്പർ ടെൻഷൻ കാരണം രക്തക്കുഴലുകളുടെ ഭിത്തികൾ കട്ടിയാവുകയും അവയുടെ ഇളക്കം കുറയുകയും ചെയ്യുന്നു. ഇതുതന്നെ പിന്നീട് ഹൃദ്രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങളില്ലാത്തതാണ്. ചിലപ്പോൾ തലവേദന, തലചുറ്റൽ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ സ്ഥിരമായി കാണപ്പെടണമെന്നില്ല. അതുകൊണ്ടുതന്നെ ചെക്ക് യുവർ BP റെഗുലേറി എന്ന സന്ദേശം അത്യന്തം പ്രാധാന്യമർഹിക്കുന്നു. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ അമിത ഉപ്പ് ഉപയോഗം, അമിതവണ്ണം, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, പ്രമേഹം, പാരമ്പര്യം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ന് നഗരജീവിതവും പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ ഹൈപ്പർ ടെൻഷൻ ചെറുപ്പക്കാരിലും കൂടുതലായി കാണപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. BP നിയന്ത്രണത്തിനായി ജീവിതശൈലി മാറ്റങ്ങൾ ഏറെ ഫലപ്രദമാണ്. ദിവസേന കുറഞ്ഞത് 30 മിനിറ്റ് ശാരീരിക വ്യായാമം, പഴം പച്ചക്കറി സമൃദ്ധമായ ഭക്ഷണം, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കൽ, ഭാരം നിയന്ത്രിക്കൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ നിർബന്ധമാണ്. രക്തസമ്മർദ്ദം പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നതും അത്യാവശ്യമാണ്. മരുന്ന് തുടങ്ങിയതുകൊണ്ട് രോഗം ശാശ്വതമായി മാറി എന്ന ധാരണ തെറ്റാണ്. ഇത് നിയന്ത്രണത്തിലാക്കേണ്ട ഒരു ദീർഘകാല അവസ്ഥയാണ്. ഇസ്ലാം നമ്മെ ആരോഗ്യകരമായ മിതമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അതിരുവിടരുത്. ഈ മാർഗനിർദ്ദേശം ഇന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ്, പോർഷൻ കൺട്രോൾ എന്നിവയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ രോഗമാണെങ്കിലും അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലി, സമയബന്ധിത പരിശോധന, ആത്മീയ ശാന്തി എന്നിവയുടെ സംയോജനം നമ്മെ ദീർഘായുസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും നയിക്കും.
2: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

ചെയ്യും. ജീവിതത്തിൻ്റെ രഹസ്യ മേഖലകളിലാകട്ടെ, അല്ലെങ്കിൽ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒക്കെയും തിന്മകൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ് എന്നത്. അതുകൊണ്ട് തന്നെ അത്തവ്വാബ് എന്ന നാമം ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹു തൗബ മതനിയമമാക്കിയവൻ എന്നതാണ് അത്തവ്വാബ് എന്ന നാമത്തിൽ ഒന്നാമത്തെ അർത്ഥം. അതായത് ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ അവന് തൗബ ചെയ്യാനുള്ളൊരവസരം മതനിയമമാക്കി അള്ളാഹു നിശ്ചയിച്ചു. അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വതൂബു ഇലല്ലാഹി ജമീഅൻ, നിങ്ങൾ മുഴുവനും, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ മുഴുവൻ ആളുകളും തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹുൻ, നിങ്ങൾ ഒരുപക്ഷെ വിജയിച്ചേക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല തൗബ ചെയ്യുക എന്നത് അടിമകൾക്കുമേൽ മതനിയമമാക്കി നിശ്ചയിക്കുന്നവൻ, അതാണ് അത്തവ്വാബ് എന്ന നാമത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത് തൗബ സ്വീകരിക്കുക എന്നത് അള്ളാഹു ബാധ്യതയാക്കി ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധ്യതയില്ല. മനുഷ്യർക്കാണ് പലപ്പോഴും ബാധ്യതകൾ ഉണ്ടാകുന്നത്. സ്വയം ഏറ്റെടുക്കുന്ന ബാധ്യതകളുണ്ടാകും, മറ്റുള്ളവരാൽ ഏൽപ്പിക്കപ്പെടുന്ന ബാധ്യതകളുണ്ടാകും, ചില സാഹചര്യങ്ങളിൽ ചില ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ മറ്റുള്ളവരാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലോ ഏറ്റെടുത്തൊരു ബാധ്യതയല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വയം ഏറ്റെടുത്ത ബാധ്യതയാണ് അടിമകൾക്ക് പുറത്തു കൊടുക്കുക എന്നത്. അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വയമേ ഏറ്റെടുത്തതാണ്. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂനസ്സൂ ബിജഹാലത്തിൻ, അറിവില്ലായ്മ കൊണ്ട് തെറ്റു ചെയ്തു പോയ ആളുകളുടെ തൗബ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായിക്കൊണ്ട് അവൻ സ്വയമേറ്റെടുത്തതാണ്. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം, അത്തവ്വാബ് എന്ന നാമത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം, തൗബ ചെയ്യുന്നവരുടെ തൗബയെ സ്വീകരിക്കുക എന്നത് ഏറ്റെടുത്തവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യനെ തൗബയിലേക്ക് പ്രേരിപ്പിക്കുന്ന, അതിന് തോന്നലുണ്ടാക്കുന്ന, അതിനെളുപ്പമുണ്ടാക്കുന്ന എല്ലാ വഴികളും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ثم تاب عليهم لي

പോകുന്ന ആളുകളെ അവരെ കയ്യോടെ പിടികൂടാനും ഉടനടി ശിക്ഷിക്കാനും കഴിവുണ്ടായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇത്തരം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതാല അപ്പപ്പോൾ പിടിക്കുകയും അതിനുള്ള ശിക്ഷകൾ നൽകുമായിരുന്നുവെങ്കിൽ ആരായിരുന്നു ഇന്ന് മര്യാദയ്ക്ക് ഈ ലോകത്ത് ജീവിക്കുക? എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിനെ കുഫർ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായി പിന്തിരിഞ്ഞ് ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ടാകും? എത്രയെത്ര ആളുകളാണ് ദൈവനിഷേധത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കാരുണ്യം വിശാലമാക്കിയിരിക്കുന്നു, അവസരങ്ങൾ നൽകുന്നു. മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പോലും ഫിറഔനോട് ദഅവത്ത് ചെയ്യുമ്പോൾ കൗലൻ ലയ്യിന, മാന്യമായ ഒരു സൗമ്യതയുടെ ഭാഷയിൽ നീ ഉപദേശിച്ചു നോക്കൂ, ഒരുപക്ഷെ ഫിറഔനെങ്കിലും ഇസ്ലാം സ്വീകരിച്ചേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ മൂസ നബി അലൈഹി ഇസ്ലാമിനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതാണ്! ഫിറഔനാരാണ്, അന റബ്ബുക്കുമുല്ലഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ലോകരക്ഷിതാവ് ഞാനാണ് എന്നാണ് ഫിറഔൻ പ്രഖ്യാപിച്ചത്. അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്നാകാനുള്ള അവസരം, മടങ്ങാനുള്ള അവസരം, തൗബ ചെയ്യാനുള്ള അവസരം, അങ്ങനെ അവസരങ്ങളെ നിശ്ചയിച്ച് അതിനുള്ള കാരണങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നവൻ അവനാണ് അത്തവാബ് എന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, 99 കൊലപാതകം ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സുമ്മ അറത്ത് അലഹു അത്തൗബ, അവൻ്റെ മനസ്സിലേക്ക് ഒരു തൗബയുടെ ഒരു തേട്ടം മനസ്സിലേക്ക് വന്നു. അതാരാണ് ഇട്ടുകൊടുത്തത്? അത് അള്ളാഹുവാണ് ഇട്ടുകൊടുത്തത്. 99 വ്യക്തികളെ കൊന്ന മനുഷ്യൻ്റെ മനസ്സിലേക്ക് തൗബ ചെയ്യാനുള്ള ഒരു ഒരു ഉത്ബോധനം വന്നത് റബ്ബിൽ നിന്നാണ്. അത്രയും വലിയ കൊടും ക്രൂരതകൾ ചെയ്ത വ്യക്തി, ആ മനുഷ്യന് തൗബ ചെയ്യണം, ആ മനുഷ്യന് തൗബ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു ആബിദായ, ഒരു നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഇൽമ് കുറവാണ്, എന്നാൽ ഇബാദത്തുകൾ കൂടുതലാണ്. ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഹല്ലി മിനത് തൗബ, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ആബിദായ മനുഷ്യൻ, അത്ര കണ്ട് ഇൽമില്ലാത്ത മനുഷ്യൻ, അറിവില്ലാത്ത മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു, ബഅദ തിസ്അതിൻ വതിസ്ഈന ഖത്ലൻ, 99 കൊലപാതകത്തിന് ശേഷമാണോ ഇപ്പോൾ തൗബ അന്വേഷിക്കുന്നത്? തൗബയില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ നിരാശയിലെത്തിക്കുമ്പോൾ ആ മനുഷ്യൻ ഫഖതലഹു, ആ മനുഷ്യനെ, അതായത് ഇവിടെ തൗബയില്ല, നിനക്കിനി തൗബയില്ല എന്ന് പറഞ്ഞ ആബിദായ മനുഷ്യനെയും കൊന്ന്, ഫ അക്മല ബിഹി മിആ, അങ്ങനെ 100 പൂർത്തിയാക്കുകയാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തേട്ടം, തൗബയുണ്ടോ? 100 കൊലപാതകം ചെയ്ത വ്യക്തി ഒരു ആലിമിൻ്റെ അടുത്ത് ചെല്ലാണ്. ആലിമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെയും ചോദിക്കുന്നു, അവിടെയും ചോദിക്കുകയാണ്, എനിക്ക് തൗബയുണ്ടോ എന്ന്. ആ പശ്ചാത്താപത്തിൻ്റെ തേട്ടം മനസ്സിലിട്ട് കൊടുത്തത് റബ്ബാണ്. 100 പേരെയും കൊന്നിട്ട് വീണ്ടും അന്വേഷിക്കുന്നത് തൗബയുണ്ടോ എന്നാണ്. ആലിമായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, വമൻ യഹൂലു ബൈനക വ ബൈന തൗബ, നിനക്കും നിൻ്റെ തൗബയ്ക്കുമിടയിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? നീ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. കൂട്ടത്തിൽ ആലിമായ അദ്ദേഹം ഒരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട്, ഇത് മോശപ്പെട്ട നാടാണ്, തിന്മകൾ നിറഞ്ഞ നാടാണ്, നിനക്ക് തൗബ ചെയ്യണമെങ്കിൽ സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്ക് നീ യാത്ര ചെയ്യണം. അങ്ങനെ ആ മനുഷ്യൻ ആ ഉപദേശവും സ്വീകരിച്ച് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. യാത്രയുടെ മധ്യത്തിൽ അദ്ദേഹം മരിക്കുന്നു, പിശാജ് വരികയാണ്. പിശാജ് അവൻ്റെ റൂഹിനെ പിടിച്ചുകൊണ്ടുപോകാൻ വരുമ്പോൾ മലക്കുകളും വരുന്നു. അങ്ങനെ പിശാജും മലക്കും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംസാരം ഹദീസിൽ കാണാം, അന ഔലാ ബിഹി ഇന്നഹു ലം യഅസിനി സാഅതൻ ഖത്തു. പിശാജ് പറയാണ്, ഞാനാണ് അവൻ്റെ റൂഹിനെ പിടിച്ചുകൊണ്ടുപോകാൻ, റൂഹിനെ കൊണ്ടുപോകാൻ അവകാശമായിട്ടുള്ളവൻ. കാരണം എന്നെ ഒരു നിമിഷം പോലും, ഒരു മണിക്കൂർ പോലും അനുസരിക്കാതിരുന്നിട്ടില്ല, മുഴുവൻ പിശാജിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തോന്നിവാസത്തിലായിരുന്നു അവൻ ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ, പിശാജ് പറയുന്നത്, ഞാനാണതിനെ ഏറ്റെടുത്തു കൊണ്ടുപോകാൻ അർഹതയുള്ളവനെന്ന് പറയുമ്പോൾ മലക്കുകൾ അവിടെ തിരുത്തി കൊടുത്തിട്ട് പറയാണ്, അൽ മലായിക്കത്ത്, മലക്കുകൾ പറയുന്നു, അർറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. ഇന്നഹു ഖറജ തായിബൻ, അവൻ പുറപ്പെട്ടത് സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടത് തൗബ ചെയ്ത അവസ്ഥയിലാണ്. ഇങ്ങനെ തൗബ ചെയ്യുന്നവനായിക്കൊണ്ട് പുറപ്പെട്ടപ്പോൾ
അള്ളാഹു സുബ്ഹാനഹു വതാല അവന് തൗബ നൽകിയെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗബ, അള്ളാഹുവിൻ്റെ തൗബയുടെ സ്വീകരണം എത്ര വലിയ ഒരു മഹത്വമേറിയതാണ് എന്ന് ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 100 മനുഷ്യനെ കൊന്ന വ്യക്തിയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല തൗബ നൽകിയിട്ടുള്ളത്.

0: തൗബ മതപരമായി നിശ്ചയിച്ചവൻ അല്ലാഹുവൺ, അതിനുള്ള പ്രേരണകൾ നൽകുന്നവനും അല്ലാഹുവൺ. അതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ കേട്ടത്. അവസരങ്ങൾ നൽകുകയും അതിനെ എളുപ്പമാക്കി നൽകുകയും, കാരണം അദ്ദേഹം യാത്ര മധ്യത്തിലാണ് മരിക്കുന്നത്, മറ്റൊരു നാട്ടിലേക്ക് എത്തിയിട്ടില്ല, പുതിയ നന്മകൾക്ക് തുടക്കം കുറിച്ചിട്ടില്ല. അതിനിടയിൽ അദ്ദേഹം മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ തൗബയെ, ആ പശ്ചാത്താപത്തെ അല്ലാഹു സ്വീകരിച്ചു എന്നാണ്. ഇത് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലമാണ്. അതിൽ അല്ലാഹു സന്തോഷിക്കുമെന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അഷദ്ദു ഫർഹൻ ബി തൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം സന്തോഷിക്കും. ഒരു മനുഷ്യൻ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു അങ്ങേയറ്റം സന്തോഷിക്കും എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ, ഒരു ഉദാഹരണം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ യാത്രാ വിഭവവുമായി കൊണ്ട് വഴിമധ്യേ, യാത്രക്കാരനായ വ്യക്തി വഴിമധ്യേ ഒട്ടകത്തിൻ്റെ പുറത്ത് തൻ്റെ ഭക്ഷണ സാധനങ്ങളും വസ്തുക്കളും മറ്റുമെല്ലാം കെട്ടിവെച്ച് ഒരല്പനേരം ഉറങ്ങുന്ന സാഹചര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ യാത്രയും യാത്രാ വിഭവവും യാത്രാവാഹനവും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ഇത് നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ആവലാതി, അതിൽ നിന്നുണ്ടായ പ്രയാസം, സങ്കടം, ലാസ്റ്റ് ഇനിയൊരു നിവർത്തിയില്ല എന്ന് കണ്ട് അദ്ദേഹം വിഷമത്തോടുകൂടി വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങി എണീക്കുമ്പോഴേക്ക് തിരിച്ചാ വാഹനവും അദ്ദേഹത്തിൻ്റെ യാത്രാ സാമഗ്രികൾ മുഴുവൻ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച് ആ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം എത്ര വലുതാണോ, അതിനേക്കാൾ വലുതാണ് അല്ലാഹുവിൻ്റെ സന്തോഷം. ഒരു മനുഷ്യൻ തൻ്റെ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങിയാൽ ആ മടക്കം എന്നത് റബ്ബിന് ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ തിന്മകൾ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടും. ആ ഒരു ദിവസമാണ് ഏറ്റവും നല്ല ദിവസം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റബ്ബിലേക്ക് രാവിലെയും വൈകുന്നേരവും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വ അബു ഉബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ മുഴുവൻ നീ പുറത്തു തരണമേ. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യവും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തൗബ ചെയ്താൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ്, അല്ലാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുമെന്നാണ്. മാത്രമല്ല, അല്ലാഹുവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ. അല്ലാഹു രാത്രിയിൽ അവൻ്റെ കൈകൾ വിരിച്ചു വച്ചിരിക്കുകയാണ്. എന്തിന്? ലിയതൂബ മുസീ അന്നഹാർ, പകലിൽ തിന്മ ചെയ്ത ആളുകൾ തൗബ ചെയ്യാൻ വേണ്ടി. തീർന്നില്ല, വയബ്സുതു യദഹു ബിന്നഹാർ, പകലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കരങ്ങൾ വിശാലമാക്കി വച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയതൂബ മുസീ അല്ലൈൽ, രാത്രിയിൽ തിന്മകൾ ചെയ്തവർക്ക് പാപമോചനവുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇരു കരങ്ങളും വിശാലമാക്കി വച്ചിരിക്കുകയാണ് തൗബ സ്വീകരിക്കാൻ. എത്രത്തോളം? ഹത്താ തത്ലു അശ്ശംസു മിനൽ മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് തുടർത്തിക്കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളെയും, രാവിലെ ചെയ്ത തിന്മകൾ രാത്രിയും രാത്രി ചെയ്ത തിന്മകൾ പകലിലും പൊറുക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. വഹുവല്ലദി യഖ്ബലു തൗബ അൻ ഇബാദിഹി, മനുഷ്യരുടെ അടിമകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവനാണ് അത്തവ്വാബ്, തൗബ സ്വീകരിക്കുന്നവൻ, തൗബ നിയമമാക്കിയവൻ, തൗബയ്ക്ക് അവസരം നൽകുന്നവൻ, തൗബ എളുപ്പമാക്കുന്നവൻ, തൗബയ്ക്ക് പ്രേരിപ്പിക്കുന്നവൻ. ഇങ്ങനെയുള്ള എല്ലാ അർത്ഥവും നമുക്ക് അത്തവ്വാബ് എന്ന നാമത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ ചെയ്തുപോയ തിന്മകൾ പൊറുക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പല രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, നിങ്ങൾ പാപമോചനം ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും. മാത്രമല്ല, നമ്മുടെ നന്മകൾ, ഉദുവെടുക്കുന്നത് പോലും, പള്ളിയിലേക്ക് നടന്നു പോകുന്നത് പോലും, നിസ്കാരം പോലും ആ നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലും നോമ്പും സക്കാത്തും ഉംറയും ഇതെല്ലാം നമ്മുടെ പാപങ്ങളെ പുറത്തു തരുമെന്നാണ്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിനസ് സയ്യിആത്ത്, തിന്മകളെ പോക്കിക്കളയുന്നതാണ് നന്മകളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ബാധിക്കുന്ന ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും നമ്മുടെ പാപത്തെ പുറത്തു കളയുമെന്നാണ്. നമുക്ക് ബാധിക്കുന്ന ഒരു പനി അത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശ്വാസ വചനം, ലാ ബഅസ് തുഹൂർ ഇൻഷാ അല്ലാ, അത് പ്രയാസപ്പെടേണ്ടതില്ല, ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ, അത് ശുദ്ധീകരിക്കും എന്ന് പറയുമ്പോൾ തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കലാണ് യഥാർത്ഥത്തിൽ രോഗം ഒരു മനുഷ്യന് വരുമ്പോൾ. മാത്രമല്ല പരലോകത്ത് നമുക്ക് ഷഫാഅത്ത് ലഭിക്കും, മലക്കുകളുടെ ഷഫാഅത്തുകളുണ്ടാകും, നബിമാരുടെ ഷഫാഅത്തുകളുണ്ടാകും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അതോടൊപ്പം സ്വാലിഹീങ്ങളുടെ ഷഫാഅത്തുണ്ടാകും. ഇതൊക്കെയും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന കാരുണ്യമാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് തൗബ? തൗബ നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് തൗബ? ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂ ബിജഹാലത്തിൻ ഫുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. അള്ളാഹു പറയാണ്, അറിവില്ലായ്മ മൂലം ചെയ്തു പോയ തിന്മകൾക്ക് പെട്ടെന്ന് തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി, അങ്ങനെ മടങ്ങുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തൗബ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തതെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിക്കും. അതോടൊപ്പം എന്തല്ല തൗബയെന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്തി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണത്തിൻ്റെ അന്ത്യം വരെ തൗബ ചെയ്യാതെ തിന്മകളിൽ ആണ്ടുമുഴുകിയ ജീവിതം, അങ്ങനെയുള്ളവർക്കല്ല തൗബ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അത്തരം മനുഷ്യർ മരണവേളയിൽ قال انني اني تبت الان وللذين يموتون وهم كفار. അല്ലാഹു പറയാണ്, മരണത്തിൻ്റെ അന്ത്യം വരെ തൗബയില്ലാതെ തെറ്റുകളിൽ മുഴുകി ജീവിച്ചിട്ട് മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഞാൻ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് തൗബയില്ല, അവർ കാഫിരീങ്ങളായിക്കൊണ്ടാണ് മരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അതും വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. സൂറത്ത് തഹ്രീമിൻ്റെ എട്ടാമത്തെ ആയത്താണ്. അള്ളാഹു പറയാണ്, നിങ്ങൾ നാസിഹായ നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബ ചെയ്യണം, തൗബ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു. അതോടൊപ്പം എങ്ങനെ തൗബ ചെയ്യണം എന്നുകൂടി പഠിപ്പിച്ചു. നാസിഹായ നിഷ്കളങ്കമായ തൗബ ചെയ്യണം, കപടതയുണ്ടാകാൻ പാടില്ല. തൗബ ചെയ്യുക, വീണ്ടും തിന്മയിലേക്ക് പോവുക, വീണ്ടും തൗബ ചെയ്യുക, വീണ്ടും തൗബ തിന്മയിലേക്ക് പോവുക, ഈ കാക്ക കാഷ്ടം വൃത്തിയാക്കുന്നത് പോലെ ഉള്ള പ്രവർത്തനമല്ല വേണ്ടത്. മറിച്ച് നമ്മൾ തൗബ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. ഇനി ആ തെറ്റിലേക്ക് മടങ്ങില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ആ തെറ്റുണ്ടാവുകയില്ല എന്ന തീരുമാനത്തോടൊപ്പം മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടാകണം ചെയ്തു പോയ തിന്മകളുടെ വിഷയത്തിൽ. അങ്ങനെ മനഖേദമുണ്ടായി, മനക്ലേശമുണ്ടായി, പിന്നെ അതിലേക്ക് നീ തിരിച്ചു മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി എല്ലാം റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് നമ്മൾ തെറ്റുകൾ അംഗീകരിച്ച് തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസത്തേക്കാൾ മറ്റൊരു ദിവസം വേറെയില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് തൗവാബായ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെയ്തികൾ, ചെയ്തുപോയ തിന്മകൾ എല്ലാം പുറത്തു നൽകി, എല്ലാം സൽക്കർമ്മങ്ങളായി സ്വീകരിച്ച് തിന്മകളെ നന്മകളാക്കി മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്മകളാക്കി സ്വീകരിച്ച് സ്വാലിഹായ സൽക്കർമ്മങ്ങളെ നാളെ പരലോകത്തിൻ്റെ ഉന്നതമായ വിജയങ്ങൾക്ക് ഉതകുന്ന രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഹംദുലില്ലാ. പീസ് റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് അസ്മാഉൽ ഹുസ്നയുടെ ഭാഗമായ അത്തവ്വാബ്, പശ്ചാത്തപം സ്വീകരിക്കൽ ബാധ്യതയേറ്റവൻ എന്ന വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അബ്ദുറഊഫ് അൽ ഹക്കമേ തിരുവനന്തപുരമാണ് ക്ലാസ് എടുത്തത്.

0: സഞ്ചരിച്ചിടുന്നു വഴി കാട്ടു നീ മന്നാനേ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഐ ടി ജാലകം. ശ്രോതാക്കൾക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു നൽകുന്ന ഐ ടി ജാലകത്തിലിപ്പോൾ ജമീൽ ആപ്പിന്റെ ഖുർആൻ പാരായണം, ജമീൽ ആപ്പിന്റെ സൗകര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് നമുക്കൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ പാരായണം കേൾക്കുകയും പാരായണം ചെയ്യുകയും അതുപോലെ അർത്ഥം നോക്കുകയും വാക്കുകളുടെ അർത്ഥം നോക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായൊരു ഓപ്ഷൻ ജമീൽ ആപ്പിലുണ്ട്. നിങ്ങളതിനു വേണ്ടി ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ZAMEEL എന്ന് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾ ആൾറെഡി ആപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ ഫീച്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഖുർആൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഹോം പേജിൽ തന്നെ ജമീലിൻ്റെ അകത്ത് കിട്ടും. ഖുർആൻ്റെ ഒരു ചിഹ്നം അവിടെ ഉണ്ട്. ഖുർആൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോ സുഹൃത്തുക്കളായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ജുസുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, മുകളിലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സുഹൃത്ത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് രൂപത്തിൽ കാണാം. ഒന്ന് നമുക്ക് മുസഫ് രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷന് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ വലതുവശത്തുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രൂപത്തിലും കാണാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് അർത്ഥസഹിതം കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ സൂറത്തിൻ്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ വാക്കർത്ഥം കാണാൻ പറ്റും എന്നുള്ളതിന് പ്രത്യേകത. ഓക്കെ, ഓരോ ബിസ്മി നാമത്തിൽ അള്ളാഹു, അള്ളാഹുവിൻ്റെ, അർറഹ്മാൻ പരമകാരുണികൻ, അർറഹീം കരുണാനിധി, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പിന്നെ എന്താ പറയുക, ഓരോ വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ടോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻ മീനിങ്ങും താഴെയുണ്ട്. അപ്പോൾ നമുക്കിത് സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. നമുക്കൊരു പ്രത്യേക ആയത്തെ നമുക്ക് ഓഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ആയത്ത് മാത്രം അവിടെ പ്ലേ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ആയത്ത് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ബട്ടൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരായത്ത് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇനി അതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ ഒരു സുഹൃത്ത് ഇപ്പം നമുക്ക് പിന്നെ നോക്കി വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കേൾക്കേണ്ട ഇതാണെങ്കിൽ നമുക്കവിടെ ഓരോ സുഹൃത്തിൻ്റെ മുകളിൽ തന്നെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഒരു ത്രികോണ ചിഹ്നം ഉണ്ട്. അവിടെ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ സുഹൃത്ത് ഓതും. ഇനി ഓത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത കാര്യങ്ങളുടെ ഓത്തുകൾ ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കാര്യങ്ങളെ മാറ്റണം എന്നുണ്ടെങ്കിൽ, വേറൊരാളുടെ ഓത്ത് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ കോർണറിലായിട്ട് ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാര്യങ്ങളെ നമുക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യുക, മാറ്റാം. ഓഡിയോ ഡൗൺലോഡ്സ് ആൻഡ് റിസൈറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം കാര്യങ്ങൾ ഓരോരുത്തർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. പിന്നെ നമുക്ക് ചില സമയത്ത് നെറ്റ്വർക്ക് ഇല്ലാത്തൊരു വിഷയം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് എടുക്കാം. വേണമെങ്കിൽ ഡൗൺലോഡ് ആളെന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യ പാരായണം ചെയ്യുന്ന പിന്നെ വ്യക്തിയുടെ എന്ത് ചെയ്യാം, എല്ലാ ഓഡിയോസ് ഫുള്ള് ഡൗൺലോഡായി നമ്മൾ ഫോണിൽ എടുത്ത് വെക്കും. അങ്ങനെയാണ് നമുക്ക് ആകെ നെറ്റില്ലാത്തൊരു സമയത്ത് സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനും അതിൻ്റെ അകത്തുണ്ട്. അതിന് അതല്ലെങ്കിൽ ഓരോ സുഹൃത്തുകൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓരോന്നിൻ്റെ സൈഡിൽ നമുക്കൊരു ഡൗൺലോഡ് താഴേക്കുള്ള ഒരു ആരോ ബട്ടൺ കാണാം. അപ്പോൾ അൽഫാത്തിഹ ഒന്ന്, അവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ഒരു താഴേക്കുള്ള ആരോ ഉണ്ട് വലതുവശത്തായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. വ്യത്യസ്ത കാര്യങ്ങളുടെ പാരായണമെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം, ഓതാം. ഇനി അതുപോലെ നമുക്ക് മുസാഫ് രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ കിട്ടും. ഇനി മുകളിലൊരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അർത്ഥം ചെയ്തുള്ളതും കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു സമയത്ത് സാഹചര്യം ആവശ്യമുള്ളത് അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഖുർആൻ എന്നുള്ളൊരു ഫീച്ചർ ജമീലിൻ്റെ അകത്തുള്ളത്. ഇൻഷാല്ലാ കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിൽ വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ അറിയിക്കുക. പീസ് റേഡിയോ ജമീൽ ടീമിനെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. ജമീൽ ആപ്പിലെ ഖുർആൻ പാരായണത്തിൻ്റെ സൗകര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
3: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജറ വർഷം 1447 റബിയുൽ അവൽ 13-ാം തീയതി, 2025 സെപ്റ്റംബർ 7-ാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ബന്ദർ ബലീല അവർ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നാമതായി എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധി എന്നും നാം നിലനിർത്തണം. അത് ക്രമേണ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി, അവയവങ്ങളിൽ കൂടി പ്രകടമാവണം. വിശുദ്ധമായ ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അതിനുവേണ്ടി ഒന്നാമതായി നാം ശ്രമിക്കുക. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വലിയ അപകടം മറ്റുള്ളവൻ്റെ നന്മയിൽ അസൂയപ്പെടുക എന്നതാണ്. മറ്റുള്ളവൻ എന്തെങ്കിലും ഭൗതികമായ ഗുണങ്ങൾ കിട്ടിയാൽ അത് തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന മനോഭാവം സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവനോട് വിദ്വേഷമോ തനിക്ക് ലഭിച്ചതിനെ ഇകഴ്ത്തിക്കാണാനുള്ള ശ്രമമോ ഒന്നും നമ്മിൽ നിന്നുണ്ടാവരുത്. അതൊരു വല്ലാത്ത മഹാരോഗമാണ്. സമൂഹത്തിലെക്കാലത്തും നിലനിന്നിരുന്ന ഒരു കാര്യമാണ് അസൂയ എന്ന രോഗം. മറ്റുള്ളവൻ്റെ നന്മകൾ നശിച്ചു പോകണമെന്ന ചിന്ത അത് സമൂഹത്തിൻ്റെ സമാധാന ജീവിതം തകർക്കും, അതിലേറെ സ്വന്തം മനസ്സിൻ്റെ സമാധാന ജീവിതവും തകർക്കും എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസികളെ, വിശ്വാസം, അള്ളാഹുവിനെപ്പറ്റിയുള്ള ബോധം നാം നേടിക്കഴിഞ്ഞാൽ അള്ളാഹു ആർക്കാണ് നന്മ ചെയ്യുക, ആർക്കാണ് കൂടുതൽ ചെയ്യുക, ആർക്കാണ് കുറവ് ചെയ്യുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. കൂടുതൽ നന്മ ചെയ്തവനോട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളോ മറ്റോ നമുക്കുണ്ടാവാൻ പാടില്ല. അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അവനേക്കാളും കുറഞ്ഞതാണെങ്കിലും ആ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാനും അള്ളാഹുവിനെ ധിക്കരിക്കാനും നന്ദികേട് കാണിക്കാനും കാരണമാകും. നമുക്കറിയാമല്ലോ, മനുഷ്യ ജന്മത്തിൻ്റെ തുടക്കത്തിൽ ഒരു അസൂയ വല്ലാത്ത സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുകയും ആദമിനെ സുജൂര് ചെയ്യാൻ, സാഷ്ടാംഗം നമിക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പിശാച്ച് അതിനു സമ്മതിച്ചില്ല, ധിക്കരിക്കുകയാണ് ചെയ്തത്. ആ ധിക്കാരത്തിൻ്റെ കാരണം, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിനെ, മനുഷ്യനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ നമിക്കുകയോ സുജൂത് ചെയ്യുകയോ എന്ന അഹം ബോധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കാരണമായിരുന്നു. അതുകാരണം അവൻ സത്യനിഷേധികളിൽ പെട്ടു എന്നതാണല്ലോ ചരിത്രം. ഏത് കാലഘട്ടത്തിലും അസൂയ മനുഷ്യ സമൂഹത്തെ തകർത്തിക്കളഞ്ഞിട്ടുണ്ട്, രാജ്യങ്ങൾ പരസ്പരം അകറ്റിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. വിശ്വാസമുള്ളവർക്കൊരിക്കലും അസൂയ ഉണ്ടായിക്കൂടാ. അള്ളാഹു പറയുന്നു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാറ. വേദക്കാരായ ആളുകളിൽ അധിക പേരും ആഗ്രഹിക്കുന്നു നിങ്ങൾ വിശ്വാസികളായി ജീവിച്ച് ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ മടക്കാനും തിരിച്ചു കൊണ്ടുപോകുവാനും, അവിശ്വാസത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട്? ഹസദൻ, നിങ്ങൾ വിശ്വാസികളായി ജീവിക്കുന്നതിലെ അസൂയ കാരണം. ഹസദൻ മിൻ എന്തി അംഫുസിഹിം, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അസൂയ നിമിത്തം. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, സത്യം എന്താണ്, നിങ്ങൾ വിശ്വസിച്ച വിശ്വാസം തന്നെയാണ് സത്യം എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടും ആ സത്യത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നതിനോടുള്ള അസൂയ കാരണം നിങ്ങളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനാണ് അഹ്ലു കിതാബുകൾ ശ്രമിച്ചത്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത് കാണാം, അം യഹ്സുദൂനന്നാസ അലാമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അള്ളാഹു ആർക്കെങ്കിലും അവൻ്റെ ഔദാര്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരോട് നിങ്ങൾ അസൂയ കാണിക്കുകയാണോ എങ്കിൽ, ഫഖദ് ആതൈന ആല ഇബ്രാഹീം അൽ കിതാബ വൽ ഹിക്മ വ ആതൈനാഹും മുൽക്കൻ അളീമ. ഇബ്രാഹീം കുടുംബത്തിന് നാം പ്രവാചകത്വം നൽകിയിട്ടുണ്ട്, വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, ജ്ഞാനം നൽകിയിട്ടുണ്ട്, വലിയ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നും അസൂയപ്പെടേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തീരുമാനവുമാണ് എന്നർത്ഥം. സഹോദരങ്ങളെ, എല്ലാ സമുദായത്തിലും മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ ഉണ്ടായിത്തീർന്ന ഈ നാശം നമ്മുടെ സമൂഹത്തിലേക്കും കയറി വന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന് ബാധിച്ച ആ മഹാരോഗം നിങ്ങളിലേക്കും അരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽ ഹസദു വൽ ബഗ്ളാ, മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിലുള്ള വിദ്വേഷം, അസൂയ, അതുപോലെ മറ്റുള്ളവനോടുള്ള കോപം, അത് എല്ലാം നശിപ്പിച്ച് ചുരണ്ടിക്കളയും, നിങ്ങളുടെ ദീനിനെ തന്നെ നശിപ്പിച്ചില്ലാതെയാക്കും. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ വിശ്വാസികളെ ആവൂ, ജീവിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വിശ്വാസികളാവാൻ സാധ്യമല്ല. അതിന് ഞാൻ നിങ്ങൾക്കൊരു നല്ല മാർഗം പറഞ്ഞു തരാം. നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കുക. അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാന ശാന്തി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ മനസ്സിലുള്ള കെടുമ്പുകളും വിദ്വേഷങ്ങളും നശിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്ക് കാണാം, പിശാച്ച് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹു പിശാച്ചിനോട് പറയുന്നത്, യാ ഇബ്ലീസു മാ മനഅക അന്തസ്ജുദ ലിമാ ഖലഖ്തു ബിയദിയ, ഞാൻ എൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്കെന്തേ പിശാച്ചേ തടസ്സം? അസ്തക്ബർത, നീ അഹങ്കരിച്ചതാണോ? അം കുന്ത മിനൽ ആലിയൻ, അല്ലെങ്കിൽ നീ വലിയവനായതാണോ? ഖാല അന ഖൈറു മിൻഹു, പിശാച്ചു പറഞ്ഞു, ഞാനാണ് അവനേക്കാളും ഉത്തമൻ. ഖലഖ്ത നീ മിന്നാർ, നീ എന്നെ തീ കൊണ്ടല്ലേ സൃഷ്ടിച്ചത്? വ ഖലഖ്തഹു മിൻ ത്വീൻ, മനുഷ്യനെ നീ മണ്ണ് കൊണ്ടല്ലേ സൃഷ്ടിച്ചത്? ഈ ഒരു അപകടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അസൂയ കൊണ്ടുണ്ടാകുന്ന മഹാനാശത്തിൽ നിന്ന് എപ്പോഴും സമൂഹങ്ങളെ താക്കീത് നൽകിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു, ലാ തബാഗളു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്, വലാ തഹാസദു, പരസ്പരം അസൂയപ്പെടരുത്, വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞു പോകരുത്, വക്കുനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ സഹോദരങ്ങളായി ജീവിക്കുക, വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസിൻ, മൂന്ന് ദിവസത്തിലധികം ഒരു മുസ്ലിം തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ലാ തുആദു നിഅമല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് നിങ്ങൾ ശത്രുത പുലർത്തരുത് എന്ന് നബി പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുന്നു, ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് ശത്രുത പുലർത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആർക്കെങ്കിലും വലിയ നിങ്ങളെക്കാളും അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ അവനോട് അസൂയപ്പെടുന്നവനാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് ശത്രുത പുലർത്തുക എന്നത്. മനുഷ്യൻ്റെ പ്രകൃതമാണ് അവൻ്റെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, അവന് കൂടുതൽ അനുഗ്രഹമുണ്ടായിരിക്കുക, മറ്റാരെക്കാളും കൂടുതൽ തനിക്ക് കിട്ടണം എന്നത് മനുഷ്യ പ്രകൃതമാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വ ഇദാ മസ്സഹു ഖൈറു മനൂഅ, മനുഷ്യൻ വിഭ്രാന്തി പൂണ്ടവനായ മനസ്സുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അവന് അപകടവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ വല്ലാതെ പരിഭ്രമിക്കുന്നു, എന്നാലോ നന്മ കിട്ടുമ്പോൾ അതാർക്കും കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നു. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അപൂർവം കഴിവുകളിൽപ്പെട്ടതാണ്, മനുഷ്യൻ്റെ അപൂർവം ഭാഗ്യമാണ്. പക്ഷെ നാം മനസ്സിലാക്കണം, മനസ്സിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് കിട്ടിയ നന്മയിൽ നമുക്ക് അതുപോലെ കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതൊരു തെറ്റായ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് പാടില്ല. കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ മറ്റുള്ളവന് കൂടുതൽ അനുഗ്രഹങ്ങളും നന്മയും കിട്ടി എന്നതുകൊണ്ട് അത് വിദ്വേഷമായി പുറത്തു വരികയും അത് അവനുമായും സമൂഹം പരസ്പരവും ഒരു നാശത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള പകയായി വിദ്വേഷമായി മാറാതിരിക്കണം എന്നാണ് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറഞ്ഞത് കാണാം. ഇതേ അർത്ഥത്തിലുള്ള കുറേ കാര്യങ്ങൾ ഹസനുൽ ബസറി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു, അയഹസുദുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്ക് അസൂയ ഉണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞു, യൂസുഫിൻ്റെ സഹോദരന്മാരെ നീ മറന്നുവോ? യൂസുഫിൻ്റെ സഹോദരന്മാർ അവരസൂയുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് യൂസുഫിനെ കിണറ്റിലെറിഞ്ഞത്. അതുകൊണ്ട് മനസ്സിൽ മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിൽ നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് മറച്ചു വെക്കണം. അത് നാവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രകടിപ്പിക്കരുത്. അള്ളാഹുവിനോട് നീ നന്മയ്ക്ക് വേണ്ടി ചോദിക്കണം എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അസൂയ അത് ഈ ജീവിതത്തിൻ്റെ നാശമാണ്, മനുഷ്യൻ്റെ സ്വത്വത്തിൻ്റെ നാശമാണ്, സമാധാനത്തിൻ്റെ നാശമാണ്, സമൂഹത്തിനും എല്ലാവർക്കും നാശമാണ്. അള്ളാഹു ഒരു സമൂഹത്തിന് നന്മ നൽകുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർ അതിൽ അസൂയപ്പെടുകയും എന്നിട്ട് വിഭ്രാന്തി കാണിക്കുകയും ചെയ്യുന്നതിനെ പറ്റി ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഹാ അൻതും ഉലായി തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനക്കും, നിങ്ങൾ എന്തൊരു സമൂഹമാണ്, നിങ്ങളവരെ ഇഷ്ടപ്പെടുന്നു, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, വിശ്വാസികളെ നിങ്ങൾ വേദഗ്രന്ഥം മുഴുവൻ വിശ്വസിക്കുന്നു. വഇദാ ലഖൂകും ഖാലു ആമന്ന, അവർ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർ വിശ്വാസികളാണെന്ന് പറയുന്നു. വഇദാ ഖലൂ, എന്നാൽ നിങ്ങളിൽ നിന്നവർ മാറിപ്പോയാൽ, അല്ലു അലൈക്കുമൽ അനാമില, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ കാരണത്താൽ അവർ കൈകടിക്കുന്നു, വിദ്വേഷം പ്രകടിപ്പിക്കുന്നു. മിനൽ ഗൈളി, മനസ്സിലെ ഉള്ളിലുള്ള പക കാരണത്താൽ. കുൽ മുത്തൂബി ഗൈളിക്കും, അങ്ങനെയുള്ള അസൂയക്കാരോട് പറയുക നബിയെ, മുത്തൂബി ഗൈളിക്കും, നിങ്ങളെ വിദ്വേഷത്താൽ നിങ്ങൾ മരിച്ചുകൊള്ളുക. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, മനസ്സിലുള്ളത് അള്ളാഹുവാണ് അറിയുന്നത്. ഇൻ തംസസ്കും ഹസനത്തുൻ തസൂഹും, നിങ്ങൾക്ക് നന്മ കിട്ടിയാൽ അവർക്ക് വിഷമമായി തോന്നുന്നു, ദുഃഖമായി തോന്നുന്നു. വഇൻ തുസിബുക്കും സയ്യിഅത്തുൻ യഫ്റഹു ബിഹാ, നിങ്ങൾക്ക് ദോഷമാണ് ഭവിച്ചതെങ്കിൽ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ, ലാ യദുറുക്കും കൈദുഹും ഷൈഅ, അവരുടെ ഇത്തരം വഞ്ചനകളൊന്നും നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, അസൂയയുള്ള മനുഷ്യന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടുള്ള വിരോധം വർദ്ധിക്കുകയേയുള്ളൂ. അള്ളാഹു എന്തുകൊണ്ടങ്ങനെ ചെയ്തു? അള്ളാഹുവിനോടാണ് അവൻ പിന്നീട് വിദ്വേഷിയായി മാറുന്നത്. എന്തിനാണ് അള്ളാഹു അവന് കൊടുത്തത്? അള്ളാഹു കൊടുത്തത് അനീതിയല്ലേ എന്നിങ്ങനെ അവൻ ചിന്തിക്കുന്നു. വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അലീം, ഈ രാജ്യങ്ങളിൽ നിന്ന്, ഈ രണ്ട് രാജ്യം മക്കാ മദീനയിലെ ഏതെങ്കിലും ഒരു മഹാന് ഖുർആൻ ഇറക്കി കൊടുത്തുകൂടായിരുന്നോ? അനാഥയായ മുഹമ്മദിന് എന്തിന് ഖുർആൻ ഇറക്കി കൊടുത്തു, അനുഗ്രഹിച്ചു എന്നവർ ചോദിക്കുന്നു. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം വീതിക്കുകയാണോ അവർ? നഹ്നു ഖസംന ബൈനഹും മഅീശതഹും, അവരുടെ ജീവിതത്തിലുള്ളതെല്ലാം, ഫിൽ ഹയാറ്റ് ദുനിയ, ഭൗതിക ജീവിതത്തിലെ എല്ലാം നാം ആണ് അവർക്കിടയിൽ വീതിച്ചു കൊടുത്തത്. വറഫായന ബഅലുഹും ഫൗഖ ബഅലിൻ ദർജാത്ത്, അവരിൽ നിന്ന് ചിലരെക്കാളും ഉയർത്തിയതും നാം തന്നെയാണ്. ലിയത്തഖിദ ബഅലുഹും ബഅലൻ സുഖരിയ, അവർ ചിലർ ചിലർക്ക് പരിഹാസ്യമായി തീരുന്ന വിധത്തിൽ. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, നിന്റെ രക്ഷിതാവ് നൽകുന്ന അനുഗ്രഹമാണ് അവർ എന്ത് ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാളും വലിയത്. അതുകൊണ്ട് അള്ളാഹു ഒരാൾക്ക് നൽകിയ ന്യായമത്തിനെ നമ്മൾ നിന്ദ്യമായി കാണരുത്, അതൊരു വിദ്വേഷമായും കാണരുത്. വൈദാജാഅത്തുഹും ആയത്തുൻ, അവർക്ക് വല്ല ദൃഷ്ടാന്തവും വന്നാൽ, കാലൂലന്നു ഉമിന അത്താനു ഉത്താ മിസ്ലമാ ഊത്തിയ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെ നൽകപ്പെടുന്നത് വരെ ഞങ്ങളും വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ ധിക്കരിച്ചിരുന്നു അവർ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹത്തെ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ ഫലാ മുംസിക ലഹ, മനുഷ്യർക്ക് അള്ളാഹു വല്ല നന്മയും തുറന്നു കൊടുത്തിട്ടുണ്ടോ അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഉമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി, ആർക്കെങ്കിലും നന്മ അള്ളാഹു പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അയച്ചുവിടാൻ അള്ളാഹുവല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. വഹുവൽ അസീസുൽ ഹക്കീം, അവനാണ് പ്രതാപി, അവനാണ് ജ്ഞാനി. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയാൽ അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല. നിനക്ക് നന്മ പിടിപെട്ടാൽ അള്ളാഹുവാണ് അതിനെല്ലാം കഴിവുള്ളവൻ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവൻ്റെ അടിമകളുടെ മേൽ അള്ളാഹുവാണ് പരമാധികാരി എന്നിങ്ങനെ അള്ളാഹു തആല ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അള്ളാഹുവിനാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യും. ഫയഗ്ഫിറു ലിമയ്യശാ ഓയോ അദിബു മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിൽ ദേഷ്യം വിദ്വേഷമുണ്ടാകുന്ന മനസ്സ് നമുക്കുണ്ടായിക്കൂടാ. ഇയ്യാകും അൽ ഹസദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അസൂയ സൂക്ഷിക്കുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, നിങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം കാർന്ന് തിന്നുന്ന മഹാരോഗമാണ് അസൂയ. കമാത്ത് അക്കുലു നാറുൽ ഹത്തബ, തീ വിറക് തിന്ന് കരിക്കുന്ന പോലെ നിങ്ങളുടെ നന്മയെ ഇല്ലാതെയാക്കുന്നതാണ് അസൂയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹം അത് കാണുകയും അതിൽ അനുഭൂതി അടയുകയും എന്നിട്ട് അത് എനിക്കും ലഭിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് മനുഷ്യനിൽ ഉണ്ടാകുന്നതാണ്. എന്ന് മാത്രമല്ല, പരലോകത്തേക്ക് ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ അവനോട് അസൂയപ്പെട്ട് അതിനേക്കാളും നന്മ ചെയ്യുന്നതും അസൂയയുടെ ഇനത്തിൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസനത്തെയിൻ, രണ്ട് കാര്യത്തിലല്ലാതെ അസൂയ ഇല്ല. റജുലുൻ ആത്താഹുല്ലാഹു മാലൻ ഫസല്ലത്തഹു അലാ ഹൽഖത്തിഹി ഫിൽ ഹഖ്, ഒരാൾക്ക് അള്ളാഹു ധാരാളം ധനം കൊടുത്തു, അത് അദ്ദേഹം നല്ല മാർഗത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നു. അവനോട് അസൂയ കാണിച്ചുകൊണ്ട് തൻ്റെ ധനം കൂടുതൽ ചെലവഴിക്കാൻ മുന്നോട്ട് വരുന്നത് അസൂയയല്ല. ഒറിജുലുൻ ആത്താഹുല്ലാഹു ഹൈക്കുമത്തൻ, മറ്റൊരാൾക്ക് അള്ളാഹു കൂടുതൽ അറിവ് നൽകി, ഫഹുവ യഖ്ദീ ബിഹാ വയുഅല്ലിമുഹ, ആ അറിവനുസരിച്ച് അദ്ദേഹം ജീവിതത്തിൽ വിധി നടത്തുന്നു, ആ അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനോടും അവനോടും അസൂയപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിവ് നേടാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അസൂയയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സൂക്ഷിച്ച് ജീവിക്കുക. ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ നമ്മിൽ നിന്ന് ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മനസ്സാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ആ മനസ്സിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വഹ്ദിനീലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദീലി അഹ്സനിഹാ ഇല്ലാ അൻത, അള്ളാഹുവേ എന്നെ നേരായ സ്വഭാവത്തിലേക്ക് നയിക്കണമേ, നീയല്ലാതെ നയിക്കാൻ കഴിവില്ലല്ലോ. വസ്രിഫ് അന്നീ സയ്യിഅഹ, എന്നെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തണമേ, ലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത, തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നവനല്ല, മാറ്റി നിർത്താൻ നിന്നെക്കൊണ്ടല്ലാതെ കഴിയില്ലല്ലോ എന്ന ആ ഒരു മനോഭാവമായിരിക്കണം, ആ ഒരു പ്രാർത്ഥനയായിരിക്കണം നമുക്ക് വേണ്ടത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ഫിൽ ഈമാൻ, പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നവരെയാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എണ്ണിയത്. അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർക്കും നീ പുറത്തു കൊടുക്കണം. വലാത്ത് ജി അൽ ഫി ഖുലൂബിനാ ഗില്ലല്ലദീന ആമനു, വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിദ്വേഷത്തിൻ്റെ അംശം പോലും ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളോട് നീ ഇട്ടുതരരുത്. റബ്ബന ഇന്നക റഊഫുർ റഹീം, നീ ദയാലുവും കരുണാനിധിയുമാണല്ലോ എന്ന് അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത് കാണാം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, അസൂയയില്ലാതെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പഠിക്കുക, മനസ്സിലാക്കുക. അഥവാ അള്ളാഹു മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുക, അത് വിവേകത്തോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: أعوذ بالله من الشيطان الرجيم.

0: റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് യുഗചരിതത്തിലേക്കാണ്. ഫദുൽ ഹഖ് ഉമരി രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. പ്രവാചക വൈദ്യം തിബ്ബുൻ നബവി ഭാഗം 1, ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, തിബ്ബുൻ നബവി അഥവാ പ്രവാചക വൈദ്യം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പലതരത്തിലുള്ള ചികിത്സകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ചികിത്സകൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ചികിത്സയിൽ ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആധുനിക വൈദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാ മുറകൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നബി നടത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു തന്നതുമായ ചികിത്സാ രീതികൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ ഇക്കാര്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം ഇന്നത്തെ രൂപത്തിലുള്ള പഠനങ്ങളോ അഗാധമായ ഗവേഷണ രീതികളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന വസ്തുകൊണ്ട് ഇന്ന രോഗത്തിന് പരിഹാരം ലഭിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ദൈവികമായുള്ള അറിവുകൾ തന്നെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അവനതിൽ ഗുണപാഠങ്ങളുണ്ട്. അവന്റെ ഈമാൻ വർദ്ധിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ കാരണമായി മാറും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം അവന്റെ മനസ്സിനും ഹൃദയത്തിനും സന്തോഷവും സമാധാനവും പകർന്നുകൊടുക്കും. ഇത് അഥവാ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ? സൂറത്ത് ഫുസിലത്ത് വചനം 53. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിരുന്നതും നിർദ്ദേശിച്ചിരുന്നതുമായ ചികിത്സാ രീതികളെ സംബന്ധിച്ച് നമുക്കിവിടെ സൂചിപ്പിക്കാം. നബിയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതലായും അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ അറിഞ്ഞുകൊണ്ടും സമൂഹം ഇന്ന് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1. അജുവ ഇത്തപ്പഴം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെ 7 അജുവ കാരക്ക കഴിച്ചാൽ ആ ദിവസം അവനെ സിഹറോ വിഷമോ ദോഷം ചെയ്യുകയില്ല. ബുഖാരി 5445 ഹദീസ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റൊരു റിപ്പോർട്ടിൽ, ആ ദിവസം രാത്രി വരെ അവന് വിഷമോ സിഹറോ അപകടം ചെയ്യുകയില്ല എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും മുന്തിയ ഇനം ഇത്തപ്പഴമാണ് അജുവ എന്നുള്ളത് ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. വിഷാംശങ്ങളിൽ നിന്നും കരളിനെയും രക്തത്തെയും അത് ശുദ്ധീകരിക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. മാത്രവുമല്ല, അത് കരളിന് ശക്തി പകരുകയും ചെയ്യുന്നു. മനുഷ്യന്റെ പ്രകൃതിയെ ലോലമാക്കാനും രോഗങ്ങളെ നീക്കം ചെയ്യുവാനും അതിന് കഴിവുണ്ട്. 2. കരിഞ്ചീരകം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഹബ്ബത്തു സൗദ അഥവാ കരിഞ്ചീരകം എല്ലാ രോഗത്തിൽ നിന്നുമുള്ള ശിഫയാണ്, സാം ഒഴികെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സാം? നബി പറഞ്ഞു, മരണം. ഇന്ന് പല രോഗങ്ങൾക്കുമുള്ള ശമനമാർഗമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം. പൊടിയായും എണ്ണയായും പല രൂപത്തിലും അത് ഉപയോഗിച്ചു വരുന്നു. ആമാശയ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, കരൾ രോഗങ്ങൾ തുടങ്ങി പലതിനും കരിഞ്ചീരകം ഉപയോഗപ്പെടുത്താറുണ്ട്. 3. തേൻ. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങളിലാണ് ശിഫ ഉള്ളത്: തേൻ കുടിക്കുക, കൊമ്പ് വെക്കുക, ചൂടുവെക്കൽ ചികിത്സ. മുറിവോ മറ്റോ ഉണ്ടായ സ്ഥലങ്ങളിൽ തീ വെച്ച് ചൂടാക്കി പഴുപ്പിച്ച് അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം കളയുന്ന രീതിയാണിത്. എന്നാൽ ചൂടുവെക്കൽ ചികിത്സയെ തൊട്ട് എന്റെ ഉമ്മത്തിനെ ഞാൻ നിരോധിക്കുന്നു. ബുഖാരി 5678. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ തേനും ഹൽവയും ഇഷ്ടപ്പെട്ടിരുന്നു. അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരു വ്യക്തി നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, സഹോദരന്റെ വയറിന് പ്രയാസമുണ്ട്. നബി പറഞ്ഞു, അയാളെ തേൻ കുടിപ്പിക്കുക. ഈ വ്യക്തി വീണ്ടും വന്നുകൊണ്ട് ഇതേ പരാതി പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, അയാളെ തേൻ കുടിപ്പിക്കുക. 3. ഈ വ്യക്തി വന്നപ്പോൾ നബി പറഞ്ഞു, ഇയാളെ തേൻ കുടിപ്പിക്കുക. വീണ്ടും വന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് സത്യമാണ്. നിന്റെ സഹോദരന്റെ വയറ് കളവു പറയുകയാണ്. അയാളെ തേൻ കുടിപ്പിക്കുക. അങ്ങനെ തേൻ കുടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അസുഖം മാറുകയും ചെയ്തു. ബുഖാരി 5654 ഹദീസ്. തേൻ മരുന്ന് എന്നതിനോടൊപ്പം അതൊരു ഭക്ഷണം കൂടിയാണ്. ശരീരത്തെ വിഷാംശങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ ഏറ്റവും നല്ല വസ്തുവാണ് തേൻ. അപകടകാരികളായ വസ്തുക്കളെ അത് കരിച്ചുകളയും. അതോടൊപ്പം ഏറ്റവും നല്ല പാനീയം കൂടിയാണത്. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. സൂറത്തു നഹൽ, വചനം 69. 4. കൂണ്. കൂൺ മഞ്ഞിൽ അഥവാ മൂസാനബിക്കും അനുയായികൾക്കും ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്തിരുന്നതിൽ പെട്ടതാണ്. അതിൻ്റെ വെള്ളം കണ്ണിന് ശിഫയാണ്. ബുഖാരി 4478 ഹദീസ്. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്ന ഇലയോ തണ്ടോ ഇല്ലാത്ത ഒരു ചെടിയാണ് കൂൺ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള ചികിത്സാരീതികൾക്കായി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 5. സുന്നാമക്കി. അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ സുന്നാമക്കിയും തേനും ഉപയോഗിക്കുക. സാം അല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അവ രണ്ടിലും ശിഫയുണ്ട്. അപ്പോൾ നബിയോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടു, സാം എന്നാൽ എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകരെ? നബി പറഞ്ഞു, മരണം. ഇബ്നു മാജ 3457 ഹദീസ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതും വൈറസുകളെ നശിപ്പിക്കുന്നതുമായ ഒന്നാണ് സുന്നാമക്കി. തലവേദന ഇല്ലാതാക്കാൻ അത് വളരെ ഉപകാരപ്രദമാകും. ബിഇദിനില്ല. ഹൃദയത്തിന് ശക്തി നൽകുകയും ചെയ്യുന്ന ഒന്നാണിത്. 6. കൊട്ടം. ഉമ്മു ഖൈസ് ബിൻത് മിഹ്സൻ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. മലബന്ധം ബാധിച്ച തന്റെ കുട്ടിയുമായി അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. എന്തിനാണ് നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങൾ കൊട്ടം ഉപയോഗിക്കുക. അതിൽ 7 തരം ശിഫകളുണ്ട്. അതിലൊന്നാണ് ശരീരത്തിനുള്ളിൽ ബാധിക്കുന്ന മുറിവിനുള്ള ശമനം. ബുഖാരി 5718 ഹദീസ്. കൊട്ടം സുഗന്ധമുള്ള ഒരു ചെടിയാണ്. വേരിനും കാണ്ഡത്തിനും സുഗന്ധമുണ്ട്. 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായി ഔഷധി. കാണ്ഡം വിരലിന്റെ വണ്ണമുള്ളതും ബലിഷ്ഠവുമാണ്. ഇലകൾ വലുതും പരന്ന് വിരിഞ്ഞതുമാണ്. ഇലകളുടെ അറ്റം ക്രമരഹിതമായി പല്ലുകൾ പോലെയുള്ളതാണ്. ഇവകളുടെ ചുവടറ്റം കാണ്ഡത്തെ പൊതിഞ്ഞിരിക്കും. പൂങ്കുല മുണ്ടമഞ്ചരി അഥവാ തല പോലെയുള്ള പൂങ്കുലയാണ്. പുഷ്പങ്ങൾക്ക് നീലകലർന്ന വയലറ്റ് നിറമാണ്. ഫലങ്ങളിൽ രോമാവരണമുണ്ട്. വിത്ത് ചെറുതും പതുങ്ങി പരന്നതുമാണ്. വേര് തടിച്ചതും സുഗന്ധമുള്ളതും എളുപ്പം ഒടിയുന്നതുമാണ്. അവ വർഷങ്ങളോളം മണ്ണിൽ നശിക്കാതെ കിടക്കുകയും അനുകൂല പരിസ്ഥിതിയിൽ മുളക്കുകയും ചെയ്യും. വേരാണ് കൊട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെള്ളക്കൊട്ടം എന്ന പേരിലും അത് അറിയപ്പെടുന്നു. കൊട്ടത്തിന്റെ കടു തിക്ത രസങ്ങളും ഉഷ്ണവീര്യവും കൊണ്ട് കഫവും മധുര രസവും ഉഷ്ണവീര്യവും കൊണ്ട് വാദവും ശമിക്കുന്നു. അഗ്നിദീപ്തി ഉണ്ടാക്കുന്നു. ശ്വാസരോഗങ്ങൾ, കാസം അഥവാ ചുമ, ചർമ്മരോഗങ്ങൾ, അലർജി ഇവ ശമിപ്പിക്കുന്നു. ശുക്ലാർത്തവങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഗർഭാശയ വൈകല്യങ്ങൾ അകറ്റുകയും ചെയ്യുന്നു. വേരാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കൊട്ടവും ഇന്ദുപ്പും നല്ലതുപോലെ പൊടിച്ച് ചുത്തപ്പുള്ളിനീരിൽ അഥവാ വിനാഗിരിയിൽ കുഴച്ച് ദേഹത്ത് തിരുമിയാൽ എല്ലാത്തരം വേദനകളും ശമിക്കും എന്ന് യോഗരത്ന സമുച്ചയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. തകമ ശ്വാസത്തിന് അഥവാ ആസ്മക്ക് കൊട്ടം പൊടിച്ച പൊടി 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ എടുത്ത് തേനിലോ ചൂടുവെള്ളത്തിലോ കലക്കി കുടിച്ചാൽ ശമനം കിട്ടും. ഈ ചികിത്സ രാവിലെയും വൈകിട്ടും എന്ന കണക്കിൽ 15 ദിവസം ചെയ്യേണ്ടതാണ്. കൊട്ടം, ദേവദാരം, രാമച്ചം, ചുക്ക് ഇവ അരച്ച് എണ്ണയിൽ കുഴച്ച് തലയിൽ പൊത്തിയാൽ തലവേദന, തലയിൽ ഉണ്ടാകുന്ന ചൊറി എന്നിവ മാറിക്കിട്ടും. കൊട്ടം, വയമ്പ്, കടുകത്തോട്, ബ്രഹ്മി, താമരയല്ലി ഇവ സമമെടുത്ത് പൊടിച്ച് 1/2 ഗ്രാം മുതൽ 1 ഗ്രാം വരെയെടുത്ത് തേനും നെയ്യും ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ നിറം, കാന്തി, ആയുസ് ഇവ വർദ്ധിക്കും എന്ന് യോഗരത്നാകരം എന്ന ഗ്രന്ഥത്തിൽ കാണുന്നു. കൊട്ടം, ചുക്ക്, വയമ്പ്, മുരിങ്ങയുടെ വേരിലെ തൊലി, വെളുത്തുള്ളി, കാർത്തോട്ടി അഥവാ കിടോരൻ വേര്, ദേവദാരം, കടുക്, ചിറ്റരത്ത ഇവ കൽക്കമായി പുളിയില നീരിൽ അരച്ചു കലക്കി തൈലും ചേർത്ത് എണ്ണകാച്ചി അരിച്ചെടുക്കുന്നതാണ് കൊട്ടം ചുക്കാദി തൈലം. ഇത് വാദഹാരിയാണിതെന്ന് സഹസ്രയോഗം പ്രതിപാദിക്കുന്നു. ഇൻഷാല്ലാ പ്രവാചക വൈദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: ഫദുൽ ഹഖ് ഉമരി രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിലെ പ്രവാചക വൈദ്യം ഭാഗം ഒന്നാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ശബ്ദം നൽകിയത് സിദ്ദിഖ് സലഹി നിലമ്പൂർ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ.

0: ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وبه نستعين والصلاة والسلام على رسوله الأمين وآله وصحبه أجمعين ثم أما بعد സഹോദരൻ മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫലിയസും എന്ന ആയത്തിൻ്റെ ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത്. ഈ ഒരു ഭാഗം, അതിലെ ഓരോ പദങ്ങളും വലിയ ആശയത്തെയും മതവിധികളെയുമാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഫ എന്ന ആയത്തിൻ്റെ തുടക്കത്തിൽ പ്രയോഗിക്കപ്പെട്ടത് ഫഉൽ ഫസീഹയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചു പോവുകയുമുണ്ടായി. ഇനി ഈ തുടർച്ചയിൽ മൻ ഷഹിദ മിൻകുമു ശഹ്റ ഫലിയസും ബാക്കിയുള്ള പദങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിലെ വിജ്ഞാനങ്ങളും വിധികളും പഠിക്കുന്നതോടൊപ്പം മൻ എന്നുള്ളത് വല്ലവരുമായാൽ എന്നർത്ഥത്തിൽ ഷർത്തിയയാണ്. ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന്. ഷഹീദ, ഇവിടെ ഷഹീദ എന്ന് പറഞ്ഞാൽ ഹദറ, സന്നിഹിതനായി, ഹാജരായി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഷഹീദ എന്നത് ആലിമ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞു മനസ്സിലാക്കി. ഷഹീദ എന്നത് ഷാഹദ, ദർശിച്ചു, കണ്ടു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. റഅ. അപ്പോൾ ഇവിടെ മൻ ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും സന്നിഹിതനായാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വല്ലവരും അറിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വല്ലവരും കണ്ടാൽ, ഇങ്ങനെ മൂന്ന് നിലക്കർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഷഹീദ എന്ന് പറഞ്ഞാൽ സന്നിഹിതനായി, പങ്കെടുത്തു, പങ്കാളിയായി, ഹാജറായി എന്ന അർത്ഥത്തിൽ ധാരാളമായി പ്രയോഗിക്കപ്പെടുന്ന പദമാണ്. കൂടുതലും അതിൻ്റെ പ്രയോഗം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഷഹീദ ബദ്രൻ, ഷഹീദ ഉഹദൻ എന്നൊക്കെ ചില സഹാബികളെ പരിചയപ്പെടുത്തും. ഷഹീദൽ മഷാഹീദ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ മഷ്ഹദുകളിലും ഹാജറായി, പങ്കെടുത്തു യുദ്ധങ്ങളിൽ, അതേപോലെ പ്രധാന സംഭവങ്ങളിലൊക്കെ പങ്കെടുത്തു എന്ന അർത്ഥത്തിൽ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു നിവേദനത്തിൽ കാണാം, അംർ ഇബ്നുൽ ജമൂഹ് റജുലൻ ആ അറജ ഷദീദൽ അറജ എന്നാണ്. അദ്ദേഹം ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയായിരുന്നു. ഷദീദൽ അറജ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുടന്ത്, വളരെ ശക്തമായ മുടന്തായിരുന്നു. വക്കാന ലഹു ബനൂന അർബഅത്തുൻ, അദ്ദേഹത്തിന് നാല് മക്കളുണ്ടായിരുന്നു, ആൺമക്കൾ. എന്നിട്ട് അവരെ കുറിച്ച് പറയുമ്പോൾ വേണം നമ്മുടെ പ്രയോഗം. യശ്ഹദൂന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഷാഹിദ അംസാലൽ ഉസുദ്. ആ മക്കൾ നാല് പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധമുഖങ്ങളിൽ പങ്കാളികളാകുമായിരുന്നു, ഹാജരാകുമായിരുന്നു, സിംഹങ്ങൾ കണക്കെ എന്നാണ് അംസാലൽ ഉസുദ്. ഉഹുദ് യുദ്ധത്തിൽ അംർ ഇബ്നുൽ ജമൂഹ് തൻ്റെ ഈ മുടന്തേറ്റി, വൈകല്യമേറ്റി ഉഹുദിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ മക്കൾ വാപ്പാനെ തടഞ്ഞു. ഇന്ന അള്ളാഹ കഥ ആദറ, കല്ലാവ് അങ്ങേക്ക് ഒഴിവൈവ് നൽകിയിട്ടുണ്ട്, മുടന്തുള്ള ആൾ അവസ്ഥയിൽ ജിഹാദില്ല, അതുകൊണ്ട് വാപ്പ പങ്കെടുക്കണ്ട, ഞങ്ങൾ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അംർ ഇബ്നുൽ ജമൂഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് മക്കൾ തന്നെ തടയുന്നതും എനിക്ക് യുദ്ധത്തിൽ പങ്കാളിയാകണമെന്ന് അറിയിക്കുന്നതും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒഴിവുകഴിവ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ആഗ്രഹം, വല്ലാഹി ഇന്നി ലാ അർജു അൻ അതാബി അർജത്തി ഹാദിഹി ഫിൽ ജന്ന, എൻ്റെ ഈ മുടന്തേന്തി എനിക്ക് സ്വർഗത്തിൽ കാലുകുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് അള്ളാഹു നിങ്ങൾക്ക് ഒഴിവുകഴിവ് നൽകിയിരിക്കുന്നു, തങ്ങൾക്ക് ജിഹാദ് നിർബന്ധമല്ല. മക്കളോട് പറഞ്ഞു, പാപ്പാനെ തടയേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല, ഒരു വേള അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് ഷഹാദത്ത് അരുളിയേക്കാം, അതുകൊണ്ട് തടയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പങ്കെടുത്തു, ഉഹുദിൽ ഷഹീദായി എന്നത് ചരിത്രം. ഇവിടെ യശ്ഹദൂന മാ റസൂലില്ലാ അൽ മഷാഹിദ് അംസാലൽ ഉസ്ദ് എന്ന് പറഞ്ഞല്ലേ, അവിടെ ഷഹീദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യശ്ഹദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്നിഹിതരാകുക, ഹാജരാവുക എന്ന അർത്ഥത്തിൽ, അതാണ് അതിൻ്റെ പൊതുവെയുള്ള പ്രയോഗം. എന്നാൽ ഷഹീദ എന്നുള്ളത് ആലിമ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവിടെ ഷഹീദ എന്ന് പറഞ്ഞാൽ ആലിമ എന്ന അർത്ഥത്തിലാണെന്ന് തഫ്സീറുകളിൽ കാണാം, അറിഞ്ഞു മനസ്സിലാക്കി എന്ന അർത്ഥത്തിൽ. അതേപോലെ മൻ ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും കാണുകയായാൽ, അവിടെ റഅ എന്ന അർത്ഥത്തിൽ ആരെ കാണുകയായാൽ, അശ്ഷഹ്റ ഈ മാസത്തെ. ചിലർ അവിടെ ഒരു വിഷയം പറഞ്ഞത്, ഈ മാസം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമല്ല, മാസം എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് ഉദയചന്ദ്രനുകൾക്കിടയിൽ ഉള്ള കാലപരിധിയാണ് മുദ്ദത്ത്, അത് ദൃശ്യമായ ഒന്നല്ല. അപ്പോൾ

0: അതിനെ കണ്ടാൽ എന്ന് പറയുന്ന അർത്ഥം സൂക്ഷ്മമല്ല. അപ്പോൾ പറയപ്പെട്ടത് ഇവിടെ അഷ്ഹറ എന്ന് പറഞ്ഞാൽ ഹിലാൽ അഷ്ഹർ, മാസത്തിൻ്റെ ഉദയചന്ദ്രൻ, അതിനെ കണ്ടാൽ എന്നാണ് ഉദ്ദേശം. മൻ ഷഹിദ മിൻകും അഷ്ഹർ എന്ന് പറഞ്ഞാൽ ഹിലാൽ അഷ്ഹർ, മാസത്തിൻ്റെ ഉദയചന്ദ്രനെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ കാണും, വല്ലവരും കാണുകയായാൽ, അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതരുണ്ട്. പക്ഷേ ഏറ്റവും സുവിദിതമായ അർത്ഥം ഹവറ എന്ന അർത്ഥമാണ്. നിങ്ങളിൽ നിന്ന് വല്ലവരും ഈ മാസത്തിൽ സന്നിഹിതരായാൽ, ഹാജറായാൽ, എങ്ങനെ ഹാജറായാൽ, അതാണ് ആഖിലൻ, ബാലിഗൻ, മുഖീമൻ, സഹീഹൻ, ഇങ്ങനെയൊക്കെ ഹാജറായാൽ, ബുദ്ധിയുള്ളവനായി, പ്രായപൂർത്തി എത്തിയവനായി, തദ്ദേശവാസിയായി, അരോഗ അവസ്ഥയിൽ, അതേപോലെ തന്നെ മുക്കല്ലഫൻ, വിധിവിലക്കുകൾ ബാധകമായവനായി ഈ മാസത്തിൽ ഹാജറുള്ളവനായാൽ, സന്നിഹിതനായാൽ എന്നാണ്. ആഖിലൻ എന്ന ബുദ്ധിയുള്ളവനായി, ബാലിഗൻ പ്രായപൂർത്തി എത്തിയവനായി, മുഖീമൻ മുസാഫിറല്ല യാത്രക്കാരനല്ലാതെ തദ്ദേശവാസിയായി, സഹീഹൻ മരീദല്ല പിന്നെ ആരോഗ്യവാനായി, മുക്കല്ലഫൻ വിധിവിലക്കുകൾ ബാധകമായവനായി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഋതുമതിയായാൽ, അതേപോലെ പ്രസവരക്തമുള്ളവരായാൽ അവർക്ക് നോമ്പില്ലല്ലോ, അതേപോലെ തന്നെ വിധിവിലക്കുകൾ ബാധകമല്ലാത്ത അവസ്ഥയിൽ, ബുദ്ധിയുടെയൊക്കെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ലല്ലോ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാവട്ടെ. അപ്പോൾ ഇവിടെ വല്ലവരും ഹാജറായാൽ, എങ്ങനെ ഹാജറായാൽ, ഇതാണ് ആഖിലൻ, ബാലിഗൻ, മുഖീമൻ, സഹീഹൻ, മുഖല്ലഫൻ, ഈ അവസ്ഥയിൽ ഹാജറായാൽ, അതാണ് അതിൻ്റെ അർത്ഥം. മൻ ഷഹീദ മിൻകും, ഇവിടെ നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ആരാണ് ഈ നിങ്ങൾ? ആ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല തുടക്കത്തിൽ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ വിളിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല, കുതിബ അലൈക്കും അസിയാം, നിങ്ങളുടെ മേൽ സിയാം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. കമ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും, നിങ്ങൾ തഖ്വ പ്രാപിക്കാൻ വേണ്ടി. പിന്നെ അയ്യാമം മഅദൂദാത്ത്, ഫമൻ കാന മിൻകും മരീദൻ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ മിൻകും എന്നതിലെ സർവനാമം, അതുകൊണ്ട് ഉദ്ദേശം നോമ്പിൻ്റെ നിർബന്ധ കൽപ്പന വിശ്വാസികളെ വിളിച്ചാണ് നടത്തിയത്, യാ അയ്യുഹല്ലദീന ആമനു, അതിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് മൻ ഷഹീദ അശ്ഹർ, ഈ മാസത്തിൽ സന്നിഹിതരാകുന്നവർ, ഹാജരാകുന്നവർ എന്നാണ്. അപ്പോൾ വിശ്വാസികൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല നോമ്പ് നിർബന്ധമാക്കിയത്. വിശ്വാസികൾ അവർ സന്നിഹിതരായാൽ, മാസം അറിഞ്ഞാൽ, മാസോദയം ദർശിച്ചാൽ അവർക്കാണ് നോമ്പ് നിർബന്ധം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അശ്ഹറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷഹിദ എന്നതിനെ ഹദറ എന്നർത്ഥം പറയുമ്പോൾ മഫ്ഊലു ഫീഹി അംബർഫു സമാൻ, അതാണ് ഇവിടെ വ്യാകരണത്തിൽ അതിൻ്റെ സ്ഥാനം. മാസത്തിൽ വല്ലവരും ഹാജറായാൽ, എന്നാൽ ഷഹിദ എന്നതിന് അലീമ അറിഞ്ഞു, അല്ലെങ്കിൽ റാ കണ്ടു എന്നർത്ഥം പറയുമ്പോൾ ഇവിടെ അഷ്ഹറ എന്നുള്ളത് മഫ്ഊലു ബിഹി, മാസത്തിനെ കണ്ടാൽ, മാസത്തെ അറിഞ്ഞാൽ എന്നർത്ഥത്തിൽ. ഏതായാലും അഷ്ഹർ എന്നുള്ളത് ഷഹ്റു റമദാൻ, റമദാൻ മാസമാണ്. നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് ഈ റമദാൻ മാസത്തെ വല്ലവരും കണ്ടു, അല്ലെങ്കിൽ മാസത്തിൽ വല്ലവരും ഹാജറുള്ളവരായി, നോമ്പെന്ന വിധി ബാധകമാകും വിധം സന്നിഹിതനായി, ഹാജറായി എങ്കിൽ, ഫല്യസുംഹു ഫ, അപ്പോൾ ലിയസുംഹു, അവൻ ആ മാസം അതിൻ്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. ഇവിടെ ഫ എന്നത് മൻ എന്ന ഷർത്ത് അതിൻ്റെ ജവാബിൽ വന്ന ഫയാണ്. ഇവിടെ ലാമ് ലിയസും എന്നുള്ളത് ലാമുൽ അമർ, ഈ യസും മുഹു എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയയാണ്, അതിൻ്റെ രൂപത്തിലാണ്. അവിടെ നോമ്പെടുക്കട്ടെ എന്ന കൽപ്പനക്രിയയുടെ അർത്ഥത്തിലാണ് ഈ ക്രിയ എന്നുള്ളത് അറിയിക്കാനാണ് ഈ ലാമുൽ അമർ. ലിയസും മുഹു, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന കൽപ്പനക്രിയയാണ്, അതറിയിക്കുന്ന ലാമാണ് ലാമുൽ അമർ. ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ ഈ സർവനാമം അത് മടങ്ങുന്നത് ഷെഹറിലേക്കാണ്, ആ മാസത്തിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. ആ മാസത്തിൽ നോമ്പ് നിശ്ചയിക്കപ്പെട്ടത് ഫജറിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള പകലിലാണ്. അപ്പോൾ ഫല്യസും മുഹു എന്ന് പറഞ്ഞാൽ ഫല്യസും നഹാറ അഷ്ഹർ, നഹാറ റമദാൻ, പകലിൻ്റെ റമദാൻ്റെ പകലിൽ മാസത്തിൻ്റെ പകലിൽ അവർ സോം നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉദ്ദേശം. ഈ ഭാഗം കുറേ മസാലകളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഈ ഒരായത്തിൽ നിന്ന് പല വിധികൾ പണ്ഡിതന്മാർ മനനം ചെയ്തും ഗവേഷണം നടത്തിയും ഉണർത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന്, മാസം ഉറപ്പിക്കാൻ ഉദയചന്ദ്രനെ ദർശിക്കുകയാണ് വേണ്ടത്, അതാണ് അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വതആല മൻ ഷഹീദ മിൻകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാസമുറപ്പിക്കാൻ ബാലചന്ദ്രനെ ദർശിക്കുക, ഉദയചന്ദ്രൻ കാണപ്പെടുക, ഇതാണ് അടിസ്ഥാനം. അല്ലെങ്കിൽ മാസം 30 തികയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് സൂമൂലി റുയതിഹി വഅഫ്തിറൂലി റുയതിഹി, മാസ ദർശനം അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. വൻ സുകൂലഹ, മാസപ്പിറവിയുടെ ദർശനം അതിനനുസരിച്ച് നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഫൈൻ ഹുമ്മ അലൈക്കും ഫാത്തിമു സലാസീൻ, ഇനി മാസദർശനത്തിന് തടസ്സമായി അന്തരീക്ഷം മേഘാവൃതമാണ് എങ്കിൽ, പടിഞ്ഞാറ് ചക്രവാളം മേഘാവൃതമാണ് എങ്കിൽ നിങ്ങൾ 30 തികയ്ക്കുക. വൈൻ ഷഹിദ ഷാഹിദാനി മുസ്ലിമാനി ദവ അദ്ലിൻ ഫസൂമു അഫ്തിറു, മുസ്ലിമീങ്ങളായ രണ്ട് സാക്ഷികൾ നീതിമാന്മാർ മാസ ദർശനത്തിൻ്റെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ ഈ നിലക്ക് വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തെ അനുസ്മരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ, ഞങ്ങൾ നിരക്ഷരായ ഒരു ഉമ്മത്താണ്. ലാ നക്തുബു, ഞങ്ങൾ എഴുതൂല. എഴുതൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബികൾ ഭൂരിഭാഗവും എഴുത്ത് അഭ്യസിച്ചവരായിരുന്നില്ല എന്നർത്ഥത്തിൽ. എഴുത്തറിയുന്നവരും അറബികളിലുണ്ടായിരുന്നു, പക്ഷേ പൊതുവേ എഴുതുന്നവരല്ല എന്നർത്ഥത്തിൽ. വല നഹ്സുബു, ഗോളശാസ്ത്ര പരിജ്ഞാനം, ഗോളശാസ്ത്ര ഗണിതം അത് വശമുള്ളവരും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു. അഷ്ഹുറു ഹാകദാ വഹാകദാ വഹാകദാ, മാസം ഇപ്രകാരമാണ്. അങ്ങനെ 3 തവണ 10 വിരലുകൾ നിവർത്തി കാണിച്ചു. നാണ മാസം 30 ദിവസമാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, വഹാകദാ വഹാകദാ, പിന്നെ തള്ളവിരൽ മടക്കി പിടിച്ചിട്ട് വഹാകദ എന്ന് പറഞ്ഞു. അപ്പോൾ 10, 20, പിന്നെ വിരൽ മടക്കി പിടിച്ചിട്ട് പറയുമ്പോൾ 9, അപ്പോൾ 29. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ കാണിച്ചു. മറത്തൻ യകൂനു സലാസീൻ വമറത്തൻ തിസ്അ വഇശ്രീൻ, ഒരിക്കൽ 30 ആയിരിക്കും, ഒരിക്കൽ 29 ആയിരിക്കും മാസം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫസൂമു ലി റുയതിഹി, അതുകൊണ്ട് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക. വാഫ്തിറു ലി റുയതിഹി, മാസം കാണുന്നതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. ചില നിവേദനങ്ങളിൽ ഫലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ, നിങ്ങൾ ഹിലാലിനെ കാണുന്നത് വരെ, അഥവാ ബാലചന്ദ്രൻ ഉദയചന്ദ്രൻ അതിനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുതേ. വലാ തുഫ്തിറു ഹത്താ തറൗ, ബാലചന്ദ്രനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുതേ. ഫൈൻ ഹുമ്മ അലൈക്കും, ഇനി ചക്രവാളം മേഘാവൃതമായി മാസ ദർശനം അസാധ്യമായാൽ ഫാഖ്മിലുൽ ഇദ്ദത സലാസീൻ, നിങ്ങൾ മാസം 30 തികക്കുക. ചില നിവേദനങ്ങളിൽ ഫഖ്ദുറു ലഹു സലാസീൻ, അപ്പോൾ നിങ്ങൾ 30 കണക്കാക്കുകയും നിർണയിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ മാസം ഒരു ഉദയചന്ദ്രൻ മുതൽ അടുത്ത ഉദയചന്ദ്രൻ വരെയുള്ള കാലപരിധിയാണ് ഷഹർ. മാസം തുടങ്ങുന്നത് റമദാനാണ് എങ്കിൽ ഷാബാൻ 29 ബാലചന്ദ്രൻ്റെ ഉദയമുണ്ടായാൽ റമദാൻ തുടങ്ങുകയായി. റമദാൻ തുടങ്ങി, പിന്നെ റമദാൻ 29 ബാലചന്ദ്രൻ്റെ ഉദയം ദൃശ്യമായാൽ, ഷവാൽ പിറ കണ്ടാൽ റമദാൻ അവസാനിക്കുകയായി. പിറ കാണുന്നതിന് തടസ്സമുണ്ടായാൽ മാനം മേഘാവൃതമായി അന്തരീക്ഷം പൊടി മാറി ദൃശ്യം അസാധ്യമായിട്ടുണ്ടെങ്കിൽ, അതിന് അസൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാസം 30 തികക്കാൻ പറഞ്ഞു. എന്നിട്ട് 30 തികച്ച് പിന്നീട് അടുത്ത മാസം എണ്ണാനും തുടങ്ങാനും കൽപ്പിച്ചു. പ്രമാണ വചനങ്ങളുടെയൊക്കെ തേട്ടവും വിധി ഇപ്രകാരമാണ്. ഇവിടെ പറയുന്നതും മൻ ഷഹിദ മിൻകുമുശ്ശഹർ ഫലിയസും എന്നതിലും മാസത്തെ ദർശിക്കുന്ന വിഷയം, ദർശിച്ചത് അറിയുന്ന വിഷയം, അല്ലെങ്കിൽ മാസത്തിൽ സന്നിഹിതമാകുന്ന വിഷയം, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. പണ്ഡിതന്മാരിൽ വലിയൊരളവ് ബാലചന്ദ്രൻ്റെ ദർശനം അല്ലെങ്കിൽ മാസം 30 തികക്കൽ, ഇതാണ് മാസം ഉറപ്പിക്കുവാനുള്ള ആധികാരിക ശറഈ മതപരമായ സ്രോതസ് അടിസ്ഥാനം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ മാസം ഉറപ്പിക്കുന്നതിൽ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ ആശ്രയിക്കാമോ? ഗോളശാസ്ത്ര ഗണിതത്തെ മാസം ഉറപ്പിക്കാൻ ആശ്രയിക്കാം, അവലംബിക്കാം എന്ന് പറയുന്ന ചിലരുണ്ട്. അവരുടെ നിലപാട് നടേ നമ്മൾ കേട്ട പ്രമാണ വചനങ്ങളുടെ എല്ലാം തേട്ടത്തിനും വിധിക്കും എതിരാകുന്ന അഭിപ്രായമാണ്. കാരണം മാസം ദർശിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ വചനം അറിയിച്ചു. തിരുമൊഴികൾ ആ വിഷയത്തിൽ ധാരാളമായി തിരുദൂതരുടെ കൽപ്പന വന്നത് നമ്മളിവിടെ കേൾക്കേണ്ടായി. ലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ, ഹിലാലിനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുണ്ട്. വലാ തുഫ്തിറു ഹത്താ തറൂഹു, അതിനെ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ മാസം ഉറപ്പിക്കാനും മാസം അവസാനിച്ചത് അറിയിക്കാനും ആശ്രയിക്കുക എന്നുള്ളത് പ്രമാണബദ്ധമല്ല, സൂക്ഷ്മമല്ല എന്നുള്ളതാണ്. എന്നാൽ ചിലർ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ കാഴ്ചക്കുള്ള സാധ്യതയെ തീരുമാനിക്കാൻ, കണ്ടു എന്ന സാക്ഷ്യത്തെ ഉറപ്പിക്കാൻ ആശ്രയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസം കാണാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ? മാസം ഉറപ്പിക്കാൻ വിശിഷ്യ നോമ്പ് ഉറപ്പിക്കാൻ, ഈദുൽ ഫിത്തർ ഉറപ്പിക്കാൻ, ഈദുൽ അദ്ഹ ഉറപ്പിക്കാൻ, അറഫ ഉറപ്പിക്കാൻ മാസദർശനം തന്നെയാണ് അടിസ്ഥാനം, ശരിയായ അവലംബം. മാസം ദർശിക്കാതെ ഇവ ഉറപ്പിക്കാൻ പാടുള്ളതല്ല. എന്നാൽ മാസദർശനത്തിൻ്റെ ബാലചന്ദ്ര ഉദയത്തിൻ്റെ സാധ്യതയെ തീരുമാനിക്കാൻ ഗോളശാസ്ത്ര ഗണിതത്തെ അവലംബിക്കാമോ? ഒരാൾ മാസദർശനം അവകാശപ്പെട്ടാൽ അത് പരിശോധിക്കാൻ, ഉറപ്പാക്കാൻ ഗോളശാസ്ത്ര ഗണിതത്തെ അവലംബിക്കാമോ? അത് അവലംബിക്കാം. കാഴ്ചയുമായി വരുന്നവൻ്റെ വിഷയം അത് സന്ദേഹപരവും സംശയാസ്പദവുമാണ്. ഗോളശാസ്ത്ര ഗണിതം അത് ഖണ്ഡിതവും സൂക്ഷ്മവുമാണ് എന്നതിനാൽ ദർശന സാധ്യതയെയും കണ്ടു എന്ന സാക്ഷ്യത്തെയും ഉറപ്പിക്കാൻ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതം കണക്ക് അത് അവലംബയോഗ്യമാണ് എന്ന് നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഇത് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു മൂന്ന് അഭിപ്രായങ്ങൾ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ, വിശിഷ്യ റമദാൻ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം. കാരണം ഈ ആയത്ത് മാസദർശനമാണ് അവലംബം, മതപരമായ അടിസ്ഥാനം എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ തെളിവാണ്. അതിനാലാണ് ഈ വിഷയത്തിൽ വന്ന ആ അഭിപ്രായ വ്യത്യാസം അനുസ്മരിച്ചത്. ഒപ്പം മനസ്സിലാക്കേണ്ടത് ഈ മാസം ഉറപ്പിക്കുവാൻ കേവലം ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ ആശ്രയിക്കുക എന്നതിനെ പൂർവസൂരികൾ അതിശക്തമായി അപലപിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. റാഫുദികളാകയ ഷീഇ തീവ്രവാദികളാണ് ആ അഭിപ്രായത്തെ മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോയവർ. അഹ്ലു സുന്നത്തിലേക്ക് ചേർക്കുന്ന ചില ഫുഖഹാക്കൾക്കും ആ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ മാലിക് മദ്ഹബിൽ സുപ്രസിദ്ധനായ അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇപ്രകാരം കാണാം. വഇജ്മാഉ സലഫി സാലിഹ് ഹുജ്ജത്തുൻ അലൈഹിം, കേവലം ഗണിതത്തെ മാസം ഉറപ്പിക്കുന്നതിൽ ആശ്രയിക്കുക എന്നതിന് സലഫു സാലിഹിൻ്റെ ഇജ്മാ അഭിപ്രായ ഐക്യം അവർക്കെതിരിലുള്ള പ്രമാണമാണ്. ഇബ്നു ബസീസ വഹുവ മദ്ഹബുൻ ബാത്തിൽ, അതൊരു നിരർത്ഥകമായ ആദർശമാണ്, അഭിപ്രായമാണ് എന്നാണ് പറഞ്ഞത്. ഫഖദ് നഹത്തി ശരീഅത്തു അനിൽ ഖൗദി ഫി ഇൽമി നുജൂം, ഈ നക്ഷത്ര ശാസ്ത്രം, ഗോളശാസ്ത്രം, അതിൽ ചൂഴ്ന്നു പോവുക, കൂലങ്കഷമായി പഠനം അല്ലെങ്കിൽ അതിൽ നിരതമാവുക എന്നത് ശറഈ വിരോധിച്ച വിഷയമാണ്. ലിഅന്നഹ ഹദസുൻ വ തഖ്മീൻ ലൈസ ഫിഹ ഖത്ഉൻ വ ലാ ദന്നു ഗാലിബിൻ, അത് കേവലം ചില ധാരണകളും വിചാരങ്ങളുമാണ്, ഖണ്ഡിതമല്ല, ബലപ്പെട്ട ഊഹവുമല്ല ഗോളശാസ്ത്ര കണക്ക്. മാന്നഹു ലൗ ഇർതബത്തൽ അംറു ബിഹാ ലദാഖ്, ഗോളശാസ്ത്രത്തെ ദിനീ വിഷയങ്ങൾ ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിഷയം ഇടുസായി പോകും. ഇതിലായി ആരിഫ് ഇല്ലൽ ഖലീൽ, ഈ ഗോളശാസ്ത്രം അതിൻ്റെ കണക്കൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം പരിജ്ഞാനുള്ള ഒരു വിഷയമാണ്, ദീൻ പൊതുവെ ജനങ്ങൾക്കൊക്കെയാണ്. അതുകൊണ്ട് ഈ മാസം ഉറപ്പിക്കാനുള്ള വിഷയം ഗോളശാസ്ത്രവുമായി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക്, മഹാഭൂരിപക്ഷം ആളുകൾക്ക് അതിനാശ്രയിച്ച് മാസം ഉറപ്പിക്കുക എന്നുള്ളത് സാധിക്കാതെ വരും. എപ്പോഴും തരപ്പെടുന്നതും സാധ്യമാകുന്നതും മാസ ദർശനമാണ്, അതനുസരിച്ചുള്ള മാസം ഉറപ്പിക്കലാണ്. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ പ്രാമാണികർ പറയുന്നത്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ ഈ ഒരു ഭാഗം വിശദീകരിച്ചു നൽകിയത് വായിക്കാൻ സാധിക്കും. ഏതായാലും മാസത്തെ ദർശിക്കുക, ബാലചന്ദ്രനെ ഉദയചന്ദ്രനെ കാണുക, അതാണ് മാസം ഉറപ്പിക്കാൻ പ്രമാണവചനങ്ങൾ അറിയിക്കുന്ന മാനദണ്ഡം. അതിന് സൗകര്യപ്പെട്ടാൽ മാസം 29 പിറന്ന് 29 പ്രദോഷത്തിൽ മാസ ദർശനം അസാധ്യമായി, അല്ലെങ്കിൽ അസൗകര്യപ്പെട്ടാൽ മാസം 30 തികച്ച് പിന്നീട് അടുത്ത മാസം എണ്ണിത്തുടങ്ങുക. ഇതാണ് ആധികാരികമായിട്ടുള്ള സ്രോതസ് പ്രമാണവചനങ്ങളുടെ അറിയിപ്പ്. മാസദർശനത്തിന് സഹായകമായി സൂക്ഷ്മദർശിനികളെ, ഖഗോള ദൂരദർശിനികളെ, ഇതര അത്യാധുനിക സംവിധാനങ്ങളെ, പ്ലെയിനുകൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയുള്ള സംവിധാനങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്താം മാസദർശനത്തിന് വേണ്ടി. പക്ഷേ മാസദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് തീരുമാനിക്കപ്പെടേണ്ടത്, നോമ്പ് അവസാനിച്ചതായി തീരുമാനിക്കപ്പെടേണ്ടത്, അതേപോലെ ഇതര ദീനി കർമ്മങ്ങളും. ഇതാണ് പ്രമാണങ്ങളോട് കൂറു പുലർത്തി പ്രമാണങ്ങളനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ സുരക്ഷിതമായ വീക്ഷണം എന്നതാണ് ഇവിടെ ഉണർത്താനുള്ളത്. ഫമൻ ഷഹിദ മിൻകും ശഹ്റ ഫലിയസും എന്ന വചനത്തിൻ്റെ തേട്ടത്തിൽ മറ്റു ചില സുപ്രധാന മസാലകൾ കൂടിയുണ്ട്. അത് ഈ ആയത്ത് പഠിച്ചു പോകുമ്പോൾ പഠിക്കൽ അനിവാര്യമായ വിഷയങ്ങളും ഭാഗങ്ങളുമാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് തുടർന്ന് പഠിക്കാൻ പേയതിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പദ്ധതി ഒരുക്കുകയാണ് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യമൊന്ന്, ഷഹീദ എന്ന വാക്കിന് ഈ നൽകിയിരിക്കുന്ന അർത്ഥങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ റ അ കണ്ടു, ഓപ്ഷൻ ബി ഹലറ സന്നിഹിതനായി, ഓപ്ഷൻ സി സാഫറ യാത്ര ചെയ്തു. ചോദ്യം രണ്ട്, ഫമൻ ഷഹിദ മിൻകും ശഹ്റ ഫല്യസും എന്ന ആയത്തിൽ അഷ്ഷഹർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഷെഹറു ഷവ്വാൽ, ഓപ്ഷൻ ബി ഷെഹറു റമദാൻ, ഓപ്ഷൻ സി ഷെഹറു മുഹറം. ചോദ്യം മൂന്ന്, അമ്രബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ പ്രത്യേകതയായി പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ കഠിനമായ മുടന്തുള്ള വ്യക്തിയായിരുന്നു, ഓപ്ഷൻ ബി അന്ധനായ വ്യക്തിയായിരുന്നു, ഓപ്ഷൻ സി അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു.
1: പീസ് റേഡിയോ സ്വരം. കാണുന്ന കാഴ്ചകൾ, വായിക്കപ്പെടുന്ന വരികൾ, ആലപിക്കുന്ന ഈണങ്ങൾ, വിശ്വവിസ്മയ ഗ്രന്ഥത്തിൻ്റെ ഉൾത്തുടിപ്പുമായി മറ്റൊരു ഗാനം. രചന പ്രൊഫസർ ഹാരിസ് സുബിൻ സലീം. ആലാപനം അബ്ദുല്ല തിരൂർക്കാട്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ്. സ്വർഗം നേടിത്തരുന്ന വാക്കുകൾ. എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് നവാസ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനും അവൻ്റെ ദീനിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം, അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യം, അത് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കലും ഈയൊരു ജീവിതത്തിന് ശേഷം അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള പ്രവിശാലമായ സ്വർഗീയ ജീവിതം കരസ്ഥമാക്കലും ആ സ്വർഗം നേടിയെടുക്കലും അതിലെ അനുഭൂതികൾ ആസ്വദിക്കലുമൊക്കെയാണ് എന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ശരിയാണ്, സ്വർഗപ്രവേശനം ആണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷം. മരണാനന്തരം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നതമായ ആ സൗഖ്യഗേഹം, അത് സാധ്യമാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ചില വാക്കുകൾ ഉരുവിട്ടാൽ തന്നെ സ്വർഗം ഉറപ്പാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വാക്ക് ഉരുവിട്ടാൽ, ഇന്ന വിക്ർ പതിവാക്കിയാൽ, ഇന്ന സമയത്ത് ഇന്ന വിക്ർ ചൊല്ലിയാൽ സ്വർഗം ഉറപ്പാണ് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ഹദീസുകളിലൂടെയാണ് ഇന്ന് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ് അബാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസാ അബ്ദുല്ലാഹ് വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു وأن الجنة حق وأن النار حق أدخله الله من أي أبواب الجنة الثمانية شاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിയാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഹ്ദഹു ലാ ശരീക ലഹു അവൻ ഏകനാണ്, അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഅന്ന ഈസ അബ്ദുല്ലാ, ഈസ അലൈഹി സ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ്, വബ്നു അമതിഹി അവൻ്റെ അടിമയായ മറിയം അലൈഹി സ്സലാമിയുടെ മകനാണ്, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയം അലൈഹി സ്സലാമയ്ക്ക് അള്ളാഹു അവരിലേക്ക് ഇട്ടുകൊടുത്ത ഒരു കെലിമത്താണ്, ഒരു വാക്യമാണ് എന്നും, വറൂഹും മിൻഹു അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ആത്മാവാണ് ഈസ അലൈഹിസ്സലാം എന്നും സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ, അതുപോലെ വഅന്നൽ ജന്നത ഹഖുൻ, തീർച്ചയായും സ്വർഗം സത്യമാണ്, വഅന്നന്നാറ ഹഖുൻ, തീർച്ചയായും നരകം സത്യമാണ്, ഇങ്ങനെ ആരെങ്കിലും മനസ്സിലുറപ്പിച്ചുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ, അത് ഖലഹുല്ലാഹു മിൻ ഐ അബ്വാബിൽ ജന്നത്തി സമാനിയത്തി ഷാഅ, അവന് ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാം. അള്ളാഹു അതിനുള്ള അനുമതി അവന് കൊടുക്കും, അവനെ അതിലൂടെ അള്ളാഹു പ്രവേശിപ്പിക്കും. അവൻ ഇഷ്ടപ്പെടുന്ന എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെയും അവന് പ്രവേശിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ദിക്ർ ചൊല്ലിയാലാണ് ഇങ്ങനെ ഒരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിലേക്ക് പോകാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. قال قال رسول الله صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله دخل الجنة. نبي صلى الله عليه وسلم പറയുന്നു, من كان آخر كلامه لا إله إلا الله, ആരുടെങ്കിലും അവസാനത്തെ വാക്ക് لا إله إلا الله ആയാൽ, دخل الجنة, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. സഹോദരങ്ങളെ, ഈ ജീവിതം മുഴുവൻ തൗഹീദിൽ കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തി, ആ വ്യക്തി മരണശേഷം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവന് സ്വർഗം ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയും പറയുന്നില്ല, ഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ, മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുക, ആ വ്യക്തിക്ക് സ്വർഗപ്രവേശനം സാധ്യമാകാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അതുകൊണ്ട് അതും മരണസമയത്ത് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു.
3: ഇനി മറ്റൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ചൊല്ലുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലാറുള്ള ഒരു ദിക്കർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിക്കറിനെ കുറിച്ച് പറയുകയാണ്. ഈ ഒരു ദിക്കറിൽ ഇതിൽ ഉറച്ച് വിശ്വസിച്ച് ഇത് അംഗീകരിച്ച് ദൃഢമായ വിശ്വാസത്തോടുകൂടി ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി വിശ്വസിച്ച് അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് രാവിലെ ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ, എന്നിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയുമാണെങ്കിൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വമൻ ഖാലഹ മിൻ അല്ലൈലി വഹുവ മൂഖനും ബിഹ, ഇനി ആരെങ്കിലും അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് എങ്ങനെയാണോ ഉൾക്കൊള്ളേണ്ടത് ആ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വൈകുന്നേര സമയത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, ഫമാ തഖബല അയ്യസ് ബിഹ, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുമ്പ് നേരം പുലരുന്നതിന് മുമ്പായിട്ട് അവൻ മരണപ്പെടുകയുമാണെങ്കിൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശിയാണ്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ദിക്ര തന്നെയാണ്, അള്ളാഹുമ്മ അൻത റബ്ബി, അള്ളാഹുവെ നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ഒരാരാധ്യനുമില്ല, ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചു, വ അന അബ്ദുക്ക, ഞാൻ നിന്റെ അടിമയാണ്, വ അന അലാ അഹ്ദിക വഅഅദിക മസ്തതഅത്ത, എന്റെ കഴിവിൻ്റെ പരമാവധി നിന്നോടുള്ള കരാറിലും ആ ഒരു ഉറപ്പിലുമൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്ക് തന്ന ഒരു ഉറപ്പ്, നിനക്ക് തന്ന കരാറ് അത് പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ കരാറ് പാലിക്കും എന്നും, അഊദുബിക മിൻ ശരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും, ഞാൻ ചെയ്തു പോയ തിന്മകളുടെ ഭവിഷ്യത്തായി കൊണ്ടുണ്ടാകുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അബു ഉലക്ക ബിൻ അഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ എല്ലാ നന്മകളും എല്ലാ നിഅമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും അത് ഞാൻ സമ്മതിക്കുന്നു. അബു ഉബിദംബി ഫഗ്ഫിർലി, ഞാൻ ചെയ്തു പോയ തിന്മകളും ഞാൻ സമ്മതിക്കുന്നു, ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, തീർച്ചയായും നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ മറ്റാരും അത് പൊറുക്കുകയില്ല എന്നുമാണ് ഈയൊരു ദിക്റിൻ്റെ അർത്ഥം. ഈയൊരു ദിക്ർ ആരെങ്കിലും രാവിലെ ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ്. ഇനി ആരെങ്കിലും വൈകുന്നേരമാണ് ചൊല്ലുന്നത് എങ്കിൽ, വൈകുന്നേരം ചൊല്ലി പിറ്റേ ദിവസം നേരം പുലരുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനും സ്വർഗാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ട് തന്നെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ഇതിനെല്ലാത്തിനും ഉപരി മറ്റൊരു കാര്യം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിസ്തജീബൂലി വല്യുഅ്മിനു ബി ലഅല്ലഹും യർശുദൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവൻ്റെ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അവൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നവൻ്റെ പ്രാർത്ഥന അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗത്തെ ചോദിക്കുകയാണ് ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ചെയ്യേണ്ടത്. സ്വർഗത്തെ ചോദിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്വർഗം നമുക്ക് നൽകും, അതിനുള്ള വഴി കാണിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞല്ലോ, മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മറാത്തിൻ ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന വമൻ ഇസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ ഖാലത്തിൻ നാറു അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ സഅലല്ലാഹുൽ ജന്ന സലാസ മറാത്തിൻ, ആരെങ്കിലും അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, മൂന്ന് തവണ സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചാൽ, ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗം തന്നെ പറയും, അള്ളാഹു ആ വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന്. വമൻ ഇസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ ഖാലത്തിൻ നാറു അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, നീ ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണേ, നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ എന്നാരെങ്കിലും പ്രാർത്ഥിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുയെ ആ ഒരു വ്യക്തിയെ നീ നരകത്തിൽ നിന്ന് അകറ്റണേ, അവനെ നീ മോചിപ്പിക്കണേ എന്ന് നരകം തന്നെ അള്ളാഹുവിനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നാവുകൊണ്ട് ഉരുവിടാൻ സാധിക്കുന്ന ഇത്രയും ദിക്റുകൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അത് ചൊല്ലേണ്ട സമയങ്ങളിൽ ചൊല്ലുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം.
4: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുന്നഹലിലെ 43-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 43-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

فاسألوا

الذكر فاسألوا أهل الذكر فاسألوا أهل الذكر.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 43-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മരുന്നുകൾ മിത്രമോ ശത്രുവോ? രചന ഡോക്ടർ മുഹമ്മദ് കണ്ണിയൻ. രോഗലക്ഷണങ്ങൾ വിശദമായി കേട്ടതിനുശേഷം ആവശ്യമായ ദേഹപരിശോധന നടത്തി, ചിലപ്പോൾ അത്യാവശ്യ ലബോറട്ടറി റേഡിയോളജി പരിശോധന നടത്തി ഫലം പരിശോധിച്ചതിനുശേഷം രോഗിക്ക് പലവിധം മരുന്നുകൾ കുറിച്ച് നൽകാറാണ് പതിവ്. മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ശാരീരിക വ്യതിയാനങ്ങൾ, ഛർദി, കാഴ്ചമങ്ങൽ, തലവേദന എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ മരുന്നുകൾ നിർത്തി അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. മരുന്നുകൾ മനുഷ്യന്റെ ശത്രുവോ മിത്രമോ അല്ല. അലോപ്പതിയായാലും ആയുർവേദമായാലും ഹോമിയോ ആയാലും അത് നിർദ്ദേശിക്കപ്പെട്ട കാലയളവിൽ കൃത്യമായ അളവിൽ കൃത്യസമയത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല മിത്രമായി മാറുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കാതെ സേവിക്കുമ്പോൾ നമ്മുടെ ശത്രുവായി മാറും. ഇക്കാര്യം രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും അല്ലാതെയും വിവിധ പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ച രോഗങ്ങളെയും രോഗാവസ്ഥയെയും ചികിത്സിച്ച് മാറ്റാനോ ലഘൂകരിക്കാനോ വേണ്ടിയാണ് നാം മരുന്നുകൾ ഉപയോഗിക്കുന്നത്. രോഗത്തെയും രോഗാവസ്ഥയെയും ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ മരുന്നുകൾ അത്യന്താപേക്ഷിതമാകുമ്പോഴാണ് അത് കുറിക്കപ്പെടുന്നത്. എന്നതുകൊണ്ടുതന്നെ ഓരോ മരുന്നും ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളും രീതികളും നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരേ മരുന്ന് തന്നെ വിവിധ അളവിലും രീതിയിലും പലതരം രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ യാതൊരുവിധ മരുന്നുകളും ഉപയോഗിക്കരുത്. രോഗങ്ങൾ പൂർണ്ണമായും മാറ്റുന്നതിനും രോഗലക്ഷണങ്ങളെ ശമിപ്പിക്കുന്നതിനും രോഗിയുടെ പ്രയാസങ്ങൾ കുറക്കുന്നതിനും ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. മരുന്നുകളുടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വിശദവിവരങ്ങളും ഇന്ന് ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാണെങ്കിലും അവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ നാം മടി കാണിക്കരുത്. രോഗിയുടെ ശാരീരികാവസ്ഥ, മാനസിക നില, മറ്റസുഖങ്ങൾ, കഴിക്കുന്ന മറ്റു മരുന്നുകൾ, സാമ്പത്തിക സ്ഥിതി, അലർജി എന്നിവ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഏത് ചികിത്സയാണ് ആവശ്യമെന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ തീരുമാനിക്കുന്ന മരുന്നിന്റെ അളവ്, ഉപയോഗരീതി എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മരുന്നുകളുടെ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മരുന്ന് സൂക്ഷിക്കണമെന്നും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും അറിഞ്ഞിരിക്കണം. ആഹാരത്തിന് മുൻപ് കഴിക്കേണ്ട ഗുളികകൾ ഏകദേശം അരമണിക്കൂർ മുമ്പെങ്കിലും കഴിക്കണം. ആഹാരത്തിന് ശേഷം കഴിക്കേണ്ട മരുന്നുകൾ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കുക. ആഹാരത്തിന്റെ കൂടെ കഴിക്കേണ്ട മരുന്നുകൾ ഭക്ഷണം കുറച്ച് കഴിച്ചതിനുശേഷം കഴിക്കുക. മരുന്ന് കഴിക്കുമ്പോൾ കഴിവതും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ജങ്ക് ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം ഉപയോഗിച്ച് മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ സമയമാണ്. സൂറത്തുൽ ഹജ്ജിലെ 14 മുതൽ 16 കൂടിയ വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله

പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ച് വരുന്നത്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി സത്യനിഷേധികളായ ആളുകൾ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാത്തതായ ആളുകൾ, അത്തരം ആളുകളുടെയൊക്കെ ചില സ്വഭാവഗുണങ്ങളും ആരാധനാരീതികളും, സൗഭാഗ്യം കിട്ടുമ്പോൾ സന്തോഷിക്കുകയും എന്നാൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ തലകുത്തി മറിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചുപോവുകയുമൊക്കെ ചെയ്യുന്ന, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട, വ്യക്തമായ വഴികേടിലായ ആളുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. അവരെക്കുറിച്ചുള്ള വിശദീകരണത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ സൗഭാഗ്യവാന്മാരെക്കുറിച്ച്, അവർക്കല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നമുക്കാദ്യം ആയത്തിൻ്റെ അർത്ഥം പരിശോധിക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദ്ഖിലു പ്രവേശിപ്പിക്കും, യുദ്ഖിലു പ്രവേശിപ്പിക്കും, അല്ലദീന ആമനു വിശ്വസിച്ചതായ ആളുകളെ, വിശ്വസിച്ചതായ ആളുകളെ അല്ലാഹു പ്രവേശിപ്പിക്കും. വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെയും, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹു പ്രവേശിപ്പിക്കും. എവിടെ? ജന്നാത്തിൻ, സ്വർഗത്തിൽ, സ്വർഗത്തോപ്പുകളിൽ. ആ തോപ്പുകളുടെ പ്രത്യേകത എന്താണ്? തെജിരി, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മിൻ തഹ്തിഹ, അതിൻ്റെ തായ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ, അരുവികൾ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഫ്അലു മാ യുരീദ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകൾ, അവരെ തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ടതില്ലാത്ത വിധം കുറെ ആയത്തുകളിലായി ദൗർഭാഗ്യവാന്മാരായ ആളുകളെ വിശദീകരിച്ച്, തുടർന്ന് സൗഭാഗ്യവാന്മാരായ വിശ്വാസികളായ ആളുകൾ അല്ലാഹു അവർക്ക് സ്വർഗം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകുകയാണ്. അതിനൊരു കണ്ടീഷൻ എന്താണ്? വിശ്വാസിയാകണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അത് വിശുദ്ധ ഖുർആനിന്റെ ധാരാളം സ്ഥലങ്ങളിൽ കാണാം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ആ രൂപത്തിലൊക്കെ, അഥവാ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. വിശ്വാസവും സൽക്കർമ്മവും ഒരുമിച്ചാണ് പല സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഒരാൾ വിശ്വാസം മാത്രമുണ്ട്, സൽക്കർമ്മങ്ങളില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം ഉണ്ടാവണം എന്നില്ല. ഒരാൾ ധാരാളം സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ വിശ്വാസമില്ല, അതുകൊണ്ടും ഫലമുണ്ടാവുകയില്ല. വിശ്വാസവും സൽക്കർമ്മവും ഒരുപോലെ അത് ഒരുമിച്ചുണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായി നാളെ പരലോകത്ത് തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന ആ സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ പ്രവേശിപ്പിക്കും എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരം ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ദൃഢമായ വിശ്വാസവും സൽക്കർമ്മങ്ങളും ധാരാളമായി ചെയ്തുകൊണ്ടാവണം നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. തുടർന്ന് അല്ലാഹു അടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നത്, മൻ കാന യളുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, മൻ കാന യളുന്നു, ആരെങ്കിലും വിചാരിക്കുകയാണ്, ആരെങ്കിലും വിചാരിക്കുകയാണ് എന്ത്? അല്ലൻ യൻസുറല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, അല്ലാഹു അദ്ദേഹത്തെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നില്ല എന്നും, ഈ ഇഹലോകത്തും പരലോകത്തും അദ്ദേഹത്തെ, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അല്ലാഹു സഹായിക്കുന്നതേ അല്ല എന്ന് വല്ല ആളുകളും വിചാരിക്കുന്നുണ്ട് എങ്കിൽ, ഫല്യംദുത്, അവൻ നീട്ടട്ടെ, ബിസബബിൻ, ഒരു കയറിനെ, സബബ് എന്ന്

പറഞ്ഞാൽ ഐ ബിഹബിലിൻ എന്നാണ്. ഒരു കയറിനെ അവൻ നീട്ടട്ടെ എന്നാണ്. അതിന്റെ തഫ്സീറുകളിലൊക്കെ പരിശോധിക്കുമ്പോ കാണുക അവിടെ ഐ ബിഹബിലിൻ എന്നാണ് കാണുക. ഒരു കയർ, ഒരു കയറിനെ അവൻ നീട്ടട്ടെ, ഇല സമാ ഇ, അവൻ ആകാശത്തിലേക്ക്. ഐ സമാ ഇ ബൈത്തി എന്ന് പറഞ്ഞാൽ മേലോട്ട് അവനൊരു കയറ് നീട്ടട്ടെ, ഒരു നീട്ടി ഒരു കയറ് കെട്ടട്ടെ അവൻ. സുമ്മ പിന്നീട്, സുമ്മൽ യക്ത, അവൻ വിച്ഛേദിക്കട്ടെ. പിന്നീട് അവൻ വിച്ഛേദിക്കട്ടെ ആ സഹായം, അഥവാ ആകാശത്ത് നിന്ന് അള്ളാഹുവിന് കിട്ടുന്ന സഹായത്തെ അവൻ മുറിച്ചു കളയട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ഫല്യന്ദുർ ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഈദ്, എന്നിട്ട് തന്നെ രോഷം കൊള്ളിക്കുന്ന, തന്നെ ദേഷ്യപ്പെടുത്തുന്ന ആ കാര്യത്തെ, അഥവാ പ്രവാചകന് ലഭ്യമാകുന്ന ആ സഹായത്തെയൊക്കെയും തന്റെ തന്ത്രം കൊണ്ടില്ലാതാക്കാൻ കഴിയുമോ എന്ന് ഫല്യന്ദുർ, അവൻ നോക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതിന് പല വിശദീകരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയും ഈ ആയത്തിൽ. അഥവാ ഇതിലൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ദീൻ ആ കാര്യത്തിൽ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അള്ളാഹുവിന്റെ സഹായമൊന്നും കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ, അവൻ ആകാശത്തിലേക്കൊരു കയറ് കെട്ടിയിട്ട് പ്രവാചകന് ലഭ്യമാകുന്ന ആ സഹായത്തെ അവൻ വിച്ഛേദിച്ചു കളയട്ടെ, എന്നിട്ടെങ്കിലും അവന് കോപം വരുത്തുന്ന, അവൻ അരിശം വരുത്തുന്ന അവന്റെ ആ കുതന്ത്രങ്ങളെ നീക്കിക്കളയുവാൻ കഴിയുമോ എന്ന് അവൻ നോക്കട്ടെ എന്ന് വിശദീകരിച്ചതായിട്ട് കാണുവാൻ കഴിയും. ഇനി അതല്ല മറ്റൊരു വിശദീകരണമായി കാണുന്നത്, ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തനിക്കൊരു സഹായവും നൽകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, അഥവാ നിരാശരാണവർ, ഈ ദുനിയാവിലും അള്ളാഹുവിന്റെ ഒരു സഹായവും എനിക്ക് കിട്ടുന്നില്ല എന്ന നിരാശയോടുകൂടി കഴിയുന്ന ആളുകൾ, അവൻ ആകാശത്തേക്കൊരു കയറ് കെട്ടിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തു കൊള്ളട്ടെ, അവന്റെ ജീവിതം അവൻ അവസാനിച്ചു കൊള്ളട്ടെ, സുമ്മൽ യക്ത എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ വിശദീകരിച്ചു, എന്നിട്ടെങ്കിലും അവന്റെ ആയുഷ്യത്തെ തീർക്കാൻ, അതില്ലാതാക്കി കളയാൻ കഴിയുമോ എന്ന് അവൻ നോക്കട്ടെ എന്ന വിശദീകരണം. അഥവാ നിരാശരായിട്ടിങ്ങനെ കഴിയുക, ആ നിരാശയിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചാലെങ്കിലും ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നവൻ നോക്കട്ടെ എന്ന തരത്തിലുമൊക്കെ അതിനെ വിശദീകരിച്ചതായിട്ട് കാണുവാൻ കഴിയും. അല്ലാഹു അഅലം എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത് എന്ന്, പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണോ, അതല്ല നമ്മെ തന്നെ സംബന്ധിച്ചുള്ളതാണോ, ഇനി രണ്ടും അതിൽ വരുന്നുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. ഏതായിരുന്നാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നിരാശനായി കഴിയുന്ന ഒരു സാഹചര്യമല്ല നമുക്ക് ഉണ്ടാവേണ്ടത് എന്നതാണ്. ഒരു മനുഷ്യൻ നിരാശനായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗുണവും ദോഷവും പരീക്ഷണവും എല്ലാം നമുക്ക് നൽകും. അതോരോന്നും ലഭ്യമാകുമ്പോൾ നന്ദി കാണിക്കുവാനും ക്ഷമിക്കുവാനുമൊക്കെ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവമായി നമ്മൾ കാണേണ്ടത്. ഇവിടെയും അതാണ് വിശദീകരിക്കുന്നത്. ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാഇ എന്ന് പറഞ്ഞാൽ ഇത് ആകാശത്തിലേക്കൊരു കയറ് അവൻ കെട്ടി ഇടട്ടെ എന്നാണ്. സുമ്മൽ യക്ത, പിന്നെ ആ ബന്ധം അവൻ വിച്ഛേദിക്കട്ടെ. പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യമായി പറയുമ്പോൾ പ്രവാചകന് ലഭ്യമാകുന്ന ആ സഹായത്തെ അതിലൂടെ അവൻ മുറിച്ചു കളയട്ടെ. എന്നിട്ട് അവൻ അരിശപ്പെടുത്തുന്ന കാര്യം, ആ കുതന്ത്രത്തെ നീക്കിക്കളയാൻ അവൻ കഴിയുമോ എന്നവൻ നോക്കട്ടെ. അതല്ല എങ്കിൽ അവന്റെ ജീവിതം തന്നെ അവൻ അവസാനിപ്പിക്കട്ടെ, എന്നിട്ടെങ്കിലും അവന്റെ പ്രയാസം നീങ്ങിപ്പോകുമോ എന്ന് അവൻ നോക്കട്ടെ. ഒരിക്കലും അതിലൂടെ അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയില്ല എന്നുകൂടിയാണ് ഇവിടെയൊക്കെ വിശദീകരിക്കുന്നത്. നമ്മൾ ഓരോ തഫ്സീറുകളും പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊക്കെ അതിന് വിശദീകരണങ്ങൾ നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിരാശനായി കഴിയുവാൻ പാടില്ല എന്നുകൂടി അവിടെ നമുക്കതിൻ്റെ രണ്ടാമത്തെ ഒരു വിശദീകരണമായി കൊടുത്തതായി കാണുവാൻ സാധിക്കും. അതേ പ്രകാരം തന്നെ വിശദീകരിക്കുകയാണ്, വകദാലിക അപ്രകാരം അൻസൽനാഹു ആയാതിൻ ബയ്യിനാതിൻ, നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നാം അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. വകദാലിക അപ്രകാരം അൻസൽനാഹു,
നാം അവതരിപ്പിച്ചിരിക്കുന്നു ആയാത്തിം ബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിക്കൊണ്ട് ആ ഒരു ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഹ്ദി മൻ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ അവസാനത്തെ ആയത്തിൽ 16-ാമത്തെ ആയത്തിലായി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഒന്ന്, സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായ ആളുകൾക്ക് സ്വർഗം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിശദീകരിച്ചത്. രണ്ടാമതൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന സഹായത്തിൽ നിരാശരായി കഴിയുന്നതായ ആളുകൾ ആകാശത്തിലേക്ക് ഒരു കയർ കെട്ടി ആ പ്രവാചകന് ലഭ്യമാകുന്ന സഹായത്തെ അവൻ മുറിച്ചു കളയട്ടെ, എന്നിട്ടെങ്കിലും അവന്റെ അരിശത്തെ അവൻ തീർത്തു കളയട്ടെ എന്ന് പറയുന്നു. അതല്ല എങ്കിൽ ജീവിതത്തിൽ നന്മകളൊന്നും ലഭ്യമാകാതെ അല്ലാഹു ദുനിയാവിൽ എന്നെ സഹായിക്കുന്നില്ല, ഞാനെന്നും പ്രയാസത്തോടുകൂടി കഴിയുന്നു എന്ന നിരാശയോടുകൂടി കഴിയുന്ന ആളുകൾ ആകാശത്തേക്കൊരു കയറുകെട്ടി അവന്റെ ജീവിതത്തെ അവൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, എന്നിട്ട് അവന്റെ പ്രയാസം നീങ്ങുമോ എന്നവൻ നോക്കിക്കൊള്ളട്ടെ എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും നൽകും. ഇതൊരു ആത്മഹത്യക്കുള്ളൊരു പ്രേരണയല്ല, മറിച്ച് നിരാശരായി കഴിയുന്ന ആളുകൾ അങ്ങനെയല്ല ഉണ്ടാവേണ്ടത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഇന്നല്ലാഹ്.

0: ഇത് മങ്കാനയലുന്നു അല്ലയൻ സുറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാ ثم ليقطف فلينظر هل يذهبن كيده ما يغيظ وكذلك انزلناه آيات بينات وان الله يهدي من يريد
1: കൃത്യമായി പഠിച്ച് ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ട് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 14 മുതൽ 16 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. ദൗർഭാഗ്യവാന്മാരുടെ കാര്യം വിശദീകരിച്ചതിനു ശേഷം വിശ്വാസികളായ സൗഭാഗ്യവാന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലെ ഈ വചനങ്ങളിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
3: أعوذ بالله من الشيطان الرجيم
4: كذلك نقص عليك من أنباء ما قد سبق وقد

يقول أو يحدث لهم ذكرا فتعالى الله فتعالى الله الملك الحق ولا

0: അപ്പം നമ്മളൊക്കെ പിന്നെ ബസ് യാത്ര നടത്തുന്നവരാണ്. ഈ വളരെ പിന്നെ ഹൃദയസ്പർക്കായിട്ട് തോന്നിയൊരു കാഴ്ചയാണ്. അതായത് പിന്നെ നമ്മൾ, ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെയായിട്ട് ഓടി വന്നു. ബസ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്,
1: കയറാൻ
0: വേണ്ടിയിട്ട് ഓടി വന്നു. അങ്ങനെ ഓടി വന്ന് പിന്നെ ഇപ്പം നമ്മൾ സാധാരണ ഒരു ബസ്സിൻ്റെ ഒരു സിസ്റ്റാണല്ലോ, ഒരു കാലം അവരെ ഉള്ളിൽ കിട്ടിയാൽ മതി, വേറൊരു കാല് എന്തായി എന്നുള്ളത് അവർ നോക്കില്ല. ഒരു ഒരു കാലും ഒരു പിടുത്തവും കിട്ടിയാൽ മതി. അവർ ബെല്ലടിച്ചു, ബെല്ലടിച്ച് പിന്നെ ഈ ഉമ്മ എന്ത് ചെയ്തു, ഉമ്മ നേരെ ബസ്സിൽ നിന്ന് തെന്നി വീണു, കയറാൻ കഴിഞ്ഞില്ല. ഈ കുട്ടിയായിട്ട് വീണു. അപ്പോൾ കുട്ടിയായിട്ട് വീണെന്ന് മാത്രമല്ല, ആളുകൾ ശബ്ദമുണ്ടാക്കി, വീണത് കണ്ടപ്പോൾ ബസ്സിനകത്തുള്ളവർ ശബ്ദമുണ്ടാക്കിയിട്ട് അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് നിർത്തി. എല്ലാവരും ചാടി ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ എന്തോ അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് കൊണ്ട് ഈ ഉമ്മ പിന്നെ നമ്മുടെ ബാക്ക് ചക്രത്തിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ പർദ്ദട്ടിട്ടാണ് പിന്നെ ഉമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം പർദ്ദയൊക്കെ ഇങ്ങനെ കീറി, എല്ലാ ഭാഗത്തും കീറി ഇങ്ങനെ ചോര വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളാ മറ്റേ തൊലിയൊക്കെ ഇങ്ങോട്ട് പിന്നെ ഈ അങ്ങോട്ട് പിന്നെ നമ്മളെ എല്ലിൽ നിന്ന് ഇങ്ങനെ വേറിട്ട രൂപത്തിൽ അങ്ങനെ ഇറച്ചിയും തൂങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച, ഇത്രമേൽ വേദന സഹിച്ചിട്ടും ആ ഉമ്മ എന്ത് ചെയ്തിട്ടില്ല, ഈ കുഞ്ഞിൻ്റെ പിടുത്തം വിട്ടിട്ടില്ല,
1: ചേർത്ത് പിടിച്ച്.
0: അതായത് ഈ കയ്യിൽ നിന്ന് മാംസം, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പർദ്ദ കീറിയിട്ടുണ്ട്, പിന്നെ അതൊന്നും അവിടെയും ഇവിടെയൊക്കെ പർദ്ദകൾ പിന്നെ ഉരഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ ഈ പിന്നെ മാംസം ഇങ്ങനെ അടർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഉമ്മ എന്ത് ചെയ്തിട്ടില്ല, ഈ കുഞ്ഞിൻ്റെ പിടുത്തം വിട്ടിട്ടില്ല. അപ്പം അതിൽ പിന്നെ എനിക്കപ്പോൾ വല്ലാതൊരു തോന്നിയ ഒരു ഒരു ഒരു മനസ്സ് തട്ടിയ ഒരു ഒരു കാഴ്ചയാണ്. അതായത് നമ്മുടെ ഉമ്മമാർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത്, ചില അനുഭവങ്ങൾ അത് മാസ് ഒരു സീന് മാത്രം മതി, വേറെ വേറെ ഒരു വിശദീകരണം, ഒരു പുസ്തകമോ ഒരായത്തോ ഒരു ഹദീസോ ഒന്നും വേണ്ട. അത് ഞാനത് മറ്റേ പിന്നെ വേണ്ട എന്ന അർത്ഥത്തിലല്ല, ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അതായത് എന്തൊരു വേദനയിലും എന്ത് ചെയ്യുന്നു, ആ ഉമ്മ ആ പിടുത്തം വിട്ടില്ല, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കുട്ടി സുരക്ഷിതമായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത. അപ്പം എൻ്റെ പിന്നെ നമ്മുടെ പിന്നെ ഈ ഒരു ഒരു ഒരു അനുഭവം നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് നമുക്ക് ഇതിന് പകരമായിട്ട് എന്താണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ, അതായത് ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്ന മക്കളാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇപ്പം നിലവിൽ മിഞ്ഞാന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ വാർത്ത കണ്ടല്ലോ, ഏത് ലഹരിക്ക്, അതെ, ലഹരിക്ക് അടിമപ്പെട്ടിട്ട് പിന്നെ ഉമ്മയെ തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്ന. അപ്പോൾ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അല്ലേ, ഒരു മകനെ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ഒരു സ്നേഹം എത്രമാത്രം മക്കളോടുണ്ട് എന്നുള്ളത് വെളിവാകുന്ന ഒരു രംഗം കൂടിയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ. അപ്പോൾ മിക്കവാറും ഇപ്പോൾ നമ്മുടെ പിന്നെ ശ്രോതാക്കളോടൊക്കെ പിന്നെ സൂചിപ്പിക്കാനുള്ളത്, ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും തങ്ങളുടെ മക്കളെ ഈ ഒരു വിഷയം പഠിപ്പിക്കണം. അതായത് പഠിപ്പിക്കുന്നതിന് രണ്ട് ഭാഗമുണ്ടെന്നാണ് തോന്നുന്നു. ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ എൻ്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നു. അപ്പോൾ അതിന് പിന്നെ മക്കൾക്ക് വേറൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, ആ കാഴ്ച മതി.
1: അതായത്
0: നേരിട്ട് കണ്ടു, എൻ്റെ ഉമ്മ ഉപ്പയെ ഞാൻ എങ്ങനെ പരിചരിക്കുന്നു, അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതും സലാം പറയുന്നതും അവർക്ക് കൈ കൊടുക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും അവരെ ആദരിക്കുന്നതും ഒക്കെ കണ്ട എൻ്റെ മക്കൾക്ക് അതൊരു ഒരു പാഠമാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ പിന്നെ നമ്മൾ പിന്നെ മിക്കവാറും ചിലപ്പോൾ ചില പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും, ഇത് കുട്ടി അവനുണ്ടാക്കാൻ പോകുന്ന ഒരു വീടിൻ്റെ രൂപം വരച്ചു. അപ്പോൾ ആ രൂപം വരച്ചപ്പോൾ അതിലൊരു ഒരു ഒരു ഇടുങ്ങിയ റൂമ്, അപ്പോൾ ആ ഇടുങ്ങിയ റൂം ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉപ്പ വയസ്സാകുമ്പോൾ കിടത്താനുള്ളതാണെന്നാണ്. അപ്പം ആ കുട്ടി മനസ്സിലാക്കിയതും കണ്ട കാഴ്ചയും എന്താണ്, എൻ്റെ ഉപ്പയുടെ ഉപ്പയെ അങ്ങനെയാണ് എൻ്റെ ഉപ്പ പരിചരിക്കുന്നത്. അപ്പം ഞാൻ വീടുണ്ടാക്കുമ്പോൾ എൻ്റെ ഉപ്പയെ പരിചരിക്കാൻ ഒരു കുടുസായൊരു മുറി എന്നുള്ളത്
1: ഉപ്പയിൽ നിന്നുള്ള മാതൃക ഉൾക്കൊണ്ടിട്ടാണ് കുട്ടി.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം നമ്മളതിൻ്റെ ഒരു മാതൃകയാകണം. രണ്ടാമത് ഇങ്ങനത്തെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന, ബോധപൂർവം പകർന്നു കൊടുക്കാനുള്ള പരിസരങ്ങൾ, ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, അവരുടെ ജീവിതത്തിലല്ലേ. ഇപ്പം പിന്നെ നമ്മൾ പിന്നെ ഖുറാനിൽ തന്നെ ഇപ്പോൾ പിന്നെ സൂറത്ത് ലുക്മാൻ നമ്മൾ പറയുമ്പോൾ ഒരു ഉപ്പയുടെ ഒരു മാതൃക അവിടെ പറയുന്നുണ്ട്, ലുക്മാൻ എന്ന പിന്നെ ആ ഒരു വ്യക്തിയിലൂടെ. അപ്പോൾ അതിൻ്റെ ആ ചരിത്രത്തിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ ഖുറാൻ പറയുന്ന എന്താണ്, നിങ്ങൾ വഹ്നൻ അല വഹ്നിൻ, അതായത് പ്രയാസത്തിന് മേൽ പ്രയാസം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞു പ്രസവിച്ചു വീഴുമ്പോൾ മൂന്ന് കിലോ അല്ലെങ്കിൽ രണ്ടര പിന്നെ രണ്ട് കിലോ ആ ഭാരം എന്തു ചെയ്യാണ് രാവും പകലും ഈറ്റിയിട്ടാണ് 9 മാസം പൂർത്തിയായിട്ടാണ് എന്തു ചെയ്യുന്ന ഒരു കുഞ്ഞി ദുനിയാവിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴും ഒന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴും എത്രമാത്രം വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നെ തൻ്റെ കുഞ്ഞാണ് എപ്പോഴും, തൻ്റെ കുഞ്ഞിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റുമോ, അവർ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവർ കഴിക്കുന്നത്.
1: പലപ്പോഴും നമുക്കറിയാം ഈ പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വോമിറ്റിങ് ഛർദി കാര്യങ്ങളൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പരമാവധി അവർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വയറ്റിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ ആവശ്യമായി വരും അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായി വരുമെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടെങ്കിലും അവർ കഴിക്കുന്നുണ്ട്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. ശരിക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു മാതാപിതാക്കളോടുള്ള കടമകൾ ബോധ്യപ്പെടുത്തി ബോധപൂർവം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലേ. നമുക്ക് പല ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉമ്മയോടുള്ള കടപ്പാട് എത്ര തീർത്താലും തീരൂല എന്നുള്ളത്. ഇപ്പോൾ ഖുർആൻ തന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ 3 തവണ ഉമ്മയെ പറഞ്ഞതിന് ശേഷമാണ് ഉപ്പയുടെ കാര്യം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ കൂടെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പരമാവധി പരിഗണിച്ച് മാതൃകയാകൊണ്ടാണ് നമ്മൾ എന്നെങ്കിലേ നമുക്കും നമ്മുടെ മക്കളിൽ നിന്ന് അത് അവർ തിരിച്ചറിവുണ്ടായി നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള കൃത്യമായ നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു അനുഭവമാണ് താങ്കൾ പങ്കുവച്ചത്. ഇൻഷാല്ലാ എന്തായാലും അതേക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളും അവരെ
0: അതുമായി ബന്ധപ്പെട്ട് അതെ.
2: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ എപ്പിസോഡാണ് മധുരം ഖുർആനിലൂടെ നാം ആസ്വദിക്കാറുള്ളത്. ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും 26-ാമത്തെ അധ്യായം സൂറത്തു അഷൂറ 69 മുതൽ 104 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് റായദ് അൽ ഖുർദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പാരായണം നിർവഹിച്ചത് അഷേഖ് റായദ്.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തെറ്റുകളെയും നമ്മളൊരുപോലെ കാണാൻ പാടില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറാകുന്നതും അതിൻ്റെ ബോഡിയിൽ ഒരു വര വീഴുന്നതും ഒരുപോലെയല്ലോ. ബോഡിയിൽ വര വീഴുന്നത് നമുക്ക് വേദനയുണ്ടാക്കുമെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ബ്രേക്ക് തകരാറായാൽ അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരുപക്ഷെ അപരൻ്റെയും ജീവിതത്തെ അപകടപ്പെടുത്തി എന്ന് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടുകൂടിയും തന്നെ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നാം ജീവിച്ച് മരിച്ചു പോകുന്നതിലിടക്ക് നമ്മുടെ കൈകളാൽ ഒരു മരണം സംഭവിക്കരുത്. നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണത്. ഒരു പക്ഷേ ഒരു വർഗീയവാദിയായോ ഒരു ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു കൊലയാളിയായോ ഒന്നും ഒരു കൊലപാതകം ഒരുപക്ഷെ നാം നടത്തിക്കൊള്ളണമെന്നില്ല. എങ്കിലും മറ്റൊരു മനുഷ്യൻ നമ്മുടെ കൈകളാൽ കൊല്ലപ്പെടാൻ അനേക സാധ്യതകളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരാക്രമണം, അത് ആയുധം കൊണ്ടായാലും ആയുധം കൊണ്ടല്ലെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം അനുജനാൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മക്കളാൽ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കൊലപാതകത്തിന് വേണ്ടി അണിയറ ഒരുക്കങ്ങൾ നടത്തി തെളിവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ബോധപൂർവം ഉറങ്ങിക്കിടക്കുമ്പോൾ കുത്തി കൊലപ്പെടുത്തുന്നത് മാത്രമല്ല, മറിച്ച് ഒരു വൈകാരികമായ പൊട്ടിത്തെറിയിൽ കയ്യിൽ കിട്ടിയത് കൊണ്ട് എറിഞ്ഞും മർമ്മസ്ഥാനങ്ങളിൽ അടിച്ചും എത്ര കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൈകൊണ്ട് ഒരു കൊലപാതകം സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, നിരത്തുകളിലൂടെ അങ്ങാടികളിലൂടെ വാഹനമോടിച്ചു പോകുമ്പോൾ എത്ര ആളുകളാൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ, ഒരമിത വേഗത, ഇതുകൊണ്ട് മാത്രം എത്ര അപകടങ്ങൾ. ഒരുപക്ഷെ ഒരാളല്ല, രണ്ടാളല്ല, നാലും അഞ്ചും പേരൊക്കെ ഒരപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മളാലാണെങ്കിൽ നാം അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുറപ്പാണ്. ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ കരുതി കൂട്ടി ചെയ്താലും അബദ്ധവശാൽ ചെയ്താലും അയാൾ ശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണ്. നാളെ പരലോകത്തും നമ്മുടെ അശ്രദ്ധ കാരണമാണെങ്കിൽ തീർച്ചയായും നമ്മളതിന് മറുപടി പറയേണ്ടി വരുമെന്നുറപ്പാണ്. ഇതുപോലെ തന്നെയാണ് തികച്ചും ഒരു മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ നടത്തുന്ന ചികിത്സകൾ. അതേത് രൂപത്തിലുള്ള ചികിത്സകളാവട്ടെ, മരണം സംഭവിക്കും എന്ന് തോന്നാവുന്ന, എന്നറിയാവുന്ന സാഹചര്യത്തിലുള്ള മരുന്നുകളോ അതേപോലെ തന്നെ ക്രിയകളോ നിർവഹിക്കുമ്പോൾ അത്തരം ചികിത്സാരംഗത്തുള്ള ആളുകളും നല്ലവണ്ണം ശ്രദ്ധിക്കണം. എൻ്റെ ഒരു കൈപ്പിഴ, ഒരു മരണം സംഭവിച്ചാൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചുകൊണ്ട് തന്നെ അതിൽ ഇടപഴകേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെന്തെല്ലാം അവസരങ്ങൾ മരണത്തിലേക്കുണ്ട്. ഒരു പഴത്തൊലി നമ്മൾ അപകടകരമായ സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ അതിൽ കാൽത്തട്ടിപ്പോലും ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തോ ഒരു ഉയരത്തിലോ ഒരാളെ കയറ്റുന്നതും അപകടത്തിന് വഴിയൊരുക്കിയേക്കാം. ഒരു ജീവൻ്റെ മഹത്വവും ഒരു ജീവന്റെ വിലയും നമ്മൾ തിരിച്ചറിയണമെന്നതു തന്നെയാണ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ്വലുമായി ഉക്കല ബൈനന്നാസ് യൗമൽ ഖിയാമ ഫിദ്ദിമാ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് രക്തം ചിന്തിയതിനെ കുറിച്ചാണ്. ആരെയെങ്കിലും കൊലപ്പെടുത്തുകയോ അക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനമാക്കപ്പെടുക എന്നാണ്. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദിയുണ്ടല്ലോ, അവന്റെ ശിക്ഷയാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനിക്കപ്പെടുക. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് കൊലപാതകം ഇത്ര ഗുരുതരമായ ഒരു തിന്മയായി ഇസ്ലാം പരിഗണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവന്റെ വില അത്ര വലുതാണ്. ഒന്ന്, ഒരു ജീവൻ നൽകാൻ ആർക്കും സാധ്യമല്ല. നഷ്ടപ്പെടുത്തി കളയുന്നത് നൽകാൻ കഴിയുന്നവനല്ലേ നഷ്ടപ്പെടുത്താൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഒരു ജീവന്റെ വിലയാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അതുമല്ല സഹോദരങ്ങളെ, ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അയാൾ. ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏക മകനായിരിക്കും അയാൾ. ജീവിതത്തിൽ എന്തുമാത്രം വേദനകളാണ് ആ അനാഥത്വത്തിൽ അവരനുഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അതുമാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ ധാരാളക്കണക്കിന് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു മരണം കൊണ്ട് സംഭവിക്കുന്നു തിരിച്ചറിയാൻ നമുക്ക് വിഷമമില്ല. അതിലുപരി ആ വ്യക്തി ഒരു വിശ്വാസിയായ ഒരു നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കൂ. അയാൾക്ക് ഇനിയും അയാളുടെ പരലോകത്തെ തുലാസിലേക്ക് നന്മകളേറെ ചെയ്യുവാനുള്ള നല്ലൊരവസരത്തെയാണ് ഒരപകടത്തിലൂടെ, ഒരക്രമത്തിലൂടെ, ഒരു കൊലപാതകത്തിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ മഗ്രിബ് നമസ്കരിച്ച് ഇപ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അശ്രദ്ധമായ വാഹനം വന്നിടിക്കുമ്പോൾ ആ വ്യക്തിക്ക് അടുത്തൊരു നമസ്കാരത്തിൽ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. ഉംറക്ക് പണം കെട്ടി കാത്തിരിക്കുകയാണ് അയാൾ, ഒരു ഉംറക്കുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുത്തി. ഒരു പാവപ്പെട്ടവന് ഒരു നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെയാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്, അതിനുള്ള നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തി. എന്തെല്ലാം നന്മകൾക്കാണ് അവസരം അവസാനിപ്പിക്കുന്നത്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതും ഇസ്ലാമിൽ ഒരു സമൂഹത്തെ മുഴുവനും കൊലപ്പെടുത്തിന് തുല്യമാണ്. ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു സമൂഹത്തെ, മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസിയാകുമ്പോൾ അത് കുറച്ച് ഗൗരവപരമാണ്, ഒരു നല്ല ജീവിതത്തിൻ്റെ നല്ല അവസരമാണല്ലോ മുടക്കുന്നത്. വമയ്യഖ്തുൽ മുഅ്മിനം മുതഅമ്മിദം ഫജസാഉഹു ജഹന്നം ഫജസാഉഹു ജഹന്നമു ഖാലിദം ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദലഹു അദാബൻ അലീമ. ഒരു സത്യവിശ്വാസിയെ കരുതി കൂട്ടികൾ കൊലപ്പെടുത്തിയാൽ നരകമാണ് അതിൻ്റെ പരിണതി. അതിലവൻ ശാശ്വതനായിരിക്കും. അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, ശാപമുണ്ടാകും. അവന് ഏറ്റവും വമ്പിച്ച ശിക്ഷ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എത്ര വലിയ താക്കീതാണ് കൊലപാതകത്തിനെതിരെ നൽകുന്നത്. മഹാപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, വിനാശകരങ്ങളായ ഏറ്റവും അപകടകാരികളായ മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. അവർ ചോദിച്ചു, യാ റസൂലുള്ളാ വമാഹുൻ, ഏതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ മഹാപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നശിർക്കുബില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു സഹായമോ രക്ഷയോ തരാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ആ അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥനകളും അതേപോലെ തന്നെ നേർച്ചകളും മറ്റുള്ളവർക്ക് നൽകണം. വസിഹർ, സിഹർ മാരണം. എന്തിനാണ് മരണം ചെയ്യുന്നത്? മറ്റുള്ളവൻ്റെ ജീവഹാനി വരുത്താനും മറ്റുള്ളവനെ നശിപ്പിക്കാനും മറ്റുള്ളവൻ്റെ ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മരണം. എന്തെല്ലാം തിന്മകളുടെ വഴികളിലൂടെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ മഹാപാപം അതാണ്. വഖത്ലു നഫ്സ് അല്ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക. നോക്കൂ നിങ്ങൾ, മഹാപാപങ്ങളിൽ മൂന്നാമതായി എണ്ണിയത് അന്യായമായി മറ്റൊരുത്തനെ കൊലപ്പെടുത്തുക. വാക്കിലു റിബ, പലിശ തിന്ന. വാക്കിലുമാൽ യത്തീം, അനാഥൻ്റെ സ്വത്ത് ഭക്ഷിക്കുക. അതേപോലെ തന്നെ യുദ്ധ സന്ദർഭങ്ങളിൽ നിന്ന് തിരിഞ്ഞുവിടുക. അതേപോലെ തന്നെ വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധകളായ പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. നശിപ്പിച്ചു കളയുന്ന വിനാശകരമായ പാപങ്ങളിൽ മൂന്നാമതായി ഇവിടെ എണ്ണുന്നത് കൊലപാതകമാണ്. ഗൗരവത്തോടെ ചിന്തിക്കണം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മറ്റുള്ളവരെ എന്തെങ്കിലും അക്രമങ്ങൾ വരാൻ പാടില്ല. ഒരു വിശ്വാസിയിൽ നിന്ന് പ്രത്യേകിച്ചും ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ. നിഷിദ്ധമാക്കപ്പെട്ട ഒരു രക്തത്തെ ചിന്തുന്നതുവരെ ഒരാൾ അവൻ്റെ വിശ്വാസത്തിലായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും അതിന് പോലും കുറവ് വരുത്തുന്ന, ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് രക്തം ചിന്തലിനെ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ ലാഘവത്വത്തോടുകൂടെയാണ് ഇന്ന് സമൂഹം കാണുന്നത്. ഏറ്റവും ഈസിയായി ഒരു വിഷമമില്ലാതെ ആളുകൾ ചെയ്യുന്ന കൊലപാതകമാണ് ഭ്രൂണഹത്യ. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴേക്കും ഭാര്യ അടുത്ത പ്രഗ്നൻസി ആരംഭിച്ചു. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്താൻ, ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സഹോദരങ്ങളെ, എന്ത് വ്യത്യാസമാണുള്ളത്? ജനിച്ചു വീണ, പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതും ഗർഭപാത്രത്തിൽ വെച്ച് അബോർഷൻ ചെയ്ത് കൊല്ലുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആ കുട്ടിക്ക് ഒരല്പം സാവകാശവും ജീവിക്കാൻ സമയവും കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി മുറ്റത്തോടിക്കളിക്കുന്ന സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ആ കുട്ടിനെ കൊല്ലുന്ന പോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതകം. ഒരു കൊലയുടെ കുറ്റം പൂർണ്ണമായും അവകാശപ്പെട്ടതാണ് ആ കൊലപാതകം. എത്ര ലളിതമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളെ ആളുകൾ കാണുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പലപ്പോഴും ആളുകൾ അതിനെ ഉപദേശിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഗൗരവപരമായി പറയണം, ഭ്രൂണഹത്യ ഗുരുതരമായ തെറ്റാണ്. ഒരു കൊലപാതകത്തിൻ്റെ എല്ലാ ശിക്ഷയും അതിനു ലഭിക്കും എന്ന് നമ്മൾ ഉറപ്പെടുത്തേണ്ടത്. എന്തിനു നമ്മൾ ഭയപ്പെടണം? അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയും അറിവോടും കൂടെ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ല യഅലമുഹാ. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു പുതിയ കുഞ്ഞിൻ്റെ സമാരംഭം കുറിച്ചെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജനിക്കുവാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുകയാണ്. ആ കുട്ടി ജനിച്ചോട്ടെ, ആ കുട്ടിക്കുള്ള ഭക്ഷണം ഇവിടെയുണ്ട്, സൗകര്യം ഇവിടെയുണ്ട്. പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ അബോർഷൻ ചെയ്യാം എന്ന് ആഗ്രഹിച്ച് നിന്ന് ആരെങ്കിലും നമ്മെ പിന്തിരിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ പിന്തിരിപ്പിച്ച് പിന്നീട് ആ കുട്ടി വളർന്നു വലുതായി കളിച്ച് ചിരിച്ച് മടിയിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവനെ കൊല്ലാൻ അന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നല്ലോ എന്നാലോചിച്ച് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു കൊലപാതകത്തിൻ്റെ ആഴം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അശ്രദ്ധമായിട്ട് പോലും നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ കൈകളാൽ, നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈകളാൽ, നമ്മുടെ കാരണത്താൽ ഒരാൾ മരണപ്പെട്ടുകൂടാ എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഒരു ജീവൻ വെള്ളത്തിൽ മുങ്ങുന്ന, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരു ജീവനെ രക്ഷിച്ചു എന്ന ചാരിതാർത്ഥ്യം മുഴുവൻ മാനവരാശിയെയും രക്ഷിച്ചതിന് സമാനമായതാണ്. അതുകൊണ്ട് അപകടകരവും മാരകവുമായ ഈ പാപം, അള്ളാഹു വിരോധിച്ച ഈ വിനാശകരങ്ങളായ ഏറ്റവും വലിയ ഈ തെറ്റ്, അശ്രദ്ധയിൽ കൊണ്ടുപോലും നമ്മളൊന്ന് സംഭവിക്കരുതെന്ന് തീരുമാനിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും സുരക്ഷിതമായി ജീവിച്ച് മരണപ്പെടുമ്പോൾ ഒരു തിന്മയെക്കുറിച്ചും വ്യാകുലപ്പെടാനില്ലാതെ പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ പരലോകത്തേക്ക് പോകാനുള്ള നല്ലൊരു മനസ്സും ജീവിതാവസരവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വർണവെറി, ഇസ്ലാമിന്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് താജുദ്ദീൻ സലാഹി നമുക്കൊപ്പം ചേരുന്നു.
1: ഒരമ്മയുടെ ആർത്ത് കരച്ചിലാണ് നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്. ഇത് എല്ലാ ഇടവേളയിലും ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചാറ്റ് ബോട്ടിനോട് ജസ്റ്റ് തൊട്ടടുത്ത സമയങ്ങളിൽ ഉണ്ടായ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കൊലപാതകങ്ങൾ ചോദിച്ചപ്പോൾ, ഹരിയാനയിലെ ഒരു ഗോത്രത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരനെ ദളിത് പെൺകുട്ടി പ്രണയിച്ചതിൻ്റെ പേരിൽ ചുട്ടുകൊന്നതിൻ്റെ കഥകൾ കണ്ടു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ദളിത് യുവാവും ഉയർന്ന ജാതിക്കാരിയായ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് കണ്ടു. തെലുങ്കാനയിൽ ഇതേ വിഷയം, ഭാര്യയുടെ പിതാവ് ഗുണ്ടകൾ ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ വാർത്തകൾ കണ്ടു. ഇങ്ങനെ ഉത്തർപ്രദേശിൽ ഇതുപോലത്തെ വിഷയങ്ങൾ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിധിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട, കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വിദ്യാസമ്പന്നനായ ഒരു പ്രൊഫസർ, അയാളുടെ ഭാഷയും ശൈലിയും, അയാൾ പഠിപ്പിച്ച കുട്ടികൾ, ഒരു ചെറിയ ഇടവേളക്ക് ശേഷം അവർ പുറത്തു വന്ന് തുറന്നു പറഞ്ഞതിൻ്റെ വ്യത്യസ്തങ്ങളായ ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആ ഒരു കിണത്തിൽപ്പെട്ടതാണ്. എവിടെ നിന്നാണ് ഈ ഒരു ജാതി ചിന്തയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു മനോനിലയും വരുന്നത് എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായി ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന, മനുഷ്യരെ വർണ്ണത്തിൻ്റെയും ജന്മത്തിൻ്റെയും പേരിൽ വേർതിരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ ഒരു മതകീയ അടിത്തറ സമ്മാനിച്ചുകൊണ്ട് തന്നെ മനുവിൻ്റെ നിയമങ്ങളെ സർവത്ര നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ വെളുത്തവർക്ക് വേറെയും കറുത്തവർക്ക് വേറെയും ചർച്ചുകളും ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ടായിപ്പോയൊരു ദീർഘമായ കാലഘട്ടമുണ്ട്. പൂർണ്ണമായും അതിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. ഇവിടെ നമുക്ക് അഭിമാനപൂർവ്വം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലെന്നും, ആ അർത്ഥത്തിൽ മനുഷ്യർക്കൊരു പ്രസക്തി നൽകാൻ പാടില്ലെന്നും വളരെ കൃത്യമായി, ഖണ്ഡിതമായി, കണിശമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമന്റാണിത്. യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ സമൂഹങ്ങളും ഗോത്രങ്ങളും ഒക്കെയാക്കി വേറെ വേറെയാക്കി തിരിച്ചത്, ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ലോകത്തെ എല്ലാവരും ഒറ്റ രാജ്യത്തിൻ്റെ പേരിലും ഒറ്റ പ്രദേശത്തിൻ്റെ പേരിലും അറിയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരുടെയും മുഖവും നിറവും നീളവും വണ്ണവും ഒക്കെ ഒരേപോലെ ആയിരുന്നെങ്കിൽ ആർക്കും ഒരാളെയും തിരിച്ചറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ലായിരുന്നു. നമ്മൾ ട്വിൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ ഒരു നൂറാളും ഒരേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പടച്ച റബ്ബിലി തയ്യാറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്നാണ്. പിന്നെ മഹത്വം, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് രാജ്യങ്ങൾ, ഗോത്രങ്ങൾ, വർഗങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രായങ്ങൾ, രൂപങ്ങൾ ഒക്കെയാക്കി തീർത്തത് എന്നാണ് ഖുർആനിൻ്റെ ശക്തമായ സന്ദേശം. ഇനി ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തും മഹത്വമുള്ളത്? ഒരാൾ വെളുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അയാൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേക എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും സ്വീകാര്യൻ ആരാണ്? ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളാണ് എന്നാണ്. ഇത് കേവലമായൊരു വർത്തമാനമായി പോവുകയല്ല ചെയ്തത്. ഇസ്ലാമിക ചരിത്രം അത് വളരെ മനോഹരമായി തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എത്യോപ്യക്കാരനായിരുന്നു. അന്നത്തെ യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് അറബികൾ യുദ്ധം ചെയ്ത് എത്യോപ്യയിലെ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട് മക്കയിലെ അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായി, അങ്ങനെ അവിടുത്തെ ഒരു ധനികന്റെ വീട്ടിലെ അടിമയായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചകനെ ബോധ്യപ്പെട്ടപ്പോൾ ഒരു രാത്രിയിൽ പ്രവാചകന്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പ്രവാചകന്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് യാതൊരു ഭയം ഉണ്ടായില്ല. പ്രവാചകന്റെ അടുത്ത് ചെന്നപ്പോഴാണ് അറേബ്യയിൽ ആദ്യമായി താൻ മനുഷ്യൻ എന്ന നിലക്ക് സ്വീകരിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്, സുന്ദരനായ പ്രവാചകൻ തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം തന്നെയും പിന്നീട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സമൂഹത്തോടൊപ്പമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് വെറും കറുത്ത വർഗ്ഗക്കാരനായ ഒരു മുതലാളിയുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന അടിമയായി ജീവിക്കുന്ന വ്യക്തിയെ മനുഷ്യചരിത്രം ഓർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന നമുക്ക് കാണാൻ കഴിയും. മക്ക വിജയത്തിൻ്റെ അന്ന് ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ അർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ ഗോത്രത്തിലെ വ്യത്യസ്തരായ വ്യക്തികളുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴ്പ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, തൗഹീദിൻ്റെ മനോഹരമായ ബാങ്കുലികൾ മുഴക്കാൻ അദ്ദേഹത്തെയാണ് നിയോഗിക്കുന്നത്. അദ്ദേഹം കഅബയിലേക്ക് പിടിച്ചു കയറാൻ കഴിയാതിരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ തോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിന് സമ്മതിക്കണില്ല. അദ്ദേഹം അവിടെ കയറി ബാങ്ക് വിളിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്. ഇതേ ബിലാൽ റളിയല്ലാഹുവിനെ നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷമ ഭാവം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ബിലാൽ? അപ്പോൾ പ്രവാചകൻ്റെ അരികത്ത് വന്ന് ഇടറിയ സ്വരത്തിൽ അന്ന് ബിലാൽ പറഞ്ഞു, നബിയെ, അബൂദർ എന്നെ കറുത്ത ഉമ്മയുടെ മോനെ എന്ന് വിളിച്ചു. പൊതുവേ പ്രവാചകൻ്റെ ശൈലി എന്ന് പറയുന്നത് തെറ്റുതിരുത്തുമ്പോൾ ആൾക്കൂട്ടത്തിൽ പൊതുവായി പറയാന്നുള്ളതാണ്. നിങ്ങളെന്തു മനുഷ്യരാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു വ്യക്തിനെ മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കയർത്തുകൊണ്ട് തിരുത്തുന്ന രീതി പൊതുവെ പ്രവാചകൻ സ്വീകരിക്കാറില്ല. എന്നാൽ ഈ കാര്യത്തിൽ പ്രവാചകൻ തൻ്റെ ശൈലി മറ്റൊരു രീതിയിലാണ് സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു, അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന കംറുൻ ഫീക ജാഹിലിയ, നീ നമ്മളങ്ങ് മക്കയിൽ ഉപേക്ഷിച്ച് അവസാനിപ്പിച്ചു പോന്ന ആ ജാഹിലിയത്തിൻ്റെ അജ്ഞാനകാലത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛതകളും തിന്മകളും നിന്റെ നെഞ്ചിൻ കൂട്ടിൽ നീ സൂക്ഷിച്ചു മുന്നോട്ടു പോകുന്നുണ്ട്. ശരിയല്ല, നിന്റെ ഭാഷയ്ക്ക് പ്രശ്നമുണ്ട്. കറുത്ത ഉമ്മയുടെ മോനെ എന്ന നിന്റെ പ്രയോഗം നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണെന്ന് 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആൾക്കൂട്ടത്തിൽ വെച്ച് അബൂദർ ഗിഫാറിനോട് പറയാണ്. അല്ലേ, നിധിൻ രാജിനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ നിരന്തരം ആക്രമിക്കുന്ന അവിടുത്തെ മേലാളവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അധ്യാപകൻ, ആ അധ്യാപകൻ വായിക്കാതെ പോയതും ഈ പ്രവാചകനെയും ഈ പ്രവാചകൻ്റെ ചരിത്രത്തെയും തന്നെയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ ഈഗോ അടിച്ചതൊന്നുമില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നു, ഒരു ശൈലിയിൽ പെട്ടെന്ന് വന്നു പോയതാണ്. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ തൻ്റെ മുഖം വെച്ചു കൊടുത്തിട്ട് ആ മുഖത്ത് ചവിട്ടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ എന്തെങ്കിലും പരിഗണനകളോ പ്രത്യേകതകളോ ഇല്ല. സൽമാനുൽ ഫാരിസി എന്ന വെളുവെളുത്ത സുന്ദരനായ മനുഷ്യനെയും ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുകറുത്ത കാപ്പിരി അടിമകളിൽപ്പെട്ട എത്യോപ്യക്കാരനായ മനുഷ്യനെയും തൻ്റെ രണ്ട് കൈകളിൽ ഒരുമിച്ച് നിർത്തി ഒരേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് നയിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം പുറം നാടുകളിലേക്ക് വികസിക്കുകയും അറേബ്യൻ ലോകത്തു നിന്ന് ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുമ്പോൾ അറബികളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഞങ്ങൾ അറബികളാണെന്നുള്ളൊരു പ്രത്യേക ബോധം വരാതിരിക്കാൻ, ലാ അഫ്ളൽ അലി അറബിയൻ അല അജമിയൻ, ഒരു അനറബിയേക്കാളും അറബിക്കോ എന്തെങ്കിലും പ്രസക്തി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദേശത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലുമുള്ള എല്ലാത്തരം വിഭാഗീയ ചിന്തകളെയും അടിച്ചമർത്തിയത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം അറേബ്യൻ ദേശങ്ങൾ വിട്ട് പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു ഘട്ടത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വഹയിൻ്റെ സന്ദേശം വളരെ മനോഹരമായി പറയുന്നുണ്ട്. ലാ ഫളൽ ലി അറബിയ്യൻ അല അജമിയ്യൻ, ഒരു അറബിക്കും അനറബിയേക്കാൾ പ്രസക്തിയില്ല. വലാ ലി അജമിയ്യൻ അല അറബിയ്യൻ, ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും പ്രസക്തിയില്ല. വലാ ലി അഹ്മറ അല അസ്വദ, വലാ ലി അസ്വദ അല അഹ്മറ ഇല്ലാ ബിത്തഖ്വ, ഒരിക്കലും ഒരു വെളുത്തവനോ ഒരു കറുത്തവനോ ഒന്നും ഒരു തൊലി നിറത്തിൽ ഉള്ള വ്യത്യാസങ്ങളുടെ പേരിൽ ഒരു പ്രസക്തിയോ അപ്രസക്തിയോ ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു ഭാഗം സൂറത്ത് ഹുജറാത്താണ്. ഈ പറയുന്ന പ്രൊഫസർമാരൊക്കെ ഒറ്റത്തവണ വായിച്ച് അല്ലേ ഒരു പശ്ചാത്തപിക്കേണ്ട ബോധ്യം കൊടുക്കുന്ന വല്ലാത്തൊരു സൂറത്താണ്. എന്താണ് അതിൽ നമ്മൾ കാണാം, ലാ യസ്ഖർ യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനതയെ മറ്റൊരു ജനതയെ കളിയാക്കാൻ നിൽക്കരുത്. എന്താ അറിയോ അതിൻ്റെ കാരണം? എന്താ അറിയോ, നിങ്ങൾ കളിയാക്കുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങളെക്കാളും ഭയങ്കര പ്രസക്തനായിരിക്കും. അയാളുടെ മുഖത്തെ മൂക്കിൻ്റെ ഒരു കുഴപ്പം കൊണ്ടോ, അയാളുടെ നീളത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാളുടെ നിറത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാൾ ജനിച്ച ജാതിയുടെ പ്രശ്നം കൊണ്ടോ ഒക്കെ നിങ്ങൾ അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കളിയാക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെക്കാളും പ്രസക്തരായിരിക്കുന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. വല തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ അവർക്ക് ഇരട്ടപ്പേര് കൊടുക്കരുത് എന്നാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല, ഒരാളെ അയാളുടെ അസാന്നിധ്യത്തിൽ പോലും അയാളെ പറ്റി ഒന്നും പറയരുത് എന്നാണ്. ഗീബത്ത് നമീമത്ത് ഒക്കെയുള്ള പദങ്ങൾ ഇസ്ലാം വിമർശകരെ അടക്കമുള്ളവർ പഠിക്കണം. എന്താ, ഒരാളുടെ ഉള്ള കാര്യങ്ങൾ തന്നെ അയാളെക്കുറിച്ച് പറയുന്നതിനെ പ്രവാചകൻ ശകാരിച്ചു. അയാൾക്കുള്ള കുഴപ്പമാണെങ്കിൽ പോലും അത് നിങ്ങൾ പറയേണ്ടതില്ല, ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ പച്ചമാംസം തിന്നുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരാളെ ബോഡി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വയറുമെന്നും കയ്യുമെന്നും മുഖത്തുനിന്നൊക്കെ ഓരോ കഷ്ണം എടുത്തിട്ട് വായിലേക്കിട്ട് ചമച്ചു തിന്നോ? അതിന് തയ്യാറുള്ളവർ അവരുടെ അയിബുകൾ കുറവുകളും പോരായ്മകളൊക്കെ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിലുടനീളം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ, മാന്യതയെ സംരക്ഷിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ കഅബാലയത്തെയും ഒരു വ്യക്തിയുടെ അഭിമാനത്തെയും രക്തത്തെയും ഒക്കെ ഒരേപോലെ പ്രവാചകൻ പരിഗണിച്ചു. ഈ ദിനത്തിന്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ അറഫാ ദിനത്തിൻ്റെ മഹത്വം പോലെയാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെ ഇടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. ഇത് വിശ്വാസി സമൂഹം പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്, ഇത് മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള വിവാദങ്ങളും വിഷയങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്ന് കൂടി ഓർപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, വർണ്ണവെറി ഇസ്ലാമിൻ്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കെ താജുദ്ദീൻ സലാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ ഷുക്കൂർ അൻസാരി.
1: ഹനീഫ, നമ്മൾ പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ദിനം.
0: അതെ,
1: ഏകദേശം ആളുകൾ തക്ബീറുകൾ ചൊല്ലാൻ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
0: അതുകൊണ്ട് ശരീഖിന്റെ അവസാനത്തെ ദിവസം
1: അല്ലേ, തീർച്ചയായിട്ടും അധികരിപ്പിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുന്ന, അതേപോലെ തന്നെ വീട്ടിലേക്ക് പോകുന്നതിന്റെ മാംസങ്ങൾ
0: അവസാന റൗണ്ടിലായിരിക്കും,
1: അതിന്റെ വ്യത്യസ്ത വിഭവങ്ങൾ പരീക്ഷിക്കുന്ന സമയത്തായിരിക്കും. അപ്പോ ഇപ്പോ പലരും എന്തായിരിക്കും 8 മണിക്ക് ശേഷമുള്ള ആ ഒരു സമയത്ത് എന്തായിരിക്കും, പിന്നെ രാവിലെ ദോശയും, നമുക്കൊക്കെ ശീലമുണ്ട് ദോശക്ക് ആ മുരിമുരിഞ്ഞ ബീഫ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടോ അറിയില്ല, ദോശക്ക് തലേന്നുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഒരു മുരിമുരിഞ്ഞ ബീഫ് ഉണ്ട്, അത് കൂട്ടി ദോശ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സുഖം വേറില്ല. അപ്പൊ അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളിലായിരിക്കും നമുക്ക്.
0: അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങളെ വരവ്? ഏതായാലും
1: തീർച്ചയായിട്ടും.

കാലങ്ങളായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽ അത് അനവരതം തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചു കൂടിയാലും അതുപോലെ ഒന്ന് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഖണ്ഡിതമായി പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യുഅതൂ ബിമിത്ലി ഹാദൽ ഖുർആനി ലാ യുഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദി ളഹീറ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും ഖുർആൻ പോലത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രോജ്വലതയെയും ചെറുതാക്കി കാണിക്കാനും അവഗണിക്കാനുമൊക്കെ ശത്രുക്കൾ പരിശ്രമിച്ചു വന്നിട്ടുണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്. യുരീദൂന ലിയുതുഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ നൂറിനെ ഒതുക്കെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, സത്യ നിഷേധികൾക്ക് എത്ര ഉറപ്പാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നൂറിനെ അവൻ പൂർത്തിയാക്കും, അതവൻ സംരക്ഷിക്കുകയും ചെയ്യും. മനുഷ്യന്മാരുടെ കൈകടത്തലുകളില്ലാത്ത ആർക്കും വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പൂർണ്ണമായ സംരക്ഷണം. ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ, നിശ്ചയം ഇതിനെ നാം ഇറക്കിയതാണ്, ഈ ദിക്റിനെ നാം സംരക്ഷിക്കും. അപ്പോൾ നേർക്കുനേരെ വിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ കഴിയുകയില്ല, അതിൻ്റെ പ്രോജ്വലതയ്ക്ക് കോട്ടം തട്ടിക്കാൻ സാധിക്കുകയില്ല, അതിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള പരിശ്രമം അത് വൃഥാവിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ എന്താണ് ഈ മഹാപ്രകാശത്തെ ഇരുട്ടിലാക്കാൻ ഉള്ള വഴി എന്ന് അവർ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും അവാസ്തവമായിട്ടുള്ള, സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അതേസമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുമെന്നവർ വിചാരിക്കുന്ന തരത്തിലുള്ള ചില ശുബഹാത്തുകൾ അവർ പടച്ചുവിടാറുള്ളത്, അഥവാ ചില സംശയങ്ങൾ അവർ ഉണ്ടാക്കി വിടാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എടുത്തു വച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തുമൊക്കെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കെടില്ലാത്തം പറഞ്ഞ ഒരു കാര്യമാണ് ലാ യതീഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലേക്ക് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരിക്കലും ഒരു ബാത്തുലും കയറി വരികയില്ല, സംരക്ഷിതമാണത്. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ പടച്ചറബിൻ്റെ അടുക്കൽ നിന്നാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ സംശയങ്ങളുടെ മറുപടികൾ കേൾക്കുമ്പോൾ ഖുർആനിൻ്റെ പ്രോജ്വലതയും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ഭംഗിയും ഖുർആനിൻ്റെ മഹത്വവുമെല്ലാം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ചില സംശയങ്ങൾ, ചില ശുബഹത്തുകൾ, അവക്കുള്ള മറുപടികളാണ് ഇൻഷാല്ലാ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, സാധാരണ ഇസ്ലാമിക വിമർശകന്മാർ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ വാചകമാണ്, അതൊരിക്കലും ഒരു ദൈവീക വാചകമല്ല എന്നു പറയാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ കലാമല്ല ഖുർആൻ, പ്രവാചകൻ്റെ കലാമാണ് എന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ തന്നെ ചില തെളിവുകൾ തെറ്റായി ഉദ്ധരിക്കാറുണ്ട്. അതിലൊന്നാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതൻ്റെ വാക്കുകൾ മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ ഉള്ളതാണ്, അതിലാർക്കും തർക്കമില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ

0: സംസാരമാണ് ഖുർആൻ എന്നാണ് അവർ ആരോപണം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്തുത ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ കോണ്ടക്സ്റ്റ് അഥവാ അതിൻ്റെ സാഹചര്യവുമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയ വാചകമാണോ, അതിനിത് തെളിവാണോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. രണ്ട് ആശയ സാധ്യതകളാണ് ഈ ആയത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. കാരണം അത് പറഞ്ഞതിന് ശേഷം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ, തൊട്ടടുത്ത ആയത്ത് എന്താണ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ഒരു ദൂതൻ്റെ വാചകമാണിത്. അപ്പോൾ ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്ത വാചകമാണ് എന്നാണ് ഈ പറയുന്നത്. അവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതിൻ്റെ തെളിവെന്താണ്? തൊട്ടടുത്ത വാചകം തന്നെ. കാരണം ഈ റസൂലിനെക്കുറിച്ച് ആരാണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ ആ ദൂതൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ന് വെക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വെച്ചാലും കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ചില സിയാക്കുകളിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? സൂറത്തുൽ ഹാഖയിൽ കാണാം, വമാഹു ബിഖൗലി ഷാഇരിൻ ഖലീലമ്മ തുഅ്മിനൂൻ. അതൊരിക്കലും ഒരു കവിയുടെ വാചകമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു കവിവാചകമല്ല, ഒരു കവിതയല്ല, ഒരു കവി കെട്ടിയുണ്ടാക്കിയ നിർമ്മിതമായ കവിതകളല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ വാചകങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ്. വലൗ തഖവ്വല അലൈന ബഅദ ലഖാവീൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹമെങ്ങാനും നമ്മുടെ വാചകത്തിൽ ഇല്ലാത്തൊരു കാര്യം കെട്ടിപ്പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കി എന്നതാണോ? ഒരിക്കലും അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പറയുകയില്ല, വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയും ആ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹി അൽമുത്തഖീൻ, താങ്കളുടെ ഭാഷയിൽ നാം അത് എളുപ്പമാക്കിയിരിക്കുന്നു, അറബി ഭാഷയിൽ. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. വതുന്ദിറ ബിഹി ഖൗമൻ ലുദ്ധ, ധിഖാരികളായ ആളുകൾക്ക് മുന്നറിയിപ്പും കൊടുക്കണം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം റസൂലുള്ളാഹിൻ്റെതാണ് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കി എന്നതല്ല. നേരെ മറിച്ച് പ്രസ്തുത സൂറത്തുകളിൽ തന്നെ തൻസീലു മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു ഷാഇറിൻ്റെ വാചകമല്ല, ഒരു കാഹിനിൻ്റെ ജ്യോത്സ്യൻ്റെ വാചകമല്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷമാണ് അത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറബി ഭാഷാ നിയമപ്രകാരം ഇളാഫത്ത് രണ്ട് തരത്തിൽ ഉണ്ട്. ഒരാളിലേക്ക് രണ്ട് തരത്തിൽ ഇളാഫത്ത് ചെയ്യാം, ചേർത്തി പറയാം. ഒന്ന്, ഇളാഫത്തു അദാ, അതായത് ആ കാര്യം ചെയ്യുന്ന വ്യക്തി. അത് രണ്ടാമത്തത് ഇളാഫത്തു ഇൻഷാ, ഒരു കാര്യം ഉണ്ടാക്കിയ ആളിലേക്ക് ചേർത്തി പറയാം. ഇവിടെ ഉദാഹരണമായി പറഞ്ഞാൽ ബാബു ഹദീദിൻ, ഇരുമ്പിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ വാതിലിൻ്റെ ഉടമസ്ഥാവകാശം, അത് ഇരുമ്പിനാണ് എന്നതല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് ഒരു പ്രവാചകൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉണ്ടാക്കിയത് പ്രവാചകനാണ്, ആ വാക്കിൻ്റെ പൂർണ്ണമായി മിൽക്കിയത് പ്രവാചകനാണ് എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്തിച്ചിട്ടുണ്ട്, പ്രവാചകനത് അദാ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ തിരുനാവിലൂടെ തന്നെ നമുക്ക് കാണാം, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, പ്രവാചകൻ തന്നെ ഓതിത്തന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വാചകമാണ്. അപ്പോൾ ഇന്നഹുല ഖൗലു റസൂലിൻ കരീം എന്നത് ഒരിക്കലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ് എന്നതിന് ഒരിക്കലും തെളിവായി ഉദ്ധരിക്കാൻ പറ്റുകയില്ല എന്നതാണ് ഇതിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു സംസാരമായിരുന്നു. ഖുർആൻ പ്രവാചകൻ്റെ വചനമോ എന്നുള്ള ഒരു ടോപ്പിക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. മാലിക് സലഫി അദ്ദേഹം കുറേ സബ്ജക്റ്റുകൾ നമ്മുടെ പീസ് റേഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇൻസൈറ്റുകൾ നമുക്ക് വളരെ ഉപകാരം,
2: വളരെ അനിവാര്യമായ ഒരു വിഷയം അല്ലേ. ലിബറൽ ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇസ്ലാം വിരോധികൾ എല്ലാം തന്നെ ഖുർആനെ വിമർശിക്കുന്ന ആ സ്ഥലങ്ങളിൽ അത് പ്രവാചകൻ രചിച്ചതാണെന്ന് പറയുന്നതിനെ കുറിച്ച് അത് കൃത്യമായി ഖുർആൻ എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്നു.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പെരുന്നാളിന് നമ്മൾ കുറേ പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് ഇന്നത്തെ സ്വരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം അല്ലേ?
2: ഒരു സ്വരം കേട്ടുവരാം.

0: മാഷാല്ലാ, വളരെ രസകരമായി പാടി അതിൻ്റെ കൂടെ നമുക്ക് ആസ്വദിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞു. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: അതെ, ആരോഗ്യ വിചാരം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് PB, അതുപോലെ തന്നെ അബീബ് റഹ്മാൻ കൊത്തടിയിൽ.
0: ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത ഇടപെടൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം പങ്ക്തിയിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോഴുള്ളത്. ഇന്ന് ഇൻഷാല്ലാ ചർച്ച ചെയ്യുന്ന വിഷയം ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത ഇടപെടൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ പറയുന്നു. അത് 3-4 എപ്പിസോഡുകളായിട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിലാണ് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളുള്ളത്. BLS എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ആദ്യത്തെ എപ്പിസോഡിൽ ഇൻഷാല്ലാ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ഫവാസ്, ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ, എന്താണ് BLS എന്നുള്ളത് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിയാലേ.
3: BLS എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ് അതിൽ വരുന്ന നമ്മുടെ ഫുൾ ഫോം. യഥാർത്ഥത്തിൽ BLS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട സ്റ്റെപ്സാണ് BLS. ഇപ്പം ഒരു വ്യക്തി കാർഡിയാക് അറസ്റ്റ് മൂലം, ഹൃദയസ്തംഭനം മൂലമോ അല്ലെങ്കിൽ ശ്വാസതടസ്സം മൂലമോ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ എടുക്കേണ്ടി വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന BLS.
2: യഥാർത്ഥത്തിൽ ഈ BLS പ്രാധാന്യം എന്താണെന്നുള്ളതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
3: BLS പ്രാധാന്യം എന്ന് പറയുമ്പം സത്യത്തിലൊരു വ്യക്തിയുടെ ജീവൻ്റെ വില, അതാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് ഇപ്പോൾ നമ്മളെ ഒരു മുന്നിൽ വെച്ച്, നമ്മൾ പാർക്കിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ചൊരു വ്യക്തി കുഴഞ്ഞു വീണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, കരുതുക. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു 90% ആൾക്കാരും ഹോസ്പിറ്റലുകൾക്ക് പുറത്ത് ഹൃദയസ്തംഭനം മൂലമോ അല്ലെങ്കിൽ ഈ ശ്വാസതടസ്സം മൂലമോ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ 90% ആൾക്കാരും ഹോസ്പിറ്റലിന് മുമ്പ് മരണപ്പെടുകയാണുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ BLS കുറിച്ചുള്ള നമുക്കൊരു ബോധമുണ്ടാവുകയാണെങ്കിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഹൃദയസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 6 മിനിറ്റ് 4-6 നമുക്ക് മിനിറ്റാണ് നമ്മുടെ ഓക്സിജൻ നമ്മൾ ഇല്ലാതെ ബ്രെയിനിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. 4-6 അത് ശരിക്കും ഗോൾഡൻ ടൈമാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് CPR, അതുപോലെ BLS ട്രെയിനിങ്ങിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് CPR. അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഓരോ മിനിറ്റ് കഴിയുന്നതോറും ഏകദേശം 7 മുതൽ 10% ആൾക്കാർ നമുക്ക് സർവൈവൽ ചാൻസ് കുറയുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവൈവൽ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ്, ഒരു വ്യക്തിയുടെ ജീവൻ്റെ വിലയാണ് BLS പ്രാധാന്യം എന്ന് തന്നെ പറയാം.
2: അപ്പോൾ BLS പൊതുവെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: BLS സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഡ്, നമുക്ക് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു കോഡ് മുഖാന്തരമായിട്ട് പഠിക്കാം. അതിന് എളുപ്പത്തിൽ ഡോക്ടേഴ്സ് PC, DRS ഡോക്ടേഴ്സ് PC, PC എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് PC എന്നുള്ള 5 സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിലാദ്യമായിട്ട് ഡി എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണ്. അത് യഥാർത്ഥത്തിൽ സീൻ സേഫ്റ്റി എന്നാണ് പറയുക. നമ്മളൊരു വ്യക്തി ഇപ്പം കുഴഞ്ഞു വീണക്കുന്നത് കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനടുത്ത് പോകുന്നതിന് മുമ്പ് ആ സീൻ അവിടെ സേഫ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഒരുപക്ഷെ അവിടെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് കിടക്കുന്നതായിരിക്കും, നമ്മൾ അങ്ങേരെ പോയി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ആൾ CPR ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ ആ ഒരു വ്യക്തി ഇപ്പം പാമ്പ് കടി ഏറ്റ് കിടന്ന് അവിടെ ചിലപ്പോൾ പാമ്പുണ്ടോ നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ ചെന്നാൽ നമുക്കും അപകടം സംഭവിക്കാം. അതുകൊണ്ട് സീൻ സേഫ്റ്റി ഉറപ്പ് വരുത്തുക, ഡേഞ്ചർ അവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതാണ് ഡി. രണ്ടാമത്തെ റെസ്പോൺസ് ചെക്ക്, അതായത് ആ വ്യക്തി ചിലപ്പോൾ ഒരു വിഷയം അവിടെ കിടന്ന് ഉറങ്ങുന്നതായിരിക്കാം, നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, ചെന്ന് തട്ടി വിളിക്കണം, റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അതാണ് DR എന്ന് പറഞ്ഞാൽ 6-ൽ റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അവരെ തോളത്ത് നല്ല ശക്തിയായിട്ട് തൊട്ട് വിളിക്കണം, എന്നിട്ട് ചോദിക്കണം എന്ത് പറ്റി, കേൾക്കുന്നുണ്ടോ, ഹലോ എന്ന് തട്ടി നല്ല ശക്തിയിൽ തട്ടി വിളിച്ച് റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അങ്ങനെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം, എന്താണ്, എന്തുകൊണ്ട് കിടക്കുകയാണോ, എന്തെങ്കിലും സംഭവിച്ച് കിടക്കുകയാണോ എന്ന് അന്വേഷിക്കാം. എന്തെങ്കിലും സംഭവിച്ച് തലകറങ്ങി വീണതാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ആംബുലൻസുകാരെ വിളിച്ച് വരുത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. ആ സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല എന്ന് വിചാരിക്കാം, നമ്മൾ റെസ്പോൺസിൽ ആൾ എഴുന്നേൽക്കുന്നില്ല, അന്നേരം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരും. അതാണ് ഡോക്ടേഴ്സിലെ എസ് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ഫോർ ഹെൽപ്പ് അല്ലെങ്കിൽ സെൻഡ് ഫോർ ഹെൽപ്പ്. അതായത് ഈ നമുക്ക് നമ്മുടെ കൂടെ ആരെങ്കിലും വ്യക്തി ആ സമയത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ ആംബുലൻസിൽ വിളിച്ച് പറയാം. ഇപ്പം സൗദിയിലാണെങ്കിൽ 997, ഇപ്പം അവർ 911 കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല, റിയാദ് ജിദ്ദ അങ്ങനെ ഭാഗങ്ങളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പം 997 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഷൗട്ട് ഫോർ, നമ്മൾ ഹെൽപ്പിന് വിളിക്കുമ്പോൾ, ഈ ആംബുലൻസുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ വാട്സാപ്പൊക്കെ ഉണ്ട്, നമുക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയോ, ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു മെയിൻ സെൻറ്റർ എവിടെയാണ് നമ്മൾക്കെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ അവർ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, നമ്മുടെ അടുത്ത് എത്താൻ ലേറ്റാവും. അപ്പോൾ അതാണ് നമ്മളൊന്ന് ഷൗട്ട് ഫോർ ഹെൽപ്പിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹെൽപ്പിന് വിളിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം നമ്മൾ തന്നെ മൊബൈലിൽ വിളിച്ചിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അതാണ് ഡോക്ടേഴ്സ് പി സിയിലെ പി എന്ന് പറയുന്നത്. ശരിക്കും രണ്ട് സ്റ്റെപ്പുണ്ട്, അത് പൾസ് ചെക്ക് ചെയ്യുകയും ബ്രീത്തിങ്, പി ആൻഡ് ബി ആണ് ആക്ച്വലി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേഷ്യൻറ്റ് പൾസ് ഉണ്ടോ നോക്കും. നമ്മളൊരു ചിലപ്പം ആ വ്യക്തി ആ ഹാർട്ട് ഹൃദയസ്തംഭനം മൂലമായിരിക്കില്ല മരിച്ചിട്ട് കുഴഞ്ഞു കൊണ്ടിട്ടുണ്ടാവുക, ഒരു പക്ഷേ ശ്വാസ തടസ്സം കൊണ്ടാവാം. അപ്പോൾ നമുക്കത് ഏതാണെന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട, അത് പൾസും ബ്രീത്തിങ്ങും ചെക്ക് ചെയ്യണം. പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ മുന്നിലുള്ള ഈ വിൻഡ് പൈപ്പുണ്ട്, നടുവിലുള്ള ഈ എല്ല് ഈ വെല്ലിൻ്റെ ഭാഗം, വിൻഡ് പൈപ്പ് ശ്വാസം പോകുന്ന ആ ഒരു കുഴൽ, അതിൻ്റെ പ്രോമിനൻ്റ് ഭാഗം, ഈ തടിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ രണ്ട് വിരൽ ഏതെങ്കിലും ഇടത്തോ അല്ലെങ്കിൽ വലത്തോ സൈഡിലോട്ട് കുഴിയുള്ള ഭാഗത്തേക്ക് നമ്മൾ തൊട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൾസ് കിട്ടും. അത് കരോട്ടിഡ് ആർട്ടറിയുള്ള സ്ഥലമാണ്, കരോട്ടിഡ് ആർട്ടറിയുടെ പൾസാണ് നമ്മൾ നോക്കുന്നത്. ഈ പൾസ് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഹാർട്ടിന് മിടിപ്പ് നിന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് അതിന് ചേർന്ന് തന്നെ നമ്മൾ ബ്രീത്തിങ് കൂടെ നോക്കണം. അതെങ്ങനെയാണ്, നമ്മുടെ കവിള് ആ വ്യക്തിയുടെ കവിളിന് കുറച്ച് ചേർത്ത് വെക്കുക. അവിടെ ബ്രീത്തിങ്ങിന് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലുക്ക് ലിസൺ ആൻഡ് ഫീൽ. അതായത് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെരിഞ്ഞ് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ചെസ്റ്റ് റൈസ് പൊങ്ങുന്നുണ്ടോയെന്നുള്ളത് കാണാം, അപ്പോൾ അറിയാം നമുക്ക് ശ്വാസം എടുക്കുന്നുണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ലുക്ക്. അതുപോലെ ലിസൺ എന്ന് പറയുന്നത് ആ നമ്മുടെ ചെവി ആ വ്യക്തിയുടെ കവിളിനെ എടുത്ത് നോക്കുമ്പോൾ ആ ശ്വാസം എടുക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഫീൽ, ആ ശ്വാസം എടുക്കുന്ന നമ്മുടെ കവിളിൽ തട്ടുന്നുണ്ടോ. ഈ ലുക്ക് ലിസൺ ആൻഡ് ഫീൽ ആക്ച്വലി ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പൾസും ചെക്ക് ചെയ്യുക. ഇതിനാകെ നമുക്ക് കിട്ടുന്ന സമയം 10 സെക്കൻഡാണ്. ഈ 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ ഒരു പി എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കണം. അതിൽ കൂടുതൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണം. നമുക്ക് പൾസ് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഈ പേഷ്യൻ്റ് നമ്മൾ നോക്കുമ്പം പൾസ് ഇല്ല, ഇനി അടുത്ത സ്റ്റെപ്പ് സി ആണ്, അതാണ് CPR. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണുള്ളത്. ഡോക്ടേഴ്സ് പി സി എന്നൊരു പഠിച്ചാൽ മതി. ഡേഞ്ചർ, റെസ്പോൺസീവ് ചെക്ക്, പിന്നെ ഷൗട്ട് ഫോർ ഹെൽപ്പ്, അതുപോലെ പൾസ് ആൻഡ് ബ്രീത്തിങ്, ലാസ്റ്റായിട്ട് CPR. ഇത്രയും സ്റ്റെപ്സാണ് ഉള്ളത്. അതെ, 5 സ്റ്റെപ്പുകൾ. അതെ,
2: അപ്പോൾ അത് CPR. ഒരാൾ ഒറ്റക്കാണെങ്കിൽ ആദ്യം CPR തുടങ്ങാതെ ആളെ സഹായത്തിന് വിളിക്കണോ, അതോ CPR ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആളുകളെ വിളിക്കുകയാണോ നമ്മൾ ശരിക്കും ഏറ്റവും നല്ല ഒരു രൂപം?
3: ഇത് പലവർക്കും ഉള്ളൊരു സംശയമാണ്. അതായത് ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ CPR ചെയ്യണോ അതോ നമ്മൾ ഹെൽപ്പിന് വിളിക്കണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആദ്യം നമ്മൾ ഹെൽപ്പിന് വിളിക്കണം. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിന് വിളിക്കും. നമ്മൾ കൂടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 997 വിളിച്ച് പറയണം, ലൊക്കേഷൻ പറഞ്ഞുകൊണ്ട്, എന്നിട്ടേ നമ്മൾ CPR തുടങ്ങാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ആ ഒരു സംശയം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ആദ്യം CPR ചെയ്ത് പേഷ്യൻറ്റ് രക്ഷിക്കണോ വേണ്ട, പക്ഷേ ആദ്യം നമ്മളെ ഹെൽപ്പിനെത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കലാണ് അതിൽ അത്യാവശ്യം.
2: ഇപ്പോൾ ഒരാൾ വീണ് കിടക്കുകയാണ്, ചെക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് പൾസ് ഉണ്ട്, പക്ഷേ ശ്വാസം ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്താണ് ശരിക്കും?
3: ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ശരിക്കും ആ ബ്രീത്തിങ്ങിൽ വരുന്ന സംഭവമാണ്, അതായത് പൾസ് ഉണ്ട് ആൾക്ക് പക്ഷേ ശ്വാസം ഇല്ല, അല്ലെങ്കിൽ പൾസ് ഇല്ല ശ്വാസമുണ്ട്, ഇങ്ങനെ. ഇതിലിപ്പം നമ്മുടെ വ്യക്തിക്ക് പൾസ് ഇല്ല എന്നാണ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഹൃദയസ്തംഭനമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ശ്വാസം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ശ്വാസമുള്ള പൾസ് ഇല്ലാതെ ശ്വാസം വരുന്ന അവസ്ഥ വളരെ റെയറാണ്. അത് എഗണൽ ബ്രീത്തിങ് എന്നാണ് പറയുക. ആ സമയത്ത് പൾസുണ്ട് ശ്വാസമില്ല, അന്നേരം നമ്മൾ മനസ്സിലാക്കുന്നത് ഹൃദയസ്തംഭനം മൂലം സംഭവിച്ചതല്ല, ശ്വാസ തടസ്സം കൊണ്ട് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. റെസ്ക്യൂ ബ്രീത്തിങ്, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്രിമ ശ്വാസം കൊടുക്കുന്ന പോലെയാണ്. അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ഒരു സ്റ്റെപ്പുണ്ട്. അതിന് നമ്മൾ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് എന്നാണ് പറയുക. ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് നെറ്റിയിൽ പിടിച്ച് ശക്തിയായി പിടിച്ചിട്ട് തല ഇച്ചിരി ബാക്കോട്ടേക്ക് വലിച്ചെടുക്കുക, അതുപോലെ ചിന്നിലോട്ട് ചിന്നിൽ കൈ വെച്ചിട്ട് അത് തള്ളുക മുന്നോട്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അവരുടെ നാവ് നമ്മുടെ ശ്വാസം പോകുന്ന വിൻഡ് പൈപ്പിലോട്ട് ബാക്കോട്ട് ചെരിഞ്ഞിരിക്കും. അതുകൊണ്ട് ആ ശ്വാസം പോകുന്ന അവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ആ ബ്ലോക്ക് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്ത് ഈ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് മാറുന്നതാണ്. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് എയർ പാസ് ചെയ്യും. ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്തിന് ഈ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷം നമ്മുടെ ഈ രണ്ട് ഫിംഗർ കൊണ്ട് നമ്മുടെ ചൂണ്ടുവിരലും തിള്ളവിരലും കൊണ്ട് മൂക്ക് പിഞ്ച് ചെയ്യണം. മൂക്ക് പിഞ്ച് ചെയ്ത് അത് അടച്ചു വെക്കുക. അതിനുശേഷം മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം. യഥാർത്ഥത്തിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങിന് ചെറിയ റിസ്കുകളുണ്ട്. നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ അന്നേരം നമ്മൾ ലൈഫ് ചെയ്യുകയാണ്. ഇപ്പോൾ വേറെ ഫേസ് വാൾ മാസ്കൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അത് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക. അതാണ് റെസ്ക്യൂ ബ്രീത്തിങ് ആണ് ഈ ഒരു അവസ്ഥയിൽ ചെയ്യുന്നത്. അന്നേരം ശ്രദ്ധിക്കേണ്ട റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 5 to 6 seconds ഇതിൽ നമുക്ക് ഒരു ബ്രീത്തിങ് കൊടുക്കണം. മിനിറ്റിൽ ഒരു 10 to 12 റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കണം. അതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ടത്. ആൾക്ക് പൾസ് ഉണ്ട്, പക്ഷെ ബ്രീത്തിങ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് കൊടുക്കേണ്ട വഴി.
2: അപ്പോൾ നമ്മൾ CPR-നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് CPR എന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നുള്ള, അത് ശരിക്കും ഒരു പുനരുജ്ജീവന മാർഗ്ഗമാണ്. നമ്മളൊരു പേഷ്യൻ്റ് ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവരെ റിവൈവ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് CPR എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മുടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പൊസിഷൻ. നമ്മൾ CPR ചെയ്യുന്ന പൊസിഷൻ, അതിലൊന്ന് നമ്മുടെ റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡിന് മുകളിൽ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ കോർത്ത് പിടിച്ചിങ്ങനെ വെക്കുക. അത് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡോമിനൻ്റ് ഹാൻഡിന് മുകളിൽ മറ്റേ ഹാൻഡ് ഇങ്ങനെ കോർത്ത് പിടിച്ച് ഇൻ്റർലേസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് 2 elbows സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം, സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ആ അവരുടെ നെഞ്ചിൻ്റെ എല്ലുണ്ട്, സ്റ്റേണം എന്ന് പറയുന്ന ചെസ്റ്റ് ബോണിൻ്റെ ലോവർ ഹാഫിൽ നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം, കൈപ്പത്തിയുടെ ഈ പള്ളയുടെ ഈ ഭാഗം നമ്മൾ ഹീൽ എന്ന് പറയും, ഈ ഹീൽ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുക. ആ കംപ്രഷനിൽ നമ്മുടെ ബോഡി ഈ ഷോൾഡർ മാത്രമേ അനങ്ങാൻ പാടുള്ളൂ. ഈ മുട്ട് കൈ കൊണ്ട് ഇളകാൻ പാടില്ല. CPR കൊടുക്കുമ്പോൾ, CPR എന്ന് പറഞ്ഞാൽ ഈ CPR കൊടുക്കുമ്പോൾ ഇത് നേരെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. കൊടുക്കേണ്ട സ്പീഡ് 100-120 സ്പീഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 5 to 6 centimeters താവാൻ പാടുള്ളൂ. താവുന്നതിനനുസരിച്ച് ആ ഫാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് റീകോയിൽ ചെയ്യണം. അതായത് ആ ഹാർട്ട് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് ഹാർട്ടിലുള്ള രക്തക്കുഴൽ രക്തം പുറത്തേക്ക് തള്ളുകയാണ്. തിരിച്ച് ഹാർട്ടിലോട്ട് രക്തം വരണം, അത് നമ്മൾ തിരിച്ച് ബാക്കോട്ട് വരണം. റീകോയിലിംഗ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം അതിനകത്ത്. വെറുതെ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് മാത്രം പോരാ, അത് തിരിച്ച് ചെയ്യാനുള്ള തിരിച്ച് വരാനുള്ള റീകോയിലിംഗ് എന്നു പറയാം, അതിനുള്ള ടൈമും കൂടി കൊടുക്കണം. എന്തെങ്കിലും തിരിച്ച് രക്തം അതിലേക്ക് വരുള്ളൂ. അത് ആ അത്രയും സ്പീഡിൽ പോകണം. അത് 30:2 എന്നാണ് പറയുക. അതായത് 30 compressions കൊടുക്കണം. അത് കഴിഞ്ഞ് 2 rescue breathing കൊടുക്കണം. അത് ശരിക്കും 2 മിനിറ്റിലാണ്, ഒരു 5-6 cycles കിട്ടും. 30 compressions കൊടുക്കുക, 2 rescue breathing. ഇത് ഒരാളാണെങ്കിലാണ്, ഇത് ഒരാളാണെങ്കിൽ നമ്മൾ ഒരാൾ മാറി മാറി നിൽക്കണം. ഇപ്പോൾ 30 നമ്മൾ കംപ്രഷൻ കൊടുത്ത് 2 rescue കൊടുത്താൽ ആൾക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കാരണം ഈ ഇത് ഭയങ്കര നമ്മുടെ ഭയങ്കര എനർജി പോകുന്ന സംഭവമാണ്, ഭയങ്കര സ്ട്രെസ്, ഭയങ്കര സ്ട്രെയിനാണത് ഈ CPR ചെയ്യുന്നത്. അപ്പോൾ മാറിക്കൊടുക്കാം. അത് 2-3 ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ടീം മാനേജറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവർ പറയും ആരൊക്കെ അസൈൻ ചെയ്യും, ഒരാൾ കംപ്രഷൻ, ഒരാൾ ബ്രീത്തിങ്, അത് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ടീമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടാളാണെങ്കിൽ അത് ഇതുപോലെ ഒരാൾ 30 to 2 breathing 2 കൊടുത്തിട്ട് അത് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് CPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: ഇപ്പോൾ നമ്മൾ ഇപ്പം മനുഷ്യരെ പറഞ്ഞാൽ പല ഏജ് കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ട്, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുണ്ട്, അഡൽസ് ഉണ്ട്, മുതിർന്നവരുണ്ട്. ഈ CPR ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ആ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതോ അങ്ങനെ എന്തെങ്കിലും?
3: അതെ അതെ അതെ, അതിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ അഡൽട്സ് എന്ന് പറയുന്നതിൽ അല്ലെ പീഡിയാട്രിക് ഗ്രൂപ്പ് ഉണ്ട്. അഡൽട്സ്, പീഡിയാട്രിക്, അതുപോലെ ഇൻഫാൻസ്. ഇൻഫാൻസ് എന്ന് പറയുന്നത് 1 വയസ്സിന് താഴെയുള്ളവരാണ് ഇൻഫാൻസ് എന്ന് പറയുന്നത്. പീഡിയാട്രിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ 1 വയസ്സിന് മുകളിലും അതുപോലെ പ്യുബർട്ടി അറ്റൈൻ ചെയ്ത ആൾക്കാരാണ് പീഡിയാട്രിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള ആൾക്കാർ അഡൽട്സ് ആണ്. അപ്പം ഇതിന് പലർക്കും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡോക്ടേഴ്സ് PC പറഞ്ഞിരിക്കുന്ന R എന്ന് പറയുന്ന റെസ്പോൺസ് ചെക്ക് ചെയ്യുന്ന, നമ്മുടെ അഡൽട്സിലാണെങ്കിലും പീഡിയാട്രിക്സിലാണെങ്കിലും നമ്മുടെ തോളിൽ ടാപ്പ് ചെയ്തിട്ട് ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഹലോ എന്ത് പറ്റി, എഴുന്നേക്കുന്നു എന്ത് പറ്റി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എന്നാൽ കുട്ടികൾ ഇൻഫാൻസിൽ 1 വയസ്സിന് താഴെയുള്ള ആൾ നമ്മൾ തോളിലല്ല തട്ടി വിളിക്കേണ്ടത്, അവരുടെ കാൽപാദത്തിൻ്റെ താഴെ ഹീലിലാണ് തട്ടി വിളിക്കേണ്ടത്. അവരെ വളരെ സോഫ്റ്റായിട്ട്, അത് ഷൗട്ട് ചെയ്യാതെ സോഫ്റ്റായിട്ട് അവിടെ തട്ടി വിളിക്കണം. അവിടെയാണ് റെസ്പോൺസ്. 6 ഡോക്ടേഴ്സ് PC നമ്മൾ ചെയ്യേണ്ടത് കാലിലാണ്. അതെ. പിന്നെ പൾസ്, ഡോക്ടേഴ്സ് PC P. അടുത്ത പൾസ് ചെക്ക് ചെയ്യുന്നത് കരോട്ടിഡിലാണ്. നമ്മൾ പീഡിയാട്രിക്കിലാണെങ്കിലും അഡൽട്ടിലാണ് പൾസ് ചെക്ക് ചെയ്യുന്നത് കരോട്ടിഡിലാണ്. പക്ഷേ ഇൻഫാൻസിൽ നമ്മൾ കയ്യിൻ്റെ ബ്രാക്കിൽ ആർട്ടറി എന്നാണ് പറയുക, ഈ ഒരു ഭാഗത്താണ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യേണ്ടത് കുട്ടികൾ, ചെറിയ കുട്ടികൾ ഇൻഫാൻസിൽ 1 വയസ്സിന് താഴെയുള്ള ഇൻഫാൻസിൽ ചെക്ക് ചെയ്യേണ്ടത് കയ്യിലാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് റെസ്ക്യൂ ബ്രീത്തിങ്. സാധാരണ രീതിയിൽ 2 rescuer ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ സഹായിയായിട്ട് 2 ആളുണ്ടെങ്കിൽ, കുട്ടികളിലും പീഡിയാട്രിക്സിലും ഈ സി പി ആർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 30:2 ആണ് പോകുന്നത്, 30:2 30 കംപ്രഷൻ 2 റെസ്ക്യൂ ബ്രീത്തിങ്. പക്ഷേ 2 റെസ്ക്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കുട്ടികളിലും പീഡിയാട്രിക്സിലും 15:2 എന്ന രീതിയിലാണ് പോവുക. 15 കംപ്രഷൻസിലൂടെ കഴിഞ്ഞിട്ട് 2 റെസ്ക്യൂ ബ്രീത്തിങ്. അതെന്തുകൊണ്ടാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി കുട്ടികളിലും അതുപോലെ ഇൻഫാൻസിലും കാർഡിയാക് അസുഖങ്ങൾ കൊണ്ട് സ്തംഭനം വന്ന് കുഴഞ്ഞു വീണത് റയർ കുറവാണ്. കൂടുതലും ശ്വാസ തടസ്സമായി ബന്ധപ്പെടും. അപ്പോൾ അവർക്ക് കൂടുതലും ശ്വാസം റെസ്ക്യൂ ബ്രീത്തിങ് ആണ് കൂടുതലായിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് 15:2 ഈ നമ്മൾ സി പി ആർ കൊടുക്കുന്നതോടെ ഓക്സിജനും കിട്ടാറുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ രീതി, അത് വ്യത്യാസം വരുന്നത് അവിടെയാണ്.
2: ഇപ്പോൾ നമ്മൾ സി പി ആർ ചെയ്യുകയാണെങ്കിൽ അത് എത്ര നേരം ചെയ്യണം, അത് ഇന്നൊരു ലിമിറ്റ്, ആ ലിമിറ്റ് കഴിയുന്ന അതിന് ശേഷം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എത്ര സമയം എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ?
3: അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ആർ നമുക്ക് ഒരു സഹായം നമ്മൾക്ക് എത്തുന്നത് വരെ, നമ്മൾ സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട്, അവരെത്തുന്നവരെ ശരിക്കും കണ്ടിന്യൂ ചെയ്യണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഇതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സി പി ആർ ചെയ്യുമ്പം നമ്മുടെ വാരിയല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കൺസിഡർ ചെയ്യാതെ നമ്മൾ സി പി ആർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റെസ്ക്യൂവർ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾ എത്തുന്നില്ല, നമ്മൾ ക്ഷീണിച്ചു, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സി പി ആർ നിർത്താം, തുടരണമെന്നില്ല. പിന്നെ ഒരു 30 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂ ചെയ്തു, അരമണിക്കൂറിലേറെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു, എന്നിട്ടും ആളുടെ റെസ്പോൺസ് ഇല്ല, അങ്ങനെയാണെങ്കിലും നമുക്ക് സി പി ആർ നിർത്താം. പക്ഷേ തുടർച്ചയായിട്ട് ചെയ്ത് 40-45 മിനിറ്റ്സോളം സി പി ആർ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം അതിനില്ല, പക്ഷേ നമുക്ക് ക്ഷീണിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി കൂടെ ഉണ്ട്. നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് എത്തുന്നത് വരെ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്.
2: നമ്മൾ ഈ എപ്പിസോഡിൻ്റെ സമയം ഏകദേശം അവസാനിക്കാറായി. ശ്രോതാക്കളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ?
3: അതിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ ബി എൽ എസ് എന്നുള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളതല്ല, ഇതുകൊണ്ട് നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും. അത് ഇതിനകത്ത് വേറെ ഡിഗ്രിയോ ഒന്നും എടുക്കേണ്ടതില്ല. നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ക്ലാസ്സിലോ ഇത് എവിടെയെങ്കിലും നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആ ബി എൽ എസ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഐ സി യുവിൽ വെൻറ്റിലേറ്ററിൽ ഒരു പേഷ്യൻറ്റിനെ റിവൈവ് ചെയ്ത് വരുന്നത് പോലെ, അതുപോലെ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 90% ആൾക്കാരും ഹോസ്പിറ്റലിന് പുറത്ത് ഹൃദയസ്തംഭനം പോലെ മരിച്ചിട്ടാണ് എത്തുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റും. ഓരോരോ വ്യക്തിനകത്ത് ഡിഗ്രിയോ വേറെ ഒന്നും വേണ്ട, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പഠിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
2: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ്, ആരോഗ്യ വിചാരത്തിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആശുപത്രിക്ക് മുമ്പുള്ള അത്യാഹിത വിഭാഗങ്ങൾ എന്നൊരു തുടർ എപ്പിസോഡുകളാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. അതിലെ ബി എൽ എസുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇൻഷാല്ലാ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ജസാക്കുമുല്ലാഹു ഖൈറ ഡോക്ടറെ, കാര്യങ്ങൾ വിശദീകരിച്ച് തന്നതിന്. ഇത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഉപകാരപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിക്കുകയാണ്. വാഹിർ ദവാന അനിൽഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ, ബാറക്കല്ലാ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
0: ഇൻഷാ അല്ലാ, ഇനി നാം ഒരു പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് പഠിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. മഴയ്ക്ക് വേണ്ടി, മഴ ലഭിക്കാത്ത സന്ദർഭത്തിൽ ആകാശത്ത് നിന്നും മഴ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഖുതുബയിലും അല്ലാത്തപ്പോഴും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിലുമെല്ലാം വ്യത്യസ്തങ്ങളായ ഈ പ്രാർത്ഥനകൾ ഉരുവിട്ടിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, അത് പ്രാർത്ഥിക്കാൻ സ്വഹാബികളെ പഠിപ്പിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധ്യമാകും. അത്തരത്തിൽ വളരെ എളുപ്പമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനയിൽ വളരെ 2 വാചകങ്ങൾ മാത്രമേ ഉള്ളൂ, അത് 3 തവണ ആവർത്തിക്കുകയാണ് വേണ്ടത്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ. ഇത് മൂന്ന് വട്ടം ആവർത്തിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്ന് ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മയും അഗിസ്നയും വേറെ വേറെ ഉച്ചരിക്കണം. അല്ലാഹുമ്മ അഗിസ്ന എന്ന് നമ്മൾ ചേർത്ത് ഉച്ചരിക്കുവാൻ പാടില്ല. കാരണം അഗിസ്ന എന്നിടത്ത് ഹംസ ഹംസത്തുൽ ഖത്ത് ആണ്, അഥവാ അത് ഹംസ എപ്പോഴും ഉച്ചരിക്കണം. അതല്ലാതെ ചേർത്ത് ഉച്ചരിക്കേണ്ടതായ വാചകമല്ല ഹംസയല്ല അത്. അല്ലാഹുമ്മ അഗിസ്ന എന്ന് നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ അത് ഉച്ചാരണം തെറ്റാണ്. അല്ലാഹുമ്മ അഗിസ്ന എന്ന് തന്നെ ഉച്ചരിക്കണം. അഗിസ്ന എന്ന് പറയുന്നിടത്ത് ആദ്യത്തേത് ഹംസയാണ് അ, രണ്ടാമത്തേത് പുള്ളിയുള്ള ഒയിനൻ അറി അറി എന്നാണ്. അപ്പോൾ അഇ എന്ന് പറയരുത്. പിന്നീട് സ ആണ്, അഥവാ പുള്ളിയുള്ള, മൂന്ന് പുള്ളികളുള്ള സ, രണ്ട് ചുണ്ടുകൾക്കിടയിൽ നാവ് വെച്ച് അതിൽ ഒരു പിന്നെ കാറ്റ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ മുഗൾ പല്ലിലേക്ക് സ്പർശിക്കാത്ത രൂപത്തിൽ സ എന്ന് ഉച്ചരിക്കുന്നതാണ് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം. സ എന്ന സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സമാനമായ അക്ഷരമുള്ളതായ സീനയല്ല ഇവിടെ സ ആണ്. അപ്പോൾ അഗിസ്ന എന്നാണ്. അഇസ്ന എന്ന് നമ്മൾ ഉച്ചരിച്ചാൽ അത് തെറ്റാണ്. അഇസ്ന എന്ന് പറഞ്ഞാലും തെറ്റാണ്. അഗിസ്ന എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്ന് മൂന്ന് തവണ പ്രാർത്ഥിക്കുന്നതാണ് മഴയ്ക്ക് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന. എന്താണ് അല്ലാഹുമ്മ അഗിസ്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ അല്ലാഹുവേ, അഗിസ്ന നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ മഴ നൽകണമേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സഹായപ്രദമായ സഹായകമായ മഴ നൽകണേ എന്നാണ്. ഗൈസ് എന്ന പദത്തിന് മഴ എന്നും സഹായം എന്നും അർത്ഥമുണ്ട്. മഴ നമുക്കറിയാം അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിജാലങ്ങൾക്ക് നൽകുന്ന വലിയ സഹായമാണ്. അപ്പോൾ അഗിസ്ന എന്ന് പറയുമ്പോൾ സഹായപ്രദമായ മഴ നൽകണേ എന്നാണ്. മഴ നമുക്കറിയാം മഴ പ്രയാസമുണ്ടാക്കുന്ന മഴയുണ്ടാകും. നമ്മുടെ നാട്ടിൽ പ്രളയം വന്ന് നമ്മൾ ബുദ്ധിമുട്ടിയതാണ്. ഉരുൾപൊട്ടലും മറ്റു പ്രയാസങ്ങളുമൊക്കെ മഴ അധികരിച്ചാൽ നമുക്കുണ്ടാകാം. അതേപോലെ തന്നെ ശിക്ഷയുടെ മഴയായിക്കൊണ്ട് അള്ളാഹു മഴ വർഷിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന മഴ ഉപകാരപ്രദമാകണം എന്നുള്ളതാണ്, സഹായപ്രദമാകണം എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ടത്. മഴ എങ്ങനെയെങ്കിലും ലഭിക്കണേ എന്നല്ല, ഉപകാരപ്രദമായ മഴ ലഭിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പ്രാർത്ഥനാ വചനം വളരെ എളുപ്പമുള്ളതാണ്. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഉരുവിടാം, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പറയണം. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന. അപ്പോൾ മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക, അധികരിപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. പ്രാർത്ഥനാ പഠനമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു പൂമരത്തണലിൽ.
0: പൂമരത്തണലിൽ അല്ലേ, പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ട് ഒരു പൂമരത്തണലുണ്ടായിരുന്നു. നമ്മുടെ ശ്രോതാക്കൾ കേട്ടോ എന്നറിയില്ല. വളരെ വ്യത്യസ്തമായൊരു പൂമരത്തണലായിരുന്നു. രണ്ട് കൂട്ടുകാരെ ഇരുത്തി സലാം വീട്ടിയുടെ നല്ല ഒരു അവതരണമായിരുന്നു. ഇന്നത്തെ പൂമരത്തണലിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം.
5: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. ഇന്നത്തെ പൂമരത്തണലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂട്ടുകാരോടൊക്കെ സുഖവിവരം ചോദിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? സ്കൂളിലും മദ്രസയിലുമൊക്കെ നന്നായി പഠിക്കുന്നില്ലേ? നല്ല കുട്ടികളായി നന്നായി പഠിച്ച്, സ്കൂളിലും മദ്രസയിലൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടികളാവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് നമ്മൾ വരുമ്പോൾ പൂമരത്തണലിന് നമുക്ക് പ്രത്യേകമായൊരു നോട്ട്ബുക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മദ്രസയിലും പൂമരത്തണലിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്തു വെക്കാം. നമുക്കറിയാത്ത ചില പോയിന്റ്സ് ഒക്കെ പറയും അല്ലേ, അത് നോട്ട് ചെയ്തു വെക്കാൻ നമുക്കൊരു നോട്ട് പുസ്തകം എന്തായാലും വേണം. ഈ മദ്രസക്ക് ഒരു പക്ഷേ നമുക്ക് ഉണ്ടാവും അല്ലേ, പൂമരത്തണ്ണിൽ ഉണ്ടാവണമെന്നില്ല, കാരണം ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും അങ്ങനെ നോട്ട്ബുക്കുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ആ നോട്ട്ബുക്കും ആ പേനയും എടുത്തിട്ട് വരണം. ഇനി അഥവാ അങ്ങനെ പൂമരത്തണ്ണിലൊരു പ്രത്യേകമായ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ, നമ്മൾ ഈ മദ്രസക്ക് ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് ഇല്ലേ, അതെങ്കിലും എടുത്ത് വന്നിട്ട് അതിൻ്റെ പിൻഭാഗത്ത് എഴുതിയാലും മതി. ഓക്കെ, കാരണം ഇന്നത്തെ പൂമരത്തണ്ണിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ഒരു പക്ഷേ നമ്മുടെ സ്കൂളിലെ ക്വിസിലോ മദ്രസയിലെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് അതിലൊക്കെ വിജയികളാവാൻ പറ്റും. അപ്പോൾ ആ നോട്ട്ബുക്ക് ഒന്ന് പോയി വേഗം എടുത്ത് വന്നേ, പെട്ടെന്ന് ഒരു മിനിറ്റ് സമയം തരാം. എല്ലാവരും പോയിട്ട് അങ്ങനെ ഒരു നോട്ട്ബുക്ക്, ഇനി അങ്ങനെ ഒരു നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, തൽക്കാലം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അടുത്ത പൂമരത്തണൽ മുതൽ അടുത്ത ഈ മദ്രസ മുതൽ നമുക്ക് എന്ത് ചെയ്യണം, അത്തരമൊരു സിസ്റ്റം ഉണ്ടാവണം. കേട്ടല്ലോ കൂട്ടുകാരെ. ശരി, എല്ലാവരും എടുത്തല്ലോ, സമയമായി, ഞാൻ പറഞ്ഞ സമയമായി. ഓക്കെ, എല്ലാവരും റെഡിയായി, പേനയ്ക്ക് എടുത്തു. ഇല്ലേ, പേപ്പർ ഇല്ലാത്തവർ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഇല്ലാത്തവർ പേപ്പർ എടുത്തു, ശരിയാണല്ലോ, എടുക്കാത്ത ആരുമില്ലല്ലോ. ഓക്കെ, ഇന്നത്തെ പൂമരത്തണ്ണിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ശിശുദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എന്നാ ശിശുദിനം ഇന്ത്യയിൽ, ചിൽഡ്രൻസ് ഡേ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ എന്നാണ് നമ്മൾ കൊണ്ടാടാറുള്ളത്? അതെ, നമുക്കൊക്കെ അറിയാം നവംബർ 14-ാം തീയതി അല്ലേ. നവംബർ 14-ാം തീയതി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നവംബർ 14-ാം തീയതി ചിൽഡ്രൻസ് ഡേ ആയി അല്ലെങ്കിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ആ, കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും, അത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അല്ലേ, അദ്ദേഹം ജനിച്ച ദിവസമാണ് നവംബർ 14. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് സെൻറ്റൻസിലുണ്ട്, ഒരു പക്ഷെ അറിയുന്നവരാവും കൂടുതൽ കൂട്ടുകാരും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാ ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്? നവംബർ 14-ാണ്. അതേപോലെ തന്നെ അങ്ങനെ ആചരിക്കാൻ കാരണം അത് കുട്ടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ, ആ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് അല്ലേ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്താ വിളിച്ചിരുന്നത്? ചാച്ചാജി അല്ലെങ്കിൽ ചാച്ചാ നെഹ്റു എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി കൂട്ടുകാർക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം ഒരു പക്ഷേ നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗാന്ധിജിയുടെ ചിത്രം, അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കൂട്ടുകാരിൽ? ഓക്കെ, കേൾക്കാത്തവർക്കായി പീസ് റേഡിയോ പൂമരത്തണലിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇപ്പോൾ കേൾപ്പിക്കാൻ പോവാണ്. ഓക്കെ, അദ്ദേഹം ഒരിക്കൽ നടത്തിയ പ്രഭാഷണത്തിലെ കുറച്ച് ഭാഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതാണ്. ഒരു പക്ഷേ ചില ക്വിസ് മത്സരങ്ങളിലൊക്കെ ഓഡിയോ റൗണ്ട് അല്ലെങ്കിൽ വോയിസ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ മഹാന്മാരായ ആളുകളുടെ വോയിസ് കേൾപ്പിക്കും ഓഡിയോ. അപ്പോൾ നമുക്ക് ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ വോയിസ് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് കൂട്ടുകാർക്ക് ഈ സമയത്ത് പീസ് റേഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.
6: Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.
5: കേട്ടല്ലോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കിട്ടിയില്ലേ? ശരി, ഏതായാലും ഈ ഒരു വോയിസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് കേട്ടോ നവംബർ 14, അല്ലെങ്കിൽ ഇന്ത്യയിലെ ശിശുദിനമാണ് നവംബർ 14. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നവംബർ 14-ാണോ ശിശുദിനമായി ആചരിക്കുന്നത്? അല്ല, വ്യത്യസ്ത ദിനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് കേട്ടിട്ടില്ലേ, ഐക്യരാഷ്ട്രസഭ, അതിൻ്റെ കീഴിൽ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കാറുള്ളത് നവംബർ 20-ാണ് കേട്ടോ. നവംബർ 20-ാണ് യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്ന രൂപത്തിൽ ആചരിക്കാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തേക്കുക, അടുത്തൊരു ക്വിസ് മത്സരത്തിൽ സ്കൂളിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം. റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ശിഷ്യദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യലായിട്ട് തരാൻ എന്താ കാരണം എന്നറിയോ? അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ല, മറിച്ച് ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകേണ്ട സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ, അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പൂമരത്തണലിൽ ഇത്തരമൊരു പ്രത്യേക എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട് പൊതുവെ നൽകപ്പെടുന്ന സന്ദേശങ്ങളെന്ന്. ഓക്കെ. പൊതുവിൽ നൽകപ്പെടുന്ന അഥവാ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാപരമായൊക്കെ നൽകപ്പെടുന്ന അവകാശങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവരും സ്വലാത്ത് ചൊല്ലിയില്ലേ? ഓക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയില്ലേ? ഇവിടെ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കട്ടെ. കൂട്ടുകാർക്ക് അറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഒരു ചോദ്യമാണ് പൊതുവെ നമ്മുടെ ക്വിസുകളിലൊക്കെ, നമ്മുടെ ടെലിഗ്വിസൊക്കെ ഇല്ലേ, പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ടെലിഗ്വിസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൊരു ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറും ഇവിടെ കിട്ടുകയാണ്. നോട്ട് ചെയ്ത് വെച്ചോളേ, ഒരുപക്ഷെ കുറേ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അല്ലേ എത്ര മക്കളുണ്ടായിരുന്നു. അതെ, 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എത്ര ആൺമക്കളാണ് എത്ര പെൺമക്കളാണ്? ടോട്ടൽ 7 നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോഴും നമുക്ക് ഉത്തരം അറിയണം, 4 പെൺമക്കളും 3 ആൺമക്കളും. നോട്ട് ചെയ്തോ, എല്ലാവരും നോട്ട് ചെയ്തോ? നോട്ട്ബുക്ക് വെറുതെ ആവരുതേ. ഓക്കെ. മക്കളുടെ പേര് വേണമെങ്കിലൊന്ന് പറയണോ? ആൺമക്കളുടെ പേരായിരുന്നു അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം. അതേപോലെ പെൺമക്കളുടെ പേരുകളാണ് ഫാത്തിമ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം അല്ലേ. അതിൽ ഫാത്തിമ റള്ളാൻ്റെ പേരൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമല്ലേ? എന്താണ് ആ വാചകം? എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ വാചകമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെ അഥവാ നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളതിന് തെളിവാണ്. എന്താ വാചകം? ആ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എപ്പോഴാണ് പറയുക? നമ്മുടെ ഉപ്പയമ്മയൊക്കെ എപ്പോഴാണ് അങ്ങനെ പറയുക? അത്ര ഇഷ്ടം ഉണ്ടാകുമ്പോഴല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മക്കളൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിന് മുമ്പ് തന്നെ മരിച്ചു അല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടും ജീവിച്ചിരുന്ന ഒരേ ഒരു കുട്ടി. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകൻ അഥവാ ഇബ്രാഹിം, ആ കുട്ടി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആ മയ്യത്തിനടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ ചാലിട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ കരയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ വെച്ച് ചോദിച്ചു, ഇതെന്താ പ്രവാചകരെ, അങ്ങ് കരയാണോ? ഇങ്ങനെ കരയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതറിയോ? ഇത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്. ഏത്? നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ വരുന്നത് ആ കുട്ടിയോടുള്ള ഇഷ്ടം, കാരുണ്യം, അതിൻ്റെ ഒക്കെ അടയാളമാണ്. അല്ലാതെ നമ്മളിങ്ങനെ പൊട്ടിക്കരയോന്നല്ലോ. അതാണ് പൊട്ടിക്കരയലും അതുപോലെ ഇങ്ങനെ അലമുറയിടയിലും അതൊക്കെയാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് സങ്കടം വരുമ്പോൾ കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമായിക്കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നൊന്നും തെറ്റല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അവിടെയും സ്വന്തം കുട്ടിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് കാണിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹി വസല്ലമക്ക് പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന രണ്ട് പേരക്കുട്ടികളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലേ. അപ്പോൾ ഈ കുട്ടികളായിട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആന കളിക്കുമായിരുന്നു. എങ്ങനെ ആന കളിക്കുക നമുക്കറിയില്ലേ? നമ്മുടെ ഉപ്പയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കാക്കാൻ്റെ കൂടെയൊക്കെ നമ്മൾ ഒരുപക്ഷെ ആന കളിക്കാറുണ്ടാവും അല്ലേ. ഉപ്പ ഇങ്ങനെ കുനിഞ്ഞ് ആനയെപ്പോലെ അല്ലെങ്കിൽ നാല് കാലിലെ മൃഗങ്ങളെപ്പോലെ എന്ത് ചെയ്യും, കുനിഞ്ഞ് നിന്ന് തരും. നമ്മൾ പുറത്ത് കയറിയിട്ട് ഉപ്പ ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങും അല്ലേ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പേരെ കുട്ടികളെ കളിപ്പിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തിന്റെ ഒരു ഒരു സിമ്പലാണ് അല്ലേ. അതേപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ ഖുതുബ നടത്തുമ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ലേ, ആ ഓക്കെ, ആർക്കോ ഒരാൾക്ക് ശ്രദ്ധ പോയോ എന്നൊരു സംശയം. ശരി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ ഖുതുബ നടത്തട്ടോ, അറിയാലോ മിമ്പറിലൊക്കെ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുതുബ പറയാണ്, പ്രസംഗം പ്രസംഗിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് പേരമക്കൾ ആരൊക്കെയായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഇവർ വലിയൊരു കുപ്പായ കെട്ടിട്ട്, എന്ന് വെച്ചാൽ അവരുടെ കുപ്പായ ഒന്നല്ല, കുറച്ചും കൂടി വലിയ കുപ്പായ കെട്ടിട്ട് ആ പള്ളിയുടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ്. അപ്പോൾ വലിയ കുപ്പായക്കല്ലേ, നടക്കാമെന്ന് ശരിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അവർ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത് അറിയോ, നബിക്ക് കുട്ടികളോടുള്ള ഇഷ്ടം നോക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുന്നത് നിർത്തി മിമ്പറിൽ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ആ കുട്ടികളെ വന്നെടുത്ത് അവർക്ക് ഉമ്മൊക്കെ കൊടുത്ത് ആ നിലക്കാണ് ആ ഒരു രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവപരമായ ഖുതുബൊക്കെ പറയുന്നതിനിടയിലാണ് ഇങ്ങനെ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നത് അല്ലേ. മാത്രമല്ല, മറ്റൊരു സംഭവം നമുക്കൊക്കെ ഓർമ്മയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ കുറച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അത് നമ്മളെ കുട്ടികളൊന്നുമല്ല, അത് ശത്രുക്കളുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് നമ്മൾ കാര്യമാക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സങ്കടവും ദേഷ്യമൊക്കെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, അവർക്ക് കൃത്യമായി താക്കീത് കൊടുത്തു, ഉപദേശം കൊടുത്തു. എന്താ കൊടുത്തത്? ആ യുദ്ധരംഗത്താണെങ്കിൽ പോലും, ശത്രുക്കളുടെ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ വയസ്സായ വൃദ്ധരായ ആളുകളെയും ഒന്നും എന്ത് ചെയ്യരുത്, കൊല്ലാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മുതിർന്ന ആളുകൾ, ഒരു പക്ഷേ പൂമരത്തള്ളി കേൾക്കുന്ന മുതിർന്ന ആളുകളുണ്ടാവും, അവരെ ശ്രദ്ധിക്കേണ്ടത്. ഉപ്പയോ ഉമ്മയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പിൻമറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഏറ്റവും നന്നായി അവരെ സ്നേഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇസ്ലാമിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതുമാണ് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നബിയോടൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹമൊക്കെ ഇപ്പോൾ തോന്നുന്നില്ലേ, കാരണം നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ട ആളാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഭരണഘടന പ്രകാരം ഒക്കെ നമുക്കൊരുപാട് അവകാശങ്ങളും സുരക്ഷകളും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊരു ബോധ്യം വേണം അല്ലേ. അങ്ങനെ ബോധ്യം ഉണ്ടായാലല്ലേ നമുക്കത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെയും ഒക്കെ സഹായത്തോടു കൂടി നമുക്കത് പരിശോധിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പൊതുവിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഒന്ന് വളരെ പ്രധാനമാണ് നല്ല ആരോഗ്യമെന്നത് അല്ലേ. നല്ല ആരോഗ്യം വേണ്ട എപ്പോഴും. ആരോഗ്യമില്ലാതെ എപ്പോഴും രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ ആവുന്നതിൽ നിന്ന് ഒരു സുരക്ഷ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നുണ്ട് കുട്ടികളെന്ന നിലക്ക്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള, എന്ന് വെച്ചാൽ സാധാരണഗതിയിലൊരു ഒന്നാം ക്ലാസ് മുതൽ ഒരു 8-ാം ക്ലാസ് വരെയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമികമായ വിദ്യാഭ്യാസം കിട്ടൽ നിർബന്ധമാണ്. അത് കിട്ടിയില്ലെങ്കിലോ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ കോടതിയിൽ പോയി അത് വാങ്ങിക്കാനുള്ള അവസരം വരെ നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് എഴുതി വെക്കണം. നമ്മുടെ ക്വിസ് മത്സരങ്ങളിലൊക്കെ, സ്കൂളിലെ പല ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇനി വന്നാൽ കൂട്ടുകാർക്ക് കിട്ടണം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി, എന്ന് വെച്ചാൽ എന്തായാലും കിട്ടേണ്ട ഒരു അവകാശമായി, കുട്ടികൾക്ക് കിട്ടേണ്ട, നിർബന്ധമായിട്ടും കിട്ടേണ്ട ഒരു അവകാശമായി ഏത് വകുപ്പ് പ്രകാരമാണ് മാറിയിട്ടുള്ളത് എന്നൊരു ചോദ്യം. ചോദ്യം മനസ്സിലായോ? നമുക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കിട്ടണം, പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടണം എന്നത് നമുക്ക് അവകാശമാക്കി തരുന്ന വകുപ്പ്, ഇന്ത്യൻ ഭരണഘടന എന്ന് കേട്ടിട്ടില്ല, അതിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. അതിൽ ഏത് വകുപ്പാണ് എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ അത് ഏത് വകുപ്പാണ് നമ്മളറിയണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എല്ലാവരും പേന എടുത്തില്ലേ? ഓക്കെ, വകുപ്പ് 21A. ഏതാ വകുപ്പ്? വകുപ്പ് 21A. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വിസ് മത്സരങ്ങളിലൊക്കെ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായി ആൻസർ ചെയ്യണം. ഓക്കെ, മറ്റൊരു നമ്മുടെ അവകാശം, നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തു നിന്നൊക്കെ കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കളിക്കാനും നമുക്ക് സ്വൈര്യമായി നമ്മുടെ വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള അവകാശങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെന്ന നിലക്ക് നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നുണ്ടോ? ആ, എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം, നല്ല വസ്ത്രം, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടണം. അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഈ രാജ്യം ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ സുരക്ഷ നൽകേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും 5 പോയിൻസും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽ പെട്ട ഒരു പൊതുവായിട്ട് പറയുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലുള്ള മലയാളികളായ നമ്മെ പോലെയുള്ള കുട്ടികളൊക്കെ ഒരു പക്ഷേ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് അങ്ങേയറ്റമുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ, പ്രത്യേകിച്ചും വടക്കൻ ഇന്ത്യയിലൊക്കെ പോയാൽ, വടക്കൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആ മേലെ ഭാഗത്തല്ലേ, ഉത്തർപ്രദേശ്, ബീഹാർ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇല്ലേ അവിടെ, ആ മേലെ ഭാഗത്ത്? ഓക്കെ, അവിടെയൊക്കെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ എന്താ അവസ്ഥ എന്നറിയോ? കുട്ടികളൊന്നും പലപ്പോഴും സ്കൂളിലേ പോകുന്നില്ല, 1-ാം ക്ലാസ്സിൽ പോലും പോകുന്നില്ല. ഭക്ഷണമില്ലാതെ ഒരുപാട് ദിവസം പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവിടത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെ നന്നായി കിട്ടുന്നുണ്ട് അല്ലേ? നമ്മൾ അള്ളാഹുവിന് എപ്പോഴും ശുക്ര ചൊല്ലണം, അൽഹംദുലില്ലാ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു പേടിയുള്ള, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന സംശയമുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് കൂട്ടുകാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്നറിയോ? എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾക്ക്, തെറ്റായ കാര്യങ്ങൾക്ക് നമ്മളെ അഥവാ നമ്മളെ കുട്ടികളെയൊക്കെ ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? അതെ, മോശം കാര്യങ്ങൾക്ക് നമ്മളെ അതിനു വേണ്ടി ഉപയോഗിക്കുക. വേണമെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയട്ടെ. ഇതെല്ലാ കൂട്ടുകാരും, പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചാൽ ഇത്തരമൊരവസ്ഥ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം ഉണ്ടാവില്ല. നമുക്ക് ഇതറിയാത്തതുകൊണ്ടാണ് പല ആളുകളും നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ കൂട്ടുകാരെ ശരിക്കും ശ്രദ്ധിക്കണേ. എൻ്റെ വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം. എന്താണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ മറ്റുള്ള ആളുകൾ, അന്യരായ ആളുകളെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വീണ്ടും ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലായില്ല അല്ലേ? ആ, എന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ രഹസ്യഭാഗങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ വസ്ത്രമൊക്കെ ഇടുന്നത് എന്തിനാ? ആ, നമ്മുടെ രഹസ്യഭാഗങ്ങളൊക്കെ ആരും കാണാതിരിക്കാനും ആരും അവിടെ തൊടാതിരിക്കാനൊക്കെ അല്ലേ? അങ്ങനെയുള്ള രഹസ്യഭാഗങ്ങൾ, അത് മനസ്സിലായോ രഹസ്യഭാഗങ്ങൾ എന്ന് പറഞ്ഞത്? എന്ന് വെച്ചാൽ ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കുന്ന ഭാഗം അല്ലേ, അത് നമ്മുടെ രഹസ്യഭാഗമാണ്. നമ്മളെപ്പോഴും അതൊക്കെ മറച്ചിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ? സ്കൂളിലേക്കൊക്കെ നമ്മൾ വസ്ത്രം ഇടാതെ പോവോ? ഇല്ല, നമ്മുടെ രഹസ്യഭാഗമാണ്. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും ഇതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്ന ഭാഗം, അതുപോലെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം, ഈ ഭാഗത്തൊക്കെ അന്യരായ ആളുകൾ തൊടുന്നതും അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്നതുമൊക്കെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ എന്താ? അത് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടോ? അന്യരായ ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ, അവരൊക്കെ ചിലപ്പോൾ നമ്മളെ കുളിപ്പിക്കും അല്ലെങ്കിൽ വസ്ത്രം മാറ്റിത്തരും അല്ലേ? അവരൊന്നും നമുക്ക് അന്യരല്ല, അല്ലല്ലോ. അപ്പോൾ അവരൊക്കെ ആ സ്ഥലങ്ങളിൽ പക്ഷേ

0: ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ട, ആരെങ്കിലും ഇപ്പം അങ്ങനെ ചെയ്തു നമ്മളോട്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ എന്താ നമ്മൾ ചെയ്യുക കൂട്ടുകാരെ? നമുക്ക് അവനോട് ചിലപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ആളോട് ചിലപ്പോൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ഉണ്ടോ അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ ആ ആള് നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ നല്ല ബുദ്ധിപൂർവം, ഞാനിപ്പോൾ വീട്ടിൽ പോകട്ടെ, എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മെല്ലെ വീട്ടിൽ പോയിട്ട് ഉമ്മയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ നിർബന്ധമായിട്ടും സ്വകാര്യമായി, അവരൊക്കെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴല്ല, ഉമ്മയോടൊക്കെ സ്വകാര്യമായി വീട്ടിൽ ചെന്നിട്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ ആ ഒരു ആള്, ആ ഒരു കാക്ക ഇങ്ങനെ എൻ്റെ ഇന്ന ഭാഗത്തൊക്കെ പിടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്നെ ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾ കൂട്ടുകാരെ എല്ലാവരും പറഞ്ഞു കൊടുക്കണം. ഉപ്പയോടോ ഉമ്മയോടോ സ്വകാര്യമായി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് തിരുത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ പിന്നെയും പിന്നെയും അവർ ആ നിലക്ക് നമ്മളെ ദുരുപയോഗപ്പെടുത്തും. അപ്പം ഈ ഒരു അവകാശം, ഈ ദുരുപയോഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള സുരക്ഷ നമുക്ക് നമ്മുടെ നാട് നമ്മുടെ രാജ്യം തരുന്നുണ്ട്. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നിലക്ക് ബുദ്ധിപൂർവം നല്ല കുട്ടികളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഉപ്പയോടും ഉമ്മയോടൊക്കെ സ്വകാര്യമായി വന്ന് കൃത്യമായി പറയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ശിശുദിനത്തിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്ത് കൂട്ടുകാരോട് ഈ വിഷയം പറഞ്ഞാൽ എന്താണെന്നറിയോ, പല കൂട്ടുകാരെയും അല്ലെങ്കിൽ ചില കൂട്ടുകാരെയൊക്കെ ആ നാട്ടിലെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ വാർത്തകൾ. അപ്പം അങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ വളരെയധികം ശ്രദ്ധ പാലിക്കണം. നമ്മുടെ കൂട്ടുകാരോടും ഈ ഒരു വിഷയം നമ്മൾ സൂചിപ്പിക്കണം. ഓക്കെ, പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉപ്പയോട് പറയണോ അല്ലെങ്കിൽ ഉമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് അവരോടും കൂടി നമ്മൾ ഈ ഒരു സന്ദേശം കൈമാറണം. കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് പറഞ്ഞതെന്ന്? ഓക്കെ, മനസ്സിലായി അല്ലേ, നല്ല കൂട്ടുകാർ. ശരി, അപ്പോൾ ഇന്നത്തെ പൂമരത്തളിൻ്റെ സമയം ഇങ്ങനെ അവസാനിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? പോരല്ലോ, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കടമകളുണ്ട്, അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കടമകൾ? ഏറ്റവും പ്രധാനമായി നല്ല കുട്ടികളാവുക എന്നുള്ളതാണ് അല്ലേ. നല്ല കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അതിലൊരു അപ്പീലും ഇല്ല ഇല്ലല്ലോ. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് നല്ല കുട്ടികളാണ്. എങ്ങനെ നല്ല കുട്ടികളാവുക? നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന അതുപോലെ പി ശ്രീയുടെയൊക്കെ വന്നതോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പി ശ്രീയുടെയിലെ ഈ മദ്രസയിലും ഭൂമരത്തിലൊക്കെ പഠിക്കുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ, നല്ല കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തുക. ജീവിതത്തിൽ നമ്മളൊരു കാര്യം പഠിച്ചാൽ, ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്നതാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, വലതു കൈ കൊണ്ടേ ഭക്ഷിക്കാവൂ, വലതു കൈ കൊണ്ടേ കുടിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ അത് അതേപോലെ ചെയ്യുക. അതുപോലെ അങ്ങനെയുള്ള ഓരോ നന്മകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ശരിയാട്ടോ ഇനി നമുക്ക് അതുപോലെ ചെയ്യാം. ഒരു പ്രാർത്ഥന പഠിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുക. അങ്ങനെയുള്ള നല്ല കുട്ടികളാവുക. പിന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കടമയിൽ പെട്ടതാണ് ഉപ്പയും ഉമ്മയും ഒക്കെ അനുസരിക്കുക, അവർ പറയുന്നതൊക്കെ ഏറ്റവും നല്ല കുട്ടിയായി കേൾക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നല്ല കുട്ടികളുടെ ഒരു കടമയാണ്, അവർ ചെയ്യുന്നൊരു കാര്യമാണ് അധ്യാപകരോട്, നമ്മുടെ ഗുരുനാഥന്മാരോട് ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായി മാറാന്നുള്ളത്. അവരുടെ ഏറ്റവും ബഹുമാനമുള്ള കുട്ടികളായിട്ട് നമ്മൾ മാറണം. ഓക്കെ, പ്രത്യേകിച്ചും പൂമരത്തിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ നമ്മൾ. ഓക്കെ, അതേപോലെ നമ്മുടെ അനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടാവും. അവരോട് നല്ല രൂപത്തിൽ, അവരോട് വഴക്ക് കൂടാതെ, അവരെ ശല്യപ്പെടുത്താതെ നല്ല, അവരെ നല്ല കാരുണ്യത്തോടു കൂടി നോക്കുക. നമ്മുടെ മൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും അല്ലെങ്കിൽ കാക്കമാരെ ഇത്താത്തമാരൊക്കെ ഉണ്ടാവും, അവരോടൊന്നും വഴക്കടിക്കാതെ നല്ല കുട്ടികളായി മാറുക. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ എന്താണ്? ആ നമ്മൾ ഈ രാജ്യത്തിനും അതുപോലെ നമ്മുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്താണ്? നന്നായി പഠിക്കുക. നമ്മുടെ പഠനത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത്. നന്നായി പഠിച്ച് നല്ല കുട്ടികളാവണം. ഓക്കെ, അതേപോലെ നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല വൃത്തിയുള്ള കുട്ടികളാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കടമകൾ കൂടി നമ്മൾ അറിയണം, എന്നിട്ടത് നിറവേറ്റണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പീസ് റേഡിയോ പൂമരത്തണലിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും കൂട്ടുകാരോട് വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: ബാറകല്ലാഹു ഫീക്കും. കുട്ടികൾക്ക് ഉപകാരപ്രദമായ നല്ലൊരു സെഷനായിരുന്നു ഇതുവരെ നാം കേട്ടത്. ഇനി പീസ് റേഡിയോ നുറുങ്ങുകളിലേക്ക് നാം പ്രവേശിക്കുന്നു.
2: സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന സഹ്റ സുല്ലമിയയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത്.

0: ദ ഇർഫാൻ ബിൻ ബഷീർ.
1: വീണ്ടും സ്ത്രീധന പീഡന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മഹത്തായ ഒരു ബന്ധം, പവിത്രമായ പരിഭാവനമായ ആത്മബന്ധം കേവലം പണത്തിനും പണ്ടത്തിനും മറ്റും വേണ്ടി പിച്ച് ചീന്തപ്പെടുകയാണ്. ആരൊക്കെയാണ് ഉത്തരവാദികൾ? പുരുഷന്മാർ മാത്രമാണോ? ഓരോ പീഡന ആത്മഹത്യ വിവരങ്ങൾ അറിയുമ്പോഴും പുരുഷന്മാർ മാത്രമാണോ കുറ്റക്കാർ? അന്വേഷണം സ്ത്രീകളിലേക്കും നീളുന്നുണ്ടോ? ഉണ്ട്. ഭർത്താവിൻ്റെ മാതാവിലേക്കും സഹോദരിമാരിലേക്കും നീളുന്നു. അവരെയും കുറ്റക്കാരായി കാണുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുരുഷൻ മാത്രമാണോ സ്ത്രീയുടെ ശത്രു? അല്ല, സ്ത്രീകളും സ്ത്രീയുടെ ശത്രുവാണ്. സ്ത്രീധനത്തുക കുറഞ്ഞതിൻ്റെ പേരിൽ, ആഭരണം കുറഞ്ഞതിൻ്റെ പേരിൽ വീടുകളിൽ അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീയുടെ കൊത്തുവാക്കുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് മാറ്റം വരേണ്ടത്. പലപ്പോഴും അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീവർഗമാണ് പുരുഷന്മാരുടെ ചെവിയിൽ മന്ത്രമോതുന്നത്. ഏതൊരു അമ്മയും ഉമ്മയും തൻ്റെ മകൾക്ക് ഭർത്തൃവീട്ടിൽ സുഖമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വീട്ടിലേക്ക് മരുമകളായി കടന്നുവരുന്ന കുട്ടി എന്റെ വീട്ടിൽ സുഖമായി ഇരിക്കണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വിവാഹ കമ്പോളങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് അവസാനം കുറെ കഷ്ടപ്പെട്ട് സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മ എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു മാതാവ് കഷ്ടപ്പെടരുതെന്ന് ചിന്തിക്കുന്നില്ല? മറിച്ച് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ സഹായ അഭ്യർത്ഥനയുമായി എന്റെ അടുത്ത് വന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആൺമക്കളുണ്ടോ? ഉണ്ട്. അവരെക്കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീധനം വാങ്ങുമോ? പിന്നെ മകൾക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഞാൻ വാങ്ങും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വേറൊരു ഉമ്മ കഷ്ടപ്പെടരുതെന്ന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അവരുടെ മറുപടി, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ എന്തിനറിയണം? ഇതാണ് സ്ത്രീ മനസ്സ്. അപ്പോൾ സ്ത്രീയുടെ ശത്രു ആരാണ്? ഞാനൊരിക്കലും സ്ത്രീധനം കൊടുക്കാനുള്ള സഹായം ആർക്കും നൽകാറില്ല. പലരും പറയും അതിലെന്താണ് തെറ്റ്? നിഷിദ്ധമായ സ്ത്രീധനം നൽകാൻ സഹായിക്കുന്നതും നിഷിദ്ധമാണ്. സ്ത്രീധനം വാങ്ങാൻ തയ്യാറല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ. എന്നാൽ അവർക്ക് തടസ്സം മാതാപിതാക്കൾ. ബാപ്പാനെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, ഉമ്മാനെയാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നവർ. ഉമ്മമാരെയും പെങ്ങന്മാരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പലയിടത്തേക്കും യാത്രകൾ, പാതിരവരെ ചർച്ച, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. സ്ത്രീധനം ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത ധാരാളം മക്കൾ ഉള്ള വീടുകൾ, പെങ്ങന്മാരെ വിവാഹം ചെയ്തേക്കാത്തതിനാൽ വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വരുന്ന പ്രായമുള്ള ആങ്ങളമാർ. ബിസ്മിയുടെ സ്ത്രീധനം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന വിപ്ലവം മഹത്തായ മാറ്റങ്ങളുണ്ടാക്കി. ധാരാളം യുവാക്കൾ മുന്നോട്ട് വന്നു. കേരളത്തിലുടനീളം മഹത്തായ മാറ്റങ്ങൾ. എന്നാലും ആഭരണം ചിലർക്ക് പ്രശ്നമായിരുന്നു. ആഭരണഭ്രമം വെടിയുക എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടുപോയി. പലർക്കും ആഭരണം ധരിക്കാത്തവരെ മതിയെന്നായി. മഹത്തായ മാറ്റങ്ങൾ. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്നത് വിവാഹ ചെലവാണെന്നതിനാൽ പിന്നീടുള്ള വിപ്ലവം കല്യാണം ലളിതമാക്കുന്നതിലായി. ഉച്ചക്ക് പകരം 4 മണി കല്യാണം, അതും സംഘവിവാഹങ്ങൾ, ചിലവ് ലളിതം. ഒരുപാട് സംഘവിവാഹങ്ങൾ നടന്നു. കാലം കടന്നുപോയി, ആഭരണമില്ല, കല്യാണ ചിലവില്ല. ഇസ്ലാമിൽ വിവാഹ ചെലവ് പുരുഷന്റെ വകയാണല്ലോ. ആഭരണത്തിന്റെ പേരിൽ, വാഹനത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് എല്ലാ പ്രതീക്ഷകളുമായി കടന്നുവരുന്നവളെ, മക്കൾക്ക് ഉമ്മയാവേണ്ടവളെ, പ്രായമേറിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവളെ, എന്തിന് വില പേശണം?
2: സ്ത്രീയുടെ ശത്രു സ്ത്രീതന്നെ എന്ന സഹ്ര സുല്ലമ്മയുടെ രചനയ്ക്ക് ഇർഫാൻ ബിൻ ബഷീർ ശബ്ദം നൽകിയ നുറുങ്ങുകളാണ് നാം ഇതുവരെ കേട്ടത്.
3: തീർച്ചയായിട്ടും നമ്മുടെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതിന് കൂടുതൽ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് പലപ്പോഴും. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഒരു സ്ത്രീ അവരുടെ രചനയിലൂടെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒതന്റിസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇൻഷാല്ലാ. ഇനി നാം പീസ് റേഡിയോയിലെ വൈബ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്,
2: അസ്മാ ഉൽ ഹുസ്ന.
3: അസ്മാ ഉൽ ഹുസ്നയിൽ അള്ളാഹു ഏകനാണ്, അൽ അഹദ് എന്ന അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമം പഠിപ്പിക്കുന്നത്
2: അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും അള്ളാഹുവിന്റെ ഏകത്വത്തെയുമെല്ലാം അറിയിക്കുന്ന അതിസുപ്രധാനമായ ഒരു നാമമാണ് ഇന്ന് നാം പഠിക്കുന്നത്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് അത് പുണ്യകരമാണ്, പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ പൂർണ്ണമായും ആ ഒരു നിയത്തോടുകൂടിയും അതോടൊപ്പം അത് പഠിക്കാനും ഇതിൻ്റെ തേട്ടം, അതായത് ഈ നാമത്തിൻ്റെ അർത്ഥവും തേട്ടവും അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും നാം പരിശ്രമിക്കണം എന്നതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ആ രൂപത്തിൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കേട്ടതെല്ലാം അത് പ്രമാണബദ്ധമായ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ആമീൻ. ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അഹദു എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് അൽ അഹദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയം എന്താണ്, അർത്ഥം എന്താണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന, അതുപോലെ തന്നെ ഓതുന്ന, പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിശാലമായി വിശദീകരിക്കാത്ത രൂപത്തിൽ തന്നെ ഇതിൻ്റെ ആശയവും അർത്ഥവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽ അഹദ് എന്ന നാമം, അത് വിശുദ്ധ ഖുർആനിലും വന്നിട്ടുണ്ട്, തിരുവചനങ്ങളിലും വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈയൊരു നാമം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമം നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, അവൻ്റെ എല്ലാ നിലയ്ക്കും അവൻ ഏകനാണ് എന്നതാണ് അൽ അഹദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇനി ഹദീസ് ഒന്ന് പരിശോധിക്കുമ്പോൾ, ഒരു സ്വഹാബി വന്ന് രണ്ട് റക്കായത്ത് നിസ്കരിക്കുകയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം കാണുകയും ചെയ്യുന്നു. ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ തശഹുദിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ്, അല്ലാഹുവെ നീയാണ് ഏകൻ, അല്ലാഹുവെ നീയാണ് ആരാധ്യൻ, അള്ളാഹു നീ മാത്രമാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ചില കാര്യങ്ങൾ. എന്നിട്ട് ചില അള്ളാഹുവിന് മാത്രമാകുന്ന ചില കാര്യങ്ങളെ വകവെച്ചു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത, ഇലാഹ് നീയല്ലാതെ മറ്റാരുമില്ല എന്നും, അൽ അഹദു സ്വമദ്, അവിടെയാണ് നമ്മുടെ അടിവരയിടേണ്ട ഭാഗം. ഈ നാമത്തിൻ്റെ ഹദീസിൽ വന്ന ഭാഗം അവിടെയാണ് അൽ അഹദു എന്ന് പറഞ്ഞത്. അതായത് ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന പ്രഖ്യാപനത്തിന് ശേഷം എടുത്തു പറഞ്ഞ ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഗുണമെന്നുള്ളത് അൽ അഹദ് എന്നതാണ്. അള്ളാഹുവിൻ്റെ നാമം അൽ അഹദു എന്ന നാമത്തെ എടുത്തു പറഞ്ഞു. കാരണം അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ് എന്ന് പറയുകയാണ്. അസ്സമദ്, പരാശ്രയമുക്തനാണ് എന്ന് പറയുന്നു. അല്ലദീ ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ പേരൊത്ത അല്ലെങ്കിൽ അവനെപ്പോലെ എന്തെങ്കിലും ഒരു നിലക്ക് എന്തെങ്കിലുമുള്ള ഒന്നും ഒരു സൃഷ്ടിയുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളെയും അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വകവെച്ചു കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ അത്തഹിയാത്തിൽ, തഷഹുദിൻ്റെ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം വല്ലദി നഫ്സി ബിയദിഹി ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅളം, താങ്കൾ തീർച്ചയായും ചോദിച്ചത് അള്ളാഹുവിൻ്റെ അഅളമായ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിച്ചത് എന്നാണ്. അപ്പോൾ അള്ളാഹു എന്ന നാമം അവിടെ ഉണ്ട്. അന്നക അൻതല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ അഅളമായ നാമം അവിടെ ഉണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഴലിച്ചു നിൽക്കുന്ന ഒരു നാമമാണ് അൽ അഹദ് എന്നത്. അതുകൊണ്ട് തന്നെ ആ നാമങ്ങൾ അവിടെയുണ്ട്. ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് താങ്കൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അങ്ങനെ ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഈ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. വ ഇദാ സുഇല ബിഹി അഅത, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു നൽകാതിരിക്കുകയില്ല, അല്ലാഹു നൽകും എന്നാണ് പ്രവാചകൻ. ആ ഒരു പ്രാർത്ഥനയുടെ മഹത്വം, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലുള്ള മഹത്വത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ, ചില പാഠങ്ങൾ അതുണ്ട്. ഒന്നാമത്തത്, ആ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന തവസ്സുൽ, അതിൻ്റെ ഒരു ഭാഗം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, നീ ഗഫൂറാണല്ലോ റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിൻ്റെ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കും, അതിന് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ അത് തന്നെയാണ്. എന്താണ് അല്ലാഹുവിൻ്റെ നാമങ്ങൾ എന്നുള്ളത്? ഹുസ്നയാണ്. ഫദ്ഊഹു ബിഹാ, അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാമങ്ങൾ, അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ റബ്ബിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. അതിന് കൂടുതൽ പ്രതിഫലവും അതുപോലെ തന്നെ ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതകളുമുണ്ട് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഈ നാമത്തിൻ്റെ അർത്ഥം അൽ അഹദ് എന്ന നാമം, അത് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ഏകത്വത്തെ അറിയിക്കുന്നു. അല്ലാഹു ഏകനാകുന്നു, അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരുമില്ല. ഇന്ന് ലോകത്ത് എന്തിനെയെല്ലാം ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? കല്ലും മുള്ളും മുരടും മൂർഖം പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും എല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ആൾ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, എത്രത്തോളം വൃത്തികെട്ട രൂപത്തിലുള്ള ചില ആരാധനകൾ പോലും, ലിംഗത്തെ ആരാധിക്കുന്നവർ, അത്തരത്തിൽ മോശപ്പെട്ട രൂപത്തിലുള്ള ആരാധന മുറകൾ കൊണ്ടു നടക്കുന്നവർ, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറം ഈ ആരാധ്യനൊന്നുമില്ല, ദൈവമില്ല, സ്രഷ്ടാവില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദം കൊണ്ട് നടക്കുന്നവരുമുണ്ട്. അവിടെ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധനാണ്, അവൻ ഏകനാണ്. ആരെല്ലാം ഏതിനെയെല്ലാം ആരാധിക്കുന്നുവോ അതിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനും അല്ലാഹു മാത്രമാണ് ഏകനുമെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും അവൻ അഹദാണ് എന്നും ഇവിടെ തീർച്ചപ്പെടുത്തി പറയുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു ഇണയായിക്കൊണ്ടാണ്. ആകാശത്തെയും ഭൂമിയെയും ഇതിനിടയിലുള്ള സർവ്വതിനെയും അല്ലാഹു ഇണകളായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു ഏകനാണ് എന്ന് പറയുന്നതിലുള്ള പ്രസക്തി കൂടുന്നത്. ബാക്കിയെല്ലാം ഇണകളാണ്, അല്ലാഹു മാത്രമാകുന്നു ഏകനായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു പറയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, എല്ലാ ഷെയ് എന്ന് പറഞ്ഞാൽ നിസാരമായ ഒന്ന് ഉണ്ടെങ്കിൽ അതിനെപ്പോലും അല്ലാഹു സൃഷ്ടിച്ചത് ഇണകളായിക്കൊണ്ടാണ്. ആ ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചതിൽ അല്ലാഹു അവസാനം പറഞ്ഞു, ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. കാരണം എന്തെന്നറിയോ, ഇപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല ഏകനാണ്, ബാക്കിയുള്ളതെല്ലാം ഇരട്ടകളായി അല്ലെങ്കിൽ പിന്നെ ഇണകളായിക്കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ പോലും പങ്കുകൊള്ളാൻ ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അപ്പോൾ അല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ അവൻ്റെ സത്തയിൽ, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ, അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ സൃഷ്ടിപ്പിൽ, അവൻ്റെ നിയന്ത്രണത്തിൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏകനാണ്, അൽ അഹദാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ആരാധനയുടെ വിഷയത്തിൽ, അടിമകൾ ഉടമയായ അല്ലാഹുവിന് ആരാധന സമർപ്പിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമാണ് നൽകേണ്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരോട് ഡയറക്റ്റ് വരെ പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇടത്തേട്ടമെന്ന പേരിൽ വേറെ രൂപത്തിലും അല്ലാതെ ഡയറക്റ്റും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന എന്നത് ആരാധനയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ. അതുകൊണ്ട് തന്നെ ആ ആരാധന ഒരിക്കലും ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാർക്കൊന്നും കൊടുക്കാൻ സാധ്യമല്ല, കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ഇസ്ലാമിന് വിരുദ്ധമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏകനായ അല്ലാഹു, ആരാധനയുടെ വിഷയത്തിൽ അല്ലാഹു ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണല്ലോ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ 17 തവണ കൈയെട്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ചില വചനങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പാരായണം ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു ഏകനാൻ, അൽ അഹദാൻ. ഇനി അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സുവരെ അൽ അമീനായിരുന്നു. എല്ലാവർക്കും, ആ നാട്ടിലുള്ള എല്ലാ ഗോത്രക്കാർക്കും, പരസ്പരം വിദ്വേഷങ്ങളുള്ള ഗോത്രക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പോലും തീർക്കുന്നത്, തീർപ്പ് കൽപ്പിക്കുന്നത് പ്രവാചകനായിരുന്നു. അങ്ങനെ എല്ലാ ഗോത്രക്കാരും ഒരുപോലെ അംഗീകരിച്ചിരുന്ന ഒരു മഹാപ്രവാചകൻ. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ പ്രവാചകൻ കള്ളനെന്ന് വിളിക്കപ്പെട്ടത്, ആ പ്രവാചകനെ സാഹിർ എന്ന് വിളിക്കപ്പെട്ടത്, ആ പ്രവാചകനെ മജ്നൂൻ, ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് ചൊറിച്ചിലുകൾ ഉണ്ടാകും. അത് മക്കയിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായി. അങ്ങനെ ഖുറൈശികൾ അവരെ ചൊടിപ്പിച്ചു. മാത്രമല്ല, പിന്നീട് ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പലരെയും പ്രയാസപ്പെടുത്തി പീഡിപ്പിച്ചു. അതിൽ ചരിത്രം വായിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അന്ന് അടിമയായിരുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അവസാനം എന്താ സംഭവിച്ചത്? ബിലാൽ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഉമയ്യ ബിലാലിനെ പീഡിപ്പിക്കാൻ തുടങ്ങി, പ്രയാസപ്പെടുത്താൻ തുടങ്ങി. അവസാനം ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോഴും മണലാഴങ്ങളിലിട്ട് വലിച്ചിഴയ്ക്കുമ്പോഴും കുതിരയുടെ കാലിൽ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കാല് കെട്ടിയിട്ട് അതിനെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഓടിക്കുമ്പോഴും ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഡ്രസ്സില്ലാത്ത രൂപത്തിൽ കിടത്തി കല്ലിനെ ചുമത്തി ബിലാൽ റളിയല്ലാഹുവിൻ്റെ നെഞ്ചിലേക്ക് വയ്ക്കുമ്പോഴും എല്ലാം പ്രഖ്യാപിച്ചത് അവിടെ ഇതൊക്കെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഖുറൈശികളുടെ തിരിച്ചുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങണമെന്നുള്ള, ഷിർക്കിലേക്ക് മടങ്ങണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു മുതലാളിക്കുണ്ടായിരുന്നത്, ഉമയ്യത്ത് ബിൻ ഖലഫിനുണ്ടായിരുന്നത്. എന്നാൽ ബിലാൽ റളിയല്ലാഹു പ്രഖ്യാപിച്ചത് ആ പ്രതിസന്ധിയിലും ആ പ്രയാസത്തിലും ആ വിഷമത്തിലും ആ ഒരു കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് അഹദ്, അഹദ് എന്നാണ്. അള്ളാഹുവിൻ്റെ ഈ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ ആശ്വാസം കണ്ടെത്തിയതും പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. കൊടിയ പീഡനങ്ങൾ സംഭവിക്കുമ്പോഴും അനുഭവിക്കുമ്പോൾ പോലും അവർ പ്രഖ്യാപിച്ചത് അഹദ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അത് പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അള്ളാഹു ഏകനാണ്, അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, അവനല്ലാതെ ഒരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. ആ പ്രതിസന്ധികളെയെല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കൾ തരണം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയായിരുന്നു ബദർ ഉണ്ടായത്, അതിനുവേണ്ടിയായിരുന്നു ഉഹുദ് ഉണ്ടായത്. അവിടെയെല്ലാം സഹാബത്ത് ഈ ദീനിനു വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ വീടും നാടും കുടുംബവും എല്ലാം, സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതി അഹദ് എന്ന പ്രഖ്യാപനത്തിനു വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അൽ അഹദ് എന്ന പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുമ്പോൾ ഒരുപക്ഷെ കുടുംബക്കാരിൽ നിന്ന് അകറ്റും, ഒരുപക്ഷെ മറ്റുള്ളവർ കളിയാക്കിയെന്ന് വരും. ഓ, ഇത്രയും നാളും ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ ഇപ്പോൾ എന്തേ പുതിയ ആശയമായി വരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം, കളിയാക്കിയേക്കാം. അവിടെയൊന്നും നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ലോക സ്രഷ്ടാവായ അള്ളാഹു അവൻ ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ. അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. ഈ പ്രയാസങ്ങൾ നമുക്ക് മുൻപുള്ള മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളാണ്. അവർ അനുഭവിച്ച പ്രയാസത്തിൻ്റെ 1% പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അൽഹംദുലില്ല എന്ന് പറയണം. എന്നിട്ടാ അള്ളാഹു അഹദാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് തുല്യമായി കൊണ്ട് ഒന്നിലും അള്ളാഹുവിൻ്റെ സത്തയിലോ അള്ളാഹുവിൻ്റെ നാമങ്ങളിലോ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എല്ലാം കേൾക്കുന്നവൻ അഹദായ അള്ളാഹു മാത്രം. പക്ഷേ എല്ലാം കേൾക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ടെന്ന് പറഞ്ഞാലോ, അത് അള്ളാഹുവിൽ സമപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കേൾക്കുന്നവനായ ഒരുവനേ ഉള്ളൂ, അതാണ് അൽ അഹദ് അള്ളാഹു. എല്ലാം കാണുന്നവനായി ഒരുവനേ ഉള്ളൂ, അതാണ് അൽ അഹദ്, അതാണ് അള്ളാഹു. എല്ലാം അറിയുന്നവനായി ഒരുവനേ ഉള്ളൂ, അതാരാ? അൽ അഹദായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് എല്ലാം കേൾക്കുന്ന ഒരുവൻ, എല്ലാം കാണുന്ന ഒരുവൻ, എല്ലാം അറിയുന്ന ഒരുവൻ, അങ്ങനെ ഒരുവൻ എന്ന് പറയാൻ കാരണം എന്താ? അവൻ്റെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളും പങ്കുകാരില്ല, ഒരു സൃഷ്ടിക്കും അതുപോലെ ആവാൻ സാധിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ടാണ് അൽ അഹദ് എന്ന നാമം ഇവിടെ നിഴലിച്ച് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിലോ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലോ അള്ളാഹുവിൻ്റെ യാതൊരു വിഷയത്തിലും, അള്ളാഹുവിൻ്റെ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന് തുല്യമായി അല്ലെങ്കിൽ സമമായി ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു പറയാണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഒരു ഷൈഉ പോലുമില്ല, നിസ്സാരമായ എന്തെങ്കിലും ഒന്നുപോലുമില്ല അള്ളാഹുവിന് തുല്യമായി കൊണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഏകനാണ്, അൽ അഹദാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും ചോദിച്ചു, ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് സമപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന് പേരൊത്ത കിടയൊത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ അഹദാണ് അള്ളാഹു, അള്ളാഹു അഹദാണ്, ഏകനാണ്. അള്ളാഹുവിന് സൃഷ്ടിപ്പിൽ ഏകനാണ്, അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകനാണ്, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവൻ്റെ എല്ലാ നിലയ്ക്കുമുള്ള തസറുഫിൽ അവൻ ഏകനാണ്, എല്ലാ നിലയ്ക്കുമുള്ള അവൻ്റെ പ്രവർത്തനത്തിൽ അവൻ ഏകനാണ്, അവൻ്റെ വിശേഷണങ്ങളിലും നാമഗുണ വിശേഷണങ്ങളിലെല്ലാം അള്ളാഹു ഏകനാണ്. അവന് തുല്യമായി ഒന്നുമില്ല, സമമായി ഒന്നുമില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന്, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു തരൂ, അള്ളാഹുവിൻ്റെ നസബിനെക്കുറിച്ച് ചോദിക്കാൻ, അഡ്രസ്സ് ചോദിക്കാൻ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറഞ്ഞത് വളരെ സിമ്പിളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ 112-ാമത്തെ അധ്യായം ഓതിക്കൊടുത്തിട്ടാണ്, ഖുൽ ഹു അല്ലാഹു അഹദ്. മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നമുക്കൊന്ന് വിശേഷിപ്പിച്ച് തന്നാലും വിവരിച്ച് തന്നാലും എന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഖുൽ ഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സ്വമദ്, പരാശ്രയ മുക്തനാണ്, മറ്റുള്ളവരെ ആരെയും ആശ്രയം വേണ്ട, നമ്മുടെ ഇബാദത്തും അള്ളാഹുവിന് വേണ്ട, ആരും ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതാപത്തിനൊന്നും കുറയാൻ പോകുന്നില്ല, എല്ലാവരും ഇബാദത്ത് ചെയ്തു റബ്ബിനെ മാത്രം ആരാധിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന് അവൻ്റെ പദവിയിലൊന്നും കൂടാനും പോകുന്നില്ല, അതുകൊണ്ട് ആശ്രയം മുഴുവൻ റബ്ബിലേക്കാണ്, അള്ളാഹുവിന് അടിമകളെ ആവശ്യമേയില്ല, ഒരാശ്രയവും അള്ളാഹുവിന് ആവശ്യമില്ല. അങ്ങനെ പരാശ്രയ മുക്തനാണ് അള്ളാഹു. അതുപോലെ തന്നെ ലം യലിദ് വലം യൂലദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല, അങ്ങനെയുള്ള അള്ളാഹു അവൻ അഹദാണ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് പേരൊത്ത ഒന്നും തന്നെയില്ല, അങ്ങനെയുള്ളവൻ അഹദാണ്. ഉണ്ടോ, പേരൊത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പിന്നെ അഹദ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ, അവൻ്റെ ഏകത്വത്വം നിഴലിച്ച് നിൽക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതാല അവന് പേരൊത്തതായോ സമമൊത്തതായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസാരമായ ഒരു വിഷയത്തിൽ പോലും അള്ളാഹുവിന് പങ്കായിക്കൊണ്ട് ഒരാളുമില്ല എന്നാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇനി നമ്മൾ തശഹുദിലിരിക്കുന്ന സമയം വിരലനക്കാറുണ്ട്, വിരല് നമ്മൾ നീട്ടാറുണ്ട്, സബ്ബാബ എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ ഈ വിരൽ നീട്ടുമ്പോൾ അതിലുള്ള മറ്റൊരർത്ഥം അള്ളാഹു ഏകനാണ് എന്ന ഒരു ധ്വനി അവിടെ നൽകുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രണ്ട് വിരലുകൾ നീട്ടി. ആ സമയത്ത് ഒരു സഹാബി വന്നിട്ട് പറയാണ്, അഹിദ് അഹിദ്, ഒറ്റയാക്കാൻ പറയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഒറ്റയെ ഇഷ്ടപ്പെടുന്നു, അവൻ ഏകനാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ഈ വിരൽ ചൂണ്ടുന്നത് പോലും അവിടെ അള്ളാഹു ഏകനാണ് എന്ന അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സൂചന കൂടി അതിലൂടെ നമുക്ക് നൽകുന്നു എന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും വായിച്ചെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഒന്നാമത്തത് അള്ളാഹു ഏകനാണ് എന്നതാണ്. അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ സത്തയിലോ ഒന്നും അള്ളാഹുവിന് കിടയൊത്ത സമമൊത്ത പേരൊത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ അതിൻ്റെ അർത്ഥവും തേട്ടവുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമാണ് സർവ്വതും സമർപ്പിക്കേണ്ടത്. നമ്മുടെ ആരാധനയോ നമ്മുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ആരാധനയുടെ ഏതെങ്കിലും ഒരു ഇനമോ ഒന്നും തന്നെ എന്തെങ്കിലുമൊക്കെ പേരിട്ടുകൊണ്ട് അതിന് വകുപ്പ് മാറ്റി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക. പ്രാർത്ഥനയും തേട്ടവും അതുപോലെ തന്നെ നേർച്ചയും എല്ലാം റബ്ബിന് വേണ്ടി മാത്രം, റബ്ബിനോട് മാത്രം എന്നത് തിരിച്ചറിയണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ തശഹുദിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. യാ അല്ലാഹ്, അല്ലാഹു എന്ന നാമത്തെ വിളിച്ചുകൊണ്ടാണ് തേടുന്നത്. ബി അന്നകൽ വാഹിദുൽ അഹദു സമദ്, കാരണം നീ ഏകനാണ്, നീ പരാശ്രയമുക്തനാണ്. അൽ അഹദ് അൽ വാഹിദ് ഇത് രണ്ടും ഏകദേശം ഒരേ നാമങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന അല്ലാഹുവിൻ്റെ മറ്റു വിശേഷണങ്ങളെ കൂടി എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം, കാരണം നീ ഏറെ പുറത്തു നൽകുന്നവനാണ്, കരുണാനിധിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ പറഞ്ഞത് ഖദ് ഗഫർ അല്ലാഹു ലഹു സലാസൻ, ആ മനുഷ്യനെ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ മുഴുവനുള്ളത്. ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ റബ്ബിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ, പാപം പൊറുക്കാൻ വേണ്ടി തേടിയപ്പോൾ അള്ളാഹുവെ നീ ഗഫൂറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം, ഉദാഹരണത്തിന് നമുക്ക് റിസ്ക് വിശാലമാകണം എങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് റിസ്ക്കിനെ വിശാലമാക്കി തരണേ, കാരണം നീ റാസിഖാണല്ലോ അല്ലാ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ നീ എനിക്ക് പാപങ്ങളെ പുറത്തു തരണേ അല്ലാ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ ഗഫാറാണല്ലോ അല്ലാ, ഈ രൂപത്തിൽ അനുയോജ്യമായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ നാമങ്ങൾ പഠിക്കുക, മനഃപ്പാഠമാക്കുക, ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, അല്ലാ അല്ലാ എന്ന് നമ്മൾ പാടി പറഞ്ഞു, അതല്ലെങ്കിൽ താരാട്ടുപാട്ട് കേട്ട് ഇങ്ങനെ അല്ലാ എന്ന് ഉള്ള വാക്കുകൾ ധാരാളം, നാമങ്ങൾ റബ്ബിൻ്റെ നാമങ്ങൾ ധാരാളം നമ്മൾ കേൾക്കുന്നു. പക്ഷേ ആ റബ്ബിൻ്റെ നാമങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ വിജ്ഞാനം, റബ്ബിനെക്കുറിച്ചുള്ള ആ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ആ അഹദിനെക്കുറിച്ചാണ് ഇന്നത്തെ വളരെ ഗഹനമായൊരു ക്ലാസ് നമുക്ക് ലഭിച്ചത്. റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ തഖ്‌വ കൈക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി.
2: അല്ലാഹു ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തു ഇഖ്ലാസ് എന്ന സൂറത്ത്. പലപ്പോഴും ആളുകൾ തെറ്റിപ്പോയത് അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള എല്ലാ ദൗർബല്യങ്ങളുമുള്ള മനുഷ്യരെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മനുഷ്യരെ പലപ്പോഴും ദൈവങ്ങളായി അവതാരങ്ങളായി അവരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പഠനം, അത് വളരെ എന്താണ് വളരെ ആഴത്തിലുള്ളൊരു പഠനമായിരുന്നു, മനസ്സിലാക്കാവുന്നതായിരുന്നു. അല്ലാഹു നമുക്കെല്ലാവർക്കും തന്നെ അല്ലാഹുവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവനിലേക്ക് അടുക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. പീസ് റേഡിയോ കഥ പറയാം.
3: കഥ പറയാം പ്രോഗ്രാമിൽ മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന വിഷയത്തിൽ അബ്ദുസലാം വീട്ടിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കൂട്ടുകാരെ കാത്തിരിക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം. കഥകൾ ഒത്തിരി നമ്മൾ കേട്ടിങ്ങനെ പോവണല്ലേ. ഇഷ്ടപ്പെട്ട കഥകൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മനസ്സിലിപ്പോഴും ബാക്കിയുള്ള കഥകൾ ഏതൊക്കെയാണ്? കഥകൾ നമുക്ക് ബാക്കിയുണ്ടാവണം. കഥയിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേവലം ഒരു കഥയല്ല കേട്ടോ. ശരിക്കും നടന്ന സംഭവങ്ങളെ, ചരിത്ര സംഭവങ്ങളെ നമ്മൾ കഥയാക്കുകയാണ്. മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാനായ സ്വഹാബിയാണ് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അദ്ദേഹം മക്കയിലേക്കുള്ള യാത്രയിലാണ്. യാത്രയിൽ അദ്ദേഹം ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു കഴുതപ്പുറത്താണ്. യാത്രാമധ്യേ അദ്ദേഹം ഒരു ഗ്രാമീണനായ അറബിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഇന്നയാളല്ലേ എന്ന്. ഈ ചോദ്യം കേട്ടപ്പോൾ ആ ഗ്രാമീണൻ മറുപടി പറഞ്ഞു, ആ അതെ, ഞാൻ ആൾ തന്നെയാണ്. അത് കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് താഴെയിറങ്ങി. തൻ്റെ തലപ്പാവ് ഊരി അദ്ദേഹത്തെ ധരിപ്പിച്ചു. കഴുതയെ അദ്ദേഹത്തിന് നൽകി. ആ കഴുതപ്പുറത്ത് കയറാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കണ്ട ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹയാത്രികർ അത്ഭുതപ്പെട്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കെന്തു പറ്റി? ഏതോ ഒരു വ്യക്തിക്ക് താങ്കളുടെ വാഹനം നൽകി താങ്കൾ നടന്നു പോവുകയാണോ? താങ്കളുടെ തലപ്പാവ് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലെ രഹസ്യം ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചു. അദ്ദേഹം അവരോടായി പറഞ്ഞു, തീർച്ചയായും ഉപ്പയുടെ ചങ്ങാതിമാരോട് ബന്ധം ചേർക്കൽ ഏറ്റവും മഹത്തരമായ പുണ്യം നേടുന്ന പ്രവർത്തനമാണ്. ഇദ്ദേഹത്തിൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചങ്ങാതിയായിരുന്നോ എന്ന് നോക്കണേ. എന്തൊരു ആദരവാണ് ഉപ്പയുടെ ചങ്ങാതിക്ക് പോലും ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയത്. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഉപ്പയുടെ ചങ്ങാതിമാരോടും അടുത്ത സുഹൃത്തുക്കളെയുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കങ്ങനെ ആദരവ് നൽകാൻ പറ്റാറുണ്ടോ? അപ്പം എത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന കഥയാണ് ഇതിലൂടെ നമ്മൾ കേട്ടത്. അടുത്ത കഥയുമായപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മരിച്ചാലും തീരാത്ത കടപ്പാടുകൾ എന്ന വിഷയത്തിൽ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: ഓക്കെ, നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകളൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഗൗരവമുള്ള, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സന്ദേശങ്ങൾ നൽകുന്ന ജനക്ഷേമത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ജനക്ഷേമത്തിൽ ഗൾഫ് പ്രവാസം ആശങ്കകളും സാധ്യതകളും എന്ന ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ് ജനക്ഷേമത്തിൽ നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തത്
2: ആൽബിൻ ജോസഫ്, സിറാജ് ആലുവ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോട് സംസാരിച്ച എക്സ്പ്രസ് മണിയുടെ കൺട്രി ഹെഡ് ആൽബിൻ സാറാണ്. ആൽബിൻ സാർ, വീണ്ടും ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം.
7: നന്ദി.
6: കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു, ഒരു പ്രവാസി പ്രവാസലോകത്ത് വന്നു കഴിഞ്ഞാൽ തൻ്റെ വരുമാനം എങ്ങനെ വിനിയോഗിക്കണമെന്നും അതുപോലെ തന്നെ ഈ രാജ്യത്തോടും ജന്മരാജ്യത്തോടും സാമ്പത്തിക അച്ചടക്കത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു, പ്രവാസത്തിൻ്റെ ഭാവി അടക്കം. അപ്പോൾ വീണ്ടും താങ്കളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. വീണ്ടും സ്വാഗതം. ആദ്യമായി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സൗദി രാജകുമാരൻ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയിട്ട് നമുക്കറിയാം ഇത് എത്രമാത്രം ഉഭയകക്ഷിപരമായിട്ട് ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പല മന്ത്രിമാരും ഒരു രാജ്യത്തെ പോലെ തന്നെ ഇവിടുത്തെ ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മന്ത്രിമാരും അതുപോലെ തന്നെ നല്ല വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥർ ഒക്കെ ഈ രാജ്യവുമായി അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംവിധാനങ്ങളുമായി വളരെ നല്ല ബന്ധം പുലർത്തിയവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ വിസ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാർക്ക്, ഇന്ത്യ ഗവൺമെൻറ് ഇവിടുത്തെ സൗദി പൗരന്മാർക്ക് ഓൺലൈൻ വിസ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അനുഭവത്തിൽ കഴിഞ്ഞ ഇപ്പോൾ കൊച്ചിയിലെ ഒരു ആതുരാലയത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ പുറത്തെ അന്തരീക്ഷം നമ്മളൊരു വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്ന മാതിരി തന്നെയാണ്. അപ്പൊ ഇത് കുറെ കൂടി നല്ല നീറ്റും ക്ലീനുമായ ഒരു ആരോഗ്യരംഗം നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ ചികിത്സാ മേഖലയിൽ ഒരു പക്ഷേ വിദഗ്ധ ഡോക്ടേഴ്സ് വളരെ പരിമിതമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നല്ല രീതിയിൽ ചികിത്സ കൊടുക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ആ രീതിയിൽ വിദേശ നാണയം ലഭിക്കുവാനുമുള്ള ഒട്ടേറെ അവസരങ്ങൾ ഈ മേഖലയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ നീങ്ങിയിട്ടുണ്ടോ?
7: തീർച്ചയായിട്ടും വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ആരോഗ്യ മേഖല. ഞാൻ നേരത്തെ പ്രാമുഖമായിട്ട് പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡെക്സ് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നാഷണൽ ഇൻഡെക്സിനേക്കാൾ ഒരുപാട് മുകളിലാണ്. പക്ഷേ അതിനെ ഫുള്ള് ടാപ്പ് ചെയ്തിട്ടില്ലെന്നാണ്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്ലാസ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ആ ഒരു വൃത്തി, ആ ഒരു സർവീസ് ലെവൽസ് കൊണ്ടുവന്നും കൊണ്ട് ചുരുക്കം ചില ഹോസ്പിറ്റൽസ്, ഇപ്പം ഇവിടെ ദുബായി ബേസ് ചെയ്തിട്ടുള്ള ചില മാമിൻ ഹോസ്പിറ്റൽ ശൃംഖലകൾ നാട്ടിൽ അവരുടെ ഹോസ്പിറ്റൽസ് തുടങ്ങി, അതിനെല്ലാം ഒരു കോപ്പി പേസ്റ്റ് മാതിരി. അവിടെ എല്ലാം നേരത്തെ താങ്കൾ പറഞ്ഞ പോലുള്ള വിദേശികളായിട്ടുള്ള സൗദി ഈ മേഖലയിൽ നിന്നുള്ളവരുടെ പേഷ്യൻസിൻ്റെ വരവ് കാണുന്നുണ്ട്. ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സ്വദേശികൾക്ക് ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലോ പോയി ചെയ്യുന്നതിനേക്കാളും വളരെ കോസ്റ്റ് എഫക്റ്റ്, കുറച്ച് കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് നാട്ടിൽ കിട്ടും. അതുപോലെ തന്നെ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനവും കിട്ടുന്നുണ്ട്. അതിനെ കംപ്ലീറ്റ്ലി ഷോക്കേസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഹൈ ക്ലാസ് ഹോസ്പിറ്റൽസ് ഒത്തിരിയുണ്ട്, പക്ഷേ അതിനെ ഇവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദത്തെയും നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഈ ഒരു രാജ്യത്ത് ഈ ആയുർവേദത്തിനോട് തന്നെ എന്തുമാത്രം താല്പര്യമാണ് പലരും പ്രകടിപ്പിക്കുന്ന അറിയാം. ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നിടത്ത് എത്രയോ പേര് പോയി ചെയ്യാനായിരിക്കുന്നു. പക്ഷേ നാട്ടിൽ അതിന് വേണ്ടുന്ന ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന സർവീസും കൊടുക്കാനായിട്ട് വന്നിട്ടില്ല. ഈ മേഖല കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ NRK ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് കമ്പനികളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവന്നും കൊണ്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആ സാധ്യതകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് സർക്കാരിൻ്റെ മുമ്പിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നതുമായിരിക്കും, അതിനുള്ള ഫോളോ അപ്പ് ഉണ്ടാവും. രണ്ടാമത് നേരത്തെ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ സൽമാൻ രാജ ഇവിടുത്തെ ക്രൗൺ പ്രിൻസിൻ്റെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്തു, എനർജി അതുപോലുള്ള കൺവെൻഷണൽ മേഖലകളെല്ലാം. ഇവിടെ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉഭയകക്ഷി കരാറുകൾ ഒപ്പുവെക്കുന്നു, ചില പദ്ധതികൾ തന്നെ നമ്മളവിടെ റോൾ ആകുമ്പോൾ അനൗൺസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ 2-3 മാസം മുമ്പ് വന്ന രത്നഗിരി പെട്രോൾ കെമിക്കൽ പ്രോജക്റ്റ്, അതെന്ന് പറയുന്നത് നാട്ടിലുള്ള നമ്മുടെ പബ്ലിക് സെക്ടർ ഓയിൽ കമ്പനീസ്, ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, BPCL സൗദി അറാമിക്കുമായിട്ടുള്ള കൺസോഷ്യമാണ്. വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു $120 ബില്യൻ ഒരു പ്രോജക്റ്റാണ്. ഇത് അനൗൺസ് ചെയ്തു, പക്ഷേ അനൗൺസ് ചെയ്തതിന് ശേഷം അതിന് ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ടൈം ബൗണ്ടായിട്ടുള്ള നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അത് പിന്നെ ഈ സർക്കാരുകൾ മാറുമ്പോഴുള്ളൊരു ലാഗിങ്ങും എല്ലാം വന്നും കൊണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരുപാട് ഡിലേ വരുന്നു. ഇതൊരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ളൊരു ഇഷ്യൂ ആണ്. ആ ഒരു ബോട്ടിലിനൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മിഡിലീസ്റ്റുള്ള രാജ്യങ്ങൾ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അത് ഈ ബോട്ടിലിനൊക്കെ എത്രത്തോളം ഒഴിവാക്കി ഒരു ഫോളോ അപ്പും ഇംപ്ലിമെൻറ്റേഷൻ ടൈം ബൗണ്ട് മെക്കാനിസം കൊണ്ടുവന്നാൽ അത് എഫക്റ്റീവ് ആവും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുമെന്നുള്ളതാണ് നിർഭാഗ്യപരമായിട്ടുള്ള വസ്തുത.
6: ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ നിർത്തിപ്പോകുന്ന പ്രവാസികൾ സ്വാഭാവികമായിട്ടും ഓരോ ബിസിനസ് സംരംഭങ്ങളുമായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് വളരെ സാറിന് പറയാൻ കഴിയും ഇത്തരത്തിലുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുക. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് തൊഴിൽ മേഖലകൾ വിഹരിക്കുന്നത്. ഇത് നാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധ്യതകൾ എത്രമാത്രം, ഇപ്പോൾ നമുക്കറിയാം ഒരു മുതലാളി തൊഴിലാളിയല്ല, മുതലാളി തന്നെ തൊഴിലാളിയാകുന്ന ഒരു സംരംഭത്തിലേക്ക് വളരെ കുറഞ്ഞ നിക്ഷേപ സാധ്യതകളും അതുപോലെ തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാവുന്ന ആ ഒരു രീതിയിലേക്കുള്ള മേഖലകൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും?
7: തീർച്ചയായിട്ടും ഇതിനകത്ത് കാതലായിട്ടുള്ള പ്രശ്നം ഈ മുതലാളി തന്നെ തൊഴിലാളി ആവണമെന്നുള്ളതാണ്. പ്രവാസികളെ സംബന്ധിച്ചും കൊണ്ട് നമ്മൾ തിരിച്ചു പോയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടുന്ന എല്ലാവിധ റിസോഴ്സസും ഉണ്ടാക്കുന്നു, മുടക്കുന്നു, അത് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. നമ്മളൊരു മുതലാളിയുടെ കൺസെപ്റ്റിൽ നിൽക്കുകയാണ്. നേരെ മറിച്ച് ഈ വ്യക്തിക്ക് തന്നെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം. ആ കഴിവുകൾ ഉപയോഗിക്കാതെ ഒരു മുതലാളി കൺസെപ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് പരാജയത്തിൻ്റെ തുടക്കം അവിടെ നിന്ന് തന്നെയാണ്. മിക്കവരും അത് ആരെങ്കിലും ശുസ്ത്രം ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരുന്നു. അവർ ഒരു പക്ഷേ ആ രീതിയിൽ അതിനെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഒരു ടൈം എടുക്കുന്നില്ല. നാട്ടിലെ സാഹചര്യങ്ങൾ പഠിച്ചും കൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ എടുക്കാനും അത് സമയമെടുക്കുക, ഹോംവർക്ക് ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ വരുന്നത്.
6: അതോടൊപ്പം തന്നെ നമുക്കറിയാം ലോകം അതിരുകളില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം പണ്ട് കപ്പലുകളിൽ ആഴ്ചകളോളം പിന്നിട്ട് ഇവിടെ എത്തിയ പ്രവാസികളാണ് നമ്മുടെ മുൻ തലമുറ. ഇന്ന് നമുക്കറിയാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉച്ചയ്ക്ക് ഇവിടെ നമ്മൾ പറന്നെത്തുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു കാലഘട്ടമല്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലത്ത്, ഒരു സ്മാർട്ട് വർക്കിങ്ങിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നാം പോകുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഈ ഇന്ത്യയും അതുപോലെ തന്നെ നമ്മുടെ നാടും ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്ടിവിറ്റി, അതുപോലെ തന്നെ വർക്കുകളിലാണെങ്കിലും, ഇപ്പം നമുക്കറിയാം അമേരിക്കയിലും ഉള്ള വർക്കുകൾ നമ്മുടെ നാട്ടിലെ ഇൻഫോ പാർക്കുകളിലൊക്കെ നമ്മുടെ യുവതലമുറ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് മേഖലകളുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള റിമോട്ട് സെൻസിങ് വഴിയുള്ള ജോലികൾ, ജോലി സാധ്യതകൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ?
7: നിലവിൽ അത്തരത്തിലുള്ള മേഖലകളുടെ ഒരു സംവിധാനങ്ങൾ യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മെയിൻലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള, അമേരിക്കയിൽ നിന്നുള്ള ഔട്ട്സോഴ്സിങ്ങിന് മാത്രമാണ്. ഇതിനെക്കുറിച്ച്, ഇത് വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങൾ എന്നോട് മുമ്പോട്ട് വെച്ച ഈ ക്വസ്റ്റ്യൻ തന്നെ വളരെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമ്മൾ ആ കൺവെൻഷനലായിട്ട് അമേരിക്ക എന്നുള്ള ഒരു രാജ്യത്തിന് മാത്രം ഔട്ട്സോഴ്സിങ്ങിനോട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മാറിയിട്ട് ഗൾഫിലും ചിന്തിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ മേഖല ഇപ്പം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തുറന്നു കൊടുത്തിരിക്കുകയാണ്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുണ്ടെന്നുള്ള കാര്യം പ്രകടമാണ്. ഈവൻ 2020 നാഷണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ 2030 വിഷനിനകത്തോ ഇതെല്ലാം വളരെ ക്ലിയറായിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വരുന്നതോടുകൂടി ഏതൊരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു വിദേശി വന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ മെഡിക്കൽ റെക്കോർഡ് മെയിൻ്റനൻസ് ഇത് കംപ്ലീറ്റ് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ളൊരിത് ഒരു പ്രോജക്റ്റ് വരുവാണ്. ഇവിടെയാണ് നമ്മുടെ സാധ്യത വരുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഇന്ത്യയിൽ ചെയ്തിരുന്നത് ഇപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു ഹബ്ബായിട്ട് മാറാം. നമ്മളതിനെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നിലവിൽ നമുക്കതിന് കോമ്പറ്റീഷനുണ്ട് ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, ബട്ട് എനിക്ക് തോന്നുന്നു സ്റ്റിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടെന്നാണ്. ഉദാഹരണത്തിന്, ബാംഗ്ലൂർ ബേസ് ചെയ്താണ് ഈ BPOs മൊത്തം വർക്ക് ചെയ്യുന്നത്, സ്റ്റേറ്റ്സുമായിട്ടുള്ള അമേരിക്കൻ കമ്പനീസിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ അത്തരത്തിലുള്ള ഓരോ കോൾ സെൻറ്റേഴ്സ് അല്ലെ BPO നാട്ടിൽ കുറച്ചുകൂടെ ചിലവ് കുറവോട് ചെയ്യാം. ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻറ്റൻസീവ് ആണ് കൂടുതലും. അതൊരു ഇൻഫ്രാസ്ട്രക്ചറിനാവട്ടെ, ഇല്ലെങ്കിൽ അവിടുത്തെ വേജസിനാവട്ടെ ഹൈ ആണ്. നാട്ടിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് ഈ സൗദി പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഈ രണ്ട് മേഖലകളെ ബേസ് ചെയ്തുകൊണ്ട് കണക്ടിവിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
6: അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അതേമാതിരി തന്നെ മറ്റു ഇപ്പോൾ നമ്മുടെ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യതകൾ നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഈ റീറ്റെയിൽ മാർക്കറ്റുകളിൽ വന്നിരിക്കുന്ന പല കമ്പനികൾക്കും നാട്ടിൽ അതുപോലെ വെയർഹൗസുകളും സ്റ്റോറേജുകളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഒരു സംവിധാനങ്ങളിലേക്ക് കൂടി നമ്മുടെ നിക്ഷേപ സാധ്യതകൾ വരുന്നതല്ലേ?
7: തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വെയർഹൗസിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു നിക്ഷേപങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ഉണ്ട്, അവർ ഇതിന് വേണ്ടുന്ന ഒരു ഫോക്കസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പം എല്ലാം തത്വത്തിലെല്ലാം ഉണ്ട്. പറഞ്ഞ പോലെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് പ്രൊമോഷൻ കൗൺസിലുണ്ട്. നാട്ടിലുള്ള സീ ഫുഡ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 20 വർഷം മുമ്പ് എടുക്കുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ മുൻപന്തി നിന്ന് നമ്മുടെ കേരളമായിരുന്നു. അവിടെ ഈ തരത്തിലുള്ള ഈ ISO 9000 അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലേക്ക് കമ്പനികളെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് കമ്പനികൾക്കും പറ്റിയില്ല, ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസിനും അതിനുവേണ്ടി ചെയ്തില്ല. നേരെ മറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് നടന്നു. അവർ ആ ഒരു ഫോക്കസും സപ്പോർട്ടും കൂടെ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിക്ക് കൊടുത്തും കൊണ്ട് ഈ വെയർഹൗസിംഗും ലോജിസ്റ്റിക്കും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വീണ്ടും വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബസ്, വി ആർ ഗോയിങ് ടു മിസ് ദാറ്റ് ബസ്. നമ്മൾ നോക്കാതെ ഫോക്കസ് ചെയ്യാപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സ്ലോട്ടർ ഹൗസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കുള്ള അനുബന്ധമായിട്ടുള്ള വെയർഹൗസിംഗ്, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഇതെല്ലാം ഇതിന് നിക്ഷേപ മേഖലയായിട്ട് തന്നെ എടുത്തുകൊണ്ട്, ഇതൊരു നിക്ഷേപ മേഖലയായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.
6: അതോടൊപ്പം തന്നെ നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടത്, ഇപ്പോൾ നമുക്കറിയാം പല ഘട്ടങ്ങളും നമ്മൾ കണ്ടതാണ്, ഓരോ രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ഹൈജീനിക് അല്ലാതെ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഒക്കെ കേട്ട് ഒരു നിരോധനം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ആരോഗ്യരംഗവും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പുറത്തു വിട്ടുന്ന ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ ഒരു എക്സ്പോർട്ട് വരുമാനത്തിൻ്റെ മേജർ ഭാഗം ലഭിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് നാം സാധനങ്ങൾ കൈക്കൊള്ളും. നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതല്ലേ?
7: തീർച്ചയായിട്ടും ഇവിടെ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിയാക്റ്റീവ് മെക്കാനിസമാണ് മൊത്തത്തിൽ, പ്രോആക്റ്റീവായിട്ടുള്ള മെക്കാനിസം ഇല്ല. ഏതെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എപ്പിഡമിക് ഇത് വരുവാണെങ്കിൽ, ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള മെക്കാനിസം നമ്മുടെ കയ്യിലില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും. ഒരു നിപ്പ വൈറസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരിതോ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിനുള്ള പ്രതിരോധം വരുന്നത്. ബട്ട് വീണ്ടും അതിനെ ഒന്ന് പ്രൊവാക്റ്റീവായിട്ട് നിയന്ത്രിക്കാനുള്ള മെക്കാനിസംസ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറും. നമുക്കൊരു വ്യവസായം വളരണമെങ്കിൽ, പ്രത്യേകിച്ചും ഹൈജീൻ ഐ മീൻ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വ്യവസായം വളരണമെന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് ഒരു പ്രൊവാക്റ്റീവ് മെക്കാനിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഹൈ ക്ലാസ് ലാബുകൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു എപ്പിഡമിക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഹൈദരാബാദ് പോലുള്ള സ്ഥലത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള ലാബുകൾ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് 2-3 ഹബ്ബുകളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, തെക്കും മധ്യവും വടക്കുമായിട്ട് ഓരോ ഹബ്ബുകളായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊവാക്റ്റീവ് മെക്കാനിസം കൊണ്ടുവരാൻ പറ്റും. അത് ഒരു ഊന്നൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് അനുബന്ധപ്പെട്ട ഇൻഡസ്ട്രികൾ കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട ക്വാളിറ്റിയിലേക്ക് വരും. അതിന് എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം. അവിടെയും ഒരു സാധ്യതമാണ് നമ്മൾ കാണുന്നത്.
6: നന്ദി. അതുപോലെ തന്നെ ഇനി അടുത്തത് ഇനി വരുന്ന ജനറേഷനുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് പ്രവാസത്തിലേക്ക് വരുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ സൗദി അറേബ്യയിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റായ തുർക്കി അൽ ദക്കീലിൻ്റെ കഴിഞ്ഞ ദിവസം ശരിക്കും ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രവാസികൾ അവരുടെ ഫോക്കസ് വളരെ കൃത്യമായിരുന്നു. അവർ ഇവിടുന്ന് കിട്ടിയ അവരുടെ ഇൻകം കൂടുതലും യൂസ് ചെയ്ത് അടുത്ത ജനറേഷന്റെ വിദ്യാഭ്യാസ മേഖലയിലാണ്. നമുക്കറിയാം ഇപ്പോൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മറ്റ് ബയോടെക്നോളജി അല്ലെങ്കിൽ എയ്റോസ്പേസ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ ജനറേഷൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ലേൺ ചെയ്ത ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കറിയാം ഈ ഒരു പരമ്പരാഗതമായ മേഖലയിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഇപ്പോൾ നമുക്ക് മെഡിക്കലല്ല അതുപോലെ തന്നെ വേറെ ഗൾഫ് മേഖലകളിൽ ഇനി വരുന്ന തൊഴിലവസരങ്ങൾ ഏത് മേഖലയിലാണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ?
7: ഗൾഫിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓയിലിൽ നിന്ന് നോൺ ഓയിലിലോട്ടുള്ള ട്രാൻസിഷൻ പീരീഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാലും ഒരു ഓയിലിൻ്റെ ഡിപെൻഡൻസി അത്ര പെട്ടെന്ന് മാറാനും പറ്റത്തില്ല. ഓയിൽ മേഖലയിൽ ജോലി സാധ്യതകൾ തുടർന്നുകൊണ്ടിരിക്കും. ഓയിൽ മേഖലയിലുള്ള ജോലി സാധ്യതകൾ ഇപ്പം നമുക്ക് കണ്ടുവരുന്ന പ്രവണത ഒരു ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഓയിൽ റിലേറ്റഡ് കമ്പനികൾ അവരുടെ സ്കിൽ ലേബറിനെ ഈ അമേരിക്ക സൗത്ത് അമേരിക്ക പോലുള്ളവർക്ക് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളവരൊന്ന് മാറ്റിയിട്ട് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ആൾക്കാർ റിക്രൂട്ട് ചെയ്യാനൊരു പ്രവണത വരുന്നുണ്ട്. കാര്യം അവർക്ക് പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത്. പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് കോസ്റ്റ് കുറച്ചല്ലേ പറ്റത്തുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഓയിൽ മേഖലയിൽ സ്കിൽഡ് പ്രത്യേകിച്ചും റിഗ് ബേസ്ഡ് ജോബ്സ് കൂടുതൽ ഇങ്ങനെയുള്ളതിൽ നമ്മുടെ ആൾക്കാർക്ക് ചാൻസ് കൂടുതലാണ്. അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ചെയ്തെടുക്കണമെന്ന് ഞാൻ സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യം വെച്ചിട്ടുണ്ട്. അതൊന്നും. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ സ്പെസിഫിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞു 2030 വിഷനകത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള വിദേശ റിക്രൂട്ട്മെൻറ്റ് സ്കിൽഡ് മേഖലയിൽ മാത്രമായിട്ട് ഞങ്ങൾ പരിമിതപ്പെടുത്തും. അൺസ്കിൽഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, നമ്മുടെ വർക്ക് ഫോഴ്സിനെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും. സ്കിൽഡ് മേഖലയെന്ന് പറയുമ്പോഴത്തേക്ക് മെഗാ പ്രോജക്ട്സുകൾ ഇപ്പോൾ വന്നേക്കുന്നത്, ഉദാഹരണത്തിന് നിയോം 500 ബില്യൺ പ്രോജക്ട്സ് വന്നേക്കുന്നത്, അൽഖിദയ എൻ്റർടൈൻമെൻറ്റ് സിറ്റി റിയാദ്, റെഡ് സീ പ്രോജക്റ്റ്, ഐ മീൻ ചെങ്കടലിൻ്റെ തീരത്തുള്ള ഈ മിൻ ദ്വീപുകളെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്, ഇതിലെല്ലാം ഹൈ സ്കിൽഡ് ജോബ്സാണ് വരുന്നത്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിയോം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആ ഒരു സാങ്കേതിക വിദ്യ ഊന്നിക്കൊണ്ടുള്ളതാണ്. പിന്നീട് ബ്ലോക്ക് ചെയിൻ, എൻ്റയർ ഫിനാൻസ് ഇൻഡസ്ട്രിയും മറ്റുള്ള ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും എല്ലാം ബ്ലോക്ക് ചെയിനിലോട്ട് പോവുകയാണ്. നമ്മുടെ ജോലി സാധ്യതകൾ, നമുക്കുള്ള പ്രവാസികൾ ഈ മേഖലയിൽ സ്കിൽ ഉണ്ടാക്കുക, അതായിരിക്കണം മുഖ്യമായിട്ട് ചെയ്തു വരേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും അടുത്ത 20 വർഷം കംപ്ലീറ്റ് ഇൻഡസ്ട്രി റൂൾ ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് ചെയിൻ ആയിരിക്കും മറ്റൊരു ഭാഗം ഇൻഡസ്ട്രി റൂൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴേ നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനുള്ള ഒരു സ്കില്ലിംഗ് എന്നുള്ള രീതിയിൽ പഠനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനെ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്തും കൊണ്ട് നമ്മുടെ ഫോക്കസും അത്തരത്തിലുള്ള മേഖലയിലുള്ള ജോബ്സ്, ഇപ്പോൾ ഉള്ള നിലവിലുള്ള ജോബ്സ് ആ ഒരു സാങ്കേതികത്തിലേക്ക് മാറുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കണം. അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം പഠന രീതികൾ മാറേണ്ടതും. സർക്കാരുകളും സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് തുടങ്ങണമെന്നുള്ള കാര്യം അത് നിലവിലുണ്ട്. പക്ഷേ അത് പോരായ്മ പിന്നെ നികത്താൻ വേണ്ടി കൂടുതൽ സെന്റേഴ്സ് ഇത്തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഓയിൽ ഫീൽഡ്, സ്കിൽഡ് ആയിട്ടുള്ള മറ്റ് ടെക്നിക്കൽ ജോബ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ മേഖലകളെല്ലാം ആസ്പദമാക്കി സ്കിൽ ഡെവലപ്മെൻറ്റ് വന്നാൽ ജോലി സാധ്യതകളും ഉണ്ട്, അതുപോലെ അത് ഹൈലി പെയ്ഡും ആയിരിക്കും അൺസ്കിൽഡിനെക്കാട്ടും. അവിടെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ് വരുന്നത്. അത്രത്തും ഫോക്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 50 വർഷം ഇതേവരെത്തിയ പ്രവാസം ഇതേ രീതിയിൽ പോയില്ലെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നാട്ടിലേക്ക് വരുന്ന പൈസയുടെ ഒരു തോതിൻ്റെ ആ ഒരു വളർച്ച കുറവ് നമുക്ക് നികത്താൻ പറ്റും.
6: ഇതിപ്പോ ലോക കേരള സഭയുടെ ഒരു ലക്ഷ്യമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. ഇപ്പൊ സാറ് ലോക കേരള സഭയുടെ ഒരു അംഗമാണ്, ഇതൊക്കെ തന്നെയാണോ കേരള ലോക്സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: ലോക കേരള സഭ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രവാസികളുടെ കഴിവ് ഉപയോഗിച്ചും കൊണ്ട് സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റും, രണ്ടാമത് പ്രവാസികളുടെ പുനരധിവാസവും. ഈ രണ്ട് ആശയങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒരു വർഷം മുമ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ സഭയ്ക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ കുറച്ച് സമയം ഒരു ടൈം ലാഗ് വന്നു. കുറേ കാര്യങ്ങളും അതിൽ കൊണ്ടുവരാനായിട്ട്, ഉദാഹരണം ഇടയ്ക്ക് നമുക്ക് ബാധിച്ച ആ ഒരു മഹാപ്രളയം അതിനൊരു ഒരു വിലങ്ങതടിയായിട്ട് നിന്നു. ആ സമയത്ത് പ്രളയത്തിന് വേണ്ടുന്ന മൊബൈലൈസ് ചെയ്യാൻ, റിസോഴ്സസ് മൊബൈലൈസ് ചെയ്യാൻ വേണ്ടി ഈ ലോകകേരള സഭ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എല്ലാ ലോകമെമ്പാടും അതിനകത്ത് ഇൻവോൾവ് ചെയ്തു. അതുകൊണ്ട് അതിനൊരു ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഇതിന് വേണ്ടുന്ന 7 സബ് കമ്മിറ്റികളെ ഉണ്ടാക്കി, അതായത് പ്രവാസികളുടെ റിട്ടേൺ, നിക്ഷേപം, സ്ത്രീകളുടെ ക്ഷേമം, ഇവിടെ വയ്ക്കുന്ന, അങ്ങനെ ഒരുപാട് മേഖലകളിൽ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റികളുണ്ടായി. ഇതിൽ മുഖ്യമായിട്ടും ഇപ്പോൾ വരുന്നത് NRK ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് ആ ഹോൾഡിംഗ് കമ്പനിയിൽ പ്രവാസികളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന മേൽത്തട്ടിലുള്ള പ്രവാസികളാവട്ടെ അല്ലെങ്കിൽ മീഡിയം ലെവലുള്ളവരാവട്ടെ എല്ലാവരെയും നിക്ഷേപവും പങ്കാളിത്തം കൊണ്ടുവന്നും കൊണ്ട് അതിൻ്റെ അണ്ടറിൽ എയർപോർട്ട്, ടൂറിസം, അതുമായിട്ടുള്ള റിലേറ്റഡ് ഒത്തിരി പ്രോജക്ട്സുകൾ കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കുക. ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്ത പ്രവാസികളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമ്പോഴും സർക്കാരിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും ഏതൊരു പ്രവാസിയും അതിനകത്ത് വീണ്ടും പങ്കാളികളാവാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ നാട്ടിൽ പരീക്ഷിച്ച് വിജയിച്ച പോലുള്ള കൊച്ചിൻ എയർപോർട്ട്, ഇപ്പോൾ വന്നേക്കുന്ന PPP മോഡലുള്ള കണ്ണൂർ എയർപോർട്ട്, അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിൽ തുടങ്ങാനായിട്ട് പ്രവാസികൾ മുന്നിട്ടിറങ്ങും. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ലോക കേരള സഭയിൽ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുകയാണ്. അത് ചെയ്യുമെന്നാണ് ഗവൺമെന്റ് എല്ലാവരോടും പ്രഖ്യാപിച്ചിട്ടുള്ളത്.
6: നന്ദി. എന്തായാലും നമ്മുടെ നാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രവാസികൾ, അതുപോലെ തന്നെ നമ്മുടെ നാട് ആശ്രയിച്ച് ജീവിക്കുന്ന പ്രവാസികൾ, ഇവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒട്ടേറെ വിവരങ്ങളാണ് താങ്കൾ കൈമാറിയത്. എന്തായാലും ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിനും അതുപോലെ തന്നെ ലോക കേരള സഭയെ പരിചയപ്പെടുത്തിയതിനും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവിധ ഭാവുകളും നേരുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
7: ഈ ഒരു അവസരം എനിക്ക് തന്നതിന് പീസ് റേഡിയോയോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.
3: മാഷാല്ലാ, പ്രവാസം എന്നുള്ളത് ഒരു കാലത്ത് സ്വപ്നം കണ്ട് നടന്ന് അങ്ങനെ പിന്നെ അവിടേക്ക് എത്താൻ കൊതിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗൾഫ് പ്രവാസം നമ്മുടെ മക്കൾ ഇവിടുന്ന് കുറേ ആശകൾ പിന്നെ പ്രതീക്ഷകളും നൽകി വിടുമ്പോൾ അവിടെ എന്തൊക്കെ ആശങ്കകളാണ്, പ്രയാസങ്ങളാണ് എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. വളരെ ഉപകാരപ്രദമായ ചർച്ചയാണ്. ഇൻഷാല്ലാ നമ്മുടെ കാര്യങ്ങളെല്ലാം റഹ്മാൻ അറബ് എളുപ്പമാക്കി തരട്ടെ.
2: ആമീൻ.
3: ഇനി കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പെരുന്നാളിന്റെ സുദിനത്തിലെ ഇപ്പൊ ഇങ്ങനെ കുടുംബങ്ങൾ ഉമ്മാന്റെ വീട്ടിൽ പോയി അതല്ലെങ്കിൽ യാത്രകളിലൊക്കെ ആയിരിക്കും, അപ്പൊ അവിടെ ഒന്നിച്ചു കേൾക്കാൻ പറ്റുന്ന ഒരു സ്നേഹക്കൂടാണ് ഇന്ന് നാം
2: കുടുംബങ്ങളിൽ കുളിർത്തന്നലുമായി എന്നാണ് സാധാരണ പറയാറ്. അത് ആ കുളിർത്തന്നലാണ് സ്നേഹക്കൂട്. പ്രൊഫസർ KP സഹദ് സാർ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ദാമ്പത്യം സമയത്തിനൊരു ബജറ്റ് എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
8: പ്രിയ ശ്രോതാക്കളെ, സമയ ക്രമീകരണം ദാമ്പത്യ ജീവിതത്തിൽ എന്ന ശീർഷകത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയം എന്നുള്ളത് ഏറ്റവും അമൂല്യമായ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സമ്പത്താണ്. സമയത്തെ ഏറ്റവും മൂല്യവത്തായി ചിലവഴിക്കാൻ സാധിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. സാധാരണ പറയാറുണ്ട്, എവരി വൺ കംപ്ലെയിൻസ് അബൌട്ട് ടൈം. എല്ലാവരും സമയത്തെ സംബന്ധിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈവൻ വെൻ ഐ ടോക്ക് അബൌട്ട് ടൈം, ടൈം ഈസ് ബിഫൂളിങ് മീ. സമയത്തെക്കുറിച്ച് ഞാൻ പരാതിപ്പെടുമ്പോഴും സമയം എന്നെ ബിഫൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ വിഡ്ഢിയാക്കുന്നു. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ നട്ടെല്ലാണ് ശരിയായിട്ടുള്ള സമയപാലനം. പല ദമ്പതിമാർക്കിടയിലും അസ്വാരസ്യങ്ങൾ പുകയാനുള്ള പ്രധാനപ്പെട്ട കാരണം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ സമയബോധത്തോടുകൂടി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതം സംതൃപ്തദായകമാവണമെങ്കിൽ ഇണകൾക്കിടയിൽ നല്ല സമയബോധം ഉണ്ടാവേണ്ടതുണ്ട്. സമയമില്ല എന്ന പരാതി. സമയം ശരിയായി മാനേജ് ചെയ്യാൻ കഴിയാത്തവരുടെ ഉത്കണ്ഠയാണ്. എന്റെ സമയം മാന്യമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയണം എന്ന അനുകൂലമായ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിക്കുണ്ടാവേണ്ടത്. കിട്ടിയ സമയത്തെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങൾ നിർവഹിക്കാനും ഭാഗിച്ചെടുക്കാൻ കുടുംബനാഥന് സാധിക്കേണ്ടതുണ്ട്.

ഭാര്യയും അതുപോലെ തന്നെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം പഠനത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട ഘട്ടത്തിൽ പഠനത്തിന് നീക്കിവെക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കുട്ടികളെ ശരിയായിട്ട് രക്ഷാകർത്തൃത്വം നിർവഹിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും സംതൃപ്തദായകമായ ജീവിതം നയിക്കാൻ അവർക്കും സാധിക്കുന്നില്ല. കാരണം സമയം മുന്തിയ പരിഗണന നൽകേണ്ടത് ഏത് വിഷയത്തിനാണ് എന്ന് ഒരു മുൻഗണനാ ക്രമം നിശ്ചയിക്കാൻ പലപ്പോഴും ദമ്പതിമാർ പരാജയപ്പെടുകയാണ്. ഇണകൾക്കിടയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. എന്റെ കുടുംബത്തെ ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൽ കൂടി ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഏറ്റവും മുന്തിയ പരിഗണന ഏത് വിഷയത്തിനാണ് കൊടുക്കേണ്ടത്, ഏറ്റവും അർജന്റായി ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, അപ്രധാനമായിട്ടുള്ളത് എന്താണ്, ഇതൊക്കെ വർഗീകരിക്കാനും സമയബന്ധിതമായി തീരുമാനിക്കാനും ദമ്പതിമാർക്ക് സാധിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ആശയവിനിമയം എന്നുള്ളത് ശരിയായി നടക്കണമെങ്കിൽ അതിന് സമയം വേണം. ആ സമയം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് ഒരു സാധാരണ കർഷകനാണെങ്കിലും ഒരു സാധാരണ കുടുംബിനിയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ സമയം 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ ഒരു കുടുംബിനി മനസ്സിലാക്കേണ്ടത് വീട്ടിലുള്ള ഗൃഹജോലികൾ ചെയ്തു തീർക്കാൻ ഒരു സമയപട്ടിക വേണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കുടുംബിനിക്ക് ഒരു തർത്തീബില്ല എന്നുള്ളതാണ്. ഏത് കാര്യം എപ്പോൾ എങ്ങനെ തുടങ്ങണം, ഒന്നാമത് എന്ത് തുടങ്ങണം, രണ്ടെന്ത് തുടങ്ങണം, മൂന്നെന്ത് തുടങ്ങണം, അങ്ങനെയുള്ള ഒരു വർഗീകരണമല്ല. കുറേ ചെയ്യുന്നുണ്ട്. ചില കുടുംബിനികളെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്നു, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കിലോമീറ്ററുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു മുഷാവറ കൂടിയാലോചന നടക്കുന്നില്ല. ഇണകളുടെ പരസ്പര ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറണമെങ്കിൽ സമയ ബജറ്റ് വേണം. നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തിന് ഒരു ബജറ്റുണ്ട്. ഇത്ര ദിവസങ്ങൾ കൊണ്ട്, 100 ദിവസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 1 വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. ഈ ഒരു പ്ലാനിങ് സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ഇൻഷാല്ലാ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ്. ഗൃഹസന്ദർശനം, അതിന് നമ്മൾ കുടുംബം സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം. എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ എത്ര ആളാണ് ആകെയുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഉപജീവനം വിശാലമാവണമെങ്കിൽ, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. അപ്പം കുടുംബബന്ധം ചേർക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. അത്യാധുനികമായ ഒരുപാട് സൗകര്യങ്ങൾ, മൊബൈൽ ഫോണുണ്ട്, നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെപ്പോലും കുടുംബത്തെപ്പോലും സന്ദർശിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു. കാരണം നമുക്ക് പ്ലാനിംഗ് ഇല്ല. അതുകൊണ്ട് ഗൃഹ സന്ദർശനത്തിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഇണയുടെ വീടും കുടുംബവും സന്ദർശിക്കാൻ സമയക്രമീകരണം വേണം. തിരിച്ചും വേണം, ഭർത്താവിൻ്റെ കുടുംബത്തെയും അംഗങ്ങളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനുള്ള സമയം കണ്ടെത്തുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിന് നമ്മൾ സാധാരണ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം എന്നാണ്. നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നതിന് ദമ്പതിമാർക്കിടയിൽ ഒരു പ്ലാന് വേണം. പ്രധാനവും അപ്രധാനവും വളരെ അടിയന്തരവും അടിയന്തരവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ ഒരു പട്ടിക നിരത്തി വർഗീകരിക്കാൻ, ക്രമപ്പെടുത്താൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നാൽ മതി. നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രയോറിറ്റി ടേബിൾ, മുൻഗണനാക്രമം ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടുകൂടി തയ്യാറാക്കണം. സമയത്തെ യഥാവിധം പ്രയോജനപ്പെടുത്തിയോ എന്ന ഒരു ഫീഡ്ബാക്ക്, അതായത് ഒരു മാസത്തെ ഒരു സമയപ്പട്ടിക ഉണ്ടാക്കിയതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ്, ടാർഗറ്റുകളാണ് നമുക്ക്

0: ഉള്ളത്? അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചോ എന്ന് ഒരു ഫീഡ്ബാക്ക്. സാധാരണ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ പരിപാടി വിജയിച്ചോ പരാജയപ്പെട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ മൈനസ് പോയിന്റ്, ഇനി അടുത്തൊരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമയത്തിന് ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മളുടെ സമയം നമ്മൾ ക്രമീകരിക്കേണ്ടത്? ഇത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല കുടുംബിനികൾക്കും സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതറിയില്ല. അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങൾ ഞാൻ വെക്കുകയാണ്. എങ്ങനെയാണ് സമയത്തെ ക്രമീകരിക്കേണ്ടത്? കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്, എഴുന്നേൽക്കുന്നതിനൊരു സമയം വേണം, എനിക്ക് കിടക്കാനും സമയം വേണം. പല രോഗങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ വന്നു ചേരുന്നത് നമ്മുടെ തെറ്റായ ശീലങ്ങൾ കൊണ്ടാണ്. വളരെ ലേറ്റ് ആയിട്ട് ബെഡിലേക്ക് പോകുന്നു, ലേറ്റായിട്ട് ഉണരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിച്ചിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഉറങ്ങണം എന്നാണ്. സാധാരണഗതിയിൽ ഒരു 9-9.5 മണിയാവുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 3.5-4 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് ഒരു 30-40 മിനിറ്റോ നിസ്കരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ പലപ്പോഴും പല കുടുംബങ്ങളിലും 12 മണിക്കും 12.5 മണിക്കും 1 മണിക്കൊക്കെയാണ് ഉറങ്ങാൻ പോകുന്നത്. എന്നിട്ട് അവർക്ക് സുബഹി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കാനുള്ള സമയവും ഉറങ്ങാനുള്ള സമയവും കൃത്യത വേണം. എൻ്റെ വീട്ടിൽ ഇത്ര സമയത്ത് ഉറങ്ങും, ഇത്ര സമയത്ത് എഴുന്നേൽക്കും, അതിനൊരു ചിട്ട വേണം. ആ ചിട്ടയോടുകൂടി നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായി, ആരാധനാ കർമ്മം എന്നുള്ളത് നമ്മൾ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുമായി നടത്തുന്ന ആ ബന്ധത്തിൻ്റെ, സാക്ഷാത്കാരത്തിൻ്റെ, ബന്ധം നല്ല രൂപത്തിൽ പോവണം എന്നുള്ളതിൻ്റെ സാക്ഷാത്കാരമാണ് ആരാധനകൾ. ഈ ആരാധനകൾക്ക് വേണ്ടി സമയം നിശ്ചയിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനമാണ്. കാരണം മരണപ്പെട്ട് ഖബറിൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അമലു സ്വാലിഹാത്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം എന്നുള്ള സംഗതി അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം തൗഹീദ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നമസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരത്തിനൊരു ക്രമം നമുക്കുണ്ടാവണം. വായന, ഉപകാരപ്രദമായിട്ടുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്ന ഒരു വിഷയമാവണം. കാരണം ഉപകാരപ്രദമായ അറിവ് വർദ്ധിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥന, റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നാഥ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയാവണം കുട്ടികളെ നമ്മൾ എഴുന്നേൽപ്പിച്ച് പരിശീലിപ്പിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലാൻ ആ ഒരു തർബിയത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ ഭക്ഷണം ഒരുക്കാൻ സമയം വേണം. ടിൻ ഫുഡ്, നമുക്കറിയാലോ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡ് സംവിധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും പല രോഗങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടി നമ്മുടെ അടുത്തെത്തുന്നു. എന്നാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഒരുക്കാനുള്ള സമയം, അതിനൊരുപാട് സമയം വേണ്ടതില്ല. അതിന് എത്ര സമയം നീക്കിവെക്കണം, അത് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ചെയ്യുന്ന തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഭാര്യയെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളായി മാറാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, 4-5 കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ഒരു വീട്ടിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. എന്നാൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഇത്തരം ഗൃഹജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണമെങ്കിൽ, ഭക്ഷണം നേരത്തെ ഒരുങ്ങണമെങ്കിൽ അതിനുള്ള ഒരു സമയം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പല വീടുകളിലും സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല. എന്നിട്ട് പല ആളുകളും പല സമയത്താണ് ഭക്ഷണം വന്നിട്ട് കഴിക്കാറുള്ളത്. എന്നാൽ കൂട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. സൗദി അറേബ്യയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സുപ്ര വിരിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു ബർക്കത്തുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വിരോധിച്ചിട്ടില്ല. എന്നാൽ ബർക്കത്ത് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് കുറ്റം കണ്ടെത്തേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ അമിതമായിട്ട് ഭക്ഷണം വേസ്റ്റാവുന്ന അവസ്ഥ ഉണ്ടാവില്ല, ആർക്കും മതിയാവാത്ത അവസ്ഥ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സമയം, അത് ക്രമീകരിക്കപ്പെടണം. ചില വീടുകളിലെങ്കിലും പലർക്കും പല സമയമാണ്. ഇപ്പം ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ ചിലർക്ക് 5 മിനിറ്റ് മതി, ചിലർക്ക് 10 വേണം, ചിലർക്ക് 1 മണിക്കൂർ വേണം. ഈ രൂപത്തിൽ ഒരുപാട് സമയങ്ങൾ അനാവശ്യമായി ചിലവഴിക്കുന്ന ശീലങ്ങൾ കുട്ടികളിലുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് ഏകദേശം എല്ലാവർക്കും വേണ്ട ഒരു സമയക്രമീകരണം നമ്മൾ നടത്തുകയാണെങ്കിൽ അതും ഭംഗിയായിട്ട് നടക്കും. അതുപോലെ ജോലി ചെയ്യാനുള്ള സമയം, വർക്ക് ഈസ് വർഷിപ്പ്. ജോലി എന്നുള്ളത് ഒരു ആരാധനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മുൻ പ്രവാചകന്മാരെല്ലാം തന്നെ ജോലി ചെയ്തവരാണ്. അവർ പ്രബോധനം നിർവഹിച്ചതോടൊപ്പം അവരൊക്കെ എന്തെങ്കിലും ഒരു കഴുത്തൊഴിൽ ചെയ്തവരായിരുന്നു. അതുകൊണ്ട് പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ പോലും അതിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമ്മുടെ ജോലി എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ആ ജോലി സമയം സൊറ പറഞ്ഞിരിക്കാതെ അത് ആത്മാർത്ഥമായി ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ബർക്കത്തുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു നല്ല നിയ്യത്തോടു കൂടിയാവണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ ഭാര്യ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുക്കുന്നതിൽ എനിക്ക് പ്രതിഫലമുണ്ട്, എൻ്റെ നാഥൻ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ഈ ചങ്ങാതി പിന്നെ ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാനെന്നും അടുക്കളയിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണാണ് എന്നുള്ള നിലയിൽ ഭക്ഷണം ഉണ്ടാക്കാതെ, അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീക്കാണ്, നന്മയാണ്, എൻ്റെ ഭർത്താവിന് പ്രിയപ്പെട്ട ഭർത്താവിന് ഉപജീവനം തേടാൻ വേണ്ടി പോകുമ്പോൾ അയാൾക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് ഒരു സൽക്കർമ്മമാണ് എന്നുള്ള രീതിയിൽ പച്ചക്കറി നുറുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇസ്സത്തുണ്ട്, ഒരു മഹാത്മ്യമുണ്ട്. അതാണ് അവർ ചെയ്യേണ്ടത്. അതുപോലെ വിശ്രമിക്കാനുള്ള സമയം, ആസ്വദിക്കാനുള്ള സമയം. ആസ്വാദനങ്ങൾക്ക് സമയം വേണം, വിശ്രമിക്കാനുള്ള സമയം വേണം, യാത്ര ചെയ്യാൻ സമയം വേണം. യാത്ര എന്ന് പറഞ്ഞാൽ ജോലിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എന്നാൽ ടൂറ് പോകാൻ സമയം കണ്ടെത്തണം, പിക്നിക്കിന് പോകാൻ സമയം കണ്ടെത്തണം. വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാത്ത ആളുകൾ, ഒരിക്കൽ പോലും ട്രിപ്പ് കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാർ, ഭാര്യമാർ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നു. അവിടെ ഒരു മാസത്തിൽ ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയുമായിട്ട് ഒന്ന് പുറത്തു പോവും, അതിൽ വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി നടക്കുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് സമയം വേണം. പല്ല് കേടുവന്ന് വേദന വന്ന് അവസാനമാവുമ്പോഴാണ് ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് നമ്മൾ ഓടുന്നത്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്, ബ്രഷ് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരവും എൻ്റെ സമുദായത്തിന് പ്രയാസകരമാവുകയില്ല എങ്കിൽ ഞാൻ ദന്തശുദ്ധീകരണം നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, പല്ല് തേക്കുക എന്നുള്ളത് ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ജോലിയല്ല, അത് നമ്മളുടെ കുടുംബങ്ങളിൽ മക്കളെയും നമ്മൾ തന്നെയും ശീലിക്കേണ്ട പവിത്രമായിട്ടുള്ളൊരു സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. അതൊരു പ്രബലമായ സുന്നത്താണ്, അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യത കൂടിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പും നിർബന്ധമായിട്ട് പല്ല് തേക്കുക. ആ ഒരു ശീലം നമ്മൾക്കില്ല. പലപ്പോഴും ഈ മാലിന്യങ്ങൾ വായിൽ കെട്ടി നിന്ന് രാവിലെ പല്ല് തേച്ചിട്ട് കാര്യമല്ല, കാരണം അതൊക്കെ ചീഞ്ഞ് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം. വയറ് നിറച്ചു ഉണ്ണാൻ പാടില്ല, വയറ് നിറയ്ക്കരുത്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. എന്നാൽ നമ്മൾക്ക് ലക്കുലകാനും ഇല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് നമ്മൾ തിന്നുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, എന്നിട്ട് നമ്മൾ രോഗിയായി ജീവിക്കുന്നു. കിഡ്നി ഫെയിലിയേഴ്സ്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്കുകൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു നിയന്ത്രണവും വരുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, ചവച്ചരച്ച് കഴിക്കണം, ബിസ്മില്ല ചൊല്ലണം, വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കണം. ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ട സുന്നത്തുകളാണ്. അതിൽ അതിൻ്റേതായിട്ടുള്ള ബർക്കത്തുണ്ട്. എൻ്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, നഖം വെട്ടുക എന്നുള്ളത്, എൻ്റെ ശരീരത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത്, അതൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം, അതിന് ഞാൻ സമയം കണ്ടെത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശം പോലും നിർണയിക്കപ്പെടുമോ എന്ന് പേടിച്ച ഒരു ബന്ധമാണ് അയൽവാസികളുമായിട്ടുള്ളത്. ആ പവിത്രമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നമ്മുടെ സമയത്തിലൊരു ബജറ്റ് വേണം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യം. രോഗികളെ സന്ദർശിക്കുന്നത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. വൈകുന്നേരമാണ് നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ പകൽ രാവിലെ വരെ 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെറുതെ പിന്നെ പോയാൽ പോരാ, അവിടെ സന്ദർശനം നടത്തിയ ആ രോഗിക്ക് വേണ്ടിയിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അസ്ഹബിൽ ബസ് വശ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അല്ലാ യുഗാദിറു സഖ്മ എന്നുള്ള ഏറ്റവും സാരവത്തായ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. അതൊരു സുന്നത്താണ്. അപ്പം അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരാഴ്ചയിൽ ഞാൻ എത്ര രോഗികളെ സന്ദർശിക്കുന്നു? പ്രിയപ്പെട്ടവരെ, മനസ്സ് കലുഷിതമാവാനുള്ള കാരണം സ്വാർത്ഥത വർദ്ധിക്കുന്നതാണ്. സ്വാർത്ഥത വെടിഞ്ഞ് നന്മയ്ക്ക് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ബന്ധങ്ങൾ നന്നാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാഹു നമുക്ക് നൽകുന്നത് മാനസികാരോഗ്യമായിരിക്കും. അതുപോലെ കുടുംബ സന്ദർശനത്തിന് സമയം കണ്ടെത്തണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തണം. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നീ മുഖേന ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ നന്മയാണ് നീ ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു എംപതറ്റിക് അപ്രോച്ച്, സഹാനുഭൂതി നമുക്കുണ്ടാവണം, എന്നാലേ ആളുകൾ നമ്മളോട് പറയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, അഫ്ഷു സലാമ ബൈനക്കും, ജനങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്നേഹം വളർത്താനുള്ള ഒറ്റമൂലിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം സലാം പറയാൻ ഇന്ന് പലർക്കും മടിയാണ്. അത് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല, അറിഞ്ഞവർക്കും അറിയാത്തവർക്കും നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾക്ക്, നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും നന്മക്കും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ വളർത്താൻ വേണ്ടി, അത് അന്യ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് നമ്മെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി, അവരോട് സമ്പർക്കം പുലർത്താൻ വേണ്ടി, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് ആദർശപ്രബോധനം. ആദർശപ്രബോധനം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മരണപ്പെട്ടതിന് ശേഷം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്ന ആദർശത്തെ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ആദർശത്തെ തെറ്റിദ്ധരിച്ചവരുണ്ട്. പലപ്പോഴും കമ്മ്യൂണിറ്റികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ വർഗീയത പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം സമാധാനമാണ് എന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി, സ്വന്തം പ്രവർത്തനത്തിൽ കൂടി ആളുകൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ആദർശപ്രബോധനം, അതൊരു വാക്കാണെങ്കിൽ ആ ഒരു വാക്ക്, ഒരു മെസ്സേജെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റെങ്കിൽ ഒരു ടെക്സ്റ്റ് അയക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മറ്റൊന്ന്, നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കുക. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മാതാപിതാക്കളെ റെസ്ക്യൂ ഹോമുകളിലും ഓൾഡ് റെസ്ക്യൂ ഹോമുകളിലും കൊണ്ടുപോയാക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം തൗഹീദ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകപ്പെട്ട വിഷയം എന്താണ് സഹോദരന്മാരെ? അത് മാതാപിതാക്കളെ പരിഗണിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളിൽപ്പെട്ട ഒരാളോ രണ്ടുപേരോ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിൽ എത്തിപ്പെട്ടാൽ വല തഖുല്ലഹുമാ ഉഫിൻ വഹ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ അവരോട് ഛേ എന്ന് പോലും പറയരുത്. കാരുണ്യത്തിൻ്റെ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. നമ്മൾ കേട്ടല്ലോ, സൗദി അറേബ്യയിൽ പാരൻസിനെ കെയർ ചെയ്യുന്ന വിഷയത്തിൽ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കേസ് ഉണ്ടായിട്ട് തർക്കിക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണ്. എന്നാൽ നമ്മുടെ പല കുടുംബങ്ങളിലും അത് അനിയന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. അല്ല, നമ്മെ ചെറുപ്പത്തിൽ എപ്രകാരമാണ് ത്യാഗത്തോടുകൂടി വഹനൻ അലാ വഹൻ, ക്ലേശത്തിൻ്റെ മുകളിൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മെ വളർത്തിയിരിക്കുന്നത്. ആ രൂപത്തിൽ പ്രായമാകുമ്പോൾ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ആർദ്രതയോടുകൂടി കാരുണ്യത്തോടുകൂടി അവരോട് സംസാരിക്കാനും പെരുമാറാനും നല്ല ക്ഷമ ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു നന്മ. ആ നന്മ ചെയ്യാൻ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ നാം പ്രാപ്തരാക്കണം. അതിനാദ്യം നമ്മൾക്ക് ആ ഒരു മനസ്സ് വേണം, ആ ഒരു മനോഭാവം വേണം. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളോടുള്ള സ്നേഹം പഠിക്കുക. മറ്റൊന്ന്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യം നന്മയിൽ മുന്നേറാൻ വേണ്ടി, മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ ദുർബലരായിട്ടുള്ള, അവശത അനുഭവിക്കുന്ന, അനാഥരായിട്ടുള്ള, ആരോരുമില്ലാത്തവരെ സഹായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഇൽമ് വർദ്ധിക്കാൻ, നല്ല ക്ലാസുകൾ കേൾക്കാൻ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് നന്മ നമ്മുടെ ലോകത്ത് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതായനമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠനം QHLS സംവിധാനം പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കാനുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട്. അത്തരം ക്ലാസുകൾ കേൾക്കാൻ, കുടുംബസമേതം പോവാൻ, അത് മനസ്സമാധാനം കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ്. മറ്റൊന്ന്, ഫോൺ അഡിക്ഷൻ. നമുക്കറിയാലോ, ആ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് അതൊരു ലഹരിയാണ്, അതൊരു രോഗമാണ്. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും, ഉമ്മമാരും ഉപ്പമാരും ഫോണിൻ്റെ ലഹരിയിലാണ്. ഒരാൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരോട് സംസാരിക്കാൻ പോലും പലർക്കും സമയം കിട്ടുന്നില്ല, കാരണം അവർ ഫോണിലാണ്. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടത് ഫോൺ എന്നുള്ളത് ഒരു ലഹരിയാവരുത്. നേരെ മുമ്പിൽ നിൽക്കുന്ന, മുമ്പിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രഥമമായ പരിഗണന നൽകിയിട്ട് അയാളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫോണിൽ മറ്റൊരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നീട് വിളിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ വെക്കാം. ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ടി ഒരുങ്ങാൻ, വൈവാഹിക ബന്ധങ്ങൾ ഡൈവേഴ്സിലേക്ക്, വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവിന് നൽകിയിട്ടുള്ള പരിഗണനയും ശ്രദ്ധയും സ്നേഹവും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ നിർത്തിവെക്കുകയാണ്. മക്കളൊക്കെ ഉണ്ടായതോടുകൂടി ആ സ്നേഹവും പങ്കാളിത്തവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതിന് ബദൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന, എൻ്റെ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഭാര്യയായി തീരാൻ, ഭർത്താവിന് സന്തോഷം നൽകാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങേണ്ടവളാണ് ഞാൻ എന്ന ബോധം പെണ്ണിന് വേണം. അതിന് പെണ്ണ് കുളിക്കണം, ഒരുങ്ങണം, സുഗന്ധം പൂശണം, നല്ല ഡ്രസ്സിടണം. ഭർത്താവിനെ മോഹിപ്പിക്കുന്ന രീതിയിലാണ് ബെഡ്റൂമിലേക്ക് കയറി ചെല്ലേണ്ടത്. അതിന് സമയം വേണം, അതിനുള്ള സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ദാമ്പത്യം എന്ന വാഹനം മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില തകരാറുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാ കുടുംബത്തിലുമുണ്ട്. ആ പ്രതിസന്ധികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ കുടുംബ മീറ്റിംഗ് ഇടക്ക് മാസത്തിൽ ഒന്ന് നമ്മൾ വെച്ചിട്ട് അവിടെ വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ഇരുന്ന് മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ അതിനും സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു വിനോദയാത്ര, അതും അനിവാര്യമാണ്, അതിനും സമയം വേണം. അതുപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കളുണ്ടാവും, അവരുടെ വിവാഹങ്ങൾ, അതുപോലെ മരണവീടുകൾ, ഇവിടെ പോവാൻ, അതിൽ സംബന്ധിക്കാൻ, എല്ലാറ്റിനും പ്രിയപ്പെട്ടവരെ സമയം ആവശ്യമുണ്ട്. സമയം എന്നുള്ളതിന് നമ്മളൊരു പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടും. എന്താണ് സമയം നമുക്ക് കിട്ടാത്തത്? നമ്മൾ സമയത്തെ ക്രമീകരിക്കുന്നില്ല, മുൻഗണനാക്രമം നിശ്ചയിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എഴുതുക. നാളെ എനിക്ക് ചെയ്തു തീർക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. അതിന് ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുക. ആ 10 കാര്യങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ 10 കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തോ എന്ന് പരിശോധിക്കുക. മിക്കവാറും 10-ൽ 4 മാത്രമേ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി വരുന്ന 6 അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന 6 ആദ്യം എഴുതിയിട്ട് 4 പിന്നെ ചേർക്കുക. അടുത്ത ദിവസം നോക്കുമ്പോൾ 5 പൂർത്തീകരിച്ചിട്ടുണ്ടാവും, 5 ബാലൻസ് ഉണ്ടാവും. അടുത്ത ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ 5 വീണ്ടും കൂട്ടുക. ഇങ്ങനെ 1-ോ 2-ോ ആഴ്ചക്കുള്ളിൽ എഴുതിയിട്ടുള്ള 10 കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന തലത്തിലേക്ക്, സമയക്രമീകരണത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു പരിശീലനത്തിൽ കൂടി, തയ്യാറെടുപ്പിൽ കൂടി നമുക്ക് സാധ്യമാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഒരു കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കം വേണം, സ്നേഹം വേണം. മനസ്സിലാക്കണം, നമ്മുടെ ഈ വാഹനം മുന്നോട്ട് പോകുന്നത് പോസിറ്റീവ് എനർജിയോടുകൂടിയാവണം. പോരായ്മകൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും, എല്ലാ വ്യക്തികളിലും ഉണ്ടാവും, എല്ലാ ഭാര്യമാരിലും ഉണ്ടാവും. എന്നാൽ നമ്മൾ കണ്ടെത്തേണ്ടത് നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പഠിപ്പിച്ചു, അവളിലുള്ള തിന്മയെ നീ അവഗണിക്കുക, അപ്പം നീ ശ്രദ്ധിക്കേണ്ടത് അവളുടെ നന്മയാണ്. ആ തിന്മ പോലും നിനക്കതിൽ ഒരുപാട് ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നുള്ള രൂപത്തിൽ. പെണ്ണിന് ഒരു വളവുണ്ട്, ആ വളവ് നിലനിൽക്കാൻ നിനക്ക് ഉപയോഗിക്കാം, അത് നീർത്താൻ നീ പോവരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ വളവ് നീർത്താൻ പോവാതെ അവളിലുള്ള ബലഹീനതകളും ന്യൂനതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് അത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സ്നേഹം കൊണ്ട് ചികിത്സിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതിനൊരു സംശയവുമില്ല. ഇന്ന് അറിവ് കിട്ടാത്ത പ്രശ്നമല്ല നമുക്കുള്ളത്, കിട്ടുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പരിവർത്തനത്തിന് തയ്യാറാവാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സമയക്രമീകരണം കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റത്തെ സംബന്ധിച്ചാണ് എൻ്റെ സംസാരത്തിൽ കൂടി എൻ്റെ ശ്രോതാക്കളെ ഞാൻ ബോധ്യപ്പെടുത്തിയത്. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുകയും നമ്മുടെ കുടുംബം എന്നുള്ള ഈയൊരു സംവിധാനം ഏറ്റവും കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാഅല്ലാ, ഈ പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് കേട്ടിരിക്കാവുന്ന നല്ലൊരു പ്രോഗ്രാമായിരുന്നു സ്നേഹക്കൂടിലൂടെ. നല്ലൊരു സബ്ജക്റ്റായിരുന്നു ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു വെച്ചത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടതാണ് കുടുംബം എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് ദമ്പതിമാർക്കാണ്. അവരുടെ എല്ലാ വിഷയങ്ങളും ശരിയായാൽ ആ വീട്ടിൽ ഉമ്മക്കും ഉപ്പക്കും മക്കൾക്കും സഹോദരങ്ങളും എല്ലാം അടിപൊളിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാഹ് ഇനി നാം അൽ ഉസൂലിലേക്കാണ് പ്രവേശിക്കുന്നത്.
2: ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിയ്യത്തും അതിന് ശരീഅത്തിലുള്ള സ്ഥാനവും അഹ്കാമുകളും വിധികളും പറയുമ്പോൾ നിയ്യത്ത് പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആണ്. നമുക്കറിയാവുന്ന സംഗതിയാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് മനുഷ്യൻ്റെ പ്രവർത്തനം, ശരീഅത്ത് അനുശാസിച്ച പ്രവർത്തനം അതല്ലെങ്കിൽ ശരീഅത്ത് വിരോധിച്ച പ്രവർത്തനം, ഇതേതായിരുന്നാലും ഒരു മനുഷ്യൻ്റെ തക്ലീഫാത്തു ശറഇയ്യ, ഒരു മനുഷ്യൻ പാലിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട, വർജിക്കേണ്ട അവൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അൽ ഖസ്ദു വൻ നിയ്യത്തു അൽ ഖൽബിയ തുഅസ്സിറു ഫി തക്ലീഫാത്തി ശർഇയ്യ, ശരീഅത്തിന്റെ തക്ലീഫാത്തുകളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് അല്ലെങ്കിൽ ഖസ്ദ് എന്നൊക്കെ പറയുന്നത്. എത്രമാത്രമെന്ന് ചോദിച്ചാൽ, മിൻ ഹൈസു കൗനിഹ തജ്അലുൽ ഫിഅല മഖബൂലൻ ഔ മർദൂദൻ. ഒരു ഫിഅൽ, ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ സ്വീകാര്യമാക്കുന്നതും അസ്വീകാര്യമാക്കുന്നതും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്ന ഉസൂൽ, ഇസ്ലാമിൻ്റെ ഉസൂലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നിയ്യത്തിന് വളരെ വലിയ സ്ഥാനമുണ്ട്. കാരണം ഈ നിയ്യത്ത് അനുസരിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മൾ മംദൂഹായും മദ്മൂമായും പരിഗണിക്കുന്നത്. വഫാഇലുഹു മംദൂഹൻ ഔ മദ്മൂമൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവനാകുന്നതും പരിഗണിക്കപ്പെടാത്തവനാകുന്നതും അവൻ്റെ നിയ്യത്ത് കൊണ്ടാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഭംഗിയായി നമുക്ക് ആ കാര്യം വിശദീകരിച്ച് നമുക്ക് ഇങ്ങനെ കാണാം. ഇമാം ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസാണ്, ഇമാം മുസ്ലിമിൻ്റെ 1907 ഹദീസാണ്. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് وانما لكل امرئ ما نوى. നിശ്ചയമായും അമലുകൾ ഉള്ളത് അവന്റെ നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. നിയ്യത്താണ് ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. وانما لكل امرئ ما نوى, ഓരോ മനുഷ്യനും എന്താണോ അവൻ നിയ്യത്ത് ചെയ്തിട്ടുള്ളത്, എന്താണോ അവന്റെ മനസ്സിൽ അവൻ വിചാരിക്കുകയും ആഗ്രഹിക്കുകയും തോന്നുകയും ചെയ്തിട്ടുള്ളത്, അതാണ് അവനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിയ്യത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. നിയ്യത്ത് നല്ലതായാൽ അവൻ്റെ പ്രവർത്തനം നന്നാവും, നിയ്യത്ത് മോശമായാൽ അവൻ്റെ പ്രവർത്തനം ഫസാദിലാകും. ഫന്നിയ്യത്തു ലഹാ ദൗറുൻ അളീമും ഫിൽ അഅമാൽ, ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ വളരെ വലിയ ദൗറുൻ അളീം, വലിയ സ്ഥാനമാണ്, വലിയ പങ്കാണ് യഥാർത്ഥത്തിൽ നിയ്യത്തിനുള്ളത്. വമഹല്ലുഹ അൽ ഖൽബു, അതിൻ്റെ സ്ഥാനമാവട്ടെ അത് ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് ഉത്ഭവിക്കുന്നത്. നിയ്യത്ത് അവൻ്റെ ആഗ്രഹം, അവൻ്റെ ഇച്ഛകൾ, അവൻ്റെ തോന്നലുകൾ, അതെല്ലാം അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. വല്ലാഹു ആലമു ബിഹാ വഹു ആലിമും ബിദാത്തി സുദൂർ, ഒരു മനുഷ്യൻ്റെ നിയ്യത്തിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. കാരണം അവൻ ആലിമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളുടെ അടിത്തട്ടുകളിലുള്ള, ഹൃദയാന്തരങ്ങളിലുള്ള രഹസ്യങ്ങളെ പരസ്യം പോലെ അറിയുന്ന, രഹസ്യപരസ്യ വ്യത്യാസമില്ലാത്ത ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവാണ് ഒരു മനുഷ്യൻ്റെ നിയ്യത്തിനെക്കുറിച്ച് വളരെ നന്നായി അറിയുന്നവൻ. ഫന്നിയ്യത്തു സ്വാലിഹ തജ്അലുൽ മുബാഹ മംദൂഹൻ വസാഹിബുഹ മഅജൂറുൻ ഇൻദല്ലാഹ്. ഫന്നിയ്യത്തു സ്വാലിഹ, അപ്പോൾ ഒരു നല്ല നിയ്യത്ത്, സ്വാലിഹത്തായിട്ടുള്ള ഒരു നിയ്യത്ത്, ആ നിയ്യത്ത് കൊണ്ട് അവൻ ചെയ്യുന്ന മുബാഹായ കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ മംദൂഹായിത്തീരുന്നു, അവൻ പുകഴ്ത്തപ്പെട്ടവനായി മാറുന്നു. വസാഹിബുഹ മജൂറുൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാകട്ടെ പ്രതിഫലാർഹനായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. എപ്രകാരം കമ അന്നൽ ഖസ്ത വൻ നിയ്യത്തൽ ഫാസിദ തുഫ്സിദുൽ മുബാഹ് വതജ്അലുഹു മദ്മൂമൻ വസാഹിബഹ ആസിമുൻ ഇൻദല്ലാഹ്. എപ്രകാരം ഒരു ഫാസിദത്തായ നിയ്യത്ത്, ഒരു മോശപ്പെട്ട പ്രവർത്തനം, ഒരു മോശപ്പെട്ട നിയ്യത്ത്, അത് അനുവദനീയമായ ഒരു കാര്യത്തെ പോലും ചിലപ്പോൾ ഫസാദിലാക്കും. കാരണം അവൻ്റെ നിയ്യത്ത് മോശമായിരുന്നു. അനുവദനീയമായ കാര്യത്തിന് പോലും കുറ്റം ലഭിക്കുന്ന അവസ്ഥ ഈ നിയ്യത്തിൻ്റെ നിറംമാറ്റം കൊണ്ടുണ്ടാകുന്നു. വസാഹിബുഹ ആസിമുൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ ഈ നിയ്യത്ത് മാറിയതിൻ്റെ പേരിൽ മാത്രം കുറ്റക്കാരനാകുന്ന അവസ്ഥയുണ്ടാകും. ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഫറജുലുൻ യഖദി ജസദഹു ലിയുജാഹിദ് ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അയാൾ തൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു, തൻ്റെ ശരീരത്തെ ആഹാരം കൊടുത്ത് പാനീയങ്ങൾ പാനം ചെയ്ത് തൻ്റെ ശരീരത്തെ അയാൾ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? ലിയുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്, ധർമ്മസമരത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി, തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി, നന്മയുടെ കാവലാളാകുവാൻ വേണ്ടി. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തെ ഭക്ഷണം കൊടുത്ത് പുഷ്ടിപ്പെടുത്തുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടി ഇതേപോലെ ഭക്ഷണം കൊടുത്ത് തൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നവനും ഒരുപോലെയാകുമോ? രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തനം ഒന്നാണ്. രണ്ടുപേരും ആഹരിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക എന്ന പ്രവർത്തനമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ രണ്ടുപേരുടെയും പ്രവർത്തനം അള്ളാഹുവിൻ്റെ അടുക്കൽ രണ്ടും വ്യത്യാസമുണ്ട്. ആകാശഭൂമികൾ കണക്കെയുള്ള വ്യത്യാസമുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ ജിഹാദിന് വേണ്ടിയാണെങ്കിൽ ആ ജിഹാദിന് തടയിടുവാനും ആ ജിഹാദിനെ പ്രതിരോധിക്കുവാനുമാണ് രണ്ടാമൻ തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ലാ ഇസ്തവിയാനി മസല, ഒരിക്കലും അവർ തമ്മിൽ തുല്യരാവുകയില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒമാലൂം കദാലിക് അന്നീയത്തൽ ഫാസിദ തുഫ്സിദുൽ അമല സാലിഹ്, സാലിഹായ സൽക്കർമ്മങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ, എത്രയോ നല്ല പ്രവർത്തനങ്ങളുണ്ട്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, സദഖകളുണ്ട്, ഖിയാമ റമദാനുണ്ട്, തറാവീഹ് നമസ്കാരങ്ങളുണ്ട്, തഹജ്ജ് നമസ്കാരമുണ്ട്, റവാത്തിബുണ്ട്, തഹയ്യത്തുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളെ അന്നീയത്തുൽ ഫാസിദ തുഫ്സിദ്, മോശപ്പെട്ട നീയത്ത്, വേണ്ടാത്ത ചിന്തകൾ, നീയത്ത് ശരിയല്ലാത്തത് കൊണ്ട് ഫസാദായി പോകുന്നു. എപ്രകാരം? ഫല്ലദി ജാഹദ വഖാത ലിയുഖാല അൻഹു അൻഹു ശുജാ ലൈസ ലഹു യൗമുൽ ഖിയാമ ഇൻദല്ലാഹി ഇല്ലന്നാർ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഒന്നാമനായി കൊണ്ടുവരപ്പെടുന്ന വ്യക്തികൾ മൂന്നാളുകളാണ്: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട വ്യക്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ പഠിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച മറ്റൊരു വ്യക്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് സദഖ ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടിയ മറ്റൊരു വ്യക്തി. ഈ മൂന്നാളുകളെയും അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, അതിമഹത്തായ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ പോകുവോളം യുദ്ധം ചെയ്ത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിച്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊണ്ട് അറിവ് പകർന്നു നൽകിയ പണ്ഡിതന്മാരും യോദ്ധാക്കളും ആളുകളുമൊക്കെ, പക്ഷേ അവരുടെ നീയത്ത് ശരിയല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സഹോദരന്മാരെ, നീയത്ത് എന്നുള്ളത് ശരീഅത്തിൻ്റെ തക്ലീഫാത്തു ശർഇയ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് നീയത്ത് എന്നുള്ളത്. മാത്രമല്ല, ബൽ ഹുവ അവ്വലു മൻ സഅറ ബിഹി നാറ ജഹന്നം ലിഫസാദി ഖസ്ദിഹി വനിയ്യതിഹി, നരകത്തിൻ്റെ തീ ജ്വാലകൾ സ്പർശിക്കുന്ന പ്രഥമ മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് അള്ളാഹു ഈ മനുഷ്യന്മാരെ ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ് ഈ വിഷയത്തിൽ ഇനിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. വഅമ്മൽ അമലുൽ ഫാസിദ്, ഇതീ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ചീത്ത പ്രവർത്തനം, മോശപ്പെട്ട പ്രവർത്തനമാണ്, ശരീഅത്തിൻ്റെ അനുവാദമില്ലാത്തതാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു പ്രവർത്തനമാണെങ്കിലും അവൻ്റെ നല്ല നീയത്തുണ്ടായാൽ മാത്രം അത് ശരിയാവുകയില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അഥവാ അൽ അമലുൽ ഫാസിദ് ഇദാ സലഹ മഅഹു അൽ ഖസ്ദു വൻ നിയ്യ ഫലാ യജ്അലുഹു സാലിഹൻ അബദ. ഒരിക്കലും ആ മോശമായ പ്രവർത്തനം ഒരിക്കലും നീയത്ത് നന്നായി എന്നുള്ളത് കൊണ്ട് നന്നാകാൻ പോകുന്നില്ല. ഇതുപോലെ ഒരു മനുഷ്യൻ, അയാൾ ഫല്ലദി യുവാലി അൽ യഹൂദ വൻ നസാറ വയുഹിബ്ബുഹും മിൻ കുല്ലി ഖൽബി ويداهنهم ويمدح دينهم ويثني على كفرهم ويجاملهم على حسب ديننا ويتخذهم بطانة له من دون المؤمنين. ഒരു മനുഷ്യൻ, ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിലും അതല്ലാത്ത മറ്റു കാര്യങ്ങളിലുമൊക്കെ അവരെ പുകഴ്ത്തുകയും അവരോട് മുവാലാത്ത് കാണിക്കുകയും അവരോട് ഇടപഴകിക്കൊണ്ട് നിൽക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിഹസിക്കുന്ന വിഷയത്തിലും മറ്റുമൊക്കെ അവരോട് കൂടിച്ചേരുകയും വൈത്തഹദുഹും ബിത്വാനത്തല്ലഹു മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ കൂടാതെ ഒരു ബിത്വാനത്തായി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി അവരെ സ്വീകരിക്കുകയും വയുസാഇദുഹും അലാ നശ്രി ഇഅ്തിഖാദാത്തിഹിം വയസുദ്ദ അൻ സബീലില്ലാഹ് വയഗ്ലിഖുൽ മസാജിദ് വയഖ്തുലുൽ ഉലമ വ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ വധിക്കുക, പള്ളികൾ പൂട്ടിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുക, ആളുകളെ വധിച്ചു കളയുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല നീയത്തുള്ള, എത്ര നല്ല നീയത്തുള്ളവനാണെങ്കിലും ഒരിക്കലും ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമല്ല. വലൻ തശ്ഫ ലഹു നീയത്തുഹു ഫസാദി അമലിഹി, അവൻ്റെ അമലിൻ്റെ ഫസാദോടുകൂടി ഒരിക്കലും അവൻ്റെ നീയത്തിൻ്റെ നന്മ ഒരിക്കലും അവൻ ഉപകാരം ചെയ്യുകയില്ല. നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകളുടെ ന്യായമായിരുന്നു ഇത്. കാരണം എന്താ? അവർ ചെയ്യുന്ന ശിർക്കിന് അവർ ന്യായം പറഞ്ഞിട്ടുണ്ട്. മാന അബ്ദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ, ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരാരാധിക്കുന്നില്ല. വളരെ ക്ലിയറാണ്. അപ്പോൾ അവർ അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താണ്? നല്ലതാണ് നീയത്ത്, ദീൻ പൊളിക്കണമെന്നല്ല, അള്ളാഹുവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒന്നുമല്ല. പക്ഷേ നീയത്ത് നല്ലതാണെങ്കിലും അമല് മോശമായിപ്പോയി. മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് എന്ന നീയത്ത് നന്നായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചിട്ടില്ല. നീയത്ത് നന്നായി എന്നുള്ളത് കൊണ്ടൊരു പ്രവർത്തനം നന്നാകണമെന്നില്ല. അതേപോലെ തന്നെ മോശപ്പെട്ട പ്രവർത്തനത്തിന് നല്ല നീയത്തുണ്ടായി എന്നതുകൊണ്ടും കാര്യമില്ല. ഒരു ഉദാഹരണം, ഒരു കപ്പൽ, ആ കപ്പലിൽ രണ്ട് തട്ടുകളുണ്ട്. ആ രണ്ട് തട്ടിലും യാത്രക്കാരുണ്ട്. ആ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള പാനീയം, വെള്ളം മുകളിലത്തെ തട്ടിലാണ്. അടിയിലത്തെ ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ മുകളിലേക്ക് കയറി പോകണം. ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം കയറി ഇറങ്ങി അത് മറ്റുള്ള ആളുകൾക്കൊരു ശല്യമാകരുത് എന്നു വിചാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ താഴോട്ടും മേപ്പോട്ടും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണല്ലോ. അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി നമുക്കൊരു എളുപ്പപ്പണി കാണിക്കാം. നമ്മുടെ കപ്പലിൻ്റെ താഴെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കുറച്ചു വെള്ളം നമുക്കെടുക്കാൻ കപ്പലിൻ്റെ ഒരു പലക നമുക്ക് വിടർത്തി മാറ്റിയാൽ മതിയാകും എന്ന് വിചാരിച്ച് നല്ല നീയത്താണ് അയാളുടെ. നീയത്തിനൊരു കുഴപ്പവുമില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കരുത്, തങ്ങളുടെ കാര്യങ്ങൾ തങ്ങളെ കൊണ്ട് തന്നെ ആകാവുന്നത് ചെയ്യണം എന്നിങ്ങനെയുള്ള വളരെ നല്ല നിയത്തിൻ്റെ പ്രവർത്തനം അയാൾ അനുഷ്ഠിച്ചപ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. ആ മനുഷ്യൻ്റെ കൈ നമ്മൾ പിടിക്കുന്നില്ലെങ്കിൽ അവൻ്റെ നിയത്ത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ ആ പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും പെട്ടുപോകും. അപ്പോൾ നിയത്ത് നന്നാവുക എന്നുള്ളത് പ്രവർത്തനം നന്നാകാനുള്ള ഒരിക്കലും ഒരു മാനദണ്ഡം ആയിട്ടില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതേസമയത്ത് തന്നെ നല്ല പ്രവർത്തനമാണെങ്കിൽ ചീത്ത നിയത്തോടുകൂടി ചെയ്താലും അത് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകാം. അപ്പം ചുരുക്കത്തിൽ നിയത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ഭാഷയിൽ വളരെ പ്രാധാന്യമുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ നന്മയാണ് ഒരു പ്രവർത്തനത്തിൻ്റെ നന്മ. ആ നിയത്തിൻ്റെ തിന്മയാണ് ഒരു മനുഷ്യനെ തിന്മയുള്ളവനാക്കി തീർക്കുന്നത്. ഈ കാര്യമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഉസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് വിശദമാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അല്ലാ, വൈബ്സിലെ അവസാനത്തെ പ്രോഗ്രാമായ അൽ ഉസൂൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നുണ്ടായിരുന്നത് ഞാൻ അബ്ദുൽ ഷക്കൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്ത നമ്മുടെ പ്രോഗ്രാം
1: മധുരം ഖുർആൻ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അധ്യായം 38 സൂറത്തു സ്വാദ്, 45 മുതൽ 66 വരെയുള്ള വചനങ്ങൾ.
2: أعوذ بالله من الشيطان الرجيم. واذكر

0: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ മധുരകരമായ പാരായണങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളിൽ നിന്ന് കേൾപ്പിക്കുക എന്ന ഒരു പ്രോഗ്രാമാണ് മധുരം ഖുർആനിലൂടെ പീസ് റേഡിയോ ലോകത്തിന് സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കേട്ട പാരായണം അബ്ദുല്ലാഹ് ബിൻ അലി ബസ്ഫറിൻ്റെ ഖിറാഅത്താണ്. വിശുദ്ധ ഖുർആനിൻ്റെ 38-ാം അധ്യായം സൂറത്തു സ്വാദിൻ്റെ 45 മുതൽ 66 വരെയുള്ള വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോയിൽ ഇനി പ്രകാശതീരം, വഖഫ് ഇസ്ലാമിൽ എന്ന ശീർഷകവുമായി ഇന്നത്തെ പ്രകാശതീരം പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് സ്വാദിഖ് മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ഇസ്ലാമിക കർമ്മ ശാസ്ത്ര വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇബാദത്ത്, മുആമലാത്ത്, ജിനായാത്ത് എന്നിവയാണ് ഫിഖ്ഹിൻ്റെ മുഖ്യ പാഠ്യ വിഷയങ്ങൾ. ആരാധനകൾ, ഇടപാടുകൾ, ശിക്ഷാവിധികൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കാര്യങ്ങളൊക്കെ ഇബാദത്തിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. കച്ചവടം, വിവാഹം, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങൾ മുആമലാത്തിലാണ് ഫുഖഹാക്കൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് ഇൻഷാ അല്ലാ ചർച്ച ആരംഭിക്കാനുള്ളത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മുആമലാത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ഭാഗം കൂടിയാണ് വഖഫ്. വഖഫ് എന്ന പദം, അതിൻ്റെ അർത്ഥം പരിചയപ്പെടുത്താതെ തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും ഒരു പരിധിവരെ എന്താണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാവുന്ന കാര്യം കൂടിയാണ്. നമ്മളൊക്കെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹു സുബ്ഹാനു വതആല അർറഹ്മാനാണ്, അർറഹീമാണ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യർ ഇതര ജീവികളോട്, സമസൃഷ്ടികളോട് കാരുണ്യത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. സ്നേഹം, സാഹോദര്യം, വിട്ടുവീഴ്ച

പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പണം സമ്പാദിക്കേണ്ട മാർഗം വിശിഷ്ടമായിരിക്കണം. സൃഷ്ടാവായ റബ്ബിന് തൃപ്തിപ്പെട്ട മാർഗത്തിലായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ അത് വിനിയോഗിക്കുന്ന മാർഗങ്ങളും ഹൃദ്യമായിരിക്കണം, അനുവദിക്കപ്പെട്ടതായിരിക്കണം എന്ന് പറയുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരുന്നാലും നിഷിദ്ധമായ മാർഗത്തിൽ ചെലവഴിക്കുവാൻ പാടില്ലെന്നും ധൂർത്തിനും പൊങ്ങച്ചത്തിനും ദുർവിനിയോഗത്തിനും പണം ഉപയോഗിക്കുവാൻ പാടില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മാത്രമല്ല, നിർബന്ധമായി നൽകേണ്ട സക്കാത്ത് കൊടുക്കണം എന്നതുപോലെ തന്നെ ഐച്ഛികമായി നൽകേണ്ട ദാനധർമ്മങ്ങൾ, സ്വതക്കുകൾക്ക് അവയുടെ മഹത്വങ്ങളും അവയ്ക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന പ്രതിഫലങ്ങളും ഓതിക്കൊടുത്തുകൊണ്ട് മനുഷ്യനെ അവയിലേക്ക് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പണം ചെലവഴിക്കേണ്ട, ചെലവഴിക്കാവുന്ന, ചെലവഴിച്ചാൽ പ്രതിഫലം കിട്ടുന്ന ഒരു ഭാഗമാണ് വഖഫ്. വഖഫ് സ്വത്ത് എന്ന പദം അറിയാത്തവരായി ആരുമില്ല. മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫ് മന്ത്രാലയങ്ങളുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലും എല്ലാ മതവിഭാഗത്തിനും അവരുടേതായ മതത്തിൻ്റെ ചിഹ്നങ്ങളും ആശയങ്ങളും ഉയർത്തിപ്പിടിക്കാവുന്ന പല കാര്യാലയങ്ങളും ഉള്ള കൂട്ടത്തിൽ വഖഫ് പരിരക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന മന്ത്രിയും മന്ത്രാലയങ്ങളുമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ പരിലസിച്ച് നിൽക്കുന്ന പള്ളികളും പാഠശാലകളും മദ്രസകളും എന്നുവേണ്ട തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വത്ത് മുഴുവൻ മുൻഗാമികൾ വഖഫ് ചെയ്ത് വെച്ചതുകൊണ്ട് ലഭിച്ചതാണ്. അവർ വഖഫ് ചെയ്തു എന്നതുകൊണ്ടാണ് ഇന്ന് നമുക്കവ ഉപകരിക്കപ്പെടുന്നത്. പള്ളികളായി, മദ്രസകളായി, യത്തീംഖാനകളായി, ധർമ്മസ്ഥാപനങ്ങളായി, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിരക്ഷിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയത് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അവയ്ക്കു വേണ്ടി വഖഫ് ചെയ്തതുകൊണ്ടാണ്. ഇന്ന് ഒരു പുതിയ പള്ളിയുണ്ടാക്കുവാൻ നമ്മുടെ ഭാഷ സംസാരിക്കാത്ത, നമ്മുടെ രാജ്യവുമായി ബന്ധങ്ങളില്ലാത്ത ആളുകളുടെ സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു പല ആളുകളും. പക്ഷേ ഇതേ നാട്ടിൽ തന്നെ വലിയ പറമ്പും അവയ്ക്ക് മധ്യത്തിൽ പള്ളിയുമൊക്കെ ഉണ്ടായത് നമ്മുടെ കാരണവന്മാരും നമ്മുടെ പ്രപിതാക്കന്മാരുമൊക്കെ വഖഫ് ചെയ്തതായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത്? അറബി ഭാഷയിൽ അതിൻ്റെ നിർവചനമായി പലതും പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഒരു നിർവചനമാണ് തഹ്ബീസുൽ അസുൽ വ തസ്ബീലുൽ മൻഫഅ. തഹ്ബീസുൽ അസുൽ വ തസ്ബീലുൽ മൻഫഅ, അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ അപ്പുറം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ധനത്തിൽ നിന്നുള്ള വരുമാനം ഒന്നോ ഒന്നിലധികമോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ പ്രയോജനപ്രദമായ സ്ഥാപനങ്ങൾക്കോ മതകാര്യങ്ങൾക്കോ മുഴുവനായി ദാനം ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുക. ഉദാഹരണമായി, ഈ തെങ്ങിൻ തോപ്പ് പള്ളിക്കുള്ള വഖഫാണ് എന്ന് പറഞ്ഞാൽ ആ തെങ്ങിൻ തോപ്പിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഈ റബ്ബർ എസ്റ്റേറ്റ് യത്തീംഖാനയ്ക്ക് വേണ്ടിയുള്ള വഖഫാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം യത്തീംഖാനയ്ക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. അതല്ലാതെ അവ വിൽക്കുവാനോ നശിപ്പിക്കുവാനോ ഒരിക്കലും

0: വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അധികാരമില്ല. അതാണ് തഹ്ബീസുൽ അസൽ, അടിസ്ഥാനം അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് വതസ്ബീലുൽ മൻഫഅ, അതിൻ്റെ ഉപകാരം, അതിൽ ലഭിക്കുന്ന വരുമാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുക എന്നർത്ഥം. ഒരു ബിൽഡിംഗ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വഖഫാണ് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് വിറ്റ് അവിടെയുള്ള ചില ക്യാൻസർ രോഗികൾക്ക് നൽകുക എന്നതല്ല, അതല്ല വഖഫ്. മറിച്ച് ഒന്നുകിൽ ആ ബിൽഡിംഗിൽ ക്യാൻസർ രോഗികൾക്ക് ഉള്ള താമസമാക്കാം, അവർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാക്കാം, അല്ലെങ്കിൽ ആ ബിൽഡിംഗിൻ്റെ വരുമാനം, വാടക വരുമാനം ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ വീട്ടിലൊന്നോ രണ്ടോ തെങ്ങ് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ വരുമാനമുണ്ടാകുന്ന ഫലവൃക്ഷങ്ങൾ വഖഫ് ചെയ്തിരുന്നു, അതിൽ നിന്നുള്ള വരുമാനം അടയ്ക്ക, തേങ്ങ എന്നിവ ചാടിക്കഴിഞ്ഞാൽ, പറിച്ചു കഴിഞ്ഞാൽ അത് പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. പള്ളിയാണ് അതിൻ്റെ ഉപകാരമെടുത്തിരുന്നത്, വരുമാനമെടുത്തിരുന്നത്. ഇതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കേവലം മതസ്ഥാപനങ്ങൾ മാത്രമല്ല, മറിച്ച് വ്യക്തികൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം, ഒരു വിഭാഗത്തിനു വേണ്ടി വഖഫ് ചെയ്യാം, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മേഖലകളിലേക്ക് വഖഫ് ചെയ്യാം. അങ്ങനെ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഭാഗമാണ് വഖഫ് എന്നത്. ഇസ്ലാം മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് വഖഫ്. ഒട്ടനവധി ലക്ഷ്യങ്ങളാണ് ഇത്തരം വഖഫ് സ്വത്തിലൂടെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുക. അതിൽ പ്രധാനമായും നാളെ പരലോകത്ത് നരകാഗ്നിയിൽ രക്ഷപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന വഖഫുകൾ തന്നെയാണ്. താൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്, താൻ പണിപ്പെട്ടുണ്ടാക്കിയ ഒരു സ്വത്ത്, അത് ഉപകാരപ്പെടുന്ന മാർഗത്തിൽ വഖഫ് ചെയ്യുമ്പോൾ അത് മുഖേന നാളെ പരലോകത്ത് തനിക്കൊരു തണലായിരിക്കണം, രക്ഷയായിരിക്കണം, സ്വർഗപ്രാപ്തി ഉണ്ടായിരിക്കണം എന്ന പരമമായ ഒരു നീയത്തുണ്ടാകുമ്പോൾ ഈ ഒരു വഖഫിലൂടെ വിശ്വാസി രക്ഷപ്പെടുകയാണ്. അതാണ് പലപ്പോഴും വഖഫ് ചെയ്യുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പക്ഷേ മറ്റ് ആളുകൾക്കിടയിൽ കണ്ടുവരാത്ത, മറ്റ് മതവിഭാഗങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് വഖഫ്. അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി അവരെ പ്രയാസങ്ങളിൽ ഉയർത്തണം, അവരുടെ കണ്ണീരൊപ്പണം, അവർക്ക് താങ്ങും തണലുമാകണം എന്നതും വഖഫിൻ്റെ ഒരു ലക്ഷ്യമാണ്. സമൂഹത്തിൽ ദരിദ്രരും ധനികരും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടേണ്ടവരല്ല, മറിച്ച് ധനാഢ്യർ അവരുടെ ധനത്തിലൂടെ പാവങ്ങൾക്ക് ആശ്രയമായി തീരണം. വഖഫിലൂടെയും സദഖയിലൂടെയും സകാത്തിലൂടെയും മറ്റ് ദാനധർമ്മങ്ങളിലൂടെയും പാവപ്പെട്ടവർക്ക് ഒരു അത്താണിയാകണം പണക്കാർ. അത് വഖഫിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം, പരസ്പര ഐക്യം ഇതൊക്കെ വിളിച്ചോതുകയാണ്. ദരിദ്രരായ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു ധനാഢ്യൻ വഖഫായി ഭൂമി നൽകുമ്പോൾ, അല്ലെങ്കിൽ അവരെ സഹായിക്കുവാൻ തൻ്റെ സമ്പത്തിൽ ഒരു ഭാഗം വഖഫായി പ്രഖ്യാപിക്കുമ്പോൾ പരസ്പരമുള്ള സ്നേഹം ഇരട്ടിക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പരസ്പര സഹായം വർദ്ധിക്കുകയുമാണ്. അതേപോലെ തന്നെ ഒരു രാഷ്ട്രത്തെ ആ രാഷ്ട്രത്തിൻ്റെ താങ്ങും തണലുമാകുക എന്നതും വഖഫിൻ്റെ ലക്ഷ്യമായി തീരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ അവിടെ പള്ളി പരിപാലനം, പാഠശാലകൾ, മതസ്ഥാപനങ്ങൾ ഇവയൊക്കെ നോക്കേണ്ടതും അവക്കാവശ്യമായ സാമ്പത്തികമായ സഹായം നൽകേണ്ടതും ഗവൺമെൻറ്റാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ടാകും, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളുണ്ടാകും. അവർക്കൊരു ആശ്രയമാണ് വ്യക്തികൾ വഖഫ് ചെയ്യുമ്പോൾ. പള്ളി നിർമ്മിക്കുവാനും പള്ളിയുടെ പരിപാലനത്തിനും വ്യക്തികൾ കടന്നു വന്ന് വഖഫിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ രാഷ്ട്രനായകന്മാർക്കും ആ രാജ്യത്തിനുമൊക്കെ തന്നെ സഹായകമായി തീരുന്നു. പണ്ഡിതന്മാർക്ക്, പ്രബോധകന്മാർക്ക്, പ്രബോധന രംഗത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ വഖഫ് ചെയ്താൽ അവരുടെ സാമ്പത്തിക വിഷയങ്ങൾ നോക്കുവാനും അവർക്കാവശ്യമായ ജീവിക്കുവാനാവശ്യമായ പണം ഇതൊക്കെ വഖഫിലൂടെ നൽകുകയാണ് എങ്കിൽ ഉലമാക്കന്മാർക്ക് ആരുടെ മുമ്പിലും തലതാഴ്ത്തി നിൽക്കേണ്ട ഒരാവശ്യമില്ല. ആരുടെ മുമ്പിലും ഒരു റാൻമൂളികളായി അവർ പറയുന്നതിനനുസരിച്ച് ഒപ്പം കൂടേണ്ട ഒരാവശ്യം ഉണ്ടാകുക. തലയുയർത്തി അഭിമാനത്തോടുകൂടി ജീവിക്കുവാനും മനസ്സിലാക്കിയ സത്യം വളരെ വ്യക്തമായി തന്നെ ആരെയും ഭയപ്പെടാതെ വെട്ടിത്തുറന്ന് പറയുവാനും സാധിക്കുന്നു. ഇങ്ങനെ വഖഫ് എന്ന ഇസ്ലാം അംഗീകരിച്ച, മതപരമാക്കിയ ഈയൊരു മേഖലയിലൂടെ ധാരാളം ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു എന്നത് സത്യമാണ്. ഇവിടെ പഴയകാലത്ത് നമ്മുടെ മുൻഗാമികൾ ചെയ്തു പോയ വഖഫിനെക്കുറിച്ച് അയവിറക്കാൻ വേണ്ടി മാത്രമല്ല പ്രകാശതീരത്തിലൂടെ ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് അത് തനിക്കും പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം. അതുവഴി അവരെന്നെ സഹായിക്കുവാനും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നേടുവാനും സാധിക്കണം എന്ന ഒരു പാഠം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. വഖഫ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങിപ്പോകുക. പലപ്പോഴും വഖഫും വസീയത്തും തമ്മിൽ ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. വസീയത്ത് സംബന്ധമായി കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സവിസ്തരം നമ്മൾ പ്രതിപാദിച്ചതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം തൻ്റെ സ്വത്തിൽ നിന്നും ഇന്ന ഇന്ന ആളുകൾക്ക് നൽകണം എന്ന് പറയുന്നതിനാണ് വസീയത്ത് എന്ന് പറയുക. വസീയത്ത് നടപ്പിലാക്കപ്പെടുക അയാളുടെ മരണത്തിന് ശേഷമാണ്. ഒരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ വസീയത്ത് നടപ്പിലാക്കപ്പെടുകയില്ല. എന്നാൽ വഖഫ് അപ്രകാരമല്ല, മറിച്ച് ഒരാൾ വഖഫ് ചെയ്യുന്നതോടുകൂടി അത് നിലവിൽ വന്നു, അത് പ്രായോഗിക തലത്തിലേക്ക് കടന്നു വന്നു. അയാൾ മനസ്സറിഞ്ഞ് വഖഫ് ചെയ്യുമ്പോൾ ആ നിമിഷം മുതൽ അത് വഖഫ് സ്വത്തായി മാറുകയും വഖഫിൻ്റേതായ നിയമങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയമായി അവഗാഹമായി നാം അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. പ്രകാശതീരം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വഖഫ് ഇസ്ലാമിൽ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനി.
2: നമ്മുടെ ഈ പ്രളയകാലത്ത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ വീട്, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് അങ്ങനെ അങ്ങോട്ട് നിലം പൊത്തി. അവരൊരു വളരെ പ്രതിസന്ധിയുള്ള കൂട്ടുകുടുംബ സംവിധാനത്തിൻ്റെ ഉള്ളിലിങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ടീമാണ്. ഒരു കൂട്ടുകുടുംബം ഇപ്പോൾ എന്തെല്ലാം എങ്ങനെയൊക്കെയാണെങ്കിലും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ അംഗസംഖ്യ കൂടിയ കുട്ടികളും മക്കളൊക്കെ ധാരാളമുള്ള ഒരു കൂട്ടുകുടുംബം എന്നുള്ളത് ഉണ്ടാകുന്ന കുറേയധികം സമ്മർദ്ദങ്ങളുണ്ട്. നമ്മളതിനെ എന്തെല്ലാം മനോഹാരിതയിലുണ്ടെങ്കിലും അവിടെ മിസ്സാകുന്ന കുറേ കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീകൾ, അതും ആ സ്ത്രീയുടെ ഭർത്താവ്, ഈ പ്രവർത്തകൻ അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം വർഷത്തിൽ രണ്ട് വർഷത്തിലൊക്കെ ചെറിയ ദിവസങ്ങൾ മാത്രം വരുന്ന ഒരു പ്രവാസിയാണ്. അപ്പോൾ അയാൾ പോലും അയാളുടെ ദാമ്പത്യമൊക്കെ എന്താ പറയുക, അവഗണിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, അതായിരിക്കും നല്ല വേർഡ്, സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ ഓരോ ദിവസത്തെയും തോരാത്ത കണ്ണീര് തുടച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്നത്. ഈ ബെഡ്റൂമെന്നിങ്ങനെ നോക്കിയാൽ ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, ഒരു 3-4 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട്, അതാണ് അവരുടെ ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ പെരുമഴയത്ത് അതിൽ നിന്നൊരു റൂം പോലും എടുക്കാനില്ലാതെ ആ ടെറസ് അതേപോലെ അങ്ങോട്ട് നിലത്തോട്ടിരുന്നിരിക്കുകയാണ്. ഇനിയൊന്നും ചെയ്യാനില്ല, അങ്ങനെയാണ് ഫ്ലാറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഇവരറിഞ്ഞപ്പം ഒരു നമ്മളൊരു സുഹൃത്ത് വിളിച്ചു, ആ പ്രദേശത്തെ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ നിങ്ങൾ മൂപ്പരൊന്ന് വിളിക്കണത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ മൂപ്പര് അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞു. ചെറിയൊരു ഇടർച്ച ഉണ്ട് മൂപ്പരെ ശബ്ദത്തിന്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറേയധികം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കണ 10 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ നീയത്ത് ശരിയായാൽ കിട്ടണ 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 10 പോയിൻറ്സ്. അത് നേരത്തെ അങ്ങനെ 10 പോയിൻറ്റ് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞൊന്നുമല്ല, അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മൂപ്പരെ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് മൂപ്പര് എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വൈഫിനും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, എനിക്കല്ല പ്രശ്നം, അവൾക്കായിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു മൂപ്പര്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വല്ലാത്ത അവസ്ഥയാണ് വീട്. അപ്പം അതിലിങ്ങനെ അവൾ ഈ ഒരു ഇതിലിങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചാണ് എന്ത് ചെയ്യണത്, ശരിക്കും അവിടെ ജീവിച്ച് പോകണത്. അവളെ വീട്ടിൽ പോയി എന്നോ നിൽക്കേണ്ട, മതപരമായ ചിന്തിക്കുമ്പോൾ അവളെ ഞാൻ ആ വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര വലിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മളൊരു വീട്ടിൽ മാറുക, അങ്ങനെ മതി, അത് ഇങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് അവൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവരോട് ഞാൻ സലാം പറഞ്ഞത്. തൻസിലയാണ് ഞങ്ങനെ മൂപ്പര് വിളിച്ചിരുന്നു, അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അൽഹംദുലില്ലാഹ് ഉസ്താദെ, അൽഹംദുലില്ലാഹ്. ഒരു 3-4 ഈ സ്ത്രീയാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇത്ര ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അൽഹംദുലില്ലാഹ് പറയാൻ പറ്റണമെന്ന് ചോദിച്ചാണ്. കാരണം മൂപ്പര് ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞത്, അതുവരെ മൂപ്പര് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ല. അപ്പം അവർ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളെ ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടൂലേ, നമ്മളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചാലും എത്ര കാലം താമസിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി അവരെ നിങ്ങളെ ആ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ പറയണ്ടായി. ആ അത് നല്ല വിഷമമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഹയറാകാൻ ഉസ്താദ് പ്രാർത്ഥിച്ചാൽ മതി. വീടുണ്ടാകണേലേറെ വലിയ കാര്യം, ആ വീട് നഷ്ടപ്പെട്ടത് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സ്വബറോടെ നിൽക്കാനും എല്ലാവരെയും പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശരിയാവാനും പ്രായമായ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് ശരിയായി വരാനൊക്കെ കൂടി വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്ത്രീൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണില്ല, ഞാൻ പേഴ്സണലി ഞാൻ വളരെ ഇമോഷണലായി. അപ്പോൾ ഞാൻ അവരോട് സലാം പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് 10 പോയിൻ്റ് ആവശ്യമില്ല, ഞാൻ മൂപ്പർക്ക് ഇതേപോലെ കാര്യം ഒരു വോയിസ് ഇട്ടു, ഞാൻ മൂപ്പർക്ക് ഒരു വോയിസ് ഇട്ടു വളരെ ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ പഠിച്ചവനെ സ്തുതിക്കേണ്ട കാര്യമുണ്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങളെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഭാര്യയുണ്ട് എന്നുള്ളത് പഠിച്ചവൻ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ വീട് ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഇനി അടുത്തൊരു വീടുണ്ടാകണ അത്ര കാലം നിങ്ങൾ പ്രവാസിയാകേണ്ട കാര്യമില്ല നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരു അവർക്ക് അവരുടെ വീടിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് അവരൊരു വാടക വീടിൻ്റെ ഒരു കോണ്ടക്സ്റ്റിലേക്ക് അവർക്ക് മാറാവുന്നൊരു ചർച്ച കൊണ്ടുവന്ന് അവർ നമ്മൾ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നപ്പോൾ ഒരു കുടുംബം മാറി ഒരു ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വേറൊരു ചർച്ച സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയേണ്ടതല്ല, പറഞ്ഞ ചിലതൊക്കെ ഒരു പരിസരത്തൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ കിട്ടണ്ട വിചാരിച്ചിട്ടാണ്. ചില കാര്യം ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്, ആ വീടൻ പൊളിഞ്ഞു ചാടുമ്പോഴും ആ സ്ത്രീ അതിലേറെ നല്ലൊരു വീട് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതിലേറെ റൂമുള്ള അതിലേറെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് കിട്ടാനായിരിക്കും എന്നല്ല, മറിച്ച് ഈ വീട് പൊളിഞ്ഞു വീണത് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടണം എന്നാണ് എന്ത് ചെയ്യണത് അവരവിടെ ആഗ്രഹിക്കുന്നത്. അതിലെനിക്ക് ഹയറുണ്ട്, കാരണം അത് ഞാൻ ക്ഷമിച്ച എനിക്ക് സ്വർഗത്തിലൊരു സ്വർഗം കിട്ടും, സ്വർഗത്തിലൊരു വീട് പഠിച്ചവനോട് ചോദിക്കാനുള്ളൊരു ചാൻസാണത്. ആ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു.
3: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. ദൈവത്തിന്റെ പ്രാധാന്യം ഭാഗം രണ്ട്, ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദഅവത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നാം സംസാരിക്കുകയുണ്ടായത്. ജൂതന്മാർ പ്രവാചകന്മാരുടെ വാക്കുകളാൽ ശപിക്കപ്പെടാനുള്ള കാരണം, വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയമ ذلك بما عصوا وكانوا يعتدون. ഈസ നബിയുടെയും ദാവൂദ് നബിയുടെയും നാവുകൊണ്ട് ശപിക്കപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ചില ആളുകൾ, ذلك بما عصوا وكانوا يعتدون, അവർക്ക് അതിനുള്ള കാരണം അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ്. അവർ നന്മ ചെയ്യാൻ കൽപ്പിക്കാറില്ല, അവർ തിന്മകൾ വിരോധിക്കാറില്ലായിരുന്നു. അവർക്ക് ശാപം കിട്ടാനുള്ള കാരണം അവർക്കിടയിൽ നടക്കുന്ന തിന്മകളെ അവർ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കാൻ അവർക്ക് പേടിയായിരുന്നു, മടിയായിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ എന്തിനാ അതൊക്കെ പറയാൻ പോണത്? അത് ചെയ്യണവരൊക്കെ ചെയ്തോട്ടെ, എന്നെ ബാധിക്കണ കാര്യം നല്ലല്ലോ എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഞാനൊന്നും ഇപ്പം അതിൽ ഇടപെടേണ്ട ഒരു കാര്യമല്ല, ചെയ്യണവരൊക്കെ ചെയ്തോട്ടെ, ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്നീ രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴായി പല ആളുകളിൽ നിന്നും നമ്മൾ കേട്ടു വരാറുണ്ട്. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഫുസ്സിലത്തിൻ്റെ 33-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാളും നല്ലൊരു വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? പ്രിയമുള്ളവരെ, ദഅവത്ത് ചെയ്തവനേക്കാളും നല്ലൊരു പ്രവൃത്തി ചെയ്തവൻ ആരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അവൻ്റെ ദീനിലേക്ക് സമൂഹത്തെ ചേർക്കുക, അവൻ്റെ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക, അതിനെതിരായി കാണുന്ന വിഷയങ്ങളെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ പ്രതികരിക്കുക എന്ന കാര്യത്തെക്കാളും നല്ലൊരു പ്രവൃത്തി വേറെ ഏതുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മറ്റെന്താണുള്ളത് എന്നതാണ്. അപ്പോൾ ദഅവത്ത് എന്നത് ഏതൊരു സാധാരണക്കാരനും നിർബന്ധ ബാധ്യതയാണ്, അതിനെ അവഗണിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ആരാണ് ദഅവത്ത് നടത്തേണ്ടത്? യഥാർത്ഥത്തിൽ എല്ലാം പഠിച്ച എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർ മാത്രമാണോ ദഅവത്ത് നടത്തുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോടൊരിക്കൽ പറഞ്ഞു, ഇയ്യാകുമൽ ജുലൂസ ബിത്തുർഖ, നിങ്ങൾ വഴിയരികിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, ആളുകൾ നടന്നു പോകുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാലു, അപ്പൊ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മാലനാ മിൻ മജാലിസിനാ ബുദ്ധ, അത്തരം സ്ഥലങ്ങളിൽ ഇരിക്കുക എന്നത് ഞങ്ങൾക്ക് അനിവാര്യമായി വരാറുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ചിലപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പോയി ഇരിക്കേണ്ടി വരും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇത് അവൈത്തും ഇല്ലൽ മജ്ലിസ്, ഇനി അവിടെ ഇരിക്കല്ലാതെ നിങ്ങൾക്ക് വേറൊരു നിവർത്തി ഇല്ല എങ്കിൽ, ഫഅതു തരീഖ ഹഖ, വഴിയോട് നിങ്ങൾ ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്, അത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അവർ ചോദിച്ചു, ഒമാ ഹക്കു തൊരീക്ക റസൂലത, എന്താണ് പ്രവാചകരെ വഴിയരികിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലാണ്ട് റസൂൽ എണ്ണി എണ്ണി പറയുകയാണ്, അല്ലുൽ ബസർ, നിന്റെ കണ്ണിനെ നീ താഴ്ത്തണം, നിന്റെ കണ്ണിനെ നീ താഴ്ത്തണം. വഖഫുൽ അദ, ഉപദ്രവങ്ങളെ നീ തടയണം. വറദ്ദുസ്സലാമ, സലാം പറഞ്ഞാൽ അത് നീ നിർബന്ധമായും മടക്കണം. വഅംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, അതുപോലെ തിന്മ കണ്ടാൽ അതിനെ എതിർക്കുകയും ചെയ്യണം. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? വഴിയോരങ്ങളിൽ പണ്ഡിതന്മാർ മാത്രമാണോ ഇരിക്കുക? വഴിയോരങ്ങളിൽ പണ്ഡിതന്മാർ മാത്രമല്ല ഇരിക്കുക, എല്ലാവരും വന്നിരിക്കും. നല്ലവണ്ണം വിശുദ്ധ ഖുർആനും ഹദീസും മനഃപ്പാഠമാക്കിയ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിപ്പിച്ച, എല്ലാം തികഞ്ഞ, ദീനിലെ സകല നിയമങ്ങളും പഠിച്ച, വിശ്വാസപരമായും ഫിഖ്ഹി മേഖലകളിലും അവഗാഹം നേടിയ ആളുകൾ മാത്രമാണോ വഴിയരികിൽ ഇരിക്കുന്നത്? അല്ല, എല്ലാവരും വന്നിരിക്കും. അപ്പോൾ ആരിരുന്നാലും അവരെല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയാണെന്ത്? കണ്ണിനെ നിയന്ത്രിക്കണം, ഉപദ്രവങ്ങളെ നീ തടയണം, സലാം പറഞ്ഞാൽ അത് കൃത്യമായി മടക്കണം, അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം, ദഅവത്ത് നടത്തണം, പ്രബോധകനായി ജീവിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മാത്രവുമല്ല അറബി ഭാഷ അതറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, നോക്കൂ നിങ്ങൾ മൻ എന്നാണ് പറഞ്ഞത്, ആരായാലും അതിലുൾപ്പെടും, ആരെങ്കിലും നിങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഫലിയുഗയ്യിറു ഹുബിയദിഹി, അവൻ കൈകൊണ്ടതിനെ പ്രതികരിക്കണം. ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി, ഇനി കൈകൊണ്ട് തടയാൻ കഴിയുന്നില്ല എങ്കിൽ നാവുകൊണ്ട് പ്രതികരിക്കണം, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്താൻ അവന് സാധിക്കണം. ഫഇല്ലം യസ്തതിഅ ഫബിഖൽബിഹി, അതിനും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ കൈകൊണ്ടതിനെ തടുക്കാൻ പറ്റിയിട്ട് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഇനി കൈകൊണ്ട് തടുക്കാൻ കഴിയണില്ല, അവൻ നമ്മളെക്കാൾ ശക്തനാണ്, നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് എങ്കിൽ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയും അവനെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവനോട് അവൻ ചെയ്യുന്ന തെറ്റിനെ അവനെ ഒന്ന് വെറുക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ അത് ഈമാനിൻ്റെ ദുർബലതയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, ബല്യഹു അന്നി വലൗ ആയ, ഒരു ആയത്താണ് നിങ്ങൾക്കറിയുക എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നമുക്ക് എന്താണോ അറിയുക അത് സമൂഹത്തെ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, അങ്ങനെ നാം ദഅവത്ത് നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കടക്കുമ്പോൾ വുളു എടുത്തിട്ടാണ് വരുന്നത് എങ്കിൽ ആ രാത്രി മുഴുവൻ ഒരു മലക്ക് അവൻ്റെ കൂടെ ഉണ്ടാകും. ആ മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗഫിർ ലി ഇബാദിക്, അല്ലാഹുമ്മ ഗഫിർ ലി ഇബാദിക് ഫഇന്നഹു ബാത്തത്വാഹിറ, അല്ലാഹുവേ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, ഇയാൾ വുളു ചെയ്തിട്ട് കിടന്ന ആളാണ്. ഈ ഹദീസ് കേട്ടിട്ട് ഇപ്പം ഇന്നു മുതൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇന്നു മുതൽ ആ ഒരു കാര്യം പ്രാവർത്തികമാക്കുകയാണ്, ഉളവ് ചെയ്ത് കടന്നുറങ്ങുകയാണ് എന്ന് തീരുമാനിച്ച് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ എത്ര കാലം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം, അത്രയും കാലം അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ പറഞ്ഞ വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ എനിക്ക് വേണ്ടി, ഞാൻ എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചാണ് ആ ഒരു കാര്യം ചെയ്തത് എങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്തായാലും ലഭിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവൻ അറിയിച്ചു കൊടുത്താൽ, ഫലഹു മിസ്ലി അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണ് അറിയിച്ചു കൊടുത്തവനും ലഭിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫവല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലി ഐ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ ഐ യകൂന ലക ഹുമ്റുൻ നഈം, നീ കാരണം ഒരാൾ സത്യത്തിലേക്ക് കടന്നു വന്നാൽ, ഈ സത്യമായ ആദർശത്തിലേക്ക്, പച്ചയായ തൗഹീദിലേക്ക് ഒരാൾ കടന്നു വന്നാൽ, ഖൈറുൻ ലക മിൻ ഐ യകൂന ലക ഹുമ്റുൻ നഈം, ഒരു ചുവന്ന ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അത് തന്നെയാണ് എന്നതാണ്. ആ കാലത്ത് ഏറ്റവും വലിയ സ്വത്തായ ഒരു കാര്യമാണ് ചുവന്ന ഒട്ടകം. എല്ലാവരും വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ട ഒരു സ്വത്താണ്, ഒരു സമ്പത്താണ് ചുവന്ന ഒട്ടകം. അതിനെ ഉദാഹരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ആ ഒരു ചുവന്ന ഒട്ടകത്തെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലതെന്താണെന്നറിയോ? നീ കാരണം ഒരാൾ ഒരു ഹറാം നിർത്തിയിട്ട്, നീ കാരണം ഒരാൾ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവൻ മുസ്ലിമായി, അത് വലിയ പ്രതിഫലാർഹമാണ്. അതാണ് ആ ഒരു ചുവന്ന ഒട്ടകത്തേക്കാൾ വലുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, ഒരുപാട് പ്രവാചകൻ പറയുകയാണ്, മൻ സമിഅ മിന്നി ഹദീസൻ ഫബല്ലഹു കമാ സമിഅഹു റഹിമഹുള്ളാഹ്, അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചത്, മൻ സമിഅ മിന്നി ഹദീസ, എന്നിൽ നിന്നൊരു ഹദീസ് കേട്ടവൻ, ഫബല്ലഹു കമാ സമിഅഹു, അത് കേട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ, റഹിമഹുള്ളാഹ്, അള്ളാഹു അവനെ കരുണ ചെയ്യട്ടെ. ഇതിനേക്കാൾ വലിയൊരു തെളിവ് പ്രിയമുള്ളവരെ ആവശ്യമുണ്ടോ ദഅവത്തിനെക്കുറിച്ച്? എന്നിൽ നിന്ന് പഠിച്ചൊരറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത്? അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് എന്ന കാര്യത്തെ നാം ഒരു നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് തന്നെ കാണണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഒരു രീതിയിൽ ദഅവത്തിനെ നോക്കിക്കാണാനും നല്ലൊരു പ്രബോധകരായി ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദഅവത്തിൻ്റെ പ്രാധാന്യം, ഭാഗം 2. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: അടുത്തൊരു വിഷയം നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് തന്നെയാണ്. അടുത്ത കാലത്തായി CBSEയിൽ നിന്ന് വരുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചില സമയങ്ങളിൽ നമുക്ക് അപ്രായോഗികമാണ്, വലിയൊരു ഡിസ്കഷൻ ഇല്ലാതെ വരുന്നതാണ്, ഒരു ലോജിക്കിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ബാധിക്കുന്നൊരു കാര്യമാണെന്നുള്ളൊരു സംശയമില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സ്ഥാപനം നടക്കുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ അധ്യാപകർക്കും. എന്തൊക്കെ രൂപത്തിലുള്ള പിന്നെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്?
4: നമ്മളവിടെ 25 കോടിയോളം വിദ്യാർത്ഥികളുണ്ട്, 15 ലക്ഷത്തോളം സ്കൂളുകൾ, 1 കോടിയോളം അധ്യാപകർ. ഇത് കേരളം തൊട്ട് കാശ്മീർ വരെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും, ഇതിനെല്ലാം ഒരുപോലെ ബാധിക്കുന്നൊരു വിഷയമാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ആ രംഗത്ത് എന്ത് കൊണ്ടുവരുമ്പോഴും ഇതെങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലുള്ള, വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള, സാമ്പത്തികാവസ്ഥയിലുള്ള, സാമൂഹികാവസ്ഥയിലുള്ള ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് ആദ്യമേ ഒരു കണ്ണ് ഉണ്ടാകണം. അതാണ് പലപ്പോഴും ഇവിടെ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ളൊരു ചില ഡിവൈഡുകളുണ്ട്, സിറ്റികളും വില്ലേജുകളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളും നഗരങ്ങളും തമ്മിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില ഡിവൈഡുകൾ. ഈ ഡിവൈഡുകൾ മൂർച്ഛിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം, നീതി ആയോഗിൻ്റെ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് അനുസരിച്ചും ഭയാനകമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പൂട്ടപ്പെടുന്ന സ്കൂളുകളെക്കുറിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. UP, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നതിലെ കാര്യങ്ങളും സർക്കാരിൻ്റെ ബാധ്യത എന്താണ് എന്നുള്ളിടത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തുറക്കേണ്ടത്. അപ്പം ഞാൻ, എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ NEP നേഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഞാൻ കരുതുന്ന ചിലതിൽ 3 തരത്തിലുള്ള ഈ പരിഷ്കാരങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, വളരെ ക്രിയാത്മകമായ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, വളരെ പ്രതിലോമകരമായ, അപകടകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തേന് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നടത്തി, ഇന്ത്യ ഒട്ടുക്കുമുള്ള വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്ന വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം 10-75 വർഷമായി മറ്റേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഗുണപരമായൊരു വിലയിരുത്തൽ ആവശ്യമായിരുന്നു. പക്ഷെ അവിടെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം എന്തിനു റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? ഇതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ട പദ്ധതികൾ പകലേ, പിന്നെ അതെന്തില്ല, ഇല്ല, ഇനിയിപ്പോൾ ഈ കൊല്ലം നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ചും അതിൽ ചില അസന്തുലിതത്വങ്ങളുണ്ട്. വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിലൊക്കെ ഉള്ള അസന്തുലിത്വങ്ങളുണ്ട്. ആ അസന്തുലിത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പ്രായോഗികമായ പദ്ധതികളോ നിർദ്ദേശങ്ങളിലേക്കോ പിന്നെന്ത് ചെയ്തിട്ടുള്ളത്? കൃത്യമായിട്ടും പോയിട്ടില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ സിലബസിൻ്റെ പരിഷ്കരണത്തിന് എന്ത് ചെയ്തു? വളരെ അപകടകരമായ പലതും നമുക്കറിയാം, ചരിത്രത്തേക്ക് വളരെ കഠിനമായ തോതിൽ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. അതുമാത്രമല്ല, ഒരാവശ്യമില്ലാത്തൊരു ഭാരതീയവൽക്കരണമുണ്ട് എല്ലാത്തിലും. എന്താണ്, നമ്മളൊരു പാരമ്പര്യത്തെ കുട്ടികൾ പഠിക്കണമെന്നുള്ളൊരു ദുർവാശയിലേക്കാണ്. പഠിക്കണം, ഒരു സംശയമില്ല. പക്ഷേ ആ ദുർവാശ എവിടത്തോളം വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വിസ് പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ 3 കോമ്പണൻസ് ഉണ്ട്. ഒരു കോമ്പണൻ്റ് എന്താണ്, ഇന്ത്യയിലെ ശാസ്ത്ര പ്രതിഭകളുടെ ചരിത്ര 40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് CBT എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ 50 മണിക്കൂർ നേരത്തെ പിന്നെ ഈ CBT എന്തിനാണ് എല്ലാ ടീച്ചേഴ്സും CBSE ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുണപരമായൊരു മാറ്റം ടീച്ചേഴ്സിനുണ്ടാകും എന്നുള്ള സംശയമൊന്നും ഇല്ല. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇതിനു വേണ്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വെറുതെ സർക്കാർ എന്തായാലും നടത്തുന്നതല്ല. അപ്പോൾ ഒരു ടീച്ചർ ഒരു ഇതിന് 1400 രൂപ എന്ത് ചെയ്യണം, പേ ചെയ്യണം. സ്വാഭാവികമായിട്ട് ടീച്ചർ അല്ലെങ്കിൽ പിന്നെ സ്കൂളാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കുക. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചപ്പോൾ 25 മണിക്കൂർ നേരത്തെ ഒരു ടീച്ചറുടെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം, ഒരു 10-6000 രൂപ ഒരു ടീച്ചറുടെ മേലെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതൊന്നുകിൽ അത് നടക്കില്ല, ടീച്ചേഴ്സ് എന്നെ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിലോ ഇതിൻ്റെ ഒരു ബേർഡൻ പാരൻസിൻ്റെ മുകളിലേക്ക് നേരിക്കും എന്ത് ചെയ്യുക, പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി മറ്റേ റീസ്ട്രക്ചർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ പലതും ഈ സർക്കാർ സാമ്പത്തികമായും ഒരുപാട് ഇവിടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ റിന്യൂവലിൻ്റെ ഫീ കൂട്ടിയിട്ടുണ്ട്. CBSEയുടെ സ്പോർട്സിൻ്റെ പറഞ്ഞിട്ടൊരു ഫീ ഉണ്ട്, അത് 5000-20000 രൂപയ്ക്കായിട്ട് എന്താണ് മാറ്റിയിട്ടുണ്ട്, ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തിനേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് 75000 രൂപ എന്ത് ചെയ്യണം സ്കൂളിൽ അടക്കണം എന്നുള്ള ഉത്തരവ് വന്നു. പക്ഷെ അതിനെ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്തു, അത് പിന്നെ കോടതി എന്ത് ചെയ്തത് നിർദ്ദേശപ്രകാരം അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പല മേഖലകളിലും അമിതമായ സാമ്പത്തിക ഈ നേട്ടം പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതാണ് പലതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, ഒരു ഭാഗത്ത് ഈ വർഗീയവൽക്കരണം പോലെ തന്നെ ഒരു വരേണ്യവൽക്കരണത്തിലേക്കും ഇത് കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വർഷം വന്ന നിർദ്ദേശം എന്താ വെച്ചാൽ സ്കിൽ ലാബുകൾ വേണമെന്നാണ്. സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ക്ലാസ് റൂമിൻ്റെ വലുപ്പമല്ല, കുറച്ചെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 14-9 അങ്ങനെ എത്ര വലുപ്പത്തിൽ എന്ത് ചെയ്യണം ഉള്ള മുറിയാകണം. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ഒരു ഇത് ഒരു ഓർഡർ വരുമ്പോൾ സാധാരണ ഒരു സ്കൂളിനെ സംബന്ധിച്ചോളത്തിന് കഴിയില്ല. അപ്പോൾ അത് സാധ്യമാകാർക്കായിരിക്കും വലിയ സ്കൂളുകൾക്ക് കണ്ടമാനം പൈസ കയ്യിലുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുക ഇത് സാധിക്കുന്നത്. എന്തായാലും ഈ ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്ത് ചെയ്യണം നടപ്പാക്കണം 3 മുതൽ 8 വരെ, ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പടപടാന്ന് എന്ത് ചെയ്യണം വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആർട്ട് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം പറഞ്ഞു, ഈ വർഷം എന്ത് ചെയ്യുന്നു സ്പോർട്സ് ഇൻ്റഗ്രേഷൻ നടത്തണം എന്ന് ചെയ്യുന്നു പറയുന്നു. അതുപോലെ എക്സാമുകൾ ആദ്യം എന്ത് ചെയ്യുന്നു മാത്തമാറ്റിക്സിൽ 2 പിന്നെ പേപ്പർ എന്ത് ചെയ്യുന്നു, അത് പിന്നെ സയൻസിലേക്കും സോഷ്യൽ സയൻസിലേക്കും കൊണ്ടുവരുന്നു. ഓക്കെ, ഈ കഴിഞ്ഞ വർഷത്തോടെ എന്ത് ചെയ്യുന്നു 2 എക്സാം മറ്റേ പ്രഖ്യാപിക്കുന്നു, അതായത് 1 ഫെബ്രുവരിയിൽ നടന്നു, അടുത്തത് മെയ്യിൽ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു. പിന്നെന്താ വെച്ചാൽ ഇതിന് ഫീ വേണം, 2-ാമത്തെ എക്സാമിന് എന്ത് ചെയ്യണം ഫീ കൊടുക്കുന്നേ വേണം. 10 പേപ്പറാക്കാൻ പോകുന്നു എന്നാണ്, മൊത്തത്തിൽ എന്ത് ചെയ്യും 30 ആകുമ്പോഴേക്ക് 10 പേപ്പറാകും. എല്ലാ പേപ്പേഴ്സും എന്തല്ല ബോർഡ് ചെയ്യുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും അത് എഴുതണം, അതിൻ്റെ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഇപ്പോൾ എല്ലാവരും വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ, അവരുടെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഇതൊക്കെ പരിഗണിക്കണമെന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ പരിഷ്കരണം എന്ന് പറയുന്നതാണ് ഈ 3-ലാംഗ്വേജ് സിസ്റ്റം. ഈ 3-ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സംസ്ഥാനങ്ങളൊക്കെ എതിർത്തതാണ്. കാരണം അതിനകത്ത് പറയുന്നത് വെച്ചാൽ 2 നാഷണൽ ലാംഗ്വേജസ് ആവണം, 1 ഫോറിൻ ലാംഗ്വേജസ്, അത് ഇംഗ്ലീഷ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. 2 നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക, ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴും മലയാളം എടുക്കുമോ, ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് ഹിന്ദി ആയിട്ട് എന്ത് ചെയ്യും മാറും, മറ്റൊന്ന് അവിടുത്തെ ഭാഷയായിട്ട് മാറും. അപ്പോൾ ഫലത്തിൽ ഈ കുട്ടി ഹിന്ദി പഠിക്കണം, പിന്നെ മലയാളം പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം, ഈ മൂന്നും പരീക്ഷ എഴുതുകയും വേണം. ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ഒന്നാമത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നുള്ളത് ഒരു സംശയം അതിനകത്ത് ഇല്ല. പക്ഷെ അതിന് പുറമേ ഒരു ഭാഷ തന്നെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ചോളമാണ് ഈ 2-3 ഭാഷ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ വന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ചെയ്തതെന്താച്ചാൽ ഇത് നേരത്തെ നിർദ്ദേശമായി വന്നു, പിന്നെ ഒടുവിലത് ആറാം ക്ലാസ് തൊട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളത് വന്നു. അപ്പോൾ അത് 30 ആകുമ്പോഴേക്ക് 2030 ആകുമ്പോഴേക്കും എന്തു ചെയ്യുള്ളൂ, ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം എന്തു ചെയ്യുന്നു, സർക്കിൾ വരികയാണ് ഇത്തവണ അത് 9ാം ക്ലാസ്സിൽ നടപ്പാക്കണമെന്ന്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ അതിന് പുസ്തകമുണ്ടോ? പുസ്തകമില്ല. അപ്പോൾ എന്താ പറയുന്നത്, 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഒരു എന്ത് ചെയ്യാം, മെയ് എന്ത് ചെയ്യുക, അല്ല ജൂണ് പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് വേണ്ട സാധനം വരുമെന്നാണ്. അതിനു പുറമെ എന്താ വെച്ചാൽ, ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇത് 9ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ പരിഷ്കരിച്ചു, ആ പുസ്തകങ്ങൾ തന്നെ കിട്ടിയിട്ടില്ല. അതിൽ വന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം നെറ്റിലുണ്ട്, സയൻസിൻ്റെ പുസ്തകം നെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ തന്നെയും വരണമെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബറോ ഒക്ടോബറോ ഒക്കെ ആകുന്നതാണ്. ഇത് തന്നെ കുട്ടികളാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ ഈ നിർദ്ദേശം തീർന്ന് വരുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം, ഇമാം നസായി റഹിമഹുള്ളയുടെ ഗ്രന്ഥങ്ങൾ, ഭാഗം 1, അവതരണം മൂസ സ്വലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇമാം അന്നസായി റഹിമഉള്ളയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ നാം മനസ്സിലാക്കിയതും അറിഞ്ഞതും. ഇൻഷാ അല്ലാ, ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദീനിനു വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ, അതിൻ്റെ ഭാഗമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് സുനനുൽ കുബറ, സുനനു സുഗറ, ഹദീസുകളെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ബൃഹത്തായ ഗ്രന്ഥമാണ് സുനനുൽ കുബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായ വ്യത്യസ്ത വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണത്. സുനനു സുഗറ, അതായത് സുനനുൽ കുബറയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ അടങ്ങുന്ന ഗ്രന്ഥമാണിത്. ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമാണ്, ഇന്നും അവലംബിക്കപ്പെടുന്നവയാണ്. ധാരാളം മതപഠന കേന്ദ്രങ്ങളിൽ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇമാമിൻ്റെ ഈ രണ്ട് പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളും. ഇവ തമ്മിൽ പ്രധാനമായും ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, സുനനുൽ കുബറ എന്ന ഗ്രന്ഥം വലുതും ഒട്ടേറെ വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതുമായ ഗ്രന്ഥമാണ്. ധാരാളക്കണക്കിന് ഹദീസുകൾ

പരിശോധിച്ച് വേർതിരിച്ചത് സുനനു സുഗറയാണ്. എന്നു പറഞ്ഞാൽ സുനനു സുഗറയിൽ ഉള്ളതിനേക്കാളും ദുർബലമായ ഹദീസുകൾ കുബ്രയിൽ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ വ്യത്യാസം, സുനനുൽ കുബ്ര എന്ന് പറഞ്ഞാൽ ഖുർആനെ സംബന്ധിച്ചും ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചും സ്വഹാബത്തിനെക്കുറിച്ചും ഖുർആനിൻ്റെ വിശദീകരണം, പ്രത്യേകത, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഗ്രന്ഥമാണ്. എന്നാൽ സുഗറ അഹ്കാമുകൾ, മതവിധികൾ മാത്രം, ശുദ്ധീകരണം, നമസ്കാരം, നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. ഈ പ്രധാന വ്യത്യാസങ്ങളാണ് ഇവ തമ്മിലുള്ളത്. അതാണ് പണ്ഡിതന്മാർ പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സുനനു സുഗറ എന്ന ഗ്രന്ഥത്തെ എഴുതാൻ ഇമാം അന്നസായി റഹിമഉള്ള സ്വീകരിച്ച ഒരു രീതി, അതോടൊപ്പം തന്നെ ആ ഗ്രന്ഥത്തിന് മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ, ആ സുനനു സുഗറ ബിൽ മുജ്തബ എന്നാണ് സുനനു നസായി എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണ പേര്. സുനനു സുഗറ എന്ന് ഇമാമ് തന്നെ നൽകിയ ഒരു പേരാണ്. ആ നിലക്കാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 5774 ഹദീസുകൾ അടങ്ങുന്ന ഗ്രന്ഥമാണിത്. സുനനുൽ കുബ്ര എന്ന വലിയ ഗ്രന്ഥത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗമാണ് സുനനു സുഗറ. ഈ ഗ്രന്ഥത്തിന് അസ്സഹീഹ് എന്ന നാമം നൽകിയ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഇമാം നസായിയുടെ സുനനു സുഗറ എന്ന ഗ്രന്ഥത്തിന് അസ്സഹീഹ് എന്ന് പേര് നൽകിയിട്ടുണ്ട് പണ്ഡിതന്മാർ. അവരിൽ പെട്ടവരാണ് അബു അലി അന്നൈസാബൂരി, ഇബ്നു അദി, ദാറഖുത്നി, ഇബ്നു മന്ദ, ഖതീബുൽ ബാഗ്ദാദി റഹിമഹുമുള്ള അജ്മഈൻ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ. അതിനവർ പറഞ്ഞ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ഇമാമൻ നസായി റഹിമഉള്ള ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് കാണിച്ച ഒരു ബലം, ഒരു കർശനം, നിബന്ധന വെച്ചെടുത്തൊക്കെ ഇങ്ങനെ ആകണം എന്ന ഒരു രീതി, സ്വഹീ ആയി തന്നെ കിട്ടണം. അതുപോലെ തന്നെ ഹദീസുകളോട് അദ്ദേഹത്തിനുള്ള താൽപര്യം, ശ്രദ്ധ, ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇമാമൻ നസായി റഹിമഉള്ളയുടെ ഗ്രന്ഥത്തിന് അസ്സഹീഹ് എന്ന പേര് പണ്ഡിതന്മാർ നൽകിപ്പോന്നത്. ആ ഗ്രന്ഥത്തെ കൂടുതൽ പഠന വിധേയമാക്കിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിലൊക്കെ മഹാനായ ഷെയ്ഖ് അൽബാനി റഹിമഉള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ. അതിൽ നിന്ന് തന്നെ സനദുകൾക്ക് ദുർബലതയുള്ള 500 ഹദീസുകളെ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി വേർതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരുപാധികം ഇത് സ്വഹീഹാണ് എന്ന് പറയൽ ശരിയല്ല, ഇത്ര ഇത്ര ഹദീസുകളൊക്കെ അതിൽ ദുർബലമായിട്ടുണ്ട് എന്ന നിലക്കുള്ള അഭിപ്രായത്തിലാണ് പണ്ഡിതന്മാർ എത്തിയിട്ടുള്ളത്. അതവരുടെ

0: ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായിരുന്നാലും മതവിധികളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇമാമൻ നസായി റഹിമഉള്ളക്ക് ഫിഖ്ഹിലുള്ള കഴിവ്, മതകാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ബോധ്യപ്പെടുത്തി തരുന്ന ഗ്രന്ഥമാണ് സുനനുസ്സുഖറ എന്നത്, അല്ലെങ്കിൽ സുനനുൻ നസായി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥം. ഫിഖ്ഹിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ അറിയിക്കുന്ന ഗ്രന്ഥമാണ്. ഇനി ആ ഗ്രന്ഥത്തെ എഴുതുന്ന സന്ദർഭത്തിൽ ഇമാമൻ നസാഹി റഹിമഉള്ള സ്വീകരിച്ച ഒരു മൻഹജ്, ഒരു രീതി, അതായത് വിശ്വസ്തരും നീതിമാന്മാരുമായ റിപ്പോർട്ടർമാരിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഹദീസുകളെ അല്ലെങ്കിൽ സനദുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ലഭിച്ചതായ സൗകര്യങ്ങളുടെ പഠന സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിശ്വസ്തരാണ് എന്ന് അറിയാനും കണ്ടെത്താനും കഴിഞ്ഞ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലക്കുള്ള പരമ്പരകളാണ് ഇമാമൻ നസായി ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ രീതി, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്താതെ അഹാദീസുൽ അഹ്കാം, മതവിധികളെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളാണ്, അത് മാത്രം ചുരുക്കിക്കൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. മുൻകാലത്തൊക്കെ ഇമാം അബൂദാവൂദ് റഹിമഉള്ളയെപ്പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്ത കാര്യം തന്നെയാണ് ഇമാമൻ നസായി റഹിമഉള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ചെയ്തു പോകുന്നത്. അതൊക്കെ അവരുടെ കഴിവിനെ, ദീനിയായ വിഷയങ്ങളിലുള്ള അവരുടെ പാണ്ഡിത്യത്തെയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അറിയിച്ചു തരുന്നത്. അവരൊന്നും നിസാരക്കാരായിരുന്നില്ല. ഇന്നത്തെ കാലത്തൊക്കെ ഹദീസുകൾക്ക് വില കൊടുക്കാത്ത, ഹദീസുകളെ ശ്രദ്ധിക്കാത്ത, ഹദീസുകളെ തൊട്ട് മുഖം തിരിഞ്ഞ് കളയുന്ന, അവയെ അവഗണിക്കുന്ന ഒരുപാട് ആളുകൾ പല കാരണങ്ങൾ കൊണ്ടും സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. ഹദീസുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അലർജി, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രയാസം, ഞെരുക്കം ഒരുപാട് ആളുകളെ ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷ കാലഘട്ടത്തിലെ ജീവിതം, ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ നൽകിയ ഖുർആനിൻ്റെ വിവരണം, അതിൻ്റെ വിശദീകരണം, അതിനെ സംരക്ഷിക്കാനും കഴിയുന്നത്ര അതിനെ പരിപാലിക്കാനും ശ്രദ്ധിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ, കഠിനാധ്വാനങ്ങൾ, സേവനങ്ങൾ ചെറുതല്ല. ഇന്നത്തെ പോലെ വിശാല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നുമില്ല. പക്ഷേ അന്നും ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കി അത് രേഖപ്പെടുത്തി വെച്ച് അവരെക്കാൾ കഴിവുള്ള ഉസ്താദുമാർക്ക് ചൊല്ലിക്കൊടുത്ത് തങ്ങളുടെ സദസ്സിൽ വരുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാർക്കത് പകർന്നുകൊടുത്ത് അന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അത് രേഖപ്പെടുത്തിയൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെയാണ് ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. അവരിൽ പ്രധാനിയാണ് ഇമാമൻ നസായി റഹിമഉള്ള. അപ്പോൾ അദ്ദേഹം സ്വീകരിച്ചൊരു രീതി, ഒരു ശൈലി, അത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ ഇന്നും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം നോക്കൂ നിങ്ങൾ, അദ്ദേഹം വ്യത്യസ്ത സനദുകൾ കൊണ്ടാണ് ഹദീസുകളെ ആവർത്തിച്ചത്. ഒരേ വിഷയത്തിൽ വന്ന ഹദീസുകളെ അതിൻ്റെ ഒരേ സനദ് മാത്രം, ഒരേ പരമ്പര മാത്രം എടുക്കാതെ അതേ കാര്യം മറ്റു പരമ്പരകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തുദ്ധരിക്കാനാണ് ഇമാമൻ നസായി റഹിമഉള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. നാലാമത്തൊരു പ്രത്യേകത, അദ്ദേഹം കൊണ്ടുവന്ന പരമ്പരകൾ, അതുപോലെ തന്നെ കർമ്മശാസ്ത്ര വിധികളെ അദ്ദേഹം കണ്ടെത്തിയ ശൈലി, ഇതിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ്. വെറുതെ ഒരു പിന്നെ ഗ്രന്ഥം എഴുതിയതല്ല, ആ ഗ്രന്ഥം എഴുതാൻ ഒരു പ്രത്യേക രീതി വെറുതെ അദ്ദേഹം ആശ്രയിച്ചതല്ല, അതിലൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ശേഷം വരുന്ന ആളുകൾക്കുണ്ട്. ഒരു കാര്യം തന്നെ വ്യത്യസ്ത പരമ്പരകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇമാമിൻ്റെ ഈ ഗ്രന്ഥം കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ട ഫിഖ്ഹ് അറിവ് എന്താണോ അത് കണ്ടെത്താനും നോക്കുന്നവർക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് സാധിക്കും. ആ നിലക്കുള്ള ഒരു പ്രത്യേകത സുനനു സുഹറ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിനുണ്ട്. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഹദീസുകൾക്ക് അതിൻ്റെ പരമ്പരക്കോ മതിനോ എന്തെങ്കിലും ന്യൂനത, കുറവ് ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും ഇമാമ് ആ ഗ്രന്ഥത്തിലൊരു സൂചന, ഒരു സംസാരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു മൻഹജാണ്, ഒരു ശൈലിയാണ് ഇമാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. പ്രധാനമായും മൂന്ന് വിശദീകരണങ്ങൾ സുനൻ നസാഹി എന്ന ഗ്രന്ഥത്തിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദഖീറത്തുൽ ഉഖബ ഫി ഷറഹിൽ മുജ്തബ എന്ന ഗ്രന്ഥം, ആധുനികനായ പണ്ഡിതൻ എഴുതിയതാണ്. അതിൻ്റെ ശബ്ദമായിട്ടുള്ള വിശദീകരണമാണ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഉള്ള അദ്ദേഹത്തിൻ്റെ സംസാരം ആ വിഷയത്തിലുണ്ട്. ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് സഹ്റുർ റുബാ അലൽ മുജ്തബ എന്ന പേരിലുള്ളത്. ഇതെല്ലാം സുനനു നസായി എന്ന ഈ ഹദീസ് ഗ്രന്ഥത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളും വിവരണങ്ങളുമാണ്. ഇമാമിൽ നിന്ന് ഒരുപാട് ശിഷ്യന്മാർ ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടതായ ഹദീസുകളെ കേൾക്കുകയും അവരിലൂടെയും ശേഷക്കാരിലേക്ക് അത് കൈമാറി വന്ന ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ നിലക്കും ഏത് കാലഘട്ടത്തിലും ദീനിന് ഉപകാരപ്രദമായിട്ടുള്ള കൂടുതൽ വെളിച്ചവും അതുപോലെ തന്നെ ഒരു വഴികാട്ടിയെന്നോണം നിലകൊണ്ട നിലനിന്ന ഗ്രന്ഥമാണ് സുനനു നസായി എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഗ്രന്ഥത്തിൻ്റെ അതിൽ ഉൾക്കൊണ്ട കാര്യങ്ങൾ ഒരാവൃത്തി പരിശോധിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. അൽഹംദുലില്ലാഹ് ഇന്നും ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ അത് തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും. എത്രത്തോളം, ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹൈനി കഴിഞ്ഞാൽ, ഇമാം അൽ ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമുള്ള അവരുടെ ഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ദുർബലമായ ഹദീസുകൾ വന്നിട്ടുള്ള ഗ്രന്ഥം എന്ന ഒരു സ്ഥാനം കൂടി ഇമാമൻ നസായി എന്ന പണ്ഡിതൻ്റെ സുനനു നസായി എന്ന ഗ്രന്ഥത്തിനുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ നിലക്കും പണ്ഡിതന്മാർക്കിടയിലും മത പഠിതാക്കൾക്കിടയിലും പ്രബോധകന്മാർക്കിടയിലും പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള ഗ്രന്ഥമാണ്. അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അവരുടെ ഉദ്ദേശ ശുദ്ധിയുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാനും ശ്രദ്ധിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം. ഇമാം നസായി റഹിമഹുള്ളയുടെ ഗ്രന്ഥങ്ങൾ ഭാഗം 1, അവതരിപ്പിച്ചത് മൂസ സ്വലാഹി കാരാ.

0: പീസ് റേഡിയോ റിയാലു സാലിഹീൻ ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലു സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാമാണ് റിയാലു സാലിഹീൻ. ഇന്നത്തെ റിയാലു സാലിഹീൻ പ്രോഗ്രാമിൽ ആരാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു? ഈ വിഷയം റിയാലു സാലിഹീൻ ആസ്പദമാക്കി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
1: السلام عليكم ورحمة الله وبركاته. وعن أبي نجيد بضم النون وفتح الجيم عمران بن حسين الخزاعي رضي الله عنهما أن امرأة من جهينة أتت رسول الله صلى الله عليه وسلم وهي حبلى من الزنا فقالت يا رسول الله أصبت حدا فأقمه علي. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു തൗബയിൽ 22-ാമത്തെ ഹദീസ് നമ്പറായി ഇമാം നവവി റഹിമഹുള്ള ചേർത്തിട്ടുള്ള ഇമ്രാൻ ബിനു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളയിൽ നിന്ന് കേട്ട് റിവായത്ത് ചെയ്ത ഇമാം മുസ്ലിം റഹിമഹുള്ള തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇനി നമുക്ക് പഠിക്കാനും ശ്രദ്ധിക്കാനുമുള്ളത്, അബൂ നുജൈദ്, അത് വായിക്കേണ്ടത് പോലും ഇവിടെ മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. നുജൈദ് ബിളമ്മിൻ നൂൻ, നൂനിന് ളമ്മ് ചെയ്തും ഫതഹിൽ ജീം, ജീമിന് ഫതഹ് ചെയ്തുമാണ് വായിക്കേണ്ടത്. അതിൻ്റെ വായന അങ്ങനെയാണ് ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളത്. റിയാദു സ്വാലിഹീന്റെ മുഖപുര വായിച്ചപ്പോൾ, മുഖദ്ദിമ നാം പഠിച്ചപ്പോൾ, അവിടെ ഷെയ്ഖ് നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ചില പദങ്ങളുടെയെല്ലാം ളബ്ത് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിൽപ്പെട്ടതാണിത്. ഇമ്രാൻ ബിനു ഹുസൈൻ, ഇമ്രാൻ ബിനു ഹുസൈൻ എന്നതാണ് സ്വഹാബിയുടെ പേര്. അബൂ നുജൈദ് എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. നുജൈദ് എന്ന അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അപ്പോൾ നുജൈദിൻ്റെ പിതാവ് അഥവാ ഇമ്രാൻ ബിനു ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇമ്രാൻ ബിനു ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്ന് പറയാനുള്ള കാര്യം വ്യക്തമാണ്. ഇമ്രാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പിതാവും ഹുസൈനും ഇരുവരും സ്വഹാബികളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഉദ്ദേശിച്ച് അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയുള്ള തെർലിയത്ത് നിർവഹിക്കുമ്പോൾ ദിവചനമായി റളിയല്ലാഹു അൻഹുമാ എന്ന് നാം പറയുന്നത്. അദ്ദേഹം അൽ ഖുസാഇ, ഖുസാഇ ഗോത്രക്കാരനാണ്. അൽ കഅബി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിശേഷണം. അദ്ദേഹം ഹിജ്റ 7-ാം വർഷം അഥവാ തുബൂക്ക് യുദ്ധം നടന്ന ആ വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാമതം ആശ്ലേഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അതിനുശേഷം, ഇസ്ലാമതം സ്വീകരിച്ച ശേഷം, സർവ യുദ്ധങ്ങളിലും നബി യുദ്ധം നിർവഹിച്ചിട്ടുള്ള, നബി പങ്കെടുത്തിട്ടുള്ള എല്ലാ ഗസ്വത്തിലും, നബി പങ്കെടുത്ത യുദ്ധത്തിനാണല്ലോ ഗസ്വത്ത് എന്ന് പറയുക, അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുള്ള, നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിലെ ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. അതുകൊണ്ടുതന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബസ്വറയിലേക്ക് ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി, അവിടെയുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുവാനും പകർന്നു നൽകുവാനും വേണ്ടി ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിനെ ബസ്വറയിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചിട്ടുണ്ട്. മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മതം പഠിക്കാൻ സുവർണാവസരം ലഭിച്ചിട്ടുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് പ്രമുഖരാണ് മുഹമ്മദ് ബിൻ സീരീൻ, അതുപോലെ മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ല. ഇവർക്കെല്ലാം ഈ സ്വഹാബിയിൽ നിന്ന് ദീൻ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല പറയുന്നത്, ലം നറ ഫിൽ ബസ്വറ അഹദൻ മിൻ അസ്ഹാബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്ദുലു അലാ ഇമ്രാൻ ബിൻ ഹുസൈൻ. ബസ്വറയിൽ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയേക്കാൾ ശ്രേഷ്ഠരായ ഒറ്റ സ്വഹാബികളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ബസ്റയിൽ വന്ന സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ പരാമർശങ്ങളും പ്രസ്താവനകളും ഇമ്രാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഹസനുൽ ബസ്രി റഹിമഹുല്ലയും നടത്തിയതായി നമുക്ക് കാണാം. ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം റിവാദ് ചെയ്തിട്ടുണ്ട്. 150 ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം റിവാദ് ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 8 ഹദീസുകൾ മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചവയാണ് എന്നർത്ഥം. 4 ഇമാം ബുഖാരി മാത്രം ഉദ്ധരിച്ചത്, മുസ്ലിമിലില്ല, ബുഖാരിയിൽ മാത്രമായി. 9 മുസ്ലിമിൽ മാത്രമായി അദ്ദേഹത്തിൻ്റെതായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള ഒരു സ്വഹാബിയാണ്. 30 രോഗിയായി അദ്ദേഹം കിടന്നിട്ടുണ്ട്. ദീർഘമായ 3 പതിറ്റാണ്ടുകാലം രോഗിയായി കിടക്കുമ്പോഴും അല്ലാഹുവിനെ തൃപ്തിപ്പെടാത്ത, അല്ലാഹുവിൻ്റെ അതൃപ്തിക്ക് കാരണമാകുന്ന ഒരു അരവാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഈമാനിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുജാബുദ്ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമായി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പ്രാധാന്യപൂർവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും കാലത്ത് ഉണ്ടായ യുദ്ധങ്ങളിൽ, അവർ തമ്മിൽ നടന്ന യുദ്ധത്തിലൊന്നും അദ്ദേഹം പങ്കെടുക്കാതെ അതിൽ നിന്നെല്ലാം അദ്ദേഹം വിട്ടുനിന്നു എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ, ഹദീസിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയറിൽ, അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒക്കെയും നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹം ബസ്റയിലാണ് മരണപ്പെടുന്നത്. ബസ്റയിലേക്കാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ദാഴിയായി, ഒരു പ്രബോധകനായി, ഒരു മുറബ്ബിയായി, മുഅല്ലിമായി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ച അതേ ബസ്റയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഹിജ്റ 52 ബസ്റയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വഫാത്തായി. ഇത് ചരിത്ര കൃതികളിൽ ഒക്കെ നമുക്ക് കാണാം. ഇത്രയും പറഞ്ഞത്, ഇനി പറയാൻ പോകുന്ന ഹദീസ് റസൂലിൽ നിന്ന് കേട്ട് പറഞ്ഞു തന്നിട്ടുള്ള പലരും കേട്ടിട്ടുണ്ടാവും, കേട്ടവരെല്ലാം റിവാദ് ചെയ്ത് കൊള്ളണമെന്നില്ല. അത് നമുക്ക് റിവാദ് ചെയ്ത് തന്നിട്ടുള്ള ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അതിലഘുവായ, വളരെ ചുരുങ്ങിയ, സംക്ഷിപ്തമായ ഒരു വിവരണമാണ് നമ്മൾ ഈ കേട്ടത്. ഇദ്ദേഹം പറയുകയാണ്, അന്നംറഅതൻ മിൻ ജുഹൈനത, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ജാഅത് ഇമ്രഅത്തും മിൻ ഗാമിദ് എന്നാണ്. ഗാമിദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ്. ഇത് വൈരുദ്ധ്യമല്ല. അതിന് ഇമാൻ നവവി റഹിമഹുല്ല തന്നെ വിവരണം നൽകിയിട്ടുള്ളത്, ഷറഹ് നൽകിയിട്ടുള്ളത്, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു ബത്തുനാണ് അഥവാ ഒരു ഉപഗോത്രമാണ് ഗാമിദ് എന്ന് പറയുന്നത്. അതല്ലാതെ അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരു ഗാമിദ് എന്ന് പറയുന്നൊരു കബീലയുണ്ട്. ആ കബീലയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ജുഹൈന ഗോത്രത്തിൽ തന്നെയുള്ള ഒരു ഉപഗോത്രമാണ് ഗാമിദ്. അങ്ങനെ ഒരു ഉപഗോത്രമുണ്ട് ജുഹൈന ഗോത്രത്തിൽ. ആ ഗാമിദ് എന്ന് പറയുന്ന ഉപഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ്. അതുകൊണ്ട് തന്നെ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാലും ഗാമിദിൽ നിന്നുള്ള സ്ത്രീ എന്ന് പറഞ്ഞാലും അത് വൈരുദ്ധ്യമല്ല. ജുഹൈന ഗോത്രത്തിലെ ഉപഗോത്രമായ ഗാമിദിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യം വരുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീ അതത്, അവർ വന്നു. ആരുടെ അടുക്കൽ വന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ഈ സ്ത്രീ. റസൂലുള്ളാഹി സ്വഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഈ വന്ന ആ സ്വഹാബി വനിതയുടെ പേരെന്താണ് എന്ന വിഷയത്തിലൊക്കെ പല അഭിപ്രായങ്ങളും കാണാം. അതൊന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഏതവസ്ഥയിൽ? വഹിയ ഹുബുല, അവർ ഗർഭിണിയായിരിക്കെ. വരുന്ന സമയത്ത് അവർക്ക് ഗർഭമുണ്ട്, അവർ ഗർഭിണിയാണ്. മിനസ്സിന, വ്യഭിചരിച്ചതു കാരണം. മിൻ എന്ന വാക്കിന് ഇവിടെ സബബ് അലി തലീൽ എന്നർത്ഥമാണ്, കാരണം എന്നർത്ഥമാണ്. അപ്പോൾ വഹിയ ഹുബുല, അവർ ഗർഭിണിയായിരുന്നു, ഗർഭിണിയായ അവസ്ഥയിലാണ് വന്നത്. എങ്ങനെ ഗർഭിണിയായതാണ്? മിൻസിന, വ്യഭിചാരം കാരണം, വ്യഭിചരിച്ചത് കാരണം ഗർഭിണിയായി, ഗർഭം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വന്ന്. എന്നിട്ടവർ തന്നിൽ ശിക്ഷ ഹദ്ദ് നടപ്പിലാക്കാൻ പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തുടർന്ന് പറയുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് റിയാലു സാലിഹീൻ, ആരാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. വിഷയം അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ സ്വരം, കരുണയും അലിവും നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിതാമോൾ.

0: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ചന്ദ്രനിൽ നിന്നും ദൈവത്തെ കണ്ടവർ. അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
1: സലാമു അലൈക്കും സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ. മതം ശാസ്ത്രത്തിന് എതിരല്ല, ശാസ്ത്രം മതത്തിനും എതിരല്ല. യഥാർത്ഥത്തിൽ അവ പരസ്പര പൂരകങ്ങളാകേണ്ടതാണ്. മനുഷ്യൻ്റെ സഹജമായ ത്വരകളിലൊന്നാണ് പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമെന്നത്. പലപ്പോഴും ഗഹനമായ ഇത്തരം ആശയങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി വിവിധ മാർഗങ്ങൾ അവർ സ്വീകരിക്കാറുണ്ട്. ആ അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകുന്ന, അല്ലെങ്കിൽ ഉത്തരം അവന് നൽകിയിട്ടുള്ളത് ശാസ്ത്രവും അതുപോലെ തന്നെ മതങ്ങളുമാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം, അത് വർദ്ധിപ്പിക്കാനാവശ്യമായ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് അതിൻ്റെ ആധാരം. എന്നാൽ പലപ്പോഴും തത്വചിന്താപരമായ മാനങ്ങളുള്ള ചില അന്വേഷണങ്ങളും ശാസ്ത്രം നടത്താറുണ്ട്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, അതല്ലെങ്കിൽ ഭൂമിയിൽ ആദ്യത്തെ ജീവഗണം എങ്ങനെ ഉണ്ടായി എന്നിത്യാദി ചോദ്യങ്ങൾ. അതിൽ പല ചോദ്യങ്ങൾക്കും ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ഒരു ഉത്തരം ലഭ്യമായിട്ടില്ല. ഇവിടെയാണ് പലപ്പോഴും മതങ്ങൾ, അല്ലെങ്കിൽ ദൈവീക ദർശനങ്ങൾ മനുഷ്യർക്ക് ഉത്തരങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ജീവോൽപ്പത്തി എന്നതിനേക്കാൾ കൂടുതൽ ജീവൻ്റെ ലക്ഷ്യം, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, മരണാനന്തരം മനുഷ്യന് എന്തു സംഭവിക്കുന്നു എന്നിത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ലഭിക്കാനിടയില്ലാത്ത ഉത്തരങ്ങളെ പൂരിപ്പിക്കുക കൂടെയാണ് മതങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ, അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഉള്ള ഒരു ദൈവിക ഗ്രന്ഥങ്ങൾ ആ അർത്ഥത്തിലുള്ള ഒരു റോള് കൂടെ നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പല കാലഘട്ടങ്ങളിലും ദൈവത്തെയും മതങ്ങളെയും നിഷേധിച്ചവരുണ്ട്. പ്രത്യേകിച്ചും അവനവൻ്റെ ജീവിതം സ്വന്തം ആനന്ദത്തിനു വേണ്ടി മാത്രമുള്ളതാണ് എന്നു കരുതിയിരുന്ന ചില വിഭാഗങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളവും ദൈവവും മതവും മതനിയമങ്ങളുമെല്ലാം അവരുടെ ദേഹേച്ഛകളുടെ ഈ താൽപ്പര്യങ്ങൾക്ക് എതിരായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മതങ്ങൾ വിലങ്ങുതടികളായിരുന്നു. ആ രീതിയിൽ മതങ്ങളെ നിഷേധിച്ച, അല്ലെങ്കിൽ മതങ്ങളെ തള്ളിപ്പറഞ്ഞ സർവാഗദർശനവും അതുപോലെ തന്നെ എപ്പിക്യൂറിയൻസുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ ലോകത്ത് രൂപം കൊണ്ട ഒരു ദൈവനിഷേധവും മതനിഷേധവുമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്തർധാരയുണ്ട്. അത് യൂറോപ്പിലാണ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത്. അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ആധുനിക ലോകത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ചും അറേബ്യൻ പെനിൻസുലയിലേക്കുണ്ടായ വളർച്ചയിലൂടെ അഭൂതപൂർവമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഒടുവിൽ അവർ കണ്ടെത്തിയ ആശയങ്ങളെ യൂറോപ്പ് സ്വാംശീകരിക്കുന്നത് 12-13 നൂറ്റാണ്ടുകളിലാണ്. അതോടെ അവിടെയുണ്ടായ ശാസ്ത്രവികാസം, ശാസ്ത്രീയമായ കണ്ടെത്തലുകളിൽ പലതും അന്നുണ്ടായിരുന്ന സഭാവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. അപ്പോൾ സഭയുടെ ആശയങ്ങൾ, സഭ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങൾക്ക് ഇവ എതിരായിരുന്നതുകൊണ്ടുതന്നെ സഭ അത് അംഗീകരിച്ചില്ല എന്നു മാത്രമല്ല, അത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെ പീഡിപ്പിക്കുകയും പലപ്പോഴും കൊന്നുകളയുക പോലും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ശാസ്ത്രീയമായി ശരിയാണ് എന്ന് ബോധ്യമുണ്ടായിരുന്ന ഇത്തരം ആശയങ്ങളെ മതം എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിശ്വാസമുള്ളവർ മതവിരുദ്ധരായി തീരുകയായിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്ന നിഷേധമായിരുന്നില്ല. നമുക്കറിയാം അറേബ്യയിൽ അല്ലെങ്കിൽ ഈ അറേബ്യൻ പെനിൻസുലയിൽ തന്നെയും ഇസ്ലാമിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് അവിടെയുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ ചരിത്രം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ദുര്യോഗമെന്ന് പറയുന്നത്. യൂറോപ്പ് മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻ അധിനിവേശം മറ്റു പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ, അവരായുധങ്ങൾ മാത്രമല്ല ഇത്തരം ചില ആശയങ്ങളും അവിടെയെല്ലാം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. ആർത്ഥത്തിൽ ഇന്ത്യയിലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദൈവനിഷേധത്തിൻ്റെ കൂടെ ആശയങ്ങൾ ചെറിയ തോതിലെങ്കിലും എത്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ത്യയെ അറേബ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറേബ്യയിലെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ചും അന്വേഷിക്കുവാൻ വേണ്ടി, കണ്ടെത്തുവാൻ വേണ്ടി, ബുദ്ധി ഉപയോഗിക്കുവാൻ വേണ്ടി, അറിവ് തേടുവാൻ വേണ്ടി ഖുർആൻ നൽകുന്ന പ്രചോദനം, ആ പ്രചോദനത്തിൻ്റെ തേരിലേറിക്കൊണ്ട് ഇസ്ലാമിക സമൂഹം, അവിടെയുള്ള പണ്ഡിതന്മാർ, അവിടെയുള്ള ശാസ്ത്ര ഗവേഷകന്മാർ ധാരാളം കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെയും മിക്കവാറും എല്ലാ ദർശനങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ ഒരു ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ അവയൊക്കെ തന്നെ ശാസ്ത്രമെന്ന നിലയിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. ലൈംഗിക ശാസ്ത്രത്തെ പോലും കാമ ശാസ്ത്രമെന്ന് വിളിക്കുവാൻ അവരതുകൊണ്ട് തന്നെ തയ്യാറായിരുന്നു. എന്നാൽ ഇതായിരുന്നില്ല യൂറോപ്പിലെ അവസ്ഥ എന്നർത്ഥം. യൂറോപ്പിലുണ്ടായിരുന്ന ഈ ഒരു വൈരുദ്ധ്യം സ്വാഭാവികമായും അവിടെ ശാസ്ത്രവും മതവും തമ്മിൽ വിഭിന്നമാവുകയും വേറിട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. മാത്രവുമല്ല, അവിടെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ശാസ്ത്രീയമായി നടക്കുന്ന ഏതൊരന്വേഷണവും അതുകൊണ്ട് എങ്ങനെയാണ് മതത്തെ നിഷേധിക്കുവാൻ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ സാധിക്കുക എന്നുള്ള ഒരന്വേഷണത്തിലേക്കത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഡാർവിൻ്റെ ഒരു പരിണാമ സിദ്ധാന്തം അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു വലിയ അന്വേഷണത്തിൻ്റെ, ജീവോൽപ്പത്തിയുടെ ആധാരത്തെക്കുറിച്ചുള്ളൊരന്വേഷണത്തിന് ശരിയായ ഉത്തരം നൽകുന്നില്ലെങ്കിൽ പോലും അതിനെ അവലംബമാക്കിക്കൊണ്ട് ദൈവനിഷേധത്തിലേക്ക് മനുഷ്യർ പോയത്, അല്ലെങ്കിൽ അതിനെ ഒരു ദൈവനിഷേധത്തിനുള്ള ഒരായുധമാക്കി ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ നമുക്കറിയാം ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രപ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ, പ്രപഞ്ചം ചലിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെന്നും, അതുകൊണ്ട് തന്നെ അതിന് പിറകിലൊരു ദൈവമല്ല മറിച്ച് ഈ ചലന സിദ്ധാന്തങ്ങളാണ് എന്ന രൂപത്തിൽ വാദിച്ചുകൊണ്ട് അവിടെയും അത് ദൈവനിഷേധത്തിനുള്ള ഒരാശയമാക്കി മാറ്റാൻ ശ്രമിച്ചു. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവർ മനഃശാസ്ത്രം എന്നൊരു ശാഖ വികസിപ്പിക്കുകയും അതിലൂടെ മനസ്സിനെക്കുറിച്ചുള്ള ധാരാളം തിയറികൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തപ്പോൾ അവയിൽ പലതും പിൽക്കാലത്ത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിനെക്കുറിച്ച് ഉള്ള നിഗൂഢതകൾ, അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം മനുഷ്യൻ കണ്ടെത്തിക്കഴിഞ്ഞുവെന്നും, അതുകൊണ്ട് തന്നെ ദൈവീക ഗ്രന്ഥങ്ങളുടെ സഹായം ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല എന്നും ഉള്ള വാദങ്ങളിലേക്കെത്തി. അതും ദൈവനിഷേധത്തിനുള്ള ഒരു ഏകകമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാക്സ് പ്ലാങ്കിനെ പോലുള്ളവർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ, അതിൻ്റെ അനുബന്ധമായി കവോട്ടിക് തിയറി എന്ന് വെച്ചാൽ അവ്യവസ്ഥാ സിദ്ധാന്തം രൂപപ്പെട്ടപ്പോൾ, നമുക്കറിയാം ലോകത്തുള്ള മതങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് അതിലൊരു വലിയ സിമ്മെട്രിയുണ്ട്, അതല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു ഡിസൈനിങ് കൊണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനിങ് കൊണ്ട് എല്ലാം വളരെ കൃത്യതയോടെയാണ് ചലിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ കവോട്ടിക് തിയറി പ്രപഞ്ചത്തിൽ അത്ര വലിയ വ്യവസ്ഥയൊന്നുമില്ല എന്നും പലതും അവ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന് വാദിച്ചപ്പോൾ ബൈബിളിൻ്റെ ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ വാദിക്കുകയും അത് ദൈവനിഷേധത്തിലേക്കുള്ള ഒരു വാതിലായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത് എന്ന ചോദ്യം എല്ലായ്പ്പോഴും ശാസ്ത്രത്തെ അലട്ടുന്നൊരു ചോദ്യമാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി, ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതുണ്ടായതല്ല എന്ന ഒരു ആശയം ശാസ്ത്രലോകം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ കയറി പിടിച്ചുകൊണ്ടും ദൈവനിഷേധികൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ളൊരു ഉത്തരം അതിന് കണ്ടെത്തി എന്ന രീതിയിൽ വാദിക്കാൻ തുടങ്ങി. എന്നാൽ പിക്കാലത്ത് ബിഗ് ബാങ് തിയറിയൊക്കെ വന്നപ്പോൾ ഇവ തമ്മിലുള്ള രണ്ട് ശാസ്ത്രീയ ആശയങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കത് നയിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കിയപ്പോൾ ഇനി ദൈവത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന വാദങ്ങൾ വന്നു. ക്ലോണിങ് നടത്തിക്കഴിഞ്ഞപ്പോൾ, ഒരാട്ടിൻകുട്ടിയെ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവമില്ലാതെ തന്നെ ജീവൻ നമുക്കുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വാദങ്ങളിലേക്ക് മനുഷ്യരെത്തി. ബഹിരാകാശത്തേക്ക് മനുഷ്യൻ പോയപ്പോൾ, ചന്ദ്രനിലേക്ക് മനുഷ്യന് പോയപ്പോൾ, ഇങ്ങനെ ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട് എന്നുള്ള കണ്ടെത്തൽ വരുമ്പോൾ, ഇത്തരത്തിൽ ഏതെല്ലാം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മനുഷ്യന് കഴിഞ്ഞുവോ ഇതെല്ലാം തന്നെ ദൈവനിഷേധത്തിനുള്ളൊരു മാർഗമായി മാറ്റുകയാണ് ചെയ്തത്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പരീക്ഷണങ്ങൾ, പല രോഗങ്ങൾക്കും വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന മരുന്നുകൾ, ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയും ഇനി മനുഷ്യൻ ഒരുപക്ഷെ അമർത്ഥ്യനായിത്തീരാം എന്ന രീതിയിൽ വാദിക്കുന്നതിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ അടിസ്ഥാനപരമായി എങ്ങനെ ഊർജമുണ്ടായി, എങ്ങനെ ദ്രവ്യമുണ്ടായി, എങ്ങനെ ആദ്യത്തെ ജീവകണികയുണ്ടായി എന്ന ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്നു മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ പോലും അത്രമേൽ വിരളമാണ്, അത് കണ്ടെത്താനുള്ള സാധ്യത പോലും അത്രമേൽ വിരളമാണ്. അല്ലെങ്കിൽ ഭൗതികമായൊരു വസ്തുവിൽ നിന്ന് ഒരു ജീവൻ രൂപപ്പെടുന്നതിൻ്റെ സാധ്യത ശാസ്ത്രത്തിന് പോലും കണക്കാക്കാൻ പറ്റാത്ത വിധം വളരെ വളരെ ചെറുതാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ മനുഷ്യനിപ്പോഴും ദൈവനിഷേധിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലെല്ലാം തന്നെ കണ്ട ആർട്ടിമിസ് എന്ന് പറയുന്ന അമേരിക്കയിലെ നാസ അയച്ച, ചന്ദ്രനിലേക്ക് അയച്ച ഒരു പേടകം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോക്കറ്റ്, ആ ഒരു മിഷൻ്റെ ഒരു പ്രാധാന്യം അവിടെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ യാത്രയിൽ പങ്കെടുത്ത നാലു പേരും ദൈവത്തെ നിഷേധിക്കുന്നതിന് പകരം ദൈവത്തിനോട് നന്ദി പറയുകയും ഒപ്പം തന്നെ വളരെ വിനയത്തോടെ യാതൊരു അഹങ്കാരവുമില്ലാതെ അവർ സംസാരിക്കുന്നു നമ്മൾ കണ്ടു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതിന് മാത്രവുമല്ല, ആ ഒരു 10 ദിവസത്തിൽ കുറഞ്ഞ ഒരു യാത്രയ്ക്ക് വേണ്ടി അവർ നടത്തിയ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അത്ര വർഷങ്ങൾ നീണ്ടുന്നതാണ്. അതോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായി അതിന് അവരെ സജ്ജമാക്കിയെടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വായു, അവർക്ക് വേണ്ട വെള്ളം, അവർക്ക് വേണ്ട മറ്റു ഭൗതിക സാഹചര്യങ്ങൾ, ഇതെല്ലാം വളരെ ശ്രമകരമായി രൂപപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത്രമേൽ എക്സ്പെൻസീവായ ചെലവ് കൂടിയതുമായിരുന്നു. ഇവിടെയാണ് അവർ വളരെ അത്ഭുതകരമായൊരു കാര്യം തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിക്ക് പുറത്ത് മറ്റൊരു പ്ലാനറ്റിൽ ജീവിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ഞങ്ങൾക്ക് അത്രയേറെ ചെലവും തയ്യാറെടുപ്പും വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളെന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെന്ന് ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ്, അതിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുട്ടി യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് വരുന്നത്. അവിടെ എല്ലാം ഒരുക്കി വെച്ച, അവന് ജീവിക്കാൻ, അവന് ശ്വസിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, എല്ലാത്തിനും വേണ്ട എല്ലാം ഒരുക്കി വെച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു വെളിപാട് നൽകുന്ന ഒന്നായിത്തീരുകയും അത് ശാസ്ത്രലോകത്തിലെ ദൈവനിഷേധികൾക്ക് പോലും ഒരു മറുപടിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രം. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ വെളിപാടാണ്, ഒരു തിരിച്ചറിവാണ്. ശാസ്ത്രവും മതവും രണ്ട് രീതിയിൽ വൈരുദ്ധ്യത്തിൽ നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു അറിവിൻ്റെ കൂടെ ഒരു വലിയ അടിവരയിടുന്ന ഒരു കണ്ടെത്തലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ചന്ദ്രനിൽ നിന്നും ദൈവത്തെ കണ്ടവർ. അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: കലിമത്ത് തൗഹീദിന്റെ തൂക്കവും മഹത്വവും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി മൗലവി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് ഇമാം തുർമുദി അതേപോലെ ഇമാം ഇബ്നു ഹിബ്ബാൻ എന്നിവരൊക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുള്ള അല്പം ദീർഘമായ ഒരു ഹദീസിൻ്റെ പ്രധാന ഭാഗം ആശയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുല്ലാഹിബിൻ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുല്ലാഹിബിൻ അമർ ബിൻ ആസ് അൽ ഖുറശി അസ്സഹ്മി, മഹാനായ അമർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ മൂത്ത പുത്രനാണല്ലോ അബ്ദുല്ലാഹിബിൻ അമർ. ഹിജ്റ കുംഭ 27 ജനിക്കുന്നത്, ഹിജ്റ 65 അദ്ദേഹത്തിൻ്റെ മരണം. 700 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ മാത്രമല്ല, ഖുർആൻ മാത്രമല്ല, സിറിയാനി ഭാഷയും കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം തൗറാത്ത് നന്നായി വായിക്കുകയും തൗറാത്തിലുള്ള നിർദ്ദേശങ്ങൾ നിയമങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയും കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാം. അബ്ദുല്ലാഹിബിൻ അമർ ഉള്ള റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന്, അതായത് സൃഷ്ടികളിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് അന്ത്യദിനത്തിൽ വിചാരണക്കായി ഒരാളെ തിരഞ്ഞെടുക്കും, അദ്ദേഹത്തിന് 99 രേഖാപുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏടുകൾ, അദ്ദേഹം ചെയ്ത തിന്മയുടെ വലിയ ചാർജ് ഷീറ്റ് എന്ന നിലക്ക് 99 രേഖകൾ അയാളുടെ മുമ്പിൽ നിവർത്തിവെക്കും. ഓരോ രേഖയും കണ്ണത്താ ദൂരത്തോളമുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് അല്ലാഹു ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഈ കാര്യത്തിൽ നിന്ന്, ഈ രേഖകളിലുള്ള വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ? എന്നിട്ട് അല്ലാഹു ചോദിക്കുമെന്നാണ് അളമക കഥബത്തി അൽ ഹാഫിളൂൻ, എൻ്റെ എഴുത്തുകാർ മലക്കുകൾ താങ്കളോട് വല്ല അതിക്രമവും കാണിച്ചിട്ടുണ്ട്, താങ്കൾ ചെയ്യാത്ത തെറ്റ് താങ്കളുടെ വില എഴുതി വെച്ചിട്ടുണ്ട് എന്നെങ്ങാനും താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല റബ്ബേ എന്ന് പറയുകയും അദ്ദേഹം എല്ലാം അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു അവനോട് ചോദിക്കേണ്ടത് നിനക്ക് വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അപ്പോഴും അദ്ദേഹത്തിന് മറുപടി ഇല്ല, യാ റബ്ബ്, ഇല്ല റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്, ബല ഇന്നലക്ക ഇന്ദന ഹസന വ ഇന്നഹു ലാ ളുൽമ അലൈക ലിയൗം, തീർച്ചയായിട്ടും നമ്മുടെ അടുക്കൽ നിനക്ക് ചില നന്മകളുണ്ട്, ഇന്ന് നിന്റെ മേൽ ഒരിക്കലും അന്യായം വരികയില്ല, ഇന്നൊരിക്കലും നിനക്ക് നിന്റെ മേൽ അന്യായം കാണിക്കുകയില്ല, അന്യായമോ അനീതിയോ നിസ്സാരമാണെങ്കിൽ പോലും അതൊരിക്കലും നിന്നോട് കാണിക്കാൻ പോകുന്നില്ല, ഇല്ലാത്തതൊന്നും നിന്റെ പേരിൽ ചാർത്തൊന്നുമില്ല. എന്നിട്ട് അള്ളാഹു ഒരു ബിത്താഖത്ത്, ഒരു കാർഡ്, ഒരു ചെറിയ കർമ്മരേഖ, ഒരു രേഖ, മറ്റേനെ സംബന്ധിച്ചതും വളരെ ചെറിയൊരു ബിത്താഖ എന്ന് പറഞ്ഞാൽ കാർഡ് എന്നാണല്ലോ, അത് പുറത്തെടുത്ത് അതിലുണ്ടായിരിക്കും എന്ത്? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, സാക്ഷ്യവചനങ്ങൾ, അദ്ദേഹം പ്രഖ്യാപിച്ച, അദ്ദേഹം അംഗീകരിച്ച, ഈ മനുഷ്യൻ ഈ തെറ്റ് ഒരുപാട് ചെയ്ത ഈ മനുഷ്യൻ അംഗീകരിച്ച സാക്ഷ്യവചനം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മയുടെ രേഖ അത് മാത്രമാണെന്ന് ചുരുക്കം. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ ദാ സാക്ഷ്യം വഹിക്കുന്നു എന്ന രേഖ അത് കാണിച്ചു കൊടുക്കുമെന്നിട്ട് പറയും, വഹ്ലുർ വസനക്, നിന്റെ ആ തൂക്കം, മീസാൻ, അത് ഹജറാക്ക്, അതിൽ തൂക്കി നോക്ക്. ഫയഖൂൽ, അവൻ പറയും, യാ റബ്ബ് മാ ഹാദിഹിൽ ബിത്താഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്, അള്ളാഹുവേ, ഈ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഈ രേഖകൾക്ക് മുമ്പിൽ ഈ ചെറിയ കാർഡ്, ഈ ചെറിയൊരു രേഖ, അതുകൊണ്ട് എന്ത് കാര്യമാണ് എന്നവൻ ചോദിക്കും. ഫഖാൽ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും, ഫ ഇന്നക ലാ തുദ്ലമു, തീർച്ചയായിട്ടും നീ അതിക്രമിക്കപ്പെടുകയില്ല, അതായത് അന്യായമായോ അനീതിയായോ നീ ഒരിക്കലും ലുലിമിന് വിധേയനമാവുകയില്ല, അതായത് നീ മീസാനിൽ, നന്മയുടെ മീസാനിൽ അത് എത്ര നിസ്സാരമാണെങ്കിലും അത് വരാതിരിക്കില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഫദു തൂളു സിജില്ലാത്തു ഫീ കിഫ്ഫിഹി ഫീ കിഫ്ഫത്തിൻ വൽ ബിതാഖത്തു ഫീ കിഫ്ഫത്തിൻ, فطاشت السجلات وثقلت البطاقة ولا يثقل مع اسم الله شيء. عند رسول صلى الله عليه وسلم يحدث نفسانة نمي عريقنا فطولع السجلات في كفة أغني السجلات അദ്ദേഹത്തിന്റെ അത്തിന്മയുടെ 99 രേഖകളും ഒരു കിഫത്തിൽ വെക്കും. അതായത് ഒരു തുലാസിൽ ഒരു ഭാഗത്ത് അത് വെക്കുമെന്നാണ്. എന്നിട്ടോ വൽബി താക്കത്ത് ഫി കിഫത്തിൻ, മറ്റൊരു മറ്റ് ബിത്ത, ചെറിയ ബിത്താക്ക, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞ ആ സിജിൽ, ആ ഒരു രേഖ, അത് ഒരു തട്ടിലും വെക്കും. ഫത്താശത്ത് സിജില്ലാത്ത്, അപ്പോ ആ സിജില്ലാത്തുകളൊക്കെ ഭാരം കുറയും. വസക്കുലത്തിൽ ബിത്താക്ക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നുള്ള ആ രേഖ, അത് കനം കൂടും, അതിന് ഭാരം കൂടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. എന്നിട്ട് ഇങ്ങനെ കൂടി പറയുന്നു, വല അയസ്കുലു മഅസ്മില്ലാഹി ഷൈഉൻ, അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ഭാരമേറുന്ന വേറൊന്നും തന്നെയില്ല. അതായത് ഇന്ന സിഖില കലിമത്ത് തൗഹീദ് അക്ബർ വഅളം, കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമുണ്ടല്ലോ, അത് മറ്റെന്തിനേക്കാളും ഭാരമേറുന്നതാണ്, അതിനോട് ഭാരം ശരിയാവാൻ മറ്റൊന്നിനുമാകില്ല എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുക, നമ്മളെ അറിയിക്കുകയാണ്. അപ്പോൾ കലിമത്ത് തൗഹീദിന്റെ പ്രാധാന്യം, അതിന്റെ സ്ഥാനം, നാളെ അതിന്റെ ഭാരം എന്ന് എത്രമാത്രമുണ്ട് എന്ന് തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ഒരു നിരക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന സത്യസാക്ഷ്യത്തിന് വിരുദ്ധമാകാതെ ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തൗഹീദിൽ കലർപ്പില്ലാതെ ഇഖ്ലാസിൽ, ഇഖ്ലാസോടുകൂടി, ഖാലിസായ തൗഹീദോടുകൂടി ജീവിക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്നതോടൊപ്പം മീസാൻ എന്നത് യാഥാർത്ഥ്യമാണെന്ന സന്ദേശം കൂടി ഈ വചനം, ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കലിമത്ത് തൗഹീദിന്റെ അതിൻ്റെ മഹത്വവും തൂക്കവുമൊക്കെ ഓർത്തുകൊണ്ട് അതിൻ്റെ വാഹകരായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയിട്ടുള്ള തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.

0: സൂറ യൂനസ് 19:20 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽഹൈക്കമി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധികളും വിലക്കുകളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 19 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാഅല്ലാ 20-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് പാരായണത്തിലേക്ക് ചെവി കോർക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون لولا أنزل عليه آية من ربه فقل إن

0: مقتضرين ويقولون لولا أنزل عليه آية من ربه فقل إنما الغيب لله فانتظروا إني معكم من المنتظرين.
1: അവിശ്വാസികളുടെ അഹങ്കാരത്തെയും നിഷേധത്തെയും ധാർഷ്ട്യത്തെയുമാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷിയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുകയോ ഇസ്ലാം എന്ന ദീൻ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ കളിയാക്കുകയും അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അവരിൽ ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ ശിക്ഷിച്ചതുപോലെ ഉടനെ തന്നെ ഇവരെ ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. വയക്കൂലൂന, അവർ പറയും. അവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അള്ളാഹുവിനെ കളവാക്കിയ, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? ലൗല ഉൻസില അലൈഹി ആയതും മിർ റബ്ബി. ഉൻസില എന്നാൽ ഇറക്കപ്പെടുക എന്നാണ്. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, അതായത് റസൂലിൻ്റെ മേൽ, ആയതുൻ, ദൃഷ്ടാന്തം, മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരിട്ട് ഒരു തെളിവ് ഇറക്കിക്കൊടുക്കുന്നില്ല, അങ്ങനെ ഇറക്കിക്കൊടുത്തുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തം കാണാത്തതോ അല്ലെങ്കിൽ റസൂലിന് അള്ളാഹു ഇറക്കിക്കൊടുക്കാത്തതോ അല്ല വിഷയം. മറിച്ച് അവർക്ക് അവരുടെ അവിശ്വാസത്തിൽ തുടരാനും അവർക്ക് അവരുടെ അഹങ്കാരത്തിൽ തുടരാനും വേണ്ടിയുള്ള അനാവശ്യമായ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്തുകൾ ഇറക്കിക്കൊടുക്കുന്നില്ല? വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തവണ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന വിഷയമാണ്. അള്ളാഹുവിനെ കളവാക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവർ റസൂലിനോട് ആയത്തുകൾ ചോദിക്കുന്നത്, ദൃഷ്ടാന്തങ്ങളെ ചോദിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുവാനും ദീനിനെ പരിഹസിക്കാനും വേണ്ടിയിട്ടാണ്. ഒരുപാട് തവണ പല സമൂഹത്തിലാളുകളും ദൃഷ്ടാന്തങ്ങൾ അവരവരുടെ പ്രവാചകന്മാരോട് ചോദിക്കുന്നുണ്ട്. ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു, പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ആ ദൃഷ്ടാന്തത്തെ ഗൗരവത്തിൽ കാണുന്നില്ല. അത് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെയും അവസ്ഥ. അള്ളാഹു പറയുന്നത് ലൗല ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറ, അതായത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു പറയാൻ റസൂലിൻ്റെ കൂടെ ഒരു താക്കീതുകാരനായി

0: ഗ്രഹിക്കത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയാണ്. മറ്റൊന്ന്, വഖാലൂ ലൻ നുഅ്മിന ലക ഹത്ത തഫ്ജുറ ലന മിനൽ അർദി യംബുഅ. അവിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെടുക, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്നാണ്. സ്വർണം കൊണ്ടുള്ള മലകൾ ഉണ്ടാക്കിത്തരണം, മുത്തുകൾ പവിഴങ്ങൾ കൊണ്ടുള്ള വീടുകൾ ഉണ്ടാക്കിത്തരണം, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ നൽകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അവർക്ക് നൽകപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ മറ്റു പലതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അതുതന്നെ സത്യമന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കുവാനും നബിയെ ചെറുതാക്കാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരുപാട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എന്നാണ്. പക്ഷെ സത്യത്തിൽ അത് അവരുടെ തന്നെ നിലവാരത്തെയാണ് ഇടിച്ചു താഴ്ത്തുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതെ അത് വൈകിപ്പിച്ച് അത് തന്നെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു കൊടുത്തിരുന്നത്, ചോദിച്ചത് തന്നെ അള്ളാഹു കൊടുത്തിട്ടില്ല. അവരാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. വിശ്വാസം വെറുതെ അങ്ങനെ കൊടുക്കാനുള്ളതല്ല, മറിച്ച് അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വമാ മനഅന അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ വആതൈന സമൂദ നാഖത മുബ്സിറത ഫളമു ബിഹ വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. പ്രവാചകന്മാർക്ക് ആയത്തുകളൊക്കെ നമ്മൾ നൽകിയിരുന്നു, എന്നാൽ അതിനെ തൊട്ട് നമ്മെ തടഞ്ഞതെന്താണ്? ആദ്യത്തെ ആളുകൾ പ്രവാചകന്മാർക്ക് ലഭിച്ച ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, കളിയാക്കി. അതിനുദാഹരണം സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ പറയുന്നത്, സമൂദിന് നാം ഒട്ടകത്തെ കൊടുത്തു, പക്ഷേ അവർ അതിനോട് അക്രമം ചെയ്തു എന്നാണ്. അതിനവർ വേണ്ട വിധം സംരക്ഷണം നൽകിയില്ല, അങ്ങനെ അത് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. ആയത്തുകളെല്ലാം അവതരിപ്പിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ ദൃഷ്ടാന്തങ്ങളൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നില്ല, മറിച്ച് ഒരഹങ്കാരത്തിൻ്റെ സ്വരമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓതിവെച്ച സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് തന്നെ ഉടനടി കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹു ഉടനടി ചോദിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ അവിശ്വാസികൾ അതിൽ വിശ്വസിക്കാതിരിക്കുകയും പഴയകാലത്തെ സമൂഹം നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ സമൂഹവും അതേപോലെ ഒരു മാറ്റവുമില്ലാതെ ഉടനടി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയും അങ്ങനെ അവർ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുത്തത്, അള്ളാഹു അവർക്ക് സമയം കൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ മഹ്ല് കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കാരുണ്യമാണ്. ഇതാണ് ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയഖൂലൂന, അവർ പറയുന്നു, ലൗല ഉൻസിൽ അലൈഹി ആയത്തും മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെടുന്നില്ല. ഓരോ ദൃഷ്ടാന്തങ്ങളും മക്കയിൽ മുശ്രിക്കുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നതാണ്. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമൽ ഗൈബു ലില്ലാ, ഗൈബ് അദൃശ്യജ്ഞാനം അത് അള്ളാഹുവിനുള്ളതാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചതുകൊണ്ട് കാര്യമില്ല എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ, ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഞാനും നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണോ തന്നോട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടത് അത്തരം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയാണ്. അതായത്, ഫൻതദിറു, നിങ്ങൾ കാത്തു നിൽക്കണം, ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, ഞാൻ നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കുന്നുണ്ട്, എന്താകുമെന്ന് നമുക്ക് നോക്കാം. വിശ്വസിക്കാത്ത നിങ്ങളാണോ രക്ഷപ്പെടുന്നത്, അല്ല വിശ്വസിച്ച് ഞങ്ങളാണോ രക്ഷപ്പെടുന്നത്, എന്താണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇവിടെ ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രനെ പിളർത്തുന്ന സംഭവമുണ്ട്, ഒരുപാട് ആളുകൾ അതിന് സാക്ഷിയാകുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ആളുകളോ വളരെ തുച്ഛം ആളുകളാണ്. അത് നേരിട്ട് കണ്ട് പോയിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതിരുന്നത്. ഇനിയും പല ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ടാകും. അല്ലാഹു ഹിക്മത്തിൻ്റെ ഉടമ, ഹിക്മത്തിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്. ഏതൊരു കാര്യത്തിനും അല്ലാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല. പക്ഷേ എല്ലാത്തിനും അല്ലാഹുവിൻ്റെ ഹിക്മത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മാധുര്യം അവന് രുചിക്കാൻ സാധിക്കുന്നത്. അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്ന വിഷയമാണ്. ദൃഷ്ടാന്തങ്ങളൊക്കെ അവരുടെ മുമ്പിൽ കൺമുന്നിൽ എല്ലാം പ്രദർശിപ്പിച്ചാൽ പോലും അവരൊന്നും വിശ്വസിക്കുകയില്ല എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലദീന ഹഖത്ത അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം. ഏതൊരു തെളിവ് അവർക്ക് വന്നു കിട്ടിയാലും അവരതിൽ വിശ്വസിക്കുകയില്ല എന്നാണ്. അതാണ് പറഞ്ഞത്, ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയ, എല്ലാ ആയത്തും അവരിലേക്ക് വന്നാലും അവർ വിശ്വസിക്കുകയില്ല. ഏതുവരെ ശിക്ഷ നേരിട്ട് കാണണം അതുവരെ അവർ വിശ്വസിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തു അൻആമിലെ 111-ാമത്തെ ആയത്ത്, വലൗ അന്നനാ نزلنا إليهم الملائكة وكلمهم الموتى وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും സർവവസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിക്കുകയും ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. എന്നാൽ അവരിൽ അധിക പേരും വിവരക്കേട് പറയുകയാണ് എന്ന് ഇവിടെ വളരെ സ്പഷ്ടമായി വ്യക്തമായിട്ട് അല്ലാഹു പറയാണ്. എല്ലാ മലക്കുകളെയും ഇറക്കിക്കൊടുത്താലും ശരി, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്. ഇനിയോ, മരിച്ച ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ സംസാരിച്ചാലും ശരി, ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നാലും ശരി, മാക്കാനൂലി യുഅ്മിനൂ ഇല്ലാ യശാ അല്ലാഹ്, അവർ വിശ്വസിക്കുകയില്ല അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നാൽ അവരിൽ അധികം ആളുകളും ജാഹിലുകളാണ്, അറിവില്ലാത്ത ആളുകളാണ് എന്നല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ഹിജ്റിലെ 14-15 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, വലൗ ഫതഹ്ന അലൈഹിം ബാബൻ മിനസ്സമാഇ ഫദല്ലു ഫീഹി അർജൂൻ ലഖാലു ഇന്നമാ സുഖിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ. അവരുടെ മേൽ ആകാശത്തു നിന്ന് നാം ഒരു കവാടം തുറന്നു കൊടുക്കുകയും എന്നിട്ട് അതിലൂടെ അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ പോലും അവർ പറയും, ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്തു ബാധിച്ചത് മാത്രമാണ്, അല്ല, ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് എന്നവർ പറയുന്ന. ആകാശത്ത് നിന്ന് ഒരു കവാടം തുറന്നു കൊടുത്തിട്ട് അതിലൂടെ സഞ്ചരിച്ചാൽ പോലും അവർ പറയുക, ഇത് മാരണമാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ അവർ പറയുന്ന. സൂറത്തു തൂറിലെ 44-ാമത്തായത്ത്, വഇയറൗ കിസ്ഫം മിനസ്സമാഇ സാഖിതൻ യഖൂലു സഹാബും മർക്കൂം. ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ കാണുകയാണെങ്കിലും അവർ പറയും, അത് അടുക്കടുക്കായ മേഘമാണ് എന്ന്. വലൗ نزلنا عليك كتابا في قرطاس فلمسوه بايديهم لقال الذين كفروا ان هذا الا سحر مبين. നബിയെ, നിനക്ക് നാം കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരികയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടുനോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ മായാജാലമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും സത്യനിഷേധികൾ പറയുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്നത്, അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നത് അവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരടയാളത്തെക്കുറിച്ചാണ്. അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട്, പക മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സത്യം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് എത്ര വലിയ തെളിവുകൾ, ആ സത്യത്തെ സാധൂകരിക്കുന്ന, ആ സത്യത്തെ അറിയിക്കുന്ന തെളിവുകൾ അവരുടെ മുന്നിൽ, കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടാൽ പോലും അവർ വിശ്വസിക്കുകയില്ല എന്നാണ്. എല്ലാത്തിനും ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും, അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവിശ്വാസത്തിൽ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അവിടെയാണ് അല്ലാഹു പറയുന്നത്, നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കണം അല്ലാഹുവിനാണ് ഗൈബ് അറിയുന്നത്, അവരോട് കാത്തു നിൽക്കാൻ പറയണം, താങ്കൾ അവരുടെ കൂടെ കാത്തു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാൻ. ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠമാണ് അല്ലാഹുവിൻ്റെ ആയത്തുകളെ ഗൗരവത്തിൽ കാണണം, ദൃഷ്ടാന്തത്തെ നമ്മൾ ചെറുതാക്കി കാണരുത്. ഓരോ ദൃഷ്ടാന്തങ്ങളും അത് എത്രയോ വലുതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അദൃശ്യമറിയുന്നവൻ. ഇന്നമൽ ഗൈബുലില്ലാ, ഗൈബ് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന്, അദൃശ്യം ഒരാൾക്കുമറിയില്ല അള്ളാഹുവിനല്ലാതെ എന്നാണ് അഹിൽ സുന്നയുടെ വിശ്വാസം. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. നോക്കൂ, അള്ളാഹുവിനെ നിഷേധിക്കുന്നു, വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നു, പ്രവാചകന്മാരെ നിഷേധിക്കുന്നു, അവരെ ദ്രോഹിക്കുന്നു, എന്നിട്ടെല്ലാം തന്നെ അള്ളാഹു നീട്ടിക്കൊടുക്കുക, അവർ മാറും, അവർ മാറി ചിന്തിക്കും, അവർ നന്നാകും എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നീട്ടിക്കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൻ്റെ അതിവിശാലമായ ഒരു മേഖല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ഉടനടി വിശ്വസിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂനുസിലെ 19-20 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. തൗഹീദാണ് ഐക്യത്തിൻ്റെ മാനദണ്ഡം എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളായിരുന്നു അവതരിപ്പിച്ചത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: أعوذ بالله من الشيطان الرجيم.